0: ഒരു പക്ഷീന് ചിലപ്പോൾ ഐഡൻറ്റിഫൈ കണ്ണിൻ്റെ മുകളിലുള്ള ഒരു വരച്ചിട്ടായിരിക്കും, വേറൊരു പക്ഷിയിൽ നിന്ന് അതിനെ മാറ്ററിയുള്ളത്. ചിലപ്പോൾ ചിറകിൻ്റെ മുകളിലുള്ള വര വെച്ചിട്ട്, അങ്ങനെയൊക്കെ മാറ്റങ്ങളുള്ള ചില പക്ഷികളുണ്ട്. വാർബ്ലസ് എന്നൊക്കെ പറയുന്ന ചെറിയ പക്ഷികൾ ഉണ്ട്, അതിനൊക്കെ അങ്ങനത്തെ ചെറിയ വ്യത്യാസത്തിലാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതേപോലെ കൊക്കിൻ്റെ കളറ്, കാലിൻ്റെ കളറ്, അങ്ങനെ മൊത്തത്തിൽ നിരീക്ഷിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഈ പക്ഷി നിരീക്ഷണത്തിന് ഇറങ്ങാൻ നമുക്കൊന്നും വേണ്ട, നമുക്ക് ആകെ ജസ്റ്റ് നമ്മൾ ചുറ്റും നോക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുക.
1: ശബ്ദങ്ങളിൽ നിന്ന് ഇത് ഏത് കിടയുടേതാണ്
0: അത് അറിയാൻ ഇപ്പം നമുക്ക് നമ്മുടെ നമ്മൾ ഈ പക്ഷി നിരീക്ഷണം അതിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ബേർഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അതിൻ്റെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്ന സൈറ്റിങ്സൊക്കെ
1: ഈ ബേർഡ്.
0: അത് നമ്മളിപ്പോൾ നമ്മുടെ പക്ഷി നിരീക്ഷകരുടെ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള പോലെ തന്നെ ഒരു സാധനമാണ്. അപ്പം അതിൽ അതൊരു ഡാറ്റ ആയിട്ട് അവിടെ കിടക്കും. ഇപ്പം നമുക്ക് പെരിന്തൽമണ്ണയിൽ എത്ര തരം പക്ഷികളുണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡാറ്റ എടുക്കാം. വേറെ കേരളത്തിൽ എത്ര പക്ഷികളുണ്ട്, നമുക്ക് അതിൽ ഡാറ്റ എടുക്കാം. അതേപോലെ ഇപ്പം ഞാൻ എത്ര പക്ഷികളെ കണ്ടുക്കണോ ഡാറ്റ, ഞാൻ മലപ്പുറത്ത് നിന്ന് എത്ര കണ്ടുക്കണോ, ഈ വർഷം എത്ര കണ്ടു, അങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റും. അത് ഒരാൾക്കെടുക്കും. അപ്പോൾ നമുക്ക് ആ അതിൽ നമ്മൾ ഫോട്ടോസ് അതേപോലെ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്ത സൗണ്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഈ ഫോട്ടോസും സൗണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ഒരു AIനെ ട്രെയിൻ ചെയ്തിട്ട് അവർ മെർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഇറക്കിയിട്ടുണ്ട്, മെർലിൻ ID. നമ്മൾ അതിലൊരു പക്ഷിയുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ പക്ഷി ഏതാന്നുള്ളത് അത് പറഞ്ഞുതരും. പക്ഷിയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തത് അയച്ചു കൊടുത്താൽ ആ സൗണ്ടിൽ എത്ര പക്ഷികൾ, ഏതൊക്കെ പക്ഷികളാണ് ഉള്ളതെന്ന് അത് പറഞ്ഞുതരും. ഇപ്പോൾ
1: വലിയ സൗകര്യം ഉണ്ടല്ലേ.
0: ഇപ്പം നമുക്ക് അങ്ങനത്തെ സൗകര്യങ്ങൾ, ഇനി അതിൽ തന്നെ നമുക്ക് ആ പക്ഷീനെ പറ്റി ലഘു വിവരണങ്ങളൊക്കെ കിട്ടും. നമുക്ക് ആൻഡ്രോയിഡിലും ഇതിലൊക്കെ.
1: അപ്പം നമ്മളൊരു ഒരു സാധാരണ നാട്ടിൻ പുറത്തുള്ള ഒരു കുട്ടി, അപ്പം ആ കുട്ടിക്ക് അവൻ്റെ വീടിൻ്റെ മുമ്മറത്തിരുന്ന് അവന് കേൾക്കുന്ന കിളികളെ ശബ്ദം കേട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതൊക്കെ ഏതാണെന്ന് അറിയാൻ ഇതുവഴി
0: പറ്റും,
1: മനസ്സിലാക്കാൻ പറ്റും.
0: നമ്മൾ ആ ഫോണിൽ ആ ആപ്പ് തുറന്നാൽ തന്നെ അതിൽ റെക്കോർഡ് ഓപ്ഷൻ വേണം.
1: അപ്പോൾ കുറച്ചുകൂടിയും ഇത് കണ്ട് ഈ ഏത് ചുറ്റുപാടുന്ന് കാണുന്ന കിളിയാണെങ്കിൽ ഇന്ന കിളി എന്ന് കേട്ട് ആ കിളി കൂടിയും കണ്ടാണെങ്കിൽ കുറച്ചുകൂടിയും സൗകര്യമാവും അല്ലേ.
0: അതിൽ നമുക്ക് ആ ആപ്പ് തന്നെ നമുക്ക് അവിടെ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഞെക്കി കഴിഞ്ഞാൽ ആ സൗണ്ട് അല്ലാതെ നമ്മൾ വേറെ റെക്കോർഡ് ചെയ്തും അതിൽ കേട്ടാ, അപ്പം അതിൽ തന്നെ അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ വരും. അപ്പം ആ വരുന്ന കിളിനെ പറ്റി അറിയണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറ്റി നമുക്ക് വായിക്കാൻ പറ്റും.
1: ഓക്കെ,
0: അപ്പോൾ ഏതൊരാൾക്ക് ഇപ്പോൾ വളരെ സുഖമാണ്,
1: സുഖമാണ്
0: പഠിക്കാൻ.
1: പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഈ മൈഗ്രൻസ് ബേഡുകളുണ്ട്, അങ്ങനെ അതല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മളുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ കിളികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു രീതി സ്വഭാവം, അതിലെന്തെങ്കിലും കൗതുകമുള്ള കാര്യങ്ങളുണ്ടോ?
0: അത് പലതരത്തിലാണ് പല പക്ഷികളും ഉള്ളത്. അതിലിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ കൗതുകം വരുത്തിയിട്ടുള്ള സാധനം നമ്മുടെ ചപ്പിലക്കോഴി അല്ലെങ്കിൽ ചമ്മലക്കോഴി എന്നൊക്കെ പറയുന്ന റെഡ് സ്പർഫോൾ എന്ന് പറഞ്ഞ സാധനം,
1: പെട്ടെന്ന് മുങ്ങിപ്പോണ
0: പെട്ടെന്ന് പാറിപ്പോവും നമ്മൾ കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് ഡെയിലി പണ്ട് വീട്ടിൽ വരുമായിരുന്നു, സ്ഥിരമായിട്ട് കാണും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോവും, അത് ഏതാന്ന് അന്നറിയില്ലായിരുന്നു. ഫസ്റ്റ് കാണുമ്പോഴൊന്നും അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, പിന്നീടാണ് അത് കാണുന്നത്. അപ്പോൾ അത് കുട്ടികളായിട്ട് വരുന്നതും പിന്നെ അത് രണ്ടും രണ്ട് കളറാന്നൊക്കെ പിന്നെ മനസ്സിലാവണം, ആണ് വരെ പെണ്ണ് വരെന്നൊക്കെ അതൊക്കെ പിന്നെയാണ്. അതാ അതിൻ്റെയൊക്കെ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് വേഴാമ്പലുണ്ട്, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ വേഴാമ്പലും കാണുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കോമൺ ഗ്രേ ഹോൺബിൽ എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടു വേഴാമ്പൽ നമ്മളെ ചുറ്റിപ്പറ്റിയൊക്കെ സ്ഥിരമുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെ കാണും. നമുക്കിപ്പോൾ അങ്ങാടിപ്പുറം ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ
1: കാണും. ഓക്കെ, അപ്പം അതിൽ പിന്നെ ഈ നമ്മുടെ നാട്ടിലെ കിളികളെ കുറിച്ച് പറയുന്നിടത്തെ കുറച്ചുകൂടിയും ഈ കഥകളിലും നോവലുകളിലും മറ്റുമൊക്കെ കൂടുതൽ വരുന്ന ഒരു ഒരു കറുപ്പും വെള്ളയുള്ള ഒരു ഒരു കിളി ഉണ്ടല്ലോ,
0: മണ്ണാത്തിപ്പുള്ളി.
1: മണ്ണാത്തിപ്പുള്ളി ആ ഒരു കിളി എങ്ങനെ ഒറ്റക്കായിട്ടുള്ള ഒരു സോഷ്യൽ ആയിട്ടുള്ള കണ്ടിട്ടില്ല, അതെങ്ങനെ കുറഞ്ഞ എണ്ണമുള്ള അതിനെ കാണാറുള്ളത്?
0: അത് പൊതുവെ ഒറ്റക്കാണ്, പക്ഷേ അത് പെയറായിരിക്കും, കുറച്ച് ഒപ്പം നടക്കൂല,
1: ഒപ്പം നടക്കൂല,
0: കുറച്ച് വിട്ടിട്ടാണ് ഉണ്ടാവുക. പക്ഷെ അതിനൊരു ടെറിട്ടറി ഉണ്ടാവും, ചെറിയൊരു ടെറിട്ടറി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ വന്ന കൊത്തി പൈപ്പിക്കലും ഇതൊക്കെ ഉണ്ടാവും.
1: ഈ വംശനാശ ഭീഷണി നേരിടുന്ന കിളികളായിട്ട് നമ്മൾ എണ്ണപ്പെട്ടത് ഏതൊക്കെയുള്ളത്?
0: നമുക്ക് വംശനാശം വന്നതായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാധനമായിട്ടില്ല.
1: നമ്മൾ പണ്ട് ഈ ടവറൊക്കെ വരുമ്പോൾ അടക്കാക്കുരുവിയൊക്കെ ഇല്ലാതെ ആയിരുന്നില്ല, അതിനെ കുറിച്ച് സാറേ എന്തെങ്കിലും?
0: അത് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഈ ബേർഡ് അറ്റ്ലസും അതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഹൗസ് സ്പാരോന്റെ എണ്ണം വളരെയധികം കുറഞ്ഞതായിട്ടൊന്നും കണ്ടിട്ടില്ല.
1: ഇല്ല
0: ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കുറവ് തോന്നുന്നുണ്ടെങ്കിലും പല പട്ടണങ്ങളിലും അതായത് ചെറിയ അതായത് ഷട്ടറിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു സ്ഥിരമായിട്ട് കൂടുണ്ടാക്കിയത്. ഇപ്പോൾ ACP പാനലിങ്ങും മറ്റൊക്കെ വന്നപ്പോൾ അതിന് കൂടുണ്ടാക്കാനുള്ള അവസരം പോയി. അതുപോലെ തന്നെ നമ്മളെ പുറത്ത് വീഴുന്ന ധാന്യങ്ങളാണല്ലോ മെയിനായിട്ട് കഴിച്ചിരുന്നത്, അപ്പോൾ ആ സാഹചര്യമൊക്കെ കുറഞ്ഞതുകൊണ്ട് അതുള്ള സ്ഥലത്തേക്ക് അത് ഭൂരിഭാഗം മൂവ് ചെയ്തു. എണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്.
1: ഓക്കെ, അതിൽ പറഞ്ഞു ഈ നമ്മുടെ ചുറ്റുപാടിലുള്ള പക്ഷികളെ തിരിച്ചറിയുന്നിടത്തേ പിന്നെ കാക്ക അല്ലെങ്കിൽ തത്ത ഇങ്ങനെയുള്ള കുറച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി നിരീക്ഷണത്തിലൂടെ നമ്മൾ ശബ്ദത്തിലൂടെയും അതുപോലെ രൂപത്തിലൂടെയൊക്കെ തിരിച്ചറിഞ്ഞ കാര്യം സാറ് പറഞ്ഞു. എന്നാൽ കുറച്ച് റെയറായിട്ട് നമ്മൾ കാണുന്ന കൂടുതലല്ലാതെ റെയറായിട്ട് കാണുന്ന പക്ഷികളെ ഏതൊക്കെയാണെന്നുള്ളൊരു എണ്ണം പറയാൻ പറ്റും?
0: അത് നമ്മൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവുന്ന നമ്മളെ ചെമ്പോത്തല്ലേ, ചെമ്പോത്തിൻ്റെ ഒരു ചെറുതുണ്ട് ശരിക്കും പറഞ്ഞാൽ ലെസർ കോക്ക എന്ന് പറയും. അപ്പം അത് നമുക്ക് നോർമലി നമ്മൾ വെറുതെ നോക്കുന്ന ഒരാൾക്ക് അത് ചെമ്പോത്താണ്. രണ്ടും വ്യത്യാസം. അത് ഒന്ന് കുറച്ചുകൂടി പുല്ലുപ്പൻ എന്ന് പറയും, പുല്ല് കൂടുതലുള്ള ഏരിയയിലാണ് അതുണ്ടാവുക, സാധാ ഉപ്പനല്ല. അപ്പം നേരം നമുക്കിവിടെ പെരുന്നോണ ടൗണിലും അതേപോലെ കൊടിയുത്തിമലയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്ന ഒരാൾക്കെ അത്
1: ഈ പുല്ലുപ്പനാണോ ഈ പാമ്പിനെ കൊത്തി തിന്നണേ?
0: അത് രണ്ടുപ്പന്മാരും
1: മരുത്തുന്നു അവരുടെ. അതുകൊണ്ടാണോ ഇതിങ്ങനെ നിലത്ത് കൂടെ നടന്ന് നടക്കുന്നത്?
0: അതിൻ്റെ മെയിൻ ഭക്ഷണം ഓന്ത് തവള അങ്ങനത്തെ സാധനങ്ങളാണ്.
1: ഓ, ശരിക്കൊരു ഒരു പിന്നെ സസ്യബുക്കല്ല, അപ്പം മാംസബുക്കായിട്ടാണ്
0: അത്. ഞാൻ മാംസബുക്കാണ്. പിന്നെ ഈ ചെറിയ പക്ഷിക്കുഞ്ഞൊക്കെ തിന്നും
1: അല്ലേ, മറ്റുള്ള കിളികളുടെ കൂട്ടിൽ കയറിയിട്ട് അങ്ങനെയുള്ളത്
0: അതും ചെമ്പോത്ത് കഴിക്കും.
1: ചെമ്പോത്ത്
0: അതേപോലെ തന്നെയാണ് നമ്മളെ ഓലോഞ്ഞാലിയും മറ്റ് പക്ഷികളെ അറ്റാക്ക് ചെയ്തിട്ട് കുട്ടികളെ കഴിക്കും. നേരെ മനസ്സ് ഡ്രോങ്കോസ് നമ്മളെ ആനറാഞ്ചി അല്ലെങ്കിൽ മറ്റേ കാടുമുഴക്കി എന്നൊക്കെ പറയുന്നത് അത് മറ്റ് പക്ഷികളെ കൂട്ടിപ്പോയിട്ട് കഴിക്കൊന്നുമില്ല, പക്ഷെ എല്ലാവരും കൊത്തിയാടും. അതിന് ഭയങ്കര ധൈര്യമാണ്, കാക്കനെ കാട്ടണം പരുന്തിനെ കാട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്.
1: ആക്രമിക്കും,
0: ആ കൊത്തിയാട്ടും. പക്ഷേ
1: ശരി,
0: അത് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഇതാണ്. അതായത്
1: പ്രെഡേറ്റേഴ്സ്
0: ആയിട്ടുള്ള മറ്റു പക്ഷികൾ.
1: ഒരു ദിവസം ഞാൻ സ്കൂളിൽ മുക്കത്ത് ഗ്രീൻ വാലി സ്കൂളിൽ രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു നമ്മളൊരു അത്തിമരം ഉണ്ടല്ലോ, അത്തിമരത്തിൻ്റെ അവിടെ ഈ കാക്കയുണ്ട്, അതുപോലെ നമ്മൾ ഈ പിന്നെ
0: ബാബ്ലാസ് പൂതാങ്കിരി
1: പൂതാങ്കിരി ഇവരെല്ലാം ഭയങ്കര ശബ്ദം, ഭയങ്കര ബഹളം. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ അത്തിമരത്തിൻ്റെ ഒരു കൊമ്പിലുണ്ട് ഈ മൂങ്ങ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതെന്താണ്, മൂങ്ങനെ കാണുമ്പോൾ അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്ര ബഹളവും?
0: നമ്മുടെ ജംഗിൾ ഔലറ്റ് എന്നറിയുന്ന നമ്മുടെ നത്ത്, അപ്പോൾ അതിനെ പൊതുവെ ഈ പക്ഷികളൊക്കെ കണ്ട കൊത്തി ഓടിക്കും.
1: വെള്ളിമൂങ്ങ,
0: വെള്ളിമൂങ്ങല്ല
1: ഇത്, ഇത് വെള്ളിമൂങ്ങ.
0: ആ വെള്ളിമൂങ്ങയാണെങ്കിലും, വെള്ളിമൂങ്ങയാണെങ്കിൽ മൂങ്ങകൾ രാത്രി സഞ്ചാരി ആയതുകൊണ്ട് തന്നെ ഇവരെ പകല് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ശരിക്കും കണ്ടാണൂല, കണ്ണ് കാണും പക്ഷെ ക്ലിയർ ആവൂല, രാത്രിയാണ് അവർക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ ഏത് ഇപ്പോൾ പരുന്തിനെ കണ്ടാലും ഇതൊക്കെ പ്രെഡേറ്റേഴ്സ് ആണല്ലോ, മറ്റ് ജീവികളെ കഴിക്കുന്നതായതുകൊണ്ട് ഇവരെ കൊത്തിയാട്ടുന്ന ഒരു സ്വഭാവം ഉണ്ട്. കാക്കനെയൊക്കെ കാക്ക കൂട്ടുന്ന ഇവർ കഴിക്കും രാത്രി കുട്ടികളുടെയൊക്കെ.
1: ഈ പിന്നെ വെള്ളിമൂങ്ങി നത്തൊക്കെ കഴിക്കും,
0: നത്ത് കഴിക്കൂല, വെള്ളിമൂങ്ങ
1: വെള്ളിമൂങ്ങ കഴിക്കും,
0: കാക്ക കൂട്ടുന്ന കുട്ടികളൊക്കെ
1: കുട്ടികളൊക്കെ. അപ്പം ഇത് എന്നുവെച്ചാൽ ഞാൻ നിരീക്ഷിച്ചെന്ന് വെച്ചാൽ ഒരു പ്രതികരണവും ഇല്ല, എത്ര ബഹളം ഉണ്ടാക്കിയിട്ട് ആ നിർത്ത അങ്ങനെ നിൽക്കും. കണ്ണ് കാണാത്ത ചെവികൾ അങ്ങനത്തെ പ്രശ്നം,
0: ചെവി കഴിയില്ല, കണ്ണ് ക്ലിയർ ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തെത്തി കഴിഞ്ഞാൽ അതിനെ കൊത്തി ഓട്ടം കഴിയില്ല, അത് നല്ല കൊത്തുകൊത്തും
1: കൊത്തൂല്ലേ.
0: നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എലിശല്യം കുറയ്ക്കുന്ന സാധനമാണ് വെള്ളിമൂങ്ങ.
1: വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങക്ക് ഭയങ്കര ഒരു അന്ധവിശ്വാസങ്ങളൊക്കെ പറയണ്ടല്ലോ, അത് ശരിക്കും
0: ഭാഗ്യം വരും അതിനെ ദഹിക്കാന്നൊക്കെ പറഞ്ഞിട്ട്.
1: അങ്ങനത്തെ അതുപോലെ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഈ മരിച്ച് വിളിച്ചു പറയണ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കിളി ഉണ്ടല്ലോ,
0: അത് നമ്മുടെ എന്താണ് മോട്ടിൽ ഡൂഡ് ഔൾ എന്ന് പറയും.
1: ആ അത് അതിന്റെ ചില കേട്ട് കഴിഞ്ഞാൽ ആരോ മരിച്ചു
0: സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ
1: എന്നുള്ളത് അറിയിക്കാന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ സാറിൽ ശ്രദ്ധിച്ചു ആളുകളുടെ
0: മൂങ്ങകള് പൊതുവെ അന്ധവിശ്വാസമായിട്ട് നല്ല ബന്ധപ്പെട്ടില്ല, കാരണം അത് രാത്രി സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടും പിന്നെ പേടിപ്പെടുത്തുന്ന സൗണ്ടുകളാണ്. അതിന്റെ മോട്ടിലൂടെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്, അത് ആൾക്കാർക്ക് പേടി ഉണ്ടാക്കും. അതിലേറെ പേടി ഉണ്ടാക്കുന്ന സാധനമുണ്ട്, പക്ഷെ വല്ലാതെ ആൾക്കാർ കേൾക്കാത്തതുകൊണ്ട് നമ്മളെ സ്പോട്ട് ബെല്ലി ലീഗളവൾ, അതായത് നമ്മുടെ കാട്ടിൽ കാണുന്ന വലിയൊരു മൂങ്ങയാണ്.
1: ശരി.
0: അപ്പം ആ സാധനം ഒരു ഒരു സ്ത്രീയൊക്കെ കരയുന്ന പോലെ ആണ് അതിൻ്റെ സൗണ്ട്
1: കരച്ചിൽ വരിക,
0: സൗണ്ട് വരിക. ശരിക്ക് അങ്ങനെ തോന്നാം,
1: തോന്നും
0: നമ്മൾ ഒരു ആരെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ കരയൂലേ, അങ്ങനത്തെ ഒരു സൗണ്ടാണ്. അപ്പോൾ രാത്രി ഒരു സൗണ്ടും ഇല്ലാത്ത സ്ഥലത്ത്
1: ഇത് കേൾക്കും,
0: ഇത് കേൾക്കുമ്പോൾ അപ്പോൾ അതിന് യക്ഷി അങ്ങനത്തെ ഇതൊക്കെ ഉള്ള ഇതൊക്കെ വരും.
1: ശരിയാണ്. കുറ്റിച്ചൂള എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്തിനാണ്?
0: ഈ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ മോട്ടിൽ ഡൂഡ്
1: അതാണ് കുറ്റിച്ചൂള,
0: അതന്നെയാണ്
1: പണ്ട് അതാണ് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പണ്ടൊക്കെ പ്രചരിച്ചിരുന്ന കാര്യം. ഈ ഡോക്ടർ സാലിം അലി സാറ് അദ്ദേഹത്തെ കുറിച്ച് എന്താണ് പഠിച്ചിട്ടുള്ളത്? എന്നുവെച്ചാല് അത് ഈ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടാവല്ലോ അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് വെക്കണം തോന്നുന്നു. എങ്ങനെ നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ സഹായകമായോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ?
0: അത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി സയന്റിഫിക്കായിട്ട് നമ്മൾ ശരിക്കും ഒരു ഹണ്ടർ എന്നുള്ളതിലാണ് മൂപ്പര് പഠിച്ചിട്ടുള്ളത്
1: തോന്നുന്നു.
0: അപ്പോൾ കാരണം അന്നത്തേത് അങ്ങനെ പഠിച്ചുകൊണ്ടാണ് നമുക്ക് അതൊന്നും ചെയ്യാതെ ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നത്. കാരണം അന്നത്തെ ആളുകൾ അതിനെ കൊന്നിട്ട് അതിൻ്റെ സ്പെസിമൻ എടുത്തിട്ട് കാലിൻ്റെ കളർ ഇത്ര, ഇതിൻ്റെ നീളത്ര, അതിൻ്റെ നഖത്തിൻ്റെ നീളത്ര എന്നൊക്കെ അളന്ന അളവ് റിപ്പോർട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പണ്ടത്തെ പക്ഷി നിരീക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷീനെ വെടിവെച്ചിട്ടും അല്ലാതെയൊക്കെ കൊന്നിട്ട്
1: എന്നിട്ട്
0: സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടും അതിൻ്റെ ഒരു സ്പെസിമിൻ കൊണ്ട് വെച്ചിട്ടൊക്കെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ഡാറ്റയാണ് നമ്മൾ കൂടുതൽ, കാരണം അത് വേണം സയൻറ്റിഫിക്കായിട്ട് പഠിക്കുമ്പോൾ സ്പീഷീസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിലൊക്കെ അതിൻ്റെ മൊത്തം ഇത് വേണം. അപ്പോൾ മൂപ്പര കഥയിൽ നമ്മൾ ഇപ്പോൾ യെല്ലോ ത്രോട്ടഡ് സ്പാരോ എന്ന് പറയുന്ന ഇതിനാണല്ലോ മൂപ്പര ഫസ്റ്റ് കണ്ടിട്ട് ഇതായിട്ടുള്ളത്.
1: ഇന്ന് കേരളത്തിൽ ഈ പക്ഷി നിരീക്ഷണത്തിൽ സാറ് കണ്ട ഏറ്റവും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യത്തിൽ ഭയങ്കര സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ ആരാണ്?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആളുകളെ ഡയറക്റ്റ് പരിചയം, അതൊക്കെ ഗ്രൂപ്പിലേക്ക് കയറുകയാണല്ലോ ചെയ്യുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ശശികുമാർ സാർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പണ്ടുണ്ടായിരുന്ന ഇവരുണ്ട്, പിന്നെ നമ്മുടെ സത്യം മേപ്പയ്യൂർ, അങ്ങനെ കുറേ ആൾക്കാർ
1: ഉണ്ട്. ഓക്കെ. പിന്നെ സാറേ കേരളത്തിൽ നേരത്തെ പറഞ്ഞു സീസൺ അനുസരിച്ച് സെപ്റ്റംബർ
0: മാർച്ച്
1: വരെ, ഇനി അതല്ലാത്ത വേറെ സമയം ഏതാണ് പിന്നെ?
0: പിന്നെ മാർച്ച് ടു സെപ്റ്റംബർ വരെ അത് അധികം റെസിഡൻസ് ആണ് ഉണ്ടാവുക. നമ്മളെ നാട്ടിലത്തെ പക്ഷികളാണ്
1: ഉണ്ടാവുക
0: അവിടെ ആ സമയത്ത് ഉണ്ടാവുക.
1: നമ്മളെ നാട്ടിലെ പക്ഷികളുടെ തന്നെ പ്രജനനത്തിന്റെയും അവന്റെ ഭക്ഷണത്തിന്റെയൊക്കെ രീതിയിൽ സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ചിലത് മാംസബുക്ക് ആയിട്ടുള്ളതുണ്ട്, പിന്നെ മറ്റൊരു ധാന്യങ്ങൾ തിന്നണമുണ്ട്,
0: ധാന്യങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഇത് കഴിക്കുന്നത്. അധിക പക്ഷികളും ധാന്യങ്ങൾ കഴിക്കുന്ന പക്ഷികളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കൊടുക്കുക പുഴുക്കളൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്പാരോ ആണെങ്കിലും വേറെ ഇതൊക്കെ ആണെങ്കിലും, കാരണം വെച്ചാൽ അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ടായിട്ട് കുട്ടികൾ പെട്ടെന്ന് വളരണം. ഈ പക്ഷികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുന്ന ഈ പക്ഷി പുറത്തിറങ്ങുമ്പോൾ ഏകദേശം അത് അമ്മയുടെ വലിപ്പമായിട്ടുണ്ടാവും. പറക്കാനാവുമ്പോഴേക്കും അത് പറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളർ കൊണ്ടല്ലാതെ വലിപ്പം കൊണ്ട് നമുക്കൊരു പക്ഷി ചെറുതും വലുതാണെന്നും പറയാൻ കഴിയില്ല.
1: കഴിയില്ല.
0: അപ്പോൾ നമ്മൾ കൂട്ടുന്ന് പറന്ന് തുടങ്ങിയ അപ്പോഴേക്കും അത് ഫുൾ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും.
1: പക്ഷികളേതാ നമ്മൾ ഇണങ്ങോ?
0: അധിക പക്ഷികളും നമ്മൾ ഈ വളർത്തുന്നതല്ലാത്തൊന്നും അങ്ങനെ പെട്ടെന്ന് ഇണങ്ങുന്നവയല്ല ശരിക്കും. അപ്പം മൈന പോലത്തെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ എടുത്ത് വളർത്തിയ ചെറുപ്പം ഇണങ്ങുണ്ടാവും.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടിയും ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടിയും ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ശാല, അപ്പോൾ പിന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഇനിയും നമ്മളിങ്ങനെ അറിവിൻ്റെ പുതിയ പുതിയ ലോകത്തിലേക്ക് കടക്കാവുന്ന, നമ്മുടെ ചുറ്റുപാടിലേക്ക് കുറച്ചുകൂടി കണ്ണോടിക്കാവുന്ന കുറേ സൂചനകളും കുറേ വിവരങ്ങളും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാ തുടർന്നുള്ള എപ്പിസോഡിലൂടെയും സാറിൻ്റെ വിവരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ മുഹമ്മദ് റിനാസ് സാറായിരുന്നു നമ്മുടെ കൂടെ ഇതുവരെയും സംസാരിച്ചതിന്. സാറിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
3: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
5: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
3: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
4: اللهو നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرم إلپكنو أون مهتايا سمحاسنة تندناتنان.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് സ്വാഗതം. പിഴവുകൾ മനുഷ്യനെന്നതിൻ്റെ അടയാളമാണ്, എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് സഹൽ അരിപ്രയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി ഏപ്പിക്കാട്. ഇന്ന് 2026 സെപ്റ്റംബർ 5
1: ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ 23
0: കൊല്ലവർഷം 1202 ചിങ്ങം 20.

0: എന്തായാലും അൽഹംദുലില്ല, നമുക്ക് ഈ ഒരു സമയത്ത് പെരിന്തൽമണ്ണ പീസ് ഓഡിയോ സ്റ്റുഡിയോയിൽ നമ്മുടെ ശ്രോതാക്കൾ നമ്മെ കാത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൃത്യസമയത്ത് തന്നെ ആരംഭിക്കാനും ഇവിടെ എത്താൻ നമുക്ക് സാധിച്ചു എന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അൽഹംദുലില്ല. എന്തായാലും നമ്മുടെ എല്ലാ പ്രേക്ഷകരും നമ്മോടൊപ്പമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മുമ്പ് തന്നെ വന്ന പ്രേക്ഷകരും മെസ്സേജിലൂടെ ഉണ്ടായിരിക്കുമെന്നാണ് സാധാരണ പോലെ നമ്മൾ വിശ്വസിക്കുന്നത്. സുമാഷേ, എന്തൊക്കെ നമ്മുടെ വിശേഷങ്ങളും പ്രേക്ഷകരുടെ വിശേഷങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും എല്ലാവരും ഹെയറിലാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു.
0: ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശ്രോതാക്കളെല്ലാം സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അധികാരികളൊക്കെ ചൊല്ലിക്കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഇതിൻ്റെ കൂടെ ചേരാൻ വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭമായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് സാധാരണ പോലെ ഒരു ചോദ്യം അവരുടെ മുമ്പിലേക്ക് ഇടാം അല്ലേ? ഇത് സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ വിശേഷ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് എന്താണെന്ന് പക്ഷേ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഏതൊരു ശ്രോതാവും ഓർത്തിരിക്കേണ്ട ഏതൊരു ശ്രോതാവിനും ഒരു പങ്കാളിത്തം കൂടിയുള്ള ഒരു ദിവസം കൂടിയാണ് ശരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അവർ ടെക്സ്റ്റ് ചെയ്തോട്ടെ. ആ പ്രത്യേകത മാത്രമല്ല, ഏതൊരു ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു ആൾക്കും എത്ര വലിയ പദവിയിലാവട്ടെ ചെറിയ പദവിയിലാവട്ടെ ഏതൊരാൾക്കും ഈ ദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യാനുണ്ടാവും. ആദ്യം ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം, പിന്നെ അവർക്ക് ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഓർമ്മയിൽ വരുന്ന കാര്യം അവർ ടെക്സ്റ്റ് ചെയ്യുകയും ചെയ്തോട്ടെ ഫീഡ്ബാക്ക് വഴി.
1: ഇൻഷാല്ലാ. അപ്പം ഇന്നത്തെ ഒരു പിന്നെ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള പല അനുഭവങ്ങൾക്കും സാക്ഷിയാകുന്ന ഒരു ദിനം കൂടിയാണ് അല്ലേ?
0: അതെ.
1: ഇൻഷാല്ലാ.
0: ഇന്നലെ ഒരു അവധി ദിവസമായിരുന്നു, ശരിക്കും വർക്കിംഗ് ഡേ ആയ ഒരു ദിവസമാണ് ഫ്രൈഡേ. പക്ഷെ ഇന്നലെ ഒരു അവധി ദിവസമായിരുന്നു. ഇന്നലെ കഴിഞ്ഞ് ഇന്ന് ശരിക്കും ഒരു വർക്കിംഗ് ഡേ ആണ്. എൽ പി യു പിക്ക് ഇല്ല, പക്ഷെ ഹൈസ്കൂളിന് ശരിക്കും ഒരു വർക്കിംഗ് ഡേ ആണ്. എന്നാലും ഇന്നത്തെ ദിവസം ഒരു അവധി തന്നെ അല്ലെങ്കിലും ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ ദിനം ഏതാണ് എന്നും ആ ദിനത്തിൽ അവർക്കുള്ള ഒരു ഓർമ്മകൾ അവർക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്ന നിലക്കാണ് അവർ നമ്മൾ ഇന്ന് മുമ്പിലേക്കൊരു പിന്നെ സംഗതിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്.
1: ഏതായിരുന്നാലും ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം മുതൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മൊഹ്സിന മഞ്ചേശ്വരം, സാജിദ ഷംസു കാസർഗോഡ്, മുംതാസ് ബേപ്പൂർ, നഫീസ പി എ താമരശ്ശേരി, അബ്ദുൽ ഖാദർ പി കാക്കോവ്,
0: റുഷ്ദ കാളികാവ്, സാജിദ വീട്ടി വല്ലപ്പുഴ, ഇംതിയാസ് തിരുവമ്പാടി, മുഹമ്മദ് സജീർ ഇ,
1: മൈമൂന പാറപ്പുറം, ജാസ്മിൻ പൂച്ചാക്കൽ, റുക്കിയ പി ചെമ്പകുത്ത്,
0: സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, താഹിറ ടി കെ കാസർഗോഡ്, ജിസിയ മഞ്ചേരി,
1: വഹിദ അത്തിക്കോട്ടിൽ, ആയിഷ അങ്ങാടിപ്പുറം, നബീസത് കൊല്ലം,
0: റസിയ ചങ്ങാനി, സഫിയ കടവല്ലൂർ,
1: ഹനീന സുൽഫി, മൊബീന കുനിയിൽ, നസീമ ചക്കംകട, സുഹറ കൽപ്പറ്റ.
0: സഫിയ കടവല്ലൂരിൻ്റെ മെസ്സേജിന് അയച്ചിട്ടുണ്ട് ടെക്സ്റ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, പീസ് റേഡിയോയിലെ ഓരോ പരിപാടികളും ഒന്നിനൊന്നും മെച്ചം, അൽഹംദുലില്ലാ, നല്ല നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ എന്ന മെസ്സേജാണ്. എന്തായാലും ശ്രോതാക്കൾ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു ടെക്സ്റ്റിലൂടെ സലാം അറിയിച്ചവരും ഒക്കെ ഉണ്ട്. അവരുടെ സലാമിന് നമ്മൾ സലാം അടക്കണം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് നമ്മോടൊപ്പം വളരെ ചൂടോടുകൂടി തന്നെ മറുപടി അയച്ച ആൾക്കാരുണ്ട്. ഒന്നൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവരെ അത് വായിക്കാൻ തോന്നുന്നു അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട്
1: ഓക്കെ. ഏതായാലും ഈ ഒരു സമയത്ത് നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാ മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന മൂന്നാല് ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം, അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കറികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ. അതുകൊണ്ട് അതിൽ നിന്ന് ശരിക്കും നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഈ ആയത്ത് പറയുമ്പം അതിനോട് ആഡ് ചെയ്ത് പറയേണ്ടതായി തോന്നുന്നു, ഈ നേപ്പാളിൽ അടുത്തായി സംഭവിച്ച വലിയൊരു ദുരന്തം, പിന്നെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച മുമ്പ് സംഭവിച്ച മുണ്ടക്കൈ ചുഴലിമല പോലെ, അതിനൊക്കെ അപ്പുറം എത്രയോ 5000 ആളുകളെ സംബന്ധിച്ച് യാതൊരു അറിവും ഇപ്പോഴും ഇല്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ സംഗതികൾ, ആ ദുരന്തത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ജീവൻ പൊലിഞ്ഞു പോയി. ഈ നിലക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, അഥവാ ഭയമാണെങ്കിലും പട്ടിണിയാണെങ്കിലും സാമ്പത്തിക മാന്ദ്യമാണെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങളാണെങ്കിലും കൃഷിനാശനഷ്ടങ്ങളാണെങ്കിലും ഒക്കെ, ഇതൊക്കെ ശരിക്കും ആ ദുരന്തത്തിൽ ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനും പറ്റും. ആ നിലക്കുള്ള ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ആഡ് ചെയ്തു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിലക്കുള്ള ദുരന്തങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
0: ആമീൻ. ഏതായിരുന്നാലും മധുരം ഖുർആൻ നമ്മൾ കേട്ടു. അതിൻ്റെ ആയത്തിൻ്റെ വിശദീകരണങ്ങളുമൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് പേര് വീണ്ടും സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്.

0: കൊണ്ടാണ് അങ്ങനെ പേര് വായിച്ചു പോകുന്നത്. കുട്ടി അഹമ്മദ് പേർഷന്നൂർ, നഫീസ പി എ താമരശ്ശേരി. ഇന്ന് അധ്യാപക ദിനമാണ്. അള്ളാഹു എല്ലാവർക്കും നല്ല അധ്യാപകരാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന മെസ്സേജാണ്. അതായത് നമ്മൾ നേരത്തെ ഒരു ആമുഖമായി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം കൂടി ആ മെസ്സേജിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉത്തരം അയച്ച ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ.
1: അതെ,
0: അവരെ നമ്മൾ നേരത്തെ പിന്നെ വായിക്കുന്ന റൈഹാൻ കൂട്ടിലങ്ങാടി, നബീസ ഒറ്റപ്പാലം, അങ്ങനെ ഒരുപാട് ആളുകൾ.
1: സൽമ ഷാഹുൽ ഫറൂഖ് പറയുന്നു, ടീച്ചേഴ്സ് ഡേ അന്ന് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറുണ്ട്. അത് അംഗൻവാടിയിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ പോലും. അതിൻ്റെ സന്തോഷം അവർ റീപ്ലേയിലൂടെ അറിയിക്കാറുണ്ട്. പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത്
0: നല്ല കാര്യമാണല്ലേ. കുട്ടികളൊക്കെ അവരെ പഠിപ്പിച്ച ആളുകളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. റുഖ്സാന ബാലുശ്ശേരി, അതുപോലെ തന്നെ ഇംതിയാസ് തിരുവമ്പാടി എഴുതിയിട്ടുണ്ട്, ദേശീയ അധ്യാപക, സെപ്റ്റംബർ 5 ഇന്ന് ദേശീയ അധ്യാപക ദിനം. ഇന്ത്യയുടെ 2 രാഷ്ട്രപതിയും മികച്ച തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഈ ദിവസം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. അന്താരാഷ്ട്ര ചാരിറ്റി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ ഓർമ്മ ദിനമായ സെപ്റ്റംബർ 5, ഐക്യരാഷ്ട്രസഭയുടെ യു എൻ്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും അന്താരാഷ്ട്ര ചാരിറ്റി ദിനമായി ആചരിക്കുന്നു എന്നൊക്കെ ഇംതിയാസ് തിരുവമ്പാടിയുടെ മെസ്സേജ്. വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും പരാമർശമുള്ള മെസ്സേജാണ്. ജമീല കുമതലുള്ള ഒക്കെ കൃത്യമായി നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയും അതിൻ്റെ ആശയമൊക്കെ അയച്ച ആളുകളും കൂടിയുണ്ട്.

0: മഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ മോർണിംഗ് ലൈവിൻ്റെ ഒരു മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഇൻഷാല്ലാ അടുത്തതായി പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
0: പുലരിവട്ടം പുലരിവട്ടത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം, സ്ത്രീകളോട് അനീതിയോ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പെൺകുട്ടികളിൽ വലിയൊരു ശതമാനം പെൺകുട്ടികളും മനസ്സിലാക്കുന്നത് ഇസ്ലാം അവരോട് വലിയ വിവേചനവും അനീതിയും കാണിച്ചിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയാണ് ഇത് ചിന്തിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പല പരാമർശങ്ങളും പ്രചാരണങ്ങളും യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധരായ ആളുകളിൽ നിന്ന് വരുന്നതും ഇതിനൊരു കാരണമായിരിക്കണം. സത്യത്തിൽ നമ്മളൊരു മുസ്ലിം ആണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും, അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരാളെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലെന്തെങ്കിലും തെറ്റോ അനീതിയോ ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങാം, അള്ളാഹു പറയുന്നത് എനിക്ക് ഗുണകരമാണ്, അള്ളാഹുവിൻ്റെ നിയമത്തിലാണ് എൻ്റെ സുരക്ഷ, അതാണ് എൻ്റെ രക്ഷ എന്ന് വിശ്വസിച്ച ഒരാൾക്ക് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊരു സംശയമോ അതിലൊരു പുനർവിചിന്തനമോ നടത്താനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല. വഇദാ ഖലല്ലാഹു വറസൂലുഹു അമ്രൻ, അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഖീറത്ത്,

ഒരു സ്വാതന്ത്ര്യം പിന്നെ അതിലില്ല. അതനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അപ്പോൾ യുസല്ലിമു തസ്ലീമ എന്നാണ്, പൂർണ്ണമായും അതിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ, ഇസ്ലാമിക ടെക്സ്റ്റുകൾ, ഖുർആനും ഹദീസും ഉദ്ധരിച്ചു കൊണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ശരി. പിന്നെ അതിലെന്തെങ്കിലും ശരികേട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യുക്തിയുടെയും ബുദ്ധിയുടെയും പരിമിതിയാണത്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ തെറ്റായ സംഗതികളുമാണ്. വമാ അനബി ലല്ലാമിൻ ലാബിദ്, അള്ള ഒരാളോടും അനീതി കാണിക്കൂല പറഞ്ഞാൽ പിന്നെ അതിൽ അനീതി ഇല്ല. വഹുമുരായി ഉദയമുൻ, അവർ അനീതി ചെയ്യപ്പെടുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ അതിൽ അനീതി ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയായികയുമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും നല്ല ഒരു പരിഗണന നൽകിയതാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ. നമ്മൾ ഏത് രംഗത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ്. ഒരു സമ്പൂർണമായും ഒരു പെൺകുട്ടിയുടെ സംരക്ഷണം അവളുടെ പിതാവിന് നൽകിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും അയാൾ അവരെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാൾക്ക്, മൂന്ന് പെൺകുട്ടികളെ സംരക്ഷിച്ച ഒരാൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പെൺകുട്ടി ഒരിക്കലും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല. ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഒരു പിതാവ് എന്ത് ചെയ്യണം? സമ്പൂർണമായ സംരക്ഷണം, ഒരു പെൺകുട്ടി എന്ന നിലക്കുള്ള ഒരു വിവേചനവും കാണിക്കാതെ അവളെ സംരക്ഷിക്കാനുള്ള ചുമതല അയാൾക്ക്. അടുത്തത് ഭർത്താവാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അവളുടെ സംരക്ഷണം, അവളുടെ ഭക്ഷണവും വസ്ത്രവും എല്ലാം ഏറ്റെടുത്ത് വളരെ സ്നേഹപൂർവം അവളോട് പെരുമാറുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ജീവിതകാലം മുഴുവനും അവളെ സംരക്ഷിക്കുവാനും അവളെ ശരിയായ നിലയ്ക്ക് അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനുമുള്ള ചുമതലകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സത്യത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരാനുള്ള കാരണം, ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ അവളുടെ ഇഷ്ടമോ താല്പര്യമോ ഇല്ലാതെ നടക്കുന്നതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇസ്ലാമിൽ ഒരു പെൺകുട്ടിൻ്റെ പരിപൂർണമായ അനുവാദത്തോടു കൂടെ മാത്രമേ അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അഥവാ അവളുടെ സംതൃപ്തി ഇല്ലാതെയും സമ്മതമില്ലാതെയും അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ നിർബന്ധിച്ചിട്ടാണ് വിവാഹം കഴിപ്പിച്ചതെങ്കിൽ ആ വിവാഹം പോലും സാധുവാകില്ലെന്ന് ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേവലം ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഒരു പെൺകുട്ടി വിവാഹത്തിൽ ധാരാളമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, സ്ത്രീധനം അതേപോലെയുള്ള പല കാര്യങ്ങളെക്കൊണ്ടും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൂന്ന ഹുജൂറഹുന്ന, അവിടെ മഹർ അവർക്ക് നൽകണമെന്ന്, അത് നിർബന്ധമായ കാര്യമാണ്. ഒരാൾ വിവാഹം കഴിച്ചിട്ട് അയാൾക്ക് ആ ഭാര്യയുമായിട്ട് ഒന്നിച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മഹർ കൊടുത്തതിന് ശേഷം മാത്രമേ സാധ്യമാവുള്ളൂ. എത്ര ശക്തമായിട്ടാണ്, എന്നാൽ പുരുഷൻ അവരെന്തെങ്കിലും വിവാഹ സമയത്ത് നൽകേണ്ടതായിട്ട് ഇസ്ലാമിൽ ഒന്നുമില്ല. അവളുടെ കംപ്ലീറ്റ് ചെലവുകളും കാര്യങ്ങളും നിർവഹിക്കപ്പെടേണ്ട ചുമതല പുരുഷനാണ് നൽകിയത്. പിന്നെ ചിലപ്പോൾ അനന്തരാവകാശത്തെക്കുറിച്ചാണ് പറയാം. അനന്തരാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അനന്തരാവകാശമായി കിട്ടുന്നതിൻ്റെ പകുതിയെക്കുറിച്ചത് പകുതിയാണ്, ഇപ്പോൾ സ്ത്രീക്ക് പകുതി സ്വത്തവകാശമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വാപ്പൻ്റെത് മാത്രമല്ല അനന്തരാവകാശമായി കിട്ടുക, മറ്റു പല മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും കാണാത്തത് അവൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവർ അവകാശം കിട്ടും, അവളുടെ മകൻ മരണപ്പെട്ടാൽ അവൾക്ക് അവകാശം കിട്ടും. അതായത് പിതാവിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ടാലും മക്കൾ മരണപ്പെട്ടാലും എല്ലാം ഉമ്മ എന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും അതേപോലെ തന്നെ പെങ്ങൾ എന്ന നിലക്കും ഒക്കെ അവകാശങ്ങൾ കിട്ടാനുള്ള ധാരാളം വകുപ്പുകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ഭർത്താവ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ സമ്പൂർണമായ അധികാരത്തിന് കീഴിൽ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നുണ്ടോ? അയാളൊന്നും നൽകുന്നുമില്ല, അയാൾ വിവാഹമോചനം നൽകുന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ അവൾക്ക് വേറെ വിവാഹം കഴിക്കാനും കഴിയില്ല, അവിടെ തന്നെ അടിമയായി ജീവിക്കേണ്ടി വരുമെന്നൊരവസ്ഥ ഉണ്ടോ? അതുമില്ല. ഹുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവിനെ സംതൃപ്തിപ്പെട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അയാൾ വിവാഹമോചനം നടത്തി കൊടുത്തോളണം. അതാണ് ഹുൽ എന്ന് പറഞ്ഞാൽ. ഇനി അതും സാധ്യമല്ലാതെ വരുമ്പോൾ ഒരു കാളിയോ കോടതിയോ മുഖേന അയാളെ ഡൈവോഴ്സ് ചെയ്യുവാനുള്ള അധികാരം അവൾക്കുണ്ട്. അപ്പോൾ എവിടെയാണ് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്നാണ്. പിന്നെ സ്ത്രീയുടെ വസ്ത്രധാരണമാണോ, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മളറിയും. ഇപ്പോൾ ഒരു പെണ്ണ് നടന്നു പോകുമ്പോഴാണ് എല്ലാ ആളുകളും നോക്കുക. ഒരു പുരുഷൻ്റെ വസ്ത്രം എന്താണ്, അയാൾ എന്താണെന്ന് നോക്കണില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടും, പുരുഷന്മാരാൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അവൾ അവളുടെ ശരീരം മറക്കണം എന്നൊരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. അതിൽ
നമ്മൾ അഴിച്ചുനോക്കുന്ന ഒരു ഒരു സ്ത്രീ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വസ്ത്രം മാറ്റുന്ന സമയത്ത് അതൊക്കെ ഒളി ക്യാമറ വെച്ച് പകർത്തപ്പെടുന്നു എന്ന് കാണുന്നത്. ഒരു പുരുഷന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൾ വസ്ത്ര സംവിധാനങ്ങൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള പ്രത്യക്ഷപ്പെടലുകളെ എന്ത് ചെയ്യണം? അവൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് യാതൊരു വിവേചനവും അനീതിയും ഇസ്ലാം കാണിച്ചിട്ടില്ല. അത് തെറ്റിദ്ധാരണകൾ മാത്രമാണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിനെ ശരിയായി ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ശരിയായി ഉൾക്കൊള്ളുവാനും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.

0: മാഷാ. ഇപ്പോൾ നമ്മൾ കേട്ടത് പുലരിവട്ടമാണ്. പുലരിവട്ടത്തിൽ ഹാരിസ് മിസ്ലിം സംസാരിച്ചത് സ്ത്രീകളോട് അനീതിയോ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്.
1: നമ്മുടെ ശ്രോതാക്കൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ പറയണ്ടാവുന്ന് വിചാരിക്കണേ, കാരണം വളരെ കത്തി നിൽക്കുന്നൊരു വിഷയം കൂടിയാണ്.
0: അതെ, മാത്രമല്ല ശ്രോതാക്കളിൽ കൂടുതൽ സഹോദരിമാരാണ് താനും.
1: അതെ അതെ അതെ,
0: അവർക്ക് എന്തേലും എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ പങ്കുവെക്കാനുണ്ടാവും.
1: കുറേ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കേ ശരിയല്ലേ, നമുക്ക് സ്വത്ത് കുറച്ചേ ഉള്ളൂ, പകുതി ഉള്ളൂ, ഇങ്ങനെ കുറേ ശരിക്കാ സംശയത്തിനൊരു വകുപ്പില്ല. അത് നമ്മളെ സഹോദരിമാർക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്നും വിമർശനത്തിന്റെ വലിയൊരു വിഷയമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ, ഇനി സ്വത്തിന്റെ വിഷയങ്ങളാണെങ്കിൽ പോലും, ഒരു അത് വിശാലമായൊരു വിഷയമാണ്. പിന്നെ ഒരു പെണ്ണിന് പല വകുപ്പുകളിൽ നിന്നും എന്തുണ്ട്,
0: സാഹചര്യങ്ങളും സംവിധാനങ്ങളും അത് നേടാനുള്ള,
1: അതെ അതെ അതെ, ഓഹരികളുണ്ട് അല്ലേ. ആണിനെക്കാട്ടിലും ശരിക്കും അങ്ങനെ വരുമ്പോൾ ഉണ്ട്. മാത്രമല്ല പെണ്ണിന് ഇനി കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും എന്തില്ല, പിന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എന്നുള്ളൊരു സംഗതി ഇല്ല, അത് പുരുഷനിലാണല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഒഴിവ് കഴിവുകളും സ്വാതന്ത്ര്യവും ഇസ്ലാം ഒട്ടേറെ നൽകിയത് ശരിക്കും സ്ത്രീകൾക്കാണ്.
0: എന്ന് മാത്രമല്ല ശരിക്കും എന്നും ഇതിനെക്കുറിച്ച് അജ്ഞരായ ആളുകൾ ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിമർശനവുമായി വരുന്നുണ്ട്. അവരുടെ അജ്ഞത കൊണ്ട് മാത്രമാണത്.
1: തീർച്ചയായിട്ടും
0: പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉള്ള കാലം ഉണ്ടായിരുന്നു, ഇസ്ലാമിന്റെ രോഷം കൊണ്ടൊരു കാലം. അദ്ദേഹം പിന്നെ ഇസ്ലാം പുലുകിയ ശേഷം പറയുന്ന വാചകമുണ്ട്, ഞങ്ങൾ ജാഹിലിയ കാലത്ത് ഒരു പെണ്ണിനെ ഒരു എന്താ പറയാ, ഒരു പടപ്പായിട്ടിനെ അംഗീകരിച്ചിട്ടില്ല എന്ന്
1: പറഞ്ഞാൽ,
0: ഒരു കാര്യമായിട്ട് ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നാണ്.
1: പിന്നെ
0: പറയാണ് ഇസ്ലാം വന്ന ശേഷമാണ് അതിനെല്ലാം നിലക്കും നിലയും വിലയും അവൾക്ക് ഉണ്ടായത് എന്ന് അദ്ദേഹം ആര് മുമ്പ് ഇസ്ലാമിന്റെ ശത്രുവായ പിന്നീട് ഇസ്ലാം മനസ്സിലാക്കിയ ആളാണ് പറയണത്. അപ്പൊ ശരിക്കും ആളുകൾ അജ്ഞത കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തത്, ഈ സ്ക്രീനിന് മുമ്പിൽ പലരും പലതും വിളമ്പിയിട്ടുള്ളത്.
1: പിന്നെ ആകെ വിമർശിക്കണ മറ്റൊരു വിഷയം വസ്ത്രധാരണമാണ്. വിശാലമായൊരു വിഷയമാണ്, പക്ഷെ അതിൽ ഏറ്റവും ചുരുക്കം നമ്മൾ പറയാനുള്ളത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രൊട്ടക്ഷന് എങ്ങനെയാണോ അത് സംവിധാനിച്ച റബ്ബിനാണല്ലോ കൂടുതൽ പറയാൻ കഴിയുക. അപ്പൊ ആ നിലക്കുള്ളൊരു സൂക്ഷ്മതയും ഇതും പുലർത്തിയാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി നടക്കാം.
0: അത് മാത്രമല്ല ഈ വസ്ത്രധാരണത്തെ പറ്റി പറയുമ്പോഴേ, ഒരു അമേരിക്കൻ റിസർച്ചർ, ഒരു സ്ത്രീ ഗവേഷക, അതും മുസ്ലിമായ സ്ത്രീ ഗവേഷക, അതിനൊരു റിപ്പോർട്ട് വന്നിരുന്നു. അത് അങ്ങേയറ്റം ഈ വിഷയത്തെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഇസ്ലാമിലെ വേഷവിധാനം ആണ് ഏറ്റവും കൃത്യമായിട്ടുള്ളത്. വേഷവിധാനത്തിലുള്ള ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്, പീഡനത്തിനിരയാകുന്നത് എന്നുള്ള കണ്ടെത്തലാണ് അമേരിക്കയിലെ വലിയൊരു ഗവേഷക കണ്ടെത്തിയ ഗവേഷണമാണ്.
1: യെസ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഇങ്ങനെ, അപ്പൊ ഈ ചെറിയ കുട്ടികളോട് തോന്നണതോ, അതൊക്കെ ഫ്രസ്ട്രേഷൻ ആണ്. അങ്ങനെയുള്ള ചില കാഴ്ചകളിൽ നിന്നും വസ്ത്രധാരണം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന ചില പ്രചോദനങ്ങളോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ചില ചിന്തകളാണ് അവിടെ സാധിക്കുന്നിടത്തേക്ക് എന്ത് ചെയ്യണത് പോകുന്നത്. ഏതായാലും
0: ഒരുപാടും ഒരുപാട് പറയാനുണ്ടാവും
1: തീർച്ചയായിട്ടും.
0: മെസ്സേജിലൂടെ
1: അതായിക്കോട്ടെ. ഏതായാലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഹൈറ് ഞാൻ കണ്ടെന്താ അറിയാം, പക്ഷേ പിന്നെ ആളുകളൊന്ന് പഠിക്കും, നമ്മളെ ആളുകളും പഠിക്കും, അല്ലാത്തവരും പഠിക്കും, ഇസ്ലാമിലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്തൊക്കെയാണെന്ന് പഠിക്കും.
0: ആ വിഷയം പഠിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ട് അത് മാറും.
1: തീർച്ചയായിട്ടും നമുക്ക് പ്രബോധനത്തിന്റെ മറ്റൊരു അവസരം അള്ളാഹു എളുപ്പാക്കി തരാം. ഓക്കെ, ഏതായാലും കിസ് കഴിഞ്ഞിട്ട് നോക്കാന്നൊക്കെയാണ് സഹോദാക്കൾ പറയണത്. എന്നാ പിന്നെ നമുക്കേ മോർണിംഗ് ലൈവ് കിസിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഏതായാലും പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താണ് നിർദ്ദേശിക്കാനുള്ളത്?
0: ഉത്തരം ഫീഡ്ബാക്ക് വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ, അതിൽ ലൈവ് കിസ് എന്നത് സെലക്ട് ചെയ്യുക. പേര് മാത്രം എഴുതരുത്, അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്ഥലവും കൂടി എഴുതാൻ ശ്രദ്ധിക്കുക. ശ്രോതാക്കൾക്ക് കിസിന് വേണ്ടി തയ്യാറായി നിൽക്കാം. പൊതുവേ യാത്രക്കിടയിലുള്ളവർ പോലും ഒരുപക്ഷെ അവരുടെ വാഹനം സൈഡാക്കി നിർത്തി ഈ കിസിൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം പൊതുവേ ഉണ്ടാവാറുണ്ട് എന്ന മെസ്സേജൊക്കെ കാണാറുണ്ട്. ഇൻഷാല്ലാ നമുക്ക് കിസിൻ്റെ ചോദ്യം ചോദിക്കാമെന്ന് തോന്നുന്നു അല്ലേ?
1: യെസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഹദീസിലെ മുഅ്നൻ എന്നാൽ എന്ത്? ഹദീസിലെ മുഅ്നൻ എന്നാൽ എന്ത്?
0: ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഹദീസിലെ മുഅ്നൻ എന്നാൽ എന്ത്? എന്നാൽ എന്ത്?
1: നമ്മള് മലയാളികളാകുമ്പോളേ ഈ മലയാളത്തിൽ വായിച്ച് ശീലിച്ച കുറച്ച് പ്രശ്നം. ഏതായാലും
0: അതിലേ പിന്നെ മുഅന്നൻ എന്നാണ് ശരിക്ക്, മുഅന്നൻ എന്നതാണ്. അത് ചെറിയൊരു
1: യെസ്
0: സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്.
1: അതെ, ഹദീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രയോഗമാണ് നമ്മൾ
0: കേട്ടത്. എന്നാൽ എന്തെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ശ്രോതാക്കളിൽ ഇതൊക്കെ അറിയുന്ന ശ്രോതാക്കളുണ്ടാവും. അപ്പോ ഇനി അത് ആണ് കറക്റ്റ് ചെയ്ത പറഞ്ഞാൽ പിന്നെ എഴുതിക്കോളും അല്ലേ. നമ്മൾ ഓപ്ഷനുകൾ വായിച്ചോ?
1: യെസ്, ഇല്ല വായിച്ചിട്ടില്ല. ഒന്നാമത്തെ ഓപ്ഷൻ എ, അൻ എന്ന പദം ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്തത്. ബി നേരിട്ട് കേട്ടത്. സി എഴുതി വെച്ചത്. ഡി തള്ളിക്കളഞ്ഞത്.
0: ഹദീസിലെ മുഅന്നൻ എന്നാൽ എന്ത്? ഓപ്ഷൻ എ, അൻ എന്ന പദം അഥവാ നിന്നും അങ്ങനെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, എന്ന പദം ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്തത്. നേരിട്ട് കേട്ടത് ബി. ബി നേരിട്ട് കേട്ടത്. സി എഴുതി വെച്ചത്. ഓപ്ഷൻ ഡി തള്ളിക്കളഞ്ഞത്. നാല് ഓപ്ഷനുകളാണ്. ഇപ്പം മൂന്ന് പ്രാവശ്യം വായിച്ചില്ലേ,
1: ഒന്നുകൂടി വായിക്കാം.
0: ഓക്കെ,
1: ഹദീസിലെ മുഅന്നൻ എന്നാൽ എന്ത്? അൻ ബ്രാക്കറ്റിൽ നിന്നും എന്ന പദം ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്തത്. ബി നേരിട്ട് കേട്ടത്. സി എഴുതി വെച്ചത്. ഡി തള്ളിക്കളഞ്ഞത്. ഇന്നത്തെ ചോദ്യം ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും നമുക്ക് അല്പാൽപ്പം സ്വല്പം അല്ലേ ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഇത് നമുക്ക് ഇട്ടുതരികയാണ് യഥാർത്ഥത്തിൽ.
0: എന്തായാലും മുമ്പ് ചോദിച്ചതാണ് വളരെ ഈസിയാണെന്ന മെസ്സേജ് വരാൻ സാധ്യത വളരെ കുറവാണ്.
1: അതാണ്
0: മെസ്സേജുകളെ ഉത്തരങ്ങൾ തള്ളി വരാ കേട്ടോ, ഒറ്റടിക്കാണ് കൗണ്ടുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്,
1: തള്ളി കയറി വരുന്നുണ്ട് അല്ലേ.
0: അതെ അതെ.
1: ഏതായാലും ഇൻഷാല്ലാ. ഓക്കെ, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്.
0: എന്തായാലും ഒരുപാട് ആളുകൾ അതിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ശ്രോതാക്കൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും നല്ലൊരു സമീപനമാണ് നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയിലോട് അവർ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷാർഹമാണ്.
1: യെസ്, ഇനി ഏതായാലും ഉത്തരവും അതുപോലെ നമുക്ക് ആരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് പീസ് ടൈമിൽ ഇന്ന് ആരുടെ മെസ്സേജാണെന്ന് നോക്കാം.
0: ഇന്നത്തെ കാലത്ത് വാർത്തകളും വിനോദങ്ങളും ധാരാളമുണ്ട്. പക്ഷേ മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ജീവിതത്തെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ വളരെ കുറവാണ്. ആ കുറവ് നികത്തുന്ന പേരാണ് പീസ് റേഡിയോ.
1: അപ്പൊ നമ്മളെ പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പീസ് ടൈമിൽ വായിക്കുന്ന ഓരോ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയച്ചു തരുന്ന മെസ്സേജുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മെസ്സേജുകളാണ്. ഇവിടെ ഹുസൈൻ വി എം എടത്തനാട്ടുകാർ ഒപ്പുകളും പറയണ് ഇങ്ങനെയാണെങ്കിൽ ചോദ്യം വേണ്ടായിരുന്നു. അപ്പോ പിന്നെ ഏതായാലും ഇന്ന് കുറച്ച് ആൾക്കാര് നല്ല വല്ലാണ്ട് കറക്കി കുത്തുല്ലേ.
0: ജമീലാവിക്ക് ഒരു ഉത്തരം കൺഫ്യൂഷൻ ആക്കി. നമുക്ക് നോക്കാം ശരി ഉത്തരം വരുമ്പോഴേ, ഒന്ന് കേട്ട് നോക്കാന്നുള്ളതാണ്, ഉത്തരം കൺഫ്യൂഷൻ ആക്കി എന്നുള്ളതാണ്.
1: യെസ്, ഇംതിയാസ് തിരുമ്പാടി പിന്നെ നമ്മുടെ ചോദ്യത്തിനൊരു ക്ലാരിറ്റി. അത് നമുക്കിപ്പോൾ എന്താ അറിയോ, ഏത് സാധനം നമുക്ക് കിട്ടാവുന്ന വലിയ സംവിധാനങ്ങളെല്ലാം ലോകത്താണല്ലോ നമ്മൾ ജീവിക്കണത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വാക്കുകളൊക്കെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കണമെന്നുള്ളത് കണ്ടെത്താൻ കഴിയുമല്ലോ.
0: അതെ അതെ, തീർച്ചയായും.
1: അപ്പോൾ ഹദീസ് ശാസ്ത്രത്തിൽ
0: നമുക്ക് വായിക്കാം അല്ലേ.
1: അതെ, പിന്നെ ഇൻഷാല്ലാ ഉത്തരം പറയുമ്പോൾ നമുക്ക് പറയാം അല്ലേ.
0: അതെ അതെ, തീർച്ചയായും. അതാണ് നല്ലത്. ഇന്നത്തെ ക്വിസ് കുറച്ച് വലക്കുന്നതാണ്. സക്കീന ഉത്തരമ്പയിൽ
1: എപ്പോഴും സുഖം ശരിയാവില്ലല്ലോ. കലക്കി അല്ല കറക്കി കുത്തി ഉത്തരം അറിയില്ല എന്നാണ് സമീജ പാറൽ പറയണത്.
0: റസ്നി ഹാജിയാർപള്ളി, ഈ ക്വസ്റ്റൻ ആദ്യമായി കേൾക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റൻ തന്നെ കേൾക്കുന്നത്. പുതിയ അറിവാണെന്ന് അർത്ഥം.
1: ഇന്നത്തെ പിന്നെ മോർണിംഗ് ലൈവ് ക്വിസ് വിജയിച്ചു അല്ലേ.
0: അതെ അതെ.
1: ഇന്നലെ ലൈവ് ആകെ എന്താ പറയാ, മനഫ് പാലക്കായി എന്തോ പറയുന്നുണ്ട്. മൂപ്പർക്ക് ഇന്നലെ കേറാൻ പറ്റില്ല തോന്നുന്നുണ്ട്.
0: അതെ അതെ അതെ. ടെക്നിക്കൽ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു, അതിനെ സംബന്ധിച്ചുള്ള സൂചനയാണ്. അപ്പൊ ഇന്ന് ഇല്ലാത്തതുകൊണ്ടുള്ള സന്തോഷത്തിന്റെ ഒരു മെസ്സേജ് ആയിരിക്കും.
1: അപ്പോ
0: ഹിസ് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. മഹറൂഫ് തയ്യലൊക്കെ അത്
1: കഴിഞ്ഞല്ലോ, ഇനി പോവാ. അതാണ് ടൈമിംഗ് അല്ലേ, ചിലർക്ക് പുലരിവട്ടം കഴിഞ്ഞിട്ട് വേണം ബസ്സിന് പോവാന്, ചായ കുടിക്കാന്, പിന്നെ നമ്മളെ സഹോദരിമാരാണെങ്കിൽ അവർക്ക് എന്താ പറയാ കറി വെക്കി തുടങ്ങണമെങ്കിൽ ബുള്ളറ്റും കഴിയണം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ നിശ്ചിത സമയം നമ്മൾ റേഡിയോ ക്രമീകരിച്ചു കൊടുക്കുന്നു.
0: എന്ന് മാത്രമല്ല, ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ഓണാക്കിങ്ങനെ വെച്ചിട്ട് ഓരോ ടൈമിങ്, ഇപ്പോ ഈ കടി ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി കറി ഉണ്ടാക്കുക, ഇങ്ങനെ ടൈമിങ്, മോർണിംഗ് ലൈവിൽ നടക്കുന്ന പരിപാടിയുമായി
1: അനുസരിച്ചാണ്. ഈ തിരുമടി വരുമ്പോഴേക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓൽക്ക് പിന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ട സമയക്കല്ലേ, അങ്ങനെയൊക്കെ
0: ആൾക്കാർ വരെ ഉണ്ട്.
1: അതെ, മാഷാ. ഏതായാലും ജീവിതത്തിൽ അടുക്കും ചിട്ടി നമുക്ക് സമ്മാനിക്കാൻ പീസ് റേഡിയോ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നത് പ്രിയ ശ്രോതാക്കളുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമാണ്.
0: ഹഫ്സ വെള്ളില പുല്ലുവെട്ടം വളരെ നല്ല ക്ലാസ്സാണ്. ഇത്തരം വിമർശകർക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ്.
1: യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് ശ്രോതാക്കളുടെ
0: മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട് മാഷാ നല്ലൊരു ഇന്നത്തെ സാഹചര്യത്തിൽ അനുസരിച്ച് ശ്രോതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ്സാണ്. നാഥൻ മൗലവിക്കും നമുക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ. ആമീൻ.
1: നമുക്ക് നല്ല വൺ മിനിറ്റ് ടോക്ക് ഒന്ന് കേട്ടുവരല്ലേ.
0: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഷാബ്ബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. പരലോകത്ത് ഏഴ് പേർക്ക് ഒരു തണലും ലഭിക്കാത്ത ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേക തണലിട്ട് ആദരിക്കും എന്ന് പറഞ്ഞതിൽ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നല്ല മനുഷ്യനായി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. യുവത്വം വളരെ അനുഗ്രഹീതമായ ഒരു പ്രായ കാലഘട്ടമാണ്. നന്മ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യവും മാനസിക നിലവാരവും യുവാക്കൾക്കുണ്ടാകും. ഏതൊരു സമൂഹത്തിലും വളരെ ശ്ലാഘനീയമായി പരിഗണിക്കപ്പെടുന്നതാണ് യുവാക്കൾ. യുവതുർക്കികൾ അതുകൊണ്ടാണല്ലോ ലോകത്ത് മഹനീയരായിത്തീർന്നത്. അതുകൊണ്ട് യുവാക്കൾ ആരാധനാ രംഗത്തും സാലിഹായ കർമ്മങ്ങളുടെ രംഗത്തും കൂടുതൽ മത്സരിച്ച് മുന്നേറുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂൽ.
0: മാഷാഅല്ലാഹ്. വൺ മിനിറ്റ് ടോക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ യുവാക്കളെ ഈ തണൽ നിങ്ങൾക്കുള്ളതാണ് എന്ന വിഷയത്തിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ സംസാരമാണ് നമ്മൾ ശ്രവിച്ചത്.
1: ഈ വൺ മിനിറ്റ് ടോക്ക് നമുക്ക് എത്താൻ തുടങ്ങിയിട്ടേ 1973 ദിവസങ്ങളായി. അപ്പോൾ ഇത് പരമാവധി നമ്മൾ ഷെയർ ചെയ്യുക. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ മിനിറ്റിൻ്റെ വില മനസ്സിലാവണമെങ്കിൽ വൺ മിനിറ്റ് ടോക്ക് കേട്ടാൽ മതി എന്നാണ് നമ്മൾ പറയാറുള്ളത്.
0: തീർച്ചയായും അതിൻ്റെ അത് കേൾക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, അതുപോലെ തന്നെ ഫോർവേഡ് ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും ഇതുവരെ വന്ന വൺ മിനിറ്റ് ടോക്കുകളൊക്കെ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മതിയാകും. എല്ലാ ദിവസവും രാവിലെ 5:24 പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ വഴി കാതോർക്കാവുന്നതാണ്. അതുപോലെ നേർവഴിയും അതിൽ കേൾക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുക.
1: വീട്ടമ്മമാർക്ക് പീസ് റേഡിയോ ഒരു പ്രശ്നമല്ല. കറി ഉണ്ടാക്കുന്നതിന് അത് ഓൺ ചെയ്ത് വെച്ച് ബാക്കിയെല്ലാ പണിയും ചെയ്യും. അതായത് ഇതിന് ഓണാക്കി വെച്ചാൽ ഓലിക്ക് ഓല് ചെയ്യുന്ന ജോലിയൊന്നും ഭാരം അറിയില്ല എന്നുള്ള ഒരു അല്ലേ ഒരു ടോക്ക് അതിലുണ്ട് അല്ലേ. ഇൻഷാല്ലാ. പിന്നെ ഈ ഒരു സമയത്ത് പങ്കുവെക്കണം എന്ന് തോന്നിയൊരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കണം സൽമാഷേ. പിന്നെ ചില ആളുകളുടെ ജീവിതം കാണുമ്പോഴേ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും. നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയതിലുള്ള ദുഃഖവും പിന്നീടൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ കുറേ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ ദിവസവും ഒരു സിറ്റ് ഔട്ടിൽ രാവും പകലും കിടക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ കയറാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ സ്വന്തം ജ്യേഷ്ഠൻ്റെ അല്ല അനിയൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇദ്ദേഹം കിടക്കുക. കുറച്ച് കാലം കുറച്ച് ദൂരെ ജോലിയൊക്കെ ചെയ്തു. പിന്നെ ആ ജോലി എന്തോ പ്രശ്നമായിട്ട് പോന്നിട്ട് പിന്നെ ഒരു ജോലിക്കും പോകില്ല. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് നിന്ന് നാട്ടിൽ തന്നെ സ്വന്തം വീട്ടിലേക്ക് കയറാൻ കഴിയില്ല.
0: അത്
1: അതിനുള്ള കാരണങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, ചട്ടക്കടലാസില്ലേ നമ്മളെ
0: പെട്ടിക്കടലാസ്
1: അതെടുത്തിട്ട് അനിയൻ്റെ വീട്ടിൽ വന്നിട്ട് മേനി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വര വരൂല, അങ്ങനത്തെ ഒരു ടൈപ്പ് കിടക്കാനുള്ള ഒരു ഇതാണുള്ളത്. അതിൽ വിരിച്ചിട്ട് അധികം കിടക്കും. പുറത്ത് മഴയാണെങ്കിലും ചൂടാണെങ്കിലും ഒക്കെ കൊണ്ട് കിടക്കുന്നത് അനിയൻ്റെ വീട്ടിലെ സിറ്റൗട്ടിലാണ്. അവർക്കുള്ളിലേക്ക് കിടത്താൻ എന്തൊക്കെയോ അവർക്ക് എന്തൊക്കെ ഒരു മാനസിക ചെറിയ പ്രയാസങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം, അവർ കുടുംബ വിഷയങ്ങളായതുകൊണ്ട് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ വന്ന് കിടക്കും. ഇടയ്ക്ക് നമുക്കൊക്കെ ഇങ്ങനെ മനസ്സൊക്കെ വലിയ ഇടങ്ങേറാണത് കാണുന്ന സമയത്ത്. പക്ഷെ നമുക്ക് ഒരു പരിമിതികൾ ഉണ്ടാവുമല്ലോ ചില കുടുംബ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ. അങ്ങനെ ഇരിക്കെ ഇന്നലെ ആ വീട്ടിലെ മരുമകൾ ഇങ്ങനെ മുറ്റടിക്കുന്ന സമയത്ത് നിലത്തേക്ക് വീണു. ആ വീഴ്ചയോടുകൂടി ഏകദേശം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും തിരിച്ച് രക്ഷയില്ല, മരണം ഉറപ്പിച്ചു.
0: ഇന്നലെ മരിച്ചു.
1: ഇന്നലെ 2 മയ്യത്ത് നമസ്കാരമാണ് എനിക്കുണ്ടായത്. ഒന്ന് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് മരിച്ചു, പിന്നൊന്ന് നമ്മളെ ഈ ഒരു പറഞ്ഞ ആളുടെ. അപ്പോൾ പിന്നെ ആ വീഴ്ചയിൽ യഥാർത്ഥത്തിൽ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ച എന്താ വെച്ചാലേ, മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാലുകൾ നമ്മളിങ്ങനെ രണ്ട് കാലുകളും നീർത്തൂല, ആകെ കിട്ടും മൊത്തത്തിൽ നീരുമല്ലോ. ആ നീരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാല് യഥാർത്ഥത്തിൽ പുറത്താണ്.
0: അപ്പൊ
1: അവിടേക്ക് ഒരാൾ വന്നിട്ട് സ്റ്റൂള് വെച്ചു കൊടുക്കാണ്.
0: അപ്പൊ
1: നമ്മള് പറയും ശരിക്കും ഒരാൾ മരിക്കാനോടുള്ള ഒരു ഇത് കിട്ടാതെ ആവാന്ന്
0: പറയാം.
1: അതെ അതെ, ഒന്ന് നീണ്ടു നിവർന്ന് മരിക്കാനും കഴിയാത്തൊരവസ്ഥ.
0: ആ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കാല് പുറത്തേക്ക് തള്ളിയ അവസ്ഥയിൽ അവിടെ ഒരു സ്റ്റൂൾ
1: വെച്ചു കൊടുത്തു. ഇവിടെ ഒരുപാട് പിന്നെ മനസ്സിന് സങ്കടം തോന്നി. എന്താ വെച്ചാലേ, അവർ വീട്ടിലാണ്, വീട്ടിൻ്റെ സിറ്റൗട്ടിലാണ്. അപ്പോൾ വീണ സമയത്ത് അവരെ ജ്യേഷ്ഠനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വീട്ടിൻ്റെ അകത്തേക്ക് അല്ല കിടത്തിയെന്നുള്ളൊരു ചെറിയ സങ്കടം നമുക്ക് തോന്നി. ഏതായിരുന്നാലും അവസാനം മയ്യത്ത് സംസ്കരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് അനിയൻ എന്നുള്ളയാൾക്ക് അദ്ദേഹം ഏറ്റെടുത്തു. പക്ഷേ ആ വീട്ടിലേക്ക് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെൺമക്കളും ഭാര്യയൊക്കെ വന്നു. മയ്യത്ത് വീട്ടിൽ നിന്ന് നേരെ എടുത്തു പോയപ്പോൾ പിന്നാലെ അവരും പോയി കഴിഞ്ഞു.
0: അതെ,
1: അത്രേ ഉള്ളൂ ബന്ധം. ഞാൻ ആലോചിച്ച് നോക്കണം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചില ആളുകളെ കൈപിടിക്കാനും അല്ലെങ്കിൽ നേരായ വഴിക്ക്, ഇനിയിപ്പോൾ അദ്ദേഹം ഒരു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമായി പോകുന്നെങ്കിലും മറ്റെന്തെങ്കിലും ജോലികൾ കൊടുത്തിട്ട് അങ്ങനെ ഒരു ജീവിതം. പക്ഷെ ഇതിൽ ഒരുപാട് സന്ദേശങ്ങൾ കിട്ടിയത് എന്താ വെച്ചാൽ, നമ്മൾ ആവണ കാലത്ത് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചെങ്കിലേ നമ്മളെ മക്കളും നമ്മളെയും തിരിച്ചു നോക്കുള്ളൂ എന്നുള്ളൊരു കാര്യം. 2, നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാലേ നമ്മളെ ആളുകൾ സഹായിക്കുള്ളൂ, ഒരു വില നൽകുള്ളൂ എന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം ഇങ്ങനെയൊക്കെ അങ്ങാടിയിലൂടെ അവിടെയും ഇവിടെയൊക്കെ പോയി ഇങ്ങനെ സമയം ചിലവഴിച്ചിട്ട് ഒന്നിനും പോകാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടല്ലോ.
0: തീർച്ചയായും, പ്രത്യേകിച്ച് ഇതൊരു പിന്നെ ഏറ്റവും പുതിയൊരു കാലം എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റഡ് കാലമാണ്. 2026 ഇന്നിപ്പോൾ സെപ്റ്റംബർ 5. ഇത് മാസം പറഞ്ഞതെന്നുള്ളതല്ല, ഇത്രയും ഇനിയുള്ള കാലം അത്രയും ഒരുപാട് ഈ നടക്കുള്ള സാഹചര്യങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആളുകൾക്ക് പൊതുവെ ഈ വിഷയത്തിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്, അല്ലെ ചില വശങ്ങൾ പറയുന്നത്. അതായത് പൊതുവെ ആളുകൾക്ക് എന്താ വെച്ചാൽ, ഒരു വൈറ്റ് കോളർ ജോലി എടുക്കാൻ മടിയുള്ളൊരു സാഹചര്യം ഉണ്ട്.
1: യെസ്,
0: അവ ജോലി എടുക്കാൻ മടിയും, എന്നാൽ ജീവിതാവസ്ഥ നന്നാവും വേണം. അപ്പോൾ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു ജോലിയില്ലാതെ നടക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു വശത്ത്. മറ്റൊരു വശത്ത് പിന്നെ ഭാര്യയോടും മക്കളോടും ഇനി ജോലി ചെറിയ എന്തെങ്കിലും തുച്ഛമായ വരുമാനമാണെങ്കിലും അവരോട് നല്ല സമീപനം തീരെ പുലർത്താത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ കുറെ കുട്ടികളും ഭാര്യയും അവരുടെ വീട്ടിൽ കഴിയുക, ഇവരെ ഡൈവോഴ്സ് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുമില്ല, അവരും വേറെ ഒന്നും ചെയ്യണമില്ല. ആ നിലക്ക് ഈ മനുഷ്യൻ ഒരു ഭർത്താവും ആണും ഉപ്പയൊക്കെ ആയിട്ട് ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അവിടെ അങ്ങനെ നടക്കുന്ന ഒരു ജീവിതം മറ്റൊരു വശത്തുണ്ട്. പക്ഷെ ശരിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ അവരവനെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയെടുത്ത് ഒരു തുച്ഛമായ വരുമാനമാണെങ്കിലും വെറുതെ നടക്കുന്നൊരവസ്ഥ ഒഴിവാക്കുക. മറ്റൊന്ന്, സ്ത്രീകളും ഇത് ആണുങ്ങൾ മാത്രം പറഞ്ഞ് ഇതാക്കേണ്ട സംഗതിയല്ല. എന്തൊക്കെ സംഗതികളുണ്ടെങ്കിലും നമ്മുടെ പലപ്പോഴും ചിലരൊക്കെ സംസാരിക്കുന്നത് കേട്ട കുട്ടികളെ ഓർത്ത് എൻ്റെ കുട്ടികൾ ഓർത്താണ് ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരം. അപ്പം ആ നിലക്കെങ്കിലും എന്നല്ല, അങ്ങനെ ഒരു മനസ്സ്, ഒരു ഭർത്താവ് വേണം, കുട്ടികൾക്കൊരു പിതാവുണ്ട്, എന്തായാലും കുറച്ചൊക്കെ ക്ഷമിച്ച് സഹിച്ച് പരമാവധി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രദ്ധിക്കുകയും ചേർന്ന് നിന്നുകൊണ്ട് അയാളെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി. ഒരു മനുഷ്യന് മനസ്സുണ്ടല്ലോ, എത്ര കഠിന മനസ്സായ ഒരു മനസ്സുണ്ട്. അങ്ങനെ ശരിക്കും പോലെ കൂടെ ചേർന്ന് നിന്ന് അങ്ങനെ ക്ഷമിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ അവരെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ അവർക്ക് സ്വയം ബോധ്യം വന്ന കുറേ സംഭവങ്ങൾ വേറെയുണ്ട്. നല്ല ക്ഷമയോടുകൂടി നിന്ന് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തികൾ തന്നെ പിന്നീട് അവരെ കൂടെ ചേർന്ന് നിന്ന് അവരെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ ഭർത്താവ് സ്വയം പിന്നീട് എന്താ പറയുക, മനംമാറ്റം വന്ന് അങ്ങനെ ജോലിക്കൊക്കെ പോയി തുടങ്ങി നല്ല ജീവിതത്തിൽ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അപ്പം ശരിക്കും ഇവിടെ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നിലക്കുള്ള അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും പുരുഷന്മാരും മാറേണ്ടതുമുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മറ്റുള്ളവരെ മുമ്പിൽ നല്ലൊരു നിലയും വിലയും എന്ന് മാത്രമല്ല, പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ ഒരു ആശ്വാസകരമായ ജീവിതം നയിക്കാനും കൂടി പറ്റും. ഈ നിലക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു മരണവും കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഹദീസിനൊക്കെ അനുസരിച്ച് ആ നിലയ്ക്ക് തന്നെയാണ് അവനോട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ആവതുള്ളമാരി എടുത്തിട്ട് ജീവിച്ച് പോകാവുന്നതാണ്.
1: എന്താ നമ്മൾ നമ്മൾ ചെയ്തു വെക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ അവരൊക്കെ നോക്കാനും വളർത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നോക്കും.
0: അതെ അതെ, തീർച്ചയായും
1: അല്ലേ. അപ്പൊ അതില്ലാത്തൊരു പ്രയാസങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് തിരുത്താൻ ആരും ഉണ്ടായില്ല, അതാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായത്.
0: പലപ്പോഴും സ്ത്രീകളാണെങ്കിൽ കൂടി ചിന്തിക്കും, ഇദ്ദേഹം എന്നെ വിവാഹം കഴിച്ച് എനിക്ക് മക്കളുണ്ട്, ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എന്തിനു നിൽക്കുന്നു, എനിക്ക് എന്താണ് ഉള്ളത്. ഇത് പറഞ്ഞപ്പോ ശരിക്കും എന്റെ കൂടെ പഠിച്ച ഒരു സ്ത്രീയുടെ കാര്യം ഓർമ്മ വരാണ്. അത് ഞാന് ആ വീട്ടിലേക്ക് ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, ഞാൻ ഒറ്റയ്ക്കല്ല വേറെ ആളുകളും കൂട്ടി, അവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അപ്പം അങ്ങനെ പോയി ചെന്നപ്പോൾ കണ്ടത് എന്താ വെച്ചാൽ, നമ്മളൊരു നാലഞ്ച് മുതിർന്ന പുരുഷന്മാർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്നുണ്ടാവുമല്ലോ ഒരു വ്യത്യാസം ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അപ്പം നമ്മൾ കണ്ടത് മുഖത്ത്, ആ സ്ത്രീയുടെ ഭാര്യയാണ് മുഖത്ത് ആഞ്ഞടിക്കുകയാണ് നമ്മൾ ഉള്ള സമയത്താണ് ചെയ്യുന്നത്. അപ്പം എന്നിട്ടും അങ്ങനെ ചെയ്യുന്ന അവസ്ഥ കണ്ടു. എന്നിട്ട് ആ പെണ്ണത് നമ്മൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഗൗരവം മനസ്സിലായത്, അതുവരെ ആ പെണ്ണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ഇതിനിടക്കിടക്ക് തന്നെയാണ് പരിപാടി, എന്നിട്ട് ക്ഷമിച്ച് സഹിച്ച് വർഷങ്ങളോളം രണ്ട് മക്കളെയും ഉണ്ടാവുന്നത്, ഒരു കുട്ടി ഉണ്ടായി, പിന്നെ രണ്ടാമതൊരു കുട്ടി ഉണ്ടായി, എന്നിട്ടും സഹിച്ച് ക്ഷമിച്ച് ഇതേ അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പം എന്ത് ചെയ്തു, എല്ലാവരും ഇടപിടിച്ച് ആ പെണ്ണിനെ പിന്നെ വേർപ്പെടുത്തി കൊടുത്തു. അത്രയും ക്ഷമിച്ച പെണ്ണവിടെ ജീവിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള ജീവിതാവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കുക. സഹോദരിമാർക്കും മറ്റുള്ള ആടിയുണ്ടാവും.
1: നമ്മളെ ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോ ഒരു രണ്ടു ദിവസം മുമ്പ് നിങ്ങള് ഒരു കൊലപാതകം കറിയുടെ പേരില്ലേ, സങ്കടകരമാണ് ആ വിഷയം. അത് നമ്മളെ പള്ളിയിൽ വരുന്ന നമ്മുടെ സുഹൃത്തിന്റെ പെങ്ങളെ മകളാണ് ആ കൊല്ലപ്പെട്ട ആള്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ വിഷമം കൂടി നമുക്ക് അതിലുണ്ട്. ഏതായിരുന്നാലും ഈ മദ്യപാനത്തിന് അടിമപ്പെട്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. ബോധം വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് പോകുന്ന ആളുകളും ഉണ്ട്
0: അല്ലേ. എന്തായാലും അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ ജീവിതാവസ്ഥകളെ തിരിച്ചറിഞ്ഞ് നല്ല രൂപത്തിലുള്ള ജീവിതത്തെ നേടിയെടുക്കാനുള്ള ഒരു ശ്രമവും പ്രാർത്ഥനയും അതിനുള്ളൊരു പരിശ്രമവും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി ശ്രോതാക്കൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടല്ലേ.
1: മാഷാല്ല. പിന്നെ അപ്പൊ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മളെ മുമ്പിൽ വരുന്ന ഓരോ വിഷമങ്ങൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പോഴത്തെ ഒരു കാര്യം സ്വാഭാവികമായിട്ട് ശ്രോതാക്കൾക്കും പങ്കുവെക്കാനുണ്ടാകും അല്ലേ.
0: തീർച്ചയായും അനുഭവങ്ങൾ വരെ ചിലപ്പോൾ ഉള്ള ആളുകൾ ഉണ്ടാവാം.
1: അതെ, സ്വന്തം അനുഭവങ്ങളും ഉണ്ടാവും. ഏതായാലും നമുക്ക് ശ്രോതാക്കളിലേക്ക് ഒന്ന് പോകാം. നഫീസ പി എ താമരശ്ശേരി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് തെറ്റുണ്ടെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിക്കാമായിരുന്നു. മക്കൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുണ്ട്. നമ്മളെയും മക്കളെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്നാണ്. ആമീൻ.
0: അങ്ങനെയൊക്കെ ആയിട്ടും മക്കൾക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാമായിരുന്നു എന്നാണ് മെസ്സേജ് അല്ലേ.
1: അതെ അതെ അതെ.
0: റുഷ്ദഗോളികാവ് പരസ്പരമുള്ളൊരു അന്വേഷണമാണ്. ജമീല പി വി കാളികാവിനെ കുറേയായി കണ്ടിട്ട് എന്ത് പറ്റി, ലൈവിലുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ. ഇന്നലെ കാളികാവിൽ പുറ്റമ്മണ്ണ ടി കെ അഷ്റഫിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. മാഷാ ശ്രോതാക്കൾ പരസ്പരമുള്ള അന്വേഷണം മോർണിംഗ് ലൈവ് ഫീഡ്ബാക്ക് വഴി നടക്കുകയാണ്. നല്ല സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ.
1: അസ്സലാമു അലൈക്കും. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്കുള്ള കൃത്യമായ വിശദീകരണം പുലരിവട്ടത്തിൽ വരുമെന്ന് പ്രതീക്ഷയിലായിരുന്നു. അൽഹംദുലില്ലാഹ്. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ തിരുത്താൻ ഉപകരിക്കുന്ന സംസാരം അത്തരം ആളുകളിലേക്ക് ഇതെത്തട്ടെ എന്നാണ് സുബൈദ എം മുഖം പ്രതികരിക്കുന്നത്.
0: അതെ, ഇന്ന് സ്ത്രീകളോട് അനീതിയോ എന്നുള്ള വിഷയമായതുകൊണ്ട് അതാണ് പറയുന്നത് അല്ലേ. നല്ലൊരു അനുഭവം മാഷാല്ലാ. മരണത്തിന് ശേഷം ഭാര്യയും മക്കളും വിഷമിച്ചിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കുമ്പോഴാണ് കൂടെ നിൽക്കേണ്ടത്. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാവട്ടെ എന്ന് ഷുഐബ എം വളപട്ടണം.
1: ഇത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയത്, ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അന്ന് ദിക്കറ്, അടുത്ത വെള്ളിയാഴ്ച ദിക്കറ്, ഇതൊക്കെ ജോറായിട്ട് നടക്കണം.
0: ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള
1: ഞാൻ വിളിച്ചൊക്കെ ഒരു പുറത്ത് കിടത്തി 4 ദിവസം 5 ദിവസം മുമ്പ് പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലൊക്കെ ചെയ്ത് ഇങ്ങനെ പ്രയാസത്തിലാണെന്ന് അറിയുമ്പോഴെങ്കിലും അകത്തേക്ക് കടത്താൻ കഴിയണമല്ലോ. ശരിക്ക് അതിനൊന്നും സാധിക്കാതെ മരിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും പാടെ കൂട്ടിയിട്ട് അവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്.
0: അത് സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒരു ആചാരം അനുഷ്ഠിക്കുന്നു എന്ന് തന്നെ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ.
0: വേറൊന്നും
1: ബോധ്യപ്പെടുത്തലുകളാണ് അല്ലേ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തൽ.
0: അസ്സലാമു അലൈക്കും. അനുഭവം കേട്ട് വിഷമമാണ് ഉണ്ടായത്. അയാളുടെ വിഷമം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് കബറിടം വിശ്രമിക്കി കൊടുക്കട്ടെ. വിഷമഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്നാണ് സഫിയ കിതിരുണങ്ങളുടെ അയച്ച മെസ്സേജ്.
1: പറഞ്ഞത് വളരെ ശരിയാണ്. 8 മണിവരെ സമയം നോക്കേണ്ട ആവശ്യമില്ല, പരിപാടി ഇന്ന സമയത്താണെന്ന് കേൾക്കുമ്പോൾ അറിയും. ജീനത്ത്
0: അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഫീസ് റേഡിയോ ടൈമിംഗ് കണക്റ്റഡ് ആണ്.
1: അതെ അതെ. തുള്ളിച്ചാടൽ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ചതാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞതെങ്കിൽ എന്ന് തോന്നിയിരുന്നു. തുടങ്ങി വെച്ചത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് ദീൻ മനസ്സിലാക്കാൻ പറ്റി. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ശരിക്ക് പുറത്തിറങ്ങുമ്പോൾ മുസ്ലിം നാമധാരികൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ മനസ്സുകൊണ്ട് എന്തൊക്കെയോ പറയുകയും പറ്റുന്നവർക്ക് പറ്റുന്ന ക്ലാസ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അസ്മാബി വരുന്നവണ ഇവിടെയും നമുക്ക് സഹോദരിമാരോട് അങ്ങനെ ഒരു നിർദ്ദേശം പറയുന്നില്ല, ഒരു അഭിപ്രായം പറയാണ്. പിന്നെ ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ വരുമ്പോൾ സ്ത്രീ സമൂഹം ശരിക്ക് പ്രതികരിക്കണം. ഞങ്ങൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമാണ് അല്ലേ, പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളത് ശരിക്ക് അവർക്ക് ഉറക്കെ പറയാൻ കഴിയണം.
0: അതെ അതെ. കാരണം പലപ്പോഴും ആരുടേതാണോ വിഷയം
1: അതാണ്,
0: ആ പിന്നെ വർഗത്തിൽപ്പെട്ട ആളുകളാണ് അതിന് വിമർശനം ഉന്നയിക്കുന്നതും. ഇനി അതല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ശരിക്കും അതിന് പ്രത്യുത്തരം മറുപടി നിൽക്കുമ്പോഴാണ് അതിന് ഒരു കനം കൂടും, എഫക്റ്റ് കൂടും.
1: തീർച്ചയായിട്ടും. ഇപ്പോൾ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ മോക്കനെ ഒത്തിയ ഞങ്ങൾക്കൊരു കുഴപ്പം, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ്. വെറുതെ ധരിക്കുന്നതിൽ ഞങ്ങൾക്ക് അങ്ങനെ പറയുമ്പോൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടാണല്ലോ മറ്റുള്ളവർ പിന്നെ വിമർശിക്കണത്. സ്ത്രീ സമൂഹത്തിന് ഇത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം അല്ലേ.
0: അതെ അതെ അതെ. ഞാൻ അരി അരക്കുകയായിരുന്നു. ചോദ്യം വലിയ ടഫായിരുന്നു, എന്നാലും ചോദ്യം കേട്ട ഉടനെ കറക്കി കുത്തി. ഇനി ശിഷ്ടം തീരുമാനിക്കട്ടെ. ആ സിസ്റ്റം തീരുമാനിക്കേണ്ടതായിരിക്കും അല്ലേ, പെട്ടെന്ന് വോയിസ് ടൈപ്പ് ചെയ്തപ്പോഴും മാറിപ്പോയതായിരിക്കും. ആ സിസ്റ്റത്തിന് വിട്ടുകൊടുക്കുകയാണ്, അത് അങ്ങനെ തന്നെ തീരുമാനിക്കുക. ഇൻഷാല്ലാ സുലൈഖ തീരുമാനം.
1: അതെ ഓക്കെ.
0: അങ്ങനെ ധാരാളം ആളുകളെ മെസ്സേജുകൾ ധാരാളം കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമീർട്ടിൻ്റെ ഒരു കവിതയൊക്കെ കാണുന്നുണ്ട്. അറബി മണ്ണിൽ പ്രകാശമായി വന്ന വേദം, അനുപമമാം സ്വാതന്ത്ര്യം നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരികളുണ്ട്. ഇന്നലെ ലൈവ് ആസ്വദിക്കാൻ കഴിഞ്ഞ അത് നമ്മൾ മുമ്പ് വായിച്ചു തോന്നുന്നു. എന്തായാലും ക്വിസിനെ പറ്റി കുറച്ച് ചോദ്യം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് കാണുന്നത് പൊതുവെ. അതായത് പുതിയൊരു ഇൽമ് ആണ് ഇന്നത്തെ ലൈവ് ക്വിസിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇൻഷാല്ലാ ശരി ഉത്തരം അല്പം കഴിഞ്ഞെന്ത് ചെയ്യും നമ്മൾ വായിക്കും.
1: പിന്നെ എൻ്റെ അടിയിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഈ വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയല്ലോ. നമ്മൾ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ട് അത് പറയുമ്പോൾ അതിനൊരു കൃത്യത ഉണ്ടാകും, സമൂഹത്തിൻ്റെ ഇടയിൽ അതിനൊരു അംഗീകാരം ഉണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും ഇന്നലെ പൊതുവേ നമ്മളെ എല്ലാ പള്ളികളിലും ഇത്തരം ഒരു വിവാദ വിഷയങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഏതായിരുന്നാലും ഇസ്ലാമിലെ സ്ത്രീ പിന്നെ എന്ന ഒരു വിഷയത്തിൽ ബഹുമാനനായ ഹാരിസ് ബിൻ സലീമിൻ്റെ ഖുത്ബ നമുക്ക് വിസ്ഡം മീഡിയ യൂട്യൂബ് ചാനലിൽ കിട്ടും. നമ്മളൊന്ന് പിന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് കേൾക്കുകയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താം.
0: ഇതോടൊപ്പം തന്നെ പറയാനുള്ളത്, ശരിക്കും ഈ ഹുത്തുബ അവർ കേൾക്കുക, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശരിക്ക് നമ്മളെ സ്പോട്ട്ലൈറ്റിലും ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്ക് കേൾക്കുക, നമ്മളെ സമുദായത്തിൽപ്പെട്ട വനിതകൾ ശരിക്കും എന്ത് ചെയ്യണം, അത് ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാതൽ. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന, നമ്മളെ കൂടെ പഠിപ്പിക്കുന്ന, നമ്മളെ കൂടെ പഠിക്കുന്ന മക്കളായാലും ഈ വിഷയം എന്ത് ചെയ്യണം, ശരിക്കും നമുക്കൊരു ബോധ്യം വേണം. അത് നമുക്കും ബോധ്യമില്ല, നമ്മളവരെ പോലെ എന്തെങ്കിലും നമുക്കൊന്നും പറയാൻ കഴിയൂല.
1: അതെ,
0: അപ്പൊ ശരിക്കും അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: എന്താ പറയുക, ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇവരൊക്കെ മനസ്സിലുണ്ടാവും, ഇവരെ മതത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ അല്ലെ, ആ ഒരു തെറ്റ് എന്നാ അവർ നമ്മളോട് പറയില്ല. നീ പറഞ്ഞാ ഇനി ഞാൻ വർഗീയവാദി അല്ലെ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും അവർക്ക് മനസ്സിൽ കൊണ്ടടക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ വെറുതെ അവരോട് പറഞ്ഞ് സംസാരിച്ച് ഒരു തർക്കത്തിലേക്കോ വാദത്തിലേക്കോ പോകുന്നതിനപ്പുറത്ത് ഇവർക്ക് പിന്നെ ഇസ്ലാമിലെ സ്ത്രീനെ കുറിച്ച് അവർക്കും നമുക്ക് നമ്മൾക്ക് കമ്പനിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്ക, അവർ കേൾക്കട്ടെ, തെറ്റിദ്ധാരണകൾ തിരുത്തട്ടെ.
0: ഇത്തരം സന്നദ്ധികൾ വരുമ്പോ പ്രത്യേകിച്ചും എന്ത് ചെയ്യുക, അവർക്ക് പി എം ചെയ്യുക.
1: ഓക്കെ, അപ്പോ ഇൻഷാ അള്ളാ നമുക്ക് ഏതായാലും ഒരു ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ
0: അതെ അതെ
1: കേൾക്കാം അല്ലേ.

0: മാഷല്ല. ഇപ്പോൾ നമ്മൾ കേട്ട ആയത്ത് അധ്യായം 40 സൂറത്തുൽ മുഅ്മിനിലെ 82-ാമത്തെ വചനമാണ്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അത് തുടക്കം കുറിച്ചിട്ട് 2491 ദിവസങ്ങളായി. അതിലെ 2468-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇതിൻ്റെ പേര് തന്നെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എന്നാണ്. അത് സ്റ്റാറ്റസാക്കി വെക്കാനും ഈ ആയത്ത് മാത്രമാണ് നമ്മൾ കേട്ടത്. ഈ ആയത്തിൻ്റെ വീഡിയോ വരുമ്പം വീഡിയോയിൽ അതിൻ്റെ മലയാള അർത്ഥം കൂടി ഉൾപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി അതൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് വെക്കാനും സർക്കിളുകളിലേക്ക് ഫോർവേഡ് ചെയ്യാനുമൊക്കെ ശ്രദ്ധിക്കുക. ഒരായത്തും ഒരർത്ഥവും കണ്ടൊരു പക്ഷേ ഒരുപാട് മനസ്സുകളെ മാറ്റിയേക്കാം എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഉരിപ്പിടിച്ച വാളുമായി കൊല്ലാൻ പോയപ്പോൾ ഇതുപോലുള്ള വചനങ്ങളുടെ ഒരു കേൾവിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റി ഇസ്ലാം ആശ്ലേഷിക്കാൻ കാരണമാക്കിയതെന്ന് ഓർത്ത് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വെക്കുക എന്ന് ഓർമ്മപ്പെടുത്തൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: ഓക്കെ, ഇപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ ഇന്ന് 2491-ാമത്തെ അല്ലേ?
0: അതെ അതെ. പിന്നെ ഒരു സഹോദരൻ്റെ മെസ്സേജ്, പേര് പറയണ്ടെന്നാണ്, പീസ് റേഡിയോയുടെ ഈ മാസത്തെ വിഹിതമായി അയച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോൾ നമ്മൾ തിരുമൊഴികളിലേക്ക് പോകുന്നു.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: മൊഴികളിൽ ബഹുമാനനായ കവി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം, ഉഹുദ് മലയോളം വലിപ്പമുള്ള പല്ലുകളുമായി പരലോകത്ത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم غلظ جلد الكافر 42 ذراعا ولرسه مثل أحد. رشدك لي صحيح ترغيب لهم أدي بولا إمام ترمذي لني حديث سنن لموكي نموكو أي كان أغنى أريو تيرو أجنمانا كيل بيشد. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹുവാണ് ഹദീസിൻ്റെ നിവേദകൻ. നമുക്കറിയാം അദ്ദേഹം ഹിജ്റക്ക് മുമ്പ് 21 യമനിലെ ദൗസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. ഹിജ്റ 59 അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. ഹിജ്റ 7 കൊല്ലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് നബിയോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം വരെയും ദീൻ പഠിച്ച് ഖുർആനും ഹദീസും ഒക്കെ മനഃപ്പാഠമാക്കി. പിന്നീട് അനവധി ആളുകൾക്ക് ദീൻ പകർന്നു കൊടുത്ത, ഹദീസ് പകർന്നു കൊടുത്ത മഹാനായ സ്വഹാബിയാണ് അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു. 5374 ഹദീസുകൾ മഹാനായ ആ വ്യക്തിത്വം നിവേദനം ചെയ്തതായിട്ടും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗൈലദു ജിൽദിൽ കാഫിരി. ഗൈലദു ഗൈനാണ് ഐനിന് ശേഷമുള്ള ഗൈൻ. ഗൈലദ് ഗൈലദ് ജിൽദിൽ കാഫിർ. ജിൽദ് ജിൽദ് എന്ന് പറഞ്ഞാൽ ത്വക്ക്, തൊലി. കാഫിറിൻ്റെ, അവിശ്വാസിയുടെ ത്വക്കിൻ്റെ കനം. ഗൈലദ് എന്ന് പറഞ്ഞാൽ കനം, വണ്ണം, കട്ടി എന്നൊക്കെ പറയാം. ഗൈലദ് ജിൽദിൽ കാഫിർ, നാളെ പരലോകത്ത് നരകത്തിലെത്തുന്ന ശിക്ഷയ്ക്ക് വിധേയനാകുന്ന അവിശ്വാസിയുടെ ശാരീരിക മാറ്റത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ അറിയിക്കുന്നത്. നാളെ പരലോകത്ത് നരകത്തിൽ ഒരു അവിശ്വാസിയുടെ തൊലിയുടെ കനം 42 ദിറാഅ 42 മുഴമായിരിക്കും. ഇസ്നാനി വ അർബഊന ദിറാഅൻ 42 മുഴമുണ്ടായിരിക്കും. ഇനിയോ വലിർസുഹു അവൻ്റെ പല്ല്, അണപ്പല്ല്, മിസ്ലു ഉഹദ്, ഉഹദ് മലയോളം ഉണ്ടാകും. ലിർസ് എന്നത് അതിൻ്റെ ബഹുവചനം, ലുറൂസ് അലറാസ് എന്നൊക്കെയാണ് അണപ്പല്ലുകൾ. അപ്പോൾ അവൻ്റെ പല്ല് ഉഹദ് മലയോളം വലിപ്പമുണ്ടാകും. അവൻ്റെ തൊക്ക്, തൊലി, അത് 42 മുഴം കട്ടിയുണ്ടാകും, കനമുണ്ടാകും. പ്രേമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത, പ്രത്യക്ഷത്തിൽ നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കാനാവാത്ത, എന്നാൽ അള്ളാഹു വഹീലൂടെ അറിയിച്ച ഒരു യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നാളത്തെ പരലോകത്തെ ശിക്ഷയുടെ രൂപവും അതിൻ്റെ കാഠിന്യവും നാളത്തെ ചിലർക്കെങ്കിലുമുള്ള അപമാനവും നാം ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെയും പല വചനങ്ങളിലും ഇതേ ആശയമുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇന്ന ഗൈലദൽ കാഫിരി എന്ന രൂപം തീർച്ചയായിട്ടും കാഫിറിൻ്റെ, കാഫിറിൻ്റെ, ഇന്ന ഗൈലദ കാഫിറിൻ്റെ ജിൽദിൻ്റെ കനം എന്ന രൂപത്തിൽ, ഇന്നദിർസഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പല്ല് എന്നൊക്കെ സൂചിച്ചു, ആ രൂപത്തിൽ പദങ്ങൾ സഹി മുസ്ലിമിലും വന്നതായിട്ട് നമുക്ക് കാണാം. ദർസുൽ കാഫിരി മിസ്ലു ഉഹുദ് വ ഗൈലദു ജിൽദിഹി മസീറത്തു സലാസ്, മസീറത്തു സലാസ്. ഒരു അവിശ്വാസിയുടെ അണപ്പല്ലുകൾ ഉഹുദിൻ, ഉഹുദോളമുണ്ട്. അവൻ്റെ തൊലിയുടെ കനം 3 ദിവസത്തെ വഴിദൂരമുണ്ട് എന്ന രൂപത്തിലും വന്നിട്ടുണ്ട്. നരകക്കാരുടെ ശാരീരിക മാറ്റവും വ്യത്യാസവും ബോധ്യപ്പെടുത്തുന്നു. നരകപ്രവേശനത്തോടെ ശരീരത്തിലുള്ള വ്യത്യാസം, അതിനുമാത്രം ശിക്ഷയുടെ കാഠിന്യത്തിന് വേണ്ടി അള്ളാഹു അവരുടെ ശരീരത്തെ തന്നെ രാക്ഷസ രൂപത്തിലാക്കി മാറ്റുന്നു എന്നതാണ് നാം തിരിച്ചറിയുന്നത്. തൊക്കും പല്ലും അവയവങ്ങളും ഒക്കെ തന്നെ ഭീമാകാരമായ രൂപത്തിലേക്ക് മാറും. മലയോളം വലിപ്പമുള്ള പല്ലുകൾ, ചിന്തിക്കാനാവാത്ത വിധം കട്ടിയുള്ള തൊലി. അങ്ങനെ അള്ളാഹു നൽകിയ ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കും, അപമാനവും ഭീകരതയും വർദ്ധിപ്പിക്കുമെന്നൊക്കെ നാം ഇവിടെ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ചുമലുകൾക്കിടയിൽ 3 ദിവസത്തെ വഴിദൂരമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ചുമലുകൾ 3 ദിവസത്തെ വഴിദൂരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതായിട്ടും നമുക്ക് ചില വചനങ്ങളിൽ കാണാനാകും. ഇത്രമാത്രം ശക്തമായ കട്ടിയുള്ള തൊലികൾ, അത് കരിയുമ്പോൾ അള്ളാഹു ബദ്ദൽനാഹും ജുലൂദ, നാം അവന് ജിൽദുകൾ പകരമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് തൊലിക്കു പകരം നൽകി വീണ്ടും ശിക്ഷയ്ക്ക് വിധേയനാക്കുമെന്നാണ്. കഠിനമാണ് നാളെ നരകം ലഭിക്കുന്നവരുടെ അവസ്ഥ. അഹ്ലുന്നാറിൻ്റെ അവസ്ഥ വളരെ കഠിനമാണ്. അതുകൊണ്ട് സംരക്ഷണം ഒരുക്കണം, സുരക്ഷയൊരുക്കണം, രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഈ ദുനിയാവ് അതിനുള്ള അവസരമാണ്. ഇത്തക്കുന്നാർ വലുബിഷി കൈത്തമ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാണണം. ഓരോ ചെറിയ അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അധികാരങ്ങളിലൂടെ, ഇബാദത്തുകളിലൂടെ നരകത്തിൽ നിന്ന് സുരക്ഷയൊരുക്കണം. ഖു അൻഫുസക്കും വ അഹ്ലിക്കും നാറ, സ്വന്തത്തെ പോര, കുടുംബത്തെയും നരകത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, മാതൃകകൾ ഇതൊക്കെ തന്നെ ഓരോരുത്തരും നിർവഹിച്ച് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ശരീരത്തെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ സഹിക്കാനാവാത്ത നരകത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നരകമോചനത്തിനായി അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം എന്നതുകൂടി ഈ ഹദീസ് നമുക്ക് സന്ദേശമായി നൽകുന്നു. അള്ളാഹു കഠിനമായ പരലോക ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും നരകാവകാശികളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, തിരുമുറികളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഉഹദ് മലയോളം വലിപ്പമുള്ള പല്ലുകളായി പരലോകത്ത് എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലിയുടെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് തിരുമുറികൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഒരുപാട് അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ശ്രോതാക്കളോട് നമ്മൾ പല വിഷയങ്ങളും ചിലതൊക്കെ പറഞ്ഞിരുന്നു. അതായത്, ഒന്ന്, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വേഷവിധാനവും മറ്റുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത് മെസ്സേജിലൂടെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പീസ് റേഡിയോ ഈ ലൈവിലൂടെ കേൾക്കുന്ന പ്രോഗ്രാമുകൾ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതാനും അറിയിക്കാനും ഒക്കെയുള്ള മെസ്സേജുകൾ ഫീഡ്ബാക്ക് വഴി അറിയിക്കണമെന്നും ഈ സമയത്ത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ, ആമീൻ എന്ന് സീനത്ത് പാലക്കാടിൻ്റെ മെസ്സേജ് പ്രാർത്ഥനാ മെസ്സേജാണ്. അതുപോലെ തന്നെ റുഖ്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അള്ളാഹു നമ്മെ നരകശിക്ഷയിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് നൽകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനാ മെസ്സേജ് തന്നെയാണ്. നഫീസ പി എ താമരശ്ശേരിയുടെ മെസ്സേജ് വായിക്കാം. മുസ്ലിമിനെ പറ്റി എന്ത് വിവാദമുണ്ടായാലും അതിന്മേൽ ചാടി വീഴാൻ മുസ്ലിം തന്നെയാണ് മുന്നിൽ. മുമ്പ് ഹിജാബിനെ പറ്റി വന്നപ്പോൾ ഞാൻ എന്നാൽ തട്ടമിടുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീകൾ ഉണ്ട്. ഇസ്ലാം എന്താണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് എന്നറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത്. നമ്മുടെ കുടുംബത്തെയും നമ്മയും അത്തരം അവസ്ഥയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശരിക്കും ഫെമിനിസം, ആ ഫെമിനിസ്റ്റ് അല്ലേ, ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതിക്കാരുമാണ് മുസ്ലിം നാമധാരികളായ നിലക്കുള്ള ആളുകളാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ കുറിച്ച് കാര്യങ്ങൾ അറിയാതെ വിമർശിച്ച് സംസാരിക്കുന്ന അവസ്ഥ പൊതുവെ കണ്ടുവരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശ്രോതാക്കൾക്കും ഉള്ള ബോധ്യം. അത് വളരെ കറക്റ്റാണ്. അത്തരം അവസ്ഥയിൽ അകപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനയും അതിനുള്ള അറിവും നേടുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അള്ളാഹു അത്തരം ആളുകൾക്കൊക്കെ നല്ല അറിവും തിരിച്ചറിവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവുണ്ടാവാൻ മാത്രം പോലുള്ള തിരിച്ചറിവും കൂടി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ. മഷാല്ല, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും വഴിവിളക്കും മനസ്സിലാക്കി കേൾക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ശീലം ആയിപ്പോയി. അൽഹംദുലില്ല. ഈ ഒരു സാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ അയച്ച മെസ്സേജ് ശരിക്കും നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഉള്ളൊരു മാതൃകാ മെസ്സേജ് കൂടിയാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക. ശരിക്കും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും അതുപോലെ വഴിവിളക്കുമൊക്കെ സ്ഥിരമായി 10,000 ആളുകൾക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുന്ന, അല്ലെങ്കിൽ ഗ്രൂപ്പ് മെസ്സേജ് അയക്കുന്ന, അതുപോലെ അവരവൻ്റെ DP ആയിട്ടും FBയിലും ഇൻസ്റ്റയിലുമൊക്കെ അത് പങ്കുവെക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ ഒരു സഹോദരിയായ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് വലിയ മാതൃകയാണെന്ന് പറയാതെ വയ്യ. മറ്റുള്ളവരും ആ രൂപത്തിൽ ഒരു മാതൃക അത് ആക്കണമെന്ന് ഓർമ്മപ്പെടുത്തു. മകൻ്റെ അസുഖം കൊണ്ട് വിഷമത്തിലാണ്. കുടുംബത്തിലെ പ്രാർത്ഥന ഉണ്ടാവണം. എന്തായാലും ഈ നബീസ ഒറ്റപ്പാലം സഹോദരി ഒരു പ്രാർത്ഥനയ്ക്ക് ഉള്ള ഒരു അപേക്ഷ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മകൻ്റെ അസുഖത്തെ പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിന് ആശ്വാസം നൽകുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഓരോ പുലരിവട്ടവും തിരുമൊഴിയും ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ജമീല VK പുനൂർ. എന്താണ് നമ്മുടെ,
3: നമുക്കേ സ്നേഹക്കൂട് അന്ന്
0: പരിചയപ്പെടുത്താം.
3: ശരിക്കും ഇത് ഈ മോർണിംഗ് ലൈവിൽ നമ്മോടൊപ്പമുള്ള ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ ഇത് പരിചയം ഇല്ലാതില്ല. എന്നാലും അവർക്ക്, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യേണ്ടതിൻ്റെ, മറ്റുള്ളവരിത് അറിയിക്കേണ്ടതിൻ്റെ, കുടുംബത്തിലും മറ്റുമൊക്കെ. അപ്പം നമ്മൾ ഒരുപാട് സംഭവം അനുഭവത്തിൽ ഒരു അനുഭവം പങ്കുവച്ചല്ലോ, ഒരു മരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അതിനൊക്കെ ഓവർകം ചെയ്യാനുകൂടി ഒരു പക്ഷേ സ്നേഹക്കൂട് ഒരു പക്ഷേയല്ല സാധിച്ചിട്ടുണ്ട് എന്ന മെസ്സേജുകൾ പല തവണ കണ്ടിട്ടുണ്ട്. സ്നേഹക്കൂട് കൊണ്ട് മാത്രമാണ് അതിലുള്ള പല വിഷയങ്ങളും ആണെന്ന് വെക്കാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മെസ്സേജ് പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി 8:20 പിന്നെ 24 വേണ്ടിലും എന്ത് ചെയ്യും, സ്നേഹക്കൂട് ലഭ്യമാണ്.
0: യെസ്. നമ്മളീ പിന്നെ ചില കാര്യങ്ങളെ കുറിച്ച് ആൾക്കാരോട് പറയുമ്പോഴേ അത് ഭയങ്കര സംഭവമാണ്, അത് ഭയങ്കര ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അയാളത് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചില സംഗതികളെ കുറിച്ച്. സ്നേഹക്കൂടിനെ നമ്മൾ പീസ് റേഡിയോയിലുള്ളൊരു പരിപാടി ആയതുകൊണ്ട് നമ്മൾ അതിന് ഉഷാറായിട്ട് പറയാന്നുള്ളവർക്ക് പറയാൻ വേണ്ടി പറയല്ല, മറിച്ച് നമ്മളിത് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഇതൊന്ന് കേൾപ്പിക്കുകയാണ് ഇപ്പോൾ
3: അല്ലേ.
0: അത് നമ്മളൊന്ന് കേട്ട് എന്താണ് ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക തന്നെ വേണം. ഇൻഷാല്ലാ
3: ശരിക്കും പിന്നെ നാത്തൂന് ഭാര്യ, ഭർത്താവ്, അമ്മായിമ്മ, അമ്മോഷാക്ക, സ്നേഹക്കൂടുള്ള ഭാഷയിൽ അങ്ങനെ തന്നെ പറയുമ്പോഴാണ് ആൾക്കാർക്ക് അതിൻ്റെ മനസ്സിലാവുക.
0: ഇങ്ങനെ മൂത്തച്ചി,
3: ഇളയച്ചി, മൂത്തച്ചി, പിന്നെ എന്താ പറയാ, ഇളയച്ചന്, മൂത്തച്ഛന്, ഇങ്ങനെ പിന്നെ ഭർത്താവിൻ്റെ അനുജൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഉള്ള സംഗതികളിൽ ഉള്ള ചെറിയ ചെറിയ സംഗതികളാണ് എന്ത് ചെയ്യണത്, ചിലപ്പോൾ ഭാര്യ അവിടുന്ന് ഓളെ വീട്ടിലേക്ക് പോണ്, ഭർത്താവ് വേറെ വാടക വീട്ടിലേക്ക് പോയിക്കാണ്ട്, ഇവിടെ സൗകര്യം ഉണ്ടായിട്ടും വാടക വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് സാഹചര്യം അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് പോകണം. പക്ഷേ അതൊന്നും അല്ലാത്തൊരു സംഗതി ഉള്ളതായിട്ട് ചെറിയ സംഗതി കൊണ്ട് മാത്രം അവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പോണ സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ വളരെ നിസ്സാരമായ ചില സംഗതികളാണ്. അത്തരം വിഷയങ്ങൾ ഇങ്ങനെ ഒരു വിഷയീഭവിക്കുന്ന ഒരു ചർച്ച ഡിസ്കഷനാണ് ശരിക്കും സ്നേഹക്കൂട്. അത് സംസാരം മാത്രമല്ലല്ലോ, പരിശുദ്ധ ഖുർആന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യാണ് അതിനെ കൊണ്ടുപോകുമ്പോൾ ആളുകൾക്ക് അതിന് എന്ത് ചെയ്യാണ് ശരിക്ക് നല്ലൊരു എഫക്റ്റ്, സ്വാധീനം ജീവിതത്തിൽ കിട്ടുമെന്നാണ്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, സഹോദരിമാർ ശരിക്കും വീട്ടിലെ എന്താ പറയാ, ഇസ്ലാം വനിതകൾക്ക് ഒരുപാട് പദവി നൽകി എന്ന മാതിരി വലിയൊരു പദവി അതിലാണ് ഉള്ളത്. ആ പദവി ശരിക്കും അലങ്കരിക്കാൻ, ഭർത്താവിനെ വരെ ശരിപ്പെടുത്താനും ഒക്കെ അലങ്കരിക്കാനും ഒക്കെ പറ്റിയ ഒരു പദവിയാണത്. അപ്പൊ ആ പദവിയെ തിരിച്ചറിയാനും ഒക്കെ സ്നേഹക്കൂട് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും നമുക്ക് ആരൊക്കെയാണ് സാധാരണ ഈ സ്നേഹക്കൂടിൽ പങ്കെടുക്കാറുള്ളത് ചോദിച്ചാല് ബഹുമാനായ ഹാരിസ് ബിൻ സലീം, അബ്ദുറഹ്മാൻ ചുങ്കത്ത്,

0: യെസ്, പങ്കാളികളോട് എന്നുള്ള ഒരു വിഷയത്തിൽ അനീഫ വണ്ടൂരും ഷമീം യമും നടത്തിയ അല്ലെങ്കിൽ പങ്കെടുത്ത സ്നേഹക്കൂടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: അതിൻ്റെ അല്പം ഭാഗങ്ങളാണ്, ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എപ്പിസോഡിയോ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കാവുന്നതാണ്.
2: സ്നേഹക്കൂടിൽ ഇന്ന് എടുക്കുന്ന വിഷയം സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്കിലൂടെ വന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ വൈവാഹിക ജീവിതം പലപ്പോഴും ഒന്നോ രണ്ടോ മാസങ്ങൾ അല്ലെങ്കിൽ ഒരു ആറുമാസം അത് കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റലും ഡിവോഴ്സുമെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറെ ചർച്ചാ വിഷയമായ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളികളോട് എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും പലർക്കും അത് അറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമ്മുടെ അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
2: ഇപ്പോൾ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ വിവാഹത്തിന് മുമ്പും അതുപോലെ തന്നെ ശേഷവുമൊക്കെ ഒരു ജീവിത പങ്കാളിയെ എങ്ങനെ പരസ്പരം, അതായത് ഇപ്പോൾ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, പരസ്പരം ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ആദരവോ ഒന്നും ഇല്ലാതെ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, പൊതുവെ എടാപ്പോടാന്നുള്ളൊരു വിളി പൊതുവെ ഉണ്ട്. അതുമാത്രമല്ല, ഒരു ഒരു വർഷം പോലും തികയാതെ എത്രയോ പിന്നെ ഡിവോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് ഈ വിഷയത്തിൽ സ്നേഹക്കൂടിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാബാദ്. വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്ന മുമ്പ് ആദ്യം അള്ളാഹു നമ്മുടെയൊക്കെ വൈവാഹിക ജീവിതം ഏറ്റവും നന്നായി ഏറ്റവും നല്ലതായി നിലനിർത്തട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാരണം മനുഷ്യരാണ്, മനുഷ്യരുടെ ഇന്നത്തെ ചിന്തകൾ ഒരുപക്ഷെ നാളെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മാറാം അല്ലെ, ഒരു നിസ്സാര സംഭവം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക, അതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. നിരന്തരമായ പ്രാർത്ഥന, എൻ്റെ ജീവിതം അതുപോലെ എൻ്റെ പങ്കാളിയുടെ ജീവിതം, ഞങ്ങളുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധം ഒക്കെ നല്ലതാവാൻ നിരന്തരം ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഏതൊരു കാര്യം അതാണല്ലോ. നിങ്ങൾ ആലോചിക്കുക, ഏതൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാൻ ആരംഭിച്ചെന്താ, ബിസ്മില്ലാ അല്ലേ. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ലാ പറഞ്ഞ് തുടങ്ങി അതിൻ്റെ പ്രാർത്ഥനകൾ, ഏതൊരു കാര്യവും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഒരു ഭാവി പങ്കാളിയോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യോ എന്നുള്ളൊരു ചോദ്യത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ആദ്യം നിർദ്ദേശിക്കാനുള്ളത് ആദ്യം ബിസ്മില്ലാ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. നല്ലൊരു തുടക്കം, അതൊരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താ, ഇത് ഏറെ പലപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അവിടെ ആ ഒരു വിഷയം അവതരിപ്പിച്ച പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും ചിലവഴിച്ചത് ആ ഒരു വിഷയം പറയാനാണ്. വിവാഹത്തിനോടൊക്കെ നോ പറയുന്ന ഒരു പെൺകുട്ടികൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും
3: വിവാഹപ്രായത്തിലേക്ക് എത്തിയ മക്കൾ അവർക്ക് പഠനം പൂർത്തീകരിക്കണം. എന്നാൽ പഠനം പൂർത്തിയായാലും കല്യാണം വേണം, അത് വേണ്ട, ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ, ഒരു ജോലി ആവട്ടെ. ജോലി ആയ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് എനിക്കൊരു വിവാഹം, ഇപ്പോൾ ഇങ്ങനെയൊക്കെ അല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്കിടയിൽ വല്ലാതെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെയൊക്കെ അതൊരു മറ്റേ എന്താ പറയുക, ക്രെഡിറ്റായിട്ട് കാണുന്നൊരവസ്ഥയാണ്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു സുരക്ഷിത്വ ബോധവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉപ്പമാരുണ്ടെങ്കിൽ അവർ, അതോടൊപ്പം തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവ്, അങ്ങനെയുള്ളൊരു സുരക്ഷിതമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴേ അവർക്ക് എന്തുള്ളൂ, ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
2: അതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ വിവാഹം ഇങ്ങനെ വേണ്ടാന്നില്ല നീട്ടിക്കൊണ്ടുപോവുക, അതിലിപ്പോൾ ഒരു സമയ ഒരു പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ജോലി പഠനം കഴിയട്ടെ ജോലി ആവട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും, ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ നമ്മളൊരു ഫീഡ്ബാക്കിൽ ഒരു ഉമ്മ പറഞ്ഞത് 21 വയസ്സായാൽ കെട്ടിക്കും എന്നൊരു കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ 21 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലും 18 വയസ്സ് കെട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ക്രൂരത ചെയ്യുന്നത് പോലെയാണ് രക്ഷിതാക്കളോട്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന രക്ഷിതാവിനോട് പലരും എന്ത് ചെയ്യണത് കാണുന്നത്. അപ്പോൾ 20 കഴിയട്ടെ 21 കഴിയട്ടെ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 29 വയസ്സായപ്പോഴാണ്

0: ജോലിയായത്. അപ്പോൾ അവളോട് ചോദിച്ചു, ഇത്രേ പാരൻറ്റ് നമുക്കിനി കല്യാണം ആലോചിക്കല്ലേ, ഈ 29 വയസ്സായ ഞാനിനി എന്തിനാ കല്യാണം കഴിക്കണേ, കാരണം ഇനിയിപ്പോൾ ഒരു പ്രസവം മറ്റുള്ളതൊക്കെ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞു. സത്യത്തിൽ യഥാർത്ഥം അതാണ്, 29-30 ഒക്കെ ആയ പിന്നെ അവർക്ക് എവിടെ പ്രസവത്തിനും കുട്ടികളെ നോക്കാനും ഒക്കെ കഴിയുക.
1: ഇതിൻ്റെ പിന്നിൽ വരുന്നൊരു അജണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കും, ഇങ്ങനത്തെ ഒരു ചിന്ത കടന്നു വന്നത് ഒരു വളരെ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തിക്കഴിഞ്ഞാൽ, ഒരു അടുത്ത നിരീക്ഷണം നമ്മൾ നടത്തണമെങ്കിൽ, ഈ കോസ്മെറ്റിക് ഐറ്റംസിനോട് അതുപോലെ ഒരു ഹാഷ്പോസ് ലൈഫിനോട് പെൺകുട്ടികൾ വല്ലാതെ ഇഴകി ചേർന്നിട്ടുണ്ട്. ഇത് വൻകിട കച്ചവട കമ്പനികൾ അവരുടെ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടി കേവലം ഒരു കസ്റ്റമേഴ്സ് ആക്കിയിട്ട് ഉപഭോഗ വസ്തുക്കളായിട്ട് പെൺകുട്ടികളെ സ്ത്രീകളെയും ആക്കി വെക്കുന്നുള്ളതാണ്. അത് നമ്മളെ മക്കൾ നമ്മുടെ പെൺകുട്ടികൾ അറിയാതെ പോവുകയാണ് അല്ലെ. അവരിത് വേണ്ട എന്ന് പറയുമ്പോൾ ആ വേണ്ട എന്ന് പറയുന്നതിലൂടെ വലിയ ഭീമമായ സംഖ്യ സമ്പാദിക്കുന്ന വൻകിട കമ്പനികളുണ്ട്.
0: തീർച്ചയായിട്ടും
1: അവരുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകണം, അപ്പൊ അതിന് വിവാഹമൊക്കെ ഒരു തടസ്സമാണ്. അപ്പോ ഞങ്ങൾ വിചാരിച്ച പോലെ ഇതൊക്കെ ഇട്ട് അപ്പൊ ഇങ്ങനെ നടക്കലാണ് ലൈഫ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നടന്ന ആളുകളൊക്കെ ഒരല്പം ദൂരം നടന്ന് പിന്നീട് സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് അന്നെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ എന്തുണ്ട്, കേവലം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നപ്പോൾ നമ്മളൊക്കെ ആലോചിക്കണമെന്ന് വെച്ചാൽ, ഇത് മറ്റു പല വിദേശ നാടുകളിൽ അല്ല പാശ്ചാത്യ ലോകത്ത് അവർ ചവച്ച് തുപ്പിയ സംഭവങ്ങളാണ്.
0: തീർച്ചയായും
1: എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിതുപോലെ ക്രെഡിറ്റ് ആയി കണ്ടിരുന്ന അവസാനം ഇപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു, ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു പിന്നെ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു വരലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ പരിഹാരം എന്ന് കണ്ടെത്തി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകണം. അപ്പൊ ആ ഒരു വിഷയത്തിലേക്കല്ല നമ്മൾ ഇന്ന് സൂചിപ്പിക്കുക. എന്തായിരുന്നാലും വിവാഹ ജീവിതത്തിൽ കടന്നു ആദ്യം നമ്മളൊരു വിസ്മയിലിട്ട് നല്ല ഉദ്ദേശത്തോടുകൂടി നല്ല പ്രാർത്ഥനയോടും.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ രാത്രിയിൽ തന്നെ അവരോട് മൂർദാവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു സുന്നത്തുണ്ട്. അതൊന്നും അധികം പേരും ചെയ്യാറില്ല.
1: ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് പോയാൽ അതിനൊരു ബർക്കത്ത്, അതിനൊരു അനുഗ്രഹം, അതിനൊരു കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. രണ്ടാമത്തത്, ഏതൊരു കാര്യത്തിലും പരസ്പര വിശ്വാസം എന്നത് പ്രഥമ ഘടകമാണ്,
0: അല്ലെ?
1: ഒന്നാമത്തൊരു ഘടകമാണ് പരസ്പര വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന് കളങ്കമുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും തന്നെയാണ് വലിയ പിന്നെ നല്ലൊരു ജീവിതത്തിന്, നല്ലൊരു സുഗമമായ ജീവിതത്തിന് എന്ത് ചെയ്യും, അനുഗുണമായി തീരും എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് എന്ന വാക്കുകളല്ല, അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ എന്ത് ചെയ്യണം, രണ്ടുപേർക്കും സാധിക്കണം.
0: തീർച്ചയായിട്ടും ഈ ഒരു സംശയരോഗത്തിന്റെ പിന്നാലെ പോയ കുറേ സഹോദരിമാർ, ഭർത്താവിനെ എന്നും സംശയിക്കുന്ന ഭാര്യമാർ, അവർ വലിയ വലിയ മനോരോഗികളായി മാറിയത് നമുക്കറിയാം. അവരോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ പിന്നെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ, വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, അയാളെ നിരീക്ഷിച്ച് അയാളെ പരിശോധിച്ച് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥയെ പോലെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മെസ്സേജ് വന്നാലും ഒക്കെ പരിശോധിച്ച് ആകെ ടെൻഷൻ അടിച്ച് ഡ്രസ് അടിച്ച് അവസാനം വലിയ മനോരോഗിയായി മരുന്ന് കഴിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട്.
1: ഇത് സഹോദരിമാർ മാത്രമല്ല തിരിച്ചു
0: അല്ല ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥ
1: ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുക, അതാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം നമ്മൾ പറയുമ്പോൾ പരസ്പര ബഹുമാനമാണ്.
0: അതല്ലേ,
1: ഒരു സെൽഫ് റെസ്പെക്ട്, എനിക്ക് എന്നോടൊരു ബഹുമാനം വേണം, അതുപോലെ തന്നെ എൻ്റെ പങ്കാളിയോട് എന്ത് ചെയ്യണം, ഒരു ബഹുമാനം വേണം. അവൾ പെണ്ണല്ലേ, ഞാൻ പറയുന്നത് കേൾക്കേണ്ടവളാണ്, എന്നെ അനുസരിക്കേണ്ടവൾ. സംഭവമൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു പട്ടാളച്ചിട്ടയോട് കൂടിയിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിശ്വാസവും ബഹുമാനവും ഉണ്ടാക്കേണ്ടതല്ല,
0: അത് സ്വാഭാവികമായിട്ടും
1: ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പിന്നെ സെൽഫ് റെസ്പെക്ട് വേണം, അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയെ, സ്വന്തം ഒരു ബഹുമാനമുള്ള ആളുകൾക്ക് പിന്നെ സാധാരണ പറയാറുണ്ട് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അതായത് ഒരു കൊടുക്കൽ വാങ്ങലാണ്. നിങ്ങളൊരു ബഹുമാനവും ആദരവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബഹുമാനം ആദരവും എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളത്. പിണകളാവുമ്പോൾ പ്രത്യേകിച്ചും പരസ്പരം ഒരു ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും നല്ല സുഗമമായ ജീവിതത്തിൻ്റെ ഒരു നല്ല ഘടകമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾ പരസ്പരം എങ്ങനെയാണ് തിരിച്ചറിയാം അല്ലേ, എനിക്ക് നിങ്ങളെ മനസ്സിലാവണം, എനിക്ക് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും, എങ്ങനെ നമുക്ക് സാധ്യമോ,
0: നമുക്ക് സ്നേഹം ഉണ്ടാവുമ്പോൾ
1: ആ സ്നേഹം ഉണ്ടാവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്,
0: നമ്മൾ പരസ്പരം അറിയണം,
1: സംസാരിക്കണം. അതിലേക്കാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ വലിയ പങ്കുണ്ടെന്നുള്ള, സംസാരിക്കുക എന്നുള്ളതിന് വലിയ പങ്കുണ്ടെന്നുള്ള. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം മനസ്സിലാക്കാൻ പറ്റുക, ആ പിന്നെ എന്താ പറയുക സന്തോഷം ഉണ്ടാവുമ്പോൾ ആ സന്തോഷം മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങളുടെ ഫീലിങ്ങുകളെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇണകൾ തമ്മിൽ ഏറ്റവും നല്ല സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്, നമ്മളൊക്കെ ഇത് പറയണ്ടെങ്കിലും നമ്മളൊക്കെ പരമാവധി വേണ്ടി ശ്രമിക്കണ്ടെങ്കിലും ഒരു 100% എന്തായാലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നമ്മളത് പറയണത്. കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് വയനാട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടി, റിസോർട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ അപ്പുറത്തുള്ള ഒരാൾ, അയാൾ വന്നിട്ട് ഷെയ്ഖാൻ്റെ അകത്ത് വന്നു, പിന്നെ ഒരു മുസ്ലിം സഹോദരനാണത്, അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മലയാളിയല്ല വെച്ചു, അപ്പോൾ അല്ല മലയാളിയല്ല, ഒരു കർണാടകയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നോട് പറഞ്ഞാൽ കേരള ഇവിടെ അധ്യാപകനാണ്, ഇവിടെ എന്താണ് ഈ പ്രോഗ്രാം.
2: മാഷാല്ലാ, അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂടാണ്. സ്നേഹക്കൂടിൻ്റെ ചർച്ചകളും കാര്യങ്ങളും നമ്മൾ സമകാലിക ലോകത്ത് ചർച്ച ചെയ്യേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുടുംബ വിഷയങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ കേട്ടത് ഹനീഫ വണ്ടൂർ ആൻഡ് ഷമീം എം രണ്ടുപേരും ചേർന്നിട്ടുള്ള സ്നേഹക്കൂടിൻ്റെ സംസാരമായിരുന്നു. പങ്കാളികളോട് എന്നതായിരുന്നു ആ വിഷയത്തിലുള്ള പരാമർശങ്ങൾ.
0: പിന്നെ ഈ ഒരു സമയത്ത് നമുക്കേ ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നു.
2: അത് നല്ലൊരു കാര്യമാണ്
0: അല്ലേ? അപ്പോൾ നമുക്കൊരു നമ്മുടെ സ്വരം എന്നുള്ള പങ്കുതി ഒന്ന് ശ്രോതാക്കളെ കേൾപ്പിക്കാം.
2: ശ്രോതാ

0: മാഷാ. ഇപ്പൊ സ്വരത്തിൽ നമ്മൾ കേട്ടത് നാദായൻ വേദനകൾ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം ആലപിച്ചത് അസ്ബഖ് അൽഹിക്കമിയാണ്.
1: അസ്ബഖ് അൽഹിക്കമി അല്ലേ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റ് 52 സെക്കൻഡ്.
0: യെസ്,
1: നമുക്കേ ഈ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫീഡ്ബാക്കിൽ എല്ലാ പ്രോഗ്രാമെ കുറിച്ചും മെസ്സേജ് വരാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ നമ്മോടൊപ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്താലോ.
0: യെസ്.
1: റുഹ്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്വരത്തിൽ പാടിയ ഗാനം വളരെ മനോഹരമായി. അതിൻ്റെ ആശയം അതിനേക്കാൾ മനോഹരമായി നമ്മൾ പറയേണ്ടതില്ല. ഷുഹൈബ എംപള പട്ടണം, സ്വരം സൂപ്പർ മാഷാല്ലാ. പടച്ച നാഥനോട് എല്ലാം അർപ്പിച്ച് കേഴുന്ന ഒരു അടിമയുടെ ദീനരോധനം പാടിയ മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്നാണ്.
0: യെസ്. നമുക്കിന്നത്തെ വൈവിളക്ക് എന്താന്ന് നോക്കണല്ലോ അല്ലേ. അപ്പൊ വൈവിളക്ക് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ മൊബൈലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നത്തെ വൈവിളക്കില്
1: ഇന്നത്തെ വഴിവിളക്ക് വായിക്കാം അല്ലേ.
0: യെസ്.
1: അനുവദിക്കപ്പെട്ട അസൂയ. അസൂയക്ക് അർഹനായ ഒരാൾ അള്ളാഹു ഖുർആൻ നൽകിയിട്ടുള്ളവനും അത് രാവും പകലും പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനുമാണ്. നബിവചനമാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കൂടിയാണ്.
0: യെസ്.
1: അപ്പോൾ ശരിക്കും അനുവദിക്കപ്പെട്ട അസൂയ ശരിക്കും പാടില്ല, പക്ഷേ അസൂയ അനുവദിക്കപ്പെട്ട മേഖലയാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ സൂചിപ്പിച്ചത്. പക്ഷേ ഇതിൽ അസൂയ അനുവദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത് കുറച്ചേ റിസ്ക്കുള്ള കാര്യമാണ്.
0: അതെ അതെ.
1: ഖുർആന് നന്നായി പാരായണം ചെയ്യുക, അത് രാവും പകലൊക്കെ അത് ധാരാളമായി ഓതി നിസ്കരിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനോട്, അങ്ങനത്തെ ഒരാളോട് അസൂയ വെക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചു.
0: അനുവദിച്ചു.
1: പക്ഷെ അത് അനുവദിച്ചാലും ആ അസൂയ പലരും എന്ത് ചെയ്യുന്നില്ല,
0: ഉപയോഗപ്പെടുത്തില്ല.
1: ആ അസൂയ കാട്ടണില്ല എന്നുള്ളത് അതിൻ്റെ മറ്റൊരു വശമാണ്. പക്ഷെ ആ അസൂയ ശരിക്കും ഉണ്ടാവണം ശരിക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നല്ലൊരു ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ കഴിയുക എന്നുള്ളതാണ്.
0: യെസ്. നമുക്കേ നമ്മുടെ കോഴ്സുകൾ അപ്ഡേറ്റ്സുകൾ ഒന്ന് ശ്രോതാക്കളെ അറിയിക്കണമല്ലോ.
1: അതെ അതെ.
0: നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. എല്ലാ ദിവസവും നമ്മൾ ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. നമുക്കറിയാം കുട്ടികളെ ഇസ്ലാമിക വെളിച്ചത്തിൽ തണലിൽ വളർത്താനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കോഴ്സാണ് പീസ് റേഡിയോ ആരംഭിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 1 ആ കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻറോൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തുക. പരമാവധി രക്ഷിതാക്കളായിട്ടുള്ള ആളുകളിലേക്ക്, മക്കളുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും അവരെ ഇടപെടുന്ന, പിന്നെ ചുറ്റുപാടിൽ ഈ പാരൻറ്റിങ് കോഴ്സ് വളരെ ഉപകാരപ്പെടുന്നില്ല, യാതൊരു സംശയമില്ല. അപ്പം ഇതിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം,
1: പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ എല്ലാ ആളുകളും അതിൽ എൻറോൾ ചെയ്യേണ്ട ഒരു അനിവാര്യ കാലഘട്ടമാണ് ശരിക്കുന്നത്.
0: അതെ.
1: എന്തിനും പൊട്ടിത്തെറിയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ ന്യൂജൻ വിവാഹം കഴിഞ്ഞാൽ ഉടൻ ഡൈവോഴ്സിലേക്ക് പോകുന്ന അവസ്ഥയും, ഇനി മക്കൾ ഉണ്ടായാൽ തന്നെ മക്കളോട് ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടും മറ്റും ഒക്കെ ദേഷ്യം പിടിച്ച് ആകെ ഒരു പിന്നെ കോലാഹലമുള്ള ഒരു കുടുംബ സാഹചര്യം പൊതുവെ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇതിന് പിന്നെ ട്യൂഷൻ ഫീസ് മാസത്തിൽ ഇത്ര സംഖ്യ ഒക്കെ ശരിക്കും നൽകി നടത്തേണ്ട ഒരു കോഴ്സ് മുഴുവൻ സൗജന്യമായി ശരിക്കും എന്ത് ചെയ്യണം, അതും ഓൺലൈനായി, നമുക്കവിടെ പോകേണ്ടതില്ല. കിട്ടുന്ന ഒരു ഓപ്പൺ സാഹചര്യവും ഒരു സുവർണ അവസരവുമായിക്കൊണ്ട് എല്ലാ രക്ഷിതാക്കളും, അത് പണ്ഡിതന്മാരോ പാമരന്മാരോ ആരാവട്ടെ, എല്ലാ രക്ഷിതാക്കളായ ആളുകൾ എന്ത് ചെയ്യണം, ഈ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അതിന് രജിസ്റ്റർ ചെയ്യണം. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ കോഴ്സസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യണം. എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കേൾക്കാം. അതിന് പരീക്ഷയുണ്ട്, കൃത്യമായ ടെസ്റ്റുകളുണ്ട്, അതിന് കൃത്യമായിട്ടുള്ളൊരു സിലബസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കോഴ്സുകൾ നടക്കുന്നത്. വെറുതെ ഒരു കേൾക്കുമ്പോൾ കേൾക്കാമെന്ന മട്ടിലല്ല. അപ്പോൾ അത് എൻറോൾ ചെയ്താലാണ് എന്ത് ചെയ്യുക, അത് കേൾക്കാൻ കഴിയുക. കഴിഞ്ഞ മൊഡ്യൂളുകൾ എന്ത് ചെയ്യാം, ഇന്ന് എൻറോൾ ചെയ്യാം, ചെയ്താൽ കഴിഞ്ഞ മൊഡ്യൂളുകൾ എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ ആകെ കുറച്ച് ഒരു ക്ലാസ് നടന്നിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അത് പ്രത്യേകം എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
0: ഇൻഷാല്ലാ. പിന്നെ നമ്മുടെ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അറബി ഭാഷാ പഠനത്തിന്റെ മൊഡ്യൂള്, അത് ഒമാനായ
1: രണ്ടാമത്തെ മൊഡ്യൂള്,
0: അതെ അതെ മൊഡ്യൂൾ രണ്ട്, ഉസ്താദ് സലീം സുലൈമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്നുണ്ട്. അതിൽ എൻറോൾ ചെയ്യാത്തവരും അല്ലെങ്കിൽ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ അത് തുടർന്ന് കൊണ്ടുപോകാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി ശ്രമിക്കുക. ഇൻഷാല്ലാ നമ്മളേ സൽമാഷ നമ്മൾ ഷെഡ്യൂളിലേക്ക് ഒന്ന് വരേണ്ടതുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും കേട്ടിട്ട് വരാം.
2: ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ നമസ്കാരം തുടങ്ങാമോ, അതോ ബാങ്ക് കഴിയുന്നത് വരെ നമസ്കാരം തുടങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: മൂന്ന് സമയങ്ങളിൽ ഐച്ഛിക നമസ്കാരങ്ങൾ വിരോധിക്കപ്പെട്ടതായി ഇമാം മുസ്ലിം അതേപോലെ തന്നെ മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സലാത്തു സഅത്തിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻഹാന അൻ നുസല്ലിയ ഫീഹിന്ന ഔ അൻ നഖ്ബുറ ഫീഹിന്ന മൗതാന. മൂന്ന് സമയങ്ങളിൽ ഞങ്ങൾ നിസ്കരിക്കുന്നതും ഞങ്ങളിൽ മരണപ്പെട്ടവരെ ആ സമയങ്ങളിൽ മറവ് ചെയ്യുന്നതും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിരോധിക്കാറുണ്ടായിരുന്നു. ഒന്ന്, സൂര്യൻ ശരിയായി ഉദിച്ച് ഉയരുന്നതുവരെ. രണ്ട്, സൂര്യൻ മധ്യത്തിൽ സ്ഥിതി ചെയ്ത് അല്പം തെറ്റുന്നതുവരെ. മൂന്ന്, സൂര്യൻ ശരിയായി അസ്തമിക്കുന്ന സമയം. അപ്രകാരം ഫർള് നിസ്കാരങ്ങൾക്ക് ഇക്കാമത്ത് വിളിക്കുന്ന സന്ദർഭങ്ങളിലും സുന്നത്ത് നിസ്കാരം പാടില്ല എന്നതാണ്. ഇമാം അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തി സ്സലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. നമസ്കാരത്തിന് ഇക്കാമത്ത് വിളിക്കപ്പെട്ട പിന്നെ നിർബന്ധ നമസ്കാരമല്ലാതെ വേറെ നിസ്കാരമല്ല. എന്നാൽ നഷ്ടപ്പെട്ട ഫർള് നിസ്കാരങ്ങളാണെങ്കിൽ മേൽപ്പറഞ്ഞായി വിലക്കപ്പെട്ട മൂന്ന് സമയങ്ങളിലും വിരോധമില്ല എന്നാണ്. ഇതല്ലാതെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഒരു വിലക്കും വന്നിട്ടില്ല. എന്നാൽ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ നിദാഅ ഫഖൂലു മിസ്ലമാ യഖൂലുൽ മുഅദ്ദിൻ. നിങ്ങൾ ബാങ്ക് വിളി കേട്ടാൽ അദ്ദേഹം പറയുന്നതുപോലെ, മുഅദ്ദിൻ പറയുന്നതുപോലെ നിങ്ങൾ പറയുക എന്ന് പറയുന്ന ഹദീസ്. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരം ആരംഭിക്കൽ കറാഹത്താണ് എന്ന് ഇമാം മാലിക്ക്, ഇമാം അഹ്മദ് പോലെയുള്ള ഇമാമുകളൊക്കെ അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാം. അല്ലാമ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള ഈ വിഷയത്തിൽ നൽകിയ ഫത്വ ഏറെ ശ്രദ്ധേയമാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ ബാങ്കിന് മറുപടി പറയുക എന്ന സുന്നത്ത് ലഭിക്കുന്നതിനായി അത് അവസാനിക്കുന്നതുവരെ കാത്തു നിൽക്കുക എന്നാണ് ചെയ്യേണ്ടത്. പിന്നീട് ബാങ്കിന് ശേഷമുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദാവത്തി താമ വസ്സലാത്തുൽ ഖായിമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അത് ചൊല്ലിയ ശേഷം സുന്നത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് അല്ലാമ ഇബ്നു സൈമീൻ റഹ്മഹുള്ള നൽകുന്ന വിശദീകരണം. എന്നാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇമാം മിംബറയിൽ കയറി ബാങ്ക് വിളിക്കുന്ന സമയത്താണ് പള്ളിയിലെത്തുന്നതെങ്കിൽ അയാൾ ബാങ്ക് തീരുന്നതുവരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് പള്ളിയിൽ കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കരിച്ച് ആ ഖുതുബ കേൾക്കുക, അതിനു വേണ്ടി അവർ പെട്ടെന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്, അവിടെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ബാങ്ക് വിളി കേൾക്കുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ലായില്ല. അതിലേറ്റവും ഉത്തമമായത് ഈ കാര്യമാണ്, പള്ളിയിൽ വരുമ്പോൾ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാങ്കിന് ഉത്തരം നൽകുകയും അതിനുശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സുന്നത്ത് നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ചകളിൽ ഖുതുബ കേൾക്കൽ ഒരു അനിവാര്യമായ നിർബന്ധമായ കാര്യമായതുകൊണ്ട് ആ ഖുതുബ കേൾക്കാൻ വേണ്ടി പള്ളിയിൽ ബാങ്ക് വിളിക്കുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് തഹിയത്ത് നിസ്കരിച്ച് ആ ഖുതുബ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുള്ളയുടെ ഫത്വക്കനുസരിച്ച് അതായിരിക്കും ഏറ്റവും ഉത്തമമായത്. അല്ലാഹു അലം.
1: ഇൻഷാല്ലാ. ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന പങ്കതിയാണ്. ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിസ്കരിക്കൽ പല ആളുകൾക്കും സംശയമുള്ള ഈ ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ കേട്ടത്. ഇത്തരം ഇതുപോലെ സമാനമായ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് അൽ ഇജാബ എന്ന എപ്പിസോഡിയോയിലെ അൽ ഇജാബയിലേക്ക് നിങ്ങൾക്ക് അയക്കാം. വോയിസ് ആയിട്ടും ടെക്സ്റ്റായിട്ടും അയക്കാവുന്നതാണ്. ഇതുപോലെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടികളാണ് അൽ ഇജാബയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 കേൾക്കാവുന്നതാണ്. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ ഒരു മണിക്കൂർ സമയം ലൈവായി നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള അവസരവുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക.
0: ഓക്കെ, നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് വരുമ്പോൾ, പാരന്റിങ് കോഴ്സ് കേൾക്കുന്നുണ്ട്, ഹസ്ബൻഡിനോട് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നസീറ മമ്പാട് പ്രതികരിക്കുന്നത്. മൈമൂന ചിക്കിലൂടെ പറയുകയാണ്, പാരന്റിങ് കോഴ്സ് കേൾക്കുകയും ഉത്തരങ്ങൾ അയക്കുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെ ഉപകാരപ്രദമായ പ്രോഗ്രാമാണിത്.
1: സാബിറ എനിക്കുണ്ട് ഒരു വേറിട്ട മെസ്സേജ്. എനിക്ക് ഒരനുഭവം കൂടിയാണ് മെസ്സേജ്. എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് കിട്ടി. ഒരു അമുസ്ലിം സ്ത്രീയുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, അമുസ്ലിം സ്ത്രീയുടെ മെസ്സേജാണ്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കണ്ടിട്ട് ഈ ഖുർആൻ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണെന്നും അതിൻ്റെ അർത്ഥം കൂടി വായിക്കുമ്പോൾ, ആ വീഡിയോയിൽ അർത്ഥം കാണുമല്ലോ, അതുകൂടി വായിക്കുമ്പോൾ ഒരു സുഖമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് കിട്ടി. അത് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ, ഇത് ആരോ അയച്ചു കൊടുത്തിട്ട് അത് കണ്ടിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്ത് ചെയ്യണം, ആ റിപ്ലൈ കിട്ടണം, എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാറ്റസ് വെക്കണം.
0: തീർച്ചയായിട്ടും ചില കുട്ടികളുടെ അനുഭവം കേട്ടാൽ തോന്നും വെറുതെ അല്ല അവർ പഠിച്ച് ജോലി കിട്ടിയിട്ട് വിവാഹം മതി എന്ന് പറയുന്നതെന്ന് ദീനിൽ നിഷ്ഠയും നല്ല ജോലിയും സാലറിയും എല്ലാം നോക്കി രക്ഷിതാക്കൾ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് ആ ജോലി ഒഴിവാക്കി അവർക്ക് തോന്നിയ ജോലി ചെയ്ത് സ്ഥിരമായി ഒരു വരുമാനമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ പെൺകുട്ടികൾക്ക് വളരെ നിരാശയാകും. ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളും മറ്റും കേൾക്കുമ്പോഴാണ് പെൺകുട്ടികൾക്ക് ജോലി വേണമെന്നൊക്കെ തോന്നുന്നത്. സഫി എടപ്പാളാണ്.
1: അതെ, മൈമുന ചിക്കിലൂടെ പാരന്റിങ് കോഴ്സ് കേൾക്കുകയും ഉത്തരങ്ങൾ അയക്കുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെ വായിച്ചല്ലേ. ഓക്കെ, പിന്നെ ഓക്കെ, പരസ്പരമുള്ള അന്വേഷണങ്ങളിൽപ്പെട്ട ഒരു അന്വേഷണം മാത്രമാണ് ഇൻഷാല്ല നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നത്.
0: ദുആയും തൗബയും നിറഞ്ഞ സ്വരം, ശബ്ദലോകത്തെ നിശബ്ദമാകുന്ന സഹോദരന്റെ സ്വരം, മാഷാല്ല, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം, വാറ്റുപുഴ.
1: മാഷാല്ല, സ്വരം കണ്ണ് നനയിച്ചു മൈമുന കരുവാര കൊണ്ട് ചുള്ളിയോട്. ലൈവ് ക്വിസ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞോ? ആ ചോദ്യം നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഇപ്പൊ തന്നെ പറഞ്ഞാലോ,
0: എന്നാ പറയാം
1: അല്ലേ? ലൈവ് ക്വിസ് ചോദ്യം ഇന്നതായിരുന്നു. മോർണിംഗ് ലൈവ് ക്വിസിലെ ചോദ്യം, ഹദീസിലെ മുഅൻ അൻ എന്നാൽ എന്ത് എന്നതായിരുന്നു. ഓപ്ഷനുകൾ, ഓപ്ഷൻ എ അൻ എന്ന പദം ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്തത്, ഓപ്ഷൻ ബി നേരിട്ട് കേട്ടത്, ഓപ്ഷൻ സി എഴുതി വെച്ചത്, ഓപ്ഷൻ ഡി തള്ളിക്കളഞ്ഞത്. ഇതിൽ ശരിയായ ഉത്തരം
0: ഓപ്ഷൻ എ,
1: അൻ അഥവാ നിന്നും എന്ന പദം ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് ശരിയായ ഉത്തരം. വിജയികളെ പിന്നീട് അറിയിക്കാം അല്ലേ.
0: ഇൻഷാല്ലാ.
1: നമുക്ക് സാധാരണ നമ്മൾ ഈ ഒരു സമയത്ത്
0: എന്താ നിങ്ങൾക്ക് തോന്നണത്?
1: എന്തേ
0: അങ്ങനെയാണല്ലോ തോന്നണ്ടത്? എന്തോ നിങ്ങളെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് അല്ലേ?
1: അതായത് ഞാൻ ഇന്നലെ വായിച്ചൊരു സംഗതിയാണ് ഷെയർ ചെയ്തത്. അതായത് നമ്മുടെ നമ്മുടെ ആളുകൾക്ക് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു സംഗതിയാണെന്ന് ഞാനത് വായിച്ചപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് സ്വാഭാവികമായും ഏറ്റവും വലിയൊരു നന്മയായിട്ടാണ് ഹജ്ജും ഉംറയും കാണുന്നത്. അത് ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉംറക്കെങ്കിലും ഒന്ന് പോകണമല്ലോ എന്ന് വിചാരിച്ച് മനസ്സ് വെക്കാറുണ്ട്. അപ്പം ഇന്നലെ വായിച്ചത് എന്താ വെച്ചാൽ, ഒരു +1 +2 പ്രായത്തിലുള്ള ഒരു കുട്ടി ഉംറ ചെയ്ത് കഴിഞ്ഞ സംഭവത്തെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. ആ കുട്ടി പലപ്പോഴും എന്താ വെച്ചാൽ പലരും അല്ല, ആ കുട്ടിയുടെ വാർത്ത പറയാതെ, ആ കുട്ടി ചെറുപ്പം മുതലേ ഒരു എന്താ പറയുക പൈസ കുട്ടിയിൽ ക്യാഷ് ഇങ്ങനെ കളക്ട് ചെയ്ത് ശേഖരിച്ച് വെക്കും. ആ ശേഖരിച്ച് വെക്കുമ്പോൾ തന്നെ അവനക്കൊരു നിയ്യത്തുണ്ട്, ഞാൻ ശേഖരിച്ച ഈ പണവുമായി ഞാൻ ഉംറക്ക് പോകും എന്നുള്ളതാണ് അവൻ നിയ്യത്ത്. ആ ഒരു നന്മക്ക് വേണ്ടിയുള്ള നല്ല നിയ്യത്താണ് അവൻ വെച്ചത്. എന്നിട്ട് ആ പൈസ അവന് മറ്റുള്ളവർ കൊടുക്കുമ്പോഴും അവനെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ പൈസ ഒരു പറ്റുന്ന രൂപത്തിൽ അവൻ ശേഖരിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം എന്ത് ചെയ്യാണ് ആ കുട്ടി, ആ പ്രായത്തിനിടയ്ക്ക് ഇപ്പോൾ ഉംറക്ക് പോയി വന്നു. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത് എന്താ വെച്ചാൽ, നമ്മുടെയൊക്കെ കുടുംബത്തിലും നാട്ടിലും വിദ്യാലയത്തിലൊക്കെ ഉള്ള ഒരുപാട് മക്കൾ ക്യാഷ് പലപ്പോഴും എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള വലിയ ഗൗരവമാണ് എനിക്കപ്പോൾ ചിന്തയിൽ വന്നത്. അതായത് ഇപ്പോൾ വിദ്യാലയത്തിലൊക്കെ ആണെങ്കിൽ ചില കുട്ടികൾ വേറെ ചില കുട്ടികളെ വിടുക, എന്നിട്ട് എന്ത് ചെയ്യുക ഒരു പാക്കറ്റ് എന്താ പറയുക സുർക്കൊറൈസോ അല്ലെങ്കിൽ മഞ്ചാട് അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുട്ടിയെ വിട്ട് വാങ്ങിക്കൊണ്ട്. ഇതൊക്കെ പിന്നെ വേറെ എന്താ പറയുക, സിൽക്ക് എന്ന് പറഞ്ഞിട്ട് 60 രൂപന്റെ ഒരു ഇതുണ്ട്, അതൊക്കെ വാങ്ങി അധ്യാപകർ കാണാതെ കൊണ്ടുവന്നിട്ട് ഓരോ എന്ത് ചെയ്യുക, ബ്രേക്ക് ടൈമിലൊക്കെ ഉച്ചക്കൊക്കെ അത് കഴിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കുട്ടികളുടെ അടുത്ത് പല രൂപത്തിൽ പണം ചെലവഴിക്കുന്നുണ്ട് കുട്ടികൾ. അപ്പൊ നമ്മുടെ കുടുംബത്തിലായാലും പല രൂപത്തിൽ പണം ചെലവഴിക്കുന്നുണ്ട്. ഈ പിന്നെ വിദ്യാർത്ഥിനികളൊക്കെ ആണെങ്കിൽ കോസ്മെറ്റിക്സ് ഐറ്റംസിന് എത്ര പൈസ ചെലവാക്കണം. ശരിക്കും ഈ നിലക്കൊരു നല്ലതിനുള്ളൊരു ചിന്ത വെക്കുകയാണെങ്കിൽ അവരുടെ ആ ക്യാഷ് ഞാനത് ഒന്ന് കളക്ട് ചെയ്ത് ഉംറക്ക് എന്നുള്ളതല്ല, ഒരു സ്വതക്ക എന്തെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ മേഖലകളുണ്ട്, ആ നിലക്കുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവാന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എനിക്ക്.
4: അതെ,
1: ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഇത്തരം സംഗതികളാണ് ശരിക്കും എനിക്ക് എഫക്ട് ചെയ്തത്. അപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടി ഈ കളക്ട് ചെയ്ത് സ്വന്തമായി കളക്ട് ചെയ്ത പൈസയായിട്ട് ഉംറക്ക് പോയി. ഇന്നിപ്പോൾ ഉംറക്ക് പോയി വരണമെങ്കിൽ ഒരു 85-90 അല്ലേ 90,000 രൂപ 100,000 അടുത്ത് വേണം ഇന്നത്തെ ഒരു റേഞ്ച് അനുസരിച്ച്, ടിക്കറ്റിൻ്റെ ചാർജ് ഒക്കെ അനുസരിച്ച്. അപ്പോൾ അത് ഈ ഒരു പ്രായത്തിൽ ആ കുട്ടി ആ പഠിച്ചോട് പ്രാർത്ഥിച്ച് ശേഖരണം നടത്തി ആ കുട്ടിയെ നിർവഹിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പം ഇന്ന് ജീവിക്കുന്ന ഈ ന്യൂജൻ കാലത്ത് ജീവിക്കുന്ന പുതിയ തലമുറയിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായ ശേഖരണം, അതിൻ്റെ വിതരണം, സാമ്പത്തിക ഭദ്രത, ഇസ്ലാമികമായിട്ടും മുസ്ലിം കുടുംബത്തിലെ നമുക്ക് പാരൻസിനടക്കം ഒരു വലിയ ചിന്ത നൽകുന്ന ഒരു സംഗതിയാണ് എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
4: അതെ, പല ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന കുട്ടികളാണ് നമ്മളുടെ മക്കളൊക്കെ, നമ്മുടെ സ്വന്തം മക്കളും അല്ലാത്തവരൊക്കെ. മറ്റുള്ള കുട്ടികളുടെ ജീവിതവും അവർ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന പല പിന്നെ മുട്ടായികൾ പോലെയുള്ള സംഗതികൾ വാങ്ങാനൊക്കെ കൊണ്ടുവരുന്ന കാശിനൊക്കെ സാധാരണ ഒരു അനിയന്ത്രണം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം കുട്ടികളെ സ്കൂളിലേക്കല്ലേ പോകണത്, അപ്പം ഇനി അവരെ കയ്യിൽ പൈസ കൊടുത്തയക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് മക്കൾ അങ്ങനെ ചോദിക്കാറില്ല.
1: അതെ,
4: എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചോദിക്കും, ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ചോദിച്ചാൽ ഇപ്പം ചെറിയ 5 രൂപ തരുമോ ചോദിക്കും. അത് ചോദിക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ അവർക്ക് നമ്മൾ വേണ്ടത് വീട്ടിൽ കൊടുക്കുന്നുണ്ട്, മുട്ടായി തന്നെ ആവണമെന്നില്ലല്ലോ.
1: അതെ അതെ
4: അതെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ ഒരു ദിവസം, അപ്പോൾ സൈക്കിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഒരു 2,000 രൂപേൻ്റെ സൈക്കിൾ മേടിച്ച് കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് ഞാൻ എന്ത് ചെയ്തത് വെച്ചാൽ ഒരു കുറച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സാധനം മേടിച്ചു
1: കൊടുത്തു,
4: കുറച്ച് ഹൈറ്റുള്ള
1: ഒരു കുറ്റി.
4: അത് നിറഞ്ഞാൽ എന്തായാലും അവർക്ക് സൈക്കിൾ വാങ്ങാൻ ചിലപ്പോൾ 2,000 വാങ്ങാനുള്ള കാശുണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ എവിടുന്നേലും നമ്മൾ സ്കൂളിൽ നിന്ന് എവിടുന്നേലും പോയി വരുമ്പോൾ ചേച്ചി കീസിൽ വല്ല ചില്ലറുണ്ടോ, ചെറിയ ആൾ അങ്ങനെ ചോദിക്കുക. എൻ്റെ ആനക്കുട്ടിക്ക് ഇടാൻ, അപ്പോൾ ഒരു സാധനമാണ്
1: ഷേപ്പ്
4: ജസ്റ്റ് കുട്ടികൾക്കുള്ളൊരു. അപ്പോൾ ഏതായാലും പിന്നെ അപ്പോൾ അതിലിങ്ങനെ ഇടും പൈസ ഇടും, അപ്പോൾ 20 കോയിൻസാണ് അദ്ദേഹം അതിലേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും, ഇത് നിറഞ്ഞിട്ടില്ല, നിറഞ്ഞാൽ അപ്പം എനിക്ക് സൈക്കിൾ വാങ്ങാം. അപ്പോൾ അല്ല, ഓല ആ ഒരു പ്രായത്തിൽ സൈക്കിളാണ്. പിന്നെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തു അറിയോ, ഈ ഈദ് കിസ്വൻ്റെ സമയം വന്നു. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ നമ്മൾ 25 പേർക്കുള്ളത് നമ്മളെ ശാഖയിൽ നിന്ന് നമ്മൾ കൊടുത്തു.
1: പെരുന്നാളിന് പാവപ്പെട്ട കുട്ടികൾ പുത്തനെടുപ്പ് എന്നുള്ള
4: ആശയം
1: നൽകാറുണ്ട്. അതെ
4: അതെ. അപ്പം നമ്മളിങ്ങനെ കുട്ടികളോട് പറഞ്ഞു നമുക്ക് അടുത്ത പെരുന്നാളാകുമ്പത്തിന് നിങ്ങളെ വക ഒന്ന് കൊടുത്താലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അപ്പം നമുക്ക് അപ്പോൾ ഓന് വേറെ കൈ കൊടുക്കതിന് വലിയ എനിക്ക് ഓടിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ് ഇത് ഒരു കൂട്ടാ.
1: അതെ അതെ അതെ,
4: അങ്ങനെയുള്ള അപ്പോൾ ഒരുപാട് പ്ലാനിങ് ഉണ്ട്.
1: ശരിക്കും നമ്മളെ പിന്നെ വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ വിങ്ങുകളിൽപ്പെട്ട ഒരു വിങ് വിശുദ്ധം ബാലവേദി ഉണ്ട്.
4: അതെ,
1: അവരൊരുക്കെ ചെയ്ത വലിയൊരു മൂവ്മെൻ്റ് എന്താ വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാമിൽ ഈ നിലക്കൊരു കുറ്റി ഈ പിന്നെ ഈദ് കിസ്വ എന്ന പേരിലാണോ വേറെ ഏതോ പേരിലാണോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവിടുന്ന് കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്തു, ആ ഒരു സമയമായപ്പോൾ വലിയൊരു കളക്ഷൻ ഈ ചെറിയ മക്കള്. അപ്പം എന്താ വെച്ചാൽ ബാക്കിയുള്ള ഈ കോൽമുട്ടായി മറ്റുള്ളത് വാങ്ങി തിന്നതൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു നന്മയിലേക്ക് അവരുടെ മനസ്സ് സെറ്റ് ചെയ്യണം.
4: അതാണ്.
1: അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്തതുകൊണ്ട് നമ്മളെ മക്കളൊക്കെ എന്ത് ചെയ്യണേ, ഒരു കൺട്രോളിൽ ഇങ്ങനെ പോകാമൊക്കെ കഴിയണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞൊരു സമയത്ത് ജാമിയൽ ഹിന്ദിലെ ഒരു അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ കണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി. അപ്പോൾ ആ കുട്ടി ഇത് രക്ഷിതാക്കൾക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളൂ. ആ കുട്ടി എല്ലാ മാസവും റമദാനിലെ അവസാനത്തെ പത്തിൽ ഒരു ബോക്സും കൊണ്ട് വരും. എല്ലാ മാസവും അവസാനത്തെ പത്തിൽ റമദാൻ അവസാനത്തെ പത്തിൽ ജാമിയാൽ ഹിന്ദ് എല്ലാ വർഷവും റമദാൻ അവസാനത്തെ പത്തിൽ ആ കുട്ടിയുടെ ജാമിയാൽ ഹിന്ദിനുള്ള സ്വതക്ക ബോക്സ് നൽകണം ആ കുട്ടി കളക്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ ചിന്തയും വേറിടാണ്. അതിങ്ങനെ കാണുമ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ, നമ്മളെ കുട്ടിയും ഈ നിലക്കൊക്കെ ബാക്കിയുള്ള പൈസയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, കൊടുക്കും, നോട്ട് ബുക്ക് അതൊക്കെ നമ്മൾ കൊടുക്കും. ഇതല്ലാത്തൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത്, നന്മയുടെ നന്മയിലേക്കുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അത് അത് സെറ്റ് മൈൻഡ് സെറ്റായതിനെ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ പറ്റി ചിന്തിക്കൂല. അപ്പം ഇത്തരം മാതൃകകൾ ശരിക്കും എന്ത് ചെയ്യണം, നമ്മൾ ഈ കേൾക്കുന്ന ശ്രോതാക്കളും രക്ഷിതാക്കളായ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ പല പ്രായത്തിലുള്ള മക്കളെ ശരിക്ക് ഒരു പ്രേരണ അവർക്ക് നൽകണം എന്നുള്ളതാണ്.
4: തീർച്ചയായിട്ടും ഇപ്പോൾ പിന്നെ ഉംറക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്, ഉംറ ഹജ്ജൊക്കെ. അപ്പം അതൊരു കുട്ടി വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സന്തോഷം കൂടുതലുണ്ട്. ഒരു കുട്ടി വിചാരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു കുട്ടിക്ക് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായതല്ല, സാധ്യമാണ്.
1: സാധ്യമാണ്, മനസ്സ് വെച്ചാൽ സാധിക്കും എന്ന് മാത്രമല്ല, ചിലതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കേണ്ടി വരും. ഇപ്പോൾ വേണ്ടത് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാണ്, ഒരു ബൈക്കുണ്ട്, അൽഹംദുലില്ല, ഞാൻ ഉംറക്ക് പോകാൻ എനിക്ക് മനസ്സ് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു പിന്നെ നാളെ തന്നെ ഒരു റോയൽ എൻഫീൽഡ് എന്ന് ചിന്തിച്ചാൽ ഉംറക്ക് പോക്ക് ജീവിതം ചിലപ്പോൾ നടക്കണമെന്നില്ല. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചും ശരിക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ട്, ഒരു മോതിരം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഒരു പക്ഷേ ആ മോതിരം വിറ്റുകൊണ്ടൊക്കെ ഉംറക്ക് പോകാം. എന്നാൽ അതൊന്നും ആലോചിക്കാതെ അടുത്തൊരു മോതിരം കൂടി വാങ്ങണമെന്ന ചിന്ത മാത്രമാണെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ ഉംറ നടന്നൊന്നുമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മരണപ്പെടും. അപ്പോൾ ഇത്തരം സംഗതികൾക്ക് വേണ്ടി വിശിഷ്യ ഹജ്ജ് നിർബന്ധമാണ് ആവുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉംറക്കും ഒക്കെ ഈ നന്മകൾക്കൊക്കെ നമുക്കൊരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം വെക്കണം എന്നുള്ളതാണ്.
4: അതെ, ഒരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ച ആൾക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്, നമ്മളൊരു സുഹൃത്താണ്. അടുത്ത് അവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഏ നമുക്കിപ്പോൾ വീട് വെക്കാണ്ട് പിന്നെ കാറില്ല, അതൊക്കെ കൈ നമുക്ക് ഈ പ്രയാസങ്ങൾ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ, അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ കാറ് മേടിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ദുനിയാവിൽ നിന്ന് പോയാൽ കാർ അവിടെ
1: എന്തായാലും
4: അത്രേ ഉള്ളൂ. അതുപോലെ ഇനിയിപ്പോൾ വീടൊക്കെ ഉണ്ട്, ആകെ രണ്ട് മക്കളുമാണ്, മുകൾക്ക് എടുക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല എന്നിട്ടും അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞിട്ട്. അപ്പോൾ ചില ആളുകൾക്ക് സാഹചര്യങ്ങളുണ്ട്, പക്ഷെ അതിനുള്ള തൗഫീക്ക് എളുപ്പം ഉണ്ടാവില്ല, അതിൽ മനസ്സുണ്ടാവില്ല. ചില ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷി
1: ഉണ്ടാവില്ല.
4: അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ദിവസം 30 രൂപ ചായക്കും ജ്യൂസിനും ചെലവാക്കുന്ന ഒരാൾ ആ 30 രൂപ സേവ് ചെയ്താൽ ഏകദേശം 1000 ഉള്ളിൽ എന്തായി
1: പല തുള്ളി എന്ന് പറഞ്ഞ മാതിരി വലിയൊരു കളക്ഷൻ ആവും.
4: അതെ,
1: എന്ന് മാത്രമല്ല ചില ആൾക്കാർക്ക് നേരം മറിച്ചുകൊണ്ട് ഇപ്പൊ പാസ്പോർട്ട് വിസ ഒക്കെ റെഡിയാക്കി, പൈസ റെഡിയാക്കി, പാസ്പോർട്ട് വിസ ഒക്കെ സെറ്റാക്കി, അതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല, ഈ ഉംറക്ക് നിയത്ത് വെച്ചൊക്കെ സെറ്റാക്കി, അപ്പോഴാണ് റബ്ബിന്റെ വിധി വന്ന് മരണത്തിന് മരണം മരിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് അവരുടെ മക്കൾ എന്ത് ചെയ്യാണ്, പിന്നീട് മക്കൾ പോകുമ്പോൾ അവർക്ക് വേണ്ടി ഉംറക്ക് നിയത്ത് വെച്ച് അവർക്ക് ഉംറ അവർക്ക് വേണ്ടി ഉംറ ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മളെ പിടികൂടാന്ന് അറിയില്ല, അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ശരിക്ക് ഇത്തരം ഒരു മനസ്സിൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്.
4: അതെ, ഏതായാലും നമ്മുടെ നല്ല സദുദ്ദേശങ്ങളും ആഗ്രഹങ്ങളും റബ്ബ് ഹലാലായ രൂപത്തിൽ നിർവഹിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാക്കട്ടെ.
1: ആമീൻ.
4: ഏതായാലും നമുക്കേ നമ്മളെ വിജയികളെ പ്രഖ്യാപിക്കണം, ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ കുറച്ചൊക്കെ ബാലൻസ് ഉണ്ട്, നോക്കണം അല്ലേ. ഏതായാലും നമുക്ക് വിജയികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 13 പേരുടെ പേര് വിവരങ്ങളൊന്ന് വായിക്കാം. ഒന്ന് സലീന തോട്ടശ്ശേരി അറിയാണ്, ഷംസിറ തൂത, നസീബ വി പി കുനിയിൽ,
1: ഷഹർബാനു കരുവാരക്കുണ്ട്,
4: റസീന മഞ്ചേരി,
1: അബ്ദുറസാഖ് കുഞ്ചത്തൂർ,
4: ഓക്കെ, പിന്നെയാണ് സലീന തോട്ടശ്ശേരിയറ, ആയിഷ തോട്ടശ്ശേരിയറ,
1: മമ്പാട്,
4: കെവി കബീർ പാലക്കായി,
1: ഹലീമ ഹുദ കുഞ്ചത്തൂർ,
4: സമീജ പാറൽ,
1: ജസീന കടന്നമണ്ണ,
4: ആയിഷ പേരശന്നൂർ. ഒന്നുകൂടെ വായിക്കാല്ലേ.
1: ഷംസീറ തൂത,
4: നസീബ വി പി കുനി,
1: ഷഹർബാനു കരുവാരക്കുണ്ട്,
4: റസീന മഞ്ചേരി,
1: അബ്ദുറസാഖ് കുഞ്ചത്തൂർ, സലീന തോട്ടശ്ശേരിയറ,
4: ആയിഷ തോട്ടശ്ശേരിയറ,
1: ജുഹൈന മമ്പാട്,
4: കെ വി കബീർ പാലക്കായി,
1: ഹുദ കുഞ്ചത്തൂർ,
4: സമീജ പാറൽ,
1: ജസീന കടന്നമണ്ണ,
4: ആയിഷ പേരശന.
1: ഇതിലിപ്പോ കുഞ്ചത്തൂർക്കാർ രണ്ടാൾ, കാസർഗോഡ് കുഞ്ചത്തൂർക്കാർ രണ്ടാളും തോട്ടശ്ശേരിക്കാർ രണ്ടാളും ഉണ്ട്.
4: യെസ്,
1: അവർ ശരിക്കും ഇങ്ങോട്ട് സമ്മാനം തന്നെ തോന്നുന്നു.
4: നാടിന്റെ കീർത്തിയും പ്രശസ്തിയും നിലനിർത്തുന്ന
1: എന്തായാലും സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികൾക്ക് അള്ളാഹു അർഹമായ ഒരു അഭിനന്ദനങ്ങൾക്ക് നമുക്ക് കൊടുക്കാല്ലേ. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ.
4: തീർച്ചയായിട്ടും.
1: എൻ്റെ അനിയൻ്റെ മോളും 5 വയസ്സാവുന്നേ ഉള്ളൂ. 4 വയസ്സുള്ളപ്പോൾ തൊണ്ട് പൊട്ടിച്ചാണ് സൈക്കിൾ വാങ്ങിക്കൊടുത്തത്. അവന് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഒരു സാമ്പത്തിക കളക്ഷനും ഇസ്ലാമികമായ രീതിയിൽ അതിനെ വിനിയോഗിക്കാനും ഒക്കെയുള്ള അതിലേക്കുള്ളൊരു പ്രേരണ നൽകാനുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പലർക്കും പലരും ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവർ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. ഇനി നമ്മുടെയൊക്കെ ഷെഡ്യൂളുകൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു തോന്നുന്നു. എന്താ? ആ അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ 2 മിനിറ്റ് ബാക്കിയുള്ള ഈ സമയത്ത് നമുക്ക് അവസാനമായി വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ സഹോദരിമാർ സഫിയ ഹടപ്പാൾ പരസ്പരം അവർ അഭിനന്ദിക്കുന്നുണ്ട്. കറക്കിക്കുത്തി ഞാനും വിജയിച്ചു. അപ്പോൾ ചില പി എസ് സിയുടെ ചില ഉത്തരങ്ങളൊക്കെ ചിലപ്പോൾ ശരിയാവും, പക്ഷേ ചിലത് ശരിയാവില്ല.
4: അതെ,
1: എൻ്റെ ഉത്തരം ശരിയാണ്, ഞാനും വിജയിച്ചു. എല്ലാ വിജയിക്കും അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട്. ഇങ്ങനെ സഹോദരിമാർ ഉത്തരം ഒന്നുകൂടി പറയുമോ? അത് എന്നതുകൊണ്ട് പിന്നെ അല്ലേ, ഒന്നാമത്തെ ഓപ്ഷൻ ഇയായിരുന്നു ശരി ഉത്തരമെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്.
4: എനിക്ക് ഉംറക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഉമ്മ ഉംറ ചെയ്തു. അൽഹംദുലില്ല. ഷബിന ചെറുകോട്.
1: ജമീല വിക്കെ പോയിട്ട് സാർ പറഞ്ഞത് ഞാനും കണ്ടു. ആ മോൻ്റെ ഉംറ അള്ളാഹു സ്വീകരിക്കട്ടെ, എല്ലാ മക്കൾക്കും പാഠമാവട്ടെ എന്ന മെസ്സേജ്. അപ്പം എന്തായാലും ഈ
4: മോർണിംഗ് ഷോ ലൈവ് ഇൻഷാല്ലാ അവസാനിക്കുകയാണ്. 2 മണിക്കൂറിലേക്ക് നമ്മളിതാ എടുക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമാണുള്ളത്.
1: അതെ,
4: ഇന്നത്തെ ഈ മോർണിംഗ് ഷോ ലൈവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി, പങ്കുവെച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരു സമയത്തെ. ഏതായാലും ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിക്കുന്നു. വീണ്ടും കാണാം പ്രാർത്ഥനയോടെ. ഇന്ന് നിങ്ങളുടെ കൂടെ പെരിന്തൽമണ്ണ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും സഹൽ അരിപ്പറയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരിയാണ് ഉണ്ടായിരുന്നത്. വഖർ ദവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ വലിയ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റേഡിയോ നമുക്ക് സമ്മാനിക്കുന്ന വിജ്ഞാന വിരുന്ന് ഓരോ ദിവസവും ആസ്വദിക്കാനും അനുഭവിക്കാനും അതിലൂടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരമാണ് റേഡിയോ നമുക്കൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റേഡിയോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാളുകൾ, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നയാളുകൾ റേഡിയോയിലേക്ക് വരുന്ന, പിന്നെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്ന, ലൈവായി പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ഫാക്കൽറ്റികൾ, ഇതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് മനോഹരമാകട്ടെ. ഈ ദിവസം കൂടുതൽ പഠനത്തിനും അന്വേഷണങ്ങൾക്കും ഒക്കെ അവസരമുണ്ടാകട്ടെ എന്നുകൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ, ഈ റേഡിയോ വൈബ്സിൽ നിന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇൻസൈറ്റ് ആണ്.
0: ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ജസീൽ കൊടിയത്തൂർ ആണ് സംസാരിക്കുന്നത്.
1: വെറുപ്പ് നിർമ്മാതാക്കളോട് സ്നേഹപൂർവം എന്ന വിഷയത്തിലാണ് ഇപ്പോഴത്തെ ഇൻസൈറ്റ് നമ്മൾ കേൾക്കുന്നത്.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന ദീനിനെ കരിവാരിത്തേക്കാനും അത് ഭീകരതയുടെ മതമാണ്, അക്രമത്തിൻ്റെയും മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതിനെയും ഒക്കെ മതമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. ഇസ്ലാമോഫോബിയ അത് ഒരുപാട് അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെ, യഥാർത്ഥ ശരിയെ, അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എതിരാളികൾ പലതും പടച്ചുവിടാറുണ്ട്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും ചരിത്രങ്ങളും ഒന്നും കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ ശത്രുക്കളുടെ നാവിൽ നിന്ന് കേൾക്കുന്നതു മാത്രം പടച്ചുവിടുന്ന മീഡിയകളും, എന്നാൽ യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കി മുൻപ് ഇസ്ലാമിനെ വിമർശിച്ച പലരും ശരിയായ ഇസ്ലാം ഇതല്ല, അത് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ മതമാണ് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, ജീവിക്കുന്ന തെളിവുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇസ്ലാം അങ്ങനെ ഈ ശത്രുക്കൾ പറയുന്നത് പോലെ അക്രമത്തിൻ്റെ മതമാണോ? അത് അങ്ങനെ ഒരു ഒരു പിന്നെ ശത്രുതയുടെയും അങ്ങനെ ആളുകളെ സഹോദരന്മാരാക്കാത്ത ഒരു ഒരു സംഹിതയാണ്, മതമാണ് എന്ന് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മളോടാരോടെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, ശരിക്കതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും? സഹോദരങ്ങളെ, ദീനിനെ, ഇസ്ലാം ദീനിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർ അങ്ങനെ വെക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിനെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനെ എതിർപക്ഷത്തല്ല നിർത്താൻ പറ്റുക. ആശയം മറ്റേതുമാവട്ടെ, ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾ അതിനെ അകറ്റുകയല്ല ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. ഇസ്ലാം ദീൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിലും അതിൻ്റെ ആളുകളെയും അതിനെ വിശ്വസിക്കുന്ന ആളുകളെയും ഒക്കെ സ്നേഹത്തോടുകൂടിയാണ് യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അതിനെ പ്രതികരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഏത് വിഷയം നമ്മൾ പറയുമ്പോഴും പഠിക്കുമ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ശരിയായ സോഴ്സിൽ നിന്ന് പഠിക്കാനാണ് നമ്മളെല്ലാവരും നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള പ്രവാചക ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട് പഠിച്ച് മാറിയ സ്വഹാബത്തിൻ്റെയും അനുചരന്മാരുടെയും ഒക്കെ പാഠങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഇസ്ലാമിലെ തെളിവുകൾ എന്തൊക്കെയാണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ ഇങ്ങനെ ശത്രുതയുടെയും ആളുകളെ ആക്രമിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യമാണോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല, അങ്ങനെ ഒന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല ആയത്തുകളും ഹദീസുകളും ഇതിൻ്റെ ഭാഗമായി കേട്ടിട്ടുണ്ടാകും. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നവൻ മനുഷ്യരെ ഒന്നടങ്കം കൊന്നവനെ പോലെ എന്നുള്ള വാചകം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് അതിലപ്പുറത്തേക്ക് വളരെ ചെറിയ ചെറിയ മറ്റു പല സമയത്തും സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കാതെ പോകുന്ന ചില ഹദീസുകളുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടി വായിക്കപ്പെടാതെ, എന്നാൽ അത്ര തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഹദീസുകൾ, അത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. വളരെ ചെറിയ, വളരെ സംക്ഷിപ്തമായിട്ടുള്ള, വളരെ സംഗ്രഹം, ആശയ സംഗ്രഹം നിറഞ്ഞിട്ടുള്ള, ആശയങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഈ പറഞ്ഞ വാചകം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകളിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ എപ്പോഴാണോ സുരക്ഷിതരാകുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാകുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ ആശയം അങ്ങനെ പറയാം. അപ്പോൾ ഒരാളുടെ ഉപദ്രവം കൊല്ലുന്നത് പോട്ടെ, ഒരാളെ ഉപദ്രവിക്കുന്നത് പോലും എന്താണ്, ഒരു യഥാർത്ഥ മുസ്ലിമാകുന്നതിൽ നിന്ന് അവൻ്റെ തടസ്സമാണ്. അവിടെ നിന്നിട്ടില്ല. അവിടെ ഹദീസുകൾ വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസാണത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പരം പങ്കുവെക്കലുകളുടെയും ഒക്കെ ദീനിനെ എങ്ങനെയാണ് ഇത് ആക്രമണത്തിൻ്റെയും അഹിംസയുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ മതമാണ്, ഭീകരതയുടെ മതമാണ് എങ്ങനെ പറയാം. അവർ ഈ ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ മതി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഈമാൻ പല രൂപത്തിൽ പൂർത്തിയാകും. അതിലെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലുകളിൽ ആ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ ഈമാൻ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പൂർത്തീകരണമാണ്, കമാലിയത്ത് വരുന്നതിൻ്റെ ഒരു ഏരിയയാണ് എന്ത്, താൻ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സുഹൃത്തിനും സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. നല്ലൊരു ജോലി, നല്ല കുടുംബം, നല്ല സമാധാന ജീവിതം, ഇത് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്യണം, തൻ്റെ സഹോദരനും തൻ്റെ ബന്ധുക്കൾക്കും തനിക്ക് പരിചയമുള്ളവർക്കുമൊക്കെ ഇതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ടവനാണ്. അപ്പോഴാണ് അവൻ്റെ ഈമാൻ അത് കമാൽ പൂർത്തിയാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഹദീസുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത് സഹോദരന്മാരെ, തൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും അവരെ അടുപ്പിക്കുകയും പരസ്പരം അവരുടെ സംസാരങ്ങളിലും പെരുമാറ്റത്തിലും ഒക്കെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹം അനുവർത്തിക്കുന്ന, വെറുപ്പുളവാക്കുന്ന ഒന്നുമില്ലാത്ത രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും ഉള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കുന്നതിനെ, ഭയപ്പെടുത്തുന്നതിന് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, തമാശ രൂപേണ പല ആളുകളും ഇത്തരം ചെയ്തികൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ സ്കൂൾ ക്ലാസ്സുകളിലോ അതല്ലെങ്കിൽ വീടുകളിലോ വീടകങ്ങളിലുമൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും ഇത്തരം പേടിപ്പിക്കൽ അറിയാതെ നടക്കുന്നതായിരിക്കും. സ്കൂൾ ക്ലാസ്സുകളിൽ അവരുടെ പിന്നെ കൂട്ടുകാരുടെ ചെരുപ്പോ ബാഗോ പുസ്തകങ്ങളോ ഒക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അവർ ഇത് തിരയുന്നത് കണ്ട് സന്തോഷിക്കുക. അതൊക്കെ ഒരു തരം പിശാജ് നമ്മളിൽ ഉള്ളിലിട്ട് തരുന്ന രസങ്ങളാണ്. അതൊരു ആനന്ദമെന്ന് തോന്നുമെങ്കിലും ഈ ഹദീസിനെ വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ പോലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ എന്ത് ചെയ്യാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഹദീസ് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ യാതൊരു തരത്തിലും നമ്മളുടെ സംസാരങ്ങളിലോ നമ്മുടെ വാക്കുകളിലോ നമ്മുടെ പ്രവൃത്തികളിലോ ഇങ്ങനെയുള്ള ഒരു സംഭവം മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുന്നതോ അവരെ ഭയാശങ്കയുള്ളവരാക്കുന്നതോ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ ഉറപ്പിക്കുക. സഹോദരങ്ങളെ, അവിടെ തീർന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്താ പറയുക, ഈ ആരെങ്കിലും വധിച്ചാൽ, മൻ ഖതല മുആഹിദൻ, ആരെങ്കിലും വധിച്ചാൽ, ആരെയാണ്, മുസ്ലിമായി മുസ്ലിം രാജ്യത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നാട്ടിൽ അവിടെ സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ വധിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൻ്റെ പരിമളം പോലും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിച്ച യഥാർത്ഥ ദീനിൻ്റെ ഈ ആക്രമണത്തിൻ്റെയും മഹാ പിന്നെ ഇതുപോലെയുള്ള ഭീകരതയുടെയും ഒക്കെ ആശയമാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവർ ഈ ഹദീസുകൾ ഇന്ത്യയെ കാണാതെ പോകുന്നത്. യുദ്ധത്തിൻ്റെ വിഷയത്തിൽ പോലും ഒരുപാട് നന്മകൾ പഠിപ്പിക്കുന്ന ദീനിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. യുദ്ധത്തിൽ പോകുമ്പോൾ എന്താ പറഞ്ഞത്, സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾ എന്ത് വധിക്കരുത്, ആരാധനാലയങ്ങൾ തകർക്കരുത്, മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്. ഇതൊക്കെ പലരും യുദ്ധത്തിൻ്റെ വിഷയത്തിൽ നോക്കാത്ത വിഷയങ്ങളാണ് പല ആളുകളും. യുദ്ധം നടക്കുമ്പോൾ അവിടെ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ അങ്ങനെ എന്താവട്ടെ, യുദ്ധത്തിന് ഇങ്ങോട്ട് ആക്രമിക്കുന്നത് ആരാണോ അവരെ മാത്രം പ്രതിരോധിക്കാൻ, അവർക്ക് പ്രതിക്രിയ ചെയ്യാൻ അവിടെ യുദ്ധത്തിൽ മാത്രമാണ് ഇസ്ലാം അനുമതി കൊടുക്കുന്നത്. പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ പ്രതികരിക്കേണ്ട വിഷയത്തിലിറങ്ങിയ വാചകങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ശത്രുക്കൾ ഇസ്ലാം ഇങ്ങനെ പിന്നെ ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് കാലങ്ങളായി 1400+ വർഷങ്ങളായി മുസ്ലിങ്ങൾ അത് ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എത്ര മുസ്ലിങ്ങളാണ് കാണുന്ന മുസ്ലിങ്ങളെ വധിക്കുന്നത്? അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ പോരെ. ഇസ്ലാം പ്രാക്ടിക്കലായി ചെയ്യുന്നുണ്ട് എങ്കിൽ, അവർ പറയുന്ന വാദം ശരിയാണെങ്കിൽ, അത് അവരുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെയല്ല ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. ഒരു ഒരു പറ്റിക്കുന്നത് പോലും പറ്റിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്നാണ്. മറ്റൊരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒരു കച്ചവടക്കാരൻ്റെ പിന്നെ ഗോതമ്പ് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് വിരൽ കൈയിട്ടപ്പോൾ, കൈയൊന്ന് താഴോട്ടിട്ടപ്പോൾ താഴ്ഭാഗം അല്പം നനഞ്ഞത് കണ്ടു. മുകളിൽ അത്യാവശ്യം ഉണങ്ങിയ ഗോതമ്പാണ്, താഴെ നനഞ്ഞത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഫമൻ ഖഷ ഫലൈസ മിന്നി. സഹോദരങ്ങളെ, പറ്റിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ്, നാം കൊടുക്കേണ്ട കടമകൾ നിർവഹിക്കാതിരിക്കുകയാണ്. അങ്ങനെ പറ്റിക്കുന്നവരും നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മാതൃകകൾ കൂട്ടി വായിക്കുമ്പോൾ അര നിമിഷം പോലും അല്ലെങ്കിൽ അർദ്ധ സത്യം പോലും ആകുന്നില്ല ഇസ്ലാം ഭീകരരുടെ മതമാണ് എന്നുള്ളത്. നമ്മൾ ഇതുപോലെയുള്ള ഹദീസുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ആരെയും പേടിപ്പിക്കാതിരിക്കുക, നീതിയുക്തമായിട്ടുള്ള ജീവിതം നയിക്കുക, ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രയാസപ്പെടുത്താതെ സ്നേഹവും സാഹോദര്യവും കലർന്ന ജീവിതവുമായി പെരുമാറ്റവുമായി മുന്നോട്ട് പോവുക. ജീവിക്കുന്ന മുസ്ലിമുകളായി ഇസ്ലാം ജീവിച്ചുകൊണ്ട് അതിലൂടെ സന്ദേശം പകരുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വറുപ്പ് നിർമ്മാതാക്കളോട് സ്നേഹപൂർവ്വം എന്ന വിഷയത്തിലുള്ള ഇൻസൈറ്റ് നമ്മൾ കേട്ടുകഴിഞ്ഞു.
1: ജസീൽ കൊടിയത്തൂരാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്.
0: ഈ വിഷയം നമ്മൾ കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ ചെയ്യുന്ന പണി വളരെ മോശമാണ്, വളരെ വൃത്തികെട്ട പണിയാണ്. ആ പണി അവസാനിപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന വലിയ സാമൂഹിക ദുരന്തങ്ങളുണ്ട്. അപ്പോൾ ഒരാളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോടുള്ള നമ്മുടെ വെറുപ്പ് അത് പിന്നെ അവരെ അപരവൽക്കരിക്കുന്നതിലേക്കും ഇനി അതൊരു വലിയ എന്താ പറയുക ഒരു കൂട്ടക്കൊലയിലേക്കും വംശഹത്യയിലേക്കൊക്കെ നയിക്കും. ആ ഒരു അപകടകരമായ അവസ്ഥയെ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. താൽക്കാലികമായ ലാഭങ്ങളോ അധികാരമോഹങ്ങളോ ഒന്നും നമ്മളെ വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് നമ്മൾ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പിന്നെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് കൂടി ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ, അവർക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ എന്നുകൂടി ഒരു അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ ഇനിയൊരു സ്വരമാണ് കേൾക്കാൻ പോകുന്നത്.
0: സ്വരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സാജിദ് പുതുനഗരമാണ്. സാജിദ് പുതുനഗരം, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ആലപിക്കുന്നത്.

0: മഷാല്ലാ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു പാട്ട് കേട്ടു.
1: സാജിദിൻ്റെ ഈ ഒരു പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാജിദ് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു പാട്ട് സാജിദിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു വിങ്ങലാണ്. സാജിദിൻ്റെ സഹോദരൻ സാബിർ മരണപ്പെട്ടിട്ട് അധിക ദിവസമായിട്ടില്ല. സാബിർ പള്ളിയിൽ ഇമാമായി നിന്ന് ദീനു പഠിച്ച ഒരു കുട്ടിയാണ്. പിന്നെ അവൻ്റെ പിന്നെ മണിയാറ ഇപ്പോൾ പള്ളിക്കാട്ടിലാണ്. അവൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം നമുക്കവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി. രോഗശമനമുണ്ടാകണം, രക്ഷപ്പെടണം എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, റേഡിയോ ശ്രോതാക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. സാബിർ ഇന്ന് പള്ളിക്കാട്ടിലാണ്. നമ്മൾ ഓരോരുത്തരും നാളെ ഇനി ആ പള്ളിക്കാട്ടിൽ കഴിയേണ്ട ആളുകളാണ്. സാബിറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതവും ഈയൊരു കനമേറിടുന്ന കല്ല് നമ്മുടെ ഖബറിൻ്റെ മേലെ ഉണ്ടാകുന്ന സമയത്ത് കനമുള്ള അമലുകൾ നമ്മുടെ ഖബറിനുള്ളിൽ നമ്മളോടൊപ്പം കൂട്ടിനായി ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ പ്രവേശനം നൽകുമാറാകട്ടെ. അവൻ്റെ കുടുംബം അനുഭവിക്കുന്ന ഈയൊരു പ്രയാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ.
0: റേഡിയോ വൈബ്സ് നമ്മളിനി അടുത്തായിട്ട് കേൾക്കുന്നത് ആരോഗ്യവിചാരം.
1: ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ യാസിർ, ഡോക്ടർ അബ്ദുൽ മലിക് നമ്മളോടൊപ്പം ചേരുകയാണ്. ആരോഗ്യവിചാരത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു വരികയാണ്. പിന്നെ അത്യാഹിതങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന്.
0: ഇന്ന് നമ്മൾ കേൾക്കുന്നത് പാമ്പ് കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള.
1: ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. മെഡിക്കൽ എമർജൻസീസ്, മെഡിക്കൽ രംഗത്തുള്ള അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. ചർച്ചയ്ക്ക് ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേരുന്നിട്ടുള്ളത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യവിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാമ്പ് കടി ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പൊതുവെ. ആ വിഷയത്തിൽ കൂടുതൽ ആളുകൾക്ക് അജ്ഞതയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഒരുപാടുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ പാമ്പുകളിലെ വിഷം, എല്ലാ പാമ്പിനും വിഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് ചർച്ച എടുക്കണം എന്ന് തോന്നുന്നു. എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ അതോ
3: ഇല്ല? പാമ്പുകൾ രണ്ടു തരമുള്ളത്, വിഷമുള്ളതും വിഷമില്ലാത്തതും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണ്. വിഷമുള്ളതാണ് ഇപ്പം കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. കോബ്ര, മറ്റേ വൈപ്പർ, ക്രേറ്റ്, ഇവയ്ക്കാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. അതിൽ കോബ്ര ആണ് അതുപോലെ തന്നെ വൈപ്പറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്നത്. ക്രേറ്റ് വളരെ റെയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ.
2: ഈ കോബ്ര ക്രേറ്റ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് അറിഞ്ഞോളന്നില്ല, ഇതിൻ്റെയൊക്കെ ഒരു മലയാളം കൂടി പറഞ്ഞാൽ ഒന്നുകൂടി.
3: കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കൻ പാമ്പ്. അതുപോലെ തന്നെ കിങ് കോബ്രയ്ക്കാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞത്. രാജോ

0: കൊമ്പാല എന്ന് പറയുന്നത്. പിന്നെ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി, പിന്നെ ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കട്ടൻ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്.
1: ഓക്കെ, അപ്പോൾ മറ്റൊരു ഇതാണ് സാധാരണ നമ്മൾ കാണാൻ, ഇപ്പോൾ എന്താ പറയുക, വിഷമുള്ള പാമ്പുകളിലെ മെയിൻ ഐറ്റംസാണ് പറഞ്ഞത്. വിഷമില്ലാത്തതുപോലെ നമ്മൾ സാധാരണ കാണുന്ന പാമ്പുകളിൽ വിഷമില്ലാത്ത ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഇതൊക്കെയാണ്?
0: വിഷമില്ലാത്ത പാമ്പ് നമ്മൾ പച്ചലപ്പാമ്പ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേര. ചേരകളിലാണ് പലപ്പോഴും നമ്മൾ വിഷമുള്ള പാമ്പുകളാണോ എന്ന് കരുതാറുള്ളത്. ചില ചേരകൾ ഈവൻ രാജവെമ്പാലിനെ പോലെയുള്ള ചേരകളുണ്ട്, വള്ളിക്കട്ടറ പോലത്തെ ഇതുള്ള ചേരകളുണ്ട്. അതൊന്നും ആക്ച്വലി വിഷമുള്ള പാമ്പുകളല്ല.
1: പിന്നെ
0: മലമ്പാമ്പ്, മലമ്പാമ്പ് ഒരിക്കലും വിഷമുള്ള പാമ്പല്ല. അത് പലപ്പോഴും നമ്മൾ ഭക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ മറ്റുള്ള അവയവങ്ങൾ മുറുക്കിയതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും മരണം സംഭവിക്കാറുള്ളത്. ഒരിക്കലും വിഷം പാമ്പ് കടിച്ചിട്ട് ഒരിക്കലും മീൻ വിഷമേറ്റിട്ടൊന്നും സാധാരണഗതിയിൽ മരിക്കാറില്ല.
1: അപ്പൊ എല്ലാ തരം പാമ്പുകൾക്കും വിഷമില്ല അല്ലേ?
0: ഇല്ല ഇല്ല.
1: ഏകദേശം എത്ര ശതമാനം പാമ്പുകൾക്കാണ് വിഷമുള്ളത് എന്നുള്ള അങ്ങനത്തെ ഒരു കണക്ക്?
0: സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണെന്നുള്ളത്. മിക്കവാറും പാമ്പുകൾ കടിയേറ്റ് കഴിഞ്ഞാൽ 90% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ് ഇന്ന് നമ്മളെ നാട്ടിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷമുള്ളതാണെങ്കിൽ വെറും അത് 10% മാത്രമേ ഉള്ളൂ.
1: ടോട്ടൽ ഒരാൾക്ക്, ജനങ്ങൾ കേൾക്കുന്ന കടികളിൽ 10% മാത്രമേ വിഷമുള്ള പാമ്പുകളെ കടിയേൽക്കുന്നുള്ളൂ.
0: അതെ, വിഷമുള്ള പാമ്പുകൾ കടിയേൽക്കും. മാത്രമല്ല, ഈ വിഷമുള്ള പാമ്പ് തന്നെ കടിച്ചാൽ വിഷം ഏൽക്കണമെന്നുമില്ല.
1: അതൊന്നുകൂടി വിശദീകരിക്കണം.
0: അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിഷമുള്ള പാമ്പുകൾ ഞാൻ പറഞ്ഞില്ലേ 10% മാത്രമേ ഉള്ളൂ, അതിൽ 10% മാത്രമേ ഉള്ളൂ വിഷം ഏൽക്കുകയുള്ളൂ, ബാക്കി 90% വിഷം ഏൽക്കില്ല. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, പാമ്പുകൾ പലപ്പോഴും നമ്മുടെ കാലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളിലോ ഒക്കെ കടിക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷം നമ്മുടെ ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പുകളിലോ ഷൂകളിലോ ഒക്കെ ആയിട്ട് പോവും. ബാക്കിയുള്ള ഭാഗം മാത്രമേ നമ്മളെ കാലിലോട്ടോ കയ്യിലോട്ടോ വരികയുള്ളൂ. അത് മാത്രമല്ല, പാമ്പുകളുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് അതിൻ്റെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ വിഷം എന്ന് പറയുന്നത്. അത് ഇരയെ ഭക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യരെ കടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷം ഏൽക്കണം എന്നില്ല.
1: അപ്പോൾ വളരെ വിരളമായിട്ട് ശരിക്ക് പാമ്പുകടിയിൽ വിഷം ഏൽക്കുന്നുള്ളൂ എന്നല്ലേ?
0: അതെ അതെ അതെ, വളരെ കുറച്ച് മാത്രമേ വിഷം ഏൽക്കുള്ളൂ. സത്യത്തിൽ ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം.
1: അപ്പോൾ ഈ കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്?
0: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പാമ്പുകടികൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ കാണാറുള്ളത്. ഇതിന് ഈ ഒരു സമയത്ത് പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയിട്ടാണ് അവർ റെസ്റ്റ് എടുക്കാനും മറ്റും പോകുന്നത്. ആ സമയത്ത് ആണ് ഇത് മനുഷ്യർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. പലപ്പോഴും നമ്മുടെ ഈ തേങ്ങൊക്കെ കൂട്ടിയിട്ട സ്ഥലം, അല്ലെങ്കിൽ വിറക് കൂട്ടിയിട്ട സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവിടെ നിൽക്കാറ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ അവിടെ പോവുകയും എന്നിട്ട് നമ്മൾ വല്ല എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് കൊത്തുകയുമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്.
1: അപ്പോൾ കൂടി ഇങ്ങനത്തെ എന്താ പറയുക, പാമ്പ് വസിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലൂടെ ശ്രദ്ധിച്ചു പോവുക.
0: അതെ, അങ്ങോട്ട് ശ്രദ്ധിച്ചു പോവുക. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലത്തെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു വടി കൊണ്ടോ മറ്റോ മാറ്റി നോക്കുക. ഇപ്പോൾ വിറകാണെങ്കിൽ തന്നെ വടി കൊണ്ട് മാറ്റി നോക്കുക, അവിടെ എന്തെങ്കിലും ഏജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ കുറച്ചൊരു ശബ്ദമുണ്ടാക്കി നടക്കുക. ശബ്ദമുണ്ടാക്കി നടക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ കൊണ്ട് പലപ്പോഴും പാമ്പുകൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്.
1: കുറച്ച്
0: കാൽപ്പാടുകൾ നടക്കുക. അതുകൊണ്ട് നമ്മൾ വൈബ്രേഷൻ സെൻസ് കൊണ്ട് പാമ്പുകൾ അത് സെൻസ് ചെയ്ത് അവ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കൂടുതൽ വേസ്റ്റുകൾ കൂടുന്ന സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും.
1: ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പാമ്പുകടി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരാളെ പാമ്പ് കടിച്ചു, അങ്ങനെ കടിച്ച ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പം ഇന്നത്തെ സമൂഹത്തിൽ പല പല ധാരണകളും തെറ്റിദ്ധാരണകളും ഈ ഒരു കാര്യത്തിലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ അയാൾ ചെയ്യണം എന്നുള്ളതൊന്ന് ഫസ്റ്റ് വിശദീകരിക്കാം.
0: പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം കഴിയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കാലിലാണ് പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കുക, എന്നിട്ട് വരുന്ന സഹായത്തിന് വരുന്ന ആൾക്കാർ കഴിഞ്ഞ അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് വേണം വാഹനത്തിൽ കയറ്റാൻ ശ്രദ്ധിക്കുക.
1: നടക്കുന്നോണ്ടുള്ള ദോഷം
0: എന്താ, നടക്കുന്നതിനുള്ള ദോഷം എന്താന്ന് പറഞ്ഞാൽ ഈ വിഷം ഏറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽഭാഗത്താണ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ മൂവ്മെന്റ്സ് കൊണ്ട് കാലില് അനക്കം കൊണ്ട് ചിലപ്പം അത് മറ്റുള്ള ഭാഗത്തോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുന്നേ നമ്മൾ ഒരു വേറൊരു സംശയം സാധാരണ ചോദിക്കാറുള്ളത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടണോ എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്.
1: എല്ലാവരും സാധാരണ മുറുക്കി കെട്ടി
0: മുറുക്കി കെട്ടുന്നതിൽ സത്യത്തിൽ സയന്റിഫിക് ആയിട്ട് യാതൊരു എവിഡൻസും ഇല്ല. കെട്ടുന്നതിൽ തെറ്റില്ല, പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മുറുകിപ്പോവും. നമ്മളുടെ പലപ്പോഴും എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം 10 വർഷമായി അത്യാഹിതഭാഗത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസിൽ കണ്ട എല്ലാ കേസുകളും കെട്ടിയിട്ടുള്ള എല്ലാ കേസുകളും മുറുക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. പല ക്ലാസ്സുകളും എല്ലാവർക്കും അറിയാം രണ്ടു വിരലുകളുടെ ഗ്യാപ്പ് വേണം കെട്ടണമെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ മുറുക്കി കെട്ടും. മുറുക്കി കെട്ടിയാൽ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം പൂർണ്ണമായി നിലച്ചു പോവുകയാണ്. എനിക്ക് സ്വന്തമായിട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, കാലിൻ്റെ വിരലിന് തണ്ടാം വിരലിൽ പാമ്പ് കടിയേറ്റു. തണ്ടാം വിരലിന് തൊട്ട് മുകളിൽ കാല് കെട്ടിയിട്ടുണ്ട് ഒരു ചെറിയ കയർ കൊണ്ട്. പിന്നെ കാലിൻ്റെ ഞെരിയാണിൻ്റെ മുകളിലും കെട്ടിയിട്ടുണ്ട്, മുട്ടിൻ്റെ തൊട്ട് മുകളിലും കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ട് ഞാൻ എല്ലാം അയച്ചു. എമർജൻസി അത്യാഹിത വിഭാഗത്തിൽ വന്ന സമയത്ത് ഞാൻ ഇതെല്ലാം അയച്ചു. പിന്നെ പേഷ്യന്റ് പൂർണ്ണമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് തൊടേന്റെ അവിടെയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആ ഒരു രോഗിയുടെ കാല് പൂർണ്ണമായിട്ട് മുറിച്ച് കളയേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കെട്ടണ്ട എന്ന് പറയുന്നത്. അതിന് പകരം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാലും അടുത്ത കാലുമായി കൂട്ടിക്കെട്ട് എങ്കിലും അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല, എന്നിട്ട് എടുത്തിട്ട് വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞത് കെട്ടുന്നതും കെട്ടാത്തത് കൊണ്ടും വലിയൊരു വ്യത്യാസം കാണാറില്ല. രോഗികളുടെ ലക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിഷം ഏൽക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയൊരു വ്യത്യാസം കാണാറില്ല.
1: പിന്നീട് വേറെന്താ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്?
0: പിന്നീട് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ പാമ്പുകളുടെ ഹോസ്പിറ്റലോട് കൊണ്ടുവരാറുണ്ട്. പാമ്പുകളുടെ ശത്യത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതുകൊണ്ട് വലിയൊരു കാര്യമില്ല. കാരണം പാമ്പുകളെ, വിഷമുള്ള പാമ്പുകളെ നിങ്ങൾ കൊടുത്താലും വിഷമില്ലാത്ത പാമ്പുകളെ കൊടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് രോഗികളെ ചികിത്സിക്കൽ, അല്ലാതെ കടിച്ച പാമ്പിനനുസരിച്ചല്ല. അതുമാത്രമല്ല, വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷം ഏൽക്കണം എന്നില്ല. രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പാമ്പ് ഏതാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും രോഗികൾ ചോദിക്കാറുള്ളത്. പാമ്പ് ഏതായാലും, വിഷമുള്ള പാമ്പ് ഏതായാലും, മരുന്ന് നമുക്ക് കൊടുക്കാനുള്ളത് പോളിവാലന്റ് ആണ്. അതായത് ഇന്ത്യയിൽ കേരള നമ്മൾ കാണുന്ന പാമ്പുകൾക്കുള്ള അതിൻ്റെ ASV ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയും. അത് ഏത് പാമ്പിനാണെന്നുണ്ടെങ്കിലും സാധാരണ കാണുന്ന എല്ലാ പാമ്പിനുമുള്ള ടൈപ്പ് വിഷമാണ്, പോളിവാലന്റ് വിഷം ASV ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്.
1: ഏത് വിഷപ്പാമ്പ് കടിച്ചാലും മരുന്ന് സെയിം മരുന്നാണ്.
0: അതെ, സെയിം മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പാമ്പിനെയും പ്രതിരോധിക്കാനുള്ള ആ മരുന്നുകൾ ഈ ഒറ്റ മരുന്നിനകത്ത് തന്നെ ഉണ്ട്. അതാണ് അത് കാണിക്കുന്നത്.
1: അപ്പൊ അതുകൊണ്ട് പാമ്പിനെ തെരഞ്ഞ് സമയം കളയുന്നത് ഗുണത്തെക്കാളേറെ
0: ദോഷമാണ് ചെയ്യാൻ.
1: ഗുണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം.
0: സത്യത്തിൽ ഈ രോഗികളെ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകാറുണ്ട്. പാമ്പിനെ തെരഞ്ഞ് വൈകാറുണ്ട് പലപ്പോഴും. ബ്ലീഡിംഗ് രക്തത്തിൽ നിന്ന് ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിയിട്ടോ ഒക്കെയാണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. നേരത്തെ എത്തിക്കുകയാണെങ്കിൽ, രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നേരത്തെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: പിന്നെ മറ്റൊരു ഇതാണ് കാണുന്നത്, മുറിവ് പറ്റിയ സ്ഥലത്ത് ബ്ലേഡ് കൊണ്ട് പറഞ്ഞ് രക്തം എടുക്കുക, അതല്ല സക്ക് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ എന്തെങ്കിലും സയന്റിഫിക് കാര്യങ്ങൾ?
0: സയന്റിഫിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. കാരണം ഈ ഒരു വിഷം, ആ ശരീരത്തിന്റെ ആ ഭാഗത്തുള്ള വിഷം ശരിക്ക് നമ്മൾ മുറിവുണ്ടാക്കുകയാണെങ്കിൽ അത് രക്തത്തിലോട്ട് നമ്മൾ കലർത്തുകയാണ്, കൂടുതലായിട്ട് കലർത്തുകയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യാനാണ് സഹായിക്കുക. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയിട്ട് രക്തം കളയാൻ ശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളത് ഒരിക്കലും ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാത്രം കഴിക്കാം, എന്നിട്ട് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ വായിലൂടെ വലിച്ച് വിഷം വലിച്ചെടുക്കുന്ന ഒരു സംവിധാനം. അത് മുന്നേ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ പലപ്പോഴും അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഈ വലിക്കുന്ന ആൾക്കാണ്. അദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷം അദ്ദേഹത്തിനും കൂടി ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും രക്തം പൊടിയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
1: പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഉള്ളതാണ് ഈ എട്ടടി മൂർക്കൻ എന്ന് പറയുന്ന ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കുമ്പോൾ കാല് മരിക്കും, അതുകൊണ്ട് ഒരു അടി പോലും വെക്കരുതെന്നും, അതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റ ആളുകൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, അത് എന്താ പറയുക ഉറങ്ങിക്കഴിഞ്ഞാൽ വിഷം കൂടുതൽ ഏൽക്കും എന്നുള്ള ചില ധാരണകളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം?
0: അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാം. എട്ടടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കാൻ പാടില്ല എന്ന് പറയാറ്. എട്ടടി നടക്കേണ്ട പകരം ഏഴടി നടന്ന് പിന്നെ ആളെടുത്ത് കൊണ്ടുപോയാൽ പോരെ എന്നുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ അതിൽ ആക്ച്വലി യാതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യവുമില്ല. ആൾക്കാരെ കഴിയുന്നത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണ് പലപ്പോഴും മുന്നേ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ആളെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളത്. അതിന് ഈ പാമ്പുകൾ ഈ വിഷം തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതായത് ഞരമ്പുകളെ നാഡികളെ ബാധിക്കുന്നതും അതുപോലെ തന്നെ രക്തത്തിനെ ബാധിക്കുന്നതും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ണിന്റെ പോളകൾ താന്നു പോകുന്ന ഒരു അവസ്ഥ രോഗലക്ഷണമായിട്ട് കാണാറുണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ ബാക്കിലുള്ള സയന്റിഫിക് കാര്യം അതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൾ ഉറങ്ങിയത് കൊണ്ടൊന്നും ഒരിക്കലും വിഷം കൂടുതൽ ഏൽക്കുകയെ അങ്ങനൊന്നും ചെയ്യുകയില്ല.
1: പലതരം വിഷങ്ങളുണ്ട്, അതൊന്നുകൂടി വിശദീകരിക്കണം തോന്നുന്നു. എത്ര തരം ടൈപ്പ് പാമ്പുകൾക്ക് ഏതൊക്കെ ടൈപ്പ് വിഷങ്ങളുള്ളത് എന്നുള്ളതൊന്ന് വിശദമാക്കാം. അങ്ങനെ ഈ വിഷം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്ന് കൂടി ഒന്ന് വിശദം.
0: നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് ഉള്ളത്. ഒന്ന് നാഡികളുടെ ബാധിക്കുന്നതും അതായത് ന്യൂറോടോക്സിക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്തകോയലുകളെ ബാധിക്കുന്നതും ഹെമറ്റോടോക്സിക്കും. ഈ രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് നമുക്ക് ഇന്ന് ഉള്ളത്. അതിൽ ന്യൂറോടോക്സിക് എന്ന് പറയുന്ന വിഷമേൽക്കുമ്പോൾ, അതായത് നാഡികളെ ബാധിക്കുന്ന വിഷമേൽക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകളുടെ പോള അടഞ്ഞു പോകുന്നൊരവസ്ഥ, ഭക്ഷണം ഇറങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം വരിക, പിന്നെ ആൾക്ക് കൈകളിലും കാലുകളും തരിപ്പ് വരിക, ഇതൊക്കെയാണ് നാഡികളെ ബാധിക്കുന്ന വിഷം. അതായത് ന്യൂറോടോക്സിക് വിഷങ്ങൾ ഉള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കോബ്ര പോലെ അണലി കോബ്ര പോലെയുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തത് കാണുന്നതാണ് ഇത് രക്തത്തിനെ ബാധിക്കുന്ന, അതായത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഹെമറ്റോടോക്സിക് എന്ന് പറയും, രക്തത്തിനെ ബാധിക്കുന്ന. അത് മൂലമുണ്ടാവുകയാണെങ്കിൽ ആൾക്ക് രക്തസ്രാവം, മൂത്രയിക്കുന്ന സമയത്ത് രക്തത്തിൻ്റെ കളർ വരിക, മലത്തിൽ രക്തത്തിൻ്റെ കളർ വരിക, അതല്ലെങ്കിൽ വായിൽ നിന്നും രക്തം ചുഴ വരിക, കണ്ണിൽ രക്തം കട്ട പിടിക്കുക, ഇതൊക്കെയാണ് മറ്റേ ഹെമറ്റോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. വൈപ്പർ പോലെയുള്ള പാമ്പുകളൊക്കെയാണ് ഹെമറ്റോടോക്സിക് ആയിട്ടുള്ളത്. പിന്നെ രണ്ട് ടൈപ്പ്, അതായത് ഹെമറ്റോടോക്സിക്കും ന്യൂറോടോക്സിക്കുമായിട്ടുള്ള പാമ്പുകളുമുണ്ട്. അതിൽ രണ്ട് ലക്ഷണങ്ങളും കാണിക്കും, അതായത് രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങളും കാണിക്കും, അതുപോലെ തന്നെ ഈ നാഡിയെ ബാധിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളും കാണിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം നോക്കി ആ കടിച്ച ഭാഗത്തുള്ള വീക്കം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ തുടങ്ങണോ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്.
1: ഇപ്പൊ ഒരു എന്താ പറയുക വിഷമുള്ള പാമ്പാണ് കടിച്ച് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും രോഗ ലക്ഷണങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചികിത്സ ചെയ്യുള്ളൂ അല്ലേ?
0: അതെ അതെ.
1: അതല്ലാതെ വരുന്നവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്ത് ICU ഇടുന്ന ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടോ?
0: ഇല്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ 12 മണിക്കൂർ മുതൽ 48 മണിക്കൂർ ഈ രോഗികളെ നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പല രോഗികളും 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ കാണിക്കുന്ന പല രോഗികളുണ്ട്. അത് വിഷത്തിൻ്റെ ആഘാതം പോലും അതുപോലെ തന്നെ ആ രോഗിയുടെ പ്രതിരോധ ശക്തിയും അനുസരിച്ചിരിക്കും ശരീരം പ്രതികരിക്കാൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് പ്രതികരിക്കും, ചില ആൾക്കാർ വൈകിട്ട് പ്രതികരിക്കും. അപ്പം അത് പലപ്പോഴും രോഗികളെ ഒബ്സർവേഷൻ നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ രോഗിയുടെ രക്തം പരിശോധിക്കും. രക്തം കട്ട പിടിക്കുന്ന സമയം നോക്കും. രക്തം കട്ട പിടിക്കാനുള്ള സമയം നേരം വൈകുകയാണെന്നുണ്ടെങ്കിൽ, ഡിലെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള മരുന്നുകൾ തുടങ്ങും. അതുപോലെ തന്നെ രക്തയുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം എടുക്കുന്നതിൻ്റെ സ്പീഡ് വർദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ രോഗിക്ക് മരുന്നുകൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എല്ലാ വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടതുള്ളൂ.
1: മറ്റൊരു തെറ്റിദ്ധാരണ അല്ല, പലപ്പോഴും ആളുകൾക്കുള്ള ഇപ്പോഴുള്ള ഒരു ധാരണയാണ് എന്തേ, പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അല്ല പോകേണ്ടത്, നേരെ വിഷവൈദ്യന്മാരടുത്തേക്കാണ് പോകേണ്ടത്. കാരണം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മിക്ക രോഗികളും ഹോസ്പിറ്റലിൽ അത്യാധിപത്യത്തിൽ എത്തുന്ന ഉടനെയോ അല്ലെങ്കിൽ കുറേ ദിവസത്തെ ചികിത്സയ്ക്കിടയിലോ മരിക്കുന്നു. കുറേ കാശ് ചിലവാക്കുന്നു, എന്നാൽ പോലും അതിന് എന്താ പറയുക, അതിന് ഗുണഫലങ്ങളില്ലാതെ പോകുന്നു. എന്നാൽ വിഷവൈദ്യന്മാരടുത്തേക്ക് എത്തുന്ന ഭൂരിപക്ഷം കേസുകളും രക്ഷപ്പെടുന്നു. ഇതിലെന്താണ് ഇതിൻ്റെ
0: സത്യാവസ്ഥ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ കടിക്കുന്ന പാമ്പുകളിൽ 90% വിഷമില്ലാത്ത പാമ്പുകളാണ്. അതേപോലെ തന്നെയാണ് വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും വെറും 10% മാത്രമേ നമുക്ക് വിഷമേൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ വിഷം ഇറക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ക്വാക്സ്, സത്യത്തിൽ അവർ ഈ മനുഷ്യന്മാരെ വെച്ചിട്ടാണ്, ഈ 99% ആൾക്കാരെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഭൂരിപക്ഷവും വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നിട്ട് പലപ്പോഴും അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആൾക്കാരെ. എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷം മുന്നേ ഇതേപോലെ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും പിന്നീട് ആ സ്ത്രീക്ക് വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ഐ സിയിലോട്ട് മാറ്റി അവിടെ നിന്ന് ഞങ്ങൾ രോഗിക്ക് വേണ്ട ASV മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരെ കൂടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, ഈ രോഗിക്ക് നമുക്ക് ഞങ്ങളെ ഒരു വിഷമിറക്കുന്ന ഒരു വൈദ്യനുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഓ, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ മരുന്ന് തുടങ്ങിയിരുന്നു, പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം എന്ന നിലയിലായിരുന്നു വന്നിരുന്നത്. അവരെ വെന്റിലേറ്ററിലാക്കി ഈ ഇതിനുള്ള മരുന്ന് കാര്യങ്ങൾ തുടങ്ങി. ഈ ഒരു അദ്ദേഹം വന്നതിന് ശേഷം ഞാനും കൂടെ നിന്നു, എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വന്നു, രോഗിയുടെ പൾസ് നോക്കി, പിന്നെ പ്രഷർ നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങളെ ചികിത്സ തുടർന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവരെ കൂടെയുള്ള അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മരുന്ന് ഇറങ്ങാനുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒക്കെ ശരിയായിക്കോളും. എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. സത്യത്തിൽ എനിക്ക് ഞാൻ വിറച്ചുപോയി. കാരണം അദ്ദേഹം വന്ന് ഒരു പൾസ് നോക്കി BP നോക്കി പോയി എന്നുള്ളതല്ലാതെ ഒരു ചികിത്സയും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ചികിത്സയുടെ ഫുൾ ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം എനിക്കുണ്ടായി. ഇത് പലപ്പോഴും ഈ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളെ ആൾക്കാർ പറ്റിക്കുന്നത്.
1: ഓക്കെ, അപ്പൊ ഇതില് എന്താ പറയുക, ഇപ്പൊ താങ്കൾ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ ആസ്റ്റർമിൻസ് ഹോസ്പിറ്റലാണല്ലോ, അവിടെ ഈ കഴിഞ്ഞ താങ്കൾ വർക്ക് ചെയ്യുന്നതിന് ഇടയിൽ എത്ര ആളുകളുടെ വിഷം, മീൻസ് പാമ്പ് കടിയേറ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര പേർക്ക് വിഷം ഏറ്റിട്ടുണ്ടായിരുന്നു, അതിൽ എത്ര പേര് ചികിത്സയ്ക്കിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകദേശ കണക്കുകൾ?
0: ഏകദേശം നമുക്ക് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 100 കേസുകളോളം വിഷം പാമ്പ് കടി ഏറ്റിട്ട് വരാറുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം മാത്രം ആൾക്കാരെ, ഏകദേശം ഒരു 100-ൽ 20-30 പേഷ്യൻസൊക്കെ ഉണ്ടാവുള്ളൂ വിഷം ഏറ്റതുണ്ടാവുന്ന, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. ഈ രോഗികളിൽ ചികിത്സ ഈ 20 അല്ലെങ്കിൽ 30 ഒറ്റ രോഗി പോലും ഒരു കോംപ്ലിക്കേഷൻ അടിച്ചിട്ടില്ല, ഒറ്റ രോഗി പോലും ഈ പാമ്പ് കടി ഏറ്റിട്ട് മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പലപ്പോഴും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ അതാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ജനങ്ങളെ തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോയാലും അവർ കുറേ മരുന്ന് കൊടുക്കും, എന്നിട്ട് രോഗി രക്ഷപ്പെട്ടില്ല എന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും വൈകിട്ടാണ് ഈ രോഗികളെല്ലാം ഹോസ്പിറ്റലിൽ എത്തുന്നത്. പാമ്പ് കടിയേറ്റ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്ന് തുടങ്ങി അതിനുള്ള ചികിത്സ ഉടനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒരു ആദ്യം പാമ്പ് കടിയേറ്റു, എന്നിട്ട് ഒരു വിഷവൈദ്യൻ്റെ അടുത്ത് പോയി, അവർ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് കണ്ട ശേഷം പിന്നെയാണ് അദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് വിടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ രോഗികൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലാതാവുന്നത്. പലപ്പോഴും അപ്പോഴേക്കും ഇത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടാവും, കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടാവും, തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് കാണാറുള്ളത്. നേരത്തെ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ രോഗികൾ രക്ഷപ്പെടും.
1: അപ്പോൾ വളരെ ഒരു എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ നാം ശ്രമിച്ചത്. നേരായ ചികിത്സ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ അപകടമാണ് എന്ന് വിചാരിക്കുന്ന ഈ ഒരു പാമ്പിൻ്റെ വിഷം പോലും നമുക്ക് നേരായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും, രോഗിയെ പുനരധിസിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ ഈ ഒരു പാമ്പിൻ വിഷമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി കൃത്യമായ ചികിത്സ നമ്മുടെ ഇനി കിട്ടുന്ന ചാൻസുകളിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ആരോഗ്യചാരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ തുടർന്നും നമുക്ക് കൂടുതൽ അത്യായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ തുടർ എപ്പിസോഡുകളിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാഅല്ലാ, ആരോഗ്യ വിചാരത്തിൽ നമ്മൾ അത്യാഹിതങ്ങളിലെ നേരത്തെ രണ്ട് എപ്പിസോഡ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് പാമ്പ് കടിയേറ്റാൽ നാം ചെയ്യേണ്ട ചികിത്സകളും അതിൻ്റെ മുൻകരുതലുകളും ഒക്കെയാണ്.
3: ഡോക്ടർ യാസറും ഡോക്ടർ അബ്ദുൽ മലിക് രണ്ടുപേരും ചേർന്ന് വളരെ മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും ധാരണയില്ലാത്ത വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പലരും അബദ്ധങ്ങൾ ചെയ്യുന്ന മേഖലയുമാണ്. അപ്പോൾ റേഡിയോ നമുക്കതിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട്, ശാസ്ത്രീയമായി പ്രായോഗികമായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ശരിയായ കാഴ്ചപ്പാടാണ് പകർന്നു നൽകിയത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകട സാഹചര്യത്തിൽ ഇതൊക്കെ ഓർമ്മ വരിക, എന്നിട്ട് അതൊക്കെ പ്രയോഗിക്കാൻ കഴിയുക, മറ്റൊരാൾക്ക് സഹായകമാകാൻ പറ്റുക, നമുക്ക് തന്നെ നമുക്ക് സ്വയം രക്ഷ നൽകാൻ സാധിക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. എന്തായാലും അത്യാഹിതങ്ങളിൽ പെടാതെ സുരക്ഷിതമായി കഴിയാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ളത്. പിന്നെ മൂസക്ക, പലപ്പോഴും ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള മുന്നറിയിപ്പുകളെ പലരും അവഗണിക്കലാണ്.
2: അവഗണിക്കാതെ
3: അവിടെ ഒരു പാമ്പുണ്ടാവും, അവിടെ പോയാൽ ആ പിന്നെ പാറൻ്റെ മുകളിൽ നിന്ന് വഴുതി വീഴാൻ സാധ്യത ഉണ്ട്. മല കയറുകയാണ്, മല കയറുമ്പോൾ ശ്വാസം തിങ്ങാൻ അവസ്ഥ ഉണ്ടാവും,
2: ഓക്സിജൻ്റെ കുറവ് വരാനുള്ള.
3: പിന്നെ നല്ല മഞ്ഞാണ്, തലയിലൊരു തൊപ്പിയെങ്കിലും ഉട്ടള, ഇങ്ങനത്തെ എല്ലാ പിന്നെ മഴ മയപ്പാറ്റലിൽ നിന്ന് കയറി നല്ലാന്ന് വല്യമാർ പറയുമ്പോൾ എല്ലാത്തെയും അവഗണിക്കലാണ് ഒരു സ്വഭാവമുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ഞാൻ പറഞ്ഞത്, വളരെ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കൂടി ഒരവസരത്തിൽ എന്തായാലും നമുക്ക് ആവശ്യമാണ് അല്ലേ.
2: ഇനി നമ്മൾ ഇന്ന് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്.
3: ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ നാല് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ അഞ്ചാമത്തെ ഭാഗത്ത് നമ്മൾ ആ പ്രാർത്ഥന മനസ്സിലാക്കുകയാണ് ഇൻഷാല്ലാ.
2: അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് ഈ പ്രാർത്ഥനാ പഠനവുമായി നമ്മളിപ്പം ചേരുന്നത്.
3: അപ്പോൾ അബ്ദുള്ള മുഹസിനോടൊപ്പം തന്നെ ആ പ്രാർത്ഥനാ വാചകങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞുതരാൻ പ്രാർത്ഥന പഠിക്കാനുള്ള ഗ്യാപ്പ് തന്ന് നിർത്തി അവിടെ അവസരം തരുന്നുണ്ട്. ആ സമയത്ത് നമ്മളത് പ്രാർത്ഥന ഉരുവിട്ട് അത് പഠിക്കുക. ഇന്ന് രാത്രി തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് എന്ന് ഇൻഷാല്ലാ ഉറപ്പുവരുത്തുക.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതിൽ വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഇന്നും നമ്മൾ അതുപോലെ ആ ഒരു സന്ദർഭത്തിൽ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക മമാതഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ വ ഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലഗാഫിയ. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നീ എൻ്റെ ശരീരത്തെ പടച്ചു, നീ അതിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു, അതിൻ്റെ മരണവും അതിൻ്റെ ജീവിതവും നിന്റെ കഴിവുകൊണ്ടാണ്, നീ അതിനെ ജീവിപ്പിച്ചാൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ, നീ അതിനെ മരിപ്പിച്ചാൽ അതിനോട് നീ പൊറുക്കുകയും ചെയ്യണേ, അല്ലാഹുവേ നിന്നോട് ഞാൻ സൗഖ്യം തേടുകയാണ് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക മമാതഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ വ ഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലആഫിയ അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക വ അൻത തവഫാഹാലക്ക വഅൻത തവഫാഹാലക്ക വഅൻത തവഫാഹാലക്ക മമാതഹ വമഹ്യാഹ മമാതഹ വമഹ്യാഹ വഅൻത തവഫാഹാലക്ക മമാതഹ വമഹ്യാഹ വഅൻത തവഫാഹാലക്ക മമാതഹ വമഹ്യാഹ اللهم انك خلقت نفسي وانا توفاها لك مماتها ومحياها اللهم انك خلقت نفسي وانت توفاها لك مماتها ومحياها ان احييتها فاحفظها إن أحييتها فاحفظها إن أحييتها فاحفظها إن أحييتها فاحفظها وإن أمتها فاغفر لها وإن أمتها فاغفر لها وإن أمتها فاغفر لها فاغفر لها اللهم إني أسألك العافية اللهم اني اسالك العافيه اللهم اني اسالك العافيه اللهم اني اسالك العافيه اللهم انك خلقت نفسي وانت توفاها لك مماتها ومحياها ان احييتها فاحفظها وإن أمتها فاغفر لها اللهم إني أسألك العافية ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാടമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിരന്തരമായും എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങാൻ നമുക്കൊണ്ട് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: അൽഹംദുലില്ലാ, പ്രാർത്ഥന നമ്മൾ കേട്ടുകഴിഞ്ഞു. വളരെ സുന്ദരമായി മനോഹരമായി നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഉറക്കം ഒരു മരണമാണെന്നുള്ളത്. അപ്പോൾ ആ മരണത്തിൻ്റെ ആ ഒരു പിന്നെ എന്താണ് ഗൗരവത്തോടു കൂടി തന്നെ കണ്ട് മരണത്തിൻ്റെ മുമ്പുള്ള ഒരു ഒരുക്കമെന്ന നിലക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധ വേണം. പ്രാർത്ഥനാ പഠനത്തിൽ നിന്ന് നമ്മളോടൊപ്പം അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് ചേർന്നിട്ടുള്ളത്.
2: ഇൻഷാല്ലാ, നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് പൂമരത്തണലിൽ. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് പൂമരത്തണലിൽ.
3: അൽഫഹദ് പൂന്തുറയാണ് ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാരോട് സംസാരിക്കുന്നത്.
2: നല്ല കൂട്ടുകാരനാകാൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അൽഫഹദ് പൂന്തുറ നമ്മോട് സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമുക്കും ധാരാളക്കണക്കിന് കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമുക്കുപകാരമുള്ള പരലോകത്തും ഇഹലോകത്തും ഉപകാരമുള്ള കൂട്ടുകാരായി മാറണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പണ്ട് ഒരു മന്ത്രി അങ്ങാടിയിലേക്ക് തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി അങ്ങാടിയിലേക്ക് ഇറങ്ങുകയും അതുവഴി നടക്കുകയായിരുന്നു. അങ്ങനെ അവർ അടിമച്ചന്തയുടെ അടുത്തെത്തി. അവിടെ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന ധാരാളക്കണക്കിന് അടിമകളുണ്ടായിരുന്നു. ഏറെ അവശരായവരും അടുത്തു ഞാൻ ഇനി ഏതു യജമാനന്റെ കയ്യിലാണ് പോവുക എന്നറിയാതെ വിഷമിച്ചു പ്രയാസപ്പെട്ടു നിന്നിരുന്ന അടിമകൾ ഈ മന്ത്രി, ഒരു വയസ്സായ ഒരു അടിമ ആ മന്ത്രിയുടെ അടുക്കൽ പറഞ്ഞു, അങ്ങുന്നേ അങ്ങയുടെ തലപ്പാവിൽ ഒരു കറുത്ത ഒരടയാളമുണ്ട്. ഈ അടിമ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആ തലപ്പാവ് അദ്ദേഹം എന്ത് ചെയ്തു? ഊരി നോക്കി. ഊരി നോക്കിയപ്പോ അടിമ പറഞ്ഞത് ശരിയാണ്, അതിൽ ഒരു കറുത്തൊരടയാളമുണ്ട്. മന്ത്രി വിചാരിച്ചു, അയ്യേ എത്ര ആൾക്കാരെന്നെ കണ്ടിട്ടുണ്ടാകും, ആരെല്ലാം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മന്ത്രി കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, പറഞ്ഞു, ഇത്ര നേരമായിട്ടും മന്ത്രി മന്ദിരത്തിൽ നിറങ്ങിയിട്ട് മണിക്കൂറുകളായി, ഇത്ര നേരവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എൻ്റെ ഈ കുറവ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് അല്പം ദേഷ്യത്തോടുകൂടി തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു. പക്ഷേ ഈ വിവരം പറയാത്ത ഈ കൂടെയുള്ളവരോട് ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ അടിമ ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനിത് അറിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം വിഷമവും ദേഷ്യവും പ്രകടിപ്പിക്കുകയാണ്. മന്ത്രിയുടെ കൂടെയുള്ളവരെല്ലാം തലയും താഴ്ത്തി ഇങ്ങനെ കുനിഞ്ഞു നിന്നു. മന്ത്രി തുടർന്നു, ഈ അടിമയാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. മന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്, ഈ അടിമയാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കണ്ണാടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കൂട്ടുകാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇദ്ദേഹത്തെ അടിമയായി വിൽക്കാൻ അങ്ങനെ മന്ത്രി സമ്മതിച്ചില്ല. ആ ആളെ മന്ത്രി പൈസ കൊടുത്തു സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത്. കൂട്ടുകാരെ, കൂടെ നടക്കുന്നവർ എന്നതല്ല, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മുടെ അടുക്കൽ പറഞ്ഞു നടക്കുന്നവനല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. സ്വന്തം കൂട്ടുകാരിൽ കാണുന്ന കുറവുകൾ പറഞ്ഞ് നികത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും ഒരു കെട്ടിടം പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോ ആ മുസ്ലിമുമായിട്ടുള്ള ബന്ധം അങ്ങനെയാകണം. നമ്മുടെ ഏറെ കെട്ടിടം പോലെ ഉറച്ചു നിൽക്കുന്ന സുന്ദരമായ ഒരു ബന്ധമാകണം നമ്മുടേത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ എന്നത് നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം. കൂട്ടുകാരെ, നമ്മൾ ഒരാളുടെ സുഹൃത്താവുകയാണ് എങ്കിൽ നല്ല സുഹൃത്തുക്കളാകണം നമ്മൾ. കൂടെയുള്ളവൻ്റെ കുറവ് പറഞ്ഞ് അവൻ്റെ മാനത്തെ അപമാനപ്പെടുത്താത്ത രീതിയിലുള്ള നല്ല കൂട്ടുകാരനായിട്ട് നമ്മൾ മാറണം. കുഞ്ഞു അനുജന്മാരെ, നമ്മൾ അവർക്ക് സഹായികളായി മാറണം. നമ്മളവർക്ക് സഹായികളായി മാറണം. അവൻ്റെ കുറവുകൾ നമ്മൾ പറഞ്ഞവനെ നികത്തണം. അല്ലാതെ അവനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള കൂട്ടുകാരായി മാറാൻ നമ്മൾ പാടില്ല. നല്ല കുട്ടികളായി മാറാൻ നമ്മൾ തയ്യാറാകണം. ഇനി മറ്റൊരു വശം, നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമസ്കരിക്കാത്ത, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാത്ത, വാപ്പ പറഞ്ഞാൽ അനുസരിക്കാത്ത, ഒരനുസരണാശീലവുമില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, കളവ് മാത്രം പറയുന്ന ദുസ്വഭാവിയായ ഒരു കൂട്ടുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന സുഹൃത്തിനെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ പള്ളിയിൽ പോകാൻ വിളിക്കുമ്പോൾ, എടാ കുറച്ച് കഴിഞ്ഞിട്ട് കളിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞ കൂട്ടുകാരനാണിവൻ. എടാ ഉമ്മയുടെ ഉമ്മ അറിയാതെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോണിയിൽ നിന്ന് ഉമ്മ പൈസ ഇട്ടു വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരനാണിവൻ. ആ കൂട്ടുകാരൻ കാരണം നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, കൂട്ടുകാരെ, നമ്മൾ നരകത്തിൽ പോകേണ്ടവരാണോ? കത്തും നരകത്തിൻ, ഭീതിപ്പെടുത്തും നരകത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്, സുന്ദരമായ സ്വർഗത്തിലേക്കാണ്. നരകം എന്നതെന്താണെന്നറിയോ? നരകമെന്നത് അതതിന്റെ അഗ്രകോപം നിമിത്തം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ നരകം. ആ നരകം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും, ഭീതിജനകമാണ്. ആ നരകത്തെ സൂക്ഷിക്കണം നമ്മൾ. ആ നരകത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്, സുന്ദരമായ സ്വർഗത്തിലേക്കാണ്. നല്ല കൂട്ടുകാരൻ നമ്മളാകണം മറ്റുള്ളവർക്ക്. നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് നമസ്കരിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് നന്മ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവനത് അനുസരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ കർമ്മഫലം അവനത് കാണും കൂട്ടുകാരെ. കാരണം അല്ലാഹു സുബ്ഹാന തആല ഒരാൾക്ക്, ഒരു കൂട്ടം ആളുകൾ നരകത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്താണ് ഈ നരകത്തിലെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കാത്തവരുടെ കൂട്ടത്തിലായിരുന്നു അതാ ഞാൻ ഈ നരകത്തിൽ കിടക്കുന്നത് എന്ന് അവർ പറഞ്ഞാൽ, കൂട്ടുകാരൻ നമ്മൾ നമ്മളെ കൂട്ടുകാർക്ക് നല്ല കൂട്ടുകാരനായി തീരണം. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരനും നല്ല കൂട്ടുകാരനായി മാറണം. അങ്ങനെ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുത്ത് നല്ല കൂട്ടുകാരന്മാരായി മാറാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. കൂട്ടുകാരൊരു കഥ പറയാം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ബസ്സിൽ, സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് അവൻ സ്കൂളിലേക്കെത്തുമ്പോൾ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചു. അങ്ങനെ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ ചെയ്തെന്താണെന്നറിയോ? അവൻ മൂത്രമൊഴിച്ചത് ഇവൻ മാത്രമേ കണ്ടോളൂ. അപ്പോ ഇവൻ്റെ കയ്യിലിരുന്ന കുപ്പിയിൽ വെള്ളമെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇവൻ ഒഴിച്ചത് ബാക്കിയുള്ള ആളുകൾ കണ്ടു. അപ്പോ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ, ദാ ഈ കുട്ടി ആ കുട്ടിയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അവൻ നനഞ്ഞുപോയി. സുഹൃത്തുക്കളെ, നല്ലൊരു കൂട്ടുകാരനാണവൻ. കൂട്ടുകാരൻ, നമ്മുടെ സുഹൃത്തുക്കൾ നല്ല കൂട്ടുകാരനായതുകൊണ്ടാണ് അവൻ്റെ മാനം, അവൻ നാണം കെടാതിരിക്കുക. നല്ല കൂട്ടുകാരൻ, ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ ഒന്നിന് പോയാൽ നമ്മളെ കൂട്ടുകാർ കളിയാക്കും, എല്ലാവരും കളിയാക്കും. പക്ഷേ നമ്മുടെ ആ ഒരു സുഹൃത്തു ചെയ്ത നല്ലൊരു പ്രവർത്തനം കാരണം അവൻ നാണം കെടാതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നല്ലൊരു സുഹൃത്ത് അവനക്കുണ്ടായി. കൂട്ടുകാരെ, നമുക്കും അങ്ങനത്തെ സുഹൃത്തുക്കൾ വേണം. നമുക്കും നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോണ സുഹൃത്തുക്കൾ വേണം. നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ കൂട്ടുകാർ നല്ലതാവണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എൻ്റെ കൂട്ടുകാർ നല്ലതാകണേ അല്ലാ, എൻ്റെ കൂട്ടുകാർ നല്ലതാകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കണം. സ്കൂളിൽ നമസ്കരിക്കാതെ നടക്കുന്ന കുട്ടിയോട് കൂട്ടുകൂടാൻ പാടില്ല. ഉമ്മയധിക്കരിക്കുന്ന, വാപ്പയധിക്കരിക്കുന്ന കുട്ടിയോട് കൂട്ടുകൂടാൻ പാടില്ല. കൂട്ടുകാരെ, നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് നല്ല കുട്ടികളായിട്ട് നടക്കണം. അധ്യാപകൻ പറഞ്ഞാൽ അനുസരിക്കാത്ത, ഹോംവർക്കുകൾ ചെയ്യാത്ത, പുസ്തകത്തെ കീറി ചന്നാ പിന്നയാക്കുന്ന കൂട്ടുകാരെ കൂടെ കൂടരുത്. പഠിക്കുന്ന, കൃത്യമായി ക്ലാസ്സിൽ വരുന്ന, കളവ് കാണിക്കാത്ത, സത്യസന്ധത നിലനിർത്തുന്ന കൂട്ടുകാരുമായി കൂട്ടുകൂടണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരനാകണം. വേനലവധി കഴിയുമ്പോൾ, വേനലവധിയിലേക്ക് നമ്മൾ സ്കൂളിലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞും വേനലവധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ വേനലവധിയിൽ അയൽവാസിയായ കൂട്ടുകാരൻ, നമസ്കരിക്കാത്ത കൂട്ടുകാരോട് കളിക്കുന്ന കൂട്ടുകാരായി മാറരുത് നമ്മളാരും. കൃത്യമായി നമസ്കരിക്കുന്ന കൂട്ടുകാരുമായി കൂട്ടുകൂടുന്ന കൂട്ടുകാരായി മാറണം നമ്മൾ ഓരോരുത്തരും. നല്ല ചങ്ങാതിമാർ, നമുക്ക് നന്മ പറഞ്ഞു തരുന്ന ചങ്ങാതിമാർ, അങ്ങനെയുള്ള ചങ്ങായിമാരെ കണ്ടെത്താൻ നമ്മൾ തയ്യാറാകണം. കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കളവൊന്നും പറയാത്ത കുട്ടികളെ, ഒരിക്കൽ ഒരു മാതാവ് പറയുകയാണ്, എൻ്റെ മകനൊരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ നല്ലൊരു കുട്ടിയാണ്. അവനറിയാതെ ഒരു ദിവസം കളവ് ചെയ്തപ്പോ, എൻ്റെ മകനൊരു കളവ് ചെയ്തപ്പോ ഇവൻ നേരെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എൻ്റെ മകന് അത് പറഞ്ഞുകൊടുത്ത് ഉപദേശിച്ച് അവനെ നന്നാക്കിയെടുത്തു. നോക്കൂ കൂട്ടുകാരെ, ഈ കൂട്ടുകാരൻ ഇവനെക്കുറിച്ച് അവൻ്റെ ഉമ്മയെടുക്കൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇവൻ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കും. അങ്ങനെ ഇവൻ വലിയൊരു തെറ്റുകാരനായിട്ട് മാറും. നേരെ മറിച്ച് സ്നേഹമുള്ള കൂട്ടുകാരനായതുകൊണ്ട്, സത്യസന്ധതയുള്ള കൂട്ടുകാരനായതുകൊണ്ട് അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറയുകയും അവൻ നന്നാക്കുകയും ചെയ്യുകയാണ് അവൻ ചെയ്തത്. പക്ഷേ നമ്മളെ അടുക്കലൊക്കെ നമ്മളെ കൂട്ടുകാരന്മാർ നമ്മളെക്കുറിച്ച് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ പിന്നെ അവനോട് നമ്മൾ മിണ്ടൂല, അല്ലേ? പിന്നെ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട് നമുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. കൂട്ടുകാരെ, അങ്ങനെ പാടില്ല. നല്ല സത്യസന്ധതയുള്ള കൂട്ടുകാരുമായി കൂട്ടുകെട്ടാൻ നമ്മൾ തയ്യാറാകണം. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിയിട്ട് പറയാൻ, അള്ളാഹുവേ ഇന്ന കൂട്ടുകാരനാണ് എന്നെ ഇത്രയധികം നന്നാക്കുകയും എന്നോടേറെ സ്നേഹമുള്ളവരും ഇവനായിരുന്നു റബ്ബേ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കുട്ടികളെ, അങ്ങനെ പറയുന്ന നല്ല കൂട്ടുകാരിൽ, നല്ല കുട്ടികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികളെ, നല്ല കൂട്ടുകാരെ കണ്ടെത്താനുള്ള തൗഫീക്ക് പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നല്ല കൂട്ടുകാരനാകാൻ എന്ന വിഷയത്തിലുള്ള അൽഫഹദ് പൂന്തുറയുടെ സംസാരമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. പൂമരത്തണയിൽ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം, ഇപ്പം മദ്രസയിൽ പോയ കുട്ടികളുണ്ടാവും, ശനിയാഴ്ചയാണ്, ചിലപ്പോൾ മദ്രസ കുറച്ചധികം നേരം മദ്രസ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കുട്ടികളെ കേൾപ്പിക്കാൻ
2: ശ്രദ്ധിക്കുക.
3: റിവൈൻഡിൽ നിന്ന് അത് കേൾപ്പിക്കണം. അതെ, കേൾപ്പിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഇൻഷാല്ല നിങ്ങൾ അയക്കണം. നമ്മുടെ ശ്രോതാക്കളോടൊപ്പം സെഷനിൽ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രത്യേകം എടുക്കാം ഇൻഷാല്ല.
2: ഇനി നമ്മൾ കേൾക്കുന്നത് നുറുങ്ങുകൾ.
3: നുറുങ്ങുകളിൽ നമ്മൾ ഇന്ന് തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ നുറുങ്ങുകളുള്ളത്.
2: സാദിഖ് ബിൻ സലീമാണ് അവതരിപ്പിക്കുന്നത്.
6: തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും. അമിതവണ്ണം. ഹൈപ്പോ തൈറോയിഡ് രോഗികളിലെ ഒരു പ്രധാന പ്രശ്നമാണ് അമിതവണ്ണവും ഭാരവും. തൈറോയിഡ് ഹോർമോൺ പ്രവർത്തനം കുറയുമ്പോൾ ശരീരഭാരം കൂടും. അത് സ്വാഭാവികമാണ്. ഹോർമോൺ ആവശ്യത്തിന് ലഭ്യമല്ലാതാകുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ കുറയുന്നു. അതിനർത്ഥം കുറഞ്ഞ കലോറി ഊർജം മാത്രമേ ദിവസേന ചെലവഴിക്കുന്നുള്ളൂ എന്നാണ്. ഊർജം ചെലവഴിക്കാതാകുമ്പോൾ ശരീരത്തിൽ അത് കൊഴുപ്പായി അടിയുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ക്ഷീണവും ശരീരവേദനയും അനുഭവപ്പെടും. ഉപാപചയം മെല്ലയാകാനും ഊർജം ചെലവഴിക്കുന്നത് കുറയാനും ഇത് വഴിവെക്കും. ഭാരം കൂടാൻ ഇതും കാരണമായി തീരാം. മറ്റൊന്നുകൂടി, ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ കലോറി ശരീരത്തിൽ എത്തുന്നു. ഭാരം നിയന്ത്രിക്കാനും ആരോഗ്യം കാക്കാനും ഭക്ഷണ രീതികളിൽ രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യാനുസരണം എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ഭക്ഷണക്രമം ശീലിക്കുക എന്നതാണ് അനിവാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. മലബന്ധം തടയാനും രക്തത്തിലെ കൊളസ്ട്രോൾ നില കുറക്കാനും നാരുകൾ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. തവിടോടുകൂടിയ ധാന്യങ്ങൾ, കടല, ചെറുപയർ, കാബേജ് വിഭാഗത്തിൽ പെടാത്ത പച്ചക്കറികൾ എന്നിവ നല്ലതാണ്. മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് മുതലായ സുഗന്ധവ്യഞ്ജനങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ആൽക്കഹോൾ എന്നിവ തൈറോയിഡ് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ഭാരക്കുറവ്. ഹൈപ്പർ തൈറോയിഡ് രോഗികളിലെ പ്രധാന പ്രശ്നം ശരീരഭാരം ഗണ്യമായി കുറയുന്നു എന്നതാണ്. ഈ അവസ്ഥയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യവിഭവങ്ങൾ, ചണവിത്ത് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, കാബേജ്, കോളിഫ്ലവർ എന്നിവ ഇവർക്ക് കഴിക്കാം. നല്ല പ്രോട്ടീനും സെലേനിയവും അടങ്ങിയ, അതേസമയം ഗോയിസ്ട്രോജൻസ് കൂടിയുള്ള സോയാബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നട്സ് മുതലായവ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും തോത് 3:1 ആയിരിക്കേണ്ടതുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ തൈറോയിഡ് തകരാറുകൾക്ക് പരിഹാരമായി ഹോർമോൺ ചികിത്സ ചെയ്യുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിലെ ചില ഘടകങ്ങൾ ഈ ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കുന്നു. സാധാരണയായി ഭക്ഷണത്തിന് മുമ്പാണ് ഇവ ഉപയോഗിക്കുന്നത്. കാൽസ്യം, അയേൺ അടങ്ങിയ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ, മഗ്നീഷ്യം അല്ലെങ്കിൽ അലൂമിനിയം അടങ്ങിയ ആൻറ്റാസിഡുകൾ, ചിലതരം അൾസർ മരുന്നുകൾ, കൊളസ്ട്രോൾ കുറക്കുന്ന ചില മരുന്നുകൾ എന്നിവ തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതിന് 3-4 മണിക്കൂറുകൾ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം.
3: ആരോഗ്യ വിചാരം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ, ആരോഗ്യ ചിന്തകളിലൂടെ നമ്മൾ കാര്യങ്ങൾ കേട്ട് പഠിക്കുന്നത് പോലെ തന്നെ നുറുങ്ങുകളിലൂടെയും ഇന്ന് നമ്മൾ ശാരീരികമായ ഒരവസ്ഥയെക്കുറിച്ചുള്ള സംസാരം തന്നെയാണ് കേട്ടിട്ടുള്ളത്. തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ നുറുങ്ങുകളിലുണ്ടായിരുന്നത്. സാദിഖുമിൻ്റെ സലീം വളരെ സുന്ദരമായി നമുക്കത് അവതരിപ്പിച്ചു തന്നു. ശ്രദ്ധിക്കുക, ഗൗരവത്തിൽ കാണുക, ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക, നമ്മളായി സ്വന്തം ഡോക്ടർമാരായി ചമയാതിരിക്കുക, സ്വയം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നതൊക്കെ വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റൂല അല്ലേ?
2: അതെ. ഇൻഷാല്ലാ ഇനി നമ്മൾ നമ്മുടെ റബ്ബിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളൊരു അവസരമാണ് അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഠിക്കുന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്.
3: അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് ഇന്ന് നമ്മളോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനായി നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏത് നാമമാണ് എന്ന് കേട്ടുവരാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമം അത് ഹുസ്നയാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും മഹനീയമായ പുണ്യമുള്ള കാര്യമാണ് എന്നും, അതാരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ, അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാ ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്നും തിരുവചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗത്തിലാണ് നമ്മൾ ഈ പഠനങ്ങളൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകണം എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. റഫീഖ് എന്ന നാമം, അത് അറിയിക്കുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ തേട്ടം എന്താണ്? അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ഈ കാര്യങ്ങൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചരിത്രം, പ്രവാചകൻ്റെ കാലഘട്ടത്ത് നടന്ന ഒരു ചരിത്ര സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രവാചകൻ്റെ തിരു സവിധത്തിൽ ഒരു കൂട്ടം ജൂതന്മാർ വന്നു. അവിടെ നിന്ന് അനുവാദം ചോദിച്ചു. പ്രവാചകൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാർ പ്രവാചക സന്നിധിയിലേക്ക് എത്തിയപ്പോൾ അവർ ആദ്യം അഭിസംബോധനയായി കൊണ്ട് പറഞ്ഞത് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, മരണം ഭവിക്കട്ടെ എന്നിങ്ങനെയുള്ള എതിരെയുള്ള പ്രാർത്ഥനയാണ്. തിരു സവിധത്തിൽ ഏറ്റവും പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിച്ചിട്ടില്ല. കാരണം സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്ന നിലക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു വർത്തമാനമാണ് ജൂതന്മാർ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് പ്രതികരിച്ചു, ബൽ വഅലൈക്കുമസ്സാം വല്ലഅന, നിങ്ങൾക്കാണ് മരണം, നാശം സംഭവിക്കേണ്ടത്, സംഭവിക്കട്ടെ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ, നാശമുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നിങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് പ്രതികരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു നിന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉപദേശം നൽകുകയാണ്. യാ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു ദിഫ്ഖ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. യുഹിബ്ബു ദിഫ്ഖ, ദിഫ്ഖിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ നിർത്തിയില്ല, അവിടെ പറയുകയുണ്ടായി, ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യങ്ങളിലും റിഫ്ഖ് ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. ആ അള്ളാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. അത് ഏതൊക്കെ വിഷയങ്ങളിൽ? എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് വീണ്ടും വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആയിഷ, ഞാൻ അവിടെ പ്രതികരിച്ചത് നീ കേട്ടില്ലേ? വഅലൈക്കും എന്നാണ് ഞാൻ പ്രതികരിച്ചത്. എന്താണ് അർ റഫീഖ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു മൃദുലതയുള്ളവനാണ്, അള്ളാഹു സൗമ്യനാണ്, തീവ്രതയില്ലാത്തവനാണ്, പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാത്തവനാണ്. അങ്ങനെയുള്ള അർ റഫീഖായ അള്ളാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു, മൃദുലതയെ ഇഷ്ടപ്പെടുന്നു, അതെല്ലാ കാര്യത്തിലും ഇഷ്ടപ്പെടുന്നു എന്നാണ്. സൗമ്യത ഇഷ്ടപ്പെടുന്നു എല്ലാ കാര്യത്തിലും. അള്ളാഹുവിൻ്റെ ആ ഒരു താല്പര്യം, അള്ളാഹു റഫീഖാണ്, ആ റിഫ്ഖിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഏതൊക്കെ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും അള്ളാഹു ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ റിഫ്ഖോടുകൂടി പെരുമാറാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചത്, ആയിഷ ഞാൻ പറഞ്ഞ പ്രതികരണം നീ കേട്ടില്ലേ, വഅലൈക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ വൈകാരികത എന്നെ അതിജയിച്ചിട്ടില്ല, എനിക്കെൻ്റെ ദേഷ്യം എന്നെ അതിജയിച്ചിട്ടില്ല. ഇത്ര വലിയ ഒരു ശാപപ്രാർത്ഥന എനിക്കെതിരെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ അവർക്കെതിരെ വഅലൈക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം പ്രാർത്ഥിച്ചത് ജൂതന്മാരാണ്. ജൂതന്മാരുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല. രണ്ടാമത്തത് പ്രാർത്ഥിച്ചത് പ്രവാചകനെതിരാണ്. അപ്പം അള്ളാഹുവിൻ്റെ ദൂതിനെതിരെ ഉള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. പക്ഷേ വഅലൈക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ പറയാൻ, വഅലൈക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. കാരണം അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകാരികമായ ഒരു പ്രവർത്തനം വേണ്ടതില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുന്നതോടൊപ്പം പറഞ്ഞത്, ഇന്നല്ലാഹ റഫീഖുൻ, അല്ലാഹു റഫീഖാണ്, യുഹിബ്ബു റിഫ്ഖ, അവൻ റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല മൃദുലതയുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പെട്ടെന്ന് എടുത്തുചാടി കാര്യങ്ങൾ പ്രവർത്തിക്കാത്തവനാണ്, മൃദുലതയുള്ളവൻ. അതുപോലെ തന്നെ സൗമ്യമായിട്ട് പ്രവർത്തിക്കുന്ന

0: ഓരോ നിയമങ്ങൾ എടുത്തു നോക്കിയേ, എല്ലാം എളുപ്പമാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ കിടന്ന് നിസ്കരിക്കാം. അതിനും കഴിയാത്ത കണ്ണു മാത്രം ചലിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് കണ്ണുകൊണ്ടുള്ള ആംഗ്യങ്ങൾ കൊണ്ട് നിസ്കരിക്കാം. അള്ളാഹു റഫീഖായതുകൊണ്ടാണ് ഈ ഇളവുകൾ നൽകിയത്. ഇനി വിശുദ്ധ ഖുർആൻ, അതൊന്നെടുത്തു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിഖർ ഫഹൽ മിൻ മുദ്ദഖിർ. ഈ ഖുർആൻ എളുപ്പമാണ്. അള്ളാഹു റഫീഖായതുകൊണ്ട് ഖുർആനിനെയും എളുപ്പമാക്കി തന്നു. ഇനി പ്രവാചകൻ, അള്ളാഹു നിയോഗിച്ച തിരുദൂതർ, ആ പ്രവാചകൻ എടുത്തു നോക്കിയാൽ തന്നെയും ആ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ നിറകുടമാണ്, സൗമ്യനാണ്, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രബോധകരെ ഓരോ നാട്ടിലേക്ക് അയക്കുമ്പോഴും ആദ്യം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത്, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ, പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ ഉപദേശിച്ചു വിടുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ദീനുൽ ഇസ്ലാം അള്ളാഹു എളുപ്പമാക്കി. അർറഫീഖായ അള്ളാഹു, അവൻ ആകാശലോകത്തു നിന്ന് സംസാരിച്ച സംസാരം വിശുദ്ധ ഖുർആൻ, അത് എളുപ്പമാണ്, യസ്സിറാണ്. റഫീഖായ അള്ളാഹു അത് എളുപ്പമാക്കി. അവനയച്ച തിരുദൂതർ പ്രവാചകന്റെ ജീവിതം എമ്പാടും പരിശോധിച്ചു കഴിഞ്ഞാൽ റിഫ്ക് കാണാൻ സാധിക്കും. തൻ്റെ മുമ്പിൽ കത്തിയും ചൂണ്ടി കൊല്ലാൻ നിന്ന വ്യക്തിയോടുപോലും വളരെ മാന്യമായി സൗമ്യമായി പെരുമാറിയ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. ഇതുപോലെ അള്ളാഹുവിൻ്റെ സൗമ്യതയും അള്ളാഹുവിൻ്റെ റിഫ്കിനെയുമെല്ലാം നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കുവാൻ സാധിക്കും. ഈ അള്ളാഹുവിൻ്റെ അർ റഫീഖ് എന്ന നാമത്തിലൂടെ, അത് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മൃദുലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ എല്ലാ മേഖലകളിലും മൃദുലതയുണ്ടാകണം. രണ്ടാമത്തേത്, മറ്റുള്ളവർക്ക് എളുപ്പം നൽകണം. മറ്റുള്ളവർ നമ്മെ പ്രയാസപ്പെടുത്തിയാൽ പോലും അവരോട് മാന്യമായി പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കണം. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ യുഹ്റമു അദ്ദിഫ്ഖ, ആർക്കെങ്കിലും ദിഫ്ഖ് തടയപ്പെട്ടു കഴിഞ്ഞാൽ, യുഹ്റമു ഖൈറ, അവന് ഖൈർ തടയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരു ആളുടെ ജീവിതത്തിൽ ദിഫ്ഖ് ഉണ്ടെങ്കിൽ ഖൈറുകളുണ്ട്, ദിഫ്ഖില്ല, മൃദുലതയില്ല, സൗമ്യനല്ല എങ്കിൽ അവന് എല്ലാ ഖൈറുകളും തടയപ്പെടുന്നു എന്നാണ്. കാരണം സൗമ്യതയില്ലാത്ത പെരുമാറ്റവും സംസാരവുമെല്ലാം അത് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാലാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ വീട്ടുകാരോട് ദിഫ്ഖോടുകൂടി പെരുമാറണം. ഇല്ലെങ്കിൽ, മൃദുലതയോടുകൂടിയല്ല നമ്മുടെ പെരുമാറ്റമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ലും, മക്കളും മാതാപിതാക്കളും തമ്മിൽ തല്ലും. ഇങ്ങനെയുള്ള ഒരു അസമാധാനത്തിൻ്റെ ഒരവസ്ഥ സംജാതമാകും. അതുകൊണ്ട് വീട്ടിലും നമുക്ക് റിഫ്കോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. ഈ റിഫ്കോടുകൂടി റിഫ്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്താൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. റസൂലുള്ള പറഞ്ഞു, വഇദ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതാഹു ദിഫ്ഖ, അവന് ദിഫ്ഖിനെ പ്രദാനം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ മൃദുലതയുണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അദ്ദിഫ്ഖ് എന്ന നാമം പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അർറഫീഖ് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിച്ചത്.
2: അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്ക് ഇന്നത്തെ നാമങ്ങൾ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന വലിയ ഒരു സന്തോഷം, അള്ളാഹുവിനോടുള്ളൊരു ഇഷ്ടം, അവനോടുള്ളൊരു സ്നേഹം, അവൻ നമ്മളോടൊപ്പം സദാസമയമുണ്ട് എന്ന ഒരു തോന്നൽ, അതൊക്കെ നൽകുന്ന ഒരു മാനസികമായ സന്തോഷം, ആരാധനകൾ ചെയ്യുന്നിടത്ത് കിട്ടുന്ന ഒരു പിന്നെ അള്ളാഹുവോട് അള്ളാഹു ഞാൻ ഇപ്പം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഞാനിപ്പോൾ നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ സുജൂദിൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹു എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ സുജൂദിൻ്റെ ഭാഗത്തുനിന്ന് മുഖം തെറ്റിച്ച് കഴിഞ്ഞാൽ

0: പിന്നെ അള്ളാഹു എൻ്റെ ഭാഗത്ത് എന്നുള്ള നോട്ട് അവസാനിപ്പിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആരാധനകളൊക്കെ കൂടുതൽ ശക്തി ഉണ്ടാകും, കരുത്തുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങൾ പഠിക്കാനുള്ള നല്ല അവസരം നമുക്കുണ്ട്. റേഡിയോയിൽ, പീസ് റേഡിയോയിൽ നമ്മൾ, പിന്നെ മോർണിംഗ് ലൈവിൽ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ ജമീലിൻ്റെ ഓഡിയോ സെഷനിൽ നമുക്ക് അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഒരു ബട്ടൺ കാണും. അവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കാനുള്ള ധാരാളം നാമങ്ങൾ, അതിലോരോന്നോരോന്നും താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ കേട്ട് പഠിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ലാഹ്.
1: ഇനി കൂട്ടുകാരുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തൊട്ട് മുന്നേ രണ്ട് പ്രോഗ്രാം മുന്നേ നമ്മളൊരു പൂമരത്തണൽ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വീട്ടി അങ്കിളിൻ്റെ കഥ പറയാം പ്രോഗ്രാമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
0: ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥകളാണ് നമ്മൾ കേട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അഞ്ചാം ഭാഗം വെല്ലുപ്പയുടെ സമ്മാനം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയാം സെഷനിൽ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രമുഖ സാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 5, വലിയുപ്പയുടെ സമ്മാനം. ജാഫു വല്ലിപ്പയുടെ വിളികേട്ട് ജാഫർ മോൻ ഓടിച്ചെന്നു. ജാഫു എന്ന വിളി അവന് വലിയ ഇഷ്ടമാണ്. വല്ലിപ്പ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ, മറ്റെല്ലാവരും ജാഫർ മോൻ എന്നാണ് വിളിക്കുക. വല്ലിപ്പ അവൻ്റെ കയ്യിൽ ഗുളികയുടെ ഒരു കവർ കൊടുത്തു. എന്തിനാ വല്ലിപ്പ ഇങ്ക് ഗുളികൻ്റെ കവർ? ഇങ്ക് സൂക്കേടൊന്നുമില്ലല്ലോ, അവൻ ചോദിച്ചു. ജാഫു, അതൊന്ന് തുറന്നു നോക്കൂ. തുറന്നപ്പോൾ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതിലൊരു വലിയ ബലൂൺ. അത് ഇത്താത്തയെ കൊണ്ട് വീർപ്പിച്ച് നൂലുകൊണ്ട് കെട്ടി രണ്ടുപേർക്കും തട്ടിക്കളിക്കണം. കുറേ നാളായി ഇത്തരമൊരു ബലൂൺ കിട്ടണമെന്ന് വിചാരിക്കുകയായിരുന്നു. ആവശ്യപ്പെടാതെ തന്നെ വല്ലിപ്പ അത് വാങ്ങിത്തന്നു. നല്ല വല്ലിപ്പ. ബലൂണുമായി മുറ്റത്തേക്ക് ഓടാനൊരുങ്ങിയപ്പോൾ വല്ലിപ്പ അവൻ്റെ കൈ പിടിച്ചു. ഓടല്ലേ, റോഷിയെ വിളിച്ചോണ്ടു വാ, അവൻ വിളിച്ചു. ഇത്താത്ത, വല്ലിപ്പ വിളിക്കണുണ്ട്, വേഗം വാ. റുഷ്ദ വന്നപ്പോൾ ബലൂൺ വായിൽ വെച്ച് ഇരു കൈകളും തുടയിലടിച്ച് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന അനിയനെയാണ് കണ്ടത്. അവൾ വല്ലിപ്പയുടെ മുഖത്തേക്ക് നോക്കി. ബലൂൺ വേറെയുണ്ടോ എന്ന്? ഇല്ലെന്ന് മനസ്സിലായി. മറ്റൊരു പൊതിയുണ്ട് വല്ലിപ്പയുടെ കയ്യിൽ. ഇൻക്ക് ബലൂണില്ല വല്ലിപ്പ? അവൾ ചോദിച്ചു. അത് രണ്ടാൾക്കു കൂടി ഉള്ളതാ. റുഷിയും ജാഫിയും കൂടി അത് വേർപ്പിച്ചു തട്ടിക്കളിച്ചോളൂ. രണ്ടാളും കൂടി ഒരു ബലൂൺ കൊണ്ട് കളിക്കുമ്പോൾ ആ സ്നേഹവും ഐക്യവും കൂടുതലുണ്ടാവുക, അയാൾ പറഞ്ഞു. ഇരുവരും ബലൂൺ കിട്ടിയ സന്തോഷവുമായി പുറത്തേക്ക് പോകാനൊരുങ്ങിയപ്പോൾ വലിയുപ്പ പറഞ്ഞു, പോകാനായിട്ടില്ല, ഒരു സാധനം കൂടിയുണ്ട്. ഋഷിമോള് ഇതൊന്ന് അഴിച്ചു നോക്ക്. റുഷ്ദ ആകാംക്ഷയോടെ പൊതി അഴിക്കാൻ തുടങ്ങി. ജാഫർ മോൻ്റെ കണ്ണുകളും പൊതിയിൽ തന്നെയായിരുന്നു. പൊതി അഴിച്ചപ്പോൾ റുഷ്ദയും ജാഫർ മോനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹായ് ലഡു. മുന്തിരി പതിച്ച ചുവന്ന ലഡു കണ്ട് ആ പിഞ്ചു കണ്ണുകളിൽ സന്തോഷം നിറയുകയായിരുന്നു. അത് കണ്ടപ്പോൾ ആ വൃദ്ധഹൃദയത്തിൽ അമ്പിളിമാമൻ ഉദിച്ചു. റുഷ്ദ ഒരു ലഡു പൊട്ടിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞ് വലിപ്പയുടെ വായിലേക്ക് നീട്ടി. എന്താ ഷുഗറിൻ്റെ രോഗമുള്ള ആൾക്കാ ലഡു വായിലിട്ട് കൊടുക്കുന്നത്? അത് കണ്ടുകൊണ്ട് അകത്തേക്ക് വന്ന വല്യമ്മയുടെ വിലക്ക് കേട്ട് അവൾ നീട്ടിയ കൈ പിൻവലിച്ചു. വലിയുപ്പ ആ കൈ പിടിച്ച് വായ മലർക്കെ തുറന്നപ്പോൾ അവൾ ലഡുവിൻ്റെ കഷ്ണം വായിലിട്ട് കൊടുത്തു. എന്ത് ഷുഗറായാലും ശരി, ഋഷി വായിലിട്ട് തന്ന ഈ ലഡു ഞാൻ തിന്നും. ചെറിയ കുഞ്ഞിന് വായിലിട്ട് കൊടുക്കുമ്പോയല്ലേ മോളിതെൻ്റെ വായിലിട്ട് തന്നത്? ഇതാ സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം, വല്യുപ്പ പറഞ്ഞു. വല്യമ്മക്ക് ഷുഗറില്ലല്ലോ, അതുകൊണ്ട് ഇതാ ഒരു ഫുൾ ലഡു. വല്യുപ്പക്കും വല്യമ്മക്കും കൊടുത്ത ശേഷം ഒരെണ്ണം അനിയൻ്റെ കയ്യിൽ അവൾ വെച്ചു കൊടുത്തു. ബലൂണും ലഡുവും വാങ്ങിത്തന്നതിന് വല്യപ്പാക്ക് നിങ്ങളെന്താ പകരം തരിക? റുഷ്ദ ലഡു ചവക്കുന്നതിനിടയിൽ അല്പനേരം ആലോചിച്ചു. പിന്നെ കൈ തുടച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വല്ലിപ്പാൻ്റെ രോഗം മാറ്റിക്കൊടുക്കണേ റബ്ബേ, ആരോഗ്യം ഉണ്ടാക്കണേ റബ്ബേ, വല്ലിപ്പാനെ ഞങ്ങളെയും സ്വർഗത്തിലാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കും. അവൾ പറഞ്ഞു. ഞാനും വല്യപ്പാക്കും വല്യപ്പാക്കും വേണ്ടി ഇത്താത്ത പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും. പിന്നെ പഠിച്ചു വലിയ ആളായിട്ട് വല്യപ്പാക്കും വല്യമ്മാക്കും ഉമ്മാക്കും വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിത്തരും, അവൻ പറഞ്ഞു. വല്യപ്പ രണ്ടുപേരുടെയും കവിളുകളിൽ ഉമ്മ നൽകിയ ശേഷം പറഞ്ഞു, ഇനി മുറ്റത്തുപോയി ബലൂൺ വീർപ്പിച്ച് കളിച്ചോളൂ. അവർ മുറ്റത്തേക്കിറങ്ങി. അയൽപ്പക്കത്തെ രോഗിയെ സന്ദർശിക്കാൻ പോയ ഉമ്മ ഉടനെ വന്നെങ്കിലെന്ന് അവരാഗ്രഹിച്ചു. ഉമ്മയ്ക്കുള്ള ലഡു ജാഫർ മോന്റെ കീശയിലിട്ട് റുഷ്ദ ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. ബലൂൺ വീർക്കുന്നതിനനുസരിച്ച് അതിന്മേലുള്ള പൂവിന്റെ ചിത്രം വലുതാകുന്നത് കണ്ട് ജാഫർ കൈകൊട്ടാൻ തുടങ്ങി.
1: മഷാല്ലാ, വളരെ മനോഹരമായി കുട്ടികൾക്ക് ഹൃദ്യമാകുന്ന രീതിയിൽ അബ്ദുസലാം വീട്ടി ഈ ഒരു കഥ പറയാൻ പ്രോഗ്രാം അവതരിപ്പിച്ചു. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ആ കഥയിൽ നിന്നുള്ള ഭാഗം 5 നമ്മൾ കേട്ടത്, വല്യപ്പയുടെ സമ്മാനം. ഇൻഷാല്ലാ, അപ്പൊ ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
0: ഓക്കെ.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സങ്കടങ്ങളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പ്രോഗ്രാമുകളിലേക്ക് മടങ്ങുന്നു. ഇനി നമ്മൾ ദൃശ്യത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദൃശ്യം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് സിബഗത്തുള്ള മടത്തുടിയും ഇബ്നു അലി എടത്തനാട്ടുകരയുമാണ്.
3: പെട്ര, വിസ്മയത്തിൻ്റെ ഖജനാവ്.
2: ജോർദാനിൽ BC 6 നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന നഗരത്തിൻ്റെ വിസ്മയ കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ ദൃശ്യം നമ്മളെ കൊണ്ടുപോകുന്നത്.
4: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. ലോകാത്ഭുതങ്ങളിലൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. ചില അത്ഭുതങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു, കണ്ടുകഴിഞ്ഞു. ഇനി പെട്രയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്, ആസ്വദിക്കുന്നത്. നമ്മുടെ കൂടെ സിബഗത്തുള്ള മടത്തുടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട്ടുകരക്കാരനാണ്. യാത്രകൾ ജീവിതത്തോട് ചേർത്ത് വെച്ച ഒരു സാധാരണക്കാരൻ. 22 രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞു. പെട്രോ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പൗരാണിക ഗ്രാമം എന്നോ ഒരു ഇടം എന്നോ ഒക്കെ പറയാം. എന്താണ് പെട്രോ?
5: പെട്ര സ്ഥിതി ചെയ്യുന്നത് ജോർദാനിലാണ്. ജോർദാൻ എന്ന അറേബ്യൻ കൺട്രിയിൽ പെട്ര എന്ന് പറയുന്നത് അമ്മാന, ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിന് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോയാൽ പിന്നെ അവിടുത്തെ മലനിരകളിൽ ഉണ്ടാക്കി വെച്ച ഒരു പട്ടണമാണ്. പട്ടണം എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടണമല്ല. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന നബാത്യന്മാർ എന്ന് പറഞ്ഞ ഒരു വർഗ്ഗമുണ്ടായിരുന്നു. അവർ അവിടുത്തെ പാറക്കൂട്ടങ്ങളിൽ, പാറകളിൽ, കല്ലുകളിൽ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ നിർമ്മിച്ച് താമസിച്ചിരുന്ന ഒരു വാസികളായിരുന്നു. അവർ നിർമ്മിച്ചതാണ് ഈ ഒരു പെട്ര എന്ന് പറഞ്ഞ ഇത്. പെട്ര എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ വാക്കിൽ കല്ല് എന്നാണ് തോന്നുന്നു അർത്ഥം വരുന്നത്. അപ്പോൾ ഈ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു ഗ്രാമം, അതായത് താമസിക്കാപ്പന്ന് വീട് താമസിക്കുന്ന മാതിരി അവർ കല്ലിൻ്റെ ഉള്ളിൽ ഈ ഗുഹകളിലായിരുന്നു താമസം. ഈ ഗുഹകളിൽ താമസം എന്ന് മാത്രമല്ല, ബാക്കിയുള്ള അതിൻ്റെ എല്ലാ സിസ്റ്റവും ഗുഹകളിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ര എന്നുള്ള ഈ ഒരു ഇതുകൊണ്ട്. അതിനെ ചുവന്ന നഗരം എന്നൊക്കെയാണ് അവിടുത്തെ അതിന് പറയുന്നത്, റെഡ് സിറ്റി. അതാ കല്ലുകളുടെ, അത് അവിടെ ചെന്നാൽ അതിൻ്റെ ആ ഒരു സാധാരണ നമ്മളിവിടുത്തെ കറുത്ത പാറ പോലെയല്ല, ഒരു ചെങ്കല്ല് പോലുള്ള ഒരു പാറകളാണ്. അത് നമുക്കവിടെ ചെന്ന് നോക്കിയാൽ കാണാം. അതൊരു അത്ഭുതത്തിലേറെ വലിയ അതിശയമാണ് നമുക്ക്. കാരണം അത്രയും വലിയൊരു പിന്നെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം തന്നെ അറിയാം. ഒന്നോ രണ്ടോ പാറകളിലൊരു ഗുഹ ഉണ്ടാക്കി വെച്ചതല്ല, ഒരുപാട് ഏരിയകൾ, ഒരു ഗ്രാമം തന്നെ ഈ പാറകളിൽ ദ്വാരങ്ങളുണ്ടാക്കി അവിടെ അവർക്ക് അവിടെ അതിൻ്റെ എല്ലാം എല്ലാം കടകളാണെങ്കിലും വീടാണെങ്കിലും മദ്രസ ആണെങ്കിലും സ്കൂളാണെങ്കിലും അതൊക്കെ അതിൻ്റെ ഉള്ളിലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം.
4: ബിസി 600s നിർമ്മിതി. നബാത്തിയന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിളിക്കുന്ന അന്നത്തെ അവിടുത്തെ ഒരു ഗോത്രവർഗക്കാർ ആയിരിക്കാം, അവരാണത് നിർമ്മിച്ചത്. ഒരു നഗരത്തിൻ്റെ പൗരാണികത, അതിൻ്റെ അത്ഭുതം, അതിശയം എല്ലാം അതിലുണ്ട്. എങ്ങനെയാണ് പെട്രയിലേക്ക് എത്തിയത്?
5: പെട്രയിലെത്തുന്നത് ഹോളിലാൻഡ് ടൂർ ഉണ്ടായിരുന്നു. ഹോളിലാൻഡ് ടൂറുണ്ട്, ചരിത്ര ഭൂമിയിലൂടെ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അതിൽ എൻട്രി ചെയ്തിട്ട് ഞാൻ അതിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്രയിനെ കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നു. ഞാൻ മൊത്തത്തിൽ ഈ ലോകാത്ഭുതങ്ങൾ കാണാനുള്ള ഒരു ഇത് വന്നപ്പോൾ അതുകൊണ്ടാണ് അതിൽ ചേർന്നത്. അവർ നമ്മൾ അതിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേകം അടിവരയിട്ട് പറയണം പെട്രയിൽ പോകുമോ ഇല്ലയോ എന്ന്. ചില അധികവും ആൾ അത് സാധാരണ ഈ പിന്നെ ചരിത്ര ഭൂമിയിലൂടെയുള്ള യാത്രകളിൽ ജോർദാന് ചെല്ലും. ജോർദാനിൽ നമ്മൾ പിന്നെ പഴയ ആ ചരിത്രത്തിൽ ഖുർആനിലെ ചരിത്രത്തിൽ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, ആ ഗുഹാവാസികളുടെ അതൊക്കെ ജോർദാനിലാണ്. ഗുഹാവാസികൾ അതുപോലെ പിന്നെ വെള്ളം കോരി കൊടുത്ത പറഞ്ഞ ആടുകൾക്ക് അത് ആ ചരിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വെച്ചിട്ട് തിരിച്ച് പിന്നെ ചാവുകടൽ അല്ലെങ്കിൽ കഴിഞ്ഞിങ്ങനെ യൂറോപ്പ് പിന്നെ ഫലസ്തീന് ഇസ്രായേൽ അങ്ങനെ ഈജിപ്തി കടക്കലാണ്. അതിൽ അവർ പിരമിഡ്സ് മാത്രമേ ഇതിൽ കാണുള്ളൂ. പിരമിഡ്സ് നമ്മൾ അടിവരട്ട് പറയണം, ഞങ്ങൾക്ക് പെട്ര കാണണം എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ പെട്രയിൽ കൊണ്ടുപോകും.
4: എന്താണ് ഒരു പെട്ര ഒഴിവാക്കാനുള്ള കാരണം?
5: പെട്ര ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന്, അമാനിൽ നിന്ന് ഒരുപാട് കുറച്ച് ദൂരം പോകണം. രണ്ട്, അതിന് സ്പെഷ്യൽ എൻട്രി ഫീസാണ്. ചില സമയത്ത് ഇപ്പോൾ ഞാൻ പോണ സമയത്ത് $70-80 അടുത്തുള്ളൂ, അതിന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 5000 അടുത്ത് വരും. ചില സമയത്ത് അത് 6000-7000 rupees. അപ്പോൾ ഈ പെട്രനെ കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല, അറിയണവർ മാത്രമേ ഇപ്പോൾ എൻ്റെ മാതിരി നിർബന്ധിച്ച് പോകണമെന്ന് പറഞ്ഞുള്ളൂ. അല്ലാത്തവരോട് പെട്ര അതൊരു മലയാണെന്ന് പറഞ്ഞാൽ അതോടിങ്ങനെ അവർ എന്നാൽ പിന്നെ വേണ്ടി പോകണ്ട 6000-7000 rupees ആവല്ലേ. എന്തെങ്കിലും
4: ലോകാത്ഭുതം നിസ്സാരമായിട്ട്
5: കാണുന്നത് അവിടേക്കാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പോകില്ല. പിന്നെ അതിൽ നമ്മൾ 6000 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് 60000 കൊടുത്താലും പെട്ര കാണാതെ പോരരുത് എന്നാണ് എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്. അത്രയും അത്ഭുതകരമായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് പെട്ര. പിന്നെ ഈ മറ്റേ സൗദി അറേബ്യയിൽ നിന്നും ഈജിപ്തിലേക്ക് ഇസ്രയേലിലേക്കോ പോണ സിൽക്ക് റൂട്ട് എന്നാണ് ഇതിന് പറയുക. ഈ റൂട്ടിന് സിൽക്ക് റൂട്ട് എന്നാണ് പറയുക. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാൻ പഠിക്കാണ്ട്. പിന്നെ പെട്ര എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറുന്നു. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് അവിടെ ഒരു അവിടെ എൻട്രി തന്നെ ആ ഗ്രാമത്തേക്ക് പ്രവേശിക്കുന്ന എൻട്രി തന്നെ ഒരു അത്ഭുതമാണെന്നില്ല. ഒരു പാറയിലിങ്ങനെ കൊത്തിവെച്ചും കൊണ്ട് നമ്മൾ പോകണം. പിന്നെ അത് എങ്ങനെയാണത് സംഭവം? ഒന്നുകിൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഭൂകമ്പത്തിലൂടെ മല പിളർന്നതായിരിക്കാം. അത്ര കാരണം ഒരു കുതിരവണ്ടിക്ക് അല്ലെങ്കിൽ രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഗ്യാപ്പിൽ ആ ഗ്യാപ്പിൽ നമ്മൾ പോവുകയാണ്. ഏകദേശം ഒരു 200 meters അല്ല, 200 ഒരു 1.5-2 kilometers നമ്മൾ ഈ പാറയുടെ ഗ്യാപ്പിലൂടെ പോകണം. പാറകൾ എന്ന് പറയുന്നത് ചെറിയ പാറകളല്ല, വലിയ പാറകൾ. അതായത് ഒരു 10-story ബിൽഡിങ്ങിൻ്റെ അത്രയും ഉയരമുള്ള പാറകൾ ഈ ഭാഗത്തും ഈ ഭാഗത്തും പാറകൾ. അതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ പോണത്. ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കരിങ്കൽ പാകിയിട്ടുണ്ട്. കരിങ്കൽക്ക് പാകിയത് അന്നിപ്പോൾ കരിങ്കല്ലായിരിക്കും, പക്ഷെ ഇന്നിപ്പോൾ അത് കാലാന്തരങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ സ്വാദസ്പർശനം ഏറ്റിട്ടൊക്കെ വളരെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് മറ്റേ മറുപിള്ളേറെ മിനുസമാക്കി വിടുന്നുണ്ട്. അപ്പോൾ അത്രയും സ്മൂത്തായിട്ടുള്ള സ്ഥലം. അത് നമ്മളിങ്ങനെ ചെന്ന് ഏകദേശം ഇങ്ങനെയാണ് എത്തുമ്പോൾ തന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഈ പാറയിലൊക്കെ നമുക്ക് ഓരോ സ്പെഷ്യൽ രൂപങ്ങൾ കാണാം. കൊത്തുപണികളെ പോലെ, പക്ഷെ കൊത്തുപണിയല്ല, കൊത്തുപണികളെ പോലെയുള്ള രൂപങ്ങൾ തന്നെ നമുക്ക് പ്രകൃതിയാൽ തന്നെ ഉണ്ട്. പിന്നെ കൊത്തുപണി പറയുന്നുണ്ട് ഈ പാറയുടെ സൈഡിലൂടെ വെള്ളം കൊണ്ടുപോകണ ചാലൊക്കെ ഉണ്ട്. അതെങ്ങനെ? ഈ പാറയിൽ തന്നെ കൊത്തിണ്ടാക്കിയത്, സാധാരണ മണ്ണിൽ കളച്ചുണ്ടാക്കിക്കല്ല, അതാണ് അതിൻ്റെ അത്ഭുതം. ഇത്രയും കിലോമീറ്ററുകൾ എന്നിട്ട് നമ്മളിങ്ങനെ ചെന്ന് അതിൻ്റെ എൻട്രികളാണ് ചെന്നുമ്പോൾ ട്രഷറി എന്ന് പറയും. ട്രഷറി എന്ന് പറയുന്നത് നമുക്ക് അതാണ് ഈ പെട്ര എന്ന് പറയുന്ന സംഭവം കാണുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. ട്രഷറി എന്ന് പറയുന്നത് 4 feet വലിയൊരു സാധനങ്ങൾ
4: കവാടത്തിനാണ്.
5: കവാടത്തിനാണ് ആ അതല്ല, അതിൻ്റെ ബാക്കിലൊരു ഹോളും ഒരു റൂമൊക്കെ ഉണ്ട്. ട്രഷറി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ഇതുപോലെ പൈസ ഇട്ടേക്കുന്ന സ്ഥലമാണല്ലോ,
4: ഖജനാവാണല്ലോ
5: ട്രഷറി. അപ്പോൾ ഈ ട്രഷറിലായിരുന്നു അന്നത്തെ അവരുടെ ആളുകളൊക്കെ കൊടുന്ന് പൈസകളും മറ്റെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങളും സൂക്ഷിച്ചിരുന്നു പറയുന്നത്. പിന്നെ വേറെ കഥകളുണ്ട്, പിന്നെ കൊള്ളക്കാർ കൊടുന്ന് സൂക്ഷിച്ചിരുന്ന പൈസ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രഷറിൽ എത്തുമ്പോൾ എന്താ ഇപ്പോൾ ഈ സാധാരണ ടൂറിസ്റ്റുകളും ഗൈഡുകളൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ നടന്നാൽ പോണിച്ചാൽ ക്ഷീണിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ കുതിരവണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു $20 എക്സ്ട്രാ കൊടുക്കണം. അവളെ കുതിരവണ്ടി പോകും. അപ്പോൾ ഈ $20 എക്സ്ട്രാ കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ നടന്നു പോകും. നടന്ന് നടന്ന് നടന്നാണ് ഈ ട്രഷറിൽ എത്തുമ്പോഴേക്ക് 2 കിലോമീറ്റർ ആയി. അപ്പോൾ തന്നെ ഒരു കുഴങ്ങി. അപ്പോൾ പിന്നെ ഈ ഗൈഡ് അവിടെ നിങ്ങളുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ അവിടെ കുറച്ച് ഫോട്ടോ എടുത്തങ്ങോട്ട് പോരും. പക്ഷേ അതല്ല, അതതിൻ്റെ എൻട്രിയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, പോണവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രൂപ്പുകാരോട് പറയണം. പെട്രയിലെ ട്രഷറി അല്ല, ട്രഷറിയുടെ കഴിഞ്ഞിട്ട് പിന്നൊരു ബാക്കുണ്ട്, ആ ബാക്കിലൂടെ കുറച്ചാണ് പോകണം. ആ ബാക്കിൽ പോയുമ്പോഴാണ് ഈ ലോകം നമ്മൾ കാണുന്നത്, ഈ പെട്ര എന്നുള്ള മനോഹരമായ ലോകം. അതായത് അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പിന്നെ പലപ്പോഴും പറയലുണ്ട്, എഴുതലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ മനുഷ്യന് അമാനികമായൊരു ശക്തി, അമാനുഷിക ശക്തി വേണം അതുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അന്ന് മൺമറിഞ്ഞ് പോയതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സംഭവം തന്നെ അത്രയും വലിയ എക്യുപ്മെൻറ്റ്സ് അന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഈ JCB ഇങ്ങനത്തെ ഡ്രില്ലിങ് ഇതിലേറെ വലിയ മെഷീനുകൾ അന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതൊക്കെ മൺമറിഞ്ഞ്
4: പോയതായിരിക്കും, നാഗരികത കഴിഞ്ഞു
5: പോയിട്ടുണ്ടെന്നില്ലാണ് എനിക്ക് നിൽക്കാത്ത. അതാണ് മനുഷ്യന്മാരെ കൊണ്ട് സാധ്യമല്ല, ഇന്നത്തെ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, മെഷീനെ കൊണ്ടല്ല. പക്ഷെ അത് മനുഷ്യനാണ് ഉണ്ടാക്കിയത്, അതാണല്ലോ നബാത്തിയന്മാർ എന്നാണ് സംഭവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഒരു അത്ഭുതം തന്നെയാണ്, ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്, വളരെ വലിയ അത്ഭുതമാണ്.
4: അതായത് അവിടേക്കുള്ള എൻട്രൻസ് തന്നെ ചെല്ലല് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. പാറ പൊളിഞ്ഞ് അകന്ന് മാറിയ പോലെ ഏതാനും മീറ്ററുകള്
5: 2 കിലോമീറ്റർ
4: യാത്ര ചെയ്ത് ഒരു എൻട്രൻസ്, അത് തന്നെ ഒരു അത്ഭുതമാണ്. പാറയില് തുരന്നുണ്ടാക്കിയ ചില നിർമ്മിതികള്, ഇടങ്ങള്.
5: ലോകാത്ഭുതത്തിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് വികാരപരമായിട്ട് പറയാൻ സാധിക്കണ രണ്ടെണ്ണമാണ്, ഒന്ന് ഇതും, ഒന്ന് അതുപോലെ ഈ നമ്മളെ പിരമിഡ്സ് വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വരും. അപ്പോൾ അതുപോലെയാണ്, അത് കാരണം അതൊക്കെ നമുക്ക് കാണുമ്പോഴെല്ലാം അത്ഭുതങ്ങൾ ചില്ലറയില്ല, ചിലത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അത്ഭുതമാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതീകരം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഒരു പിന്നെ സാധാരണ നമ്മളെ ശ്രോതാക്കൾക്കും അല്ലെങ്കിൽ ഉണ്ടാവും എന്തായാലും അതൊന്ന് കാണണമെന്ന്. പക്ഷെ അത് കാണണം, നിർബന്ധമായിട്ടും കാണണം. ലോകാത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ശരിക്കും ആദ്യത്തെ ട്രിപ്പ് പിന്നെ ഹോളിലാൻഡ് ആണെങ്കിൽ ഇത് രണ്ടും തന്നെ ആദ്യം കാണാം, പിരമിഡ്സ്. ഇത് വലിയ അത്ഭുതമാണ്.
4: നമുക്ക് ട്രഷറി കടന്ന് അകത്തേക്ക് പോവാം.
5: അതെ, ട്രഷറി കടന്നൊരു ബാക്കിലൂടെ നമ്മൾ അകത്തേക്ക് പോകണം. ഞങ്ങളെ എന്നെ സംബന്ധിച്ച് പിന്നെ ഈ ട്രഷറിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ മടങ്ങിപ്പോന്നു. അവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അത് അവിടെ എത്തും. പക്ഷേ എനിക്കറിയായിരുന്നു, ഞാനതിനെക്കുറിച്ച് കേട്ടിട്ടാണല്ലോ പോണത്. ഞാൻ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോയി ഈ ട്രഷറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വലിയൊരു ഒരു കുന്നിൽ കയറി ഒന്ന് നോക്കി, മൊത്തം ഒന്ന് നോക്കി. കാരണം അന്ന് ഇതുപോലെ നിങ്ങൾ ഇന്നൊരു ഇൻ്റർവ്യൂ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, അല്ലെ ഞാനൊന്ന് എഴുതുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ നിഷ്കളങ്കമായ
4: ആസ്വാദനം
5: മാത്രം, എനിക്കെപ്പോഴും അതുള്ളൂ, ഞാൻ ആസ്വദിക്കുക എന്നുള്ളതാണ് മെയിൻ. അല്ലാതെ കുറേ ഫോട്ടോ എടുത്തിട്ട് വിടാൻ നിന്നിട്ട് അങ്ങനത്തെ സ്വഭാവം സാധാരണ എനിക്കില്ല. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇനി എത്ര കുറച്ചെങ്കിലും ചെയ്തത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത് മാക്സിമം നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക, എന്നിട്ട് അത് നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക എന്നില്ല. അപ്പോൾ അതാണ്, അതൊരു ഇതിലേക്കുമ്പോൾ അവിടെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ പിന്നെ തിയേറ്ററുകൾ, അല്ലെങ്കിൽ പിന്നെ മൊണാസ്ട്രീസ്, മസ്ജിദുകൾ, അമ്പലങ്ങൾ എല്ലാം അതിലുണ്ട്, സ്കൂളുകൾ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്, പാറകളുടെ ഇതുകൊണ്ട് ഭൂമി കുലക്കം കൊണ്ടായിരിക്കും. എന്നാൽ ഇന്നും അതിൻ്റെ ഉള്ളിൽ കുറേ ഗുഹകളും അതുപോലെ പിന്നെ ഈ പിന്നെ സംഘം ബാക്കി പത്രങ്ങൾ, അതായത് ഒരു അവശേഷിപ്പിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെ ഉണ്ടെന്നില്ലാണ്, ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. അതായത് ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ ഉണ്ടെന്നും നമുക്കൊരു പിന്നെ പെട്ര കണ്ട് പോരാൻ തന്നെ സാധിക്കൂല.
4: ഒരു മല തുറന്ന് ഉണ്ടാക്കിയത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണമാണ് അവിടെ ഉള്ളത്. അതിൽ സ്കൂളുകളും പള്ളികളും അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വിസ്തൃതി എത്രയാവും ഏകദേശം?
5: അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈ നമ്മൾ ഈ ട്രഷറി കഴിഞ്ഞിട്ട് ചെന്നിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മളൊരു ഉയരത്തിൽ കയറിയിട്ട് നോക്കിയാൽ അതൊരു വലിയ ഗ്രാമമാണ്. ഒരു ഗ്രാമം പോലെ നമുക്കൊരു കുറേ ഏരിയ കാണാം. ഗ്രാമം എന്നും പറയുന്നുണ്ട്, റെഡ് സിറ്റി എന്നും പറയുന്നുണ്ട്, പട്ടണം എന്നും പറയുന്നുണ്ട്. എന്തായാലും അവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു എന്നൊക്കെ സത്യമാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഈ മണാസ്ട്രി എന്നൊക്കെ പറഞ്ഞത് അതുകൾ ഈ കല്ലുകളിലുണ്ടാക്കിയതുകൊണ്ട് പറയും, കല്ലുകളിലുണ്ടാക്കി വെച്ചതുകൊണ്ട്, പാറകളിൽ തുരന്നുണ്ടാക്കി വെച്ചതിൻ്റെ പുറത്ത് തന്നെ കല്ലുകളിലുണ്ടാക്കി വെച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തൂണുകളൊക്കെ ഒരുപാട് ഉണ്ട്, പിന്നെ ഒരു സ്റ്റേഡിയങ്ങളുണ്ട്, അതുപോലെയുള്ള തൂണുകളൊക്കെ കാണുന്നുണ്ട്. അത് പിന്നെ നമുക്ക് അതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു അതിൻ്റെ ഒരു പെട്ര എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്, അതിൽ പോയാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയും അത്രയും വിശാലമാണത്. അപ്പം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഒരു പാറയിൽ മാത്രമല്ല, ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന ഈ പാറകളൊക്കെ ഉണ്ടാവും. ആ പാറകൾ ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ്, ഈ തട്ടുതട്ടിലൊക്കെ ഓരോ റൂമുമാരിയോ കടകളുമാരിയോ ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വ്യാസങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് എത്തുമ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, ആ ഭാഗത്ത് പോകുന്ന വഴിയിലൊക്കെ ഇതിൻ്റെ ഓരോ നിർമ്മാണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ ഒരു 1812 മറ്റൊരു ശിശു പരിവേഷകനാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഈ പെട്ടറിനെ കുറിച്ച് ആദ്യകാലങ്ങളിൽ അറിയില്ലായിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ലോകാത്ഭുതത്തിൽ പൈതൃക പെട്ടറിൽ പെട്ടതിൻ്റെ മുമ്പ് മറ്റുള്ള ഓൾഡൻ വേൾഡ് വണ്ടേഴ്സിൽ പെട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആധുനികമായിട്ടുള്ള കണ്ടെത്തിയുള്ള ഇതിൽ പെട്ടതാണ് ഇതൊക്കെ. അവരയാൾ അവിടെ വന്ന് പിന്നെ മതം സ്വീകരിച്ചും കണ്ട് പിന്നെ നിന്ന് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ കൂട്ടത്തിൽ കൂടി മതം കണ്ട് അങ്ങനെയാണ് ഇയാൾ കണ്ടെത്തിയത് എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്.
4: പര്യവേഷണം
5: നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് അവരുടെ കൂടി അവരുടെ കൂട്ടത്തിൽ നിന്നും കണ്ടുകൊണ്ട് ഒരുത്തനാണ് പിന്നെ അത് പുറം ലോകത്തിനെ അറിയിക്കണമെന്നില്ല. ഈ സൗദി അറേബ്യൻ്റെയും ഈജിപ്തിൻ്റെ ഇടയിൽ വരുന്ന വലിയൊരു മധ്യധാരണ എന്നൊക്കെ പറയല്ല, അതിൻ്റെ ഒരു ഭാഗമാണിത്. അടുത്ത് വലിയ വലിയ പട്ടണമാണ്. അതിൻ്റെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് അത് വൈകുന്നേരം കാണാനില്ല, കാരണം ഈ പൊക്കുവേലിൻ്റെ ആ ഒരു പൻകിരണങ്ങളുണ്ടല്ലോ, അതാകുമ്പോൾ ഈ ചുവന്ന പാറയാണ്. ചുവന്നതിന് ഒരു ഒന്നുകൂടി ഒരു സൗന്ദര്യം കൂടണമാരിയാണത്. നമ്മൾ ഏകദേശം അവിടെ ഇപ്പോൾ സാധാരണ യാത്രക്കാല് പോകുമ്പോൾ ഒന്നുകിൽ അവിടെ അമ്മാനെന്നാണ് പോകണമെന്ന് വെച്ചാൽ വൈകുന്നേരം തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നില മറിച്ച് അവിടെ പോയി സ്റ്റേ ചെയ്യണമല്ലോ,
4: അകത്ത് സ്റ്റേ അല്ല പരിസരത്ത്.
5: ആ പരിസരത്ത് അവിടെ വലിയ വലിയ സിറ്റിയാണ്. പിന്നെ പെട്ര എന്ന് പറഞ്ഞാൽ പെട്ര ഏരിയ വലിയ പുറത്ത് വലിയ സിറ്റിയാണ്. ആ ഒരു ഭാഗം മാത്രമാണ്, അതൊരു പർവ്വത. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ചാവുകടലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഭാഗത്ത് വരുന്ന 3 കിലോമീറ്റർ ഭാഗത്ത് വരുന്ന പർവ്വതങ്ങളാണല്ലോ. ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഈ പെട്ര. പക്ഷെ അതിൻ്റെ മറുഭാഗത്ത് പെട്ര സിറ്റി ആയിട്ടും അങ്ങാടിയായിട്ടും വലിയ തിരക്ക് പിടിച്ച ടൗൺ തന്നെയാണ്. അത് നല്ലൊരു ഒരു സിൽക്ക് റൂട്ട് എന്നല്ലേ, നല്ലൊരു റൂട്ടാണ് ഈ വേ. അതുകൊണ്ടാണ്
4: വൈകുന്നേരം കാണണം എന്ന് ഒന്നുകൂടി വിശദീകരിക്കണം.
5: വൈകുന്നേരം കാണണം എന്ന് പറയുന്നത് എന്താണോ, അവിടെ ഒരു അസ്തമയം നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ അസ്തമയത്തിന് പല അസ്തമയങ്ങളുണ്ട്, മരുഭൂമിയിലെ അസ്തമയങ്ങൾ. ഞാനിപ്പോൾ ഒരു 10 ദിവസം മുമ്പ് ജയ്സാൽമറിൽ ഞാൻ പോയിരുന്നാ പറഞ്ഞില്ല, അതിൻ്റെ ഒരു അസ്തമയം കണ്ടിരുന്നു മരുഭൂമിയിൽ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കടലിലെ അസ്തമയത്തിലേറെ സൗന്ദര്യം കൂടും. ഉദയം തന്നെ, ഉദയം അതേ മരുഭൂമിയിലെ ഉദയം, കാരണം അതും മണൽപ്പരപ്പിലാണല്ലോ,
4: അത് കടലിലെ വെള്ളത്തിൽ എന്ന പോലെ മണലിലും റിഫ്ലക്ഷൻ ഉണ്ട്.
5: ആ അതേ ഇതിൽ, അതേ ക്ലാരിറ്റിയിൽ, പക്ഷേ അതേ സൗന്ദര്യത്തിൽ. പക്ഷേ ഈ ഇതിൽ ഉദിച്ചു വരുമ്പോൾ, കടലിൽ ഉദിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കടലിൽ ആ വെള്ളത്തിലുണ്ടാകുന്ന ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് മണലിൽ ഇങ്ങനെ കാണുമ്പോൾ അതൊരു പ്രത്യേക മണലിനൊരു പ്രത്യേക ഗോൾഡൻ കളറുകൾ വരുന്നത്, അത് നല്ല ഉഷാറാണ്. അതേപോലെ തന്നെയാണ്, അതാണ് ഞാൻ പറയാൻ കാരണം പെട്ര അസ്തമയ സമയത്ത് കാണണമെന്നില്ല. ആ സമയത്ത് കാണുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ. നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒരു കുന്നിൻ പുറത്താണ്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്തൊക്കെ. പിന്നെ വേൾഡ് പിന്നെ ഹെറിറ്റേജ് ഒക്കെ ഇതല്ലേ, പിന്നെ ഒരു യുനെസ്കോൻ്റെ ഇതിൽ പെടുന്നു, പിന്നെ ലോകാത്ഭുതത്തിൽ പെട്ടതൊക്കെ ആകുമ്പോൾ പിന്നെ അവിടുത്തെ റഷ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ക്ലോസിംഗ് തന്നെ മറ്റൊക്കെ എല്ലാ വേൾഡ് വണ്ടേഴ്സിൻ്റെ അടുത്തും തിരക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ പിന്നെ അതൊരു വേൾഡ് വണ്ടർ ആണല്ലോ. അപ്പോൾ അതിന് പാർക്കിംഗ് ഏരിയയാണ്, ആ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കൊരു കുന്നും പുറത്താണ്. അവിടെ നിന്ന് നമുക്ക് ശരിക്കും അസ്തമയം കാണാം. ഈ അസ്തമയം നമ്മൾ കാണുമ്പോൾ ഈ പിന്നെ ഈ ചുവന്ന പാറക്കൂട്ടങ്ങളും അതുപോലെ ഈ പെട്രയുടെ മറ്റുള്ള പർവ്വതങ്ങളും ഒക്കെ പാടാകുമ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള അസ്തമയം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സൗന്ദര്യമാണ് ആ സമയത്ത് കാണാൻ.
4: അതായത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു സ്വർണ്ണവർണ്ണ പാറകൾ തന്നെയാണ് അതിൻ്റെ ഒരു മനോഹരം.
5: പൊക്കുവേലിൻ്റെ പൊൻവിരണങ്ങൾ ഏറ്റവും പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന പെട്ര എന്നൊക്കെയാണ് അതിനെ കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടത്.
4: അങ്ങനെ പറയേണ്ടത് അല്ലേ. ഒന്ന് ഓടിപ്പോയി വരികയാണ് മിക്കവാറും യാത്രക്കാരൊക്കെ സന്ദർശകരൊക്കെ ചെയ്യാറുള്ളത്. ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമോ ഇത്?
5: ഇല്ല, ഒറ്റടിക്ക് ഞാൻ പറയാം തീർക്കരുത്. ഒരു അതിനെക്കുറിച്ച് നമുക്ക് പെട്ര കണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ര കണ്ടു എന്ന് അറിയാണ്. ഇപ്പോൾ കടല് കണ്ട കടൽ കണ്ട് ഇങ്ങനെ നോക്കി കടല് കാണുമല്ലോ, അത് കണ്ടു പോരല്ലേ. ഇപ്പോൾ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കാണുകയല്ല, അതിനെക്കുറിച്ച് പഠിക്കാനും അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഇത് നോക്കിക്കാണുന്ന സമയത്തൊന്നും ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ഇതൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇങ്ങനെ നിങ്ങളെങ്കിലും മുന്നേ ഉയരുന്നതിലും ഞാൻ അവിടെ ഒരു ദിവസം നിന്ന് പഠിച്ചിരുന്നു. കാരണം നമുക്കിപ്പോൾ എന്തോ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ, നിങ്ങളെ ചോദ്യം വളരെ കറക്റ്റാണ്. പക്ഷെ എൻ്റെ ഉത്തരം അതിലേക്ക് പറ്റിയതാണല്ലോ, അത് ഞാൻ കാണണതല്ലോ, കണ്ടാലുള്ളൂ എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു സാങ്കല്പത്തിൽ ഇങ്ങനെ കാണാതെ പഠിച്ചു വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ ഒരു ദിവസം ഓടിപ്പോയി വരുന്ന ഒരിക്കലും പോകരുത്. ഒരു ദിവസം അവിടെ ചിലവഴിക്കാനുള്ള ആ ഒരു ധൈര്യത്തോടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. കാരണം പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അവരോട് സ്പെഷ്യലി പറയണം, ഈ പെട്രായിൽ ഞങ്ങൾക്ക് പോകേണ്ടത് ട്രഷറി വരെയല്ല, ട്രഷറിയുടെ ബാക്ക് സൈഡിൽ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിൽ ഞങ്ങൾക്ക് പോയിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഞങ്ങൾക്ക് സമയം തരണമെന്ന് പറയണം. പെട്രയുടെ ബാക്കിൽ, ഫ്രണ്ടിൽ പിന്നെ നമുക്ക് ഇത് അവിടെ എത്താനുമില്ല. ഇപ്പോൾ കുതിരവണ്ടിയിൽ പോകുകയാണെങ്കിൽ നമ്മളെ കുതിരവണ്ടിയിൽ പോകണവർക്ക് എന്താ വെച്ചാൽ അവിടെ നിന്നങ്ങോട്ട് പിന്നെ കുറച്ചുകൂടി പോവാം. പക്ഷെ നടന്ന് കാണണം, ഈ ഒരു പർവ്വതങ്ങളുടെ ഇടയിലൂടെ നടന്നു പോക്ക് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നടന്നു തന്നെ പോകണം. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സമയം നമുക്ക് നിർബന്ധമായിട്ടും എടുക്കണം.
4: പെട്രയിലൂടെയുള്ള പ്രദക്ഷിണത്തിലാണ് ആയിരുന്നു നമ്മൾ. നമുക്ക് ഈ എപ്പിസോഡോടെ പൂർത്തിയാക്കാം. നമുക്ക് ലോകാത്ഭുതങ്ങൾ തേടിയുള്ള യാത്ര വീണ്ടും തുടങ്ങാം. നമുക്ക് ഒരുമിക്കാം. താങ്ക് യു സിബിയത്ത്.
3: മഷാല്ലാ, ദൃശ്യം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കുകയാണെങ്കിലും ശരിക്കും അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടും. അല്ലേ, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും
2: നമ്മളിങ്ങനെ കണ്ണുകൊണ്ട്
3: കാണുന്നുണ്ട്. ഓരോ വാക്കുകൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോഴും എന്തായാലും കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നു പീസ് റേഡിയോയിലൂടെ എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. കാരണം യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കും എപ്പോഴും യാത്ര ചെയ്യുന്നതിനോടായിരിക്കും താല്പര്യം. അപ്പോൾ ഇത്തരം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളൊരു യാത്ര പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിലൂടെ കേട്ട് കഴിഞ്ഞത്. ഇബ്നു അലി അടത്തനാട്ടുകരയും സിബഹത്തുള്ള മടത്തൊടിയുമായിരുന്നു ഈ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പെട്ര വിസ്മയത്തിൻ്റെ ഖജനാവ് അഥവാ ജോർദാനിലെ BC 6 നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന നഗരത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്.

0: നമ്മളിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നു. പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്.
1: ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സാരദാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നുമുള്ളത്. അപ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കൗമാര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള രണ്ടാം ഭാഗം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദാണ് നമ്മോടൊപ്പമുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. പഠനവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കൗമാരകാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. എങ്ങനെയാണ് നല്ല ഒരു കരിയർ സെലക്ട് ചെയ്യുക, എങ്ങനെ നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യുക, തൻ്റെ പഠനം എങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അഭിരുചി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ കോഴ്സിന് ചേർക്കാറുള്ളത്. കുട്ടികളുടെ താല്പര്യം, പഠന താല്പര്യം, കുട്ടികളുടെ അഭിരുചി, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രത, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻസ്, ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കാൻ. എന്നാൽ ചില പേരൻസ് കുട്ടികളെ അവരുടെ താല്പര്യമോ അഭിരുചിയോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും മനസ്സിലാക്കാതെ ചില കോഴ്സുകൾക്ക് പറഞ്ഞു വിടാറുണ്ട്. ഇതവരിൽ ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതവരുടെ മനസ്സിനെ തളർത്തി ഒരവസ്ഥയിലേക്ക് അതവരെത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു നിരാശയോടുകൂടി കാണുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സ്കില്ലുകൾ, അവരുടെ നൈപുണികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യ മേഖല കണ്ടെത്തി അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ അഭിരുചിയെ കണ്ടെത്തി പഠനത്തിന് വേണ്ടി രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലാണ്. പഠിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപകർ ശരിയായ രൂപത്തിൽ ക്ലാസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ക്ലാസുകൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ സിലബസ് കൃത്യമായി കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ കുട്ടികൾ അനുഭവിക്കുന്ന റാഗിങ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള തലങ്ങളെ ഉണർത്തുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തി, ഇതൊക്കെ തന്നെ കുട്ടികളിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരിക്കും, സഭാകമ്പം ഉണ്ടായിരിക്കും, ഒരു ഓഡിയൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിലൊക്കെ മടിയുള്ള ചില കുട്ടികളുണ്ടാവും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബ സാഹചര്യമാണ്. വളരെ റിസർവ്ഡ് ആയിട്ട്, റെസ്ട്രിക്റ്റഡ് ആയിട്ട് കുടുംബത്തിൽ വളർത്തപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അപകർഷതാബോധം സ്വയം അനുഭവിക്കുന്ന കുട്ടികൾ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ബുള്ളിയിങ് എന്നാണ് ഇംഗ്ലീഷ് പറയുക, അവർ ഭീഷണിപ്പെടുത്തപ്പെടുമ്പോൾ അതവരുടെ ആത്മധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ചോർത്തിക്കളയുകയും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൗമാരത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ വളരുകയാണ്. വളരുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ കൗമാരത്തിൽ ഇത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം കുട്ടികൾക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ ഇത്തരം കോൺഫ്ലിക്ട്സിനെ അല്ലെങ്കിൽ ചാലഞ്ചുകളെ, ഇത്തരം വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ, നേരിടാൻ കുട്ടികൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ കൗമാരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടിൻ്റെ, ഒരു സുഹൃത്തിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ ചലനങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആത്മസുഹൃത്ത് വേണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഒരേ സെക്സിൽപ്പെട്ട, ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ ആവണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നവർ കണക്കാക്കുകയാണ്. മതപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, മതപരമായിട്ടുള്ള വിലക്കുകൾ അവർ ഇതിൽ പരിഗണിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നത് തൻ്റെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കുട്ടികളിൽ ആൺകുട്ടികളാണുള്ളത്, അപ്പോൾ അവരുമായിട്ട് ബുക്സ് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നോട്ട്സ് ഷെയർ ചെയ്യുന്നു, ഇതൊക്കെ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അതുകൊണ്ട് അവരുമായി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിൽ എന്താണ് പ്രശ്നം? തീർച്ചയായും പ്രശ്നങ്ങളുണ്ട്. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ടാണെങ്കിലും പിന്നീട് അത് ഒരു ലവ് അഫെയറിലേക്ക് പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അങ്ങനെയുള്ള ഒരു സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇസ്ലാം വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഗൈഡൻസ് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. പലപ്പോഴും ഡ്രഗ് അഡിക്ഷൻ പോലെയുള്ള തിന്മകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് അല്ലെങ്കിൽ കാരണമാവുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് ഈ ഫ്രണ്ട് ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ആ ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ആ പ്രായത്തിലുണ്ടാവും. സ്വാഭാവികമായി ഫ്രണ്ട്ഷിപ്പ് സ്വീകരിക്കുമ്പോൾ ആ ഫ്രണ്ട്സുമായിട്ട് കലഹിക്കാനും അല്ലെങ്കിൽ അവരുമായി പിണങ്ങാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ആ ഒരു അറിവ് നൽകുക, ഷെയർ ചെയ്യുക എന്നുള്ളത് പാരൻസിൻ്റെ ബാധ്യതയാണ്. അതായത് വി ഹാവ് ടു ടീച്ച് ഗേൾസ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ടു ഫൈറ്റ് വിത്ത് ഫ്രണ്ട്സ്. സാധാരണ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കലഹിക്കുന്ന ഒരു മോഡിലേക്ക് കൗമാരത്തിൽ കുട്ടികളെത്തും. അപ്പോൾ അവരുമായി പിണങ്ങുന്ന അല്ലെങ്കിൽ കുറച്ച് ദിവസം പിണങ്ങി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസിന് സാധിക്കണം. കാരണം ഫ്രണ്ട് തന്നെ വിളിക്കുന്നില്ല, തനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, തന്നിൽ നിന്ന് ഗിഫ്റ്റ്സ് സ്വീകരിക്കുന്നില്ല, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വലിയ ഗ്ലൂമിനെസ് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട്, നാം വിചാരിക്കുന്നത് പോലെയല്ല ലോകം ചലിക്കുന്നത് എന്നുള്ള ഒരു അറിവ് കൂടി പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഇടപെടലിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ റൈറ്റ് കമ്പനിയിലാണോ, ശരിയായിട്ടുള്ള കമ്പനിയിലാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ലെസ്ബിയനിസം എന്നുള്ള ഒരു ട്രെൻഡ് നമുക്കറിയാം. ആൺകുട്ടികളാണെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗരതി, ഒരേ ലിംഗത്തിൽപ്പെട്ട ആൺകുട്ടിയും തമ്മിലുള്ള സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു, ആ രൂപത്തിലുള്ള രതി വൈകൃതങ്ങളിലേക്ക് അത് നീങ്ങുന്നു. അതുപോലെ പെൺകുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നു. പിന്നീട് ഇത്തരം ലെസ്ബിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിൽ വൈവാഹിക ജീവിതം നയിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ മെൻ്റൽ അറ്റാച്ച്മെൻറ്റും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഒരേ സെക്സിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ടാണ്. ഇത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പ്രായം ചെന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ലെസ്ബിയനിസം എന്താണെന്നോ ഹോമോസെക്സ്വാലിറ്റി എന്താണെന്നോ ഉള്ള അറിവൊന്നുമില്ല. അതുകൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ രണ്ടാളുകൾ കിടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു വചനം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനും അനിയനുമാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാരാണെങ്കിലും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ സൂക്ഷ്മത പുലർത്തേണ്ട രംഗങ്ങൾ ആണത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമാണ്. മറ്റൊന്ന്, ഈ കൗമാരത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം പ്രായപൂർത്തിയാവുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ധർമ്മമാണ്. പല കുടുംബങ്ങളിലും പല രക്ഷിതാക്കളും അതൊക്കെ അവരങ്ങ് പഠിച്ച് ഇരിക്കും എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പ്രീ ഇൻഫോർമേഷൻ കിട്ടാതെ പോകുന്നു. ഇത് വലിയ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പീരീഡ്സിനെ സംബന്ധിച്ച് ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ബയോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ്, തങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മാസമുറയെ സംബന്ധിച്ച്, മെൻസസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ കുട്ടികൾക്ക് ആ പ്രായമാകുമ്പോൾ കിട്ടേണ്ടതുണ്ട്. അവർക്കുള്ള സംശയങ്ങൾ കൃത്യമായി നിവാരണം നടത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഗർഭധാരണം എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്, ഇതിനെ കുറിച്ചൊന്നും ശരിയായിട്ടുള്ള നോളജ് കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് പല രൂപത്തിലും കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജീവിതത്തിലെ ഫാക്റ്റുകളെ കൃത്യമായി ആക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു ഒരു മനോഭാവം കുട്ടികളിൽ നമ്മൾ വളർത്തണം. എല്ലാ മാസവും 5 ദിവസമോ 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ് മെൻസസ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നാച്ചുറലാണ്, പ്രകൃതിപരമാണ്, അത് താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു അറിയിപ്പാണ് അതുകൊണ്ട് തനിക്ക് നൽകപ്പെടുന്നത് എന്ന് ഒരു നാച്ചുറലായിട്ട് അതിനെ റിസീവ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവേണ്ടത്. അതുപോലെ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിനെ എങ്ങനെ നേരിടണം, ഉദാഹരണമായിട്ട് ആദ്യമായി പീരീഡ്സ് ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ആ പീരീഡ്സിനെ എങ്ങനെ നേരിടണം. കാരണം ഒരുപാട് ഉത്കണ്ഠകൾ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നുണ്ട്. വികലമായിട്ടുള്ള, തെറ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുക. അതുകൊണ്ട് അവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് എന്താണ് മെൻസസ് എന്നും, ആ സന്ദർഭത്തിൽ നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നും, അവരുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികളാണ് ഓരോ കുട്ടിയും സ്വീകരിക്കേണ്ടത് എന്നും ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും, ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് ആ പീരീഡ്സിൻ്റെ ഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വയറുവേദന അല്ലെങ്കിൽ ഹെഡേക്ക്, അതുപോലെയുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ശരിയായിട്ടുള്ള ഒരു അവെയർനെസ് അല്ലെങ്കിൽ അവബോധം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് ഇത്തരം ഒരു സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നീങ്ങുന്ന കുട്ടികളാണെങ്കിൽ, മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ, അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, അണ്ടർവെയർ അതുപോലെ തന്നെ നാപ്കിൻസ് ഇതൊക്കെ തൻ്റെ കയ്യിൽ കരുതണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ന് ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവുന്ന, എതിർലിംഗത്തോടുണ്ടാവുന്ന ഒരു വലിയ അട്രാക്ഷൻ ഈ പ്രായത്തിലുണ്ടാവും. അതായത് കൗമാരത്തിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു വലിയ അട്രാക്ഷൻ, ആകർഷണം ഉണ്ടാവും. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ആ ഒരു ആകർഷണീയതയെ എല്ലാം ലവ് അഫെയറായിട്ട് വ്യാഖ്യാനിക്കാതെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ കൊടുക്കണം. പലപ്പോഴും കൗൺസിലിങ്ങിൽ കുട്ടികൾ പറയുന്ന ഒരു പരാതി, എൻ്റെ ഉപ്പയോടും ഉമ്മയോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെ ചൊല്ലി എന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കുട്ടി ലവ് ലെറ്റർ തന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു മെസ്സേജ് അയച്ചു, ഈ വിഷയം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാരൻസിനോട് തുറന്ന് പറഞ്ഞു. പിന്നീട് പാരൻസ് ആ കാര്യം ചൊല്ലി അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ഹറാസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അത് എങ്ങനെ നേരിടണം എന്നുള്ള അറിവില്ല. അതുകൊണ്ട് പ്രായം ചെന്ന മുതിർന്ന ആളുകൾ, പക്വതയുള്ളവർ, ഒപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണീയത എന്നുള്ളത് പ്രായത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക. രണ്ട്, അത്തരം സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രീതികൾ എന്താണ്, അല്ലെങ്കിൽ സമീപനം എന്താണ്? ശരിയായ രൂപത്തിൽ ടച്ച് ചെയ്യാനും സ്പർശിക്കാനും അത്തരത്തിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക്, ശാരീരികമായിട്ടുള്ള സാമീപ്യത്തിലേക്ക് എത്താനും ശ്രമിക്കുമ്പം വട്ട് ഈസ് ഡു ആൻഡ് വട്ട് ഈസ് ഡോൺ, എന്താണ് ശരി എന്താണ് തെറ്റ്, ചെയ്യാൻ പാടുള്ളത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി അസർട്ടീവായിട്ട് വ്യക്തമാക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിയന്ത്രണ രേഖകൾ കൃത്യമായിട്ട് പാരൻസ് പറഞ്ഞു കൊടുക്കാത്തതാണ്. പിന്നെ കുട്ടികളെ കാര്യമായി നമ്മൾ പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തി തന്നോട് അത്തരത്തിലുള്ള ആകർഷണീയതയും താല്പര്യവും കാണിക്കുമ്പോൾ നോ പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും, ജീവിതത്തിൽ കൂടുതൽ അടുത്ത് അത്തരത്തിലുള്ള ഇടപെടലിലേക്ക്, പ്രത്യേകിച്ച് സെക്സ്വലായിട്ടുള്ള ഇൻ്റർകോഴ്സിലേക്കും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന സീരിയസ് കോൺസിക്വൻസസ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഗർഭധാരണം അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അവബോധം കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് റൊമാൻസ്, എന്താണ് സെക്സ്, എന്താണ് പ്രണയം, എന്താണ് ലൈംഗികത, ഇതൊന്നും തന്നെ കുട്ടികൾക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ എ ടു സെഡ് അവരുടെ പ്രായമനുസരിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ധർമ്മമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതൊക്കെ കുട്ടികളെ

0: ഇന്ന് സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ വീണ്ടും ഒരുമിച്ച് കൂടുകയും സംവദിക്കുകയും ചെയ്യുന്നു. ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടത് മാറുന്നുണ്ട്. കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത് ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളും അവളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പാണ്. കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം പരാജയമാണ്. ആ പരാജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ വേറെയുണ്ട്. എന്നാൽ പിന്നീട് സംഗതികൾ വഷളാവാൻ കാരണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ സ്കൂളിൽ പഠിച്ച സന്ദർഭത്തിലുള്ള ഒരു പ്രണയം, ആ പ്രണയം വീണ്ടും പുനർജനിക്കാൻ ഹേതുവായത് വാട്സപ്പ് കൂട്ടായ്മയാണ്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടുള്ള, ഉമ്മയായിട്ടുള്ള ഈ പെൺകുട്ടി ഈ പുരുഷനുമായിട്ട് നിരന്തരം ഫോണിൽ കൂടി ചാറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചായി ഇന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് കൗമാരത്തിൽ എത്തുന്ന കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഉപയോഗപ്പെടുത്തുന്നത്? പ്രത്യേകിച്ച് ഒരിക്കലും കാണാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എഡിക്ഷൻ തലത്തിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പോണോഗ്രാഫി സൈറ്റ്സ്. പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരമായി നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോസ് ദർശിക്കുകയും ആ ഒരു തലത്തിൽ അവർ അതിൻ്റെ എഡിക്ഷനിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് പെൺകുട്ടികളും ഇത് ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ എത്തിപ്പെട്ട് അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഓൺലൈൻ വയലൻസാണ്. അതായത് TVയിലും വീഡിയോ ഗെയിംസിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾ ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക്, അല്ലെങ്കിൽ വളരെ വയലൻ്റായി പെരുമാറുന്നതിലേക്ക് എത്തിക്കുന്നു. പ്രത്യേകിച്ച് PUBG പോലെയുള്ള വീഡിയോ ഗെയിംസ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, അത് കൗമാരത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, കാണുന്നതോടുകൂടി അതവരുടെ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുകയും അങ്ങേയറ്റം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അവരുടെ മനസ്സ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കുട്ടികൾക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം, പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാര്യങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, ഇതിലൊക്കെ തന്നെ വീഴ്ചകൾ വരികയാണ്. കാരണം വളരെ സാഹസികമായിട്ടുള്ള രംഗങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ബാലൻസിനെയും അതുപോലെ തന്നെ അവളുടെ തുലനാവസ്ഥയെയും അത് ബാധിക്കുന്നു. അത് അവരിൽ വികലമായിട്ടുള്ള ചിന്തകൾ സമ്മാനിക്കാനും അവരുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കാനും പോകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൗമാരം എന്നുള്ളത് കാറ്റും കോളും നിറഞ്ഞ പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൈബർ എഡിക്ഷൻ, ആ സൈബർ എഡിക്ഷൻ തലത്തിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെ ബാധിക്കും. അപ്പോൾ ആ പഠനം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോളേജിലോ സ്കൂളിലോ ഒന്നും ചേർത്തിട്ടൊരു കാര്യമില്ല. കാരണം കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള താല്പര്യവും ആ ഒരു പിന്നെ മുൻഗണനയും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാരൻസ് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് പഠനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: താങ്ക് യു സർ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത ഏറെയാണല്ലോ. ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ?
0: വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. കൗമാരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് എഡിക്ഷൻ. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഡ്രഗ് അബ്യൂസിലേക്ക് നീങ്ങുന്നത്.

0: നമുക്കറിയാം പഠനം എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ് എന്ന് പറയാറുണ്ട്. വിജയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറുക്കുവഴികളില്ല. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമിൻസിന് വേണ്ടി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുകയാണ്. അവരെന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന സന്ദേശം, മെസ്സേജ്, നീ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ബൂസ്റ്റ് യുവർ മെമ്മറി ഓർ ഇറ്റ് ഇൻക്രീസസ് യുവർ മെമ്മറി പവർ, യു വിൽ ബി മോർ എനർജറ്റിക്, നീ കൂടുതൽ എനർജറ്റിക് ആവും, വളരെ കാര്യക്ഷമതയോടുകൂടി പഠനത്തെ നിലനിർത്താനും കാര്യങ്ങൾ സുന്ദരമായി ചെയ്യാനും നിനക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്ന മേഖലയാണ് ഡ്രഗ്സ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം ഡ്രഗ്സ് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ കഞ്ചാവട്ടെ, ഹാൻസാവട്ടെ, ക്രിസ്റ്റലാവട്ടെ, ഏത് മാരകമായിട്ടുള്ള ഡ്രഗ്സാണെങ്കിലും തുടങ്ങുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നീട് അത് കൈവിട്ട് പോവുകയാണ്. ഈ അടുത്ത് ഒരു ഡ്രഗ് അഡിക്റ്റിനെ കൗൺസിൽ ചെയ്ത ഘട്ടത്തിൽ അവൻ പറഞ്ഞു, അവനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള മെറിറ്റൽ ലൈഫ് പരാജയത്തിലേക്ക് പോയ ഘട്ടത്തിൽ ഏതോ ഒരു വ്യക്തി അയാളോട് പറഞ്ഞു, നീ ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ സാധിക്കും. മറ്റൊന്ന്, നിനക്കുള്ള ലൈംഗികമായിട്ടുള്ള പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് ഇത് എന്നുള്ള വ്യാജേനയാണ് ഈ ക്രിസ്റ്റൽ എന്ന ലഹരി ഈ പയ്യന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവനത് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച ആദ്യ നാളുകളിൽ ജോലിസ്ഥലത്താണെങ്കിലും തൻ്റെ ബെഡ്റൂമിലാണെങ്കിലും തൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ അവന് ആദ്യ നാളുകൾ സാധിച്ചു. പിന്നീട് അതിന് അവൻ എഡിക്റ്റഡ് ആവുകയും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, ഇതുണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ, കുടുംബപരമായിട്ടുള്ള നഷ്ടങ്ങൾ എന്താണ് എന്ന് ആരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. അവരുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മതപരമായിട്ടുള്ള ജീവിതത്തെയും പാടെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഡ്രഗ്സ്. ഇന്ന് കോളേജുകളിൽ, പ്രൊഫഷണൽ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി ഡ്രഗ് മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ബിസിനസ് കൂടിയാണ്. വലിയ മാഫിയകൾ അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കരിയേഴ്സായി ഉപയോഗപ്പെടുത്തുന്ന നിഷ്കളങ്കരായിട്ടുള്ള നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ്. പെൺകുട്ടികളെ ഇത്തരം ഒരു ഗാങ്ങിലേക്ക് ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലഹരി നുണയുന്ന പെൺകുട്ടികൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് അത് അതിൻ്റെ വാഹകരായിട്ട് ഈ പെൺകുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഇന്ന് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളത്. അതായത് ലഹരി ഉപയോഗം, അത് ഹാൻസാവാം, കഞ്ചാവാകാം, ഹീറോയിൻ ആവാം, ക്രിസ്റ്റലാവാം, മാരകമായിട്ടുള്ള പല മരുന്നുകളും ഇന്ന് വിപണിയിലുണ്ട്. അത് സ്വായത്തമാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതെല്ലാം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ അറിവ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള മാരക ലഹരി ഉൽപ്പന്നങ്ങൾ ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയെ, ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുകയും അവൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുകയും അവൻ പാടെ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുള്ളത് ഒരു വസ്തുതയാണ്. കോഴിക്കോട് കുതിരവട്ടം എന്ന് നമ്മൾ അറിയപ്പെടുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരുപാട് കേസുകൾ, എൻ്റെ ലൈവായിട്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ഒത്തിരി കേസുകൾ ഡി എഡിക്ഷൻ കേസുകളായിട്ട് അവിടെ ഉണ്ട്. എന്നാൽ ലഹരിയിൽ നിന്ന് മോചനം തേടുന്ന ആളുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ആ ലഹരി മുഖേന ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് മോചനം തേടുക എന്ന് പറയുന്നത് വളരെ റിസ്കിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സ്ഥിരമായിട്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതവരിൽ ഉണ്ടാക്കുന്നത്. ഇതവർക്ക് മാനസിക ജന്യമായ രോഗങ്ങൾ, സൈക്കോളജിക്കൽ അല്ല, സൈക്കാട്രിക് ഡിസീസ്, സൈക്കാട്രിക് ഇൽനെസ്സാണ് ഉണ്ടാക്കുക. ഭ്രാന്തിലേക്കാണ് കുട്ടികൾ എത്തിപ്പെടുക. അതുകൊണ്ട് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം വളരെ നേരത്തെ കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ് എന്നാണ് സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
1: ഇത്രയും നേരം വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി സർ. ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ KP സാദാണ്. അദ്ദേഹം നമ്മളോട് പങ്കുവച്ച വിഷയം കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതായിരുന്നു. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: മഷാല്ലാ, അൽഹംദുലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂട് ധാരാളം ശ്രോതാക്കൾക്ക് വളരെയധികം മനസ്സിന് കുളിർമ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളിലൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ചകൾ കൊണ്ടുവരികയും ധാരാളം ആളുകൾക്ക് അത് വളരെയധികം ആശ്വാസം നൽകുകയും ചെയ്ത പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിൻ്റെ ഭാഗം രണ്ടാണ്.
3: പ്രൊഫസർ KP സായദാണ് നമ്മളോട് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുസക്ക, ഇനിയൊരു ഇടവേള കൊടുത്താലോ.
2: ഇൻഷാല്ലാ, നമുക്ക് മറ്റൊരു ഇടവേളയിലേക്ക് പോകാം.
4: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം, വിസ്ഡം ഡയലോഗ് TV.
2: ഇനി പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ.
3: അൽ ഉസൂലിൽ പതിവ് പോലെ നമ്മളോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ചേരുകയാണ്. ഹദീസിൻ്റെ നിദാന ശാസ്ത്രങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടത്. അതിൻ്റെ സാങ്കേതിക പദങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടുവന്നിരുന്നത്.
2: ലൈഫായ ഹദീസുകൾ എന്നതിൻ്റെ ഭാഗം രണ്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ കേൾക്കാം.
5: അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിയുന്നത്ര പാലിക്കണം എന്ന് ഉണർത്തുകയാണ്. ഹദീസുകൾ ദുർബലമായ ഹദീസുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഹദീസ് ഏതൊക്കെ രീതിയിൽ ദുർബലതകൾ കടന്നു വരാം, പല രീതിയിൽ കടന്നു വരാം, ആ രീതികളെക്കുറിച്ചാണ് ഇനിയുള്ള നമ്മുടെ ചർച്ചകൾ നീങ്ങുന്നത്. അതിലൊന്നാമത്തെ രീതി, ഹദീസിൻ്റെ സനദിൽ നിന്ന് ഏതെങ്കിലും റാവിമാർ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണത്താൽ ഹദീസുകൾ ദുർബലമാവുക. അഥവാ അൽ മർദൂദു ബിസബബി സഖ്തി മിനൽ ഇസ്നാദ്, സനദികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വീണുപോയതിൻ്റെ കാരണത്താൽ ഹദീസുകൾ റദ്ദ് ചെയ്യപ്പെടുന്ന അവസ്ഥ. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുറാദു ബിസഖ്തി മിനൽ ഇസ്നാദ്, സനദിൽ നിന്ന് മുറിഞ്ഞു പോവുക എന്നതുകൊണ്ട് ഉദ്ദേശം ഇൻഖിതാഉ സിൽസിലത്തിൽ ഇസ്നാദ്, സനദിൻ്റെ കണ്ണി മുറിയുക, ബിസുഖൂത്തി റാവിൻ ഔ അക്സറ, ഒന്നോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ റാവിമാർ വീണുപോയതിൻ്റെ കാരണത്താൽ മുറിഞ്ഞു പോവുക. അമദൻ മിമ്പഅദു റുവാത്ത്, ചില റാവിമാർ അത് മനഃപൂർവ്വം മുറിച്ചതായിരിക്കാം. ഔ അൻ ഗൈരി അമദിൻ, ചില ആളുകൾ മനഃപൂർവ്വമല്ലാതെ മുറിഞ്ഞു പോയതായിരിക്കാം. അത് അവ്വലു സനദിൽ നിന്നുണ്ടാകാം, അവസാനത്തിൽ നിന്നുണ്ടാകാം. ഔ മിൻ അസ്നാഇഹി, അതിൻ്റെ ഇടയിൽ നിന്നുണ്ടാകാം. സുഖൂത്തൻ ലാഹിറൻ ഔ ഖഫിയൻ, പ്രകടമായ രീതിയിൽ കടഞ്ഞു പോയിരിക്കാം. വളരെ അന്തർലീനമായ ഗോപ്യമായ രീതിയിലുള്ള കളവഞ്ഞു പോകലുമുണ്ടാകാം. ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ഹദീസുകൾ വന്നാൽ അത് ദുർബലമാകും. അത് പല രീതിയിലുണ്ട്. അഥവാ ഒന്നാമത്തത്, ഹദീസിൻ്റെ സനദിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകലാണ്. ആ കൊഴിഞ്ഞു പോകുന്ന രീതി പല രീതിയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അത് സംഭവിക്കാം. ഒന്ന്, അതിൻ്റെ രീതി പറയുകയാണെങ്കിൽ അസഖ്തുല്ലാഹിർ, പ്രകടമായ രീതിയിൽ തന്നെ ഹദീസിൻ്റെ സനദിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവുക. വഹാദൻ നൗ മിനസ്സഖ്ത് യസ്തരിഖു ഫീ മഅരിഫത്തിഹി അലൈമ വഗൈരിഹി മിനൽ മുസ്തഅലീന ബിഉലൂമിൽ ഹദീസ്, പ്രകടമായ രീതിയിൽ ഹദീസിൻ്റെ സനദിൽ നിന്ന് ഒരാൾ കളഞ്ഞു പോയാൽ അത് ഹദീസിൻ്റെ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം കരസ്ഥമാക്കിയ മുഹദ്ദിസുകൾക്കും അത് മനസ്സിലാകും. അതല്ല ഹദീസുമായി ബന്ധപ്പെടുന്ന സാധാരണക്കാരായ ഒരു ത്വാലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അവരത് മനസ്സിലാകും. വയരിഫു ഹാദ അസ്ഖ്ദ മിൻ അദമി തലാഖി ബൈന റാവി വശൈഖിഹി ഇമാലി അന്നഹു ലം യുദ്രിക അസ്റഹു ഔ അദർക അസ്റഹു ലക്കിൻ ലം ഇജ്തമ ബിഹി, പല രീതിയിലുണ്ടാകാം ഈ കളഞ്ഞുപോക്ക് അല്ലെങ്കിൽ കണ്ണിമുറിയൽ. അത് രണ്ട് റാവിമാർ അഥവാ ശൈഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തൻ്റെ ശേഖിൽ നിന്ന് തൻ്റെ ശേഖിലേക്ക് ചേർത്തി പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ശേഖിനെ കാണാത്തത് കൊണ്ട് കടഞ്ഞു പോകാം. അതല്ലെങ്കിൽ ഒരേ സമകാലികരായ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്, പക്ഷേ അവർ രണ്ടുപേരും കണ്ടതായിക്കൊണ്ട് രേഖകളൊന്നുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അവർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ, രോഗം പരിഗണിക്കപ്പെടാവുന്നതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ബാഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഹദ്ദിസിനെ സംബന്ധിച്ചിടത്തോളം, ഈ റാവിമാരുടെ ജനന തീയതികളും മരണത്തീയതികളും അവരുടെ യാത്രകളും അവരുടെ സമയങ്ങളും അവർ ജീവിച്ച നാടുകളുമൊക്കെ വളരെയധികം പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചതിനു ശേഷം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമമായ തീരുമാനം പറയാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഓരോ റാവിയും വ്യത്യസ്തമായ നാടുകളിൽ എത്ര പ്രാവശ്യം സഞ്ചരിച്ചു എന്ന് പറയാൻ കഴിയില്ല, കേരളത്തിൽ അതിന് പുറത്തും. അതുകൊണ്ട് തന്നെ ഓരോ റാവിയും ആ നാട്ടിൽ ഏതൊക്കെ, അയാൾ ജീവിച്ച നാട്ടിൽ ഏതൊക്കെ പണ്ഡിതന്മാരെ കണ്ടു, ഏതൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് അയാൾ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നെല്ലാം കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ വിഷയം അതൊരു മഹാ സമുദ്രമാണ്. അതിലേക്ക് ഇറങ്ങിയവർ, ആഴിയിൽ ഊളിയിട്ടിറങ്ങിയവർ വളരെ ചുരുക്കം മാത്രമേ ലോകത്ത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വളരെ എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റാവി മറ്റൊരു റാവിയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം മതിയാകും നമുക്കിന്ന്. അതിനുള്ള ഗ്രന്ഥങ്ങളും ആധുനിക സൗകര്യങ്ങളും ആൾബലവും എല്ലാം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് മതിയാകും. അതേസമയം ഒരു ബാഹ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലേക്ക് തീർച്ചയായും മടങ്ങേണ്ടി വരും. അപ്പോൾ സനദിൽ നിന്ന് ആളുകൾ കടഞ്ഞു പോവുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടമായ രീതിയിൽ തന്നെ കളഞ്ഞു പോകുന്നതിന് നാലായിട്ടാണ് പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ മുഅല്ലഖ് എന്ന് പറയും, അഥവാ വിശദമായ രീതികൾ ഇൻഷാല്ലാ ശേഷം നമുക്ക് വിശദീകരിക്കാം. സനദിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് പൂർണ്ണമായോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളോ അതല്ലെങ്കിൽ സഹാബി വരെയുള്ള ആളുകളൊക്കെ മനഃപൂർവ്വം കളഞ്ഞു പോയതോ അതല്ലെങ്കിൽ മുഹദ്ദിസ് തൻ്റെ ഗ്രന്ഥത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കളഞ്ഞതോ ആയിരിക്കാം. ഏതോ ആവട്ടെ, അതും ദുർബലമായ ഹദീസിൻ്റെ ഗണത്തിലാണ് വരിക. മുർസൽ എന്ന് പറഞ്ഞാൽ ഒരു താബിഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾ. അവിടെ സ്വഹാബിമാർ കളഞ്ഞു പോയിട്ടുണ്ടാകാം, അതൊരാളാകാം രണ്ടാളാകാം, ഒക്കെ സംഭവ്യമാണ്. മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ സനദിൽ നിന്ന് രണ്ടോ അതല്ലെങ്കിൽ അധികം ആളുകളോ തുടർച്ചയായിക്കൊണ്ട് കൊഴിഞ്ഞു പോകുന്നതിനാണ് പറയാം. മുൻഖതി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഹദീസുകളുടെ സനദുകൾ എവിടെയാണ് മുറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ച് നൽകുന്ന അല്ലെങ്കിൽ മുറിഞ്ഞ ഹദീസുകൾക്കാണ് മുൻഖത്തിഅ എന്ന് പറയുക. ഈ നാല് അഥവാ മുഅല്ലഖ്, മുർസല്, മുഅല്ലൽ, മുൻഖത്തിഅ, ഈ നാല് കാര്യങ്ങളും ളാഹിറായ അഥവാ ഹദീസിൻ്റെ സനദിൽ നിന്ന് സഖത്ത് ളാഹിറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വേഗത്തിൽ ഒരു ബാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ റിജാലിൻ്റെയും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അവന് വേഗത്തിൽ ഓർമ്മിച്ചെടുക്കുവാനും കാര്യങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും. ഇനി സഖത്തുൽ ഖഫിയ്, പ്രകടമായി കാണാത്ത രീതിയിലുള്ള വീഴ്ചകൾ സനദിൽ സംഭവിക്കാം, അഥവാ മുദല്ലസ് പോലെ, അതുപോലെ തന്നെ മുർസൽ ഖഫിയ പോലെ. ഇതൊന്നും ഒരു സാധാരണ ബാഹിസോ അല്ലെങ്കിൽ ഒരു കേവലം താലിബുൽ ഇൽമോ കണ്ടെത്തുകയില്ല, അവർക്കതിന് സാധിക്കുകയും ഇല്ല. വിശാലമായ അർത്ഥത്തിൽ ഗ്രന്ഥങ്ങളുടെ പരിചയവും അറിവും വിനയവും എല്ലാം ഒത്തിണങ്ങിയ പണ്ഡിതന്മാർക്കാണ് ഇത് തീരുമാനിക്കുവാനുള്ള അർഹതയുണ്ടാവുക. അതിലൊന്ന് മുദല്ലസാണ്. ശേഷം വിശദീകരണങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ഷേഖിനെ വിട്ടുകൊണ്ട് ഷേഖിൻ്റെ ഷേഖിൽ നിന്നോ അതല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരന് അഥവാ തൻ്റെ ശിഷ്യനോ ഉസ്താദിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിട്ടുകൊണ്ട് ഉള്ള ഹദീസുകൾക്കാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. അപ്പോൾ ചുരുക്കത്തിൽ നാല് ഹദീസുകളുടെ ഇനങ്ങൾ ളാഹിറായതും രണ്ടെണ്ണം ഖഫിയായതുമാണ് ഹദീസിൻ്റെ സനദിലുണ്ടാകുന്ന സഖത്തുകൾ അഥവാ ഹദീസിൻ്റെ കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ അങ്ങനെയാണ്. മൊത്തത്തിൽ ആറ് രീതിയിലാണ് ഇത് വീഴ്ചകൾ വരിക. അതിലൊന്ന് മുഅല്ലഖാണ്. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ അല്ലഖ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു എന്നാണ് അർത്ഥം. അതിൻ്റെ ഇസ്മു മഫ്ഊലാണ് മുഅല്ലഖ്. ഇവിടെ ഹദീസിൻ്റെ ആദ്യത്തിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ അധികമോ ആളുകൾ പോകുന്നതിനാണ് ഇത് സാധാരണയായി പറയാറുള്ളത്. വസുമി ഹാദ സനദു മുഅല്ലഖൻ ബിസബബി ഇത്തിസാലിഹി ബിൽ ജിഹത്തിൽ ഉല്യ ഫഖത്ത്. ഇവിടെ മുഅല്ലഖ് അഥവാ കെട്ടിത്തൂക്കിയിട്ടത് എന്നർത്ഥം വരുമ്പോൾ ഈ ഹദീസിൻ്റെ സനദിന് ആകെയുള്ള പിടുത്തം സനദിൽ മുഗൾ ഭാഗത്ത് മാത്രമാണ്, ബാക്കിയുള്ളതിലൊന്നും ഇതിന് പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ സനദിൻ്റെ മുഗൾ ഭാഗത്തുള്ളതുമായി കൊണ്ട് ബന്ധപ്പെടുക എന്ന അർത്ഥത്തിൽ മുഅല്ലഖ് ഒരു കെട്ടിത്തൂക്കിയിടപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഈ ഹദീസുകൾക്ക് മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയാം. അതിൻ്റെ അടിഭാഗം ഇൻഖിത്താഅാണ്, മുറിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായി കൊണ്ട് മടിയും മുറിവും മുകളിൽ ഒരു കൊളുത്തും ഉണ്ടാവുകയും അപ്പോൾ ആ അർത്ഥത്തിൽ കൊളുത്തി ഇടപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് മുഅല്ലഖ്. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹുദിഫ മിൻ മബ്ദഇ ഇസ്നാദിഹി റാവിൻ ഫഅക്സറ അല തവാലി. തുടർച്ചയായി ഒന്നോ അതിലധികമോ റാവിമാർ കളഞ്ഞു പോയ ഹദീസുകൾക്കാണ് സാധാരണ മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയുക. അതിൻ്റെ രൂപം ഇതാണ്, അഥവാ ഒരു ഹദീസിൽ സനദ് നമ്മൾ ഉദ്ധരിക്കുന്നു, സുമ്മ യുഖാൽ, അതിൻ്റെ സനദിൽ ആരെയും നമ്മൾ പറയുന്നില്ല. നേരിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നേരിട്ട് പറയുന്നു. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തേത്, ഒരു സഹാബിയെ മാത്രം പറയുന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും കളഞ്ഞ് സഹാബി അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് സഹാബിയെ മാത്രം പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരെയും വിട്ടുകളയുന്ന രീതി, ഇതും യഥാർത്ഥത്തിൽ മുഅല്ലഖാണ്. അതിനൊരു ഉദാഹരണമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹുൽ ഉദ്ധരിച്ച ഒരു ഹദീസ്. വഖാല അബു മൂസ ഖത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ബതൈഹി ഹീന ദഖല ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കയറിയപ്പോൾ പ്രവാചകൻ തൻ്റെ രണ്ട് തൊടഭാഗവും കാലിൻ്റെ തൊടഭാഗം മറച്ചു എന്ന് പറയുന്ന ഹദീസ് അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇതിൽ നിന്ന് നേരിട്ട് ഉദ്ധരിക്കുകയാണ്. അതിൽ സനദുകളൊന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മുഅല്ലഖാണ് നമുക്ക് പറയാം, ബാക്കിയുള്ള സനദും കൊടുക്കാത്തതുകൊണ്ട്. മുഅല്ലഖായ ഹദീസുകളുടെ ഹുക്കും അത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. കാരണം ഒരു ഹദീസ് സ്വഹീഹാകാൻ വേണ്ട കാരണമാണ് അതിൻ്റെ ഇത്തിസാലു സനദ്. സനദുകൾ കുറവയൊത്തതാകണം, സനദുകൾ കൂടിച്ചേർന്നതാകണമെന്ന്. പക്ഷേ ഇവിടെ സനദുകൾ ഒന്നടങ്കം കളയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് സ്വഹീഹായി പരിഗണിക്കുക സാധ്യമല്ല, അത് ളഈഫിൻ്റെ ഗണത്തിലാണ് പെടുത്തുക. അതേസമയം ഇത്തരത്തിലുള്ള മുഅല്ലഖാത്തുകൾ, മുഅല്ലഖായ ഹദീസുകൾ ബുഖാരിയിലോ മുസ്ലിമിലോ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വിധി? അതിന് മറ്റൊരു വിധിയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മുഅല്ലഖിൻ്റെ വിധി ളഈഫാണെങ്കിലും സ്വഹീൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും അഥവാ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഞങ്ങൾ കൊണ്ടുവരികയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചിട്ടുള്ള ഗ്രന്ഥകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലാണ് ഇത്തരത്തിലുള്ള മുഅല്ലഖകൾ കടന്നു വന്നതെങ്കിൽ അതിൻ്റെ വിധി ഒന്ന് വേറെയാണ്. അത് രണ്ട് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ മുഅല്ലഖായി കൊണ്ടുവരുന്ന ഹദീസിൽ സീഗത്തുൽ ജസ്മിൻ്റെ സീഗകളാണെങ്കിൽ, അഥവാ ഖാല പറഞ്ഞു, ദക്കറ സ്മരിച്ചു, ഹക്ക പറഞ്ഞു കൊടുത്തു എന്നിങ്ങനെയുള്ള ജസ്മിൻ്റെ ഉറപ്പിച്ചു പറയുന്ന സീഗകളാണുള്ളതെങ്കിൽ അതിൻ്റെ വിധി സ്വഹീഹാണ് എന്നതാണ്. അതേസമയം തംബ്രീദിൻ്റെ സീഗകളാണ്, ഖീല ദുക്കിറ ഹുക്കിയ അങ്ങനെ പറയപ്പെടുന്നു എന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് സ്വഹീഹാണെന്ന് പറയാൻ പറ്റില്ല. അത് ബുഖാരിയിലുള്ളതാണെങ്കിലും ശരി, മുഅല്ലഖാണെങ്കിൽ അത് സ്വഹീഹാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മുഅല്ലഖുകളായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും അടക്കമുള്ള ഇത്തരത്തിലുള്ള ഹദീസുകൾ എന്തിനാണ് മുഹദ്ദിസുകൾ തഅലീഖായി കൊടുക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സഹീൽ ബുഖാരിയിലെ തഅലീഖാത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സ്ഥലത്ത് മുഅല്ലഖായി കൊടുത്ത ഹദീസുകൾ പലപ്പോഴും അതേ സഹീൽ ബുഖാരിയിൽ തന്നെ മറ്റു സ്ഥലത്ത് മൗസൂലായി അഥവാ മുസ്നദായി പൂർണ്ണമായ സനദോടുകൂടി തന്നെ കൊടുത്തതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു സ്ഥലത്ത് പൂർണ്ണമായും സനദോടുകൂടി കൊടുത്ത ഹദീസുകൾ മറ്റൊരു സ്ഥലത്ത് ഇമാം ബുഖാരി ചിലപ്പോൾ അതിനെ ഇഖ്തിസാർ ചെയ്യാൻ, ആവർത്തനം ഒഴിവാക്കി ചുരുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ചിലപ്പോൾ മുഅല്ലഖുകളായി കൊടുത്തേക്കാം. ബുഖാരിയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുക സാധ്യമാണ്. രണ്ടാമത്തൊരു കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് സഹീൽ ബുഖാരിയിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ അദ്ദേഹം വച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് ചിലപ്പോൾ തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിദിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റിയ ദർജയിൽ എത്തിയിട്ടുണ്ടാവുകയില്ല ഇമാം ബുഖാരിയുടെ ദൃഷ്ടിയിൽ. സ്വാഭാവികമായിക്കൊണ്ടും ആ ഹദീസ് ഇവിടെ ആ ബാബുമായി ബന്ധപ്പെട്ട്, അധ്യായവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്വീകരിക്കൽ വളരെ അത്യാവശ്യമായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇമാം ബുഖാരി അത്തരം ഹദീസുകളെ ചിലപ്പോൾ മുഅല്ലഖുകളായി കൊണ്ടുവരാറുണ്ട്. അത് ദുർബലമായതുകൊണ്ടല്ല, നേരെ മറിച്ച് സ്വഹീഹുൽ ബുഖാരിയിൽ വെക്കുവാൻ മാത്രമുള്ള സിഹത്തും ഖുവത്തും ആ ഹദീസിന് എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്. മൂന്നാമത്തൊരു കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത അത് കേവലം ഒരു ഹദീസ് ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് അതിൽ ഫിഖ്ഹിയായ ചർച്ചകളുണ്ട്, അദബിയായ ആദാബുകളെക്കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്, ചരിത്രപരമായ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ട് ഉള്ള ഒരു ബൃഹത്തായ എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒന്നാണ് ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ ഒരു പതിവ് എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു അധ്യായം കൊടുക്കും, പിന്നെ അതിന് ശേഷം ഉപ അധ്യായങ്ങൾ അഥവാ ബാബുകൾ കൊടുത്തതിന് ശേഷം ആ ബാബുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആയത്തുകളോ ഹദീസുകളോ ഉണ്ടെങ്കിൽ അതവിടെ സൂചിപ്പിക്കുക എന്നുള്ളത് ഇമാം ബുഖാരിയുടെ ഒരു സമ്പ്രദായമാണ്. അങ്ങനെ സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ സഹീൽ ബുഖാരിയിൽ വെക്കാൻ പറ്റാത്ത ഹദീസുകളുണ്ടാക്കാം. പക്ഷെ ആ വിഷയസംബന്ധിയായി ഏറ്റവും യോജിക്കുകയും കാര്യങ്ങൾ നമുക്ക് വിശദീകരണത്തോടുകൂടി നൽകാൻ സഹായിക്കുകയും ചെയ്യുന്ന ചില ഹദീസുകളോ സഹാബിമാരുടെ തഫ്സീറുകളോ പ്രവാചകൻ്റെ ഭാര്യമാരുടെ വിശദീകരണങ്ങളോ അതല്ലെങ്കിൽ ആ സഹാബി നേരിട്ട് കണ്ട സംഭവങ്ങളോ ഒക്കെ ആയിരിക്കാം അയാൾക്ക് പറയാനുണ്ടാവുക. സ്വാഭാവികമായിക്കൊണ്ടും അതിലൊരു ആവർത്തനം ഒഴിവാക്കുവാനും ബുഖാരിയുടെ ആ ഷർത്തിൻ്റെ നിബന്ധന പൂർത്തീകരിക്കുവാനും വേണ്ടി ചിലപ്പോൾ ഇത്തരത്തിലുള്ള മുഅല്ലഖളായ ഹദീസുകൾ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിക്കുവാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീൽ ബുഖാരി പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുക സാധ്യമാണ്. ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥങ്ങളിലും വളരെ അപൂർവമായി ഇത് കാണാവുന്നതാണ്. പക്ഷേ ബുഖാരിയുടെ ഗ്രന്ഥങ്ങളിൽ അത് സർവ്വസാധാരണയായിക്കൊണ്ട് കാണപ്പെടുന്നതാണ്. മുസ്ലിമിൻ്റെ ഹദീസിൽ അത്ര തന്നെ ഇത്തരത്തിലുള്ള മുഅല്ലഖൾ കാണപ്പെടുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള ആയുരാരോഗ്യം തന്ന് അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിൽ നമ്മളോട് സംസാരിച്ചു. ബാറക്കല്ലാഹു ഫീ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലഈഫായ ഹദീസുകളുടെ അതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്നത്തെ അൽ ഉസൂലിൽ കേട്ടത്. അപ്പോൾ ഇത് നമ്മൾ കോഴ്സായി തന്നെ പഠിക്കേണ്ട, എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ട രൂപത്തിൽ വളരെ ഗഹനമായ ചർച്ചകളാണ് ഇത്തരം എപ്പിസോഡുകളുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം പ്രോഗ്രാമുകൾ റേഡിയോയിലുണ്ട്. മതപരമായ അടിത്തറകൾ ഏറ്റവും സാധാരണക്കാരൻ്റെ ഭാഷയിൽ കൂടുതൽ അറബി വാക്കുകൾ ഉപയോഗിക്കാതെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറബിയിൽ പറഞ്ഞുകൊണ്ട് ബാക്കി മലയാളത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് റേഡിയോ അതിൻ്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിക്കുകയാണ്. മതപഠനത്തിൻ്റെ ബാധ്യതാ നിർവഹണത്തിന് സഹായിക്കുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ പീസ് റേഡിയോയിലുണ്ട്. അതിൻ്റെ പിന്നെ അന്നൂർ പ്രോഗ്രാം അതിൻ്റെ കോഴ്സായി തന്നെ ഖുറാൻ പഠനത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ അവർ അതും കോഴ്സായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രകാശതീരം എന്ന പേരിൽ വളരെ ആഴമേറിയ ചർച്ചകൾ നമ്മൾ നടത്താറുണ്ട്. പിന്നെ റേഡിയോയിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി പിന്നെ പ്രാമാണികമായ അവതരണ രീതികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും റേഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നമ്മൾ ശരിയായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക.
2: അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള പലപ്പോഴും പല ലൈഫായ ഹദീസുകൾ വെച്ചിട്ട് ചില ആളുകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ പലപ്പോഴും അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് സ്വയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ബോധ്യപ്പെടാൻ കൂടി നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ.
3: ഓക്കെ, ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
4: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده رسله

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തു ഇബ്രാഹിമിലെ 5-ാം വചനം ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാം സൂറത്തു ഇബ്രാഹിം ആണ് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ 4-ാമത്തെ ആയത്ത് നാം പഠിച്ചു. അടുത്തൊരു ആയത്ത്, 5-ാമത്തെ ആയത്താണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: جزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 5-ാം വചനം. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ ടി പി സി ഗ്രീൻ എനർജി 144 ഒഴിവ്. എൻ ടി പി സി ലിമിറ്റഡിന്റെ ഉപസ്ഥാപനമായ ന്യൂഡൽഹി എൻ ടി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡിൽ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ 147 ഒഴിവുണ്ട്. 3 വർഷമാണ് നിയമനം. 2 വർഷം കൂടി കിട്ടാനും ഇടയുണ്ട്. 1 മുതൽ 3 വരെ വർഷം. ജോലി പരിചയമുള്ളവർക്കാണ് അവസരം. സെപ്റ്റംബർ 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി www.ngel.in. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ നുറുങ്ങുകൾ. ബൽജീരിയൻ റോസ്, രചന മുംതസിർ പെരിങ്ങത്തൂർ, ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ബൽജീരിയൻ റോസ്, എഴുത്ത് മുംതസിർ പെരിങ്ങത്തൂർ. വെള്ളമുണ്ടും കുപ്പായവുമാണ് അബ്ദുല്ല ഹാജിയുടെ സ്ഥിരം വേഷം. അവിടെവിടെയായി നരച്ച താടിരോമങ്ങളിൽ മകിലാഞ്ചി ചുവപ്പ് തിളങ്ങുന്നുണ്ട്. വെമ്പ്ര കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരാഴ്ചയാകുന്നതേയുള്ളൂ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അയാൾ പള്ളിയിലേക്ക് ഉറങ്ങാൻ തുടങ്ങി. മകൻ വിദേശത്തു നിന്നും കൊടുത്തയച്ച ബൽജീരിയൻ റോസിൻ്റെ മണമുള്ള അത്തറും കൈവെള്ളയിൽ തേച്ച് മുല്ലപ്പൂ നിറമുള്ള തൻ്റെ തൊപ്പിയും തലയിൽ വച്ച് അയാൾ പള്ളിയിലേക്ക് നടന്നു. വഴിയിൽ വെച്ചാണ് സുഹൃത്ത് സലാമിനെ കണ്ടത്. മുമ്പ് ചെയ്ത ഉംറയെക്കുറിച്ചും ഇത്തവണ ചെയ്ത ഉംറയെക്കുറിച്ചും ഹറമിൽ വന്ന മാറ്റങ്ങളെയും സൗകര്യങ്ങളെയും പറ്റിയൊക്കെ അബ്ദുല്ല ഹാജി വാചാലനായി. അതിനിടയിൽ സമപ്രായക്കാരൻ കൂടിയായ സലാം ആശ്ചര്യപൂർവ്വം ചോദിച്ചു, ഉംറയും കഴിഞ്ഞുവന്ന് പുതിയൊരു കാറ് കൂടി വാങ്ങിച്ചു അല്ലേ? ആ, അത് പിന്നെ പള്ളി പ്രസിഡന്റായ സ്ഥിതിക്ക് ഓരോ കാര്യങ്ങൾക്കായി യാത്രയൊക്കെ പോകേണ്ടി വരില്ലേ? പിന്നെ ദൂരെ യാത്രയ്ക്കൊന്നും ഇപ്പോഴുള്ള വണ്ടി സുഖം പോരാ. ഇപ്പോൾ എടുത്ത പുതിയ വണ്ടിക്ക് നല്ല പൈസയില്ലേ? സലാം സംശയം മാറ്റിവച്ചില്ല. പൈസ ഒക്കെ ഉണ്ട്, ഇത് പിന്നെ മാസാമാസം കിട്ടിയാൽ മതി. അപ്പോൾ ലോണാണോ? ആ, ലോൺ തന്നെ. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ ഹൈറായി കിട്ടി, അൽഹംദുലില്ലാ. അത് പലിശ ഇടപാടല്ലേ അബ്ദുല്ല? സലാം ചോദിച്ചു. പലിശ തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റിന് കണക്ക് കാണിക്കേണ്ടി വരില്ലേ? അപ്പോ പടച്ചോനിക്ക് കണക്ക് കാണിക്കേണ്ടേ അബ്ദുല്ല? സലാമേ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര പൈസ ടാക്സ് അടക്കേണ്ടി വരുമെന്ന്. വലിയ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ലോണാവാമെന്നതിന് ഒരു ഫത്വയും പറഞ്ഞു തന്നു. പള്ളിമുറ്റത്തേക്ക് കയറുന്നതിനിടയിൽ അബ്ദുല്ല ഹാജി പറഞ്ഞു, റൊക്കം പൈസയും കൊടുത്ത് വാങ്ങിച്ച തൻ്റെ പഴയ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അന്നേരം സലാം. സമയം കളയാണ്ട് പോയി സുന്നത്ത് നിസ്കരിക്ക് സലാമി.

0: ഇവയൊക്കെ പരിഹാരമുണ്ടാകും. എന്നാൽ ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യാനാ?
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നുറുങ്ങുകൾ ബൽജീരിയൻ റോസ്. മുംതസിർ പെരിങ്ങത്തൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ. അടുത്ത പരിപാടി സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഭാഗം 158, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, ഭാഗം 10. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സലഫി ദുറൂസിൽ നമ്മളിനി ഇന്ന് സംസാരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു അത് ഫിത്തറത്തുമായി യോജിച്ചു വരുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ആ ഭാഗം തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഇനി മറ്റൊരു അടിത്തറ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റൊരു അടിത്തറ, അതിതാണ്: ലാ യഹ്ദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. അവർ അവരുടെ വിശ്വാസം കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അത് ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരടിത്തറയാണ് ഈ പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ ഒരു നിബന്ധന വെച്ച് പറയും. അതെന്താണ്? അഹ്ലു സുന്നാവൽ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ സലഫീയത്തിൻ്റെ, സലഫികളുടെ വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നാവൽ ജമാ അവരുടെ വിശ്വാസം ലാ യഹ്ദൂന മുഅ്തഖദഹും ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന, അതവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കുകയുള്ളൂ. അലാ ഫഹ്മി സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫിൻ്റെ ഫഹ്മ അനുസരിച്ചിട്ട്. അപ്പോൾ അവരുടെ വിശ്വാസം, അതിൻ്റെ തെളിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇന്ന ആയത്താണ് തെളിവ്, അല്ല ഇന്ന ആയത്തുകളാണ് അതിൻ്റെ രേഖ, അതില്ലെങ്കിൽ ഇന്നന്ന ഹദീസുകളാണ് അതിനുള്ള തെളിവ്, അതിൻ്റെ രേഖ എന്ന് പറയും. അവിടെ മാത്രം നിർത്താതെ അതാണ് രേഖ എന്ന് ചിലർ പറയുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. കാരണം ഒരു പക്ഷേ അദ്ദേഹം അത് തെറ്റായി മനസ്സിലാക്കിയതാവും, അല്ലെങ്കിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി അദ്ദേഹം തെളിവ് ഉണ്ടാക്കിയതായിരിക്കും. തെളിവുണ്ടാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ വാദത്തിനനുസരിച്ച് അയാൾ ദുർവ്യാഖ്യാനം നടത്തി അങ്ങനെ പ്രമാണങ്ങൾ ഉണ്ട് എന്ന് വരുത്തുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം തെറ്റായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ദുരുപയോഗം ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരെ പിടികൂടുന്നതാണ് ഈ ഫഹ്മു സലഫിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ പൂർവികരുടെ ഫഹ്മു കൂടി നമ്മൾ അവിടെ നിർബന്ധമായി എടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ പൂർവികർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണോ ഈ നസ്സുകളെ കണ്ടത്? നസ്സുകൾ എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും. അപ്പോൾ അവർ നിങ്ങളെ ആയത്തോതി, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണോ അവർ മനസ്സിലാക്കി?

0: നിങ്ങൾ പറഞ്ഞ ഈ ആദർശത്തിന് നിങ്ങൾ ഇന്ന ഹദീസ് ഉദ്ധരിച്ചു. പക്ഷെ ആ ഹദീസിൻ്റെ ഉദ്ദേശം അങ്ങനെ തന്നെയാണോ, അങ്ങനെ തന്നെയാണോ പൂർവികർ മനസ്സിലാക്കിയത്? അപ്പോൾ അതുകൂടെ ഉറപ്പ് വരുത്തണം, അപ്പോഴേ ശുദ്ധമായ ആദർശം കിട്ടുള്ളൂ. അങ്ങനെ എല്ലാവിധ കലർപ്പുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇതല്ല എങ്കിൽ പല രൂപത്തിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ പേരിൽ വരും എന്നതിലൊരു സംശയമില്ല. കിതാബും സുന്നത്തും അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വിശ്വാസം തീരുമാനിക്കാൻ മനുഷ്യരെ അങ്ങോട്ട് ഏർപ്പാടാക്കിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് അതിരുകളില്ലാത്ത ശിർക്കൻ മേഖലകളിലൂടെ, അന്ധവിശ്വാസങ്ങളിലൂടെ, കുഫറുകളിലൂടെ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഒട്ടേറെ വിഷയങ്ങളിൽ മനുഷ്യർ വളരെ വളരെ ദുർബലങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാവിഷയങ്ങൾ അവരുടെ ബുദ്ധിക്ക് മാത്രം വിട്ടുകൊടുത്താൽ അവരത് എവിടെയും എത്തിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ മനുഷ്യരെ ബുദ്ധി വിശ്വാസം തീരുമാനിക്കാൻ വിട്ടാൽ എന്തൊക്കെ സംഭവിക്കും? പലതും സംഭവിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ചിലർ മനുഷ്യനേക്കാൾ സ്ഥാനം കുറഞ്ഞ സൃഷ്ടികളെ അവൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും, അവർക്ക് ദിവ്യത്വം ആരോപിക്കും, അവരുടെ മുമ്പിൽ നമിക്കും, ആരാധനകൾ അർപ്പിക്കും. വളരെ നിസ്സാരമായ ജീവികളെപ്പോലും മനുഷ്യൻ്റെ സേവനത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒട്ടേറെ ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്. ഇനി വലിയ സൃഷ്ടിജാലങ്ങൾ പോലും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ ഗുണത്തിനു വേണ്ടി, അവരുടെ സേവനത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് മനുഷ്യൻ അതിനേക്കാളൊക്കെ റബ്ബ് ഉയർത്തിയ മനുഷ്യർ അവരേക്കാൾ താഴെയുള്ളവരിൽ അഭയം തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയുടെ പോരായ്മ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ അവർ പിശാചിൻ്റെ ദുർബോധനങ്ങൾ, മനുഷ്യരെ ബുദ്ധി അങ്ങനെ തുറന്നുവിട്ടാൽ ആ ബുദ്ധിയിൽ പിശാജ് എന്തു ചെയ്യും? പിശാജ് ദുർബോധനം നടത്തും, എന്നിട്ട് അവനെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും, ശിർഖൻ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകും. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലൊരു സാമിരി, ആ സാമിരി എന്ത് ചെയ്തൊരു പശുക്കുട്ടിയെ നിർമ്മിച്ചു. അതിന് എന്തോ ചെയ്യുമ്പോൾ ഒരു ശബ്ദമുണ്ടാക്കുന്നു. ഏതൊരു കാര്യവും ആ രൂപത്തിൽ സംവിധാനിച്ചാൽ അത് നടക്കും, നമുക്കറിയാം. അതിനേക്കാളൊക്കെ എത്രയോ നല്ല നല്ല കാര്യങ്ങളാണ് പിൽക്കാലത്ത് മനുഷ്യരുണ്ടാക്കി. അന്ന് സാമിരി നിർമ്മിച്ച പശുക്കുട്ടിയേക്കാൾ ഇന്ന് എത്രയോ നിലവാരമുള്ളത് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ സാമിരി നിർമ്മിച്ച ആ പശുക്കുട്ടിൻ്റെ പ്രത്യേകത എന്തോന്ന് ചെയ്യുമ്പോൾ ഒരു ശബ്ദം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതാണിപ്പോൾ സാമിരി സംവിധാനിച്ചത്. പക്ഷെ അതിൽ പുതുമ കാണുകയും അതിനാരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ, അപ്പം മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശം വിട്ടുകഴിഞ്ഞാൽ അവരുടെ ബുദ്ധി എത്രയേറെ തരം താഴും എന്നതിൻ്റെ തെളിവാണിതൊക്കെ. അങ്ങനെ അനേകമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനെയൊക്കെ ആരാധ്യരാക്കുന്ന പക്ഷികളെ, മൃഗങ്ങളെ, ഇഴജന്തുക്കളെയൊക്കെ അവരുടെ മുമ്പിൽ ബുദ്ധിയുള്ള മനുഷ്യൻ സുജൂത് ചെയ്ത് വീഴുന്ന ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ മനുഷ്യരെ അവരുടെ വിശ്വാസം തീരുമാനിക്കാൻ അവരുടെ ബുദ്ധിയെ വിട്ടാൽ അവർ പിന്നെ തഖ്ലീദ് ചെയ്യും. എന്ത് തഖ്ലീദ്? അവരുടെ പൂർവികർ എങ്ങനെയാണ് വിശ്വസിച്ചത്, ആ വിശ്വാസം അതനുസരിച്ച് അങ്ങനെ പോവുകയാണ് എന്ന നിലക്ക് നിൽക്കും. ആ പൂർവികരുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവരാലോചിക്കുകയില്ല. ഞങ്ങളെ പൂർവികർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ എന്നൊക്കെ പറയാന്നല്ലാതെ വ്യക്തമായ ഒരു രേഖയും അവർക്കുണ്ടാവില്ല. വാസ്തവത്തിൽ ലോകത്ത് മനുഷ്യർക്ക് അന്ധവിശ്വാസത്തിനും ചെറുക്കൻ വിശ്വാസത്തിനും അള്ളാഹു ഒരു രേഖയും അറിയിട്ടില്ല. അവർക്കൊരു സുൽത്താനും ഇല്ല എന്ന് കുറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിധ തെളിവുമില്ല. പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ എത്തുന്നു? അത് അവരുടെ ബുദ്ധിയുടെ കുറവ് കൊണ്ട്, പിന്നെ പിശാജ് ഇടപെടുന്നത് കൊണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യർ വ്യതിചലിക്കും എന്നതിലൊരു സംശയമില്ല. പഴയ കാലം മുതൽ ഇന്നത്തെ വർത്തമാനകാലം എടുത്താൽ, ഇനി വരാനിരിക്കുന്ന കാലമൊക്കെ നോക്കിയാലും മനുഷ്യർ ഇങ്ങനെ അബദ്ധ വിശ്വാസങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരുടെ വിശ്വാസം എടുക്കുമ്പോൾ അത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ എടുക്കാവൂ എന്ന് കർശനമായി പറയുന്നുണ്ട്. ഇപ്പോൾ ചില വചനങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം മാത്രമല്ല ഏതൊരു കർമ്മവും, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എടുക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതായിരിക്കണം, സഹീഹായ ഹദീസിൽ നിന്നുള്ളതായിരിക്കണം. അല്ലാത്തതെല്ലാം റബ്ബിൻ്റെ അടുത്ത് അസാധുവാണ്. മാത്രവുമല്ല, ഈ കിതാബിനും സുന്നത്തിനും എതിരെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ അതൊക്കെ ഇസ്ലാമിൻ്റെ എതിരാണ്, ഇസ്ലാമിനെ തകർക്കാനുള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഹുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണ് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുതന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക. എന്താണ് നബി തിരുമേനി വിലക്കിയത്, അതൊഴിവാക്കുക. അപ്പോൾ മതത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കുക എന്നത് നമുക്ക് പറ്റില്ല. അത് കർശനമായി വിലക്കിയിട്ടുണ്ട്. ഈ മതത്തിൻ്റെ കർമ്മങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എന്താണോ റസൂൽ തിരുമേനിയിലൂടെ നമുക്ക് കിട്ടിയത് അത് തന്നെ നമ്മൾ എടുക്കണം. അല്ലാത്തതൊന്നും സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അത് അബദ്ധമായതുകൊണ്ട്, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനെതിരായതുകൊണ്ട്, ഇസ്ലാം ശക്തമായി വിലക്കിയ തിന്മകളായതുകൊണ്ട് അതിന് വലിയ ശിക്ഷകൾ ഇത്തരം ആൾക്കാർ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുകൂടെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ, സൂറത്ത് അഹ്സാബ് 36-ാമത്തെ വചനം, വമാ കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലുഹു ഫഖദ് ദല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹുവോ അവൻ്റെ ദൂതനോ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അവർക്കത് ഒഴിവാക്കാനുള്ള യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. പിന്നെ അവർ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതെടുക്കാം. ഖുർആനിലെ കാര്യം അതാണെങ്കിലും നമുക്കതിൽ മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന് വിപരീതമായി സ്വീകരിക്കാം, അല്ലെ അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ഹിയറത്തും ഒരു സ്വാതന്ത്ര്യവും അല്ല നൽകിയിട്ടില്ല. മറിച്ച് മുഅ്മിനാണോ, അതുപോലെ മുഅ്മിനത്താണോ അവർ യഥാർത്ഥത്തിൽ മുഅ്മിനുകളാകണമെങ്കിൽ, മുഅ്മിനത്തുകളാകണമെങ്കിൽ അള്ളാഹും അവൻ്റെ ദൂതനും പറഞ്ഞത് അപ്പടി അംഗീകരിക്കണം, അത് തന്നെ ആദർശമായി സ്വീകരിക്കണം. അതിന് തയ്യാറില്ലെങ്കിൽ, വമൻ യഅസില്ലാഹ് ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, വ റസൂലു അവൻ്റെ ദൂതനെ, അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ആരെങ്കിലും ധിക്കരിച്ചു കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ അള്ളാഹു റസൂലു പറഞ്ഞത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികളിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സത്യവിശ്വാസി അത് മാത്രമേ സ്വീകരിക്കാവൂ. അതാണ് ശുദ്ധമായ വിശ്വാസം. അതല്ലാതെ മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കുന്ന, അവർ ചമച്ചുണ്ടാക്കുന്ന, പടച്ചുണ്ടാക്കുന്ന അനേകം വിശ്വാസ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും വഴികേടിൻ്റെ, ഇതെല്ലാം വഴികേടിൻ്റെ വഴികളാണ്. ഫഖദ് ളല്ല ളലാല മുബീന, വ്യക്തമായ വഴികേടിലാണ് ഇത്തരക്കാർ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മറ്റൊരു വചനം, ഫൽ യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ നബി തിരുമേനിയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവർ അവർ ഭയപ്പെടട്ടെ. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ഫിത്ന ബാധിക്കുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും, അവർ ഭയപ്പെടട്ടെ. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യമാണെങ്കിലും, വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും, അത് നബി തിരുമേനിയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് അതിന് തയ്യാറില്ല, അതിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നു, എനിക്കത് ബാധകമല്ല, അല്ലെ അതിന് വിരുദ്ധമായി ആരെങ്കിലും പറഞ്ഞ ആദർശവുമായി നടക്കുന്നു, അല്ലെ സ്വന്തമായി ആദർശങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നു, എന്താണെങ്കിലും ചിലരൊക്കെ അവനവരുടെ ബുദ്ധി വളരെ ഉന്നതമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതൊക്കെ എത്ര വലിയ വിവരക്കേടാണ്. മനുഷ്യൻ്റെ ഈ ദുർബലമായ കഴിവുകളിൽ അഭിമാനിക്കുന്ന ദുരഭിമാനം നടിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. മനുഷ്യർക്ക് അള്ളാഹു സൃഷ്ടിയുടെ കൂട്ടത്തിൽ വല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെ ഉറപ്പാണ്. പക്ഷേ ആ കഴിവിന് ഒരുപാട് പരിധികളുണ്ട്. പ്രത്യേകിച്ചും വൈബിയായ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നമ്മുടെ ബുദ്ധി എവിടെയും എത്തുകയില്ല. മറിച്ച് സകലമാന വൈബുകളും അറിയുന്ന റബ്ബ് തന്നെ പറഞ്ഞു തരണം. അപ്പോൾ ആ റബ്ബ് പറഞ്ഞു തരുന്നത് ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ കാത്തു നിൽക്കുന്നത് കടുത്ത ഭീഷണികളും ശിക്ഷകളുമാണ്. ഇവിടെ ഫിത്നത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരുപക്ഷെ ഭൗതിക ശിക്ഷ തന്നെയായിരിക്കും. അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും. അപ്പോൾ ഭൗതികമായി അവരെ ശിക്ഷ പിടികൂടും. അപ്പോൾ ചിലപ്പോൾ ഈ ലോകത്തും തന്നെ ശിക്ഷ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അത് നിർബന്ധമായി എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലരെ ലോകത്തിനൊരു പാഠമായി റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി വിശ്വാസങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങൾക്ക് വിരുദ്ധമായി അന്ധവിശ്വാസങ്ങളും ചെറുക്കൻ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഒരുപക്ഷെ ഇവിടെ വെച്ച് തന്നെ ശിക്ഷകൾ ലഭിക്കും. അതുപോലെ റസൂൽ തിരുമേനി പറഞ്ഞ കുറെ കർമ്മങ്ങളുണ്ട്. അതിനെതിരെ മത്സര്യം കാണിച്ച് അഹങ്കരിച്ച് ഞാൻ അതിനെതിരെ ചെയ്യും, വരുന്നത് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വരുത്തു ഒന്ന് കാണട്ടെ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ചില ശിക്ഷകൾ റബ്ബ് കൊടുത്തെന്ന് വരും. അങ്ങനെ കൊടുത്ത ഒട്ടേറെ അനുഭവങ്ങൾ ചരിത്രങ്ങളൊക്കെ മുമ്പുണ്ട്. അതിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ റസൂൽ തിരുമേനി പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഭൗതികമായ ശിക്ഷ വരും. അതാണ് ആ ഫിത്തന കൊണ്ടൊന്ന് ഉദ്ദേശിക്കണേ. അതല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെടും എന്ന് അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് എടുത്തു കഴിഞ്ഞാൽ ശിർക്കിനൊരു തെളിവും കാണൂല. അവിടെ റബ്ബിന് മാത്രം ആരാധന കൊടുക്കണമെന്നേ കാണുള്ളൂ. ഒരു സൃഷ്ടിക്കും ആരാധന കൊടുക്കുകയില്ല അത്തരക്കാർ. കാരണം ഈ സൃഷ്ടികൾക്ക് അഭൗതികമായ രൂപത്തിൽ ഉപകാരം ഉപദ്രവം ചെയ്യാനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷേ ചിലർ പ്രമാണങ്ങൾ ഒഴിവാക്കി അവരുടെ പൂർവികർ ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധി അവരോട് പറയുന്നതോ പിശാചിൻ്റെ ദുർബോധനം വഴിയൊക്കെ കിട്ടുന്ന ആദർശങ്ങളുടെ പിന്നാലെ പോയാൽ അവൻ ശിർക്കിലകപ്പെടും, അതിലൊരു സംശയമില്ല. അതാണ് അത്തരം ആൾക്കാർ ഫിത്നയിലകപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുപോലെ കുഫറിലകപ്പെടും. അങ്ങനെയൊക്കെ റബ്ബിനെ പറ്റി റബ്ബ് പരിചയപ്പെടുത്തിയതിന് വിരുദ്ധമായി പലതും പറഞ്ഞിട്ട് കുഫറിലകപ്പെട്ട ഒട്ടേറെ കക്ഷികൾ ലോകത്തുണ്ട്. അതിൽപ്പെട്ടതാണ് ജഹ്മികൾ, അതുപോലെ റാഫിളകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ബിദ്അത്തിൻ്റെ കക്ഷികൾ. അപ്പം അത്തരം ആൾക്കാരൊക്കെ പിന്നെ ശിർക്കിലകപ്പെട്ടു. അവരാണ് ഈ ഉമ്മത്തിൽ ഖബറാരാധന തുടക്കം കുറിച്ചത്. അവരാണ് ഖബറിനെ കെട്ടിപ്പൊക്കാൻ തുടങ്ങിയത്. അവരാണ് മനുഷ്യരെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അവർക്ക് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ പറയാം. അത് റബ്ബിൻ്റെ പേരിൽ ആരോപിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആരോപണം നടത്തി സൃഷ്ടികൾക്ക് ആരാധനകൾ കൊടുക്കുന്ന ഒട്ടേറെ ആൾക്കാരെ കാണും. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് അവരുടെ വിശ്വാസം രൂപപ്പെടുത്തുമ്പോൾ, കർമ്മങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് അള്ളാഹു പറഞ്ഞയച്ച ദൂതനിലൂടെ എന്താണ് കിട്ടിയത് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ നിന്നാൽ കിട്ടുന്ന ആദർശമുണ്ടല്ലോ ശുദ്ധമായ ഇസ്ലാമിൻ്റെ അഖീദ, അതാണ് യഥാർത്ഥത്തിലുള്ള അഖീദ. അത് മനുഷ്യർ അതങ്ങ് പുലുകിക്കഴിഞ്ഞാൽ രണ്ട് ലോകത്തും അവർക്ക് സമാധാനമുണ്ടാകും, രക്ഷയുണ്ടാകും എന്നതിലൊരു സംശയമില്ല. അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ബാറകല്ലാഹു ഫീക്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാനിയനായ അബൂബക്കർ സലഫി.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. ഹൃദയം വിശ്വാസത്താൽ സ്ഥിരപ്പെടുത്തുക. അവതരണം അബ്ദുല്ല സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരെപ്പിസോഡിൽ പുതിയ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനവുമായാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചത് മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത തരങ്ങളിലായിക്കൊണ്ടാണ്. എല്ലാം ഒരുപോലെയല്ല. ചിലത് ചിലതിനേക്കാൾ മേന്മ കൂടിയതും മേന്മ കുറഞ്ഞതും ഒക്കെ നിലവിലുണ്ട്. ചിലതിന് മറ്റു ചിലതിനേക്കാൾ സവിശേഷതകൾ കൂടുതലാണ്. അങ്ങനെ ഏറ്റക്കുറച്ചിലുകളും മാറ്റത്തിരുത്തലുകളും വ്യത്യാസങ്ങളുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യരും അപ്രകാരം തന്നെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അറിവുള്ളവരും ഇല്ലാത്തവരുമുണ്ട്, സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യം കുറഞ്ഞ ദുർബലതയനുഭവിക്കുന്ന ആളുകളുണ്ട്, മുതലാളിമാരുണ്ട്, തൊഴിലാളികളുണ്ട്. എല്ലാ നിലക്കും വ്യത്യസ്തരാണ് മനുഷ്യരും. ഒരു മനുഷ്യൻ അവനവൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ എടുത്തു നോക്കിയാലും അപ്രകാരം തന്നെയാണ്. അവൻ്റെ ഓരോ അവയവങ്ങൾ അതെല്ലായ്പ്പോഴും ഒരുപോലത്തെ അവസ്ഥയിൽ അല്ല. മനുഷ്യൻ്റെ അവയവങ്ങൾക്ക് പോലും മാറ്റങ്ങളും തിരുത്തലുകളും വ്യത്യാസങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ തലയിലുള്ള മുടി അത് ചിലപ്പോൾ വളർന്നു വളർന്നു വലുതാവുകയും മറ്റു ചിലപ്പോൾ കൊഴിഞ്ഞില്ലാതെയാവുകയും ചെയ്യും. നമ്മുടെ കൈകാലുകൾ, ചെറുപ്പത്തിൽ നമുക്കുണ്ടായിരുന്ന കൈകാലുകളുടെ വലിപ്പവും നീളവുമെല്ലാം വലുതാകുമ്പോഴുള്ളത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം മെലിഞ്ഞുപോകും, മറ്റു ചിലപ്പോൾ തടി കൂടും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവം കൽബ്, ഹൃദയം. ഹൃദയവും ഇപ്രകാരം തന്നെയാണ്. എല്ലായ്പ്പോഴും ഒരുപോലെ എന്ന അവസ്ഥയിലല്ല. മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളും പല വിഷയങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ്റെ ഹൃദയം. ആ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാകാം. ഇതേ സന്തോഷമുള്ള മനുഷ്യൻ പെട്ടെന്ന് ദുഃഖമനുഭവിക്കുന്നവനാകാം. വികാരങ്ങളുടെ വേലിയേറ്റങ്ങളും ഇറക്കങ്ങളുമൊക്കെ ഒരേ സമയത്തു തന്നെ മാറി മാറി അനുഭവിക്കുന്ന കേന്ദ്രമാണ് മനുഷ്യഹൃദയം. അറബിയിൽ ഹൃദയത്തിൻ്റെ അറബി പദമായി ഉപയോഗിച്ചത് തന്നെ പരിശുദ്ധ ഖുർആനിൽ കൽബ് എന്നാണ്. കൽബ് എന്നത് മാറി വരുന്നത്, എപ്പോഴും ഒരുപോലെ നിലനിൽക്കാത്തത്, ഏറ്റക്കുറച്ചിലുകൾക്ക്, വ്യതിയാനങ്ങൾക്ക്, വ്യത്യാസങ്ങൾക്ക്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് കൽബ്. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം തന്നെ അപ്രകാരമാണ്. ദുഃഖവും സന്തോഷവും മാറി മാറി വരുന്നതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും പരമപ്രധാനമായ ഈമാൻ അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സാധാരണയായി ദുആ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുള്ളതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ മരണം വരെയും നീ ഉറപ്പിച്ചു നിർത്തണേ നാഥ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക പുംഗവന്മാരിൽ അതിശ്രേഷ്ഠനാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു എന്നതിനപ്പുറത്ത് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഹൃദയത്തിന് മാറ്റം വരാതിരിക്കാൻ, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഹിദായത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ, തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നിരന്തരം ധാരാളമായും അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എങ്കിൽ നമ്മളൊക്കെ എത്രയധികം ആ ദുആ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതായിട്ടുണ്ട്. തിന്മകളുമായി ഇടകലർന്ന് ജീവിക്കുന്നവരുമാണ് നമ്മൾ. പാപക്കറകൾ രുചിച്ചു നോക്കുന്നവരാണ് നമ്മൾ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ തെറ്റുകളിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് നമ്മൾ. അതിനുള്ള സാഹചര്യം അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പാപസുരക്ഷിതനാണ്. പാപസുരക്ഷിതനായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, മരണം വരെ ഹൃദയം ഉറപ്പിച്ചു നിർത്താൻ, ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വഇന്നൽ ഖുലൂബ് ലതതഖല്ലബു യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലെ, ഹൃദയത്തിനു മാറ്റം സംഭവിക്കുമോ നബിയെ? ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാൻ അത് മാറുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖലഖല്ലാഹു മിൻ ബനീ ആദമ മിൻ ബശർ ഇല്ലാ വഇന്ന ഖൽബഹു ബൈന അസ്ബഈനി മിൻ അസാബിഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച മനുഷ്യൻ, അവന്റെ ഹൃദയം റബ്ബിന്റെ രണ്ടു വിരലുകൾക്കിടയിൽ എന്ന പോലെയാണ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ അല്ലാഹു ഈമാനിൽ ഉറപ്പിച്ചു നിർത്തും, അല്ലെങ്കിൽ തെറ്റിപ്പോകും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തളച്ചുമറിയുന്ന എണ്ണയിൽ നിന്ന്, ചൂടിൻ്റെ കാഠിന്യത്താൽ ആ ചുറ്റുപൊള്ളുന്ന പാത്രത്തിൽ നിന്ന്, എണ്ണയിൽ നിന്ന് കുമിളകൾ തെറിക്കുന്ന പോലെ, അതിനേക്കാൾ അതെത്ര വേഗത്തിലാണോ ആ കുമിളകൾ തെറിച്ചു തെറിച്ചു വീഴുന്നത്, അതിനേക്കാൾ വേഗതയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിന് മാറ്റം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തന്നെ ചിലപ്പോൾ അനുഭവമുള്ള സംഗതിയാണത്. ഒരു വക്കത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ തഖ്വയും ഖുശൂഉം ഈമാനുമായിരിക്കില്ല മറ്റു ചില സന്ദർഭങ്ങളിൽ, അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുക. മാറ്റം സംഭവിക്കുകയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഹൃദയത്തിനു മാറ്റം സംഭവിക്കും, ഈമാനിന് മാറ്റം സംഭവിക്കും. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ ചിലപ്പോഴൊക്കെ വർദ്ധിക്കും, മറ്റു ചിലപ്പോൾ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ലാ അഖൂലു ഫീ റജുലിൻ ഖൈറം വലാ ശർറ, ഒരു മനുഷ്യനെപ്പറ്റിയും ഖൈറ് പറയാൻ ഞാനില്ല, ഒരാളെപ്പറ്റിയും ഞാൻ ഷെറു പറയുന്നില്ല, ഇന്നവൻ സ്വർഗത്തിലാണ് ഞാനത് പറയില്ല, ഇന്ന ആൾ നരകത്തിലാണ് അതും ഞാൻ പറയില്ല. ബഅദമാ സമിഅ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടതിനു ശേഷം ഞാൻ ഒരാളെയും വിലയിരുത്താറില്ല. എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഇന്ന ഖുലൂബന്നാസ് ലതതഖല്ലബു അഷദ്ദു ഇൻഖിലാബ, നിശ്ചയമായും മനുഷ്യന്റെ ഹൃദയം അത് ശക്തമായ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തമായി ഹൃദയം മാറിമറിയുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഹൃദയം മാറി മാറി വരുമെന്ന്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതിനു ശേഷം ഞാൻ ഒരാളെപ്പറ്റിയും വിലയിരുത്താറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. കാരണം ഞാൻ ഒരാളെപ്പറ്റി വിലയിരുത്തിയാൽ, ഞാൻ വിലയിരുത്തിയത് ഞാൻ അയാളെപ്പറ്റി സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതിനു ശേഷം ഒരു പക്ഷേ അയാളുടെ ഹൃദയത്തിന് മാറ്റം വന്നേക്കാം, അയാൾ നരകത്തിലായേക്കാം, തിരിച്ചും സംഭവിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തി, സാധുവായ മനുഷ്യൻ, പാവപ്പെട്ടൊരു മനുഷ്യൻ, അതീവ ദരിദ്രനായ ഒരു മനുഷ്യൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമായി നടക്കേണ്ട, അനിവാര്യമായി നടക്കേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നമ്മളെ സമീപിക്കുകയാണ്. കുറച്ച് സമ്പത്ത് കടം ചോദിക്കാനോ മറ്റോ, ആ സമയത്ത് നമ്മളൊരുപാട് കൊടുക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും എടുത്തു കൊടുത്തേക്കാം. ആ സമയത്ത് നമ്മുടെ ഈമാൻ അത്രയും നല്ല വർദ്ധിച്ച അവസരമാണ്. മറ്റൊരവസരത്തിൽ ഇതിനേക്കാൾ ആവശ്യമുള്ളൊരു മനുഷ്യൻ, ഇതിനേക്കാൾ അത്യാവശ്യകാര്യവുമായി നമ്മളെ സമീപിക്കുമ്പോൾ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ സാമ്പത്തികമായ ഭദ്രത നമുക്കുണ്ടായിരുന്നിട്ട് പോലും ആയിരം പോയിട്ടൊരു 100 രൂപ പോലും കൊടുക്കാത്ത അവസ്ഥയും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം എന്താ? അപ്പോൾ നമ്മുടെ ഈമാൻ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലാണ് ഈ സംഭവിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയുകയും ചെയ്യും. നമുക്ക് തന്നെ അനുവേദ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. ഒരു മനുഷ്യൻ പകലിൽ സുബഹിയുടെ സമയത്ത് വിശ്വാസിയായിരുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുഫർ സംഭവിക്കുകയാണ്. വൈകുന്നേരം മുഅ്മിനായവൻ പ്രഭാതത്തിൽ ആ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അവൻ കാഫിറാവുകയാണ്, സത്യനിഷേധിയാവുകയാണ്. യബീഉദീനഹു ബിഅറദി മിനദ്ദുനിയ, ദുനിയാവിൻ്റെ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി അവൻ അവൻ്റെ ദീനിനെ വിറ്റുകളഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിനു മാറ്റം സംഭവിക്കും. അങ്ങനെ മുഅ്മിനായവൻ കാഫിറാകും, കാഫിറായവൻ പിറ്റേ ദിവസമാകുമ്പോഴേക്കും മുഅ്മിനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നല്ലാഹ നസബ ഫിദ്ദുനിയാ സിറാത. മഹാനായ ഇബ്നു റജബ് റഹിമഹുള്ള പറയാണ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിറാത്ത്, ഒരു മാർഗം, ഒരു പാലം അല്ലാഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വനസബ അല ജഹന്നം, നരകത്തിന്റെ മുകളിലും അതേപോലത്തെ ഒരു സിറാത്ത് ഉണ്ട്. മൻ സബത ഫിസ്സിറാത്തി ഫിദ്ദുനിയാ, ആരെങ്കിലും ദുനിയാവിലെ ഈ സിറാത്തിൽ, ഈ ഒരു പാതയിൽ, ഈ ഒരു പാലത്തിന്മേൽ അവൻ ഉറച്ചു നിന്നാൽ, അവൻ്റെ ഹൃദയം ഈമാനുമായി ഉറക്കപ്പെട്ടാൽ, അവൻ നാളെ പരലോകത്ത് നരകത്തിൻ്റെ മീതിയിലുള്ള സ്വിറാത്തിലൂടെ ഉറച്ച കാലടിപ്പാടുകളുമായി മുന്നോട്ട് പോകാം. ഫമൻ അസാഅ അനി സ്വിറാത്തി ഹുനാ അസാഅ അല സ്വിറാത്തി അല ജഹന്നം, ദുനിയാവിലെ ഈ ഒരു സ്വിറാത്തിന്മേൽ ഒരാൾക്ക് കാലിടറിപ്പോയാൽ, ഒരാളുടെ ഹൃദയത്തിലെ ഈമാനിന് ഏറ്റക്കുറച്ചിലു സംഭവിച്ചാൽ, ദുനിയാവിലെ നശ്വരമായ ലാഭത്തിനു വേണ്ടി നാം നമ്മുടെ ദീനിനെ, അമലു സ്വാലിഹാത്തുകളെ, ഇബാദത്തുകളെ വിറ്റുകളഞ്ഞാൽ, മാറ്റിവെച്ചാൽ, ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെടുകയും ഈമാൻ കുറഞ്ഞു കുറഞ്ഞില്ലാതെയായിത്തീരുകയും അങ്ങനെ ദുനിയാവിലെ സിറാത്തിൽ നമുക്ക് കാലിടറിയാൽ ആഖിറത്തിൽ ജഹന്നമിൻ്റെ മീതെ നിശ്ചയിക്കപ്പെട്ട സിറാത്തിൻ്റെ മുകളിലും നമുക്ക് കാലിടറും എന്ന് മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാ ഗൗരവകരമായി അദ്ദേഹം താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും മാറ്റം സംഭവിക്കാം, ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. എത്രയോ ആളുകളെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ ആളുകൾ, അത്രയും നല്ല കൃത്യമായ ഇബാദത്തുകൾ ചെയ്തിരുന്ന മനുഷ്യൻ, ഇബാദത്തുകളിൽ കണിശതയുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടാൽ പോലും കൃത്യമായി ഇസ്ലാമീയത്തോടുകൂടി വസ്ത്രധാരണം നടത്തിയിരുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ പെട്ടെന്ന് മാറ്റം സംഭവിക്കുകയും ഇബാദത്തുകളിൽ വേണ്ടത്ര കണിശത കാണിക്കാതിരിക്കുകയും വസ്ത്രമൊക്കെ കുത്തഴിഞ്ഞു പോവുകയും കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ അവകാശിയാവുകയും ചെയ്യുന്ന ചില കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചില ആളുകൾ, ഒരുപക്ഷെ നമ്മൾ ആദരിച്ചിരുന്നവരായ ആളുകൾ, നമ്മൾ ബഹുമാനിച്ചിരുന്നവരായ ആളുകൾ, ആർക്കാണ്, എപ്പോഴാണ്, ആരുടെ ജീവിതത്തിലാണ് മാറ്റം സംഭവിക്കുക, ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെടുക എന്നതിനെ സംബന്ധിച്ച് ഒരാൾക്കും പറയവയ്യ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി നടത്തിയ ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ മരണം വരെയും നീ ഉറപ്പിച്ചു നിർത്തണേ നാഥ എന്ന പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അത് ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹൃദയം വിശ്വാസത്താൽ സ്ഥിരപ്പെടുത്തുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാം. അവതരണം അബ്ദുല്ലാ സലഫി.
2: ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദ് ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ, നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എ ഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എ ഇയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമാ ബർസഖുല്ല യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: ഇസ്ലാമിക വിമർശനങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് വിസ്ഡം ഡയലോഗ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 ജൂലൈ 17 കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധ പരിപാടിയിൽ നടന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ഡയലോഗ് പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്.
3: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്സല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എറണാകുളം ജില്ല സംഘടിപ്പിക്കുന്ന ഈ ജനകീയ പ്രതിരോധം ഓൺലൈനായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായിട്ട് സൂംബയും സാംബയും ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എന്ന ചർച്ച, പക്ഷേ പതിയെ ആ വിഷയത്തിൽ നിന്നൊക്കെ മാധ്യമങ്ങളും മറ്റ് ചർച്ചകളും എല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരമൊരു സംഗമം ഇവിടെ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിരോധം തീർക്കേണ്ട, ഇവിടെ തടയിടേണ്ട, ഏതെങ്കിലും അർത്ഥത്തിൽ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു സാമൂഹിക സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ ജനകീയ പ്രതിരോധം എന്നാണ് വാക്ക്. നമ്മൾ എന്തിനെയാണ് പ്രതിരോധിക്കുന്നത് എന്നതും ആരെയാണ് പ്രതിരോധിക്കുന്നത് എന്നതും ഇവിടെ വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത് എന്നും, നമ്മുടെ അടുക്കിലേക്ക് ഈ പറയുന്ന ലിബറൽ ഫാസിസം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. ഞാനൊരു പ്രഭാഷണമാക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയം മറ്റ് വിഷയങ്ങളെ പോലെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. നമ്മുടെയെല്ലാം വീടുകളെ, നമ്മുടെയെല്ലാം മക്കളെ, നമ്മുടെയെല്ലാം കുടുംബങ്ങളെ നേർക്ക് നേരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. രണ്ടാമത്തേത്, പലപ്പോഴും ഇത്തരം വിഷയങ്ങളെല്ലാം സംവദിക്കുമ്പോൾ രണ്ടർത്ഥത്തിലാണ് ആ സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഒന്ന്, നമ്മൾ സാധാരണ പല ഇസങ്ങളെയും ആശയങ്ങളെയും എല്ലാം പറയുന്നത് പോലെ ഇങ്ങനെ സംസാരിച്ചു പോകും. പക്ഷേ നമ്മൾ ഈ പറയുന്ന ലിബറലിസം എന്ന് പറയുന്ന ആശയം, അത് പലപ്പോഴും അങ്ങനെ പ്രതിരോധിക്കേണ്ട ഒരു സംഗതിയല്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലിബറലുകളാണ് എന്ന് പറഞ്ഞ് ആരും നമ്മുടെ മുമ്പിൽ വരില്ല എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, പല ആളുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ്, എത്തീസ്റ്റ് ആണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഞാനൊരു ഹിന്ദു ആണ്, പല ഐഡന്റിറ്റികൾ ആളുകൾ സ്വീകരിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയ പ്രവാസികളാണെങ്കിൽ നമ്മളെന്താ പറയാ, നമ്മൾ ഇന്ത്യനാണെന്നാ പറയാ. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ഐഡന്റിറ്റികൾ ഉണ്ട്. പക്ഷേ ലിബറലിസത്തിന് മാത്രം അങ്ങനെ ഒരു ഐഡന്റിറ്റി ഇല്ല. അതങ്ങനെ ആരും തന്നെ ഞാനൊരു ലിബറൽ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ മനസ്സിലാക്കാമെന്നും, അവർ എന്തിനെയാണ് നോട്ടമിടുന്നത് എന്നും, നമ്മൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പുതുതലമുറയെ കുറിച്ചാണ് നമ്മുടെ എല്ലാം ആശങ്കകളുള്ളത്. നമുക്കറിയാം, ഇപ്പൊ വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ എന്തിനാണ് തലനരച്ച മുതിർന്ന ആളുകൾ, മധ്യവയസ്കരെല്ലാം ഇവിടെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്? നമുക്ക് എന്താ ആവശ്യമുണ്ട്? അത് അധ്യാപകരും ഇവിടെയുള്ള ഗവൺമെന്റും ഇവിടെയുള്ള കുട്ടികളൊക്കെ ചേർന്ന് തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. പക്ഷേ നമ്മൾ ഈ സദസ്സിൽ എത്തിയതിൻ്റെയും നമ്മൾ ഇവിടെ ഇത് ശ്രവിക്കുന്നതിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ ലിബറൽ ആശയങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ആദ്യം പിടിപെടുക നമ്മുടെ മക്കളെയാണ്. അത് ഇളം തലമുറകളെയാണ് ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായും ആ പ്രായത്തിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ, ഈ മുതിർന്ന തലമുറയെ, ഇവിടെ ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്ന ശക്തമായ മുന്നേറ്റങ്ങളെ അരികുവൽക്കരിക്കുന്ന, നേരത്തെ അൻവർ സാഹിബ് പറഞ്ഞ താലിബാനികളാക്കി, പ്രാകൃതരാക്കി, മതമൗലികവാദികളാക്കി മാറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഈ പ്രതിരോധിക്കുന്ന തലമുറയെ മാറ്റി നിർത്തിയാൽ മാത്രമേ അജണ്ടകൾ വളരെ വ്യക്തമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വളരെ എളുപ്പത്തിലൊരു കാര്യം പറയാം. നമ്മളൊക്കെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്തമായ ആരോപണങ്ങൾ നേരിട്ട ആളുകളാണ്. ഞാൻ ആരോപണങ്ങൾ എന്ന് പറയാനുള്ള കാരണം, ജോലി സ്ഥലങ്ങളിൽ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, പലയിടങ്ങളിലും നമ്മുടെ നിലപാടുകളുടെ പേരിൽ, നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മളൊരു ഫംഗ്ഷന് പോയപ്പോൾ, നമ്മുടെ കുടുംബത്തിലൊരു തീരുമാനത്തിൽ, നമ്മുടെ മതപരമായൊരു വിഷയത്തിലെ നമ്മുടെ കണിശത മൂലം വ്യത്യസ്തമായ ആളുകൾ, എന്തിനപ്പത് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്ന് ചോദിച്ച ആളുകളാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്ന ചോദ്യമുള്ളത്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി സൂംബയായിരുന്നു ചർച്ച. ഷിപ്പ് സൂംബെ എന്നൊക്കെ വിട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സൂംബെന്ന് ചാടിപ്പോയി എന്നുള്ളതാണ് സത്യം. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വിവാദമാക്കി പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോയി. സാധാരണ അങ്ങനെയുള്ള മാധ്യമ ചർച്ചകൾ ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഈ ന്യൂസ് അവർ പ്രൈം ടൈം ചർച്ചകളൊക്കെ കേൾക്കുന്ന ആളുകളാണല്ലോ. ഒരു ദിവസം ലോകത്ത് എന്തോരം സംഭവങ്ങൾ സംഭവിക്കും. പക്ഷേ പ്രൈം ടൈം ചർച്ചകളിൽ എന്തായിരിക്കും വിഷയം നിങ്ങൾ നോക്കി നോക്കൂ. ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും അവിടെ ചർച്ച ഉണ്ടാവുക. ഒരിക്കലും ഒരു പരിഹാരം കണ്ടെത്തേണ്ട, ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കേണ്ട വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യില്ല. അതുകൊണ്ടാണ് ഏത് ചാനൽ ചർച്ച കഴിഞ്ഞാലും അവസാനം ആങ്കർ പറയും, ഈ വിഭാഗം ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ വിഭാഗം ഇങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് കൃത്യമായി ഇതും പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നിട്ട് ആരെങ്കിലും പഠിക്കാറുണ്ടോ? ആരെങ്കിലും മുന്നോട്ട് പോകാറുണ്ടോ? മാധ്യമ ചർച്ചകൾ, മാധ്യമ കണ്ണുകൾ ആ വിഷയത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വിഷയവും അതുപോലെ ഇല്ലാതാവും. ഇത് യഥാർത്ഥത്തിൽ ഈ സത്യാനന്തര കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന രക്ഷിതാക്കൾ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല വിഷയങ്ങൾ. കേരളക്കരയിൽ തന്നെ ഓരോ വിഷയങ്ങളിലും സമൂഹത്തിന്റെ, ജനങ്ങളുടെ ഇടപെടലുകൾ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസ സിസ്റ്റത്തെ മൊത്തം ബാധിക്കുന്ന പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും വളരെ ചെറിയ വിഭാഗങ്ങൾ മാത്രമാണ് ആ വിഷയങ്ങൾക്ക് എതിർക്കാനുള്ളൂ, കുറച്ചാളുകൾ മാത്രമാണ് അതിനൊക്കെ പ്രതിരോധിക്കാനുള്ളൂ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മറ്റെല്ലാവരും മറ്റ് പല തിരക്കുകളിലുമാണ് ഉള്ളത്. ഇതിനാണ് സത്യാനന്തര കാലം എന്ന് പറയുക. ഒരു സത്യം നുണയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാലം എന്ന് പറയുന്നത് അതിനെയാണ്. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം, നേരത്തെ അൻവർ സാഹിബ് ഇത് ആരാണ്, എന്താണ് എന്ന് വളരെ വ്യക്തമായും പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവർ എല്ലാം പറഞ്ഞു വെക്കുന്ന ഒരു ലോകമുണ്ട്. ഇപ്പോൾ ചാനൽ ചർച്ചയിൽ ഞാനിതൊരു വലിയ ആ ടോപ്പിക്കിന്റെ ഒരു ആമുഖം ഒന്നും പറയാത്ത നിങ്ങളെല്ലാവരും അത് കേട്ട ആളുകളാണെന്ന നിലക്കാണ്. സൂംബയായിരുന്നു ചർച്ച അല്ലേ? സൂംബ ഡാൻസ് കൊണ്ടുവന്നു, ഒരു അധ്യാപകൻ അതിനെതിരെ പ്രതിരോധിക്കുന്നു, പ്രതിഷേധിക്കുന്നു, വ്യാപകമായ ചർച്ചകൾ, അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടികൾ എടുക്കുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. പക്ഷെ ശരിക്കും ചർച്ച എന്തായിരുന്നു? ശരിക്കും അങ്ങനെ ഒരു അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന് സസ്പെൻഷനും ആയിരുന്നോ നമ്മുടെ വിഷയം? അല്ലല്ലോ. അവിടെ അതിന്റെ പിന്നിലെ ആശയത്തെയും സംസ്കാരത്തെയും എല്ലാം നമുക്ക് കൃത്യമായും അടുത്തറിയേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ പ്രധാനമായും പുതിയ കാലത്ത് അവർ അവരെ കുറിച്ച് തന്നെ പറയുന്ന വാക്ക് പുരോഗമനവാദികളാണ് എന്നാണ്, പുരോഗമനത്തിന്റെ ആളുകളാണ് എന്നാണ്, പുരോഗമന വക്താക്കളാണ് എന്നാണ്. ശരിക്കും എന്താ പുരോഗമനം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊരിക്കലും ഈ ഇവർ പറയുന്ന പുരോഗമനം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. കേരളത്തിൽ ഓരോ ദിവസവും രാവിലെ പത്രം വായിക്കുന്ന ഒരു രക്ഷിതാവിനും കേരളത്തിന്റെ ധാർമ്മിക സാമൂഹിക പരിസരം പുരോഗമിക്കുകയാണെന്ന് അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായും ഞാൻ ഇന്ന് രാവിലെ ഒരു അധ്യാപകന്റെ ഒരു ചെറിയ വാട്സപ്പ് നോട്ട് കണ്ടു. ഞങ്ങളുടെ ജില്ലയിൽ, ഞാൻ പാലക്കാട് ജില്ലയാണ് വരുന്നത്, ഞങ്ങളുടെ ജില്ലയിലെ ഒരു പരിസരത്ത് ഈ മയക്കുമരുന്ന് കുട്ടികളിൽ കുത്തിവെച്ച് ആ കുട്ടികളെ ദുരുപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ്റെ വാട്സപ്പിൽ നോട്ട് കുറിച്ചിട്ടുണ്ട്, നമ്മുടെ അടുക്കലും എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാണ്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ അടുക്കലേക്ക് നേർക്കു നേരെ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരം ആളുകളുടെ ഈ പുരോഗമന വക്താക്കളുടെ പുരോഗമനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയത്തെ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കൃത്യമായും ഇതൊന്ന് പഠിക്കേണ്ടതുണ്ട്. അവിടെ ഏറ്റവും ആദ്യത്തെ വിഷയം, ശരിക്കും നമ്മുടെ നാട് പുരോഗമനത്തിന്റെ പാതയിൽ തന്നെയാണോ ഉള്ളത്? ഒരു ഭാഗത്ത് നമുക്ക് പറയാൻ സാധിക്കും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലുമെല്ലാം നമ്മൾ പൊതുവിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്, പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള പ്രബുദ്ധത, ഇവിടെയുള്ള സാക്ഷരത എല്ലാം മറ്റുള്ളവരെക്കാളും എത്രയോ മുകളിലാണ്. പക്ഷേ സുഹൃത്തുക്കളെ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടന്നു വരുന്ന വാർത്തകൾ അത് അത്യന്തം അപകടകരമാണ്. ഞാൻ നിങ്ങൾക്കൊരു ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ അവിഹിതവുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ പറയുന്ന വർത്തമാനമാണ് ഇത്. ശരിക്കും നമ്മൾ കേൾക്കണം. ഒരു ഭാഗത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവിടെയുള്ള മെയിൻ സ്ട്രീം മീഡിയകളോ പൊളിറ്റിക്സോ ഒന്നും അതിനെക്കുറിച്ച് യാതൊരു ചർച്ചകളും നടത്താറില്ല. അതൊക്കെ മതത്തിന്റെ മാത്രം പ്രശ്നങ്ങളാണ്. ഇവിടെ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനവും ഇസ്ലാഹി പ്രസ്ഥാനങ്ങളും മറ്റ് മത പ്രസ്ഥാനങ്ങളും സംഘടിതമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ധാർമ്മികമായി ഈ സമൂഹത്തെ വേരിലുറപ്പിച്ച് നിർത്തുക എന്നുള്ള പണിയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു വിഷയങ്ങളെയും ഇവിടെയുള്ള മെയിൻ സ്ട്രീം വിഷയങ്ങളിലൊന്നും ചർച്ച ചെയ്യാറില്ല. ഒരു ഡോക്ടർ പറയുന്ന ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാം. കേരളത്തിലെ 18 വയസ്സ് തികഞ്ഞ വിദ്യാർത്ഥികൾ, അവിവാഹിതരായ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു പുരോഗമനത്തിന്റെ വർത്തമാനം നിങ്ങൾക്ക് കേൾക്കാം.
4: ഇഷ്ടംപോലെ കുട്ടികൾ അൺമാരിഡ് ആയിട്ട് ഇപ്പം അബോർഷന് വരുന്നുണ്ട്. പണ്ട് ഇതുപോലെയൊന്നും അല്ല. ഇപ്പം 18 വയസ്സ് 19 വയസ്സിലൊക്കെയാണ് അവർ അബോർഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ആസ് എ ഡോക്ടർ എനിക്കത് ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് പ്രായപൂർത്തിയായ ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ഇപ്പം നമ്മുടെ ഓർഗനൈസേഷൻസ് ആണെങ്കിലും കുറച്ചുകൂടെ നമ്മൾ അവയർനെസ്, അതായത് കോൺട്രസെപ്ഷനെ കുറിച്ചാണെങ്കിലും ഒരു അവയർനെസ് സ്കൂൾസിലും കോളേജസിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ അൺവാണ്ടഡ് പ്രഗ്നൻസീസിന്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഈ അബോർഷൻ ചെയ്യുമ്പോഴാണല്ലോ എപ്പോഴും ബ്ലീഡിങ്ങും അങ്ങനത്തെ പ്രോബ്ലം.
3: ഓക്കെ, കടയിൽ സാധനം വാങ്ങാൻ പോയ കാര്യമല്ല പറഞ്ഞത്, ഹോസ്പിറ്റലിൽ അബോർഷന് പോയ കാര്യമാണ് ഈ പറയുന്നത്. പോയ ആൾക്കാർ പ്രായപൂർത്തിയായ കുട്ടികളാണ്, പക്ഷേ അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്, അവരാരും വിവാഹം കഴിച്ചിട്ടില്ല.
5: ഇത് കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എറണാകുളം പരിസരത്തുള്ള കോളേജ് ക്യാമ്പസുകളിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ അനുഭവം ഞാൻ കേട്ടു. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് തന്നെ വ്യത്യസ്തമായ ഈ പുരോഗമനവാദികളുടെ പരിഷ്കരണങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് കോളേജ് ക്യാമ്പസിലെ ആ ഒരു പഠനകാലം കഴിഞ്ഞ് അദ്ദേഹം താമസിച്ചിരുന്ന റൂമിലേക്ക് കയറി ചെന്നപ്പോൾ ബോയ്സ് ഹോസ്റ്റലിലെ റൂമുകളിൽ ഗേൾസ് ഉണ്ട്, രാത്രിയിൽ ഒന്നിച്ച്. ഇനിയോ മദ്യക്കുപ്പികളുടെ എണ്ണം മാറി ഇപ്പോൾ മയക്കുമരുന്നുകൾ ലിസ്റ്റ് കോളേജ് ക്യാമ്പസിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ പരിപാടി നടക്കുന്ന തൊട്ടടുത്തുള്ളൊരു ക്യാമ്പസ് ക്യാമ്പസിന്റെ പേര് പറയുന്നില്ല. ഹോസ്റ്റലുകളിൽ കേരള എക്സൈസ് പിടിച്ചെടുത്തത് മാരകമായ ലഹരിയാണ്. എത്രത്തോളം കേരളത്തിലെ 1400 കൂടുതൽ വിദ്യാലയങ്ങളിലെ പരിസരത്ത് തന്നെ MDMA അടക്കമുള്ള രാസലഹരികൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ആരെങ്കിലും, ഞാൻ ചോദിക്കുന്നത് ആരെങ്കിലും, എന്ത് ചർച്ച അവിടെ നടക്കാറുള്ളത്? ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രഖ്യാപിക്കും, മദ്യവർജന പ്രഖ്യാപനങ്ങൾ നടത്തും. എന്നിട്ട് എന്തുകൊണ്ട് ഈ വിഷയത്തെ തടയിടാൻ സാധിക്കുന്നില്ല? ഒരു ഭാഗത്ത് കുട്ടികൾ ആൺപെൺ ഇടകലകളെ കുറിച്ചും ജെൻഡർ സമത്വത്തെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വിഷയത്തെ തൊടാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഈ വിഷയം സാംസ്കാരികമായ വിഷയമാണ്, ഇതൊരു മതത്തിന്റെ വിഷയമല്ല. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇവിടെയുള്ള ചാനൽ ചർച്ചകൾ അത് എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് നമുക്കൊന്ന് പറയാനുണ്ട്. അതിനു മുൻപ് ചില കാര്യങ്ങൾ. ഇവിടെ മദ്യത്തിന്റെയും ലഹരിയുടെയും കണക്കുകൾ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ചില വാർത്തകൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം. ആ വാർത്തകൾ പറയുന്നതൊക്കെ എന്താണ്? ഒന്ന് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നമ്മൾ താമരശ്ശേരിയിലെ ഷഹബാസിനെ കുറിച്ച് കേട്ടു, അഫ്വാനെ കുറിച്ച് തിരുവനന്തപുരത്തെ കേട്ടു. സഹോദരങ്ങളെ, ഇവരിലെല്ലാം ലഹരിയുടെ അംശങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ പ്രായം കൂടി നിങ്ങളൊന്ന് നോക്കണം. മുതിർന്ന് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് കുടുംബജീവിതത്തിന്റെ സ്ട്രെസ് അനുഭവിച്ച് പോയ ആളുകളല്ല അവരാരും. ഇത്തരത്തിലുള്ള ആവേശ കമ്മിറ്റികളുടെ പേരിൽ പോയി ചെന്ന് പെട്ടതാണ് ഈ ലഹരികളിലൊക്കെ. ഈ ഒറ്റപ്പെട്ട സംഭവമാണോ? കേരളത്തിലെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്ര ശതമാനം കുട്ടികളുണ്ട് എന്ന് പരിശോധന നടത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കണക്കുകൾ പുറത്തുണ്ട്. കേരളത്തിലെ ഡി അഡിക്ഷൻ സെന്ററുകളിലെ മദ്യത്തിന്റെയും ലഹരിയുടെയും അഡിക്ഷനിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം എത്രയാണ് എന്നത് ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ ചില ന്യൂസുകളൊന്ന് കേൾക്കാം.
6: ഈ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരും MDMA അടിക്കുന്ന ആൾക്കാരും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അതിൽ അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള നല്ല ബോധാർത്ഥമുണ്ടാവും. എന്നിട്ട് അവരെ റിസ്ക് എടുത്ത് അതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതവരെ ചെയ്തോട്ടെ.
7: മകൻ ഒരു അമ്മയുടെ ജീവനത്തിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്തു. മതി കിട്ടാത്തതിനാൽ കുന്നം കൊടുത്ത് യുവാവാത്മഹത്യയാണ്
8: സുഹൃത്തിനെ സുമാർ വെട്ടിക്കുന്നത്. സുഹൃത്തായ ബിജുവുമായി ഇന്നലെ രാവിലെ മുതൽ വീടിന് പരിസരത്ത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വാക്കേറ്റങ്ങൾ.
5: ഓക്കെ, ഈ ക്ലിപ്പുകളൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചതാണ്, ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്ന വാർത്തകളാണ്. ഇതിൽ മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളെ പോലെ

0: മുംബൈയിലേക്ക് നമ്മൾ വരുന്നത്. ഞാൻ ഈ വിഷയം കേട്ടവരും കേൾക്കാത്തവർക്കും എല്ലാം വേണ്ടി പറയുകയാണ്, ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ഒരു സാമൂഹികമായ പ്രത്യാഘാതം എന്ത് എന്നുള്ളത് കൂടി നമ്മൾ കൃത്യമായും ഒന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്താണ് കേരളത്തിലെ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്? കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ 60 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 60 ലക്ഷത്തിന് മുകളിൽ എന്നാണ് കേരള സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത്, 60 ലക്ഷം കുട്ടികൾ. ആ കുട്ടികൾക്ക് പുറമേ 2.5 ലക്ഷത്തോളം അധ്യാപകർ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനും പുറമെയാണ് മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ. ഇനി അതിനും പുറമെയാണ് നമ്മളടങ്ങുന്ന രക്ഷിതാക്കളുള്ള ഈ സമൂഹം. ഇത്രയും വലിയൊരു സമൂഹത്തിലേക്ക് ഒരു വിഷയത്തെ നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ചില പ്രതിരോധങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ? പക്ഷേ ആ സ്വാഭാവികതയെ പോലും അവർ വളച്ചു കെട്ടിയത് എന്തിലേക്കാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ചാനൽ ചർച്ചയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ സൂംബ വിഷയത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോൾ അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്നുള്ളത് കേട്ടോക്കൂ.
1: സൂംബ എന്നടിച്ചപ്പോ സാംബ എന്നായി പോയാൽ അതിനകത്ത് വേണമെങ്കിൽ ഈ പറയുന്ന അല്പവസ്ത്രം കാണാൻ പറ്റും. കാര്യം അർജന്റീനയിലാണ് സാമ്പാതൃത്വം ഉണ്ടാകുന്നത്. അർജന്റീനയിലെ സാമ്പാതൃത്വം അവിടുത്തെ സോഷ്യലൈസ് ചെയ്തൊരു ഡാൻസ് ഫോമാണ്. വളരെ സാവധാനം, ഒരു ഹാൻഡ് കർച്ചീഫ് കൊണ്ട് വളരെ സാവധാനം, മനോഹരമായ സ്റ്റെപ്പുകളോട് കൂടി. നമ്മൾ സാധാരണ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കയിൽ സാമ്പയുടെ താളത്തിൽ നിന്നാണ്, അത്ര മനോഹരമായിട്ടുള്ള മൃദു ചലനങ്ങളിലൂടെ വളരെ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാമ്പാതൃത്വത്തിന്റെ അഴകെന്ന് പറയുന്നത്. ആ അഴകും സംഗീതവും ലാറ്റിൻ അമേരിക്കയുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പൊ സൂംബയ്ക്ക്
0: അവസാനം പറഞ്ഞ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം, അത് ലാറ്റിൻ അമേരിക്കൻ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഇനി പറയാനുണ്ട്, ഇവിടെ സാമ്പയാണോ സൂംബയാണോ എന്ന് തിരിച്ചറിയാത്ത കുറെ ആളുകൾ എന്തിനെയോ എതിർത്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമ്മളടക്കം ഈ കേട്ടിരിക്കുന്ന ആളുകൾക്കടക്കം ഇതൊന്നും തിരിച്ചറിയാത്തത് കൊണ്ട്, നമ്മളൊന്നും അത്ര പരിഷ്കരിക്കാത്തത് കൊണ്ട്, നമുക്കൊന്നും അത്ര സാക്ഷരത ഇല്ലാത്തത് കൊണ്ട് വായിച്ചപ്പോൾ മാറിപ്പോയി, സെർച്ച് ചെയ്തപ്പോൾ വേറെന്തൊക്കെയോ കണ്ടു. ആ അങ്ങനെയല്ല, പരസ്യമായി മാധ്യമപ്രവർത്തകർ പറഞ്ഞതാണ് അധ്യാപകന് സെർച്ച് ചെയ്തപ്പോൾ വേറെന്തൊക്കെയാണ് കണ്ടത് എന്ന്. നമുക്കൊന്നും പിഴച്ചിട്ടില്ല. ഇതിനെ എതിർത്ത് മുന്നോട്ട് വന്ന ഓരോരുത്തരും അവരെക്കാളും ഭൗതിക നിലവാരം പുറത്തുന്ന പുലർത്തുന്ന ആളുകളാണ്. ഞാനത് വെറുതെ ഒരു വെറും വാക്ക് പറയല്ല, ഇവിടെ ഇതൊക്കെ എതിർക്കുമ്പോൾ പൊതുവിൽ ഇവർക്കൊക്കെ ഒരു വായനയുണ്ട്. മതത്തിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ പൊതുവിലെ ഉസ്താദുമാരായിട്ടുള്ള, ഇങ്ങനെ ഒരു ചിന്താഗതി, ഇങ്ങനെ ഒരു നെറേറ്റീവ്, ഒരു സ്റ്റീരിയോടൈപ്പോടെ ഉണ്ടാക്കിയെടുത്ത ആളുകളിൽ നിന്നാണ് ഇത്തരം വർത്തമാനങ്ങൾ വരുന്നത്. ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു സമുദായത്തെ മുഴുവൻ ഏലിയനേറ്റ് ചെയ്തിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, നമ്മൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം അവരെക്കാൾ ആഴത്തിൽ ഇത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 40 വർഷം കഴിഞ്ഞാൽ കേരളക്കരയിൽ എന്തൊക്കെ വരും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റൂ. അതൊരു പ്രവചനമൊന്നുമല്ല, കാരണം 50 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്യൻ പരിസരങ്ങളിൽ അവർ ചവച്ചു തുപ്പിയ, ഛർദിച്ച കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഭയങ്കര പുരോഗമനമായിട്ട് ഇവർ എടുത്തിടുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കാണിച്ചു തരാം. 50ഉം 60ഉം വർഷങ്ങൾക്ക് മുൻപ്, 1960കളുടെ ആരംഭത്തോടു കൂടി യൂറോപ്യൻ പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് ഫ്രാൻസും ബെൽജിയവും നെതർലാൻഡ്സും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളിലെ പരിസരങ്ങളിൽ ആരംഭിച്ച സെക്ഷൽ റവല്യൂഷൻ എന്ന് പറയുന്ന ലൈംഗിക വിപ്ലവത്തിന്റെ ആകെത്തുകയാണ് നേരത്തെ പറഞ്ഞ അബോർഷൻ എന്ന് പറയുന്നത്. അന്ന് ഈ ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ കുട്ടികളൊക്കെ ഒന്ന് ബോധവൽക്കരിച്ച് അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത് എന്ന് പറയണമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അന്ന് ആ സമൂഹം പറഞ്ഞിരുന്നത് അബോർഷൻ ഈസ് അവർ ബർത്ത് റൈറ്റ് എന്നാണ്, ഞങ്ങളുടെ അവകാശമാണ് അബോർഷൻ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ വാഗ്വാദങ്ങളെ എങ്ങനെയാണ് ഇവർ എടുക്കുന്നത്? അതുപോലെ ഇനിയും ഇത് തുടരും. അതുകൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ സദസ്സിന്റെയോ ഈ സംസാരത്തിന്റെയും ഉദ്ദേശം യഥാർത്ഥത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിനെയെല്ലാം പിടിച്ചു കെട്ടാമെന്നോ, അതല്ലെങ്കിൽ ഇതിനെയെല്ലാം അവസാനിപ്പിച്ച് സുന്ദരമായൊരു ജീവിതം ജീവിക്കാമെന്നാണെങ്കിൽ അങ്ങനെ ലക്ഷ്യം ഈ സംസാരത്തിനൊന്നുമില്ല, മറിച്ച് ഇത് തുടരുക തന്നെ ചെയ്യും. ഈ പ്രവർത്തനങ്ങൾ തുടരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലമും വളരെ വ്യക്തമായി പറഞ്ഞു, ഖിയാമത്തിലേക്ക് അടുക്കുമ്പോൾ കൽഖാബില അൽ ജംറ, അവർ കനൽക്കട്ട കയ്യിൽ പിടിക്കുന്ന അത്രയും ഇടങ്ങേർ പിടിച്ചിട്ടായിരിക്കും ജിദീനെ കൊണ്ടു നടക്കുക എന്നാണ്. ആ ഇടങ്ങേർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ആ ഇടങ്ങേർ വരുമ്പോഴെല്ലാം നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകൾ ആദ്യമായി പറഞ്ഞത് ഈ സൂംബയും സാംബയൊക്കെ പറഞ്ഞു എന്ത് നന്മ വന്നാലും എതിർക്കുന്ന ആളുകളാണെന്നൊക്കെയായിരുന്നു. പക്ഷെ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ശരിക്കും സൂംബയാണ് എതിർക്കുന്നതെങ്കിൽ സൂംബ ശരിക്കും ഇനിഞ്ഞാന്ന് ഈ സ്കൂളിൽ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണോ? എറണാകുളത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും, ഞാനിപ്പോൾ പാലക്കാടിന്ന് വരുന്നത്, പാലക്കാട് ജില്ലയിലൊക്കെ പൊതുവില് കേരളത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആദ്യം വരിക എറണാകുളത്താണെന്നാണ് നമ്മളൊക്കെ ഒരു ധാരണ. എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ ജില്ലകളിലേക്കൊക്കെ എത്താറുള്ളത്. സൂംബ എന്ന് പറയുന്ന ഈ ഒരു വ്യായാമ മുറ അതല്ലെങ്കിൽ ആ ഒരു ഡാൻസ്, അത് ഇവിടെ കേരളത്തിൽ വന്നത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപാണ്, 2015-13 കാലഘട്ടത്തിലാണ്. അത് കേരളത്തിലുണ്ട്. 2013 മുതൽ 2025 വരെ നമ്മളൊക്കെ എന്താ ഉറങ്ങിയിരുന്നു, അല്ലെങ്കിൽ എന്ത് നമുക്ക് ഒന്ന് കാണാൻ പറ്റാഞ്ഞിട്ടോ? ഇവർ ഈ പറയുന്ന വാദം സൂമ്പയും സാമ്പയും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നിപ്പോ അതാണ് നമ്മൾ ഇതൊന്നും കാണാതെ നടന്ന ആളുകളാണെന്നാണ്.

0: ഇതൊക്കെ കണ്ടപ്പോഴും അതൊരു ഫിറ്റ്നസ് സെന്ററിലെ പരിപാടിയായിരുന്നു, അത് താല്പര്യമുള്ള ആളുകൾക്ക് വ്യായാമം ചെയ്യാനുള്ള അവകാശമായിരുന്നു. പക്ഷേ ഇത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സീരിയസ് ആയ ചില ചോദ്യങ്ങൾ ചോദിക്കും. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ ചോദ്യം കിടക്കുന്നത്. സൂംബ എന്ന് പറയുന്ന ആ ഡാൻസ്, ആ ഡാൻസിന് ചില സാംസ്കാരികമായ പരിസരങ്ങളുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. ഇവിടെ ഒരു അധ്യാപകന്റെ പോസ്റ്റാണല്ലോ വലിയ വിവാദമായത്. ടി കേശവ് സാഹിബ് ഈ വിഷയത്തെ സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി മേടിച്ചൊരു കാര്യമുണ്ട്, അല്പവസ്ത്രം ധരിച്ച് ആൺപെൺ തുള്ളിച്ചാടലുകൾ, അത് ആ സംസ്കാരത്തെ പഠിപ്പിക്കാൻ, ആ സംസ്കാരത്തിലേക്ക് പോകുന്ന ആ ഒരു രീതിയെ പഠിപ്പിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവർ വ്യാഖ്യാനിച്ചത് അല്പവസ്ത്രമാണ് നിങ്ങളുടെ പ്രശ്നം. നമുക്ക് പ്രശ്നം തന്നെയാണ്, ഒരു പിന്നോക്കം നമ്മൾ വന്നിട്ടില്ല, ഒരു പ്രശ്നവും നമുക്കല്ല, നമ്മളത് കൃത്യമായും പ്രൂവ് ചെയ്യും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ ഈ അല്പവസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോൾ നമ്മളത് പറയേണ്ടിയിരുന്നില്ലേ, നമ്മളിപ്പോൾ അങ്ങനെ പറയേണ്ടിരുന്നില്ലെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് യാതൊരു മടിയും വേണ്ട. കാരണം നമുക്ക് വെല്ലുവിളിക്കാൻ സാധിക്കും. സൂംബ ഫിറ്റ്നസ് കമ്പനി എന്ന് പറയുന്ന ആ ആഗോള കമ്പനി, സൂംബ LLC എന്ന് പറയുന്ന ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആഗോള തലത്തിൽ പുറത്തുവിട്ട 5 പാട്ടുകൾ, വെറും 5 പാട്ടുകൾ ഈ സ്ക്രീനിൽ നിന്നല്ല, കേരളത്തിലെ ഒരു സ്ക്രീനിലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല. കേരളത്തിലെ ഒരു സ്ക്രീനിലും പ്രദർശിപ്പിക്കാൻ പറ്റില്ല, വെല്ലുവിളിയാണത്. അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കിയ മന്ത്രിമാർ പ്രദർശിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കിയ സ്കൂളുകളിൽ ഇത് പ്രദർശിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അശ്ലീലതകളാണ് അതിലുള്ളത്. നമ്മളൊരിക്കലും ആ വ്യായാമത്തെ അല്ല പറയുന്നത്, മറിച്ച് ധാർമ്മികമായി അതിനെ എതിർക്കാനുള്ള ഒരു പരിസരം നമുക്കുണ്ട്. അത് എതിർക്കുമ്പോഴേക്കിനും ഇവിടെ സൂംബക്ക് എതിരാണ് നമ്മൾ, ഇവിടെ വാക്കുകളിനൊക്കെ എതിരാണ് നമ്മൾ. ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം എന്താണ്? ഒരു വിഭാഗം ആളുകൾക്ക് തെറ്റാണ് തോന്നുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറയില്ലേ? ഇതെല്ലാവരും പറയുന്ന കാര്യമല്ലേ? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്ന വളരെ രസകരമായ ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറയാണ്, ഈ മതങ്ങളൊക്കെ നിങ്ങളുടേത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. മൂബര് പറഞ്ഞ കാര്യമോ? അത് മൂബര് മാത്രം ശരിയല്ലേ? അത് പറയാൻ പറ്റുമോ? അപ്പോ പലപ്പോഴും സ്വന്തം കാര്യത്തിൽ ഭയങ്കരമായൊരു ഗർവ്, ഞാൻ എന്തൊക്കെയോ പറയുന്നൊരു ധാർഷ്ട്യം, ഇത് വെച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടേത് മാത്രം ശരി നിങ്ങൾ പറയരുത്. ആ പറഞ്ഞത് നിന്റെ മാത്രം ശരിയല്ലേ? അതെടുക്കേണ്ട ആവശ്യം നമുക്ക് എന്തുള്ളത്? അപ്പൊ ഇത്തരത്തിലാണ് പലപ്പോഴും ഇത്തരം ആളുകളിലേക്ക് വ്യാഖ്യാനങ്ങൾ പോകാറുള്ളത്. എന്തായാലും അല്പവസ്ത്രത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നപ്പോൾ ഇവരൊക്കെ വിചാരിച്ചത് ഇതിങ്ങനെ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ സൂംബയുടെ വന്നപ്പോൾ ഡാൻസ് കളിക്കാൻ നമുക്കൊന്നും പറ്റൂല, അതുകൊണ്ട് നമ്മൾ അതിനെ എതിർത്ത് തുടങ്ങിയതാണ് എന്നാണ് വിചാരിച്ചതെങ്കിൽ അവർക്ക് തെറ്റി. നമ്മൾ അങ്ങനെ തുടങ്ങിയ വിഷയമല്ല ഇത്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ വലിയ ചർച്ചയായ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വിഷയമുണ്ട്. ആ വിഷയം ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം 2 വർഷം കൊണ്ട് കേരളക്കരയിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന അപ്ഡേറ്റുകൾ മാത്രം പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ അന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കേണ്ടത്. അതിനു മുൻപ് എന്തായിരുന്നു പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സംഭവം? ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, നമ്മൾ പൊതുവിൽ വിദ്യാഭ്യാസ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അത് സ്കൂളിലും കോളേജിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളത് ബോധ്യപ്പെടുത്തുകയാണ്. ഒന്ന്, കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം, പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന് പറഞ്ഞാൽ കരിക്കുലം എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ ഒരു ചട്ടക്കൂട്, അത് അവസാനമായി പരിഷ്കരിക്കുന്നത് 2007ലാണ്. 2007, എത്ര വർഷമായി? 15 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ 2007ൽ അത് പരിഷ്കരിച്ചതിന് ശേഷം 2022ലാണ് അതിൻ്റെ കരട് രേഖ പുറത്തുവിടുന്നത്. ആ കരട് രേഖ പുറത്തുവിട്ട സമയം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ അതൊന്ന് റിമൈൻഡ് ചെയ്യാം. എന്താണ് ആ കരട് രേഖയിൽ ഉണ്ടായിരുന്നത്? ലിംഗസമത്വം, ലിംഗനീതി. നല്ല കാര്യത്തെ, മാഷാല്ല, വളരെ നല്ല കാര്യം. ഇങ്ങനെ നമുക്ക് ഒറ്റവാക്കിൽ തോന്നാം, പക്ഷെ അതങ്ങനെയല്ല. ഇവർ പറയുന്ന ലിംഗസമത്വത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, ഇവർ പറയുന്ന ലിംഗനീതിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിച്ചവർക്കെ മനസ്സിലാവുള്ളൂ, അതല്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് സൂംബയും സാമ്പയും തിരിച്ചറിയാത്തവരാ നിങ്ങളെ തോന്നിയ പോലെ പറഞ്ഞ ആൾക്കാർക്ക് അത് മനസ്സിലാവൂല. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി വിഷയങ്ങളെ പഠിക്കാൻ ശ്രമിക്കണം. അവിടെ നമ്മൾ പറഞ്ഞു പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അവർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നതായിരുന്നു. ജെൻഡർ സ്പെക്ട്രം, എന്താണ് ജെൻഡർ സ്പെക്ട്രം എന്ന് ഞാൻ ചില വീഡിയോകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കണ്ടിട്ട് പറയണം കേരളത്തിലെ ഏതെങ്കിലും ഒരു രക്ഷിതാവ്, സഹോദരങ്ങളെ, ഒരു രക്ഷിതാവ്, ഞാൻ പറഞ്ഞത് ഈ ലിബറലുകളായിക്കോട്ടെ, സ്വന്തം കുട്ടികളെ അങ്ങനെ ഒന്ന് പറഞ്ഞേക്കാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് കാണണം. അവിടെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു നമ്മളിത് എതിർക്കുന്നു. ആദ്യമായിട്ട് നമ്മളിത് എതിർത്ത് ഈ ചാനൽ ചർച്ചയിൽ പോയപ്പോൾ ചാനൽ ചർച്ചയിലെ തലക്കെട്ട് എന്തായിരുന്നു അറിയോ? പെൺകുട്ടികൾ പാൻ്റ് ഇട്ടാൽ ആർക്കാണ് കുഴപ്പം? പെൺകുട്ടികൾ പാൻ്റ് ഇട്ടാൽ ആർക്കാണ് കുഴപ്പം? നമ്മളൊക്കെ ഇവിടെ നാട്ടിൽ എല്ലാ പെൺകുട്ടികളും പാൻറ്റ് നോക്കി നടക്കുകയാണല്ലോ. ഏത് പാൻ്റ് എടുക്കണേ, പാൻ്റ് എടുക്കണം, ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണല്ലോ നമ്മൾ. ഇങ്ങനെയാണ് ആദ്യം അവർ വ്യാഖ്യാനിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു ഇത് പാൻറ്റിൻ്റെ പ്രശ്നമല്ല, ഇത് പാൻറ്റിന്റെയും വസ്ത്രത്തിൽ നിൽക്കുന്ന വിഷയമല്ല, ഇത് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. ആ രാഷ്ട്രീയം എന്താണ് എന്നാണ് നമ്മൾ അന്ന് ചാനൽ ചർച്ചയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്. പുതുതലമുറയിലെ മാറ്റങ്ങൾക്കു കാരണം ഇതുതന്നെ. ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ 2025 ജൂലൈ 17 കൊച്ചി കാക്കനാട് വെച്ച് നടന്ന ജനകീയ പ്രതിരോധ പരിപാടിയിൽ ഷംജാസ് കെ അബ്ബാസ് അവതരിപ്പിച്ച വിഷയമാണ് ഇന്നത്തെ ഡയലോഗിലൂടെ നാം കേട്ടത്.
2: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ്. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അംഗീകൃത പെൻഷൻ സൈറ്റ് വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം.

നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ ഓരോ ദിവസവും മനഃപ്പാഠമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒരൽപ്പം വലിയ ആയത്താണ്. അതിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം.

നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് വലിയ ആയത്താണ്. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല. ഇൻഷാല്ലാ ഒരു 4-5 ക്ലാസ്സുകളിലൂടെയായിട്ടാണ് ഈ ആയത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യ ഭാഗം ഇന്ന് പഠിക്കാം. തുടർച്ചയായി ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടി കേട്ട് ആയത്ത് പൂർണ്ണമായി എല്ലാവരും പഠിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാല്ലാ നമുക്ക് പഠനം ആരംഭിക്കാം.

0: ആയത്തിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു.

0: المحدث.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ നേടിയെടുത്ത ഒരു കാര്യവും തന്നിൽ നിന്ന് നഷ്ടപ്പെടരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പലതും ഓർത്ത് നാം ദുഃഖിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ ഈ ഭൗതിക ലോകത്തെ നാശനഷ്ടങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാൽ ഒരു വിശ്വാസി അവൻ ചിന്തിക്കേണ്ടത് പാരത്രിക ലോകത്ത് തനിക്ക് സ്വർഗം നഷ്ടപ്പെടരുതേ എന്നതായിരിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ നന്മകളെക്കുറിച്ച് എല്ലാ സമയവും പ്രവാചകനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിന്മകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നന്മകൾ കുറഞ്ഞു പോവലും തിന്മകൾ ജീവിതത്തിൽ അധികരിക്കുകയും ചെയ്യുക എന്നത് ഒരുപക്ഷെ താൽക്കാലികമായ നേട്ടങ്ങളും വിജയങ്ങളും ലാഭങ്ങളും നമുക്ക് നേടിത്തരുമെങ്കിലും ആത്യന്തികമായി കൊണ്ട് തീരാ നഷ്ടമാണ് തിന്മകളിലൂടെ നാം സമ്പാദിക്കുന്നത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ തിന്മകളും നമുക്ക് നഷ്ടമാണ് എങ്കിലും, എന്നാൽ ചില തിന്മകളെക്കുറിച്ച് അത് ചെയ്യുന്ന ആളുകൾ നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു തിന്മയെക്കുറിച്ച് പറയുമ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞതിൽ ഒന്നാമതായി കൊണ്ട് പറഞ്ഞത് അശ്ശിർക്കു വൽ കുഫർ, അള്ളാഹുവിൽ പങ്കുചേർക്കലും അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥ നഷ്ടക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുമ്പോഴും ഈ വിഭാഗത്തെക്കുറിച്ച് അവിടെ പ്രത്യേകം ആദ്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. മുഴുവൻ പ്രവാചകന്മാർക്കും പ്രത്യേകം ഒരുപോലെ ഉത്ബോധം നൽകപ്പെട്ട കാര്യമാണ് ശിർക്ക് ചെയ്താൽ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്ത് സുമറിൻ്റെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മുമ്പ് ഏതേത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കും ഉത്ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ഉത്ബോധനം? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ലയഹ്ബതുന്ന അമലുക, താങ്കളുടെ സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖസിരീൻ, താങ്കൾ പൂർണ്ണനായും പൂർണ്ണമായും നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയോ അവനിൽ നിന്നല്ലാതെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം വെറുതെയാണ്. നമ്മൾ പൂർണ്ണമായും നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. കുഫറിനെക്കുറിച്ചും അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു ബിൽ ബാത്തിൽ, നിരർത്ഥകമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാരാണോ, വകഫറു ബില്ല, അല്ലാഹുവിൽ അവിശ്വസിക്കുന്നവരാരാണോ, ഉലായികഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാർ തന്നെയാണ്. അവർക്ക് നഷ്ടം മാത്രമാണുള്ളത്, എവിടെയും ലാഭം കൊയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ പതറിപ്പോകുന്ന ആളുകളിലെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ലാഭങ്ങളും ലഭിച്ചാലും അതിലൊക്കെ സന്തോഷിക്കുകയും ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കാത്ത, എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിക്കുന്ന, ഞാനൊരുപാട് നന്മകൾ ചെയ്തിട്ടും എൻ്റെ റബ്ബെന്നെ കൈവിടുകയാണല്ലോ എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ നഷ്ടക്കാരാണ് എന്നതാണ്. ചില ആളുകളെ പ്രത്യേകം അള്ളാഹു പറയുകയാണ്, വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മയ്യഅബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. അള്ളാഹുവിനെ പൂർണ്ണമായും ഈമാനില്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഫഇൻ അസ്വാബഹു ഖൈറുൻ, അവർക്ക് വല്ല നന്മയും ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, ജോലിയിലൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇത്മഅന്ന, അവർക്ക് വല്ലാത്ത സമാധാനമാണ്. വലിയ ആവശ്യത്തോടുകൂടി അവർ പറയും, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് അത് തന്നു, ഇത് തന്നു എന്നൊക്കെ പറയും. ഫഇൻ അസ്വാബത്തുഹു ഫിത്നത്തുൻ, വല്ല പരീക്ഷണവും അവനെ ബാധിച്ചാൽ, ഇൻ ഖലബ അലാ വജ്ഹിഹി, അവൻ അവൻ്റെ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ സംഭവിച്ചത് എന്നവനിങ്ങനെ ചിന്തിക്കുകയാണ്, അള്ളാഹുവിനെ അവരെ പഴി പറയുകയാണ് എങ്കിൽ, ഹസിറത് ദുനിയാ വൽ ആഖിറ, അവർക്ക് ഇഹലോകവും നഷ്ടമായി, പരലോകവും നഷ്ടമായി. ഇഹലോകത്ത് കുറേ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്നിട്ട് ഇഹലോകം അവർക്ക് നഷ്ടമായി. എന്നാൽ ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട്, അള്ളാഹുവിനെ പഴി പറഞ്ഞതുകൊണ്ട് അവർക്ക് പരലോകവും നഷ്ടമായി എന്നുള്ളതാണ്. ദാലികഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നാലും അതിൽ നമുക്ക് സഹിക്കാൻ സാധിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നഷ്ടക്കാരാരാണെന്ന് പറഞ്ഞാൽ, അത്തഫ്രീതു ഫിസ്സലാത്ത്, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്സലാ, ഒരു അടിമ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായി വിചാരണയ്ക്കെടുക്കുന്ന കർമ്മം അസ്സലാത്ത്, നമസ്കാരമാണ്. തുടർന്ന് പ്രവാചകൻ പറഞ്ഞു, ആ നമസ്കാരം കൃത്യമാണെങ്കിൽ അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. വ ഇൻ ഫസദത്ത്, ഇനി അതിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ, ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടക്കാരനാണ് എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നഷ്ടക്കാരായ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് നോക്കൂ നിങ്ങൾ. സലാസത്തുൻ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യുക്കല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ്. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അള്ളാഹു സംസ്കരിക്കൂല, പരിഗണിക്കൂല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷകൾ അള്ളാഹു അവിടെ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ആരാണ് അള്ളാഹു ഒരു പരിഗണനയും കൊടുക്കാത്ത ആ ആളുകൾ ആരാണ്? അതാണ് റസൂൽ പറഞ്ഞു, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹുൽഫിൽ കാദിബ്. അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ. വൽ മന്നാൻ, ചിലവഴിച്ചത് എടുത്തു പറയുന്ന ആളുകൾ. അൽ മുനഫിഖു സിലഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന കച്ചവടക്കാരൻ. വിശ്വാസികളെ, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവരിലേക്ക് അള്ളാഹു ഒന്ന് നോക്കുക പോലും ചെയ്യുകയില്ല എന്നതാണ്. അള്ളാഹു അവരെ സംസ്കരിക്കില്ല, പരിഗണിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം നാശനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും തളരാതെ, അള്ളാഹുവിനെ പഴി പറയാതെ, അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ, ഒരു കരുത്തുള്ള വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ഷോ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പരലോകം നഷ്ടപ്പെടുത്തരുതേ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കഥ പറയാം. ഖലീഫയായിട്ട് പോലും നമ്മോട് സംസാരിച്ചത് അബ്ദുസ്സലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താണോ? ഖലീഫയായിട്ട് പോലും. പ്രവിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖലീഫ ആയിരുന്നിട്ട് പോലും വളരെ ലളിതമായ ജീവിതമായിരുന്നു അലി റളിയല്ലാഹു അൻഹു നയിച്ചിരുന്നത്. വളരെ സിമ്പിളായിരുന്നു. തൻ്റെ നിത്യവൃത്തിക്കുള്ള ജോലി സ്വന്തം കൈകൊണ്ട് തന്നെ ചെയ്യുമായിരുന്നു അദ്ദേഹം. ആർഭാടം നിറഞ്ഞ ജീവിതശൈലിയെ വെറുപ്പായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കലും ഒരാൾ ഖലീഫയുടെ തസ്തികയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളല്ല താങ്കൾ ധരിക്കുന്നതെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ അഭിപ്രായപ്പെട്ടു. അതിനോട് അലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു ഖലീഫ തൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടല്ല ഭരിക്കുന്നത്, മറിച്ച് അള്ളാഹുവിനോട് തോന്നുന്ന ഉത്തരവാദിത്വത്തോടും ക്ഷമയോടും കൂടിയാണ് ഭരിക്കുന്നത്. ഈ എളിയ വസ്ത്രങ്ങൾ എന്നെ ധിക്കാരത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സംരക്ഷിക്കും. നോക്കൂ കൂട്ടുകാരെ, ഈ ലോകത്തെ ആർഭാട ജീവിതത്തേക്കാൾ അവരെല്ലാം ആഗ്രഹിച്ചതും പ്രവർത്തിച്ചതും പരലോകത്ത് നന്മയും സ്വർഗവും ലഭിക്കാനാണ് അല്ലേ? നന്മ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ടും ലളിതമായ വസ്ത്രവും ജീവിത ശൈലിയുമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത്. പരലോക നന്മയ്ക്ക് വേണ്ടി നമുക്കും അങ്ങനെ ആവാൻ കഴിയട്ടെ, ശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത കഥയുമായി. അപ്പം നമുക്ക് വീണ്ടും കാണാം.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കഥ പറയാം. ഖലീഫയായിട്ട് പോലും ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ സലാം വീട്ടി.

0: ഒരു ടീച്ചർ അവരുടെ കുട്ടികൾക്ക് EVS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഈ പൂമ്പാറ്റയുടെ ജീവിതക്രമത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് പുഴു ലാർവയായി അതിന്റെ എഗ് മുട്ടയായിട്ട് അവിടെ നിൽക്കുന്നു, പിന്നെ അത് കാറ്റർപില്ലർ ആവുന്നു, പിന്നെ അത് പ്യൂപ്പയായിട്ട് രൂപാന്തരപ്പെടുന്നു, പിന്നെ ബട്ടർഫ്ലൈ ആവുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ മോഡല് ശരിക്കും അവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാദ്യം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ പ്യൂപ്പ അത് അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നൊരു രൂപം, അതിങ്ങനെ വന്നു. അവരിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തിട്ടത് കണ്ടപ്പോൾ അതിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് അതിങ്ങനെ വരികയാണല്ലോ. പ്യൂപ്പ പൂമ്പാറ്റയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. കുട്ടികളിങ്ങനെ ക്ഷമയോടുകൂടി കാത്തിരുന്ന അവസാനം ആ ഒരു പുറത്തേക്ക് വരുന്ന സ്ട്രഗിളൊക്കെ കുട്ടികൾ കണ്ട് അവസാനം അത് പുറത്തേക്ക് വന്നപ്പോൾ പൂമ്പാറ്റയായപ്പോൾ അതിമനോഹരമായൊരു പൂമ്പാറ്റ വർണ്ണങ്ങളുള്ള ആ ഒരു ശലഭം ഇങ്ങനെ പാറിപ്പോകുന്നവർ കണ്ടു. അത് കണ്ട ഉടനെ കുട്ടികൾ വീണ്ടും പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊന്ന്
1: കാണണം,
0: ഒന്നുകൂടി കാണണം. നിർബന്ധം പിടിച്ചപ്പോൾ വീണ്ടും അതുപോലെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ച ടീച്ചർ അതുപോലെ വീണ്ടും
1: റിപ്ലൈ ചെയ്തു,
0: അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പ്യൂപ്പയിൽ നിന്ന് അത് വീണ്ടും പൂമ്പാറ്റയിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതിൽ ഇതേ നേരത്തേനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്തു. ടീച്ചർ അത് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ, ഇത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് വട്ടത്തിലിരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എത്ര സമയമായിട്ടും അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നില്ല, കുറേ എണ്ണം പകുതി നിൽക്കുന്നു, കുറേ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കൂട്ടത്തിലൊരാളൊരു ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് നന്നായി വന്നോട്ടെ പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു,
1: കയറി കൊടുത്തു,
0: ഒന്നിട്ട് കീറി കൊടുത്തു. കയറി കൊടുത്തതിൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടി ചാടിയപ്പോൾ എന്താ പൂമ്പാറ്റല്ല, അതൊരു പുഴുവായിട്ട് തന്നെ
1: ചാടിയത്.
0: കാണാൻ അറപ്പുള്ളൊരു പുഴുവാണ്. ടീച്ചർ തിരിച്ചു വന്നപ്പോൾ എന്തായി ഇപ്പോൾ കണ്ടില്ലേ, ടീച്ചർ അത് കണ്ടില്ല, പൂമ്പാറ്റിയായില്ല, അത് പുഴുവായിട്ട് തന്നെയുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരു അറപ്പ് പോലെ തോന്നി. അപ്പോൾ അതെന്തേ സംഭവിച്ചാൽ അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തം പറഞ്ഞാൽ അതിനൊന്ന് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തേതാണ് അതങ്ങനെ ചെയ്തു കൊടുത്തതാണ്. ഈ ഒരു കഥ ശരിക്കും പാരൻറ്റിൻ്റെ വിഷയത്തിൽ പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്ത് അവരുടെ കഴിവുകളും സ്കില്ലുകളൊക്കെ പുറത്തെടുക്കണതിന് പകരം ചെറുപ്പത്തിലെ പാരൻസ് എന്ത് ചെയ്യും, ഈ ബ്ലേഡ് എടുത്ത് തോണ്ടിക്കൊടുക്കുന്ന പോലെ കുട്ടികളെങ്ങനെ സഹായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവസാനം കുട്ടികളൊരു പുഴുവായി, പൂമ്പാറ്റയാവേണ്ട കുട്ടികൾ പുഴുവായി പുറത്തേക്ക് വരും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഓരോ കുട്ടിയും ജനിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതചക്രത്തിലേക്ക് വേണ്ട എല്ലാ കഴിവുകളും ആർജിച്ചെടുക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വേണ്ട സ്കില്ലുകളുമായിട്ടാണ്
1: ജനിക്കുന്നത്.
0: പക്ഷേ കുട്ടിയുടെ നെർച്ചറിങ്ങിന് വേണ്ട അന്തരീക്ഷം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
1: യെസ്,
0: അത് പാരൻസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്.
1: ഓവർ കെയർ വേണ്ട,
0: ഓവർ കെയർ വേണ്ട. ഓവർ കെയർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കുട്ടിക്ക് വളരാൻ അവസരമില്ല, കുട്ടിയുടെ സ്കില്ല് പുറത്തെടുക്കാൻ അവസരമില്ല. ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 330 ഗ്രാം തൂക്കമാണ് കുട്ടിയുടെ ബ്രെയിൻ ഉണ്ടാവുക. ആ 330 ഗ്രാം എന്നാലൊരു പിന്നെ അപ്പം ആ ആ കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ ബ്രെയിൻ ആണ് 1440 ഗ്രാമാണ്. അതൊരു 12-18 വയസ്സിന്റെ ഇടയിലാണ് പൂർത്തിയാവുന്നത്. പക്ഷെ ഒരു കുട്ടിയുടെ ജനനത്തിലെ 6 വയസ്സ് 12 വയസ്സിനിടയിൽ ആദ്യത്തെ 2 വയസ്സിനിടയിൽ 75% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കും. ഈ സമയത്ത് കുട്ടി വളരെയധികം വളരുന്ന സമയമാണ്. ശാരീരിക വളർച്ചയുടെ കൂടെ കുട്ടിയുടെ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ആണെങ്കിൽ 60% ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ജനിക്കണേ. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്കില്ലുകളുടെ ആവശ്യമല്ല, ഇൻവോൾവ് ആണ് സ്കില്ല്. പക്ഷെ മനുഷ്യന്റെ കുട്ടിന്റെ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം പല. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മള് പാരന്റ്സ് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശരീരവും മനസ്സുമാണ് സ്കില്ല് വളരാൻ. കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടതെന്ന് വെച്ചാല് ഓന്റെ ബ്രെയിനും അതുപോലെ തന്നെ കുട്ടിയുടെ ശരീരവും ആയിരിക്കും. പക്ഷെ മനസ്സ് ഏറ്റവും പ്രധാനമാണ് സ്കിൽ ഡെവലപ്മെന്റിന്. അപ്പൊ അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: ചില രക്ഷിതാക്കൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ രണ്ടാമത്തെ കുട്ടിയായിരിക്കും. അപ്പൊ അവനെ ഈ അംഗൻവാടി കൊണ്ടാക്കലും അതിരിച്ചിങ്ങോട്ട് കൊണ്ടുവരലും അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുവരലും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കും, അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും കുട്ടികൾ നോക്കും, കരയും. കരയുമ്പോഴേക്ക് വീണ്ടും അങ്ങോട്ട് ചെല്ലലോ. ഈ ഒരു ഓവർ കെയർ കൊടുത്തിട്ട് വീണ്ടും കുട്ടികൾക്ക് കുട്ടിയുടേതായിട്ടുള്ള ഒരു താല്പര്യത്തിൽ വളരാൻ കഴിയാത്ത പിന്നെ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ.
0: അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ പറഞ്ഞ ഇന്നലെ രാത്രി ഞാൻ ഒരു പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്തിൽ ചില ആൾക്കാർ കുട്ടികൾ ചെറുപ്പത്തിൽ ഫങ്ങൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കുട്ടി കുട്ടിയൊക്കെ ആയിരുന്നു. അപ്പം അതിൻ വീഴുമ്പോഴേക്ക് വീണിട്ട് കുട്ടിക്ക് ഇതെങ്ങനെയെന്ന് പ്രകടിപ്പിക്കാൻ പോലും സമയത്ത് അതിൻ്റെ മുന്നേ എൻ്റെ പോകും കുട്ടിക്ക് എന്തേ പറ്റിയതോ ചെന്നെടുത്തിട്ട് പിന്നെ കുട്ടിക്ക് തന്നെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഡീൽ ചെയ്യണം പോലും കുട്ടീനെ അനുവദിക്കാതെ പാരൻസ് അത്.
1: അതെ അതെ അതെ അതെ, ചെറിയ കുട്ടികളായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ഉമ്മ തന്നെ വരണം.
0: അതെ,
1: ഒരു രക്ഷയുണ്ടാവില്ല. ആയ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, കൂട്ടത്തിൽ കുറേ അവൻ്റെ ചങ്ങാതിമാരുണ്ടാവും, ചങ്ങാതി എല്ലാവരും ഉണ്ടാവും. ഇവരൊന്നുമില്ല, ഉമ്മ തന്നെ വരണം. ഇതൊരു വാശിപ്പുറത്ത് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള കാരണം ഇതാണ്. നമ്മൾ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നതോടൊപ്പം അവർ വളരാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി എന്ത് ചെയ്യണം, ഉണ്ടായി കൊടുക്കണം. കുറച്ചത് വീഴണം,
0: അതെ അതെ,
1: തട്ടി തടയണം. അതുപോലെ തന്നെ ഒന്ന് അവർ നടക്കണം, മുട്ടുകുത്തി നടക്കണം. പണ്ടൊക്കെ എന്നാലും മുട്ടുകുത്തി മണലിലൂടെയും മുറ്റത്തൂടെയും നമ്മളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അവൻ്റെ മുട്ടുകുത്തേണ്ട വണ്ടികളുണ്ട്, ഇപ്പോൾ നടക്കാനുള്ള അതിനായിട്ടുള്ള വാക്കറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിലൂടെ കുട്ടിയൊക്കെ നിന്നും അവൻ്റെ ശാരീരികവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാനസികവുമായിട്ടുള്ള വളർച്ച പൂർത്തീകരിക്കപ്പെടുന്നതിന് ഇതൊക്കെ ചില തടസ്സങ്ങളാകും എന്നുള്ളതാണ്. ആ ഒരു പ്യൂപ്പയെ നമ്മൾ കീറിയിട്ടതുപോലെ
0: കീറിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് കാരണം ക്ഷമ വേണം, നല്ല ക്ഷമ. കുട്ടി ഇത് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ക്ഷമ, അതിന് കാത്തിരിക്കാൻ നേരല്ല. അപ്പോഴേക്കും നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുട്ടി എഴുതി തുടങ്ങി കുട്ടി. ഇപ്പം ഉദാഹരണത്തിൽ രണ്ട് മൂന്ന് വയസ്സിനിടയിൽ കുട്ടി ബട്ടൺസ്, ഡ്രസ്സിന്റെ ബട്ടൺസ് ഇടണം എന്നാണ്.
1: ഇട്ട്
0: കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൻ കോർഡിനേഷൻ നടക്കണം. അത് ഉണ്ടാവുമ്പോൾ കുട്ടിന്റെ എഴുത്ത് നന്നാവും. കാരണം ഈ കുട്ടിയെ കഴിയുകൊണ്ട് കാലുകൊണ്ട് ഒന്നും സമ്മതിപ്പിക്കാതെ അവസാനം സ്കൂളിലേക്ക് ചേർത്തിട്ട് കുട്ടിക്ക് ഇത് ഓർഡറാവണില്ല.
1: പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഭക്ഷണം വാരി കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട് ഇപ്പോഴും.
0: അതെ,
1: പത്താം ക്ലാസ്സിൽ ഞാൻ വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അവർ കഴിക്കൂല. അപ്പം എന്നിട്ടോ പരീക്ഷ ടൈമിലൊക്കെ രക്ഷിതാക്കളും ഇങ്ങോട്ട് അധ്യാപകരെ ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കും അവൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. അപ്പം സ്വാഭാവികമായിട്ടും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടീന് കഴിക്കുന്നാണല്ലോ. പക്ഷെ ആ കുട്ടി അതേപോലെ ടിഫിൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ട് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം രക്ഷിതാക്കൾ ടീച്ചേഴ്സിനെ വിളിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം, ഈ ഭക്ഷണപ്പൊതി കൊണ്ടുപോയത് കഴിക്കാനാണ് എന്നുള്ള ബോധം അവനില്ല. അവൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ട്, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യണം, അതെടുത്ത് തുറന്ന് കൊടുത്ത് നീക്കത് കഴിക്കാനാണ് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ളതെന്ന് ഓനെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട്. അപ്പൊ അത്രത്തോളം എന്ത് വേണ്ട, പ്യൂപ്പയാക്കിയിട്ട് തന്നെ നിർത്തേണ്ടതില്ല എന്നാണ്.
2: പീസ് റേഡിയോ സ്വരം പരംവിധി ചുമ്മാവിട്ട് ആലപനം നൌഷാദ് പറവണ്ണ.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ. നമ്മോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, ഖുർആൻ പാഠങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് തടയുവാനോ അല്ലാഹു തടഞ്ഞതിനെ നൽകുവാനോ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്ന കാര്യം. ഇസ്ലാമിലെ ഏകദൈവ ആരാധനയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന ആശയവും ഇതുതന്നെയാണ്. ഈ ഒരു ആശയത്തിലുള്ള അപക്വമായ നിലപാടാണ് പലപ്പോഴും സൃഷ്ടികളിലേക്ക് പ്രാർത്ഥനയുമായി തിരിയുവാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അല്ലാഹുവാണ് ആത്യന്തികമായി നന്മ നൽകുന്നതെന്നും തിന്മകളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അല്ലാഹുവിനു മാത്രമേ സാധിക്കൂ എന്നും അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാൻ സൃഷ്ടികൾക്ക് സാധിക്കുകയില്ല എന്നും പ്രഖ്യാപിക്കുക വഴി ഇസ്ലാം ഏകദൈവ ആരാധനയെ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ധാരാളം ഖുർആനിക വചനങ്ങൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതിൽപ്പെട്ട ഒരു വചനമാണ് പരിശുദ്ധ ഖുർആനിലെ 35 അധ്യായം സൂറത്തു ഫാത്തിറിലെ 2 വചനം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, മനുഷ്യർക്ക് അല്ലാഹു കാരുണ്യത്തിൽ നിന്ന് വല്ലതും തുറന്നുകൊടുത്താൽ ഫല മുംസികലഹ, അതിനെ തടഞ്ഞുവെക്കാൻ ആരും ഇല്ല. അപ്പോൾ അല്ലാഹു ഒരു റഹ്മത്ത്, ഒരു നിഅമത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. വമാ യുംസിഖ്, എന്നാൽ അവൻ വല്ലതും തടഞ്ഞുവെച്ചാലോ ഫല മുർസില ലഹു മിൻ ബഅദിഹി, അവനു പുറമെ അതിനെ നിങ്ങൾക്ക് വിട്ടുതരുവാനും ഒരാളുമില്ല തന്നെ. വഹുവൽ അസീസുൽ ഹക്കീം, അല്ലാഹു പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു. അപ്പോൾ അല്ലാഹു ഒരു നിഅമത്ത് നൽകിയാൽ അതിനെ തടയാനോ വല്ല അനുഗ്രഹവും അവൻ തടഞ്ഞുവെച്ചാൽ അതിനെ നിങ്ങൾക്ക് നേടിത്തരുവാനോ അല്ലാഹുവല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്നു പറയുന്നതിലൂടെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടും തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ വിപൽഘട്ടങ്ങളിലും മറ്റു പ്രതിസന്ധികളിലും അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നുമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തത്തുല്യമായ ആശയം നൽകുന്ന മറ്റൊരു വചനമാണ് സൂറത്തു സുമറിലെ 38 ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് ചോദിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുന്നു, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി, അല്ലാഹു എനിക്ക് ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ആ ഉപദ്രവത്തെ നീക്കിത്തരാൻ ഈ സൃഷ്ടികൾക്കാർക്കെങ്കിലും സാധിക്കുമോ? ഔ അറാദനി ബി റഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തി, അല്ലെങ്കിൽ അല്ലാഹു എനിക്കൊരു നിഅമത്ത് തരാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു എന്നോട് കരുണ കാണിക്കാൻ ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ

സൂറത്തുൽ ഇസ്രയിലെ 56-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറയുന്നത്, ഖുൽ നബിയെ പറയുക, അഥവാ ജനങ്ങളോട് ചോദിക്കുക, ഉദുഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ ആരാധ്യന്മാരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ, ഫല യംലികൂന കഷ്ഫദ്ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് ഒരു ഉപദ്രവത്തെ തടയുവാൻ അവർക്ക് സാധ്യമല്ല, വല തഹ്വീല, അതിനെ ഒന്ന് മാറ്റാൻ പോലും, അതിൻ്റെ സമയമോ സന്ദർഭമോ അതിൻ്റെ രൂപമോ ഒന്ന് മാറ്റാൻ പോലും അവർക്ക് സാധ്യമല്ല, ഒരു ഉപദ്രവത്തെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനും അവർക്ക് സാധ്യമല്ല. അപ്പോൾ ഉപദ്രവത്തെ നീക്കാനോ ഖൈറുകൾ നൽകാനോ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, സൃഷ്ടികൾക്കാർക്കും അത് സാധ്യമല്ല എന്നും. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട്, അവരോട് ചോദിച്ചിട്ട്, അവരോട് സഹായം തേടിയിട്ട് കാര്യമില്ല എന്നുമാണ് ഈ പറഞ്ഞ ഖുർആനിക വചനങ്ങളൊക്കെ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരശേഷം ചൊല്ലാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്കിങ്ങനെ കാണാം, അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി അലിമാ മനഅത്, അല്ലാഹുവേ, നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞതിനെ നൽകുവാനോ ആരും തന്നെ ഇല്ല റബ്ബേ. അപ്പോൾ സഹോദരങ്ങളെ, നന്മകൾ അത് അല്ലാഹുവാണ് നൽകേണ്ടത്. അതുകൊണ്ട് നന്മകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. തിന്മകളെ തടയാൻ സാധിക്കുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം പ്രാർത്ഥിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം സഹായം തേടണം. പിന്നീട് പ്രവാചകൻ പറഞ്ഞത്, ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചാൽ, ഇത് രണ്ടും അല്ലാഹു തീരുമാനിക്കാത്ത കാലത്തോളം സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ തടയാനോ അവൻ ഉദ്ദേശിച്ച ഷെറുകളെ നീക്കം ചെയ്യുവാനോ അവനല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക, അവനിൽ മാത്രം ഭരമേൽപ്പിക്കുകയും ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്ന വലിയ പാഠമാണ് ഇസ്ലാം നൽകുന്നത്, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സബീലുദ്ദുമൂഇ സബീലുമ്മുരീഹ്. എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് ആദ്യ വാരത്തിലാണ് ഒരു 13-കാരി സ്വന്തം വലിയച്ഛനെ ഒരു കൊട്ടേഷൻ കൊടുത്തൊരു കൊലപാതക കേസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ലയിലൊരു ഭാര്യയെ ഭർത്താവ് കൊന്നതായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്നതും അല്ലെങ്കിൽ വാർത്തയിൽ വരുന്നതും അല്ലാത്തതുമായിട്ടൊക്കെ ഒരുപാട് കൊലപാതകങ്ങൾ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ലഹരി ഒരു വില്ലൻ തന്നെയാണ്. ഒരു കേസ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ തലമുറയുടെ ഒരു ആർഭാട ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ആർഭാട ജീവിതം എന്ന് പറയുന്നതും കൂടി ലഹരി ഉൾപ്പെട്ട ഒരു പിന്നാവസ്ഥയിലാണ് ഉള്ളത്. ഇത് കുറച്ചൊരു മുതിർന്നൊരു വ്യക്തി, കുറച്ചുകൂടി ഇപ്പോൾ ടീനേജ് അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ വിട്ട് കുറച്ചൊരു മുതിർന്നൊരു വ്യക്തി സ്വന്തം ഇണയെ നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടി കുത്തിക്കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ വാർത്തയിലൂടെ നമ്മൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരം മദ്യപാനിയായിരുന്നു എന്ന് വായിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ ശരിക്കും ആളുകളെ സംബന്ധിച്ച് ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ട് പോകുമ്പോൾ സ്വയം നിയന്ത്രിക്കാനുള്ള സംവിധാനം നഷ്ടപ്പെടുന്നു. നമ്മളെ ബ്രെയിനിൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുമ്പോൾ നോർമൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് അയാൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവും, കുറച്ച് ഞാനിപ്പോൾ ഒന്ന് ക്ഷമിച്ചാൽ അല്ലേ, ഒന്ന് അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്ന് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടോ മാറി നിൽക്കാം, അല്ലെങ്കിൽ നിൽക്കുന്നവനാണെങ്കിൽ ഒന്ന് ഇരിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ അതിനെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മദ്യം കഴിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലപ്പോഴും അയാളുടെ ആ ഒരു ബ്രെയിനിലുണ്ടാവുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ബ്രേക്ക് അത് തകരാറിലായി പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് ഇന്നത്തെ കുടുംബ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കൊറ്റ ഓരോ കുടുംബങ്ങളായിട്ടാണ്, പഴയ പോലെ ഒരു കൂട്ടുകുടുംബങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകുടുംബ സംവിധാനത്തിൽ പലപ്പോഴും എന്തുണ്ടാവും, ഒരു രണ്ടാൾ തമ്മിലൊരു ഇഷ്യൂ വരുമ്പോൾ അതിൽ മൂന്നാമതൊരാൾ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ മക്കളോ ജ്യേഷ്ഠനോ അനിയനോ ഒക്കെ ഇടപെടും. ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു രമ്യതയിൽ എത്തിക്കാൻ പറ്റും ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി. ഇന്ന് അങ്ങനത്തെ സംവിധാനങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും അയൽവാസികൾ പോലും കുറച്ച് ദൂരെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരം വീടിനകത്ത് നടക്കുന്ന കുടുംബങ്ങളിൽ നടക്കുന്ന സംവിധാനങ്ങളിലൊന്നും ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് പരസ്പരം ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് രമ്യതയിൽ എത്തിക്കാൻ സംസാരിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളതാണ്. മദ്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ലഹരി എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് വൺസ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മുന്നോട്ട് പോകും തോറും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ശ്രോതാക്കളോട് മുന്നിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
3: ഇപ്പം ലഹരി എന്ന് കേൾക്കുമ്പോൾ പുതിയ കാലത്ത് മദ്യം ഒരു ലഹരിയാണ് എന്നത് പലരും മറന്നു പോവുകയാണ്. ഇപ്പോൾ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ പോരാട്ടങ്ങൾ നടക്കുന്നത് ശരിക്ക് അത് സിന്തറ്റിക് ലഹരികൾക്കെതിരെ മാത്രമാണ്. ബോധവൽക്കരണങ്ങളും നടക്കുന്നത് സിന്തറ്റിക് ലഹരികൾക്കെതിരെയാണ്. പക്ഷേ അവയേക്കാളൊക്കെ ഗൗരവമുള്ളത് യഥാർത്ഥത്തിൽ മദ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. മദ്യം കാരണത്താൽ ഉണ്ടായ അപകടങ്ങൾ, കൊലപാതകങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുറേയധികം ആളുകളുടെ ജോലി പ്രയാസമായത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടനവധി. മറ്റേത് അത്രയധികം പ്രശ്നമില്ല എന്നല്ല പറയണത്, പക്ഷേ മദ്യം ഉണ്ടാക്കുന്ന വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് വലിയ പ്രശ്നം. കൊലപാതകങ്ങൾ നടന്ന് ജയിലിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തു നോക്കുക, ഒരു ജയിലിൻ്റെ ഉള്ളിലുള്ള കൊലപാതകികളായ കുറ്റവാളികളായ ആളുകൾ, കുറ്റാരോപിതരും ജയിലിലുണ്ടാവും ഇല്ല എന്നല്ല പറയണത്, അങ്ങനത്തെ ആളുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകളും ഈ മദ്യം ഉപയോഗിച്ചതിനാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണത്താലാണ് ഈ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നിസ്സാരമായ കാര്യമായി ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഇസ്ലാം മദ്യം എന്നുള്ളത് അത് തിന്മകളുടെ മാതാവാണ് എന്ന് പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ഒരടിസ്ഥാന കാരണമായി മദ്യം ഉണ്ടാവും. പിന്നെ ഈ മദ്യം ജീവിതത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സിമ്പിളാണ്, കഴിയും. ഒഴിവാക്കാൻ പറ്റുമോ ചോദിച്ചാൽ കഴിയും. അത് കഴിയില്ല, കുടിച്ചു തുടങ്ങിപ്പോയി ഇഞ്ഞ് പിന്നെ രക്ഷല്ല. ലഹരിമോചനം സാധ്യമാണ്, ഒരു സംശയവുമില്ല. അത് പിന്നെ നിയന്ത്രിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവുകയും നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കില്ല എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്ത് അത് സ്വന്തം തീരുമാനിച്ചുകൊണ്ട് മാത്രം ചിലപ്പോൾ സാധിക്കില്ല, അതിന് ചില പിന്നെ ഷെഡ്യൂളുകൾ ഉണ്ടാക്കണം. ചിലപ്പോൾ അതൊരു ഡി അഡിക്ഷന് വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടി വരും, മറ്റൊരാളുടെ സഹായം ആവശ്യമുള്ള ഗ്രഹം ഉണ്ടാവും. അല്ലാതെ സ്വയം തീരുമാനിച്ച് ഇന്ന് കുടിക്കൂലാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം വീണ്ടും അതിലേക്ക് പോയിക്കൂടായില്ല.
2: അപ്പോൾ ഇവിടെ നമ്മൾ സർക്കാരിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പിന്നെ പദ്ധതി ഇപ്പോൾ തുഫാൻ എന്നുള്ള പേരിൽ ഉണ്ട്. പക്ഷേ ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളെ മക്കളെ വളർന്നു വരുന്നൊരു തലമുറയെ എന്ത് ചെയ്യണം, അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അവരാരുടെയൊക്കെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, അവർ സ്ഥിരം വൈകി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അവർ ഫോണിൽ ആരോടൊക്കെയാണ് കോണ്ടാക്റ്റ് ഉള്ളത്, അവർ ചാറ്റ് ചെയ്യുന്നത് ആരോടാണ്, ഇൻസ്റ്റാഗ്രാമിൽ അവർ ഫ്രണ്ട്സ് ആരാണ്, ഇങ്ങനെ നമ്മളതൊരു സംശയമായിട്ടല്ല, അതൊരു മുൻകരുതലുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കളെ വളർന്നു വരുന്ന മക്കളെ കൂടെ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള അതിന് വേണ്ട ഗൈഡൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ വളർത്താൻ. അല്ലാത്തൊരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകാന്നൊക്കെ പറയല്ലേ, പിടുത്തം വിട്ടു എന്നൊക്കെയാണ് പറയല്ലോ നമ്മൾ, അവിടെ എത്തിപ്പെടുമ്പോൾ പിന്നെ നമുക്ക് വളരെ പ്രയാസമായിരിക്കും, പിന്നീടൊരു തിരിച്ചുവരവിലേക്കും പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനൊരു സാധ്യത കൂടുതലാണുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളാണ് നമ്മളെ കുട്ടികളുടെ ആദ്യത്തെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമ്മോട് പറ്റണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ, പലപ്പോഴും പല കുട്ടികൾക്കും ഉണ്ടാകുന്ന സാഹചര്യം എന്താ വെച്ചാൽ രക്ഷിതാക്കളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ടീനേജിലേക്ക് എത്തുമ്പോൾ അവർ ഭയങ്കര അകൽച്ചയാണ് വരിക. ചെറുതാവുമ്പോൾ നമ്മൾ മടിയിലിരുന്ന് നമ്മൾ തോളിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ടു നടന്ന മക്കൾ വലുതായി വരുന്ന സമയത്ത് പതിയെ പതിയെ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ അകലിച്ച നമ്മൾ എത്ര കുറക്കുന്നോ അത്രയും നമുക്ക് നമ്മളെ മക്കളുടെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ ഇത്തരം ദൂഷ്യ സ്വഭാവങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ പറ്റുമെന്നുള്ളതാണ്.
3: അപ്പം ഇത് പിന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉത്തരവാദിത്തങ്ങളുണ്ട്, അവരുടെ പരിശോധനകൾ നടത്തുന്നത്, ഫോളോ ചെയ്യുന്നത് എന്നതിനൊക്കെ മുന്നോടിയായി ചെയ്യേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇത്തരം അവസ്ഥകളിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ളൊരു ജാഗ്രതയാണ്, ശ്രദ്ധയാണ്. അപ്പോൾ കുട്ടികളോട് പിന്നെ അങ്ങനെ പെട്ടെടുത്തിട്ടോ അങ്ങനെ പെട്ടെടുത്തിട്ടോ അങ്ങനെ ഉണ്ടിട്ടോ അങ്ങനെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞു കൊടുക്കൽ മാത്രമാവില്ല അതിൻ്റെ പരിഹാരം. ശരിക്ക് എല്ലാ തിന്മകളെക്കുറിച്ചുള്ള ഗൗരവമായ ബോധ്യപ്പെടുത്തലുകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കുട്ടികളുടേത് പുതിയ ഭാഷകൾ എന്ന് പറഞ്ഞൊരു ഒരു ലിസ്റ്റ് കണ്ടു. അപ്പോൾ അതിൽ ഓരോന്നിലും ഇപ്പോൾ അതിലൊരു വാക്ക് കണ്ടത് ക്യാപ്. ക്യാപ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭാഷയിൽ, ന്യൂജൻ ഭാഷയിൽ കളവ് എന്നാണ്. അപ്പോൾ നോ ക്യാപ് പറഞ്ഞാൽ കളവ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് കുട്ടികൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ആർക്കറിയില്ല, മുതിർന്ന ആളുകൾക്ക് അറിയില്ല, രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് അവരുടെ ഉപദേശങ്ങൾ നൽകാൻ അവരുടെ പ്രായത്തിലുള്ള ആളുകൾ ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരും. ഞാനൊരു ഭാഷ മാത്രമല്ല പറഞ്ഞത്, ഓരോ കാര്യവും അവരുടേതായ മനസ്സിലാവുന്ന ശൈലിയിലും രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കണം. അത്തരം പ്രോഗ്രാമുകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കും വേണം.
4: أعوذ بالله من الشيطان الرجيم
5: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: റിയാലു സ്വാലിഹീൻ. നമ്മോടൊപ്പം ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊത് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിറക്കൽ ചക്രവർത്തിയുമായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന കാലത്ത് നടന്ന സംഭാഷണവുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് ശേഷം, ആ സന്ധി നിലനിൽക്കുന്ന സമയത്ത് അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. കൂട്ടത്തിൽ ഹിറക്കൽ ചക്രവർത്തിക്കും കത്തെഴുതി. ആ കത്ത് കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളുകളോട് മക്കാരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അവസാനം അബൂ സുഫിയാൻ റളിയല്ലാഹു തആലാ അൻഹുവിനെ കാണുകയും അദ്ദേഹം ദർബാറിൽ വരികയും ആ ദർബാറിൽ വെച്ച് നടന്ന സംഭാഷണമാണിത്. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനം, ദീനിനെ പരിചയപ്പെടുത്തുക എന്ന കാര്യം അമുസ്ലിങ്ങൾക്കിടയിലും റസൂലുള്ള, പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കിടയിലും മറ്റുമൊക്കെ റസൂലുള്ളത് കൃത്യമായി നിർവഹിച്ചു. അതല്ലാതെ മക്കയിൽ പരിമിതമല്ല, അമുസ്ലിങ്ങൾക്കിടയിലും അത് നടക്കേണ്ടതാണ് എന്നൊരു പാഠവും കൂടെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ദീർഘമായ ഈ സംഭാഷണത്തിൽ ഇറക്കൽ ചക്രവർത്തിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അയാൾക്കൊരു വേള ഇസ്ലാമതം സ്വീകരിക്കണമെന്ന് വരെ തോന്നി. പക്ഷേ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ പിന്നിലുള്ള ഈ അനുയായികൾ, ഈ അനുയായി വൃന്ദം അത് എന്നെ അനുകൂലിക്കില്ല, അവരെനിക്കെതിരായി മാറും, അങ്ങനെ എനിക്ക് അധികാരം നഷ്ടപ്പെടും എന്ന ചിന്തയാണ് ഇസ്ലാം ആശ്ലേഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇവിടെ ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, ഫമാദാ യഅ്മുറുക്കും, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്, എന്താണ് കൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൽ അടങ്ങിയ, പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളൊരു കാര്യം, പ്രവാചകന്മാർക്ക് കൽപ്പനാധികാരമുണ്ട്, അവർക്ക് കൽപ്പിക്കുവാനുള്ള അധികാരമുണ്ട് എന്നതുകൊണ്ടാണ് ആ ചോദ്യം. അതല്ലാതെ മാദാ യഖൂലു, എന്താണ് മുഹമ്മദ് എന്ന നബി നിങ്ങളോട് പറയുന്നത് എന്നല്ലോ ഹിറക്കൽ ഉപയോഗിച്ച വാക്ക്. മാദാ യഖൂലു എന്ന് പറയാതെ മാദാ യഅ്മുറു, എന്താണ് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശ്യം, കൽപ്പനാധികാരമുള്ള ആളുകൾ തന്നെയാണ് പ്രവാചകന്മാർ എന്ന് പഠിപ്പിക്കാനാണ്. അപ്പം ആ ചോദ്യത്തിന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആലാ അൻഹു മുശ്രിക്കായിരുന്ന അന്ന് നൽകിയ മറുപടി സത്യസന്ധമാണ്. ഖുൽതു, ഖാല അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറഞ്ഞു, ഖുൽതു, അബൂ സുഫിയാൻ പറയാണ് ഖുൽതു, ഞാൻ പറഞ്ഞു, യഖൂലു, അദ്ദേഹം പറയുന്നു, അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്ത് പറയുന്നു? ഉഅബ്ദുല്ലാഹ്, ജനങ്ങളോട് അദ്ദേഹം പറയുന്നത് ഉഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, വഹ്ദഹു, അവനെ മാത്രം ആരാധിക്കണം, ലാ തുശ്രികു ബിഹി ഷൈആ, അവനിൽ, ആ അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഷൈഅൻ എന്ന് പറഞ്ഞാൽ വസ്തുവാവാം, അതല്ലെങ്കിൽ വ്യക്തിയാകാം, എന്തുമാവാം, ഈ ഒരു സാധനത്തെയും ഒരു വസ്തുവിനെയും, അതാരായാലും ശരി, വലിയായാലും നബിയായാലും ബീവിയായാലും ഭാവയായാലും, ആരെയും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വത്തുറുക്കൂ മായ കൂരു ആബാ ഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നു എന്നാണ്. പിതാക്കൾ പറയുന്നത് ഒഴിവാക്കണം, കാരണം ജാഗ്രിയാ കാലത്തുള്ള ആളുകൾക്ക് അവിടെ പിതാക്കൾ പറയുന്നത് തന്നെയാണ് മതം, അതിനൊഴിവാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും, അവിടെ പിതാക്കന്മാരും പാരമ്പര്യമായി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഈ ഹിറക്കൽ ചക്രവർത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിക്കണം, നബിക്കെതിരാക്കണം എന്നൊരു ഉദ്ദേശം അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ വാപ്പ വാപ്പമാർ കാരണവന്മാരൊക്കെ പറയുന്നത് ഒഴിവാക്കണം എന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പ്രയോഗം സ്വീകരിക്കാനുള്ള കാരണം അതാണ് എന്ന് നിരീക്ഷിച്ചിട്ടുള്ള പണ്ഡിതന്മാരും ഉണ്ട്. വയഅ്മുറുനാ ബിസ്സലാഹ്, പിന്നെ നമസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുന്നു, നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നു. വസ്സിദ്ഖി, സത്യസന്ധന പാലിക്കണം, സത്യം പറയണം, ഇതും കൽപ്പിക്കുന്നു. അതാണ് നമ്മുടെ വിഷയമായിട്ട് അതീതിനുള്ള ബന്ധം. വൽ അഫാഫ്, അഫാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്നാണ്, വിശുദ്ധി പാലിക്കണം. വസ്വില, സ്വിലത്ത് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം പാലിക്കണം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വിഷയത്തിൻ്റെ ക്രമം നിങ്ങൾ നോക്കൂ. ആദ്യം തൗഹീദ് തന്നെയാണ് പറഞ്ഞത്. പ്രവാചകന്മാർ അവരുടെ ദഅവത്തിൽ ഊന്നൽ നൽകുന്നത് തൗഹീദിന് തന്നെയാണ് എന്നീ പരാമർശത്ത് നമുക്ക് കിട്ടും. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്ക എന്ന കാലത്ത് അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നതാണ് ഒന്നാമത് ഇവിടെ പറയാനുള്ള കാരണം. അപ്പം ആ തൗഹീദ്, തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അത് അതിൻ്റെ മൂന്ന് ഇനങ്ങളും പാലിക്കണം. തൗഹീദുൽ ഉലൂഹിയ, റുബൂബിയ, അസ്മാഉ സിഫാത്ത്, ഈ മൂന്ന് വശങ്ങളും പരിഗണിക്കണം. വെറും തൗഹീദുർ റുബൂബിയ മാത്രം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കതുകൊണ്ട് സ്വർഗം കിട്ടില്ല. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് മാത്രം വിശ്വസിച്ച് അങ്ങനെ മരിച്ചു പോയാൽ അത്തരം ആളുകൾക്കൊന്നും സ്വർഗം കിട്ടില്ല. പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഉലൂഹിയത്ത് ശരിയാകണം, ശരിയാമിതം ഉലൂഹിയത്ത് ശരിയാകണം. റുബൂബിയത്ത് മാത്രം ഉണ്ടായാൽ പോരാ, റുബൂബിയത്ത് വേണ്ടാന്നല്ല പറഞ്ഞത്, മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. റുബൂബിയത്ത് അംഗീകരിക്കുന്ന ആളുകളോട് തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ യുദ്ധത്തിൽ യുദ്ധം ചെയ്തിട്ടുള്ളത്, അവരോടാണല്ലോ റസൂലുള്ളാഹി യുദ്ധം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തൗഹീദുർ റുബൂബിയ പറഞ്ഞിട്ട് ഖുർആൻ അവരെ തൗഹീദ് ഉലൂഹിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് ഈ റുബൂബിയത്ത് ഉപകരിക്കണമെങ്കിൽ ഉലൂഹിയത്തുകൂടെ അംഗീകരിക്കണം എന്നാണ്. അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് റിസ്ക് നൽകുന്നവൻ, അവൻ മാത്രമാണ് മഴ വർഷിപ്പിക്കുന്നവൻ, അവൻ്റെ കയ്യിലാണ് പരമാധികാരം, ആരുടെയും അഭയം ആവശ്യമില്ലാത്തവ അവനാണ്, എല്ലാവർക്കും അഭയം നൽകുന്നത് അവനാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഈ മക്കാ മുശ്രിക്കുകൾക്ക് സ്വർഗം കിട്ടില്ല. അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ റുബൂബിയത്ത് അംഗീകരിക്കുന്നതോടുകൂടെ ഉലൂഹിയത്തും അംഗീകരിക്കണം. വിശുദ്ധ ഖുർആൻ ഇങ്ങനൊരു 10-9 ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവർ നൽകുന്ന മറുപടി അല്ലാഹുവാണ്, ആരാണ് ലോകം സൃഷ്ടിച്ചത്, അല്ലയാണ് എന്നവർ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ്യമായി പറയുന്നത്, ഈ തൗഹീദുർ റുബൂബിയ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ ഖാലിഖ് അല്ല മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എങ്കിൽ പിന്നെ യഥാർത്ഥ ഇലാഹും അല്ലയാണ് എന്ന് വിശ്വസിച്ചുകൂടെ എന്നാണ് അവരോട് ചോദിക്കുന്നത്. അതിനാണ് റുബൂബിയ പറയുന്നത്. അസ്മാഉ സിഫാത്ത്, അതും അംഗീകരിക്കണം. അല്ലാഹുവിൻ്റെ നാമ വിശേഷണങ്ങൾക്ക് സമാനമായ ഒരാളും ഇല്ല, ഇതൊക്കെ വിശ്വസിക്കണം. അധികവും ശിർക്ക് വരുന്നത് അല്ലാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അറിവുമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതും ശരിക്ക് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം, അപ്പോഴാണ് തൗഹീദ് പൂർണ്ണമാക്കുക. വത്തുറുക്കു, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വത്തുറുക്കു മായക്കൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ പിതാക്കൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കണം, വെടിയണം. ജാഹ്ലിയ കാലത്ത് അവർ പറഞ്ഞിരുന്ന, അവർ സ്വീകരിച്ചിരുന്ന പല പരമ്പരാഗതമായി അവർ സ്വീകരിച്ചു വരുന്നിരുന്ന പല ദുരാചാരങ്ങളുമുണ്ട്, ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതുമൊക്കെയായ കാര്യങ്ങൾ, അതെല്ലാം ഒഴിവാക്കണം. വയഉമുറുനാബിസ്വല, നമസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. കണ്ടോ, തോഹീദ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് പിതാക്കന്മാർ പറഞ്ഞ ഒഴിവാക്കണം എന്നൊക്കെ, അതൊക്കെ ശിർക്ക് ഒഴിവാക്കണം എന്നതിൻ്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തോഹീദ് കഴിഞ്ഞാൽ പിന്നെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വലാത്താണ്, നമസ്കാരമാണ്. അതുകൊണ്ട് നമസ്കാരം നിർവഹിക്കണം. നമസ്കാരത്തിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ബുദ്ധിയും പ്രായമൂർത്തിയുമുള്ള ഒരാൾക്കും നമസ്കാരം ഒഴിവാക്കാൻ ഒരു കാരണവും ഇല്ല, ഒരിളവും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ, ദൃഢത വന്നെത്തുന്നതുവരെ, അഥവാ മരണം വന്നെത്തുന്നതുവരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതിൽ നിന്ന് നബിമാരോ വലിയോ സാദാത്തുക്കളോ ആരും ഒഴിവല്ല. അതത് കൃത്യമായി പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ ഹിജ്റിലെ 99-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിദ്ഖ്, സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സത്യം പറയൽ. ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിപ്പോർട്ടിലുള്ളത് സിദ്ഖ് എന്നതിന് പകരം സ്വദഖ എന്നാണ്. സ്വദഖ എന്നും റിവായത്തിൽ കാണാം, കാരണം അത് പൊതുവേ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ സക്കാത്ത്, ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ളത്, അപ്പം ആ രീതിയിൽ റിവായത്തുകൾ വന്നിട്ടുണ്ട്. മുറുനാ ബിസ്വലാത്തി വസ്വദഖ, കാരണം നമസ്കാരത്തിൻ്റെ കൂടെ സാധാരണ പറയാറുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്ന രീതി. ഇൻഷാല്ലാഹിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലികല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേന കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അള്ളാഹുവല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, പാവയ്ക്കയും പ്രമേഹവും, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല. കൈപ്പക്ക അല്ലെങ്കിൽ പാവക്ക, അത് പ്രമേഹം കുറക്കും. ചില ആളുകൾ പറയാം മത്തൻ്റെ ഇല കഴിക്കുക അല്ലെങ്കിൽ കൈപ്പക്ക കഴിക്കുക അത് പ്രമേഹം കുറക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശ്രദ്ധിച്ചാലേ പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കേവലം ഏതെങ്കിലും ഒരു ഭക്ഷണം പ്രമേഹത്തിന് ഒറ്റമൂലിയായിക്കൊണ്ട് പറയാൻ സാധ്യമല്ല. ഭക്ഷണ കാര്യവും വ്യായാമവും അതോടൊപ്പം മരുന്നുകളും ശ്രദ്ധിച്ചുപയോഗിച്ചാലാണ് നമുക്ക് പ്രമേഹം വരാതിരിക്കാനും പ്രമേഹം കുറയ്ക്കാനൊക്കെ സാധിക്കുക. ഇനി പാവയ്ക്കയുടെ കാര്യം നമുക്ക് നോക്കാം. പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ ഏറ്റവും കയ്പുള്ള ഒന്നാണ് പാവയ്ക്ക. പല അസുഖങ്ങൾക്കും ഒരു പരിഹാരമായിക്കൊണ്ട് പാവയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം വൈറ്റമിനുകളും മിനറലുകളും കയ്പക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം കയ്പക്കയിൽ 25 കിലോ കലോറി കിട്ടുമെന്നാണ്. അതിൽ 1.6 ഗ്രാം പ്രോട്ടീൻ, 2 ഗ്രാം ഫാറ്റ്, ഫൈബർ 8 ഗ്രാം, കാർബോഹൈഡ്രേറ്റ് 4.2 ഗ്രാം, കാൽഷ്യം 20 gmg, അയേണ് 61 മില്ലിഗ്രാം, പിന്നെ കരോട്ടീൻ, തയാമിൻ, റിബോഫ്ലാവിൻ, നിയാസിൻ, വൈറ്റമിൻ സി തുടങ്ങിയ വൈറ്റമിനുകളും മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, സിങ്ക് പോലെയുള്ള മിനറൽസുകളെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ രോഗപ്രതിരോധ ശേഷി, പിന്നെ കരൾ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ പല അസുഖങ്ങൾക്കും ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ പാവയ്ക്കയുടെ ഈ അടങ്ങിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സഹായകമായി പറയാം. ഇവിടെ 2 തരത്തിലുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. പാവയ്ക്ക ഉപയോഗിച്ച് ഷുഗർ കുറഞ്ഞതായിട്ടും എന്നാൽ അത് ഉപയോഗിച്ചിട്ട് ഷുഗറിൽ യാതൊരു മാറ്റവും ഇല്ലാത്തതായിട്ടുമുള്ള പഠനങ്ങൾ കാണാം. പാവയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന വൈസിൻ, ചെറാൻഡിൻ, പോളിപെപ്റ്റിഡ് എന്നീ ഘടകങ്ങളാണ് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്ന് ഒരു പഠനത്തിൽ പറയുന്നു. ഇവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം രക്തത്തിലേക്ക് പഞ്ചസാര വരുന്നത് നിയന്ത്രിക്കാനും രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കഴിയും എന്ന് പറയുന്നു. മറ്റൊരു പഠനത്തിൽ പാവയ്ക്കയിലുള്ള ഒരു ലാക്റ്റിൻ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കും എന്നും പറയുന്നു. 2011 4 ആഴ്ച തുടർച്ചയായി നടന്ന പഠനത്തിൽ പാവയ്ക്കയുടെ ഉപയോഗശേഷം പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാര കുറയുന്നതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പാവയ്ക്കയുടെ ഉപയോഗശേഷവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു എന്ന് കാണിക്കുന്ന പഠനങ്ങളും ഉണ്ട്. ഇവയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യയിൽ തന്നെ നടന്ന 2 പഠനങ്ങൾ. ഇവയിൽ പാവയ്ക്കയുടെ ഉപയോഗശേഷവും രക്തത്തിലെ പഞ്ചസാരയുടെ നിലക്ക് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. പാവയ്ക്ക നീരിന് പാവയ്ക്കയേക്കാൾ ഗുണമുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ചില പഠനങ്ങളിൽ പാവയ്ക്ക നീരിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ ഗർഭാവസ്ഥയിൽ പാവയ്ക്ക നീര് ചിലരിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഗർഭിണിയായ പ്രമേഹ രോഗികൾ പാവയ്ക്ക നീര് ഒഴിവാക്കുന്നതാണ് ഉത്തമം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, പാവയ്ക്കയും പ്രമേഹവും, അവതരിപ്പിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് ടൈമിൽ എന്താണെന്ന്?
3: അത് നമ്മുടെ അബ്ദുൽ ഹമീദ് ശിഖ് അഴിയൂര് അയച്ച ഫീഡ്ബാക്കാണ്. ഓർമ്മയുമായി ബന്ധപ്പെട്ട ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്.
2: അതായത്
3: നമ്മുടെ പ്രോഗ്രാം നല്ല ഉപദേശമാണ് കേട്ടത്. ഇതുപോലുള്ള നല്ല വിഷയം പറഞ്ഞു തരുന്ന പീസ് റേഡിയോയും അതിൻ്റെ അണിയറ ശില്പികൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓർമ്മയുടെ തീരത്ത് ഞാൻ പലവട്ടം ഇടക്കിടക്ക് വായിക്കാറുണ്ട്, പലർക്കും വായിക്കാൻ കൊടുക്കാറുമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
2: ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ തൗഹീദി പ്രബോധനത്തിൻ്റെ ചരിത്രത്തെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ വൈകാരികമായി അടയാളപ്പെടുത്തിയ ഒരു പുസ്തകം.
3: യെസ്.
2: പ്രത്യേകിച്ച് ഉമർ മൗലവിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു രംഗത്തേക്കുള്ള വരവും അതിൻ്റെ വഴികളും അതിലുള്ള പ്രതിസന്ധികളും എല്ലാം വളരെ മനോഹരമായി പ്രതിപാദിച്ച പുസ്തകമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഓർമ്മകളുടെ തീരത്ത് എന്ന പ്രോഗ്രാമും അതിനനുസരിച്ച് മനോഹരമാണെന്ന് പറയുകയാണ്.
3: ഓർമ്മ എന്നുള്ള പ്രോഗ്രാമുകളിലായിരുന്നു നമ്മുടെ ആ ഒരു പുസ്തകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്.
2: അതിൽ വേറെ കുറെ ആ പുസ്തകം മാത്രമല്ല, അതല്ലാതെയും എം കെ മൗലവിയെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ അലവി മൗലവിയെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ. പഴയ
3: ശരിക്ക് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തുടക്കം അല്ലേ, അതിന്റെ ഒരു അന്നത്തെ ഒരു കേരള പശ്ചാത്തലം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് വരച്ചു കാട്ടുന്ന പുസ്തകമാണ്. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
4: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ. പീസ് റേഡിയോ 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ചോദ്യം ഇപ്രകാരമാണ്. എന്റെ കയ്യിൽ 500,000 രൂപയുണ്ട്. ആ പൈസ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കൊടുത്താൽ അവർ മാസത്തിൽ അതിന്റെ ലാഭം തരാമെന്ന് പറയുന്നു. ഈ 500,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്താലും ലാഭം തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറയാമോ?
2: ജ്വല്ലറികളിൽ അല്പം കാശ് കൊടുത്ത് പ്രതിമാസം നിശ്ചിത തുക വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്നാമതായി അവർ ചിന്തിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ കച്ചവട രീതികൾ കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹറാമാകുവാൻ പാടില്ല. തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത് അത് നിഷിദ്ധത്തിൻ്റെ മുതലാകാൻ പാടില്ല എന്ന ഒരു ബോധം അവർക്കുണ്ടായിരിക്കണം. ജ്വല്ലറികളിൽ പലപ്പോഴും ഹറാമായ പല ഏർപ്പാടുകളും കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒരു നിശ്ചിത സംഖ്യ വാങ്ങുകയും ആ സംഖ്യക്ക് എല്ലാ മാസവും കൃത്യമായി ഒരു തുക തിരിച്ചു തരികയും ചെയ്യാം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്ത സംഖ്യ അത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്സിലേക്കുള്ള പാർട്ണർഷിപ്പാണോ? അല്ല. എന്തുകൊണ്ട്? വർഷാവർഷത്തിൽ കൊടുത്ത സംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഈ കൊടുത്ത വ്യക്തിയെ ബാധിക്കുന്നതല്ല. രണ്ടാമതായി, ഇത് കൊടുത്തത് കടമായിട്ടാണോ? കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുത്ത സംഖ്യ മാത്രമാണ് തിരിച്ചു വാങ്ങേണ്ടത്. മാസത്തിൽ മറ്റൊരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പലിശയാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ പറയപ്പെട്ട രൂപത്തിൽ വാങ്ങുന്ന സംഖ്യ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ നിരവധിയുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ സലാം പറയുന്നതിന്റെ വിധി എന്താണ് എന്നാണ്
3: ഈ ചോദ്യം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി, സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നാം ഖബറിടം സന്ദർശിക്കുമ്പോൾ, ഖബർ സന്ദർശിക്കാൻ വേണ്ടി നാം പോകുമ്പോൾ ആ സന്ദർഭത്തിൽ സലാം പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഖബറിൻ്റെ അടുക്കലേക്കോ ഖബർസ്ഥാനിലേക്കോ കയറി നിന്നുകൊണ്ട് സലാം പറയലാണ് ഖൈർ. എന്നാൽ ഒരാൾ ഖബർസ്ഥാനിൻ്റെ തൊട്ടടുക്കലൂടെ നടന്നു പോവുകയോ കാറിലൂടെ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഖബർസ്ഥാനുണ്ട്, നാം സലാം പറഞ്ഞാൽ സാധാരണ നിലക്ക് നമ്മുടെ ശബ്ദം എത്താവുന്ന ഒരു ദൂരപരിധിയിലാണെങ്കിൽ അവിടെ സലാം പറയുന്നതിന് വിരോധമില്ല. എന്നാൽ കൂടുതൽ ഖൈർ ഖബർസ്ഥാനിലേക്ക് കയറിക്കൊണ്ട് ഖബറിൻ്റെ അടുക്കൽ പോയി സലാം പറയലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണുന്നു. ആ ഒരു മറുപടി തന്നെയാണ് ഇവിടെയും നൽകാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
1: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ കയ്യിൽ 500,000 രൂപയുണ്ട്. ആ പൈസ ഇവിടെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ കൊടുത്താൽ അവർ മാസത്തിൽ അതിൻ്റെ ലാഭം തരാമെന്ന് പറയുന്നു. ഈ 500,000 രൂപയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്താലും ലാഭം തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറയാമോ?
2: ജ്വല്ലറികളിൽ അല്പം കാശ് കൊടുത്ത് പ്രതിമാസം നിശ്ചിത തുക വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. ഒന്നാമതായി അവർ ചിന്തിക്കേണ്ടത്, ഒരു ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ ഇസ്ലാം ആ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ ആധുനിക യുഗത്തിൽ പുതിയ പുതിയ ഓരോ കച്ചവട രീതികൾ കടന്നു വരുമ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം തൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം അത് ഹറാമാകുവാൻ പാടില്ല. തൻ്റെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നത് അത് നിഷിദ്ധത്തിൻ്റെ മുതലാകാൻ പാടില്ല എന്ന ഒരു ബോധം അവർക്കുണ്ടായിരിക്കണം. ജ്വല്ലറികളിൽ പലപ്പോഴും ഹറാമായ പല ഏർപ്പാടുകളും കടന്നു വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. ഒരു നിശ്ചിത സംഖ്യ വാങ്ങുകയും ആ സംഖ്യക്ക് എല്ലാ മാസവും കൃത്യമായി ഒരു തുക തിരിച്ചു തരികയും ചെയ്യാം എന്ന് പറയുന്നത്. ഇവിടെ ഈ കൊടുത്ത സംഖ്യ അത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബിസിനസ്സിലേക്കുള്ള പാർട്ണർഷിപ്പാണോ? അല്ല. എന്തുകൊണ്ട്? വർഷാവർഷത്തിൽ കൊടുത്ത സംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവടത്തിലുണ്ടാവുന്ന ലാഭനഷ്ടങ്ങൾ ഈ കൊടുത്ത വ്യക്തിയെ ബാധിക്കുന്നതല്ല. രണ്ടാമതായി, ഇത് കൊടുത്തത് കടമായിട്ടാണോ? കടമായിട്ടാണ് കൊടുത്തത് എങ്കിൽ കൊടുത്ത സംഖ്യ മാത്രമാണ് തിരിച്ചു വാങ്ങേണ്ടത്. മാസത്തിൽ മറ്റൊരു സംഖ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും പലിശയാണ്. അതുകൊണ്ട് തന്നെ മാസാമാസം ഈ പറയപ്പെട്ട രൂപത്തിൽ വാങ്ങുന്ന സംഖ്യ പലിശയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. ഹലാലായ സമ്പാദ്യത്തിൻ്റെ വഴികൾ നിരവധിയുണ്ട്. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഖുർആൻ ഓതുന്നതിനിടയിലുള്ള സംസാരത്തിൻ്റെ വിധി എന്താണെന്നാണ്?
4: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണ്. ആ സമയത്ത് ചോദിക്കുന്ന കാര്യത്തിന് അനുസരിച്ചാണ് ഔദുവും ബിസ്മിയും ഓതേണ്ടത് എന്നതാണ് ചർച്ചയുടെ ആകത്തുകയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ഇദാ ഖത്അൽ ഖാരിഉ അൽ ഖിറാഅത ലിഉദ്രിൻ, കാരണത്തിന് വേണ്ടിയാണ് ഓതിക്കൊണ്ടിരിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഓത്ത് നിർത്തിയത്, മുറിച്ചത് എങ്കിൽ. കാരണമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ സുആലിൻ ഔ കലാമിൻ യതഅല്ലഖു ബിൽ ഖിറാഅ, ഓത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു ചോദ്യം, ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇത്തരം രൂപത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓത്തു നിർത്തിയതും അതിന് മറുപടി പറയുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഓത്ത് മുറിച്ചത് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമത് അഴുതു ചൊല്ലേണ്ടതില്ല. കാരണം ഈ സംശയം നിവാരണമെന്ന് പറയുന്നത്, ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഖുർആനിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതേസമയത്ത് ഒരു ഭൗതികപരമായ വിഷയമോ മറ്റു കാര്യങ്ങളോ ആണ് ഒരാൾ ഓതുന്നതിനിടയിൽ ചോദിച്ചത്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളാണ് നടന്നത് എങ്കിൽ, രണ്ടാമത് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഴുതു ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് സുന്നത്ത്, നല്ലത് എന്ന മുസ്തഹബ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഴുതു ഓതേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വഖഫ് ചെയ്യുകയാണ്, താമായ വഖഫ്, അഥവാ ഇനി ഓതുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഓത്തു നിർത്തുകയും

0: ശരിയായ അല്ലെങ്കിൽ ശരിയോട് അടുത്തു നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകളോ അതുമായി ആ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ആണ് എങ്കിൽ അദ്ദേഹം രണ്ടാമത് ഓതുന്ന സമയത്ത് ഇസ്തിആദത്ത് ചൊല്ലേണ്ടതില്ല. അതേ സമയത്ത് ഖുർആനുമായി ബന്ധമുള്ള അതല്ലെങ്കിൽ ഓതുന്ന ആയത്തുകളുമായി ബന്ധമുള്ള കാര്യങ്ങളല്ല ചർച്ചയിൽ വന്നത്, അത് കാരണത്താലാണ് ഓത്ത് നഷ്ടപ്പെട്ടത് എങ്കിൽ രണ്ടാമത് തുടങ്ങുന്ന സമയത്ത് അഴുതു ചൊല്ലുക എന്നതു തന്നെയാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: അജ്ജനും ഉംറക്കോ പോകുമ്പോൾ അയൽക്കാരെയും കുടുംബക്കാരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കണോ എന്നാണ്.
2: നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഹജ്ജ് കല്യാണം. ഹജ്ജിന് പോകുന്ന ആളുകൾ ഒരു പ്രത്യേക ദിവസം തെരഞ്ഞെടുത്ത് വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കുന്നത് പോലെ ക്ഷണിക്കുകയും അത് വലിയ ഒരു പരിപാടിയാക്കുകയും ചെയ്യുക. സത്യത്തിൽ ഹജ്ജ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോയിരുന്ന ആളുകൾ പലപ്പോഴും കഫൻ തുണിയുമായിട്ടാണ് പോകാറുണ്ടായത്, തിരിച്ചു വരുമോ എന്നറിയില്ല. ഇന്ന് അള്ളാഹു സുബ്ഹാന വതാല അതിമഹത്തായ അനുഗ്രഹങ്ങൾ നൽകി. കാശുള്ള ആളിന് ഒരു പക്ഷേ ഹജ്ജിന് പോകുവാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും, അതൊരിക്കലും അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന വഴിയിൽ നാം ചെലവഴിക്കുവാനോ ആ വഴിയിലൂടെ പുറപ്പെടുവാനോ പാടില്ല. സ്വാഭാവികമാണ് പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും അധികമായി വിട്ടുനിൽക്കാത്ത ആളുകൾ ഹജ്ജിന് ഉംറ കർമ്മത്തിനൊക്കെ വേണ്ടി പോകുമ്പോൾ അവരുടെ കുടുംബങ്ങളും കൂട്ടുകാരും അയൽവാസികളും ഒത്തുകൂടുക എന്നത്. ആ ഒരു ഒത്തുകൂടൽ യാത്രയയക്കൽ അതൊരു ഹറാമോ നിഷിദ്ധമോ ആയ കാര്യമല്ല. എന്നാൽ അതൊരു പരിപാടിയാക്കുകയും അതൊരു വിവാഹം പോലെ കെങ്കേമമാക്കി നടത്തുകയും ഒരു പക്ഷേ ഹജ്ജിന് പോകാനുള്ള കാശ് തന്നെയും പ്രയാസപ്പെട്ടുണ്ടാക്കിയ ആളുകൾ ഏകദേശം ഭീമമായൊരു സംഖ്യ കടം വാങ്ങി ഇത്തരം പാർട്ടിയിലേക്ക് സ്വരൂപിക്കുകയും ചെയ്യുക, അത് തീർത്തും അനാവശ്യമായൊരു കാര്യമാണ്. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കയില്ല അത്തരം പരിപാടികൾ പലപ്പോഴും സംഘടിപ്പിക്കുക. എല്ലാ ആളുകളും ചെയ്യുന്നു, അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ മോശമാണല്ലോ എന്ന ഒരു മാനസിക അവസ്ഥയാണ് അവർക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്പ്രദായങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ദീൻ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്, അതിനെ കെട്ടിക്കൊടുക്കും പ്രയാസവും ഞെരുക്കവും ഉള്ള അവസ്ഥയിലേക്ക് നാം ആക്കുവാൻ പാടില്ല.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഒരു കമ്പനിയിൽ പർച്ചേസ് സ്റ്റാഫായി ജോലി ചെയ്യുന്നു. എൻ്റെ പല സഹപ്രവർത്തകരും തങ്ങൾക്ക് കീഴിലുള്ള സപ്ലയർമാർക്ക് ഓർഡറുകൾ നൽകുന്ന സമയത്ത് അവരിൽ നിന്ന് സാമ്പത്തികമായോ സാമ്പത്തികമല്ലാത്തതോ ആയ ചില ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഹലാലാണോ? കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിക്ക് 100,000 മൂല്യമുള്ള ഒരു പർച്ചേസ് ഓർഡർ നൽകാനുണ്ട്. ആ ഓർഡർ ഒരു പ്രത്യേക സപ്ലയറിന് നൽകുന്നതിനായി പർച്ചേസ് ഓഫീസർ ആ സപ്ലയറിൽ നിന്ന് 1,000 രൂപ ആവശ്യപ്പെടുന്നു. സപ്ലയർ ആ തുക പർച്ചേസ് ഓഫീസർക്ക് നൽകുകയും അതിനുശേഷം മാത്രമാണ് ഓർഡർ അദ്ദേഹത്തിന് അനുവദിക്കപ്പെടുന്നത്. ഇത്തരം സാഹചര്യത്തിൽ പർച്ചേസ് ഓഫീസർ സ്വീകരിക്കുന്ന ഈ തുകയും സപ്ലയർ നൽകുന്ന ഈ തുകയും ഇസ്ലാമിക നിയമപ്രകാരം ഹലാലാണോ? അല്ലെങ്കിൽ ഇത് കൈക്കൂലിയായി റിഷ്വത്ത് കണക്കാക്കപ്പെടുമോ? ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് എന്നാണ്.
2: ഒരാളെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിർത്തിയാൽ അവൻ അജീർ ആണ്, അഥവാ കൂലി വേല ചെയ്യുന്ന ആളാണ്. അയാൾ അമാനത്തുള്ളവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും നോക്കി നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ആളാണെങ്കിൽ വക്കീൽ ആണ്. അയാളും വിശ്വസ്തനും സത്യസന്ധനുമായിരിക്കണം. യദു അമാന, ഇവർ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥ ഉടമസ്ഥന് ഉപകാരം ലഭിക്കുന്ന മതനിഷിദ്ധമല്ലാത്ത രൂപത്തിലായിരിക്കണം. അതിൽ വരുന്ന വരുമാനങ്ങളൊക്കെ യഥാർത്ഥ ഉടമസ്ഥന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ സ്ഥാപനം എന്ത് നിബന്ധനകളാണ് വെച്ചിരിക്കുന്നത് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. സത്യത്തിൽ അയാൾക്ക് വല്ല ഗിഫ്റ്റുകളും അല്ലെങ്കിൽ സാമ്പത്തികമായി വല്ലതും മറ്റു കമ്പനികൾ കൊടുക്കുകയാണ് എങ്കിൽ അയാൾക്ക് ലഭിക്കാൻ കാരണം

0: അയാൾ എന്ന വ്യക്തിത്വമല്ല, മറിച്ച് അയാളുടെ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആ ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അയാൾക്ക് ലഭിക്കുന്നത്. ആ ഉപകാരങ്ങളൊക്കെ ആകട്ടെ സത്യത്തിൽ കമ്പനിക്കുള്ളതാണ്, ആ വ്യക്തിക്ക് ഉള്ളതല്ല. ആ വ്യക്തി മാത്രമായിരുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ മറിച്ച് കമ്മീഷനുകളോ ലഭിക്കുമായിരുന്നില്ല. അത് അനുവദനീയമാകണമെങ്കിൽ കമ്പനിയുടെ യഥാർത്ഥ ഓണർ ഉടമസ്ഥനുമായി സംസാരിച്ച് തനിക്ക് ഇങ്ങനെ വല്ലതും ലഭിച്ചാൽ ഞാൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നറിഞ്ഞ് ശേഷമായിരിക്കണം, അതല്ല എങ്കിൽ അത് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. ഇനി അതല്ല, നാട്ടിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്, പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്കാണ് അതിൻ്റെ കമ്മീഷൻ കിട്ടാറുള്ളത് എന്ന് കമ്പനിക്കറിയാം, നാട്ടിൽ അങ്ങനെയാണ് അറിയപ്പെടാറുള്ളത്. യഥാർത്ഥ ഓണറിന് അതൊരു പ്രശ്നവുമില്ല എങ്കിൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ ഉത്ബിയ എന്ന് പറയുന്ന വ്യക്തിയെ സകാത്ത് ശേഖരിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച്, അദ്ദേഹം സകാത്തുമായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സകാത്ത് ഏൽപ്പിച്ച് മറ്റു കുറേ വസ്തുക്കൾ അത് എനിക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ മിമ്പറിൽ കയറി വളരെ ഗൗരവത്തിൽ സംസാരിച്ചു. ഇത്തരം ആളുകൾ അവരുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പണം ലഭിക്കുമോ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിൻ്റെ കാതൽ. എന്നിട്ട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. ഇതിന് സമാനമാണ് ഇത്തരം പർച്ചേസ് ചെയ്യുന്ന കമ്പനിയിലുള്ള ആളുകൾ അതിൻ്റെ കമ്മീഷനും അതിൽ നിന്ന് വരുന്ന ഗിഫ്റ്റുകളുമൊക്കെ സത്യത്തിൽ കമ്പനിക്കാണ് അവകാശപ്പെട്ടത്.
1: പീസ് റേഡിയോയിൽ നിസ്കാരത്തിലെ അവസാനത്തെ ഹത്തയ്യാത്തിൽ സലാം വീട്ടിയതിനു ശേഷം വിരൽ താഴ്ത്തിയാൽ മതി എന്ന് കേട്ടു. എന്നാൽ വിരൽ എപ്പോഴാണ് ഉയർത്തേണ്ടത്? വിരൽ നന്നായി ഇളക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ വിധി എന്താണ്? ആദ്യത്തെ അത്തഹ്യാത്തിൻ്റെ ഇരുത്തത്തിൽ വിരൽ നിവർത്തണോ വേണ്ടയോ? ഇവിടെയും ഇളക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാണ്.
2: നമസ്കാരത്തിലെ തശഹൂദിൻ്റെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ അഷാറബി സബ്ബാബത്തിഹി എന്നാണ്, റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ. സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും, ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിന് ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല, ഈ ചില ഈ പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണം എന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്ത് ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫികളും. മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ശരിയോടടുത്ത അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ അത്, അപ്പോൾ തശഹൂദിൻ്റെ തുടക്കം മുതൽ സലാം വിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിഖുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തുലില്ലാ വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല, പിന്നെ ദുആ വരും, അത് അത്തഹിയ്യാത്തുലില്ലാ വസ്സലവാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹന്നബിയ്യു, അസ്സലാമു അലൈക ദുആയാണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന അത് മറ്റൊരു ദുആയാണ്. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അത് ദുആയാണ്. വഅല അലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല അലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല അലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅല അലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം അതൊക്കെ ദുആയാണ്. അവിടങ്ങളിലൊക്കെ ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നിസ്ലാസ്ലം മതങ്ങൾ വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
1: സ്ത്രീകൾ നഖത്തിന്മേൽ മൈലാഞ്ചി അണിയുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താണെന്ന് ഒന്ന് വിവരിക്കാമോ?
0: സ്ത്രീകൾ അലങ്കാരങ്ങൾ സ്വീകരിക്കേണ്ടത് അലങ്കാര വസ്ത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭംഗിയുള്ള അലങ്കാരം, അത് ഭർത്താവിന് വേണ്ടി മാത്രമാണ്. ഭർത്താവിന് വേണ്ടിയായിരിക്കണം അണിഞ്ഞൊരുങ്ങേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ രണ്ട് വളകൾ വാങ്ങി ധരിച്ചു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കാരണം, ഒരു സ്ത്രീ കാരണമായി മറ്റ് ആളുകൾ വഴിപിഴക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ സ്ത്രീകളെ കൊണ്ട് കഴിയണം. അവരുടെ സംസാരം, അവരുടെ ചലനം, നടത്തം, ഇത് മറ്റുള്ള ആളുകളെ വശീകരിക്കുവാനും അവരെ പ്രീതിപ്പെടുത്തുവാനും ആയിരിക്കരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ സ്വിൻഫാനി മിൻ അഹ്ലി നാരി രണ്ട് വിഭാഗം ആളുകൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു. അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാർന്ന രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളെന്നാണ്. റുഊസുകുന്നക അസ്മിനത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തലകൾ അങ്ങനെയായിരിക്കും ആ സ്ത്രീകളുടെ. ഒരു പക്ഷേ കൊഞ്ചിക്കുഴഞ്ഞുള്ള പ്രകടനങ്ങളായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സ്ത്രീ ഇസ്ലാമികമായ മര്യാദകൾ ധരിച്ച് അവർക്ക് അനുവദിക്കപ്പെട്ട ഭംഗിയും അനുവദിക്കപ്പെട്ട ആഭരണങ്ങളുമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ വല്ല ഭംഗിയും, ഒരു സ്ത്രീ അവൾ എത്ര മറച്ചാലും ഒരു പക്ഷേ അന്യപുരുഷന്മാർക്ക് അതിൽ ഭംഗി കണ്ടാൽ അതിൽ അവൾ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. വിശുദ്ധ ഖുർആൻ പറയില്ലാമാ, അവളിൽ നിന്ന് പ്രകടമായതൊഴിച്ച് എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ അതാ സൂചിപ്പിച്ചു. സ്ത്രീ ഇനി എത്ര അങ്ങ് മറച്ചാലും ശരി, അവളിലുണ്ടാകുന്നൊരു ഭംഗി അത് അവളുടെ ഇഷ്ടപ്രകാരമില്ലാത്ത ഭംഗിയാണ്, അതിൽ അവൾ ആക്ഷേപിക്കപ്പെടേണ്ടതല്ല. സ്ത്രീ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയോ അല്ലെ ഭർത്താവിന് വേണ്ടി അവൾ മൈലാഞ്ചി ധരിക്കുകയോ ചെയ്തു പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും മൈലാഞ്ചി ഇട്ടു ഇനി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുവാൻ ഒരു സാഹചര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബ വനിതകൾ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ആഭരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഹറാമാണ്, ആവശ്യങ്ങൾക്കോ അത്യാവശ്യങ്ങൾക്കോ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ മനസ്സുകളാണ് ശരിയാക്കേണ്ടത്, നിയ്യത്തിനാണ് പ്രധാനം എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കും.
3: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി.
1: പീസ് റേഡിയോ സ്വരം പറയുവാൻ എനിക്ക് ഏകനായി സഹൽ സലഫി കൊല്ലം ആലപിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം സഹൽ സലഫി കൊല്ലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിന്റെ വളരെ മനോഹരമായ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. സ്കൂളുകൾ ആരംഭിക്കുന്നതിന് മുമ്പേയുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രോഗ്രാമുകൾ തന്നെയാണ് അവിടെ നമ്മൾ കേട്ടത്. സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞു. ഇനി നമ്മൾ കൂട്ടുകാരെയൊക്കെ തന്നെ ഏതാണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. കൂട്ടുകാരെക്കുറിച്ച് രക്ഷിതാക്കളോടും അതോടൊപ്പം തന്നെ മുതിർന്നവരോടും ഒക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായും നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം മക്കൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ഏതെങ്കിലും മോശമായ രൂപത്തിലുള്ള വാക്കുകളോ വർത്തമാനങ്ങളോ അല്ലെങ്കിൽ ചെയ്തികളോ ഒക്കെ തൻ്റെ കൂട്ടുകാരിൽ നിന്ന് പങ്കുവെക്കാൻ, അല്ലെങ്കിൽ അത് തന്നോട് പറയാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമ്മൾ കുട്ടികളുടെ സുഹൃദത്തെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന പ്രോഗ്രാമിലുള്ള ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കുട്ടികൾ നമ്മിലേക്ക് എത്തുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളും ഇത്തരം പ്രോഗ്രാമുകളിൽ എത്തേണ്ടതുണ്ട് എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് അവരെ ഈയൊരു തലത്തിലേക്ക്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് രക്ഷിതാക്കളുടെ, മുതിർന്നവരുടെ, അധ്യാപകരുടെയൊക്കെ കടമയാണ്, ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ അതിഥിയെ നമുക്ക് ക്ഷണിക്കാം. ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മിലേക്ക് എത്തുന്നത് സൈനബ് റൈഹാൻ എന്ന കൊച്ചു മിടുക്കിയാണ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. LBM സെൻട്രൽ സ്കൂൾ ഫോർ ഗേൾസ് അയത്തിൽ, കൊല്ലം ജില്ലയിൽ നിന്നാണ് സൈനബ് റഹ്മാൻ വരുന്നത്. സൈനബിന്റെ പ്രോഗ്രാം നമുക്ക് ആദ്യമായി കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ആരാണ് സുഹൃത്ത്? എന്നെ അറിയുകയും എൻ്റെ കൂടെ നിൽക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യുന്നയാളാണ് സുഹൃത്ത്. അപ്പോൾ നല്ല സുഹൃത്ത് ആരാണ്? ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ ഉപകരിക്കുന്ന സുഹൃത്താണ് നല്ല സുഹൃത്ത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? കസ്തൂരി വിൽക്കുന്ന ആളെ പോലെയാണ് നല്ല കൂട്ടുകാർ. അവരുടെ കൂടെ കൂടിയാൽ സുഗന്ധമാണ് ലഭിക്കുക. നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. എന്നാൽ ചീത്ത കൂട്ടുകാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താരതമ്യം ചെയ്തത് ഉലയിലൂതുന്ന കൊല്ലനോടാണ്. അയാളുടെ അടുത്തിരുന്നാൽ പറന്നുയരുന്ന പുക സഹിക്കേണ്ടി വരും. ചിലപ്പോൾ തീപ്പൊരി വസ്ത്രത്തിൽ വീണ് ഓട്ട വീഴും. നല്ലതല്ലാത്ത ഗന്ധവും അനുഭവപ്പെടും. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും നല്ല കൂട്ടുകാരെ തന്നു അനുഗ്രഹിക്കട്ടെ.
1: സൈനബ് റഹാൻ നല്ല അവതരണമാണ്. ഒന്നാം ക്ലാസ്സുകാരിയാണ് സൈനബ് റഹാൻ. കൊല്ലം അയത്തിൽ നിന്നാണ് സൈനബ് നമ്മുടെ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ പങ്കെടുത്തിരിക്കുന്നത്. നല്ല കൂട്ടുകാരെ അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് സൈനബിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ സംസാരം അവസാനിപ്പിച്ചത്. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കാനുള്ള ചില പ്രയാസങ്ങൾ വിമ്മിഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും. നമ്മുടെ കഴിവിൽ തന്നെ നമുക്ക് സംശയം തോന്നും, എനിക്കത് കഴിയോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും താങ്ങായിട്ടും തണലായി നിൽക്കുന്നത് നമ്മുടെ കൂട്ടുകാരായിരിക്കും. ആ കൂട്ടുകാരെങ്ങനെയുള്ളവരായിരിക്കണം? നല്ല കൂട്ടുകാരായിരിക്കണം. എങ്കിലേ നമുക്ക് അവർ നമ്മുടെ താങ്ങായി തണലായി നമുക്കൊരു സഹായമായി പ്രോത്സാഹനം നൽകിയിട്ടൊക്കെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലും നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ സംശയം വരുന്ന സമയത്ത് നമുക്കൊരു ഒരു എനർജിയായി നമ്മുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരായ കൂട്ടുകാരായി മാറുള്ളൂ. അപ്പം അങ്ങനത്തെ കൂട്ടുകാരായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് ഇത്തരം സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ആത്മവിശ്വാസം പകരുന്ന, നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അത് കഴിയൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇല്ലാതാക്കുന്ന നെഗറ്റീവ് മൈൻഡ് നമ്മളിലേക്ക് നൽകുന്ന കൂട്ടുകാരല്ല നമുക്ക് വേണ്ടത്. എപ്പോഴും പോസിറ്റീവ് എനർജി, അത് നല്ല കാര്യങ്ങളിൽ നന്മയിൽ പോസിറ്റീവ് എനർജി നൽകുന്ന കൂട്ടുകാരായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ടത്. അതോടൊപ്പം ഞാനും അങ്ങനെ ആയിരിക്കണം എന്നൊരു വാശി നമുക്കുണ്ടാവണം. എന്നെ ആരാണോ കൂട്ടുകാരനായി കൂട്ടുകാരിയായി തിരഞ്ഞെടുക്കുന്നത് അവർക്ക് ഞാൻ നല്ലൊരു ഗുണകാംക്ഷയുള്ള അതോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജി കൈമാറുന്നവരായിരിക്കണം എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഇൻഷാല്ലാ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന ഈ എപ്പിസോഡിൽ നമുക്ക് അടുത്ത അതിഥിയെ ക്ഷണിക്കാം. ഷാസിയ പി എ, അഞ്ചാം തരം വിദ്യാർത്ഥിനിയായ റോയൽ ഇംഗ്ലീഷ് സ്കൂൾ തളിപ്പറമ്പ, തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്ന് റോയൽ ഇംഗ്ലീഷ് സ്കൂൾ അഞ്ചാം തരം വിദ്യാർത്ഥിനിയാണ് ഷാസിയ. ഷാസിയയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും. സൗഹൃദത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവും സൗഹൃദവും കടന്നു വരുന്നത് അവ നൽകുന്നതിലൂടെയാണ്. കാരണം അത് നമ്മുടെ തന്നെ പ്രതിനിധിയാണ്. നമ്മെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന, നമ്മുടെ നന്മയിൽ അസൂയപ്പെടാത്ത, നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യാത്ത ഒരു ചെറിയ സൗഹൃദം നമുക്കുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. നല്ല സുഹൃത്തുക്കളെ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും കരുതലിൻ്റെയും ഒക്കെ ജ്വലിക്കുന്ന കനലുണ്ടാകണം. കാരണം നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടൂ എന്നതാണ്. യഥാർത്ഥ ചങ്ങാതികളോടൊപ്പം ഒരുമിച്ച് വെള്ളം കുടിക്കുന്നത് പോലും മധുരമാണ്. പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യമാണ് സുഹൃത്ത്. നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത അമൂല്യനിധിയാണ് സൗഹൃദം. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ് സൗഹൃദം. സ്വന്തം കാര്യം വരുമ്പോൾ തികഞ്ഞ ആത്മാർത്ഥതയുള്ളവരും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ മുങ്ങിക്കളയുന്നവരുമാണ് നമ്മളെങ്കിൽ ജീവിതത്തിലെ ചില ആവശ്യഘട്ടങ്ങളിൽ നാമും നമ്മുടെ സ്വാർത്ഥതയും മാത്രമേ ബാക്കിയുണ്ടാകൂ. അള്ളാഹു നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ ബർക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷാസിയ, നന്നായിട്ടുണ്ട്, നല്ല സംസാരം. ഇത്തരം പ്രോഗ്രാമുകളിൽ ഇനിയും പങ്കെടുക്കണം. അഞ്ചാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ, അടുത്ത ആറിലും ഏഴിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇനിയും പങ്കെടുക്കാൻ കഴിയും. അതോടൊപ്പം പീസ് റേഡിയോയിലെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മാത്രമായി കുട്ടികൾക്ക് മാത്രമായി ഉള്ള പ്രോഗ്രാമുകൾ ഇനിയും നമുക്കുണ്ട്. പൂമരത്തണൽ പോലുള്ള, ഈ മദ്രസ പോലുള്ള, അതുപോലെ തന്നെ ടെലിക്വിസ് പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കുട്ടികളുടെ പ്രോഗ്രാം മാത്രമാണ്. അതിലൊക്കെ നന്നായി പങ്കെടുക്കുകയും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ കിട്ടുന്ന സമയങ്ങൾ അവതരിപ്പിക്കുകയും അതോടൊപ്പം ക്വിസിലൊക്കെ മത്സരിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നേടുകയൊക്കെ ചെയ്യണമെന്ന് ഉറപ്പെടുത്തുകയാണ്. നമ്മുടെ സൗഹൃദത്തിൽ ബർക്കത്തുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ നല്ല കൂട്ടുകാരുണ്ടാവുമോ? ഞാൻ ആരുടെയെങ്കിലും കൂട്ടുകാരോ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ നല്ലതാണ് എന്ന് എൻ്റെ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. എനിക്ക് കിട്ടിയത് നല്ല കൂട്ടുകാരനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു. നന്മയിൽ എന്നെ സഹായിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് പ്രയാസങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുന്ന, നമ്മെ നല്ലതിൽ സഹകരിക്കുന്ന, സഹായിക്കുന്ന, പഠനകാര്യത്തിലും അതോടൊപ്പം തന്നെ സ്വഭാവ മഹിമയിലുമൊക്കെ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ സ്കൂളുകളിൽ ക്യാമ്പസുകളിലൊക്കെ വളരെ മോശം സാഹചര്യം കൊണ്ടുവരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. പുകയിലയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുന്ന, അതോടൊപ്പം തന്നെ ഉപയോഗിക്കാൻ ശീലിച്ചു വന്ന ആളുകളൊക്കെ ചില കൂട്ടുകാരായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാവും. അവരൊരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ലെന്ന് മാത്രമല്ല, അവരുടെ അത്തരം തിന്മകളിൽ നിന്ന് നമ്മുടെ നന്മ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആ തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അത് ഒഴിവാക്കാനുമൊക്കെയുള്ള വർത്തമാനങ്ങളും ഇടപെടലുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് പ്രത്യേകിച്ചും കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പീസ് റേഡിയോ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലെ സ്റ്റാർ കോസ്റ്റിൻ്റെ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാല്ലാ നമ്മിലേക്ക് ഇനി പ്രോഗ്രാമുമായി വരുന്നത് തൊടുപുഴയിൽ നിന്ന് TMM UP സ്കൂൾ വേങ്ങല്ലൂരിലെ 6-ാം തരം വിദ്യാർത്ഥിനി മറിയം ഫാത്തിമയാണ്. മറിയം ഫാത്തിമയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. സൗഹൃദം സുഹൃതമാക്കാൻ വാപ്പിയുടെ രചനയ്ക്ക് ഞാൻ ഈണം പകരുന്നു. കാലങ്ങൾ എത്ര കടന്നുവെന്നാകിലും കാത്തിടാമിട നെഞ്ചിൽ നിറമുള്ള സൗഹൃദം. അപരന്റെയുള്ളിലെ നൊമ്പരം മാറ്റുവാൻ കഴിയട്ടെ നമ്മുടെ ഇടയിലെ സൗഹൃദം.

ഉറക്കി സുഖമുള്ള സൗഹൃദം. നമ്മുടെ ജീവിത വസന്തകാലത്ത് പകരാം സുഗന്ധം പടരുന്ന സൗഹൃദം. ഉമ്മയിൽ നിന്നു തുടങ്ങി ഞാൻ നെഞ്ചോടു ചേർത്തിന്നു കാണുന്ന സൗഹൃദം. മുഖമൊന്നൊരൽപ്പം വാടുന്ന നേരത്ത് പിടയുന്ന ഉപ്പയിൽ കണ്ടു ഞാൻ സൗഹൃദം. കൂടപ്പിറപ്പുകൾക്കൊപ്പം നടന്നു ഞാനെല്ലാം പകുത്തു തന്നൊരു സൗഹൃദം. ആടിത്തിമിർത്തൊരൻ ബാല്യത്തിലൊപ്പം തളിർനാമ്പു പോലെ മുള പൊട്ടി സൗഹൃദം.

കാലത്തിനൊപ്പം നടക്കുന്നൊരൻ്റെ കൂടെ നടന്നു വളർന്നൊരൻ സൗഹൃദം. ജാതി മതങ്ങളും പണവും പ്രതാപവും കൂട്ടിക്കിഴിച്ച് നോക്കാത്ത സൗഹൃദം. ഇഴപാകി നിൽക്കട്ടെ കരുണയും സ്നേഹവും, എന്നും സുഹൃതമായി നിറയട്ടെ സൗഹൃദം. നന്മകളിലെന്നും ഒപ്പം നടക്കാം ഓർക്കുമ്പോൾ എന്നും കുളിരുന്ന സൗഹൃദം. തിന്മകളിൽ നിന്നും പാടയകന്നും എന്നും തുടരാം നമ്മുടെ സൗഹൃദം. മണ്ണോട് മണ്ണായി മാറും വരെയും ഇടനെഞ്ചിൽ നിറയട്ടെ മായാത്ത സൗഹൃദം. ഇനി നമ്മൾ മണ്ണായി മാറിയെന്നാലും തലമുറയായി തുടരട്ടെ സൗഹൃദം.

0: മാഷാല്ലാ, വളരെ അർത്ഥവത്തായിട്ടുള്ള സൗഹൃദത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഒപ്പിയെടുക്കുന്ന ഒരു കവിതയാണ് തൻ്റെ സ്വന്തം പിതാവിൻ്റെ എഴുത്തിലൂടെ രചനയിലൂടെ രൂപപ്പെട്ട വരികളാണ് മറിയം ഫാത്തിമ നമുക്ക് കേൾപ്പിച്ചു തന്നത്. ശരിക്കും മണ്ണോട് ചേർന്ന് കഴിഞ്ഞാലും നമുക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ചില ബന്ധങ്ങളെ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്ന്, നമ്മിൽ നിന്നും വിട്ടുമാറിയ ഒരുപാട് സൗഹൃദങ്ങളെ നമുക്ക് അറിയാം അല്ലേ. വലിയ കൂട്ടുകാരനായിരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കൂട്ടുകാരിയായിരുന്ന സമയത്ത്, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാർ, അവർ നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് പലപ്പോഴും ഇവിടെ നിന്ന് യാത്ര പോയത്. അത്തരം ചില ഓർമ്മകൾ എൻ്റെ വലിയൊരു കൂട്ടുകാരനെക്കുറിച്ച് ഞാൻ ഈ വരികൾ കേട്ടപ്പോൾ ഓർത്തുപോയി. ഇന്ന് അദ്ദേഹം നിലവിലില്ല, അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പലതും ഫാത്തിമയുടെ, മറിയം ഫാത്തിമയുടെ ഈ വരികൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കവിതയിലൂടെ ഓർമ്മകൾ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോയ ചില നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മറിയം ഫാത്തിമ തൻ്റെ കവിത അവസാനിപ്പിച്ചത്. ഏതായാലും ഇതെഴുതിയ പിതാവിനെ സംബന്ധിച്ച് അതാരായിരിക്കട്ടെ, തൻ്റെ വാപ്പ വളരെ ഒരു നല്ല തൂലികയുടെ ഉടമയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മക്കൾക്ക് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പീസ് റേഡിയോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടെത്തി അവസരം നൽകുന്ന രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും പീസ് റേഡിയോ ഇത്തരം പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതിൽ ഇങ്ങനെ ചില നന്മകളും ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതിൽ തീർച്ചയായും നമ്മൾ സന്തോഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല മക്കളായി, നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നവരായി മാറാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ എന്ന വിഷയത്തിലുള്ള ഈയൊരു എപ്പിസോഡിൽ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വരുന്ന കുട്ടി ആരാണെന്ന് നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയിലെ കണ്ണൂക്കര സെം പബ്ലിക് സ്കൂളിൻ്റെ നാലാം തരം വിദ്യാർത്ഥിനി തമന്ന ഷിയാസാണ് ഇനി നമ്മിലേക്ക് പ്രോഗ്രാമുമായി വരുന്നത്. തമന്ന ഷിയാസ്,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ശുക്രൻ.
1: മാഷാല്ലാ, തമന്ന ഷിയാസ് ഒരു കൂട്ടുകാരെങ്ങനെയായിരിക്കണം, ഏതെല്ലാം വിധത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏതു തരം കൂട്ടുകാരായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ നന്നായിരിക്കുന്നു തമന്ന, ഏറ്റവും നല്ല പ്രോഗ്രാമുകൾ ഇനിയും അവതരിപ്പിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പീസ് റേഡിയോയുടെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമുകളൊക്കെ കേൾക്കുകയും സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള, അതോടൊപ്പം തന്നെ ഈ മദ്രസ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കേൾക്കുക, വളരെ വാശിയോടുകൂടി കുട്ടികൾ പങ്കെടുക്കുന്ന ടെലിക്വിസ് ഉണ്ട്, ടെലിക്വിസിലൊക്കെ പങ്കെടുക്കുക എന്നെല്ലാ കൂട്ടുകാരോടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃദമാകട്ടെ. ഈ വിഷയത്തിലെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാർട്ടിസിപ്പൻ്റ് ആരാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദം നൗഫൽ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് ആദം നൗഫൽ. ആദം നൗഫലിൻ്റെ പ്രോഗ്രാം എന്താണ് എന്ന് നമുക്ക് നോക്കാം.
0: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഓമ്പിന്റെ സ്നേഹം. ഇക്കഥയിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു ഉറുമ്പും, ഒരു പ്രാവും, ഒരു വേടൻ. പണ്ട് പണ്ട് ഒരു പുഴയുടെ തീരത്ത് ഒരു വലിയ മരത്തിന്റെ മുകളിൽ ഒരു ഉറുമ്പും ഒരു പ്രാവും നല്ല കൂട്ടുകാരായി താമസിച്ചിരുന്നു. ഒരു ദിവസം ഉറുമ്പിനെ വല്ലാതെ ദാഹിച്ചു. ഉറുമ്പ് വെള്ളം കുടിക്കാൻ പൊയ്യിലേക്ക് ഇറങ്ങി. പാവം ഉറുമ്പ് കാൽ കഴുകി വെള്ളത്തിലേക്ക് വീണുപോയി. ഉറുമ്പിന്റെ ശബ്ദം കേട്ട പ്രാവിനെ അപകടം മനസ്സിലായി. പ്രാവ് മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഇല കൊത്തി വെള്ളത്തിലേക്ക് ഇട്ടു. ആ എലിയിൽ കയറി ഉറുമ്പ് രക്ഷപ്പെട്ടു. ഉറുമ്പ് പ്രാവിനോട് പറഞ്ഞു, ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല പ്രാവേ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് പ്രാവ് മരത്തിന്റെ മുകളിൽ നിന്ന് ഉറുമ്പും ഭയം കൊത്തി തിന്നുകയായിരുന്നു. ആ സമയത്ത് ഈ ഇറങ്ങിയൊരു വേടൻ അവിടെ എത്തി. വേടന്റെ തോളിൽ ഒരു സഞ്ചി, വളയും കയ്യിൽ ആമ്പും വീലും ഉണ്ടായിരുന്നു. പ്രാവിനെ കണ്ടതും വേടന് സന്തോഷമായി. വേടന്റെ വായിൽ വെള്ളമൂറി. അപ്പോഴാണ് ഉറുമ്പ് വേടനെ കണ്ടത്. ഉറുമ്പിന് അപകടം മനസ്സിലായി. പ്രാവിനെ ലക്ഷ്യം വെച്ച് വലിക്കുമ്പോൾ ഉറുമ്പ് ഓ ഉടിച്ചെന്ന് വേണ്ട കളിൽ ഒറ്റക്കടി. ആ വേദന കൊണ്ടുളന്ന വേടൻ രക്ഷണ്ടെത്തി. അമ്പ് ധരിച്ച ശബ്ദം പ്രാവ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഉറുമ്പിനെയും വേടനെയും കണ്ടത്. ഈ പ്രാവ് ഉറുമ്പിനോട് പറഞ്ഞു ഒത്തി നന്ദി. ഈ കഥയിലെ ഗുണമേട് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നല്ല സുഹൃത്തുക്കൾ ഇഹ പരസുഹൃത്തമാണ്. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ആദം നൗഫലിൻ്റെ പ്രോഗ്രാം എല്ലാവരും കേട്ടില്ലേ? നല്ലൊരു കഥയാണല്ലേ. ആ പ്രാവിൻ്റെയും ഉറുമ്പിൻ്റെയൊക്കെ കഥ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ആദം നമുക്കോട് കൈമാറിയതും അത്തരം നല്ലൊരു സ്നേഹബന്ധത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ഇഹത്തിലും പരത്തിലുമൊക്കെ ഉപയോഗപ്പെടുന്ന സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ് ആദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. കൂട്ടുകാരെല്ലാവരും ഈ പ്രോഗ്രാം കേട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും രക്ഷിതാക്കളോടും, അതോടൊപ്പം തന്നെ പ്രോഗ്രാം ഇത് റെക്കോർഡ് ചെയ്യുന്ന മുതിർന്നവരോടും നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പീസ് റേഡിയോ സ്റ്റുഡിയോ റെക്കോർഡുള്ള പ്രോഗ്രാം മാത്രമാണ് അയക്കാറുള്ളത്, അല്ലെങ്കിൽ അത് മാത്രമാണ് ചെയ്യാറുള്ളത്. പക്ഷേ കോവിഡ് സാഹചര്യത്തിൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യാനും സ്റ്റുഡിയോകളിലൊക്കെ വരാനും ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരൊരു ഇളവ് ചെയ്തതാണ്, റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നാൽ മതി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള നോയ്സുകളൊക്കെ കയറുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. അത് കുട്ടികളുടെ പ്രോഗ്രാം അവൾ വളരെ എഫേർട്ട് എടുത്തിട്ടൊക്കെ ചെയ്യായിരിക്കും. അപ്പം അത് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കുറക്കുന്ന രൂപത്തിലൊക്കെ ചില സൗണ്ടുകൾ പുറത്തുനിന്ന് വരുമ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ നന്നായിട്ടുണ്ട് ആദം നൗഫലിൻ്റെ ഈ കഥ. LKG വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം തന്നെ എല്ലാ തന്മയത്വത്തോടും കൂടെ നല്ല ഉഷാറായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സംഭാഷണങ്ങളൊക്കെ ആ ഒരു ആക്ഷനോടുകൂടെ തന്നെ ആദം നൗഫൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സൗഹൃദം സുഹൃതമാകട്ടെ എന്ന വിഷയത്തിലുള്ള ഈ എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ പൂർണ്ണമാവാൻ സമയമാകുന്നു. എന്തായാലും വിവിധ പ്രോഗ്രാമുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രോഗ്രാമുകളും വളരെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന രൂപത്തിൽ നല്ല രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ തുടർച്ച കൊണ്ടുപോകുന്നതിൽ പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായും കുട്ടികളുടെ പ്രോഗ്രാമുകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, വീണ്ടും നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുവരെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
1: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ ഖാരിഈകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ അൽ മിമ്പർ സഹാബികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് സമീർ മുണ്ടേരി.
1: പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്ത് മതത്തിൽ നിന്ന് ആളുകൾ അകന്നുകൊണ്ടിരിക്കുന്ന ധാരാളം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നബിയെ, വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ആയത്ത് ഏതാണ്? മുഹമ്മദ് നബിക്കാണ് ഖുർആൻ ഇറങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചക തിരുമേനിയെ ഭയപ്പെടുത്തിയ ഖുർആനിലെ ആയത്ത്, അതാണ് ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫിലെ ഒരു ആയത്തിന്റെ ഒരു ഭാഗം മോദി കേൾപ്പിക്കുന്നുണ്ട്. ഫസ്തഖിം കമാ ഉമിർത വമൻ തബ മഅക, ആകയാൽ നീ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയപ്പെടുത്തിയ, പേടിപ്പിച്ച ആയത്ത് അതാണ് ഖുർആനിലെ. അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന കൽപ്പനയാണ്. എന്തുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചത്? ദീനിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാർ ദീനിൽ നിന്ന് തെറ്റിപ്പോകും. ഒരു 50 വർഷം മുമ്പുള്ള ആളുകൾ, നമ്മുടെയൊക്കെ ഇടയിൽ ജീവിച്ച അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറെ ആളുകൾ, അന്നുണ്ടായിരുന്ന ഒരു ദീനിന്റെ പശ്ചാത്തലമല്ല ഇന്ന് ജീവിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ നമ്മൾ പള്ളിയിൽ വരുന്ന ആൾക്കാരാണ്, പള്ളികളുമായി ബന്ധപ്പെടുന്നവരാണ്. വളർന്നു വരുന്ന തലമുറ ദീനിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കഴിഞ്ഞ 1, 2, 3, 4 ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മതം പറയാത്ത, മതം പഠിപ്പിക്കാത്ത ആചാരങ്ങളുമായി അനുഷ്ഠാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, അത്തരം ആഘോഷങ്ങളിലും ആഹ്ലാദങ്ങളിലുമൊക്കെ പങ്കുചേരുന്ന മുസ്ലിം ഉമ്മത്തിലെ കുട്ടികളുടെ ഭീകരമായ, ഭയാനകരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് ഗൗരവമായ ആലോചന വേണ്ട ഒരു സമയമാണിത്. നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളെ, വളർന്നു വരുന്ന തലമുറയെ ദീനീ രംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ നിരന്തരം പരിശ്രമിക്കേണ്ട, അധ്വാനിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മുടെ കുട്ടികൾ നാം പറഞ്ഞത് കേൾക്കുന്നില്ല, നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ വഴിയെ നമ്മൾ വിടുകയാണ് എങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാത്രമല്ല അതിൻ്റെ അപകടം. വരാൻ പോകുന്ന ഒരു സമൂഹത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരേണ്ട, ഈ ദീന് കൈമാറേണ്ട ആളുകളാണ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ എന്നുള്ളത്. അവരീ ദീന് പഠിക്കണം, അതിൻ്റെ സത്യസന്ധമായ സ്രോതസ്സിൽ നിന്ന് ശരിയായ ഒരു ദീനിനെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനെ തിരുത്താൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടവരാണ് എന്നാണ് ഈ ഖുത്ബയുടെ ആമുഖമായി ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ വാങ്ങിക്കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രത്യേകമായ വസ്ത്രം വാങ്ങി റോഡുകളിലും ക്യാമ്പസുകളിലും ക്ഷേത്രങ്ങളുടെ മുന്നിലുമൊക്കെ പോയി ആടിക്കളിക്കുന്നത്. അവരുടെ ശരീരത്തിൻ്റെ നഗ്നമായ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളായ രക്ഷിതാക്കൾ അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാണ്. അപ്പം നമ്മളവരത് അറിയാതെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നത് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇതേ രീതിയിൽ തന്നെ ആളുകളെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ ഒരു ആഘോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ മാനദണ്ഡമാണ് ചില ആളുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതേ രീതിയിൽ തന്നെ മറ്റൊരു മേഖല കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പാടില്ല. ഇന്ന് കഴിഞ്ഞ ഒരു 1-2 മാസത്തിലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്കറിയാൻ സാധിക്കുന്ന കാര്യമാണ് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനുള്ള, മുസ്ലിം ഉമ്മത്തിനെ ആദർശപരമായി പിറകോട്ട് വലിക്കാനുള്ള ഒരു വലിയ ഗൂഢമായ ശ്രമം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളതിൽ പ്രത്യക്ഷത നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വലിയ അപകടമൊന്നും തോന്നൂല. പക്ഷെ വലിയ അപകടങ്ങളുണ്ട്. ആ അപകടം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ തെറി പറയുന്ന, സ്വഹാബികളെ ചീത്ത വിളിക്കുന്ന, സ്വഹാബികളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ധാരാളം കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അതൊന്നും രണ്ടും ഒന്നല്ല, ഒരു സ്ഥലത്തുനിന്നോ രണ്ട് സ്ഥലത്തുനിന്നോ അല്ല, ഒരുപക്ഷെ കുറച്ച് മുമ്പ് അത് ശക്തമായി തുടങ്ങി. കേരളത്തിൽ പതിവില്ലാത്തൊരു കാര്യം ഒരു പ്രത്യേകമായ ഒരു സ്രോതസ്സിൽ നിന്ന് ഒരു സമയത്ത് ആരംഭിക്കുകയും പിന്നീട് അതിന് പിന്നെ വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അതേ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട്

മുതൽ അല്ലെങ്കിൽ 3 മുതൽ 10 വരെയുള്ള സ്വഹാബികൾ മാത്രമാണ് നല്ല മനുഷ്യന്മാര്, ബാക്കിയുള്ള ആളുകളൊക്കെ വഴിപിഴച്ചവരാണ്, നരകാവകാശികളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലണം, അവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അപ്പൊ പല രീതിയിൽ സഹാബികളെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് അത്ര പരിചയമില്ലാത്ത ആ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സഹാബികൾ ആരാണ് എന്നും അവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണമെന്നും കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ സഹാബികളെ കുറിച്ച് പറഞ്ഞത് സഹാബിയു മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ ثم مات على الاسلام. ആരാ സ്വഹാബി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു സ്വഹാബി എന്ന പദം മാത്രമല്ല, മറിച്ച് മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വലിയ ഭാഗ്യമാണത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കൊണ്ട് കാണാനും ثم مات على الاسلام, അതേ ഇസ്ലാമിൽ തന്നെ മരിക്കാനും അവസരം ലഭിച്ചവരാണ് സ്വഹാബികൾ. ഒരാൾ മുസ്ലിമായി, ആ മുസ്ലിമായ അവസ്ഥയിൽ നബിയെ കണ്ടിട്ടുണ്ട്. അതിലയാൾ കാഫിറായിരുന്നു, അയാൾ എന്ത് ചെയ്തു, മുഹമ്മദ് നബിയുടെ ദാവത്ത് കേട്ടാൽ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി. അഥവാ നബിയുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കൊണ്ട് ഒരാൾ കണ്ടു, ഇസ്ലാം സ്വീകരിച്ച ഒരവസ്ഥയിൽ ഒരാൾ കണ്ടു, അയാൾ മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്താൽ അയാൾ ആരാണ്? അയാൾ സ്വഹാബിയാണ്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താ, ചില ആൾക്കാർ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച, നബിയോട് ഷഹാദത്ത് ചൊല്ലിയ പല ആൾക്കാരും അവർ മുസ്ലിം അല്ലാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇസ്ലാം എന്ന് പഴച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബി എന്ന് പറഞ്ഞാൽ മുസ്ലിമായി നബിയെ കണ്ടുമുട്ടുകയും ആ മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്ത ആളുകളാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയും കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നേരിട്ട് കാണലല്ല, അതിനവർ ഉദാഹരണമായി കൊണ്ട് പറയാറ് അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം, അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹത്തിന് കാഴ്ചയില്ല, മറിച്ച് നബിയുടെ കൂടെ മുസ്ലിമായി കൊണ്ട് സഹവസിച്ചു, നബിയുമായി മുസ്ലിമായ അവസ്ഥയിൽ ഒരു തവണയെങ്കിലും കാണാൻ, നബിയോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെയുള്ള ഒരാൾ, അയാൾ മുസ്ലിമായി കൊണ്ട് തന്നെ മരണപ്പെട്ടാൽ അയാൾ സ്വഹാബിയാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത, നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച കുറേ ആൾക്കാരുണ്ട്, അവർ നബിയെ കണ്ടിട്ടില്ല, അവർ മുസ്ലിമാണ്, പക്ഷെ നബി അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ആരാകില്ല, അവർ സ്വഹാബിയാവുകയില്ല, അവർ താബിയുകൾ എന്നാണ് അറിയപ്പെടുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന പ്രമുഖനായ താബിഈ പണ്ഡിതൻ. അദ്ദേഹം താബിയാണ്, അദ്ദേഹം നബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിമായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് ഉമർ റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഉമർ തന്നോട് നബി പറയുന്നുണ്ട്, ഉമറെ ഒരാൾ മദീനയിൽ വരും, ഉവൈസുൽ ഖർണി വരും, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അങ്ങനെ നബി പറഞ്ഞ ഒരാൾ, അയാൾ സ്വഹാബിയല്ല, എന്തുകൊണ്ടാ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സഹാബി എന്ന് പറഞ്ഞാൽ നബിയെ കാണാൻ അവസരം ലഭിച്ചു, മുസ്ലിമായ ഒരാൾ നബിയെ കണ്ടു അങ്ങനെ തന്നെ മരിച്ചു, അങ്ങനെയാണ് എങ്കിൽ അവർ സഹാബികളാണ്. ആ സഹാബികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ അവരാരാ? അവർ സഹാബികളാണ്. അവരെയാണ് വേശ്യ എന്ന് വിശദീകരിക്കുന്നത്, അവരെയാണ് നരകത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മളെങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അവരെ പ്രശംസിച്ചത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറദ്വാൻഹു എന്ന ആയത്തിൽ വളരെ കൃത്യമായി, സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്താണ്. ഇത് ആർക്കുള്ള പ്രശംസയാണ്? സഹാബികളെ പ്രശംസിക്കുകയാണ്. മുഹാജിറുകളിലെയും അൻസാറുകളിലും പെട്ട മുൻഗാമികളായ ആദ്യത്തെ ആളുകളും നന്മയിൽ അവരെ പിന്തുടർന്നവരുമാരോ അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നതാ. അള്ളാഹു തൃപ്തിപ്പെട്ട ആൾക്കാരാ സഹാബികൾ, അവർ നിസാരക്കാരല്ല. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിച്ച ആളുകൾ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത ശജറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാണ് ഖുർആനിലെ സൂറത്തു ഫത്തഹിലെ 18-ാമത്തെ ആയത്തിൽ. ആ മരച്ചുവട്ടിൽ അങ്ങയോട് ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു ആ വിശ്വാസികളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബൈഅത്തു റിദ്വാൻ എന്നറിയപ്പെടുന്ന ബൈഅത്തിൽ പങ്കെടുത്ത മരണം വരെ നബിയെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ബൈഅത്ത് ചെയ്ത സ്വഹാബികളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ് സ്വഹാബികൾ.
ഇത് നിസാരമായ കാര്യമല്ല. ആ സഹാബികളെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. നബി പറഞ്ഞു, ഖൈറുന്നാസി

0: ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. വളരെ പ്രസിദ്ധമായ ഹദീത്താണത്. ഖൈറു നാസി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അതാരാ? നബിയുടെ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ നബിയുടെ കൂടെ ജീവിച്ച ആളുകൾ, സ്വഹാബികൾ. ആ സ്വഹാബികൾ ജീവിച്ച നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പൊ ഏറ്റവും ഉത്തമരായ ആളുകൾ അവരാരായിരുന്നു? അവര് സ്വഹാബികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീത്തിലേക്കാണ്, അന്നുജൂമു അമനത്തും ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഉ മാ തുഅദ്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ പിന്നെ ആകാശത്തിന് വരാനുള്ളത് വരും. അതിനർത്ഥം എന്താ? ലോകം തകരും, നശിക്കും. അതാണ് ആകാശ നക്ഷത്രങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ. അതേപോലെ നബി പറയാണ്, ഞാൻ എന്റെ സ്വഹാബികൾക്കുള്ള നിർഭയത്വമാണ്. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. ഈ ഉമ്മത്തിന് സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് ഈ ഉമ്മത്തിന്റെ സംരക്ഷകരാണ് ആര്? സ്വഹാബികളെ എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര മഹത്വമുള്ള, പ്രാധാന്യമുള്ള സ്വഹാബികളെ കുറിച്ച് ഒരു അരുതാത്ത വാക്കുപോലും ഒരു വിശ്വാസി പറയാൻ പാടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ, റീലുകളുടെ പിറകെ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ ലൈക്കടിക്കുന്ന പ്രഭാഷണങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി പരിശോധിക്കണം. ഈ സ്വഹാബികളെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രസംഗങ്ങളുടെ ചോട്ടിൽ പോയി നമ്മൾ ലൈക്കടിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കരം, അവർ പറയുന്ന എന്താ? അലി റളിയല്ലാഹു അൻഹു അധികാരം മോഹിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കബറടക്കുന്ന സന്ദർഭത്തിൽ നടന്ന, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിൽ അലി ബിൻ അബീ ത്വാലിബ് പങ്കെടുക്കാതിരുന്നത് അദ്ദേഹം അധികാരം മോഹിച്ചാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നഊദു ബില്ലാ. അങ്ങനെയുള്ള വ്യത്യസ്തമായ മഹാനായ അലി റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആളാണ്. എന്നിട്ട് ആ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ, അങ്ങനെയുള്ള സ്വഹാബികളെ തെരഞ്ഞുപിടിച്ച് ആ സ്വഹാബികൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, അതിന്റെ പിന്നിൽ ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞല്ലോ, മതത്തുന്ന ആൾക്കാരെ അകലിൽ നിന്ന് എന്തുകൊണ്ടാണ്? പ്രമാണങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ പോയി ചാടുന്നത് പ്രമാണങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ്. സ്വഹാബികളെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, സ്വഹാബികൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പ്രമാണങ്ങളിൽ നകലും. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അതറിയാം. അതുകൊണ്ട് സ്വഹാബികൾ എന്ത് ചെയ്യണം? അവരത്ര നല്ല ആൾക്കാരെന്നല്ല, അവരത്ര ഉഷാറായ ആൾക്കാരെന്നല്ല എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പം എന്ത് ചെയ്യൂല? നമ്മൾ അവരെ കുറിച്ച് പഠിക്കൂല, അവരുദ്ധരിച്ച പ്രമാണങ്ങൾ നമ്മൾ വായിക്കൂല. ഇസ്ലാമിന്റെ ആദ്യത്തെ ശ്രോതസ്സായ ഖുർആനും രണ്ടാമത്തെ പ്രമാണമായ ഹദീത്തുകളും വരും തലമുറക്ക് കൈമാറിയവർ, അവർ സ്വഹാബികളാണ്. സ്വഹാബികളാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചെന്ന ആൾക്കാർ അല്ലേ? ആ സ്വഹാബികളെ കുറിച്ച് നമ്മൾ മോശം വിചാരിച്ചാലോ? അപ്പൊ അവരെത്തിച്ചു തന്ന ദീനിൽ പിന്നെ എന്ത് താല്പര്യം നമുക്കുണ്ടാകുക? അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിശ്വസ്തതയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതാണ് ശത്രുക്കളുടെ ലക്ഷ്യം. നമ്മുടെ മനസ്സിൽ സ്വഹാബികളോടുള്ള ഇഷ്ടം കുറക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദീനിൽ നിന്ന് അകലണം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത്, സ്വഹാബികളെ കുറിച്ച് നമ്മൾ എന്തിന് പഠിക്കണമെന്ന് ചോദിച്ചാൽ തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കണം. നമ്മൾ എന്തിനാ ഈ ഖുത്ബ പറയുന്നത്? തെറ്റിദ്ധാരണകൾ തിരുത്താനാണ്. ആളുകൾ സ്വഹാബികളെ കുറിച്ച് മോശമായ പിന്നെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിനെതിരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ്. ഇപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു കുഴപ്പക്കാരൻ എന്നാണ് എന്ത് ചെയ്യുന്നത് പല ആൾക്കാരും വിചാരിക്കുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു സ്വർഗാവകാശിയാണ്. അത് ആളുകൾ മറച്ചു വെക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവ് കൊണ്ട് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളെങ്ങനെ ആക്ഷേപം പറയാം? ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഇടയിലെ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അതിനെന്താ പ്രശ്നം? മനുഷ്യന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മനുഷ്യന്മാരാണല്ലോ മാസൂം. ആര് മാസൂമുകളെ? മാസൂമാരാ? പാപസുരക്ഷിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. സ്വഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവരാരും എന്ത് ചെയ്തിട്ടില്ല? ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല അവര്. അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ സ്വഹാബികൾ എന്ന് പറയുന്നത്. സ്വഹാബികളുടെ ഡെഫിനിഷൻ, സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ആദ്യം തന്നെ നമ്മൾ പറയാൻ കാരണം എന്താ? ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ, ആ ദർജയിൽപ്പെട്ട ആൾക്കാർ, അവരല്ലാഹു തൃപ്തിപ്പെട്ടവരാണ്. അവർക്ക് സ്വർഗമുണ്ട്, എത്രയോ ഹദീത്തുകളിൽ വന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ തിരുത്തണം. അത് തിരുത്തണമെങ്കിൽ സ്വഹാബികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആൾക്കാരാകണം. സലഫുകളുടെ ചരിത്രം വായിക്കുമ്പോൾ അവർ അബൂബക്കർലാൻ്റെ ഉമർലാൻ്റെ ഉസ്മാൻ ബിൻ അഫ്ഫാറിൻ്റെ ഒക്കെ സീറ അവരുടെയൊക്കെ ചരിത്രം കുട്ടികളെ സുന്നത്ത് പഠിപ്പിക്കുന്നത് പോലെ, ഖുറാനൊക്കെ പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ അബൂബക്കർലാൻ്റെ ജനനം, അബൂബക്കർലാൻ്റെ ശരീരപ്രകൃതി, അബൂബക്കർലാൻ്റെ സ്വഭാവങ്ങൾ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കും, തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മളാരെങ്കിലും ഇത് ചെയ്യാറുണ്ടോ? എന്തിനാണിത്? ആ സ്വഹാബികളെ പഠിച്ചാൽ ദീനിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. സ്വഹാബികളെ മനസ്സിലാക്കിയാൽ മാതൃകാപരമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പണ്ഡിതന്മാർ പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ അബ്ദുല്ലാഹിബിൻ ഉമർലാന് പറയുന്നുണ്ട്, മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനു ഖൈറ ഹാദിഹി ഉമ്മ അബറഹ ഖുലൂബൻ വഅമഖഹ ഇൽമൻ വഅഖല്ലഹ തഖല്ലുഫൻ ഖൗമൻ യഖ്താറഹുമുല്ലാഹു ലിസ്ഹബത്തി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരമായ ഒരു വാചകമാണത്. സ്വഹാബികളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വാചകമാണ്. എന്താ അദ്ദേഹം പറയുന്നത്? നിങ്ങളൊരു മാർഗം സ്വീകരിക്കുകയും ഒരു ചര്യ പിൻപറ്റുകയുമാണെങ്കിൽ മരണപ്പെട്ടുപോയവരെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളൊരു മാതൃക സ്വീകരിക്കാൻ, ഒരു ചര്യ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരണപ്പെട്ടുപോയവരെയാണ് നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. അതാരാ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവരെയാണ് നിങ്ങൾ മാതൃകയായി സ്വീകരിക്കേണ്ടത്. കാരണം എന്താ? അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ ആൾക്കാർ. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ ഹൃദയത്തിന്റെ ഉടമകളാണ്. അവരെ വൈജ്ഞാനികമായി ഏറെ മുന്നിട്ട് നിന്ന ആളുകളാണ്. കൃത്രിമത്വമില്ലാത്ത, ജാടകളില്ലാത്ത ആൾക്കാരാണ്. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായി തെരഞ്ഞെടുത്തവരാണ് സഹാബികൾ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പടച്ചോൻ നബിയുടെ അനുചരന്മാരായി വരണമെന്ന് നിശ്ചയിച്ച, അതിനുവേണ്ടി തെരഞ്ഞെടുത്തവരാണ് ആര്? സഹാബികൾ. അതാണ് ആര് പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു പറയുന്നത്. അതുകൊണ്ടാണ് അവർ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചത്. അല്ലെ, നമ്മളാണ് പിന്നെ നബിയുടെ കൂടെ എന്നുണ്ടെങ്കിൽ എന്തേ കാര്യം? നമ്മളൊക്കെ അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നോക്കൂ, നിങ്ങൾ സഹാബികളുടെ ചരിത്രം വായിക്കുമ്പോൾ സഹാബികളുടെ ത്യാഗവും സേവനവും ഇസ്ലാം ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എത്താനുള്ള കാരണം എന്താ? സഹാബികളുടെ ത്യാഗമാണ്, അവരുടെ സേവനമാണ്. നബി എന്താ പറയുന്നത്? അത് കേട്ട ആൾക്കാരാണ്. സ്വന്തം നാടും വീടും കുടുംബം ഒക്കെ ഒഴിവാക്കി അവരെന്ത് ചെയ്തു? അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനെത്തിക്കാൻ വേണ്ടി യാത്ര പോയി. അവർ ദീനെത്തിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം എന്താ? നബി ഏൽപ്പിച്ച ദൗത്യമാണ്. അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ അവർ പങ്കെടുത്തു. സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ അവർ തയ്യാറായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനും ഹദീത്തും ജീവിത രീതി കൃത്യമായി പഠിക്കുകയും അത് വരും തലമുറക്ക് കൈമാറുകയും ചെയ്തു. ഇതൊക്കെ സ്വഹാബികളുടെ സേവനമാണ്. ആ സ്വഹാബികൾ ഇസ്ലാമിന് ചെയ്ത നന്മകൾ ഏറെ ഉണ്ട്. ഇപ്പം വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം, ആരുടെ? നബിയുടെ കാലഘട്ടത്തിൽ ഖുർആനെ ഒരു ചട്ടനുള്ളിൽ ക്രോഡീകരിച്ചുകൊണോ? ഇല്ല. അബൂബക്കർലാന്റെ കാലഘട്ടത്തിലാണ്. വിശാലമായ വിഷയം, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കല്ല. നമ്മുടെ ഈ ഉമ്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു തൗഫീഖാണെന്ത്? ഖുർആന്റെ ക്രോഡീകരണം നടന്നു എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ കദറാണ്, അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അതേപോലെ തന്നെ ലോകത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഭരണം കാഴ്ചവെച്ചത് ആരാ? ഉമർലാന്റെ ഭരണത്തെക്കുറിച്ച് പറയും, അബൂബക്കർലാന്റെ ഭരണത്തെക്കുറിച്ച് പറയും. അവരൊക്കെ ലോകത്തിന് മാതൃകയായ ഭരണം കാഴ്ചവെച്ച ആളുകളാണ്. അത്ര നല്ല ആളുകളായിരുന്നു സ്വഹാബികൾ. അതേപോലെ തന്നെ അവർ സാമ്പത്തികമായി ചെയ്ത സേവനങ്ങൾ, അവരുടെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ വിനിയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ട സ്വഹാബികളെക്കുറിച്ച് മോശമായത് വിചാരിക്കാൻ പാടില്ല. അവരെ ചീത്ത പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നവരും അവരെ പഠിക്കുന്നവരും അവരെ മാതൃകയാക്കേണ്ടവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് സ്വഹാബികളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. നിങ്ങൾ എൻ്റെ സ്വഹാബികളെ ചീത്ത പറയാൻ പാടില്ല. നബിയുടെ അധ്യാപനമാണ്, പ്രവാചകന്റെ കൽപ്പനയാണ്. കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന അഹദകും അൻഫഖ മിത്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദു അഹദിഹിം വലാ നസീഫഹു. പ്രവാചകൻ അതിന് ഒരു ഉപമയായിക്കൊണ്ട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉഹദ് മലയോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത്
0: എന്നാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ഒരു മുദ് ഒരു ഒരു കൈകൊണ്ട് വാരാൻ പറ്റുന്ന അത്രയാണ് ദാനം ചെയ്തത് എങ്കിൽ നിങ്ങൾ കൊടുത്ത ഉഹുദുമലയുടെ അത്രയും സ്വർണത്തെക്കാൾ പവിത്രമായത് മഹത്തരമായത് സ്വഹാബികൾ ചെയ്ത ആ ഒരു മുദ്ദിനാണെന്നാണ്. അത് അവരുടെ പ്രത്യേകതയാണ്. കാരണം അത്ര ഇഖ്ലാസോടുകൂടെ അത്രമാത്രം ആത്മാർത്ഥമായി കാണന്തിയ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതും ദീനിന് വേണ്ടി അവർ ജീവിച്ചതും. അതുകൊണ്ട് എൻ്റെ സ്വഹാബികളെ നിങ്ങൾ ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇമാം അബു സുറ അർറാസി അദ്ദേഹം പറയുന്നുണ്ട്, സ്വഹാബികളിൽ ചിലരെയോ മുഴുവനായോ ആക്ഷേപിക്കുന്നത് ദീനിൽ നിന്നുള്ള വഴികേടാണെന്നാണ്. ചില സ്വഹാബികളെ മാത്രം ആക്ഷേപിക്കുക, അതുണ്ടെന്ന് ഷിയാക്കളായ ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ 3 മുതൽ 7 വരെ അല്ലെങ്കിൽ 10 വരെയുള്ള സ്വഹാബികൾ മാത്രമേ അംഗീകരിക്കുള്ളൂ, ബാക്കിയുള്ള സ്വഹാബികൾ ആരും അവർ അംഗീകരിക്കൂല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു നരകാവകാശിയാണെന്ന് അവരുടെ വാദം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നരകാവകാശിയാണെന്ന്, ഉമർ റളിയല്ലാഹു അൻഹു നരകാവകാശിയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഖിലാഫത്ത് തട്ടിയെടുത്ത ആൾക്കാരാണെന്ന്. അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത്. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ട ഖിലാഫത്ത് നേതൃത്വം ഖലീഫ പദം തട്ടിയെടുത്തവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഷിയാക്കളിൽ തന്നെ വേറെ ചില ആൾക്കാരുടെ വാദം എന്താ അറിയോ, അലി റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരേപോലെ ഒരേ രൂപസാദൃശ്യമുള്ള ആൾക്കാരാണെന്നാണ്. ഒരേ രൂപസാദൃശ്യം, മിസ്ലൽ ഖുറാബ് എന്നൊക്കെ അവരുടെ പുസ്തകങ്ങൾ പറയുന്നത് കാക്കകളെ പോലെ സാദൃശ്യം ഉണ്ടതാണ്. ഇപ്പൊ 2 കാക്കകൾ അവരെ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല, അതേപോലെ സാദൃശ്യം ഉണ്ടത്. പക്ഷെ അത് ചരിത്രപരമായി ശരിയൊന്നല്ല. അവരുടെ വാദം അതാണ്. അവർ പറഞ്ഞ അപകടം എന്താ വെച്ചാൽ, ജിബ്രീൽ വഹി നൽകാൻ വേണ്ടി വന്നു. ജിബ്രീൽ വഹി നൽകാൻ വേണ്ടി വന്ന ആർക്കാണ്? അലി റളിയല്ലാഹു അൻഹുവിന് വഹി നൽകാനാണ് വന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന് ആള് മാറിയതാണ്, നഊദു ബില്ലാ. ജിബ്രീലിന് അലി റളിയല്ലാഹു കിട്ടേണ്ട വഹി അത് മാറി മുഹമ്മദ് നബിക്ക് കൊടുത്തു. അങ്ങനെയാണ് നബി പ്രവാചകനായത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ, ഈ ലോകത്ത്. അങ്ങനെ ഒരു ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അതിൻ്റെ പിൻതലമുറ ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ നമ്മൾ കൃത്യമായി ദീന് പഠിച്ചിട്ടില്ല എങ്കിൽ, ദീന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ദീനിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. പല ആളുകളും മൗലവി എന്നുള്ള പേരൊക്കെ സ്വീകരിച്ച് പല ആൾക്കാരും ഇന്ന് നമ്മുടെ ഇടയിൽ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ദീനിൻ്റെ വലിയ ആൾക്കാരായിട്ട് നടക്കുകയാണ്. അവർ പറയുന്ന എന്താ? ഇത്തരത്തിലുള്ള വാദങ്ങളാണ്, ഇത്തരത്തിലുള്ള വാദങ്ങൾ. സഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീത്തുകളുണ്ട്, ഇമാം മുസ്ലിമിൻ്റെ ഹദീത്തിൽ കള്ള ഹദീത്തുകളുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പാടില്ല. ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മളെ ദീനിന്ന് അകറ്റാനാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണെന്ത്? സ്വഹാബികളെ കുറിച്ച് മോശമായി പറയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് സ്വഹാബികൾ ആരാണ്, അവരെ എങ്ങനെ കാണണം, അവരെ എങ്ങനെ സ്നേഹിക്കണം, അവരുടെ മഹത്വം എന്താ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അവരുടെ സീറ നമ്മൾ വായിക്കണം. ഓരോ സ്വഹാബികളുടെയും ചരിത്രം നമ്മൾ വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പഠിക്കേണ്ട വ്യക്തിയാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനായ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായി മാറുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ മനോഹാരിത എത്ര ഭംഗിയുള്ള യാത്രയാണത്. ചരിത്രത്തിലെ നമ്മൾ വായിച്ചു പോകേണ്ട, കേട്ടുപോകേണ്ട സുന്ദരമായ ചരിത്രമാണ് സൽമാൻ ഫാരിസിയുടെ ചരിത്രം. അങ്ങനെ എത്രയെത്ര സ്വഹാബികൾ അല്ലേ, എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ച, ചെലവഴിച്ച എത്രയോ സ്വഹാബികൾ, സ്വന്തം ശരീരം കാഴ്ചവെച്ചവർ അല്ലെ, പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, ദീനിന് വേണ്ടി യാത്ര ചെയ്ത ആളുകൾ, അത്ഭുതകരമാണ് സ്വഹാബികളുടെ ചരിത്രം. അതുകൊണ്ട് നമ്മൾ ആ സ്വഹാബികളെ കുറിച്ച് പഠിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ മനസ്സിലാക്കുകയും വേണം. ഇല്ല എങ്കിൽ നമ്മുടെ ദീനിന് എന്ത് ചെയ്യും? നമ്മൾ അകന്നു പോകും. അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന, അവരെ പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്ന എല്ലാ വഴികേടുകളിൽ നിന്നും, അത്തരം ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ സ്വഹാബികൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സമീർ മുണ്ടേരി. ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത്
3: വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഗിംസിൽ 100 നേഴ്സ്. നോയിഡയിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്റ്റാഫ് നേഴ്സിന് അവസരം 100 ഒഴിവുണ്ട്. സെപ്റ്റംബർ 7 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. BSc നേഴ്സിംഗ്, 4 വർഷം അല്ലെങ്കിൽ 2 വർഷ പോസ്റ്റ് ബേസിക്. സ്റ്റേറ്റ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ആൻഡ് മിഡ്വൈഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് മിഡ്വൈഫറി ഡിപ്ലോമ. കുറഞ്ഞത് 50 കിടക്കകളുള്ള ഹോസ്പിറ്റലിൽ 2 വർഷ ജോലി പരിചയം ഉണ്ടായിരിക്കണം. ഗിംസിൽ 100 നേഴ്സ് സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.gims.ac.in. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം, ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരു അസുഖം വന്നാളാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
4: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്നാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണവും ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
3: അൽഹംദുലില്ലാഹ്,
4: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
3: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ? എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
4: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
3: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
4: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞാച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
3: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല.
4: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
3: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിൽ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
4: അതെ, അത് ബേസിക്കലി നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
3: ചീത്ത കൊളസ്ട്രോൾ ആണ് ഈ
4: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
3: ഇത് നല്ല കൊളസ്ട്രോള് വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോള് കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
4: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
3: നല്ല കൊളസ്ട്രോൾ,
4: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
3: ഈ കൊളസ്ട്രോള് താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോള് താനേ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
4: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോലീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
3: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
4: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവേ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട്
5: ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റു സ്ഥലം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
3: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
5: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോൾ ആണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കുകയാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
3: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
5: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യുക?
3: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും.
5: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
3: ലീഫി
5: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
3: പോർട്ട്ഫോളിയോ
5: ഡയറ്റ്, അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
3: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
5: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
3: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ.
5: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
3: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
5: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
3: കൊളസ്ട്രോൾ
5: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയർ വർഗ്ഗങ്ങൾ, സോയ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
3: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
5: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
3: ഇതിപ്പോൾ ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
5: വളരെയധികം വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
3: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പം ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുമോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
5: കഴിഞ്ഞാൽ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മൾ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്രിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിന്റെ അളവ് കുറവാണ്. അപ്പൊ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
3: അപ്പൊ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിൽ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാനും വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
5: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിള്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
3: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
5: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
3: കഴിക്കുന്നത്,
5: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, തിരിച്ച് വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണ ശീലങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ. ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
3: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂന്നിലൊന്ന് കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
5: അല്ലേ.
3: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സമയ സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
6: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രക്ഷാകർത്തൃദിനവും വൃദ്ധസദനങ്ങളുടെ വർദ്ധനവും. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപുയിൽ. ഗൃഹനാഥന്റെ ഒന്നര മാസം പഴക്കമുള്ള അസ്ഥികൂടം വീട്ടുവളപ്പിൽ കണ്ടെത്തി. ചാലിക്കര കക്കാമുക്കിൽ മീത്തൽ കുഞ്ഞിക്കണ്ണന്റെ അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. പറമ്പിലിറങ്ങിയപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മഴയായതുകൊണ്ട് മൃതദേഹം വേഗം അഴുകുകയും ചെയ്തു. വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതുകൊണ്ട് കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ KSEB ജീവനക്കാരാണ് കുഞ്ഞിക്കണ്ണനെ വീട്ടിൽ കാണാത്തത് കാരണം കാഞ്ഞങ്ങാട്ടിലെ സഹോദരിപുത്രന്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. കുഞ്ഞിക്കണ്ണന്റെ ചെരുപ്പും ധരിച്ചിരുന്ന മുണ്ടും സമീപത്തുണ്ട്. കുഞ്ഞിക്കണ്ണൻ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അസ്ഥികൂടം DNA പരിശോധന നടത്തി മാത്രമേ സംസ്കരിക്കുകയുള്ളൂ. തനിച്ച് താമസിക്കുന്ന ഇദ്ദേഹം ചില അവസരങ്ങളിൽ കാഞ്ഞങ്ങാട് സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. കുഞ്ഞിക്കണ്ണൻ സഹോദരിയുടെ വീട്ടിലായിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയത്. ഭാര്യ നേരത്തെ മരിച്ചുപോയിരുന്നു. രണ്ടു മക്കൾ മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. ഇതാണ് വാർത്ത. ഭൂലോകത്ത് പിറന്നു വീണ ഏതൊരാൾക്കും മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകൾ അവിതർക്കിതവും വിശദീകരണം ആവശ്യമില്ലാത്തതുമാണ്. എല്ലാ മതസംഹിതകൾക്കും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കും സർവത സമ്മതമെത്രയേത്. ചില മതങ്ങൾ ദൈവത്തോളം തന്നെ മാതാപിതാക്കൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. മാതാപിതാ ഗുരു ദേവോ ഭവ എന്ന ഗീതാവാക്യങ്ങളും ദൈവത്തോടുള്ള ബാധ്യതകൾക്ക് തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെക്കുറിച്ചുണർത്തുന്ന ഖുർആൻ വചനവും ഇതിനുദാഹരണമാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാർ കൂടെയുള്ള കാലമാണ്. പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച ഗർഭകാലത്തിനു ശേഷം മരണവേദന സഹിച്ചാണ് ഓരോ മാതാവും ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത്. പിന്നീടുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിക്കുന്നുണ്ട്. പിതാവിന്റെ അവസ്ഥയും ഭിന്നമല്ല. മക്കളുടെ ജനനശേഷം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കുമാണ് അവർ മുൻഗണന നൽകുന്നത്. എല്ലാമെല്ലാം അവർ മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്നു. പിതാവ് സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും മക്കളെ വളർത്തി വലുതാക്കുന്നതിനായി സഹിക്കുന്നുണ്ട്. പലപ്പോഴും അവർ ഇതൊന്നും തന്റെ ഭാര്യമാരോടുപോലും പങ്കുവയ്ക്കാറില്ല. ചുരുക്കത്തിൽ, സ്വന്തത്തെക്കാൾ സ്നേഹിക്കുന്നു ഓരോ മാതാപിതാക്കളും മക്കളെ എന്നർത്ഥം. മക്കൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തങ്ങളുടെ കാലശേഷം മാതാപിതാക്കളുടെ പാരമ്പര്യം നിലനിർത്തുന്ന, നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാകുന്ന നമ്മുടെ പിന്മുറക്കാരാണ്, അല്ലെങ്കിൽ അനന്തരാവകാശികളാണ് നമ്മുടെ മക്കൾ. അതിനാൽ അവരെ ഏറ്റവും മനോഹരമായി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനുമുള്ള ഒരു ഉപകരണമായി അവരെ കാണരുത്. മറിച്ച് അവരും സ്വതന്ത്ര അസ്തിത്വമുള്ള വ്യക്തികളാണെന്നും അവർക്കും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും താൽപ്പര്യങ്ങളുമുണ്ടെന്നും അവയ്ക്കും മുൻഗണനയും പരിഗണനയും നൽകിയാണ് അവരെ വളർത്തേണ്ടതെന്നും ഓരോ മാതാപിതാക്കളും ഓർക്കുന്നത് നല്ലതാണ്. ലോകപ്രശസ്ത പരിശീലകനും എഴുത്തുകാരനുമായ ഡെയ്ൽ കാർണഗി ഹൈ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസിന് ഉദ്ധരിക്കുന്നത് പറയുന്നു, നാം നമ്മുടെ കുട്ടികളെ ശകാരിക്കുന്നതിന് മുമ്പ് മൂന്നു കാര്യങ്ങൾ നാം മനസ്സിൽ പറയണം. നോക്കൂ മോനെ, മോളെ, ഞാനെൻ്റെ കാലത്തെ വാരക്കോൽ കൊണ്ട് നിന്നെ അളക്കാൻ ശ്രമിച്ചു, നിന്നിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചു. നീ എൻ്റെ കുട്ടിയാണ്, നീയൊരു കുട്ടിയാണ്, നീ ഒരു കുട്ടി മാത്രമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ പക്വത കൊണ്ടും നമ്മുടെ ശീലം കൊണ്ടും ഒരിക്കലും നാം അവരെ വിലയിരുത്തരുത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മനോഹരമായ സൗഭാഗ്യകുസുമങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. ശരിയായ പാരന്റിംഗ് എന്നത് അല്പം പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. കുട്ടികളുടെ അഭിരുചികളും കഴിവുകളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അവ പ്രയോജനപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ പല വീടുകളിലെയും അവസ്ഥ ദയനീയമാണെന്ന് പറയാതെ വയ്യ. മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധയോ പരിഗണനയോ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ മക്കളുടെയും മരുമക്കളുടെയും സുഖസൗകര്യങ്ങൾക്കായി അവർ വാർദ്ധക്യത്തിലും സ്വയം ബലിയാടാവുകയോ ബലിയാക്കപ്പെടുകയോ ചെയ്യുന്നു. വൃദ്ധസദനം എന്ന വാക്കുപോലും സാംസ്കാരിക സമൂഹത്തിന് തികഞ്ഞ അപമാനവും അശ്ലീലവുമാണ്. നിർഭാഗ്യവശാൽ ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയും അണുകുടുംബങ്ങളുടെ ആവിർഭാവവും ആധുനിക ജീവിതശൈലിയും നിമിത്തം മാതാപിതാക്കളുടെ പരിരക്ഷയിലും ശുശ്രൂഷയിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബാംഗങ്ങൾക്ക് കഴിയാത്തതാണ് വൃദ്ധസദനങ്ങൾ രൂപീകൃതമാകുന്നതിന് കളമൊരുക്കിയത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ 700 വൃദ്ധസദനങ്ങളിലായി 22,000 അന്തേവാസികളുണ്ട്. കേരളത്തിലെ ഓരോ ജില്ലയിലും ശരാശരി 40 വൃദ്ധസദനങ്ങളുണ്ട് എന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോഴത് ഭീകരമാംവിധം വർദ്ധിക്കുകയും ചെയ്യുന്നു. 2015 ശേഷം ജനസംഖ്യയിൽ വയോധികരുടെ എണ്ണം യുവാക്കളെക്കാൾ മുന്നിലാണ്. 2050 6 ഒരാൾ 65 വയസ്സിന് മുകളിലുള്ളവർ ആകും എന്നാണ് കണക്ക് കൂട്ടൽ. ഇപ്പോഴത് 11-ൽ 1 ആയുർദൈർഘ്യം കൂടുന്നതാണ് ഈ അസമത്വത്തിന് കാരണം. നമ്മെ നാമാക്കിയ മാതാപിതാക്കളെ കൈയൊഴിയിക്കുകയും അവഗണിക്കുകയും ചെയ്യുക എന്നത്, അല്ലെങ്കിൽ അവരോട് ഛേ എന്ന് പറയുക പോലും ചെയ്യുന്നത് മഹാപരാധമാണ്. ഒരു നിമിഷാർദ്ധത്തെ അവരുടെ അശ്രദ്ധ പോലും നമ്മുടെ ശൈശവ ബാല്യകാലങ്ങളിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കാര്യമൊന്നോർത്തു നോക്കൂ. നമുക്കത് സങ്കൽപ്പിക്കാൻ പോലും അസാധ്യം. സത്യത്തിൽ നാം നാമായതുപോലും അവരുടെ ശ്രദ്ധയും കരുതലും കൊണ്ടല്ലേ. ഈ ബോധം സദാസമയവും നമ്മിൽ അന്തർലീനമായി പറ്റു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ മുൻ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ എല്ലാ മക്കളും ഓർക്കുന്നത് നന്ന്. നമ്മളും വൃദ്ധരാകും. വാർദ്ധക്യമെന്നത് ചിലർക്ക് മാത്രം വരുന്നൊരവസ്ഥയല്ല. ഈ ഭൂമിയിൽ പിറന്ന എല്ലാവരും നടന്നെടുക്കുന്നത് വാർദ്ധക്യത്തിലേക്ക് തന്നെയാണ്.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഒരാൾക്ക് പിന്നെ പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഉണ്ടല്ലോ. ഒരു ഉമ്മ മരിച്ചെന്നൊരു റോസാപ്പൂ കാണുന്ന ഇതിന്റെ ഫീലിംഗ് എന്തായിരിക്കും?
1: അതുകൊണ്ട്
0: എന്നാ കല്യാണത്തിന്റെ ദിവസം, വിവാഹത്തിന്റെ ദിവസം കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് യഥാർത്ഥത്തിൽ സന്തോഷവും ദുഃഖവും എന്ത് ചെയ്യുന്നത്, നിർണയിക്കുന്നത്. മനസ്സ് ഇരുണ്ട് മേഘം വന്നാൽ അവിടെ എന്ത് ചെയ്യും?
1: കാണുന്നതെല്ലാം
0: ആ രൂപത്തിലായിരിക്കും. മനസ്സ് പുഷ്പിച്ചു നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യും? ആ വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരാൾ പിന്നെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഒരാൾക്ക് മാറാൻ പറ്റുക എങ്ങനെയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ശുഭങ്ങളെ കാണാൻ, ശുഭങ്ങളെ കാണാൻ കഴിയുന്ന ഒരവസ്ഥ.
1: കാണുന്നതെല്ലാം അശുഭമല്ല, നമ്മൾ കാണുന്നത് അനുസരിച്ച് എല്ലാം ശുഭമാണ് എന്നുള്ള രൂപത്തിലേക്ക്
0: അതിലേക്ക്
1: മനസ്സിനെ കൊണ്ടുവരണം.
0: മനസ്സിനെ കൊണ്ടുവരണം.
1: ഓക്കേ, തീർച്ചയായും.
0: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആരെ കണ്ടാലും അയാൾ ത്യാഗിയാണ്. യഥാർത്ഥത്തിൽ അയാൾ ത്യാഗിയാണ്. ഒരാൾക്ക് രാവിലെ ഡ്രസ്സ് ഇടണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ, കുളിക്കണമെങ്കിൽ, വിരിച്ച് കിടക്കണമെങ്കിൽ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒക്കെ ത്യാഗമുണ്ട്. ഒരാൾക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ എന്താണ്,
1: വലിയ
0: ത്യാഗമാണ്. അപ്പോൾ എല്ലാവരും ത്യാഗികളാണെങ്കിൽ എല്ലാവരെയും നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മളൊരാൾ ആദരിക്കുമ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് കൊടുക്കണം. അയാളുടെ അടുത്ത് നിന്ന് രണ്ട് പോസിറ്റീവ് അങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ്.
1: അതല്ലേ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കണ്ട
0: പുഞ്ചിരിക്കണം
1: അല്ലേ. ആലോചിച്ച് നോക്കി, നമ്മളൊരു സദസ്സ് പോവാണ്, ഒരു കല്യാണമാകാം, എന്താവാം, അവിടെ ഒരു കുട്ടി അവിടെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ചിരിച്ചാൽ നമ്മൾ ചിരിച്ച അതിനേക്കാൾ സുന്ദരമായൊരു പുഞ്ചിരി ആര് തരും?
0: ആ കുട്ടി
1: തരും. നമ്മൾ ചിരിച്ചതിനെക്കാട്ടിലും ആ കുട്ടിക്ക് ഉണ്ടായ സന്തോഷത്തെക്കാട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം നൽകും. അപ്പോൾ നമ്മൾ എവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? കാണാൻ ശ്രമിച്ചാൽ. എല്ലാവരും നമ്മളെ ആക്രമിക്കാനും നമ്മളെ നശിപ്പിക്കാനും വേണ്ടി വരില്ല. നമ്മളൊന്ന് മുണ്ടാനും പറയാനും ഒന്ന് മനസ്സ് തുറക്കാനൊക്കെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ അനുഭവത്തിൽ പറഞ്ഞതുപോലെ കുറേയേറെ നമുക്കത്.
0: ഞങ്ങൾ ടീമിലൊരു ഫാമിലി മീറ്റിലേ ഞങ്ങൾ സെഷൻ വെച്ച്, ഈ പിന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരെ മൂന്ന് ഗുണങ്ങൾ പറയാം, ഭർത്താക്കന്മാര് ഭാര്യമാരെ മൂന്ന് ഗുണങ്ങൾ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും ഭയങ്കര ബോണ്ടായി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര ബോണ്ടായി. കാരണം എന്താ വെച്ചാൽ, ഗുണം എടുത്തു പറയാം.

0: ോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു 10 ഗുണം ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് സന്തോഷ ദുഃഖം ഉണ്ടാവുകയാണ്. അപ്പോൾ സന്തോഷം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരു 10 ആളെ 3 വീതം ഗുണങ്ങൾ വിചാരിച്ച എന്തായിരിക്കും അവസ്ഥ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ജീവിതം പോസിറ്റീവ് വൈബിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും?
1: കൊണ്ടുവരാൻ
0: എത്തിക്കാൻ പറ്റും.
1: അഥവാ നമ്മുടെ കൂടെ ഉള്ള ആളുകൾ ഒരു മനസ്സ് തുറക്കാത്ത പുഞ്ചിരിക്കാത്ത ആളാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവരും പോസിറ്റീവ് ആക്കാൻ പറ്റും,
0: ആക്കാൻ പറ്റും.
1: ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ അനുഭവത്തിൽ പറഞ്ഞ വിഷയത്തിലൊക്കെയും അവിടെ ആര് പോസിറ്റീവ് ആയപ്പോഴാണ് ഈ ലഹരിയിൽ നിന്ന് മറ്റൊരു രക്ഷപ്പെട്ടത്?
0: രക്ഷിതാക്കൾ
1: ഇപ്പുറത്തുള്ളവരാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പിന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും മുതിർന്നവരുണ്ടാവുക, നന്നായി ശ്രദ്ധിക്കണം. എൻ്റെ ഭാര്യൻ്റെ നല്ലൊരു ഗുണം എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കണം. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇന്നത്തെ ഭക്ഷണം നന്നായിരുന്നു ഒന്ന് പിന്നെ എന്ത് പോയി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വല്ലാതെ മിസ് ചെയ്തു നിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപ്പുളക ഉണ്ടല്ലോ, ഒരു സന്തോഷം. ഭർത്താവിൻ്റെ അതേപോലെ ഭാര്യമാർ പറയാൻ ശ്രമിക്കണം. മാറ്റങ്ങൾ നല്ല ഉണ്ടാവും. പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ വരണമെന്നുള്ളതാണ്.
0: ഈഗോ സമ്മതിക്കൂല, അവിടെയാണ് പ്രശ്നം. ഈഗോ സമ്മതിക്കൂല. ഇനി ആരെങ്കിലും പുകഴ്ത്തി കഴിഞ്ഞാൽ അയാൾ പിന്നെ കേടുവരുമോ എന്ന് വിചാരിക്കും. പുകഴ്ത്തി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പുകഴ്ത്തി പറഞ്ഞാൽ എന്ത് ചെയ്യും? കേടുവരുമോ? പിന്നെ അവരെ മോശം പറഞ്ഞാൽ അവർ നന്നാവുന്നില്ലൊരു തെറ്റായ ധാരണ ഉണ്ട്
1: അല്ലേ. ഇപ്പൊ ഭാര്യമാരടുത്തുനിന്ന് നല്ല ഒരു പരിഗണന കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലൊരു അവരിഷ്ടപ്പെടുന്ന ഒരു കമാൻഡ് വന്നാൽ മതി.
0: ഇത് ഈ സ്നേഹത്തിൻ്റെ ചാലകങ്ങളുണ്ട്. സ്നേഹം ഒരു ഈ പിന്നെ ഇവിടേക്ക് ഈ കറണ്ട് ഈ വെളിച്ചം കത്തുന്നത് ഇടുക്കിയിൽ നിന്ന് ഇതുവരെ പിന്നെ മുറിയാതെ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്,
1: ഇവിടെ വെളിച്ചം
0: കത്തുന്നത്. അതേപോലെ സ്നേഹത്തിൻ്റെ ചാലകങ്ങളുണ്ട്. സംസാരം, സമയം കൊടുക്കൽ, സാമീപ്യം, സമ്മാനം, പിന്നെ സ്പർശനം, ഇതൊക്കെ എന്താണ് സ്നേഹത്തിൻ്റെ ചാലകങ്ങൾ. ഇതിലൂടെ സ്നേഹം ട്രാൻസ്ഫർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ പിന്നെ എന്ത്,
1: ശരിയാണ് നിങ്ങൾ പറഞ്ഞ കുറെ ഈ സമയം കൊടുക്കുന്ന ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം.
0: സംസാരം,
1: സംസാരിക്കുക. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് മാറിയിരുന്നിട്ട് നമ്മൾ ഭർത്താവിനോട് ഭാര്യയോട് സംസാരിക്കും, കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് പോവും. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ പറഞ്ഞ സമ്മാനം, നമ്മൾ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഒരു ഒരു എന്താ പറയുക, ഇന്നിപ്പോൾ അതിൻ്റെ കാലഘട്ടമാണ്, ഇന്ന് റീൽസും കാര്യങ്ങളൊക്കെ അതാണ്. അത് പോട്ടെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്ത്, നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അടുക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഹദിയ കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഭർത്താവിനൊരു സമ്മാനം, ഭാര്യയ്ക്കൊരു സമ്മാനം അപ്രതീക്ഷിതമായിട്ട്, ആ സ്നേഹപ്രകടനങ്ങൾ അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ ഭാര്യയ്ക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും, ഭർത്താവിന് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹു തആല കൂടുതൽ മനസ്സുകളെ
0: ചില ആളുകളോടെ സംസാരിക്കാൻ തോന്നും, ചില ആളുകളോട് സംസാരിക്കാൻ തോന്നൂല. അതെന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം എന്താ വെച്ചാൽ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ പരസ്പരം സംസാരിക്കുക. അതിന് ഭാര്യയും സഹകരിക്കണം, ഭർത്താവും എന്ത് ചെയ്യണം,
1: സഹകരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ

0: ആ കാര്യത്തിന് നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ, ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ, ചിന്തനീയമായ വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് മുഹമ്മദ് നബി ഉത്തമ മാതൃക ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: മുഹമ്മദ് നബി ഉത്തമ മാതൃക, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. തീർച്ചയായും നിങ്ങൾക്കല്ലാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അല്ലാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്. വിശുദ്ധ ഖുർആൻ അധ്യായം 33:21. പല ആശയങ്ങളും നമുക്ക് നൽകുന്ന ഖുർആൻ വചനമാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന സുപ്രധാനമായ ആശയമാണ് ഇതിലൊന്നാമത്തേത്. പ്രവാചകൻ ദൈവദൂതനാണെങ്കിൽ ആ പ്രവാചകൻ അനുസരിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മനുഷ്യർക്ക് പൊതുവെയും സത്യവിശ്വാസികൾക്ക് പ്രത്യേകിച്ചും മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ് രണ്ടാമത്തെ ആശയം. അള്ളാഹുവിൻ്റെ ദൂതൻ അനുകരിക്കപ്പെടാനുള്ള വ്യക്തിയല്ലെങ്കിൽ പിന്നെ ആരാണ് ആ യോഗ്യതയുള്ളവർ? വേറെ ആരിലാണ് അനുകരിക്കപ്പെടാവുന്ന മാതൃക നാം കണ്ടെത്തുക? ഉത്തമമായ മാതൃക എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാണ്. അഥവാ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും അനുഷ്ഠാനരംഗത്തും സ്വഭാവ സാംസ്കാരിക രംഗത്തും തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഏറ്റവും ഉദാത്തമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാം. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിലെല്ലാം അതുല്യമായ ജീവിത മാതൃക ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതും ശ്രദ്ധിക്കുക. മനുഷ്യൻ്റെ ഏത് കാര്യത്തെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അവൻ്റെ വിശ്വാസമാണല്ലോ. ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുള്ള നിലപാടുകൾ അനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതുമൊക്കെ. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം നിങ്ങൾ യഥാർത്ഥാരാധ്യനായ അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ശരിയായ ധാർമ്മിക ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിയുക എന്നതാണ്. അതോടൊപ്പം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ഈ ലോകജീവിതത്തിലെ കണക്കുകൾ അവിടെ ബോധിപ്പിക്കേണ്ടതുണ്ടെന്നുള്ള ധാരണ മനുഷ്യരിലുണ്ടാകണം. അള്ളാഹുവാണ് ആ ദൂതനെ നീ അയച്ചതെന്നും മരണാനന്തരമൊരു ജീവിതമുണ്ടെന്നും അവിടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവിടെ എന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പ്രവാചകനെ മാതൃകയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ പ്രത്യേകം ഇക്കാര്യം എടുത്തു പറഞ്ഞത്. അള്ളാഹുവിന് ധാരാളമായി ഓർക്കുന്നവർക്കും പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന വാക്യവും ശ്രദ്ധേയമാണ്. കാരണം അള്ളാഹുവിനറിയുന്നവർക്കും അവനിഷ്ടപ്പെടുന്നവർക്കും മാത്രമേ പ്രവാചകന്മാരുടെ മഹത്വവും അവരെ പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യവും മനസ്സിലാവൂ. അള്ളാഹുവിനെ നമ്മളാരും കണ്ടിട്ടില്ല. അവൻ്റെ ഇഷ്ടങ്ങൾ നമുക്കാർക്കും സ്വന്തം നിലക്കറിയുക സാധ്യവുമല്ല. പരലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സംബന്ധിച്ചോ വരാനിരിക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ചോ നമുക്കറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അവലംബിക്കാവുന്നൊരു പ്രമാണമുണ്ടെങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായി അവലംബിക്കാവുന്ന പ്രമാണവുമായിട്ടാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ ആ പ്രവാചകനെ അനുദാവനം ചെയ്തേ മതിയാകൂ. നീ പറയുക, നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുവിൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ. എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അദ്ദേഹം റസൂൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത്. നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. റസൂലിൻ്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 24 വചനം 54.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മുഹമ്മദ് നബി ഉത്തമ മാതൃക. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തം പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. നമ്മോടൊപ്പം സഫീർ അൽഹിക്കമി ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് ഹൃദയവസന്തത്തിൻ്റെ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 16 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ഈ വചനങ്ങളൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَا فَوْقَكُمْ سَبْعَ طَرَائِقَ وَمَا كُنَّا عَنِ الْخَلْقِ غَافِلِينَ.

0: بقدر فأسكنناه في الأرض وإنا على ذهاب به لقادرون فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. അപ്പോൾ നമ്മൾ ഇൻഷാല്ല 20 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാല്ല ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. 17 മുതൽ 20 വരെയുള്ള 4 വചനങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലുമെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വന്ന ചില തജ്വീദിൻ്റെ നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ എല്ലാ ആയത്തിലും ഖാഫിലീൻ, ലഖാദിറൂൻ, തഅ്കുലൂൻ, ആക്കിലീൻ എന്നതൊക്കെ താൽക്കാലികമായ സുക്കൂനിന് അഥവാ വഖഫ് ചെയ്യുമ്പോൾ ഉള്ള സുക്കൂന്, അതിനെ തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മദ്ദുനാരിലാണ്, അത് അല്പം നീട്ടി തന്നെ ഓതണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലഖദ്, ഖലഖന അവിടെയൊക്കെ, സബ എന്നിടത്തൊക്കെ, അതൊക്കെ കൽക്കലയുടെ അക്ഷരങ്ങളാണ്. ഖുതുബ്, ജദ് ഈ അഞ്ചക്ഷരങ്ങൾ അതിന് സുക്കൂന് വന്നാൽ കട്ടി കൊടുത്ത് ഗാംഭീര്യത്തോടു കൂടി പാരായണം ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൊറായിഖ്, സമാ, മാ, അവിടെയൊക്കെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒരൊറ്റ പദത്തിൽ തന്നെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അവിടെ മദ്ദുൻ മുത്തസിലാണ് ഉള്ളത്, അഥവാ ദീർഘിച്ച് ചേർന്നുകൊണ്ടുള്ള മദ്ദായതിനാൽ ദീർഘിപ്പിച്ച്, നല്ല ദീർഘിപ്പിച്ച് ഓതണം എന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേറെയും കുറേ നിയമങ്ങൾ ഈ ആയത്തുകളിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പഠിക്കാൻ എളുപ്പമുള്ള ഒരു നിയമം നമ്മൾ ഈ എപ്പിസോഡിൽ പറയുകയാണ്. ഇവിടെ ഈ വചനങ്ങൾ രണ്ടു സ്ഥലത്ത് ആവർത്തിച്ചു വന്ന ഒരു നിയമമാണ് ഇൻഷാല്ല പറയുന്നത്. 18-ാമത്തെ വചനത്തിൽ വന്ന വ ഇന്ന അല ദഹാബിം ബിഹി തൻവീനിന് ശേഷം ബ ആണ് അവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീണ്ടും 20-ാമത്തെ ആയത്തിൽ തമ്പുത്തു നൂനിന് ശേഷം, സുക്കൂന നൂനിന് ശേഷം അവിടെ ബ വന്നിട്ടുണ്ട്. തൻവീനിന് ശേഷവും സുക്കൂന നൂനിന് ശേഷവും ഇത് രണ്ടും ഒരേ നിയമങ്ങളാണ് വരിക. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ എന്നാണ് സാധാരണ നമ്മൾ പണ്ട് മുതലേ മദ്രസയിൽ പഠിച്ചു വന്നൊരു ശീലം അതായിരിക്കും. രണ്ടിനെയും ഉച്ചാരണം ഇൻ എന്നാണ് അവസാനിക്കുന്നത്. നൂനിന് സുക്കൂന് വന്നാലും ഇൻ എന്നാണ്, തൻവീന് വന്നാൽ അൻ, ഇൻ, ഉൻ എന്നിങ്ങനെ തൻവീന് വന്നാലും അവിടെ ഇൻ എന്നാണ് ഉച്ചാരണമുള്ളത്. അതുകൊണ്ട് തന്നെ അവക്ക് രണ്ടും ശേഷം വരുന്ന അക്ഷരങ്ങൾക്ക് ഒരേ നിയമങ്ങളാണ് വരിക. ഈ തൻവീനിൻ്റെയും നൂനിൻ്റെയും ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ഖുർആനിൽ എവിടെയൊക്കെ തൻവീനും നൂനിനും ശേഷം ബ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വാല് താഴോട്ടേക്കുള്ള രൂപത്തിൽ ചെറിയ മീമ് നമുക്ക് കാണാൻ സാധ്യമാകും. അതിനർത്ഥം അവിടെയുള്ള നൂനിനെ മീമാക്കി മാറ്റിമറിച്ച് ഉച്ചരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ കൽബ് ചെയ്യുക എന്നർത്ഥം. ഹൃദയത്തിന് മാറ്റിമറിക്കുന്ന അർത്ഥമുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് എന്ന പ്രാർത്ഥന നമുക്കറിയാം. സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തണേ എന്ന പ്രാർത്ഥന. മാറ്റിമറിക്കുന്ന കൽബ് എന്നർത്ഥം. ആ ഇഖ്ലാബ് മാറ്റിമറിക്കണം, നൂനിനെ മീമാക്കി മാറ്റിമറിച്ചാണ് ഓതുന്നത്. അപ്പോൾ ദഹാബിം ബിഹി എന്ന് നൂന് മാറ്റി മീമായി തന്നെ ഉച്ചരിക്കുക. അതേപോലെ തന്നെ തമ്പുത്തു എന്നത് തൻബുത്തു എന്നല്ല, തമ്പുത്തു എന്ന് മീമായി തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ആ നിയമം നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാല്ല. ഇനി എന്താണ് ഈ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്? വലഖദ് പലവട്ടം ആവർത്തിച്ചു വന്നു നേരത്തെ, നിശ്ചയമായും എന്നാണ് അർത്ഥം. ഖലഖന അത് നേരത്തെ ആവർത്തിച്ചു വന്നു, നാം സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. ഫൗഖക്കും ഇത് പുതിയ പദമാണ്. നേരത്തെ ബഅദ് എന്ന് വന്നിട്ടുണ്ട്, മിമ്പഅദി ദാലിക് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ സുമ്മ ഇന്നക്കും ബഅദ ദാലിക് എന്ന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം എന്നർത്ഥം. അതിന് നേരെ വിപരീതമാണ് ഫൗഖ. എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം? വലഖദ് നിശ്ചയമായും മുമ്പ് ആവർത്തിച്ച് വന്ന ഒരു പദമാണ്. ഖലഖന ഇതും മുമ്പേ ആവർത്തിച്ച് വന്നിട്ടുണ്ട്, നിശ്ചയമായും നാം സൃഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൗഖക്കും, ഫൗഖ ഇതൊരു പുതിയ പദമാണ്. ഫൗഖ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നാണ് അർത്ഥം. ഫൗക്ക മുകളിൽ, താഴെ എന്നാണെങ്കിൽ തഹ്ത എന്നാണ്. തൊട്ട് മുമ്പ് താഴെ നമ്മൾ ബഅദ പഠിച്ചിട്ടുണ്ട്, ശേഷം എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ഖബലയാണ്. ഇവിടെ ഫൗക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീതം തഹ്ത താഴെ എന്നർത്ഥം. ഫൗക്കക്കും എന്ന് നമ്മൾ നേരത്തെ കും പഠിച്ചു, നിങ്ങളുടെ എന്നർത്ഥമാണ്. അപ്പോൾ ഫൗക്കക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ. വലഖദ് ഖലഖ്നാ ഫൗക്കക്കും, നിങ്ങൾക്ക് മുകളിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നു. സബ്അ, സബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എല്ലാവർക്കും അറിയാം ഏഴ് എന്നാണ് അർത്ഥം. ഏഴെണ്ണം സൃഷ്ടിച്ചിരിക്കുന്നു. തറായിഖ്, തൊരീഖ് എന്നതിൻ്റെ ജംആണ് തൊറായിഖ്, അല്ലെങ്കിൽ തുറുക്ക് എന്നൊക്കെ. അഥവാ വഴികൾ എന്നാണ് അർത്ഥം, മാർഗങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ സബ തൊറായിഖ് എന്ന് പറഞ്ഞാൽ ഏഴ് മാർഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നാം ഏഴ് വഴികൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ആകാശമാണ്. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലിൻ, വമാ കുന്ന, നാം ആയിട്ടില്ല. അനിൽ ഖൽഖി, സൃഷ്ടിപ്പിനെ തൊട്ട്. അപ്പോൾ ഖൽഖ്, ഖലഖ, ഖലഖ്ന എന്നൊക്കെ ഈ കഴിഞ്ഞ 16 ആയത്തുകൾക്കുള്ളിൽ തന്നെ പലവട്ടം ഈ സൂറത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മൾ ആ വാക്കിനർത്ഥം മറക്കാൻ വേണ്ടി പാടില്ല. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നർത്ഥം. ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാവുക. അപ്പോൾ വലഖദ് ഖലഖ്ന ഫൗഖകും സബ തറായിഖ്, വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ നാം അടുക്കുകളായിക്കൊണ്ട് ഏഴ് മാർഗങ്ങളെ അഥവാ ഏഴാകാശങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നാം ഒരിക്കലും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ അശ്രദ്ധനായിട്ടില്ല എന്നാണ്. ശേഷം അള്ളാഹു പറയുന്നു, വഅൻസൽനാ മിനസ്സമാ ഇമാഅൻ, വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നതിനാണ് അൻസല എന്ന് പറയുക. അൻസല്ല, നാം ഇറക്കി. മിനസ്സമാ, ഈ ആകാശത്തു നിന്നും. എന്താണ് ഇറക്കിയത്? മാഅൻ, വെള്ളമാണ് ഇറക്കിയത്. എങ്ങനെ ഇറക്കി? ബിഖദരിൻ, അങ്ങനെ കോരിച്ചൊരിഞ്ഞൊരു കണക്കില്ലാതെയല്ല അയച്ചത്, മറിച്ച് വെള്ളം ഇറക്കിയത് ബിഖദരിൻ, ഒരു കണക്കനുസരിച്ചിട്ടാണ്. അള്ളാഹു ആകാശത്തു നിന്നും ഒരു കണക്കനുസരിച്ചുകൊണ്ട് മഴവെള്ളം താഴേക്കിറക്കി. എന്നിട്ടോ ഫഅസ്കന്നാഹു, സകന യസ്കുനു എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നൊക്കെ അർത്ഥം. മസ്കൻ നമുക്കറിയാം, വീടുകൾക്ക് പേര് വെക്കും, മസ്കൻ, താമസിക്കുന്ന സ്ഥലം. അസ്കന്ന എന്ന് പറഞ്ഞാൽ നാം അതിനെ താമസിപ്പിച്ചു, പ്രവേശിപ്പിച്ചു. ഹു അതിനെ, അഥവാ വെള്ളത്തെ. എന്നിട്ട് നാം അതിനെ, ഫ അസ്കന്നാഹു, എന്നിട്ട് നാം അതിനെ പ്രവേശിപ്പിച്ചു. ഫിൽ അറള്, ഭൂമിയിൽ പ്രവേശിപ്പിച്ചു. വ ഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, വ ഇന്ന അലാ ദഹാബിൻ, നിശ്ചയമായും നാം പോയിപ്പിക്കുവാൻ ബിഹി, അതിനെ ലഖാദിറുൻ, കഴിവുള്ളവരാണ്. അഥവാ വെള്ളത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. ആ ഭൂമിയിലേക്ക് ഇറക്കിയ വെള്ളത്തെ അള്ളാഹു ഭൂമിയിൽ പലയിടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു. ആ പ്രവേശിപ്പിച്ച വെള്ളത്തെ പോയിപ്പിക്കുവാൻ, അതിനെ ഇല്ലാതാക്കി കളയുവാൻ അള്ളാഹുവിന് കഴിവുണ്ട്. എന്നെന്നും അത് ബാക്കിയാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ശേഷം അള്ളാഹു വീണ്ടും പറഞ്ഞു, ഫ അൻഷ ഇനാലക്കും, ഫ അങ്ങനെ, അപ്പോൾ പിന്നീട്, അൻഷ ഇന, നാം വളർത്തിക്കൊണ്ടു വന്നു, ലക്കും, നിങ്ങൾക്ക്, ബിഹി, ആ വെള്ളം കൊണ്ട്, ജന്നാത്തിൻ, ജന്നത്തിൻ്റെ ജംആണ് ജന്നാത്ത്. നമുക്കറിയാം ജന്നത്ത് എന്നത് സ്വർഗമെന്ന് നമുക്കറിയാം, എന്നാൽ ജന്നത്തിൻ്റെ ഭാഷാർത്ഥം തോട്ടം എന്നർത്ഥം. അപ്പോൾ ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങൾ എന്നാണ് അർത്ഥം. എന്തിൻ്റെ തോട്ടങ്ങൾ? മിൻ നഖീലിൻ, നഖീൽ എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയാണ്. ഈന്തപ്പനയുടെ തോട്ടങ്ങൾ നാം നിങ്ങൾക്ക് ആ വെള്ളം കൊണ്ട് വളർത്തി തന്നു. വ അനാബ്, അയ്നബിൻ്റെ ജം ആണ് അനാബ്. അനാബ്, അയ്നബ് എന്ന് പറഞ്ഞാൽ മുന്തിരി എന്നർത്ഥം. മുന്തിരികളുടെ തോട്ടങ്ങളും നാം നിങ്ങൾക്ക് വളർത്തി തന്നു. ഇല്ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക്, ഫീഹ, അതിലുണ്ട്. ഫവാക്കിഹ്, ഫാക്കിഹത്തുൻ എന്നതിൻ്റെ ജം ആണ് ഫവാക്കിഹ്, അഥവാ പഴങ്ങൾ എന്നർത്ഥം. ഫവാക്കിഹ്, പഴങ്ങൾ അതിൽ നിങ്ങൾക്കുണ്ട്. കസീറത്തുൻ, കുറച്ചല്ല, കുറേ ഉണ്ട്. കലീൽ എന്ന് പറഞ്ഞാൽ കുറച്ചാണ്, കസീർ എന്ന് പറഞ്ഞാൽ കുറേ. കസീറത്തുൻ, ഫവാക്കിഹ് എന്നത് ജം ആയിക്കൊണ്ട് പ്രയോഗിച്ചത് കൊണ്ടാണ് കസീറത്തുൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്കതിൽ ധാരാളം ഫലവർഗ്ഗങ്ങളുണ്ട്. വമിൻഹ, അതിൽ നിന്ന് തന്നെയാണ്, തഅ്കുലൂ, നിങ്ങൾ തിന്നുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാം മുന്തിരിയുടെയും ഈന്തപ്പനയുടെയും തോട്ടങ്ങൾ നാം വളർത്തി തന്നു. നിശ്ചയമായി നിങ്ങൾക്കതിൽ ധാരാളം പഴങ്ങളും ഭക്ഷിക്കാനുള്ളതും നിങ്ങൾക്കതിൽ ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നു. വീണ്ടും അള്ളാഹു പറഞ്ഞു, വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈന. വശജറ, ശജറ എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. തഖ്റുജു, അത് പുറത്തു വരുന്നു. മിൻ തൂരി സൈന, സീന പർവ്വതത്തിൽ നിന്നും. തൂർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. സീന എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. അപ്പോൾ തൂരി സീന എന്ന് പറഞ്ഞാൽ സീന പർവ്വതം. സീന പർവ്വതത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു മരവും നാം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. തമ്പുത്തു, അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ബിദ്ദുഹിനി, എന്താണ് ദുഹൻ എന്ന് പറഞ്ഞാൽ എണ്ണ എന്ന അർത്ഥം. വസിബഗ് സിബഗ് എന്ന് പറഞ്ഞാൽ നിറത്തിന് കളറിന് പെയിന്റിന് സിബഗ് എന്ന് പറയും. ഇവിടെ കറി എന്നാണ് അർത്ഥം വരുന്നത്. ലിൽ ആക്കിലീൻ ഭക്ഷിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ അതിൽ എണ്ണ ഭക്ഷിക്കുന്നവർക്ക് വേണ്ടി എണ്ണയും കറികളും അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നും മുളപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ റിസ്ഖിൻ്റെ ഭക്ഷണത്തിൻ്റെ വെള്ളത്തെ സൃഷ്ടിപ്പിനെ ഒക്കെയാണ് അള്ളാഹു സുബ്ഹാനഹുവിലൂടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, മനുഷ്യ സൃഷ്ടിപ്പിനെ, സങ്കീർണമായ മനുഷ്യ സൃഷ്ടിപ്പിനെ സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ അതിസങ്കീർണമായ ലോകത്തിൻ്റെ, ആകാശത്തിൻ്റെ, ഭൂമിയുടെ ഒക്കെ സൃഷ്ടിപ്പിനെയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ വളരെ നിസാരമാണ്. ആകാശഭൂമി ലഖൽഖു സമാവാത്തി വൽ അർളി അക്ബറു മിൻ ഖൽഖിന്നാസ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനേക്കാളും അള്ളാഹുവിന് ഏറ്റവും വലുത്, സങ്കീർണമായത് ആകാശങ്ങളുടെ സൃഷ്ടിപ്പാണ്. എന്നാൽ അതും അള്ളാഹുവിന് വളരെ നിസാരമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ സങ്കീർണമാണ് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നു. നിങ്ങൾ നോക്കും, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ എത്രത്തോളം സങ്കീർണമാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ഹൃദയം, നമ്മുടെ കരൾ എന്നിങ്ങനെ തുടങ്ങിയിട്ട്, തലച്ചോറ് തുടങ്ങിയിട്ട് ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതിസങ്കീർണമാണ്. അങ്ങനത്തെ ഒരുപാട് അവയവങ്ങൾ ശരീരത്തിലുണ്ട്. ആ ശരീരത്തിൻ്റെ മനുഷ്യനെ സൃഷ്ടിപ്പിനേക്കാളും സങ്കീർണമാണ് ആകാശം. ആ ആകാശത്തിലെ വ്യത്യസ്തങ്ങളായ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ ഉൽക്കകൾ തുടങ്ങിയിട്ട് പലതുമുണ്ട്. അതൊന്നും പരസ്പരം കൂട്ടിമുട്ടാതെയാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സൂര്യനെ ചുറ്റുന്ന, സൂര്യൻ ഉൾക്കൊള്ളുന്ന മിൽക്കി വേ ഗാലക്സി, ആ ഗാലക്സിയിൽ സൂര്യനെ ചുറ്റുന്നതായ ഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ എട്ടെണ്ണമുണ്ട്. പണ്ടൊമ്പതായിരുന്നു. എട്ടു ഗ്രഹങ്ങൾ അത് അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് സഞ്ചരിക്കുന്ന ക്ഷുദ്രഗ്രഹങ്ങൾ ധാരാളമുണ്ട്. പല ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ ഇതൊന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. മനുഷ്യൻ ആകാശത്തേക്ക് പറഞ്ഞയച്ച കൃത്രിമോപഗ്രഹങ്ങൾ പലതും കൂട്ടിമുട്ടിയതും തമ്മിലുടസിയതും തകർന്നു വീണതും നമുക്ക് പലപ്പോഴും നമ്മൾ വാർത്തയായി കേൾക്കാറുണ്ട്. എന്നാൽ ആകാശത്ത് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഇത്തരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉൽക്കകളും ഗോളങ്ങളും ഗ്രഹങ്ങളും ഒന്നും യാതൊരു കൂട്ടിമുട്ടലുമില്ലാതെ അതിൻ്റേതായ സഞ്ചാരപരത്തിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര അത്ഭുതമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ മഹാത്ഭുതം നമ്മൾ ആലോചിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെയാണ്, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെയാണ്, മനുഷ്യ സൃഷ്ടിപ്പിനെ തൊട്ടുറന്നുകൊണ്ട് ചേർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആ കാര്യത്തെ മനസ്സിലാക്കണം. പിന്നെ അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ, അള്ളാഹു എന്തല്ല, ഒരിക്കലും അള്ളാഹു ഗഫലത്തിലായിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അശ്രദ്ധമായിട്ടില്ല ഈ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ. അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല ഈ കാര്യങ്ങളെ എന്നർത്ഥം. ഇതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആകാശങ്ങളെ സൃഷ്ടിപ്പിനെ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരുന്ന സൂറത്തുൽ മുൽക്കിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ, അല്ലദീ ഖലഖ സബ സമാവാതി തിബാഖ, അട്ടികളായിക്കൊണ്ട്, അടുക്കുകളായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളെ അള്ളാഹു പഠിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സൂറത്തു നൂഹിൽ, അലം തറു കൈഫ ഖലഖ അല്ലാഹു സബ സമാവാതി തിബാഖ, അട്ടികളായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളെ അള്ളാഹു എങ്ങനെ പഠിച്ചു എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്നിങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒന്നും വിഷയത്തിൽ അള്ളാഹു ഒരിക്കലും അശ്രദ്ധമല്ല. അവിടെ ജീവിക്കുന്ന ധാരാളക്കണക്കിന് ജീവികളുണ്ട്. അതൊന്നും അള്ളാഹു വെറുതെ ഉണ്ടാക്കിയതല്ല. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും അള്ളാഹു അശ്രദ്ധമായി ഉണ്ടാക്കിയതല്ല. അവക്കെല്ലാം അള്ളാഹു കൃത്യമായി, അതിനെക്കുറിച്ച് അശ്രദ്ധമായിട്ടില്ല, അവക്കെല്ലാം റിസ്ഖ്, അവിടെ ജീവിക്കുന്നവർക്കെല്ലാം അള്ളാഹു കൃത്യമായി റിസ്ഖ്, ഉപജീവനം, ഭക്ഷണ മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് മനുഷ്യന് റിസ്ഖായിക്കൊണ്ട് ലഭിക്കുന്ന വെള്ളത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെ, പ്രാധാന്യത്തെക്കുറിച്ച്, അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അള്ളാഹു തുടർന്ന് പറഞ്ഞു വരികയാണ്. ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ അള്ളാഹു പറയുന്നു, അൻജൽനാ മിനസ്സമാ ഇമാഅൻ ബിഖദർ, ആകാശത്ത് നിന്നും ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹു മഴ നൽകുന്നത്. അള്ളാഹു ഒരു ഒരു പിന്നെ ടാങ്ക് തുറന്നിളക്കിയതുപോലെ ഒരു കണക്കില്ലാതെയല്ല, മറിച്ച് ഓരോ നാട്ടിലേക്കും എത്ര വേണമെന്ന്, ഓരോ രാജ്യത്തും എത്ര വേണമെന്ന് കൃത്യമായ കണക്കോടുകൂടി അള്ളാഹു അയക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ വണ്ടിയെടുത്ത് ഓടുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മഴയുണ്ടാകും, ചില സ്ഥലത്ത് മഴ ഉണ്ടാവില്ല. മഴ ഉണ്ടെന്ന് കരുതി കോട്ടക്കെട്ട് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേക മഴ തന്നെ ഉണ്ടാവില്ല. ഇനി മഴയില്ല, നല്ല വെയിൽ കണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യും. ഒരു നാട്ടിലെ മഴയുണ്ട്, മറ്റൊരു നാട്ടിലെ മഴയില്ല. ഒരു നാട്ടിൽ ചില സമയം നിരന്തരം മഴ പെയ്യുന്നു, പിന്നെ കുറേ സമയം പെയ്യാതിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മഴ കുറേശ്ശെ കുറേശ്ശെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിനെ കൃത്യമായ കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് വെള്ളത്തിറക്കുന്നത്. ആ വെള്ളത്തിറക്കിട്ട് ഫസ്കന്നാഹു ഫിൽ അർദ്, അള്ളാഹു ഭൂമിയിൽ അതിനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സമാനമായ ആശയം വിഷയം വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തെ അള്ളാഹു ഒമാ നുനസ്സിലു ഇല്ലാ ബിഖദരി മഅലൂം, സൂറത്തു ഹിജ്റിന്റെ 21-ാമത്തെ വചനത്തിൽ കൃത്യമായ അറിയപ്പെട്ട കണക്കിൽ മാത്രമാണ് നാം വെള്ളം ഇറക്കുന്നത് എന്ന്. സൂറത്തു സുമറിന്റെ 21-ാമത്തെ വചനത്തിൽ അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഇൻ ഫഅസ്കന്നാഹു യനാബിഉ ഫിൽ അർള്, ഭൂമിയിലെ എമ്പുഴകളിൽ ഉറവിടങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിറക്കിയ വെള്ളത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ വെള്ളം പുറത്തേക്ക് വരാനുള്ള ഉറവിടങ്ങളാണ്. എന്നാൽ ഈ ഉറവിടങ്ങളിലെ വെള്ളത്തെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കിണർ കുഴിച്ചാൽ, ബോർവെല് കുഴിച്ചാൽ, കുളമാക്കി കുഴിച്ചാൽ വെള്ളം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തെ ഇല്ലാതാക്കി കളയാൻ പടച്ചെറുപ്പ് കഴിവുള്ളവനവ ഇന്ന അലാ ദഹാ ബിംബിഹി ലഖാദിറുൻ, അതിനെ നശിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിയും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുലിക്കിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമയ്യതീകും ബിമാഇൻ മഈൻ. ഈ വെള്ളമൊക്കെ ചവർപ്പുള്ളതാക്കി കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് ആരാണ് നൽകുക? ഭൂമിയിലേക്ക് മനുഷ്യന് വെള്ളം കിട്ടാൻ ഒരേ ഒരു സോഴ്സ് ആകാശത്തിലെ മഴ മാത്രമാണ്. ആ മഴ കിട്ടിയില്ലെങ്കിൽ, ഇനി കിട്ടിയ മഴ താഴേക്കിറക്കിയത് ചവർപ്പര രുചിയുള്ള മഴയാക്കി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായ വെള്ളം എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ വെള്ളത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ പ്രാധാന്യത്തെ, സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ, ആ വെള്ളത്തെ നമുക്ക് നന്ദി കാണിക്കുവാൻ, വെള്ളം ദൂരത്ത് കാണിക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ ദൂരത്തടിച്ച് വെള്ളം ചിലവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം പറയുന്നു, ഫഅൻജഅന ലകും ബിഹി ജന്നാതി മിൻ നഖീലിൻ വഅനാബിൻ ലകും ഫീഹാ ഫവാകി കസീറ വമിൻഹാ തഅക്കുലൂൻ, പിന്നീട് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭൂമിയിൽ നിന്ന് തന്നെ ഈത്തപ്പനയുടെയും അതേപോലെ തന്നെ മുന്തിരികളുടെയും ഒക്കെ മരങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പഴങ്ങൾക്ക് വേണ്ടി ഉയർത്തി നൽകുന്നു. വശചരത്തൻ തൂരി സൈന തമ്പുത്തു ബിദ്ദുഹിനി വസുബുകല്ലിൽ അക്കിലീൻ, സീനാ പർവ്വതത്തിനും ഉയർന്നു വരുന്ന ഒരു വൃക്ഷത്തെയും അള്ളാഹു പഠിപ്പിക്കുന്നു. ഇതേത് വൃക്ഷമാണ് നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. അള്ളാഹു സൂറത്ത് തീനിൽ പറഞ്ഞ വത്തീനി വസ്സൈതൂൻ വതൂരി സീന വസൂനി എന്ന് പറഞ്ഞു. സൈതൂൻ അഥവാ ഒലിവാണ് ഈ ശജറത്ത് കൊണ്ട് മരം കൊണ്ടുള്ള ഉദ്ദേശമെന്ന് മുഫസ്സിറുകളെല്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സൈതൂൻ എന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 6 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൻആമിൻ്റെ 99, അതേപോലെ തന്നെ അൻആമിൽ തന്നെ 141, നഹലിൻ്റെ 11, നൂറിൻ്റെ 35, അബസയുടെ 29, തീനിൻ്റെ 1 വചനങ്ങളിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, സൈതൂൻ എന്ന്. ആ സൈതൂന വൃക്ഷമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇതൊക്കെ അള്ളാഹു നൽകുന്നത് എന്തിനാണ്? നമുക്ക് രീസക്കായിക്കൊണ്ട്, നമുക്ക് ഭക്ഷിക്കാനായിക്കൊണ്ട്, നമുക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അള്ളാഹുവിന് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇത് അള്ളാഹുവിനല്ലാതെ മറ്റാരെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. ഇതിനെ അള്ളാഹു പൊയ്പ്പിച്ച് കളഞ്ഞാൽ, നശിപ്പിച്ച് കളഞ്ഞാൽ ഈ പറയപ്പെട്ടതൊന്നും കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും സാധ്യമാവുകയില്ല. അതുകൊണ്ട് നമ്മളുടെ കഴിവുകേടും അള്ളാഹുവിൻ്റെ കഴിവിനെയുമാണ് നമ്മൾ ഈ വചനങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുകൊണ്ട് റബ്ബിനെ കൂടുതൽ വിനയാനിതരാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാം അങ്ങനെ വിനയാനിതരായ അടിമകളായി മാറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹൃദയ വസന്തം. നമ്മോടൊപ്പം ചേർന്നത് സഫീർ അൽഹിക്കമി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത وحدك لا شريك لك وان محمدا عبدك ورسولك.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനീ അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായൊരു സായാഹ്നം ഈവനിങ് ലൈവ് പീസ് റേഡിയോയുടെ കേൾവിക്കായി നമ്മളൊക്കെ കാത്തിരിക്കുന്നു. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ലൈവിൽ സർജാ സാറിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ രണ്ട് വിദ്യാർത്ഥി പ്രതിനിധികളുണ്ട്. രണ്ടുപേരെയും നമുക്ക് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാ.
0: ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പം എത്ര തവണ ലൈവിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ.
1: ഇല്ല,
0: അത്രക്കും ഉണ്ട്. അപ്പം പേരൊന്ന് പറഞ്ഞോളൂ. എന്താണ്?
1: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുള്ള ഇംതിയാസ്. ഞാൻ എൻ്റെ വീട് പയ്യോളിയാണ്, കോഴിക്കോട് പയ്യോളി. ഇവിടെ ഏഴാം ക്ലാസ്സിൽ ഗ്രീൻ വാലി പഠിക്കുന്നു.
2: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മിഷാല്. ഞാൻ അരീകോട് നിന്നാണ് വരുന്നത്. ഗ്രീൻ വാലിയിൽ എട്ടാം ക്ലാസ് പഠിക്കുന്നു. ഗ്രീൻ ഹോം സ്റ്റുഡൻ്റ് ആണ്.
3: ഇൻഷാല്ലാ, നമുക്ക് ഒരുപാട് പേര് ഫീഡ്ബാക്കിലൂടെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. റിഹാൻ അബാനു, തൊട്ട് ഷെറിയറ, ഷംനാദ് ഖാൻ, ജമീല വി കെ പൂനൂർ, ചുമയില തുറക്കൽ, മെഹനാസ് കഫൂർ പാലത്തിങ്ങൽ, താഹിറ ടി കെ കാസർകോട്, എല്ലാവരും വലൈക്കും സലാം എന്ന് പറയാണ്. ഇൻഷാല്ലാ ഒരുപാട് പേര് നമ്മളോട് ഫീഡ്ബാക്കിൽ വരുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കൊന്ന്
0: ഓക്കെ. അപ്പോൾ ഫീഡ്ബാക്കിൽ പോകുമ്പോൾ ഇന്നത്തെ ലൈവ് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നേരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്പർ നമുക്കൊന്ന് പറയാല്ലേ? നമ്പർ പറഞ്ഞൂടെ നമുക്ക്?
3: അതെ,
0: 85 90 745 745. ഈ ഒരു നമ്പറിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ മെസ്സേജുകളൊക്കെ അയക്കേണ്ടത്. മെസ്സേജ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ
3: കുഞ്ഞുകുട്ടികളുടെ പരിപാടികൾ വോയിസായിട്ട്
0: അയക്കാം. അപ്പൊ ആരൊക്കെയാണ്? സഹൽപി ഇടപ്പലുണ്ടല്ലോ, അതുപോലെ അമീർ ടി എടത്തനാട്ടുകര. അമീർ ക ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ. പിന്നെ സർജ സാറേ, ഇപ്പോ ഇന്നിപ്പോ ടീച്ചേഴ്സ് ഡേ.
3: അതെ,
0: ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ പൊതുവെ ടീച്ചർമാരുമായി ബന്ധപ്പെട്ട് പറയാം നമുക്ക് അങ്ങനൊരു. പിന്നെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി അധ്യാപനം എന്ന് പറയുന്നതേ അധ്യാപനത്തെ കുറിച്ചാണല്ലോ സാധാരണ പറയാറുള്ളത്.
3: അതെ.
0: അപ്പം നമ്മളെ ശ്രോതാക്കളുടെ കൂട്ടത്തിലാർക്കെങ്കിലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത അധ്യാപകർ, അവരെന്തുകൊണ്ട് മറക്കാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ അവർക്കൊന്ന് അറിയിക്കാം അല്ലേ?
3: അതെ, പലരെയും നമ്മൾ അത് ഇന്ന് ഒരു ക്ലാസ്സിൽ കേട്ട സമയത്ത് ഒരു അധ്യാപകൻ പറഞ്ഞത്, അയാളെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച അധ്യാപകനേക്കാളും കൂടുതൽ അയാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അധ്യാപകരുടെ ഒരു കാര്യമാണ്
0: പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
3: അതെ, അതായത് അയാൾ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോറലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്.
0: പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു നമുക്ക് അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അത് അയക്കാമെന്ന് തോന്നുന്നു. എൻ്റെ അടുക്ക് അമീർ ടി എടുത്തനാട്ടുകാരൻ സലാം സർ എന്തോ കുറച്ച് അകലിൽ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അത് മൈക്കേടെ എന്തോ പ്രശ്നമാണെന്ന് അറിയില്ല. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ ജമീല രണ്ടത്താണി, ജമീലമാരുടെ ഒരു ഒരു പടയാണത് അല്ലേ? ഒരുപാട് വി കെ പൂനൂര്, ജമീല വി പി കാളിക്കാവ്, അമ്രത് ബിൻ യാസിർ, അവർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ താഹിർ, അത് നമ്മൾ പറഞ്ഞല്ലേ, മെഹനാസ് ഗഫറും ജുമൈലത്ത് തുറക്കലവരൊക്കെ. അപ്പോൾ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരെ കുറിച്ചൊന്ന് പേര് കമൻ്റ് ചെയ്തോട്ടെ അല്ലേ? അവർക്ക് എന്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം, അധ്യാപകർ അവരെങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അധ്യാപകൻ ആരായിരിക്കാം പറയൂ, മക്കൾ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെപ്പോലെ ഒരാളെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ഒരു പരിവർത്തിപ്പിച്ച വേറൊരു അധ്യാപകനില്ല. കാരണം ഏതൊരു അധ്യാപകനും പ്രവാചകനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. കാരണം പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ്റെ രീതികൾ, ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ശരിക്കും എങ്ങനെയാണ് ടീച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് റസൂൽ കറക്റ്റ്. അന്നത്തെ കാലത്ത് വിഷ്വൽ എയ്ഡുകളൊന്നും ഇല്ലല്ലോ, പക്ഷെ നബി വിഷ്വലായിട്ട് കാണിച്ചു കൊടുത്തു. പലതും മണ്ണിൽ എഴുതിയിട്ടും മണലിൽ വരച്ചിട്ടും കൈകൾ കൊണ്ട് ആങ്ങി കാണിച്ചിട്ടും ബോഡി ലാംഗ്വേജിലൂടെയും, എന്നാൽ വാക്കുകൾ വെർബൽ ആയിട്ടുള്ള വാക്കുകൾ പതു കുറച്ചുകൊണ്ടും ഒക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് എന്താണ് പറയുന്നത്, ആരാണ് ആദ്യത്തെ ഒരു പ്രോഗ്രാം, ആരാ തുടങ്ങുക? കഥയാണ്. എന്താണ് പിന്നെ അബ്ദുള്ള ഇംതിയാസ് ഒരു കഥ പറയുന്ന ഒരു ഊർജ്ജത്തോടു കൂടി ഇങ്ങനെ നിൽക്കേണ്ടത്? എന്തോ ഒരു ഒരു ദൂരെ നിന്ന് പറയുന്ന പോലെ നിനക്ക് തോന്നുന്നു, ഇനി മറ്റുള്ള ആളുകൾക്ക് ഒന്ന് അടുപ്പിച്ച് നിന്ന് നോക്കിയാൽ അതൊന്ന് അല്ലേ. യെസ്, കഥ സ്റ്റാർട്ട് ചെയ്യാം.
1: ഒരിക്കലും ഒരു നാട്ടിൽ വളരെ സന്തോഷമായി ജീവിക്കുന്ന ഒരു തൃപ്തിയായ ജീവിതം, വളരെയധികം പൈസക്കാരൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൃപ്തിയായി കൊണ്ട് ജീവിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏതൊരാളും വിചാരിക്കുന്ന ഒരു ജോലിയായിരുന്നു. അദ്ദേഹം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം വളരെയധികം വിനയമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് രാജാവിനും വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ എപ്പോഴും അവർ സംസാരിക്കുകയും അവർ തമ്മിൽ നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പണിക്കാരൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇയാളുടെ ജീവിതത്തിൽ വളരെയധികം അസൂയുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇയാൾക്ക് ഇതൊക്കെ കൂടിക്കൂടി അന്ന് അയാൾ ഒരിക്കൽ രാജാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെയധികം ദുർഗന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ പണിക്കാരെ നാട് മുഴുവൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് അവനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതേസമയം ഈ അയാൾ തന്നെ വീണ്ടും ആ പണിക്കാരൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് വിരുന്ന് വിളിക്കുന്നു. അയൽവാസിയായതുകൊണ്ട് അദ്ദേഹം അയാളുടെ വീട്ടിൽ വിരുന്നു പോയി. അങ്ങനെ ഉള്ളി ധാരാളമായി കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അയാൾക്ക് കൊടുത്തു. അങ്ങനെ രാജാവ് വിളിക്കുന്നു എന്ന് രാജാവിൻ്റെ ഒരു സഹായം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ രാജാവിൻ്റെ അടുത്ത് പോയി. രാജാവ് സംസാരിക്കുന്നു, മറുപടി പറയുന്നു. മറുപടി പറയുമ്പോൾ ഈ പണിക്കാരൻ വായി പൊത്തി പറയുന്നു, കാരണം ഉള്ളിയുടെ വാസനം രാജാവിന് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് വായി പൊത്തി സംസാരിച്ചു. അപ്പോൾ രാജാവ് വിചാരിച്ചു, ഇയാൾ നേരത്തെ വന്ന അയാൾ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കത്ത് കൊടുത്തു. കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇയാളെ വധിച്ചു കളയുന്നായിരുന്നു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു ദൂരെയുള്ള ഒരു ഗവർണറിൻ്റെ അടുത്ത് ഇത് പോയി കൊടുക്കാൻ. അങ്ങനെ ഈ കത്തുമായിട്ട് അദ്ദേഹം പോവുകയായിരുന്നു. കൊട്ടാരത്തിൻ്റെ പുറത്തെത്തിയപ്പോൾ മറ്റേ പണിക്കാരൻ അദ്ദേഹത്തെ വിരുന്ന് വിളിച്ച് അയാൾ പറഞ്ഞു എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞത് ഒരു ട്രാൻസ്ഫർ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അയാൾ പറഞ്ഞു, എന്തൊക്കെയോ സംസാരിച്ചു, പെട്ടെന്ന് വന്ന് ആ കത്തെടുത്തു. എന്നിട്ട് അങ്ങ് ഓടിപ്പോയി. അയാൾ നേരെ ഗവർണറിൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് ഈ കത്ത് കൊടുത്തു. എന്നാൽ ആ ഗവർണർ ഇയാളോട് ചോദിച്ചു, ഈ കത്തിൽ എന്താണെന്ന് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇതിൽ നിന്നെ വധിക്കാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ കത്തൊന്നുമല്ല, ഇത് എനിക്ക് വേറൊരാൾ തന്നതാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അയാൾ ഈ ഗവർണർ ഇതൊന്നും കേട്ടില്ല, അയാളെ വധിച്ചു കളഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ അസൂയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അള്ളാഹു എല്ലാവർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കിട്ടിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ച് പോവുക എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്.
0: മാഷാ, നല്ല
3: നല്ലൊരു ഗുണപാഠമുള്ള കഥ.
0: എനിക്ക് തോന്നുന്നത് പിന്നെ അബ്ദുള്ള ഇംതിയാസിന് കുറച്ചുകൂടി ഇതുപോലത്തെ നല്ല നല്ല സ്റ്റോറീസുകളൊക്കെ ഒന്ന് വന്നിട്ട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നന്നായിട്ട് കഥ പറയാൻ പറ്റും,
3: പ്രസന്റ് ചെയ്യാൻ പറ്റും,
0: പ്രസന്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു അബ്ദുള്ള ഇംതിയാസ് കൂട്ടുകാർക്കിടയിൽ അവിടെ ഹോസ്റ്റലിലൊക്കെ നല്ല കഥകൾ ചിലപ്പോൾ മിക്കവാറും പറയലുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അവിടെ എല്ലാവരും ഇടയിൽ പോയിട്ട് നല്ല വർത്തമാനം. അപ്പോൾ അതിനെ ആ സ്കില്ലിന് നമുക്കേ അവിടെ ബെഡായി പൊട്ടിക്കണതിന് പകരം ഇവിടെ എന്ത് ചെയ്യട്ടെ, നല്ല കഥകളായിട്ട് വരട്ടെ അല്ലേ. ഇൻഷാല്ലാ. യെസ്, അപ്പോ ആരൊക്കെയാണെന്ന് കൂടെ വന്നതാരാ?
3: ജമീല വി പി കളിക്കാവ്, അലഹമ്ദുലില്ലാ, അലഹമ്ദുലില്ലാ, ബറക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജമീല വി പി പൂനൂർ, അസ്സലാമു അലൈക്കും. എന്നെയും എൻ്റെ മക്കളെയും പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു. മാത്സ് ആയിരുന്നു വിഷയം, മുസ്ലിം സാറായിരുന്നു. പക്ഷേ ഒരു മുസ്ലിം പെരുമാറ്റമായിരുന്നു, ഇപ്പോഴും ഓർമ്മ വരുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അധ്യാപക
0: മുസ്ലിം സാറായിട്ടും മുസ്ലിം പെരുമാറ്റം ഇപ്പോഴും അത് ആ അധ്യാപകനെ ഓർക്കുന്നു അല്ലേ. യെസ്, ഒരു അധ്യാപകന് കുറച്ച് കോഡ്സുകളൊക്കെ പറയാം, നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം.
3: അതെ,
0: അധ്യാപനത്തിനെ കുറിച്ചുള്ള നല്ല കോഡ്സുകളൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ആളുകൾക്കൊക്കെ വേഗം ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ഇൻഷാല്ലാ. പിന്നെ അതിനനുസരിച്ച് നോക്കാം, മുന്നോട്ട് പോവാം. ഓക്കെ, പിന്നെ പിന്നെ എന്തൊക്കെയാ മെസ്സേജിൽ വന്നിട്ടുള്ളത്?
3: റെഹാന ബാനു തോട്ടശ്ശേരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. നല്ല കഥ, ഒരു മനസ്സിലാക്കാൻ പറ്റിയൊരു കഥ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീട്.
0: ജമീല വി കെ പൂനൂരും അത് തന്നെയാണ് പറഞ്ഞത്, നല്ല കഥ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് അൽഹംദുലില്ലാ. പണ്ട് ഒരു സർജ സാറേ, ഈ ഒരു സിംഹം ഉണ്ടായിരുന്നു. ഈ സിംഹം അതിൻ്റെ മടയിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി വസിക്കുന്ന സമയത്താണ് ഈ സിംഹത്തിൻ്റെ മടയിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പൊത്തുണ്ടാവും, ആ പൊത്തിനകത്ത് നിന്ന് ചെറിയ ചുണ്ടലി വരും. ചുണ്ടലി വന്നിട്ട് സിംഹം ഉറങ്ങണ സമയത്ത് സിംഹത്തിൻ്റെ പൂടവെല്ലാം വന്നിട്ട് കടിച്ചിട്ട് അതിൻ്റെ താടിരോമകൾ പൂടണം, അതിൽ കടിച്ചിട്ട് ഒന്ന് കടിച്ചിട്ടാണ് കൊണ്ടുപോകും. അപ്പോൾ പെട്ടെന്ന് ഉണരുമ്പോഴാണ് ചുണ്ടലി പോണത് കാണുക. ചുണ്ടലിന് പിന്നാലെ പോകുമ്പോൾ കിട്ടൂല, അതുപോലത്തെ മാളത്തിൻ്റെ ഉള്ളിലേക്ക് ചുണ്ടലി കയറി ഉണ്ടാവും, സിംഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് പലപ്പോഴും ആവർത്തിച്ചപ്പം സിംഹത്തിന് ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ സിംഹം എന്ത് ചെയ്തു, ഒരു സെക്യൂരിറ്റിക്കാരനെ വെക്കാൻ തീരുമാനിച്ചു. പൂച്ചനെ വിളിച്ചു. പൂച്ചനെ വിളിച്ചിട്ട് സിംഹം പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇവിടെയുടെയും മട ഈ മാളത്തിൽ നിന്ന് എലി വരും, എലിനെ നീ പിടിക്കണം, അതുകൊണ്ട് എൻ്റെ ഉറക്ക സ്വിപ്പാക്കുന്ന അവസ്ഥ വരരുത്, എനിക്ക് കിട്ടുന്ന ഭക്ഷണത്തെ നനക്കും നന്നായിട്ട് കഴിക്കാം. പറഞ്ഞ പോലെ സിംഹം ഫുഡ് ആയിട്ട് വരും, ഒരു മടയിൽ കൊണ്ടുവച്ചിട്ട് അത് ദിവസങ്ങളോളം കഴിക്കുക, അതിൻ്റെ എല്ലിൻ്റെ ബാക്കി ഇറച്ചി കഷ്ണമൊക്കെ ബാക്കിയും കിട്ടും, പൂച്ചക്കും തിന്നാ. പൂച്ച നല്ല തടിച്ച് കൊഴുത്ത് ഉഷാറായിട്ട് പോയി. പക്ഷേ നമ്മളെ ചുണ്ടിൽ ഇത് മനസ്സിലാക്കി, സിംഹത്തിനെ പറ്റിക്കാം പക്ഷെ പൂച്ചയെ പറ്റിക്കാൻ കഴിയില്ല, പൂച്ച ഞൊടിയിട കൊണ്ട് പിടിക്കും. അപ്പോൾ ചുണ്ടലി പുറത്തിറങ്ങാതെ അവിടെ തന്നെ നിന്ന്. കുറേ കഴിഞ്ഞപ്പം എപ്പോഴെങ്കിലും അപൂർവമായിട്ടില്ലാത്ത സമയത്ത് ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഈ പൂട കൊണ്ടുപോയിട്ട് എൻ്റെ കൂട് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്തെങ്കിലും ആ സമയങ്ങളിലൊക്കെ പുറത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിന്നെ ഈ പൂച്ചയുടെ കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ച് അങ്ങനെ കാലം കഴിഞ്ഞു പോയി. സിംഹത്തിനത്തെ ശല്യം ഉണ്ടായതുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് എലി പുറത്ത് ചാടി, ചാടിയ ഉടനെ പൂച്ച പിടിച്ചു. പൂച്ച പിടിച്ച് എലിനെ തിന്നു. തിന്നു കഴിഞ്ഞാൽ സിംഹത്തിനോട് പറഞ്ഞു, അപ്പോൾ സിംഹ അത് നന്നായതാലും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രണ്ട് മൂന്നാ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിന്ന്. അപ്പോൾ സിംഹം പറഞ്ഞു, നീ എന്തിനാ ഇവിടെ നിൽക്കണ്,
3: ജോലി തീർന്നു,
0: എൻ്റെ പണി തീർന്ന്, ഇനി ഇവിടെ നിൽക്കണ്ട, ഞാനക്ക് എൻ്റെ അടുത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല, പോവാൻ. പൂച്ച പാവം, പൂച്ച ഇനി എന്ത് വേണ്ടിയിരുന്നില്ല, പുലി എലിയെ പിടിക്കേണ്ടിയിരുന്നില്ല, പിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ നിന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് പൂച്ച കുറേ ആണ്ടുകൊണ്ട് നടന്ന അവസാനം പൂച്ചക്ക് വേണ്ട പോലെ അന്നം കിട്ടാതെ ഫുഡ് കിട്ടാതെ പൂച്ച ചത്തുപോയി. ഇതൊരു കഥ പറയാറുണ്ട്, ഈ കഥ നമുക്ക് വേറെ നിലക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ രാജാക്കന്മാരും പിന്നെ നാട്ടിൽ ജനങ്ങളെ ഭരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ അങ്ങനത്തെ ഉള്ള ചിലപ്പോഴൊക്കെ അവരുടെ നിലനിൽപ്പ് പലപ്പോഴും ഇതുപോലെ, പൂച്ചയ്ക്ക് എലി ജീവിച്ചെങ്കിലേ പൂച്ചയ്ക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. എലി ജീവിച്ചിരിക്കണം, എലിനെ കൊല്ലാൻ പാടില്ല. ആ എലിനെ കൊന്നതോടുകൂടി പൂച്ചേൻ്റെ ജോലി പോയി, ജോലിയില്ലാതെ. എന്നതുപോലെ ചില ആളുകൾ എന്ത് ചെയ്യും, കുറേ പേടിപ്പിച്ച് അപ്പുറത്ത് പിന്നെ തീവ്രവാദികൾ വരുന്നുണ്ട്, ഇപ്പുറത്ത് ഇന്നാൾ വരുന്നുണ്ട്, അതിങ്ങനെ പേടിപ്പിച്ച് നിർത്തുമ്പം അവരെ ഇതിനെ സംരക്ഷിക്കാൻ നമ്മളുണ്ട്. എന്നാൽ ഇവരറ്റ് ഇതെന്തെങ്കിലും ഇപ്പോൾ തീരുമാനമാക്കുമോ, തീരുമാനമാക്കൂല, പൂച്ച ചെയ്തതുപോലെ ചെയ്യൂല. അപ്പം അങ്ങനെയുള്ള അവസ്ഥ സമൂഹത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതൊരു ഒരു ഒരു കഥ ഒരു അതിൻ്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്തെന്ന് മാത്രം. ശരി, നമുക്ക് ഇനി കമൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആരൊക്കെയാണ് പിന്നെ വന്നിട്ടുള്ളത് നോക്കിയോ.
3: ഒരുപാട് പേര് കമൻറ്റുമായി വന്നിട്ടുണ്ട്. നല്ല കഥ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാ. ജമീല വി കെ പോനൂർ, റിഹാന ബാനു തൊട്ടശ്ശേരി, അസ്സലാം വലൈക്കും. നല്ല കഥ, ഒരു മനസ്സിലാക്കാൻ പറ്റിയ കഥ. താൻ കുഴിച്ച കുഴിയിൽ താൻ
0: നമ്മൾ നേരത്തെ വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ. ഓക്കെ, നമുക്കൊന്ന്. ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് യൂണിഫോം ഇടാൻ മറന്നു, കളർ ഡ്രസ് ഇട്ട് സ്കൂളിൽ പോയി. അന്ന് അസംബ്ലിയിൽ വെച്ച് അന്നത്തെ ക്ലാസ് ടീച്ചർ എന്നോട് വീട്ടിൽ പോയി യൂണിഫോം ധരിച്ചു വരാൻ പറഞ്ഞു. അന്ന് ഇത്ര വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്, 4 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം പിന്നെ സ്കൂളിലേക്ക് തിരിച്ചു പോയില്ല. പിറ്റേ ദിവസം ക്ലാസ്സിലെത്തിയിട്ട് ആദ്യം എന്നോട് സാർ ചോദിച്ചു, എന്തുകൊണ്ട് നീ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നില്ല? യൂണിഫോം മാറ്റി വരാൻ പറഞ്ഞത് ഇനിയൊരിക്കലും യൂണിഫോം ഇടാതെ ക്ലാസ്സിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് തിരിച്ചയച്ചത് എന്ന് പറഞ്ഞിട്ട് 2 അടിയും തന്നു. അതെനിക്കൊരു നല്ല പാഠമായിരുന്നു. ആ അധ്യാപകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അല്ലാഹു മഗ്ഫിറത്ത് മറാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് അമീർട്ടി അടത്തനാട്ടുകരയാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്.
3: ജമീല വി പി കളികാവ്, കഥ ചിരിക്കഥ ഉഷാർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: പിന്നെ അപ്പോൾ ഓക്കെ, നമ്മള് നമുക്കിനി അടുത്തൊരു നമ്മളെ മിഷാലിന്റെ ഒരു പ്രോഗ്രാം കേൾക്കണം. മിഷാൽ, എന്ത് പരിപാടിയാണ് നമ്മൾ അവതരിപ്പിക്കുക?
2: കഥ എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഉപദേശം എന്ന് പറയാൻ പറ്റില്ല. രണ്ടിന്റെയും നടുവുള്ള ഒരു സാർ.
0: ആയിക്കോട്ടെ, കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം.
2: നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പണിപ്പെട്ടിട്ടാണ് നമ്മളെ ഇസ്ലാം ഈ സമൂഹത്തിലോട്ട് കൊണ്ടുവന്നത്. അപ്പം നമുക്ക് കഴിയുന്ന അറിവ് നമ്മൾ പകർന്നു കൊടുക്കുക. അള്ളാഹ് നമ്മൾ പരലോകത്തെത്തി കഴിഞ്ഞിട്ട് അള്ളാഹ് ചോദിച്ചു, എന്ത് നിങ്ങൾക്ക് ആ അറിവന്നല്ലോ, നിങ്ങൾക്ക് എന്താ എന്നിട്ട് അറിവില്ലാത്തവർക്ക് നിങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുക്കാണ്ടെന്ന്? നിങ്ങൾക്ക് അത്യാവശ്യത്തിന് അറിവ് തന്ന് എന്നിട്ട് നിങ്ങൾ അവസരങ്ങളും തന്നു നിങ്ങൾക്ക്, ഇങ്ങനത്തെ പരിപാടികളാണെങ്കിലും ഇനിയിപ്പോൾ സ്കൂളിൽ വേറെ വേറെ പരിപാടിയാണെങ്കിലും പള്ളിയിൽ ക്ലാസ് എടുക്കലാണെങ്കിലും ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നെ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ആ അവസരം ഒന്നും എടുക്കാണ്ട്? എനിക്കൊരു പേടിയാണ്, സ്റ്റേജ് ഫിയറാണ്, ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ തീരുമാനിക്കരുത്. ഒരിക്കലും തെറ്റിയാ തെറ്റട്ടെ, ആദ്യത്തെ തവണ എല്ലാവരും തെറ്റും, തെറ്റിൽ നിന്നാണ് നമ്മളെല്ലാവരും പഠിക്കുക. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അതാണ്, സാറുമാരൊക്കെ ഇന്ന് ടീച്ചേഴ്സിനെയാണ്. സാറുമാരിപ്പം നമ്മൾ എന്ത് തെറ്റുണ്ടെങ്കിലും സാറ് പറയും, സാറല്ല നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അതിപ്പോൾ ഞാൻ ആർട്സ് ഡേ ആണെങ്കിലും ആനുവൽ ഡേ ആണെങ്കിലും ഞാൻ ഇനി വലിയ പ്രോഗ്രാം ജില്ലാ കൗൺ അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല, പോട്ടെ തെറ്റട്ടെ. പക്ഷെ നമുക്ക് ആ അവസരം മുതലാക്കിയല്ലോ, സ്റ്റേജ് ഫിയർ പോയി, പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും, ആ ഇത് ചെയ്യാൻ കഴിയും, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഞാനൊക്കെ റെഡിയാണ്. ആ ഒരു കോൺഫിഡൻസ് വന്നാൽ മതി നമുക്ക്, അപ്പോഴും നമ്മൾ പരിപാടി ഉഷാറാവും. നമുക്ക് എന്താ പരിപാടി കൊളവാള, മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ മുമ്പിലുണ്ട്. തെറ്റിയാൽ ഓല എന്ത് വിചാരിക്കും, ഓല് ചിരിക്കൂലേ, എൻ്റെ മാനം പോവില്ലേ, അതൊക്കെ വിചാരിച്ചിട്ടാണ് ഓല് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ പരിപാടി മര്യാദയ്ക്ക് അവതരിപ്പിക്കാതെ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു, ഫസ്റ്റ് റേഡിയോയിൽ വന്നപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു, കുറേ തെറ്റെറ്റി ആൾക്കാർ കളിയാക്കാൻ വിചാരിച്ച്, പിന്നെ കുറേ പോയില്ല, പിന്നെ കുറേ വന്ന്, അങ്ങനെയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ പറയാനുള്ളൊരു ലെവലിലെത്തിയത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് എന്നാണ് എനിക്കിപ്പം ഇവിടുന്ന് പറയാനുള്ളത്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകണം. നമ്മൾ സാരോപദേശം കേട്ടിട്ടില്ലല്ലോ.
3: സാരോപദേശം കേട്ടിട്ടില്ല, അതിന് മുമ്പ്
0: എൻ്റെ മുന്നേ. ഓക്കെ, പറഞ്ഞോളൂ.
3: ജമീല വിഖ്യ പൂനൂർ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട്, അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ലൈവിൽ വരുന്ന സലാം സാറിനെ പോലുള്ള സാറുമാരാണ് ഇപ്പോഴത്തെ ടീച്ചർമാർ, എല്ലാം എപ്പോഴും ഓർക്കും എന്നുള്ളതാണ് പറയുന്നത്.
0: ഓക്കെ, പിന്നെ നമ്മൾ നമ്മൾ പക്ഷേ അതിന് നമ്മൾ ഒരു ഒരൊറ്റ ആൾ മാത്രമേ അതിന് പ്രതികരിച്ചുള്ളൂ അല്ലേ? അതായത് അവനവൻ്റെ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഓർക്കാൻ പറ്റുന്ന മിഷാൽ മോഹൻ അടിപൊളിയാണ്. കഴിഞ്ഞ ലൈവിലൊക്കെ കുറേ കഥ പറഞ്ഞിരുന്നു, അൽഹംദുലില്ലാ. ജമീല വി കെ പൂനൂർ പറഞ്ഞു, അതുപോലെ പിന്നെ
3: സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
0: യെസ്, അപ്പോൾ അവരോടൊക്കെ ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, അധ്യാപകരെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണോ, നമ്മളൊരു അധ്യാപകരും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും അല്ലേ? അത് നമ്മുടെ കുറ്റമല്ല, അത് ആ അധ്യാപകരുടെ കുറ്റമായിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ നിലക്ക് പറയാം, എല്ലാ പിന്നെ സ്കൂളിൽ പോയി നമ്മളെ പഠിപ്പിച്ച ആളുകൾ മാത്രമായിരിക്കില്ല നമ്മളെ അധ്യാപകർ. നമ്മളെ ഉമ്മ നമ്മുടെ ഒരു അധ്യാപികയാകാം, നമ്മളെ ഉപ്പ നമുക്കൊരു അധ്യാപകനാവാം, നമ്മുടെ അയൽപ്പക്കത്തുള്ള ഇക്കാക്ക അങ്ങനെയുള്ള ആളുകൾ അധ്യാപകനാം. ഈ പ്രകൃതി തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാര്യം. ഒരു ജന്തു, ഒരു ജീവി, അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും. നമ്മൾ കഥ കേൾക്കുമ്പോൾ കഥകളിലൂടെ വരുന്ന കുറേ, അപ്പം അങ്ങനെ നമ്മളെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സംഗതികളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കിളി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തറൂഹ് ബിത്വാന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ വയറൊട്ടിയ നിലക്ക് കിളികൾ പുറത്തു പോയി തിരിച്ച് വയറ് നിറഞ്ഞ് മേട നിറഞ്ഞ് തിരിച്ച് വരുന്ന കിളികൾ നിങ്ങളെ ചിലത് പഠിപ്പിക്കുന്നുണ്ട്. അത് തവക്കൽ തു അലല്ലാ എന്നൊരു തവക്കുലിൻ്റെ പാഠമാണ് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇൻഷാല്ലാ. പിന്നെ ഐഷ തോട്ടശ്ശേരിയാറയും സലീമ ഒതുക്കുങ്കൽ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ?
3: ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ അവരൊന്നും അധ്യാപക ദിനവുമായി അവരുടെ അധ്യാപകരുമായിട്ടുള്ള അവരൊന്നും വിചാരിക്കാം.
0: യെസ്, നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, സാരോപദേശത്തിൽ പോലെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്. ഒരിക്കൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, നിങ്ങൾ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? ഈ ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയൊരു നീരസമുണ്ടായി. പ്രവാചകൻ്റെ മുഖത്ത് ആ ഒരു അനിഷ്ടം പ്രകടമായി. ഇത് കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ട് പറയുകയുണ്ടായി, റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ.

0: ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. മാത്രവുമല്ല, നബിയുടെ ആരാധനയുടെ സ്വകാര്യത വെളിപ്പെടുത്താൻ നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതോടൊപ്പം തന്നെ നബിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നിബന്ധനകളും കാര്യങ്ങളുമൊക്കെ വന്ന് ഉമ്മത്തിന് അത് ഭാരമായിട്ട് മാറും എന്ന കാര്യങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഭയന്നിരുന്നു. ചോദ്യകർത്താവിന് നബിയുടെ നോമ്പിൻ്റെ സ്വഭാവങ്ങൾ അറിഞ്ഞിട്ട് അതുപോലെ അനുഷ്ഠിക്കൽ പ്രയാസമാകും എന്ന ഒരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്നതിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ ഒരാളുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ തെളിവാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ച മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുക, അറിയാത്ത കാര്യങ്ങൾ അറിയേണ്ടതായ അറിഞ്ഞാൽ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുക. നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെന്തിനാണ് അങ്ങോട്ട് പോയത്, നിങ്ങളെന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇതിനകത്ത് എന്താണുള്ളത്, ഇങ്ങനെ എല്ലാം അറിഞ്ഞുകൊള്ളണം എന്നില്ല. അറിയേണ്ടതായ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെട്ട കാര്യങ്ങൾ, അറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അനാവശ്യമായിട്ടുള്ള ഓവർ ക്വസ്റ്റ്യനിങ്, അത് ഒരിക്കലും നല്ലതല്ല. കസറത്തു സുആൽ, അത് മതത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഭൗതിക കാര്യത്തിലായിരുന്നാലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഇത് രണ്ടിലൂടെയും നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ വായിച്ചും പഠിച്ചും നമ്മൾ മനസ്സിലാക്കുക. അതിന് നമുക്ക് സംശയം ദൂരീകരിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും നമ്മുടെ വിജയത്തിനും നമ്മുടെ ദീനിനും നമ്മുടെ ദുനിയാവിനും ഈയൊരു സംശയം ദൂരീകരിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ വെറുതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. ക്ലാസ്സിലെ അധ്യാപകർ വരുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഓരോ ചോദ്യങ്ങളുമായിട്ട് വരും. അന്നത്തെ ക്ലാസ്സിൽ എന്തെടുക്കണമെന്ന് വളരെ നേരത്തെ തന്നെ പ്ലാൻ വരച്ച് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ ടീച്ചിങ് എയ്ഡ്സും എല്ലാമായിട്ടാണ് ടീച്ചർ ക്ലാസ്സിൽ വരുന്നത്. പലപ്പോഴും ക്ലാസ് എടുക്കാതിരിക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ വേണ്ടിയിട്ട് പലരും ചോദ്യങ്ങളുമായിട്ട് വരാറുണ്ട്. ആക്കാൻ വേണ്ടിയും അളക്കാൻ വേണ്ടിയും കളിയാക്കാൻ വേണ്ടിയും ആവശ്യമില്ലാതെയും ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി, അത് അറിഞ്ഞാൽ നമുക്കും ഗുണമുണ്ട് മറ്റുള്ളവർക്കും ഗുണമുണ്ട്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതല്ലാതെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക, എല്ലാം അറിയുക എന്ന കാര്യം നമുക്ക് ഒരുപക്ഷെ ഗുണമുണ്ടാവുകയില്ല എന്നത് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്നും മാറി നിന്ന് ഏറ്റവും പക്വമായി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാഹ്. അപ്പോൾ ശരിക്കും അധ്യാപനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. വീണ്ടും അത്തരം അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന കാര്യങ്ങൾ കുറേ നമുക്ക് സാരോപദേശത്തിലൂടെ ലഭിക്കുകയുണ്ടായി. മാഷാഅല്ലാഹ്. പിന്നെ നമ്മൾ നമ്പറിൽ നമ്മൾ പറഞ്ഞല്ലോ, 85 90 745 845 നമ്പർ. ആ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു
2: ഇതേപോലെ ആരും ചോദ്യവുമായിട്ട് വന്നിട്ടില്ല, കുസൃതി ചോദ്യം ഒന്നും കൂടെ വന്നിട്ടില്ല, ഇസ്ലാമിക ചോദ്യം ഒന്നും വന്നിട്ടില്ല. ഫീഡ്ബാക്കിൽ വരും
1: വിചാരിക്കാം. ഇനി അബ്ദുള്ള ഇംതിയാസിന്റെ ഒരു പ്രോഗ്രാം കൂടി ആവല്ലേ.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കൂട്ടുകാരനും ഒന്നാമത്തെ ഖലീഫയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേകരിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. റസൂലിൻ്റെ ചങ്ങാതിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. AD 573 മക്കയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത്. അബു ഖുവാഫ എന്ന് ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഉമ്മുൽ ഖൈർ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട സൽമയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ്. കുഞ്ഞത്ത്, അക്കാലത്ത് അറബികൾക്ക് ഒന്നിലധികം പേരുണ്ടായിരുന്നു. യഥാർത്ഥ പേരിന് പുറമെ കുഞ്ഞത്തും, അതെന്ന് വെച്ചാൽ ഓമന പേര് ഉണ്ടായിരുന്നു. മക്കയിലേക്ക് ചേർത്തി അബു, ഉമ്മു എന്നിങ്ങനെയൊക്കെയാണ് കുഞ്ഞത്തുണ്ടാവാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞത്ത് അബുൽ ഖാസിം എന്നായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ വെറുക്കുന്ന ആളായിരുന്നു. എന്നാൽ മക്കാവിജയ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായിരുന്നു ഖുറൈശ് ഗോത്രത്തിൽ പെട്ടവരായിരുന്നു അബൂബക്കറും കുടുംബവും. അബ്ദുള്ള,

0: അബ്ദുള്ളാൻ്റെ അടിമ എന്നാണ് യഥാർത്ഥ പേര്. ഒട്ടകങ്ങളെ ഒരുപാട് ഇഷ്ടമായതിനാൽ ഒട്ടകങ്ങളുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബൂബക്കർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹുവിന് നബിയേക്കാൾ 3 വയസ്സ് കുറവായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തായിരുന്നു അവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിശ്വസ്തനും സൽ സ്വഭാവമായിരുന്നു. ഇടപാടുകൾ സത്യസന്ധത പുലർത്തുന്നവനായിരുന്നു. അദ്ദേഹം എല്ലാവരോടും ദയ കാണിച്ചു. രോഗികൾക്കും ദരിദ്രരെയും നന്നായി സഹായിച്ചു. ചെറുപ്പകാലം മുതൽ അദ്ദേഹം കച്ചവട സംഘങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതലായും സിറിയയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകൾ. യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ധാരാളമായി ഉണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജയും പിതൃവപുത്രൻ അലിയുമായിരുന്നു ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. ദീർഘനാൾ സിറിയയിലായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചെത്തിയ സമയമായിരുന്നു ഇതെല്ലാം നടന്നത്. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ അദ്ദേഹം അറിഞ്ഞു. വീട്ടിലെത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുകൈ ചേർത്ത് പിടിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായ പ്രവാചകനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ചൊല്ലി. അങ്ങനെ മുസ്ലിമായി മുതിർന്ന പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹമായിരുന്നു. അസ്സലാമു അലൈക്കും.
1: ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഖലീഫയായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്.
2: അപ്പോ ഇനി മിഷാൽ, മിഷാലിന് എന്താണ് ഷെയർ ചെയ്യുള്ളത്? മിഷാൽ പറയൂ.
3: ചെറിയ കഥ.
2: എന്താണ്
3: ഇസ്ലാമായിട്ട്? ഇത് മാതാപിതാക്കളാണ് നമ്മളെ പഠിപ്പിക്കാനും ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. പണ്ട് പണ്ട് ഒരു ക്ലാസ്സിക്ക് ഒരു ടീച്ചർ ഇങ്ങനെ കയറി വന്നിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു, സലാം അലൈക്കും. അപ്പൊ കുട്ടികള് സലാം അടിക്കില്ല, അറിയില്ല. അപ്പം അതിന് ഒരു ചെറിയ കുട്ടി വാലൈക്കും സലാം പറഞ്ഞു. ടീച്ചർ ചോദിച്ചു, ഇത് ആരാക്ക് സലാം പഠിപ്പിക്കാൻ സലാം അടക്കാൻ പഠിപ്പിച്ചെന്ന്? ക്ലാസ്സിലൊന്നും പഠിപ്പിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ പഠിച്ചു? ഒറ്റക്കാണ് ചോദിച്ചു. അപ്പം ആ ചെറിയ കുട്ടി പറഞ്ഞു, ഒറ്റക്കല്ല, മാതാപിതാക്കൾ പഠിപ്പിച്ചെന്നാണ്. ഉമ്മ കുറേ ദിവസം ഇരുത്തി ഇരുത്തി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്നെ എന്നും പഠിപ്പിച്ചിരുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്ലാസ്സിലായിട്ട് പങ്കുവെച്ച്. അങ്ങനെയാണ് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി ഈ ഒരു അറിവ് കിട്ടിയത്, സലാം അടക്കാനുള്ള. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ, ഉമ്മമാരാണ് നമ്മളെ ടീച്ചേഴ്സ്. ഉമ്മമാർ ഇങ്ങനെ ഓരോന്നും പഠിപ്പിച്ചിരുല്ലോ. ഇത് ഉമ്മമാരും കൂടി ശ്രദ്ധിക്കുക, ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഓളാണ്, ഓലാണ്. പിന്നെ ടീച്ചേഴ്സ് സ്കൂള് പരമായിട്ട് വേറെയുണ്ട്. ഇസ്ലാമികപരമായ ചരിത്രങ്ങളും പ്രവാചക കഥകളും അങ്ങനത്തെ ഒക്കെ, ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചക കഥകളും ഇസ്ലാമിക ഇത് ഓരോ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ഇപ്പം കള്ളം പറയാനത്താണെങ്കിലും അങ്ങനത്തെ ഒക്കെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു വേറെ അർത്ഥത്തിൽ വരുന്ന വേറൊരു കഥയുണ്ട്. ഇത് കട്ടെടുക്കാൻ ചെറിയ കുട്ടിയായപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് ഒരു പെൻസിൽ എടുത്തോണ്ടെന്ന്, അത് സാരമില്ലാന്ന് അവൻ്റെ ഉമ്മ പറഞ്ഞ്. പിന്നെ ഓനെ വലിയ വലിയ കക്കൽക്ക് പോയി. പിന്നെ റീസറായി, ബോക്സായി, ബാഗായി, ടിഫിൻ ബോക്സായി, അങ്ങനെ വലിയ വലിയക്ക് പോയി. പിന്നെ വലുതായപ്പം എന്തായി, ഓനൊരു കള്ളനായി. കാരണം എന്താ, ഓൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ പറഞ്ഞ് എന്ത് സാരല്ല, ആ പെൻസില് ചെറിയ പെൻസിലല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ഉമ്മമാർ പറയും എന്ത് സാരല്ല, അത് പോട്ടെ, നമുക്ക് അവിടെ വെക്കാന്ന് പറയും. ആ വെക്കലാണ് വലിയ വലിയ തെറ്റിലേക്കുള്ള കാരണം. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് പേരൻസ് എന്ന് പറഞ്ഞത്.
0: നമ്മൾ ചെറുപ്പത്തിലൊക്കെ, നമ്മൾ 4-5 വയസ്സിലൊക്കെ സ്കൂളിൽ പോയി തുടങ്ങും. സ്കൂളിൽ നമ്മൾ ഉണ്ടാവും, അവിടെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്തൊക്കെയാണ്, നമ്മളെ വീട്ടിൽ നിന്ന് ആയിരിക്കും കൂടുതൽ നേരം. നമ്മളെ മാതാപിതാക്കളും നമ്മൾ എങ്ങനെയാണോ വീട്ടിലൊക്കെ വളരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളെ സ്വഭാവം ഉണ്ടാകുക. ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു കുട്ടിയാകുമ്പോൾ നമ്മൾ പല സ്വഭാവങ്ങളുണ്ടാവും. അപ്പം വീട്ടിൽ നിന്ന് നമ്മളെ മാതാപിതാക്കൾ അത് തിരുത്തണം. എല്ലാവരും എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചിലപ്പം തിരുത്തണം. കാരണം ഇപ്പം പറഞ്ഞ പോലെ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളിലേക്കെല്ലാം മാറും. കാരണം കുട്ടിയായപ്പോൾ നമ്മൾ വിചാരിക്കും അത് തെറ്റല്ല, പിന്നെ നമ്മൾ ആവർത്തിക്കും. പിന്നെ നമ്മളെ ജീവിതത്തിന് അത് ഒഴിവാക്കാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും.
3: പിന്നെ കുട്ടികൾ പേരൻസ് ഇന്നെയാണ് നിങ്ങൾ പഠിപ്പിച്ചത്, ചെറുപ്പത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഫോൺ തന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വലുതാവുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ കഴിക്കണമെന്ന് പറഞ്ഞാണ്ട് ഫോൺ കാണണമെന്ന് പറഞ്ഞാലോ, ഓൽക്കാണ് അതിൻ്റെ കുറ്റം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ തെറ്റിപ്പോൾ പറഞ്ഞാൽ, ഈ ചെറിയ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തെറ്റ് പഠിപ്പിച്ചെടുത്താൽ ഓൽക്കാണ് അതിൻ്റെ തെറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു ചെയിനായിട്ടാണ് പോവുക, ബ്ലോക്ക് ചെയിനായിട്ട്. ആ കുട്ടി ഇപ്പോൾ ഒരു വേറെ എന്തൊരു ആ കാര്യം വിശ്വസിച്ച് പിന്നെ വേറെ അവൻ്റെ മകനും പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവർ ബ്ലോക്ക് ചെയിനായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ തെറ്റ് ആ ഉമ്മക്കാണ് എല്ലാതും വരിക. ഉമ്മമാർ ശ്രദ്ധിക്കുക, ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക് ചെറുപ്പത്തിലെ.
0: ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെ ടീച്ചർമാരെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മളെ സ്കൂളിലും നമ്മൾ പഠിക്കേണ്ടതല്ലാത്തതും നമ്മളെ ഇസ്ലാമികപരമായിട്ടുള്ളതെല്ലാം നമുക്കെല്ലാം പഠിപ്പിച്ചു തരേണ്ടത് മാതാപിതാക്കളാണ്. നമ്മളെല്ലാണ്ടും അറിയും, എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ അത് ചെയ്ത് കാണിക്കണം, അത് നമ്മളെ ശീലമാക്കേണ്ടതൊക്കെ ഈ മാതാപിതാക്കൾക്കൊക്കെയാണ്. സ്വന്തമായിട്ട് ചെയ്യണം അതെല്ലാം.
3: അതേപോലെ നമ്മളും അങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും ഇപ്പം അറിയാത്ത കാര്യം ഉമ്മക്ക് അറിയാത്ത കാര്യമുണ്ട്, അപ്പം അമ്മക്ക് അറിയണ കാര്യമാണ്, അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയൊക്കെ ആക്കുക. അപ്പം അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിപ്പോൾ ഞാൻ ആർക്കാണെങ്കിലും ഏത് മുതിർന്ന ആരാണെങ്കിലും ഇപ്പം സൊഫ ശരിയാക്കാൻ മറന്ന് നിസ്കാരത്തിനടുക്ക്, അപ്പം നമ്മൾ ചെറിയ അപ്പുറത്തുള്ള ആരാ അറിയെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതിന് വലിപ്പം ചെറുപ്പം അതൊന്നും ആ പറയണേനും ഒരിക്കലും മടി ഉണ്ടാവരുത്. അതിനാണ് നേരത്തെ പറഞ്ഞത് ആ പേടി, ആ പേടി ഒരിക്കലും ഉണ്ടാവരുത് നിങ്ങൾക്ക്.
2: ഓക്കെ, മാഷാല്ലാ. ഇപ്പൊ ജമീല വി കെ പുന്നൂർ പറഞ്ഞത് വിശാൽ മോന്റെ കഥയിൽ നിന്ന് മനസ്സിലായല്ലോ ഉമ്മയാണ് ടീച്ചർ എന്നത്. അൽഹംദുലില്ലാ. അതുപോലെ അമീർ ടി എടത്തനാട്ടുകര പറഞ്ഞു, കണ്ടോ എന്താ പറഞ്ഞു, എന്തോ ഒരു ഒരു കഥ പോലെ പറഞ്ഞിട്ടുണ്ട്.
1: അമീർക്ക് നല്ല മഴയുള്ള സമയത്ത് ആളുകളുടെ ആളുകൾ കുടയില്ല നടന്നു, എല്ലാവരുടെയും തലമുടി നനഞ്ഞു, പക്ഷെ ഒരാളുടെ തലമുടി മാത്രം നനഞ്ഞു
2: എന്തുകൊണ്ട്? അതൊരു ഗൗരവതരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഒരാൾ മാത്രം നനഞ്ഞില്ല?
1: നല്ല മഴയുള്ള സമയത്ത് ആളുകൾ കുടയില്ലാതെ നടന്നു, എല്ലാവരുടെയും തലമുടി നനഞ്ഞു, പക്ഷെ ഒരാളുടെ തലമുടി മാത്രം നനഞ്ഞില്ല, എന്തുകൊണ്ട്? ചോദ്യതാണ്, എന്തുകൊണ്ട്?
2: കുസൃതിയാണ്. പെട്ടെന്ന് ഉത്തരം പറയാം. ഓക്കെ, വരും പറയാൻ തോന്നുന്നല്ലേ, ബാക്കിയുള്ള ആരെങ്കിലും പറയലോ നോക്കാം നമുക്ക്,
1: അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിലേക്ക്.
2: യെസ്, നല്ല ചരിത്രമായിരുന്നു ജമീല കുമരനല്ലൂർ. ഇപ്പൊ എത്ര ആളായി? ഇപ്പോ
1: ഒരുപാട് ജമീലകൾ
2: ഉണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള ബാറക്കല്ല. ഇത് വേറെ ഒന്നും കേട്ടില്ല, 4 മണി മുതൽ ഇത് വരെ ഒന്നും കേട്ടില്ല എന്നാ പറഞ്ഞത്. അടിക്ക് വെട്ട്, നടുക്ക് കെട്ട്, തലക്ക് ചവിട്ട്, ഉത്തരം ഇപ്പോൾ തന്നെ അയക്കാമോ? ഇത് കുമരനല്ലൂരിൽ നിന്ന് ജമീല കുമരനല്ലൂർ. അടിക്ക് വെട്ട്, നടുക്ക് കെട്ട്, തലക്ക് ചവിട്ട്, എന്താണ് അതിൻ്റെ ഉത്തരം? അറിയുന്ന ആളുകൾ വേഗം അയച്ചോളൂ കേട്ടോ. നല്ലൊരു സാവരോപദേശം കേട്ടു, ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ എന്ന് ജമീല വി കെ പുനൂർ. പിന്നെയോ? പിന്നെ ഉത്തരം, ഉത്തരം ആരാ പറഞ്ഞോ?
1: ഉത്തരം വന്നു.
2: ആ, ഷംനാദ് ഖാൻ പറഞ്ഞു. ആ,
1: ജമീല പറഞ്ഞു, ഷംനാദ് ഖാൻ പറഞ്ഞു.
2: എന്താ പറഞ്ഞത്? ജമീല രണ്ടത്താണ് അല്ലേ?
1: ജമീല ഇപ്പി കാളികാവ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ബെസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു.
2: ബെസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞോ?
1: അതെ, ജമീല രണ്ടത്താണിയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്.
2: എന്താണ് ഉത്തരം? ഉത്തരം പറയാപ്പ നമുക്ക്.
1: അതെ, ഉത്തരം മൂന്ന് പേരും പറഞ്ഞിട്ടുള്ളത് കഷണ്ടി ആയിരുന്നു എന്നുള്ളതാണ്.
2: ഒരാൾ നനയാതിരിക്കാനുള്ള കാരണം കഷണ്ടി ആയിരുന്നു അയാള്. അയാൾ കഷണ്ടി ആയതുകൊണ്ട് നനഞ്ഞില്ല, അയാൾ നനഞ്ഞില്ല അല്ലേ, തലയിൽ മുടിയില്ലല്ലോ. പിന്നെ സൽമ ഷാഹുൽ, അവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, ഷംനാദ് ഖാൻ. പിന്നെ
1: കഷണ്ടി ആയിരുന്നു എന്നുള്ളതാണ്.
2: പിന്നെ ഒരു എന്താണ്, അടിക്ക്, അടിക്ക് വെട്ട്, അത് തുടക്കം വിട്ടുമായല്ലോ. അടിക്ക് വെട്ട്, നടുക്ക് കെട്ട്, തലക്ക് ചവിട്ട്, ഉത്തരം എന്താണെന്നോ? ഉത്തരം ആദ്യം ഉത്തരം അയച്ച ആള് ഞാൻ നോക്കട്ടെ.
1: ഉത്തരം
2: ഉത്തരം അയച്ച ആളിതാണ്.
1: അതും ഒരു ജമീലയാണോ?
2: ഒരാള് പൊറാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നടുക്കർ ചവിട്ടൊക്കെ കൊടുത്തിട്ടേ മഴ കൊക്ക് നനഞ്ഞില്ല എന്ന് പറയുന്നത് നഫീസ പി എ താമരശ്ശേരി. നെൽക്കറ്റ എന്നാണ് ഒരാൾ പറഞ്ഞത്. നെല്ലിന്റെ
1: കറ്റ, അതായത് നെല്ല് നമ്മള് വയലിൽ എന്ത് ചെയ്യും, അരിഞ്ഞിട്ട് അതിനെ കെട്ടി ഇതാക്കും, അതിനാണ് നെല്ലിന്റെ കറ്റ എന്ന് പറയുന്നത്.
2: അത് തന്നെയാണ് വേറെ
1: സുബൈദ
2: ഇസ്മായിൽ ബി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷംനാദ് ഖാൻ പറഞ്ഞതും കറ്റായ തന്നെയാണ്. റഷീദ കണ്ണനല്ലൂർ കൊല്ലത്തിൽ നിന്നും കറ്റായ എന്നുള്ള തന്നെയാണ് ഉത്തരം പറഞ്ഞത്. നെല്ല് എന്ന് ആയിഷ തോട്ട്. ഓക്കെ, ഒരിക്കലേ ഒരു തോട്ടത്തില്, അതിലെ തോട്ടത്തിന്റെ മരത്തിന്റെ ചോട്ടില് ഒരാളിങ്ങനെ, ഒരാളെന്ന് ഉദ്ദേശിക്കുന്ന ഗുരു, ഒരു അധ്യാപകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ആ അധ്യാപകൻ്റെ കൂടെ ഒരു ശിഷ്യനും കൂടിയുണ്ട്. അപ്പം 3 ആളുകൾ ആ അധ്യാപകനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു, കൂടെയുള്ള ശിഷ്യൻ പറഞ്ഞു, സാറേ നിങ്ങളെ 3 ആൾ കാണാൻ വന്നിട്ടുണ്ട്. യെസ്, വരാൻ പറയൂ. അങ്ങനെ ശിഷ്യൻ ആ 3 ആളുകളെ അടുത്തേക്ക് കൊണ്ടുവന്നു, വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. ആദ്യത്തെ വന്ന മൂന്നിൽ ആദ്യത്തെ ആള് എന്താ പറഞ്ഞു തന്നു, എനിക്ക് ആകാശത്ത് ഇങ്ങനെ പക്ഷിയെ പോലെ പറക്കാൻ പറ്റും. എളുന്ന് പറയണം. അപ്പോൾ അധ്യാപകനൊന്നിങ്ങനെ ചിരിച്ചു, ഒന്നും പറഞ്ഞൊന്നുമില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞു, എനിക്ക് വെള്ളത്തിലൂടെ ഒരു മണിക്കൂർ മത്സ്യത്തെ പോലെ ഇങ്ങനെ എനിക്ക് ഊളിയിട്ട് നീന്താൻ പറ്റും. രണ്ടാമത്തെ ആള് അപ്പോഴും അധ്യാപകനൊന്നും പറഞ്ഞില്ല, വെറുതെ ഇങ്ങനെ ചിരിച്ചിരുന്നതേയുള്ളൂ. മൂന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ആദ്യത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും ഓരോ അത്ഭുതങ്ങളല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, എനിക്കാണെങ്കിൽ ആ രണ്ടുമല്ല മൂന്നല്ല ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അങ്ങനെ ഇത്രയും പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു, വേഗം ഒരു ആദ്യം തന്നെ തോട്ടത്തിൽ ആ മരത്തുമ്പിലൊന്ന് ചാടിക്കയറി, എന്നിട്ട് ഉയരമുള്ള അതിൻ്റെ അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തിലേക്ക് ഒരൊറ്റച്ചാട്ടം പിടിച്ചിങ്ങനെ തൂങ്ങി ഇങ്ങനെ ചാടി, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടി ചാടി ചാടി. ഇത് കണ്ട് അവിടെയുള്ള അധ്യാപകനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഓരോരുത്തരും ഓരോ കഴിവുകൾ ഭയങ്കരം തന്നെ. അപ്പം അടുത്തിരുന്ന് ആ ശിഷ്യൻ പറഞ്ഞു, വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ, എന്താണ് ഇവരുടെയൊക്കെ കഴിവ്. ഇങ്ങനെ മൂന്നാൾക്കാരും അവ പറഞ്ഞ് അവരുടെ കഴിവൊക്കെ പറഞ്ഞ് അവരുടെ വീമ്പ് വർത്തമാനം പറഞ്ഞ് അവർ പോയി. പോയി കഴിഞ്ഞപ്പോൾ ഈ അധ്യാപകൻ തൻ്റെ കൂടെയുള്ള ശിഷ്യനോട് പറഞ്ഞു, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടാൻ കുരങ്ങന്മാർക്കും പറ്റും, ആകാശത്തു കൂടെ ഇങ്ങനെ പറക്കാനിപ്പോൾ കിളികൾക്കും പറ്റും, വെള്ളത്തിൻ്റെ അടിയിലൂടെ നീന്താന് ആർക്ക് പറ്റും, മീനുകൾക്കും പറ്റും. പക്ഷെ ഇതിനേക്കാളൊക്കെ വിഷമം പിടിച്ച കാര്യം എന്താണോ, ഭൂമിയിലൊരു മനുഷ്യനെ പോലെ നടക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് പറ്റിയെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കഴിവ്. ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർ പല കോലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് അധ്യാപകൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. മനസ്സിലായോ? യെസ്. ശരി, അപ്പോൾ അധ്യാപക ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനെ കുറിച്ച് ദിനം ആയതുകൊണ്ട് എന്നുള്ളതല്ല, ആ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ജമീലമാർ കൂടിയാലും ഇനീഷ്യൽ തെറ്റാതെ നോക്കിയാൽ മതി, എന്നാൽ പരാതി ഉണ്ടാവില്ല.
1: ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ആറോളം ജമീലമാരുണ്ട്.
2: ആണോ? ഓക്കെ, ശരി. പിന്നെ അഷ്റഫ്, ആ അഷ്റഫ് വന്നിട്ടുണ്ട്. നെൽക്കറ്റയാണ് നേരത്തെ ഉത്തരം. റൈഹാനാബാനത്തോട്ട് ശരി അറിയും, അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ
1: ജമീല വി കെ പോനൂർ, സലാം സാറിന്റെ കഥ സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: പിന്നെ നമ്മള് അപ്പോ പിന്നെ സർജ സാറേ, സാർ ഇപ്പൊ സ്കൂൾ വിട്ട് നേരെ വരികയാണോ?
1: അല്ല,
2: വീട്ടിൽ പോയിട്ട് പിന്നൊന്ന് ഇന്നവിടെ
1: സ്കൂളിലല്ലായിരുന്നു, എനിക്ക് ഇന്ന് വേറൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു, ഐ ടിയുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു.
2: ആണോ?
1: വിദ്യാഭ്യാസമന്ത്രി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു.
2: ശരി, അത് എവിടെയായിരുന്നു?
1: അത് സി ഡബ്ല്യു ആർ ഡി എം, കുന്നമംഗലത്ത് വെച്ച്.
2: ആ ശരിയാണ്. ശരി, അപ്പം പൊതുവേ ഒരു നിങ്ങൾ എയ്ഡഡ് സ്കൂളാണ്? എയ്ഡഡോ ഏത് സ്കൂളാണ്? ശരിക്കും എയ്ഡഡ് സ്കൂളാണ്. അപ്പം അവിടെ പൊതുവേ കുട്ടികളുടെയൊക്കെ ഒരു അധ്യാപക വിദ്യാർത്ഥി എന്നുള്ള ഒരു പുതിയ തലമുറയുടെയൊക്കെ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഒരു നമ്മളിപ്പോൾ ഇവിടെ ഗ്രീൻ വാലി സ്കൂൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോറലി വെൽ പിന്നെ തിങ്കിങ് ഉള്ള ഒരു കാര്യമാണല്ലോ. അവിടെ ഒരു സെലക്ടഡ് സ്റ്റുഡൻസാണ് ഇവിടെ വരിക. അവിടെ ആകുമ്പോൾ അങ്ങനെയാവില്ല, ഒരു പൊതു
1: കുട്ടികളായിരിക്കും
2: പൊതുവായിട്ടുള്ള. യെസ്. അപ്പം എങ്ങനെയാണ് അതിനെ ഒരു നോക്കിക്കാണ്, എങ്ങനെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താ പറയുക?
1: പഴയ നമ്മൾ പഠിച്ചിട്ടുള്ള കാലത്തെ വിദ്യാഭ്യാസ രീതിയുമായി ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ അന്ന് പഠിക്കുന്ന സമയത്തൊന്നും അധ്യാപകരുടെ തോളിൽ കൈയിടെ വർത്തമാനം പറയൊന്നും ചെയ്യില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര അറ്റാച്ച്ഡാണ്
2: കുട്ടികൾ.
1: നമ്മള്
2: അപ്പോ
1: എന്തും പറയാമെന്നുള്ളടത്ത് കുട്ടികളെത്തി
2: കുട്ടികളെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ഒരു ഭാഷ, കുട്ടികളുടെ ഒരു ഒരു ഒരു സ്റ്റൈല് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി? എങ്ങനെ എങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ?
1: ഇല്ല, പൊതുവേ യൂണിഫോമും കാര്യങ്ങളും അങ്ങ് ആ ഒരു സ്റ്റൈലിലേക്കില്ല. പക്ഷെ ഡ്രസ്സിങ്ങിലപ്പുറത്തേക്ക് അവര് വേഷത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം
2: ഉണ്ടായിട്ടുണ്ട്.
1: ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പിന്നെ അധികം നോക്കാറില്ല.
2: അപ്പോ ഏതായിരുന്നാലും നമുക്ക് ഒരു പിന്നെ കുട്ടികളിങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക, അവരെ കൂടുതൽ ഇങ്ങനെ പ്രചോദിപ്പിച്ചും, ആ പ്രചോദനം കൊണ്ട് മാത്രമാവില്ല, ഏതൊരു കുട്ടിയുടെ ഉള്ളിലും നമ്മൾ ഈ ടാലന്റ് സ്കില്ല് അത് കഴിഞ്ഞിട്ട് ജീനിയസ് ആവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ എത്തിക്കുന്നത് അധ്യാപകന്റെ കൈകളിലൂടെയൊക്കെയാണ് അത് പോവുക. അപ്പൊ ജീനിയസ് ആരാണ് ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഒരു ഇപ്പൊ ഒരു ഫുട്ബോൾ കളി നടക്കണം, ലോകകപ്പ് ഫുട്ബോൾ നടക്കണം, അപ്പോൾ ഒരു ടീമിൽ നല്ല സ്കിൽ ടാലൻ്റ് ഉള്ള ടാലൻ്റ് നല്ല സ്കില്ലുള്ള ആൾക്കാരെ ആ ടീമിൽ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ അതിൽ ഒന്നോ രണ്ടാൾ എപ്പോഴും ഒരു ജീനിയസ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് എന്ത് ചെയ്യുക, അവർ മുന്നോട്ട് വരിക, ആ ടീമ മുന്നോട്ട് വരിക. ഇപ്പോൾ ഉദാഹരണം ഓരോ ടീം, ഇപ്പോൾ പോർച്ചുഗൽ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ അർജൻറ്റീന ആവട്ടെ, ബ്രസീൽ ആവട്ടെ അല്ലേ, അപ്പോൾ അതിലൊക്കെ ഏത് ടീമാവട്ടെ അതിലൊക്കെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ജീനിയസ് സംതിങ് സ്പെഷ്യലായിട്ട്, സാധാരണ ടാലൻറ്റും കഴിഞ്ഞ് സ്കില്ലും ടാലൻറ്റും കഴിഞ്ഞ് കുറച്ച് ജീനിയസ്, എല്ലാവരും കളിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു കഴിവ് പ്രകടിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഒരു കളിയിൽ നിന്ന് മാത്രമല്ല, ഒരു ഡോക്ടർമാർ, ഡോക്ടർമാരാണെങ്കിൽ നല്ല സ്കില്ലഡ് ആയിട്ടുള്ള നല്ല സ്കില്ലുള്ള ഡോക്ടർമാരുണ്ടാവും, പക്ഷെ വളരെ ജീനിയസ് ആയ ചില ഡോക്ടർമാരുണ്ടാവും. അപ്പം നമുക്ക് അത് മനുഷ്യരിലൊക്കെ ആ കഴിവിനെ നമുക്കൊക്കെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നത് പലപ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ അധ്യാപകരായിരിക്കും അല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത്.
1: അധ്യാപന ജീവിതത്തിൽ പറയുമ്പോൾ വെച്ചാൽ ഇന്ന് കേട്ടൊരു സംസാരത്തിൽ കേട്ടിട്ടുള്ളത്, അധ്യാപകന്റെ ഒരാള് കുട്ടികളിൽ വിജയിച്ച ആള് സ്റ്റാഫ് റൂമിൽ ചർച്ചയാണ്, ആ ഒരു കുട്ടിക്ക് ഒരു അവാർഡ് കിട്ടിയെങ്കിൽ ആ കുട്ടിയുടെ അവാർഡിന് ഏറ്റെടുക്കാൻ ഒരുപാട് അധ്യാപകരുണ്ടാവും. അതേസമയത്ത് വേറൊരു കേസിലോ അല്ലെങ്കിൽ ഒരു ഇതിന് പിടിച്ചിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. സക്സസിന് എപ്പോഴും ഒരു ഫാദർ ഉണ്ടാകും, ഫെയിലിയറിന് എപ്പോഴും എന്താണ്
2: ഓർഫനാണെന്നാണ് പറയുന്നത് അല്ലേ? ശരിയാണ് ശരിയാണ്. അതിന്റെ പിന്നിലും പലരുടെയും ഒരു ഒരു ഒരു കാരണയിലുണ്ടാവും, ഒക്കെ പലരുടെ സമീപനത്തിലൂടെയും കൈപ്പിടിച്ചുയർത്തേണ്ട സമയത്ത് ഉയർത്താൻ പറ്റാത്തതിൻ്റെയും അവഗണിക്കപ്പെട്ടതിൻ്റെയും സാഹചര്യം പ്രതികൂലമായപ്പോൾ അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കാത്തതിൻ്റെയും ഒക്കെ കാരണങ്ങളായിരിക്കാം.
1: കഴിഞ്ഞ അധ്യാപക സമ്മേളനത്തിനാണ് തോന്നുന്നുണ്ട് പർപ്പുരുസ്താദിൻ്റെ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. പർപ്പുരുസ്താദ് വീട്ടിലേക്ക്, ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയൊരു കഥ പറഞ്ഞ സമയത്ത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയാണ്.
2: അതെ അതെ അതെ അതെ. ഇനി നമ്മളൊരു ശരിക്കൊരു ഇത് വരുന്നുണ്ടല്ലോ അല്ലേ, അധ്യാപക സമ്മേളനം, ടീച്ചേഴ്സ് കോൺഫറൻസ് അല്ലേ. നമ്മൾ ഇനി എന്താ പ്രോഗ്രാം ഉള്ളത്?
0: തെറ്റുകൾ ചെയ്യാതിരിക്കുക.
2: പറ.
0: അപ്പോൾ ഒരു നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു ബക്കറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിലൊരു പൈപ്പ് പൂട്ടിയിട്ടുണ്ട്, എന്നാൽ ചെറിയൊരു ലീക്ക്, അതിൽ നിന്ന് ഇങ്ങനെ ഒരു 5-10 സെക്കൻഡ് ടൈമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തുള്ളികൾ ഇങ്ങനെ ഇട്ടുക. അങ്ങനെ ഒരു കുട്ടി ഇത് കണ്ട്, ആ കുട്ടി വിചാരിച്ച് തുള്ളികളല്ലേ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിക്കും. അങ്ങനെ ആ കുട്ടി രാത്രി ഉറങ്ങാൻ പോകും, അങ്ങനെ എണീച്ച് പിറ്റേന്ന് സ്കൂളിലൊക്കെ പോയി വന്ന് അങ്ങനെ ആ ബക്കറ്റ് നോക്കും. ബക്കറ്റ് നോക്കുമ്പോൾ അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, വെള്ളം നിറഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം പിന്നെ ഒഴുകുന്നുണ്ട്, എന്നുവെച്ചാൽ പുറത്ത് കിറ്റുക, ബക്കറ്റിൽ നിന്ന് വെള്ളം പുറത്ത് കിറ്റുക. അപ്പോൾ ഈ കുട്ടി അവനറിയുന്നൊരു കാര്യമാണ്, കൂടിയാൽ വെള്ളം കൂടിയാൽ പിന്നെ ഇറ്റും, എന്നാലും അവന് പ്രതീക്ഷിച്ചില്ല, കാരണം ഇത്തിരി മെല്ലെ മെല്ലെ ഇറ്റിയായിട്ടാണ് ഒഴുകുന്നത്, അപ്പം അത് വലിയ പ്രശ്നമല്ലെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇതുമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും, പക്ഷെ നമ്മളത് വലുതായി കാണാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. ഉദാഹരണത്തിന് നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ വലിയ കാര്യമാണെന്നും അല്ലാണ്ട് വിചാരിക്കുന്നത് ചില ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. ഇപ്പം നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ തെറ്റെന്ന് പറയുമ്പോൾ എല്ലാ തെറ്റുകൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എന്നാലും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന കുറേ തെറ്റുകളുണ്ടാവും, അതൊക്കെ നാം തിരുത്തേണ്ടി വരും. കാരണം കുറച്ച് കുറച്ച് തെറ്റുകൾ ഇങ്ങനെ കൂടി കൂടി എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അത് ചെയ്ത് ചെയ്ത് അവസാനം വലിയൊരു തെറ്റിൻ്റെ കൂമ്പാരം തന്നെ നമ്മളെടുത്തുണ്ടാവും. അതേപോലെ തന്നെയാണ് നല്ല കാര്യങ്ങളും, നമ്മൾ ചെറിയ ചെറിയ നന്മകളും, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒന്ന് പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലം വെച്ച് കയറുക, അപ്പോൾ ഉള്ള പ്രാർത്ഥന ചൊല്ലുക, അതുപോലെ വസ്ത്രം ധരിക്കുമ്പോൾ ഓരോ കാലിൽ ചെരുപ്പിടുമ്പോൾ ഒക്കെ വലത് കാലം കൊണ്ടിടുക, ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ നബിസ്വലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊരു ശീലമായി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ധാരാളമായി കൊണ്ട് പ്രതിഫലം കിട്ടുന്നതായിരിക്കും. കാരണം നബിസ്വലം പറഞ്ഞത് കേൾക്കുന്നതും അതുപോലെ പല ആൾക്കാരും ഇത് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ട്, അതിനിടയിൽ നാം ചെയ്യുന്നതും ഒക്കെ നമുക്ക് ധാരാളമായി കൊണ്ട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്.
2: മാഷാ അല്ലാഹ്. അപ്പോ
1: ചെറിയ തെറ്റിനെ അവഗണിക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നബിസ്വലമിന്റെ ഒരു ഇതല്ലേ, അങ്ങനെ ഓരോരോ പുള്ളികൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള അവസാനം ഇത് വലിയൊരു കെട്ടായി മാറുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ചെറിയ തെറ്റുകളെ നമ്മൾ എപ്പോഴും അവഗണിച്ച് അവഗണിച്ച് അവസാനം അത് വലിയൊരു പാപമായി മാറും എന്നുള്ളതാണ് നബിസ്വലമ ആ ഒരു സംഭവത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജമീല സലാമിന്റെ ഒരു കമന്റ് ഉണ്ട്, നമുക്ക് ജമീല കൂട്ടായ്മ നടത്തിയാലോ എന്നുള്ളതാണ് ചോദിക്കുന്നത്.
2: നടത്തട്ടെ.
1: ജമീല കുമാരനല്ലൂർ, അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ദേശം എന്താ എന്നുള്ളതാണ് കുസൃതി ചോദ്യമാണ്.
2: ഉപദേശമായിരിക്കും.
1: ആ ഓക്കെ, ഉപദേശം എന്താണെന്ന്?
2: അല്ല, അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ദേശം ഏതാണ്? ഏതാണ്
1: ഉപദേശം?
2: അവർക്ക് ഇഷ്ടമല്ലാത്ത ദേശം.
1: ഹാരിഫ എം പി വെട്ടത്തൂർ, അസ്സലാമു അലൈക്കും. സത്യമാണ്, ഈ കാലത്ത് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനാണ് പ്രയാസം.
2: കഥയുമായി ബന്ധപ്പെട്ടല്ലേ,
1: നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും നമുക്ക് തോന്നും, സ്കൂളൊക്കെ പ്രത്യേകിച്ചും ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിന് ഇതാകാൻ കഴിയാന്നുള്ളത്.
2: ജമീല രണ്ടത്താണി പറഞ്ഞത്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് 1995 എൻ്റെ നാട്ടിൽ പുതിയങ്ങാടിയിൽ മക്കന ഇടുന്ന കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എൻ്റെ അറബി അധ്യാപകൻ എപ്പോഴും മറ്റു കുട്ടികളോട് പറയും, ഇവളാണ് നല്ല കുട്ടി, ഇവളെപ്പോലെ നിങ്ങളും ഡ്രസ്സ് ധരിക്കണം എന്ന്. അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമായിരുന്നു, അതൊരു വലിയ പ്രചോദനമായിരുന്നു അല്ലേ.
1: ഇപ്പോഴും ഏകദേശം ഒക്കെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ചില കുട്ടികളുടെ തലയിൽ.
2: ആ അങ്ങനെ അങ്ങനെ കാണാൻ പറ്റൂല്ലേ.
1: അതെ
2: ഓക്കെ. ഇത് അങ്ങനെയുള്ള പൊതു സ്കൂളുകളെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ പറ്റും പൊതുവെ. അപ്പൊ അവിടെ
0: നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ കാണാം കുറെ ആൾക്കാരെ പാന്റുകളൊക്കെ നീരാന്റെ മുകളിലൊക്കെ മടക്കി വെച്ചത് കണ്ടു. പക്ഷേ പള്ളിയിൽ നിന്ന് ഇറങ്ങും, നമ്മള് കാണും അത്
2: തിരിച്ച്
0: മാറ്റും, പിന്നെയും നീരാണ്ട്. അപ്പൊ നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് നമ്മളിപ്പം പറയണം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു വെച്ചാൽ ചിലപ്പോ ഭാവിയില് നമ്മള് പലോ ചല്ല നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഇതിനുള്ള അറിവ് തന്നു, ഇത് അറിയുകയും ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മറ്റുള്ളവരോട് ഇത് കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ്.
3: ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ റമദാനും. റമദാൻ ഉണ്ടൊരു ഇത് നല്ല മുമ്പിനായിട്ട് നടക്കണേ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അറിയവന് വേണ്ട തിരാടിൻ്റെ അടിയിലും മുടി ചെത്തിയിട്ടും അതേപോലെ ബാക്കിലെഴുത്തുള്ള ടീഷർട്ട് ഇട്ടിട്ട് പള്ളിക്ക് വരലും. ബാക്കിലെഴുത്തിട്ട് ടീഷർട്ട് ഇട്ട് പള്ളി വരുന്നതിൻ്റെ കാരണം എന്താ പറയുക, ബാക്കത്തെ ആള് ആ വായിക്കും, പിന്നെ മൂപ്പര നമസ്കാരം പോവും, ആ മെസ്സി 10 ആ ഫോൻ നമസ്കാരം പോയി. അതേപോലെ
0: ബേക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടാകാം. നിസ്കാരത്തിൽ പ്രത്യേകിച്ച് നമ്മളോട് ഷെയ്ത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടാനായും കാത്തുക്കുന്നത്. അത് കിട്ടിയാൽ പിന്നെ ഇപ്പോൾ പറഞ്ഞൊരു മെസ്സി എന്ന് പറഞ്ഞ് പിന്നെ ലോകകപ്പും പിന്നെ ബാക്കിയുള്ള ടീമുകളും പിന്നെ നമ്മളെ മനസ്സിൽ പിന്നെ അള്ളാഹു അക്ബർ പറയുമ്പോൾ ഉറക്കാത്ത കഴിഞ്ഞില്ലേ, ഇപ്പൊ ചിലപ്പോ സലാം കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് ഓർക്കുക നിസ്കാരത്തിനിടയിലാണ്.
3: ഈ തെറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഇനിയിപ്പോ ലാസ്റ്റ് തെറ്റാണ്, ഇപ്പൊ നാളെ തൗബ ചെയ്യാ മറ്റന്നാളെ തൗബ ചെയ്യാ അങ്ങനെ തൗബ ചെയ്യാന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുക കാര്യമില്ല. നമുക്ക് അവർ എപ്പോഴാ മരണം എന്നുള്ളത്, ചിലപ്പോൾ നാളെ തൗബ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ന് രാത്രി മരിച്ചാലോ, അപ്പം ആ കുറ്റ ഫുള്ള് കിട്ടിയില്ലേ. എപ്പോഴാണ് നമുക്ക് ആ തൗബ ചെയ്യാനുള്ളൊരു തോന്നൽ വരുന്നത്, അപ്പം അതിനുള്ള സാഹചര്യം തന്നെ ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ചെയ്യുക, വീട്ടിലാണെങ്കിലോ പള്ളിയിലാണെങ്കിലോ എവിടെയാണെങ്കിലും തൗബ ചെയ്യാനോട്.
2: യെസ്, അപ്പോൾ നമുക്ക് മാഷാല്ലാ ഇനി നമുക്ക് പാഠക്കുറിപ്പ് കേട്ടിട്ടില്ലല്ലോ.
1: അതെ, പാഠക്കുറിപ്പ് കേട്ടിട്ട് വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, മൻ ഖാഫ അദലജ വമൻ അദലജ ബലഗൽ മൻസില അല ഇന്ന സിലഅത്തല്ലാഹി ഗാലിയതുൻ അല ഇന്ന സിലഅത്തല്ലാഹി അൽജന്ന. ഒരു വലിയൊരു ഉപദേശമാണ്, നന്മയിലേക്ക് നമ്മൾ ഒന്നുകൂടെ സക്രിയരായി മുന്നിടേണ്ടതുണ്ട് എന്ന നിലക്ക് നബി പറയുന്നൊരു ഉപദേശം. ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ അവനെന്താക്കട്ടെ, അദലജ അവനെ നേരത്തെ രാത്രി നേരത്തെ പുറപ്പെടട്ടെ എന്നാണ്. അങ്ങനെ രാത്രി നേരത്തെ പുറപ്പെടുന്നവൻ അവനവൻ്റെ വീട് പുൽകും, വീട്ടിലേക്ക് അവൻ എത്തിപ്പെടും എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നത് അല്ല ഇന്ന സിലാത്ത് അള്ളാഹി ഖാലി, അള്ളാഹുവിൻ്റെ സിലാത്ത്, അള്ളാഹു നൽകുന്ന ചരക്കുകൾ അത് വളരെ മികവുറ്റതാണ്. അല്ല ഇന്ന സിലാത്ത് അള്ളാഹി അൽജന്ന, അള്ളാഹു നൽകുന്ന ചരക്ക് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. അത് എല്ലാ സുഖ സൗകര്യങ്ങളും അടങ്ങിയിരിക്കുന്ന സ്വർഗീയ ഗേഹമാണ് എന്ന് പഠിപ്പിച്ചിരിക്കുക. അവിടെ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ അഫല്യബ്തഈദ് മിനൽ മആസി വലിയജ്തഹിദ് ഫീ തഅതിഹി സുബ്ഹാനഹു വതആല. നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നരകമുണ്ടെന്ന് പഠിപ്പിച്ചു, അവിടെ അതിന് അനുസൃതമായ ശിക്ഷകളുണ്ടെന്ന് പഠിപ്പിച്ചു. അത് നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഭയപ്പെട്ട് നമ്മൾ അള്ളാഹുവിനനുസരിക്കുന്ന കാര്യത്തിൽ കഠിനാധ്വാനം ചെയ്യുക. ഫൽ മതാ ഉല്ലത്തിഹി ഇന്ദല്ലാഹി ഖാലിയ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ചരക്കുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ മികവുറ്റതാണ്, അത് സ്വർഗമാണ്. അതിൻ്റെ വിലയോട് മറ്റൊന്നും കിടപിടക്കുകയില്ല എന്നതാണ്. അപ്പോൾ നമ്മുടെ നഫ്സ്, നമ്മുടെ സ്വന്തം ശരീരം, നമ്മുടെ സമ്പത്ത്, അതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കുക, കഠിനാധ്വാനം ചെയ്യുക, നന്മകൾ ചെയ്യുക എന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുസരണ കാണിക്കുന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ടാവുക എന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ജീവിക്കുന്നവരായി മാറുക, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കടന്നു വരുന്ന നന്മകളെ നമ്മൾ ഒപ്പിയെടുക്കുക, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുക, അങ്ങനെ ജീവിക്കുന്നവരായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പം മൊത്തത്തിൽ ജീവിതം കുട്ടികളുടെ ചെറുപ്പം മുതൽ തന്നെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ പഠനം നമ്മൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ പാഠപുസ്തകത്തിലുള്ളത് മാത്രമല്ലല്ലോ പഠിക്കണത് അല്ലേ, ഇൻ്റലക്ച്വലായിട്ടുള്ള ലേണിംഗ് മാത്രമല്ല, ഇമോഷണൽ ആയിട്ടുള്ള ലേണിംഗ് കൂടി കിട്ടുന്നുണ്ട്. ഇൻ്റലക്ച്വലായ ലേണിംഗ് ആണ് സയൻസ്, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇതൊക്കെ. അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടണം, അതിപ്പോൾ നമുക്ക് ചാറ്റ് ജിപിടിയിലും പടം നോക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ സ്കൂൾ പോകുമ്പം ക്ലാസ് റൂമിൽ നിന്ന് അത് മാത്രമല്ല, സ്കൂൾ എൻവിയോൺമെൻറ്റിൽ കൂട്ടുകാരുടെ കൂടെ ആകുമ്പോൾ ഇമോഷണലായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ മോറൽ വാല്യൂസ്, എത്തിക്സ് ഇതൊക്കെ നമുക്ക് ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പഠിക്കേണ്ട കാര്യമാണ്. ഈ ഇപ്പം ദേഷ്യത്തെക്കുറിച്ചൊരു കാര്യം പറയാറുണ്ട്, ജസ്റ്റ് ചെറുത് പറയുകയാണെങ്കിൽ, നല്ല ദേഷ്യമുള്ള മോനോട് അവൻ്റെ പ്രവർത്തനം കൂടിയപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരു ചുറ്റിങ് കുറേ ആണി കൊടുത്തിട്ട് അവനോട് അവൻ്റെ ഉപ്പ പറഞ്ഞൊരു കാര്യം നമ്മൾ പറയാറുണ്ട്. എന്തായിരുന്നു? ദേഷ്യം വരുമ്പോൾ ഓരോ തവണ വരുമ്പോഴും മുറ്റത്തെ മതിലിൽ കൊണ്ടുപോയിട്ട് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ അടിക്കാൻ, അപ്പോൾ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പഠിപ്പിക്കലാണല്ലോ. അതിൽ ആ ദിവസത്തിൽ 16 ആണികളാണ് മതിലിൽ അവന് തറച്ചു കയറ്റിയത്. ഒരു ദിവസം 16 ആണി. പതിയെ പതിയെ അവൻ അവൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ദേഷ്യം നിയന്ത്രിക്കാൻ ആണിൻ്റെ എണ്ണൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അവസാനം ഒരാണി പോലും തറക്കാതെ കടന്നുപോയൊരു ദിവസം ഉണ്ടായപ്പോൾ അവനോട് പിതാവ് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീ വിജയിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് തീർന്നില്ല. ആ കുട്ടി, നീ വിജയിച്ചു അല്ല, ഞാൻ വിജയിച്ചു എന്ന് കുട്ടി പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞത് തീർന്നിട്ടില്ല, എന്താ പണി, അടുത്ത പണി എന്താ, ഇനി നീ ആണി തറക്കാത്ത ഓരോ ദിവസവും മുമ്പ് തറച്ച് കയറ്റിയ ഓരോ ആണി വീതം മതിൽ നിന്ന് ഊരിയെടുക്കാൻ പറഞ്ഞു.

0: ദേഷ്യം വന്നിട്ട് കുറേ ആൾക്കാർ നമ്മൾ കുട്ടികളൊക്കെ ക്ലാസ്സിൽ കണ്ടില്ലേ, ദേ ഇപ്പോൾ കുറേ ദേഷ്യം നിയന്ത്രിച്ചിട്ടുണ്ട്. പണ്ട് നല്ലോണം ദേഷ്യം ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ തലയിൽ ആണി അറച്ചിരുന്നു, ഇപ്പോൾ ചെയ്യലില്ല. പക്ഷേ ആ ബാക്കിയുണ്ട്, ആണി അവിടെ ബാക്കിയുണ്ട്. ആണി പറിച്ച് എടുത്തതിൻ്റെ അല്ലെങ്കിൽ ആണി തറച്ചതിൻ്റെ അടയാളം ബാക്കി ഇങ്ങനെ അങ്ങനെ മായ്ച്ച് കളയാം.
1: മാപ്പ്
0: മാപ്പ് വയ്ക്കാം അല്ലേ? മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ അവനായിട്ടുള്ള അറ്റാച്ച്മെന്റ് റെഡിയാക്കും. ഇൻഷാല്ലാ. പിന്നെ
2: സൽമ ഷാഹുൽ ഫറൂഖ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പാഷനും ടീച്ചറാവുക എന്നതായിരുന്നു. കുട്ടിക്കാലം മുതൽ എല്ലാ ടീച്ചേഴ്സിനും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്നു. പ്ലസ് ടുവിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ കൂടെ പഠിച്ചവർക്ക് ഞാനാണ് ക്ലാസ് എടുത്തിരുന്നത്. ഇപ്പോൾ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നു. ഓരോ ടീച്ചേഴ്സ് ഡേ കടന്നുപോയി മനസ്സിൽ കൊണ്ടും ഓരോ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറുണ്ട് എന്നുള്ള പറഞ്ഞത്.
0: ഈ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നത് റെഡി ആണോ? എന്തോ പ്രശ്നങ്ങളുണ്ടോ? ടെക്നിക്കലായിട്ടുള്ള എന്തോ ഇഷ്യൂ
2: പറഞ്ഞത് വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
0: റിപ്പീറ്റ് ആയി കേൾക്കുന്നു അല്ലേ? ഓക്കെ, നമ്മുടെ സമയം ഇനി ടെക്നിക്കൽ ഇഷ്യൂ പരിഹരിക്കാനുള്ള സമയമില്ല.
2: റിഹാന ബാനു തൊട്ട ശരി ആരെ കേൾക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞു
0: കേൾക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഏതായിരുന്നാലും ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്.
2: അതെ,
0: ഇൻഷാല്ലാ മറ്റൊരു ലൈവിൽ നമുക്ക് കാണാം. ഒപ്പം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവിൽ സർജാ സാറിന്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം ആണ്, കൂടെ
1: മിഷാൽ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ സ്വരം ഇസ്ലാമിക പാഠങ്ങളുടെ ഘനഗാംഭീര്യം ഉൾക്കൊള്ളുന്ന വരികളും ഹൃദ്യമായ ഈണവുമായി ഇന്ന് സ്വരത്തിൽ പൊന്നു മുസൽമാനെ എന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം പൊന്നു മുസൽമാനെ എന്ന് തുടങ്ങുന്ന ഹൃദ്യവും അർത്ഥവത്തുമായ മനോഹരമായ ഒരു ഗാനമാണ് സ്വരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. സ്വരം സമാപിക്കുന്നു.
1: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദ്ദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഓർമ്മ എന്ന പരിപാടിയിലേക്കാണ്. കെ എം മൗലവി സ്മരണിക ഗ്രന്ഥം മതഭൗതിക പഠനങ്ങളുടെ സമന്വയം, കെ എം മൗലവിയുടെ സ്വപ്നം. ശബ്ദം നൽകുന്നത് ഷരീഫ് കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കേരളീയ മുസ്ലിം നവോത്ഥാന രംഗത്ത് തൻ്റേതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ കെ എം മൗലവി റഹിമഹുല്ലയെക്കുറിച്ച് എഴുതപ്പെട്ട കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിലെ വരികളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നികത്താനാകാത്ത ആ വിടവിനെക്കുറിച്ച് ടി പി കുട്ടിയമ്മു എഴുതിയ വരികളുടെ ബാക്കി ഭാഗം കേൾക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മൗലവിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് ആദ്യമായി അവസരം ലഭിക്കുന്നത് 1948 അദ്ദേഹത്തിൻ്റെയും എം കെ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ക്ഷണമനുസരിച്ച് ഞാൻ തിരൂരങ്ങാടിയിൽ ചെന്നു. യത്തീംഖാനക്ക് ലഭിച്ച വിശാലമായ സ്ഥലത്ത് യത്തീംഖാനയും അതോട് ചേർന്ന് മറ്റു സ്ഥാപനങ്ങളുടെയും എടുപ്പുകൾക്കായുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാനായിരുന്നു ഞാൻ ക്ഷണിക്കപ്പെട്ടത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയെന്നത് നമ്മുടെ സമുദായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പുതുമയായിരുന്നു. കെ എം മൗലവി, ഇ കെ മൗലവി, എം കെ ഹാജി ഇവർ മൂന്ന് പേരും വിശാലവും മനോഹരവുമായ ആ സ്ഥലം ചുറ്റി നടന്ന് കാണിച്ചു തരികയും അഭിപ്രായങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകൾ, പൊതുവായ വെപ്പുമുറിയും വെവ്വേറെയുള്ള ഭക്ഷണമുറികളും വെവ്വേറെ കുളിമുറികളും മറപ്പുരകളും, ഹൈസ്കൂൾ, തൊഴിൽശാല, പള്ളി മുതലായവയെല്ലാം ഉൾപ്പെടുത്തി ഒരു ബൃഹത്തായ പ്ലാൻ അന്ന് ഞങ്ങൾ ആവിഷ്കരിച്ചു. സാവധാനത്തിലെങ്കിലും ഒന്നിനു പിന്നെ ഒന്നായി ഇതിൽ പലതും അവിടെ ഉയർന്നു കഴിഞ്ഞു. പള്ളി, ട്രെയിനിംഗ് സ്കൂൾ, ട്രെയിനിംഗ് ഹോസ്റ്റൽ മുതലായതിൻ്റെ അടിസ്ഥാനങ്ങളും ഇട്ടുകഴിഞ്ഞു. എല്ലാം ഭംഗിയായും അതിൻ്റെ സ്ഥാനത്ത് കാര്യക്ഷമമായും നിർമ്മിതമായി വരുന്നത് കാണാൻ എന്തുമാത്രം കൗതുകവും സംതൃപ്തിയുമുണ്ട്. മൗലവി മർഹൂമിൻ്റെ രൂഢമൂലമായ മസ്തിഷ്കവും ഹാജി സാഹിബിൻ്റെ സുശക്തമായ കരങ്ങളും ഇതിൻ്റെ എല്ലാം പിന്നിൽ നല്ലപോലെ കാണാവുന്നതാണ്. മൗലവി സാഹിബ് എപ്പോഴും വലിയ നിലയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു എന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അതേ ദിവസം തന്നെ രണ്ട് മൗലവിമാരും ചേർന്ന് എന്നെയും പങ്കുകൂട്ടി എം കെ ഹാജി സാഹിബിനെതിരായി ഒരു ഗൂഢാലോചന വിജയപൂർവ്വം നടത്തുകയുണ്ടായി. ഇന്ന് യത്തീംഖാന ആപ്പീസായി ഉപയോഗിക്കുന്ന മാളിക കെട്ടിടം നിർമ്മിക്കുവാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അതിൻ്റെ തെക്ക് കിടക്കുന്ന കിണറുള്ളിടത്ത് കെട്ടിടം നിർമ്മിക്കുവാനും പകരം അല്പം അകലെ മറ്റൊരു കിണർ കുഴിക്കുവാനുമായിരുന്നു ആലോചന. അതൊരു പാഴ്ചിലവല്ലേ എന്ന് മൗലവിമാർക്ക് സംശയം തോന്നി. സൈനികോദ്യോഗസ്ഥന്മാരെപ്പോലും നാണിപ്പിക്കുന്ന നിശ്ചയദാർഢ്യവും കർമ്മധീരതയും ഹാജി സാഹിബിൻ്റെ ഗുണവിശേഷണങ്ങളായിരുന്നു. ഒരു നല്ല കാര്യത്തിനിറങ്ങിയാൽ പിന്നെ ഇളക്കമുണ്ടാകുകയില്ല. കിണർ പോകണമെങ്കിൽ പോകണം, മറ്റൊന്നു കുഴിക്കണമെങ്കിൽ അത് ചെയ്യണം. പണമില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വരും. അള്ളാഹുവല്ലേ ഇതെല്ലാം തരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈമാനുറച്ച വാദം. പക്ഷേ കണ്ണുചിമ്മി കുതിച്ചു ചാടുന്ന ഒരാളെ കുഴിയിൽ വീഴാൻ അനുവദിക്കാമോ? ഞങ്ങൾ അത്ര എളുപ്പം വിട്ടില്ല. കെട്ടിടം അല്പം വടക്കുള്ള സ്കൂളും ആപ്പീസും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കിണറിനു ദോഷം വരാത്ത രീതിയിലൊരു പ്ലാനിട്ടു. ആ പ്ലാൻ സാവധാനത്തിൽ വിശദീകരിക്കുകയും അതിൻ്റെ മെച്ചങ്ങൾ എടുത്തു കാട്ടുകയും ചെയ്തപ്പോൾ ഹാജി സാഹിബ് വഴങ്ങി. പ്രായം ചെന്ന രണ്ട് മൗലവിമാർ തങ്ങളുടെ ഗൂഢാലോചന വിജയിച്ചതിൽ ചെറിയ കുട്ടികളെപ്പോലെ സന്തോഷവും സംതൃപ്തിയും അഭിമാനവും പ്രകടിപ്പിച്ചത് ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. മൗലവി സാഹിബിൻ്റെ ബാലഹൃദയവും നിഷ്കളങ്കതയും നമുക്കെല്ലാം സുപരിചിതമാണ്. മൗലവിയുമായി വളരെ അടുത്തു തുടങ്ങിയത് കേരളപ്പിറവിയോടുകൂടി ഞാൻ തിരുവനന്തപുരത്ത് വന്ന മുതൽക്കാണ്. അതിന് പിറക് പലയിടത്ത് വെച്ചും പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചുരുക്കം ചിലപ്പോൾ അന്യോന്യം എഴുത്തുകൾ കൈമാറുകയും ചെയ്തു പോന്നു. മൗലവി മർഹൂമിൻ്റെ അനാരോഗ്യവും എൻ്റെ ജോലി തിരക്കും അനുവദിക്കുന്നിടത്തോളം ഞങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധന സമ്പ്രദായം, ഇബാദത്തിൻ്റെ അർത്ഥം, മുജാഹിദുകളുടെ അനാസ്ഥ, അഭ്യസ്തവിദ്യരുടെ മതവിഷയങ്ങളിലുള്ള അവഗണന മുതലായവയായിരുന്നു ചർച്ചാ വിഷയങ്ങൾ. എന്നാൽ അദ്ദേഹത്തെ ഏറ്റവുമധികം വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് മതവിദ്യാഭ്യാസം സിദ്ധിച്ച പണ്ഡിതന്മാരും ആധുനിക വിദ്യാഭ്യാസത്തിൽ നിപുണത നേടിയവരും തമ്മിലുള്ള അകൽച്ചയാണ്. ഈ പൊരുത്തക്കേടിൻ്റെ ഒരു പ്രത്യക്ഷോദാഹരണമായി ഫാറൂഖാബാദിനെയും അദ്ദേഹം എടുത്തു കാട്ടി. ദീനും ദുനിയാവും സമഞ്ജസമായി സംയോജിച്ച ഒരു ഉത്തമ സംസ്കാരത്തിൻ്റെ ഉറവിടം കേരള മുസ്ലിങ്ങളുടെ സർവതോന്മുഖമായ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികളെ വാർത്തുവിടേണ്ട ഒരൊന്നാം തരം വർക്ക്ഷോപ്പുമായി വികസിക്കേണ്ട ഫാറൂഖും റോലത്തും അന്യോന്യം തൊടാനും നീങ്ങാനും പാടില്ലാത്ത സ്ഥാപനങ്ങളെപ്പോലെ അകന്നു നിൽക്കുന്നതായി അദ്ദേഹം കാണുകയും അതിനെപ്പറ്റി വ്യാകുലപ്പെടുകയും ചെയ്തു. ഈ രണ്ട് കോളേജിലെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അടുപ്പിച്ച കിതാബും സുന്നത്തും ശാസ്ത്രവും ചരിത്രവും എന്നുവേണ്ട എല്ലാ നല്ല കാര്യങ്ങളും പഠിച്ചും പഠിപ്പിച്ചും അവയുടെ വെളിച്ചത്തിൽ കാലോചിതമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിയും വിജ്ഞാനത്തിനു മുതൽ കൂട്ടുന്ന ഉത്തമ സാഹിത്യങ്ങൾ പുറപ്പെടുവിച്ചും ആ സ്ഥാപനങ്ങളുടെ പ്രയോജനം ശതഗുണീഭവിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെ ആദ്യത്തെ പടിയായ ചില നിർദ്ദേശങ്ങളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ഞങ്ങളൊരു ദിവസം ചർച്ച ചെയ്തു. ഫാറൂഖ് കോളേജ് പവലിയനിൽ വെച്ച് നടന്ന ആ ചർച്ചയിൽ മൗലവി സാഹിബിന് പുറമെ ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ജലീൽ സാഹിബും റോദത്തുലുലും പ്രിൻസിപ്പൽ അബുസബഹ് മൗലവിയും ഞാനും മറ്റുമുണ്ടായിരുന്നു. ഫാറൂഖാബാദിലെ മസ്ജിദ് അസ്ഹറിനെ കേന്ദ്രമാക്കി ഉയർന്ന നിലവാരത്തിലുള്ള ഇസ്ലാമിക പഠനം സംഘടിപ്പിക്കണമെന്നതായിരുന്നു പദ്ധതി. രണ്ട് സ്ഥാപനങ്ങളിലെയും അധ്യാപകന്മാരും പുറത്തുനിന്ന് ക്ഷണിക്കപ്പെടുന്ന പണ്ഡിതന്മാരും മാറി മാറി ഖുത്തുബ ഓതുക, മുൻകൂട്ടി തയ്യാറാക്കുന്ന ഈ ഖുത്തുബകൾ സന്ദർഭോചിതമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗാഢമായ പഠനത്തിൻ്റെയും ചിന്തയുടെയും ഫലമായിരിക്കുക, ഈ ഖുത്തുബകൾ പത്രങ്ങൾ മുഖേനയും ലഘുലേഖകളായും പ്രസിദ്ധപ്പെടുത്തുക, ഇത്രയും സംഗതികൾ തൽക്കാലം ചെയ്യുവാൻ തീരുമാനിക്കുകയും ലഘുലേഖകൾ അടിക്കുന്നതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അബുസബഹ് മൗലവി സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ മുളയിൽ തന്നെ കല്ലുകടിക്കുകയും ആ പദ്ധതി പ്രാവർത്തികമായി രൂപം കൊള്ളാതെ മറയ്ക്കുള്ളിൽ അമർന്നു പോകുകയും ചെയ്തു. അടുത്ത കാലത്ത് അബുസബഹ് മൗലവി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചരിത്രം തുടർച്ചയായി ഖുതുബകൾ വ്യാഖ്യാനിച്ചു തുടങ്ങിയതായും വിദ്യാർത്ഥികളും മറ്റും അത് ശ്രദ്ധാപൂർവ്വം കേട്ടുപഠിക്കുന്നതിൽ താൽപ്പര്യം കാണിച്ചതായും അറിയുന്നു. കൂടാതെ ഇസ്ലാമിക് സ്റ്റഡീസ് സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസംഗങ്ങളും ചർച്ചകളും ഇടയ്ക്കിടെ നടക്കുന്നതായും അറിയുന്നു. ഇതെല്ലാം പ്രോത്സാഹജനകങ്ങളായ ലക്ഷണങ്ങൾ തന്നെ. പക്ഷേ അവ കൊണ്ടുള്ള പ്രയോജനം സമുദായത്തിന് പൊതുവേ ലഭിക്കണമെങ്കിൽ ഒരു നല്ല രൂപവും ചിട്ടയുമൊക്കെ വേണം. ഫറൂഖ് പരമ്പര എന്ന പേരിലോ മറ്റോ നല്ല നല്ല പ്രബന്ധങ്ങൾ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചാൽ മലയാള ഭാഷയിൽ ഇസ്ലാമിക സാഹിത്യത്തിന് അഭിമാനകരമായ മുതൽക്കൂട്ടായിരിക്കും. കേരളത്തിലെ മറ്റു കോളേജുകളിലും വെളിയിലും ഉയർന്നു വന്നിട്ടുള്ള നല്ല നല്ല സാംസ്കാരിക സമാജങ്ങൾക്കും അനുകരണീയമായ മാതൃകയായിരിക്കും. അലിഗറിലെയും ലഖ്നൌവിലെയും ലാഹോറിലെയും ഖൈറോവിലെയും ഹേഗിയിലെയും മദീനയിലെയും ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വിലമതിക്കാനാവാത്ത എത്രയെത്ര പ്രസിദ്ധീകരണങ്ങളാണ് അറബിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമതത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആധുനിക രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളമായി മലയാള ഭാഷയിൽ വന്നുകഴിഞ്ഞാൽ മതപണ്ഡിതന്മാരും സാധാരണക്കാരും തമ്മിലും വിവിധ വിഭാഗങ്ങളിലായി ചേരിതിരിഞ്ഞു നിൽക്കുന്ന മതപണ്ഡിതന്മാർ തമ്മിൽ തന്നെയും ഇപ്പോഴുള്ള വിടവുകൾ മിക്കവാറും നികത്താവുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനബിയാണ്. തിരുമേനിക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല. വിശുദ്ധ ഖുർആൻ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം കൂടാതെ നമ്മുടെ പക്കലുണ്ട്. ശാശ്വതങ്ങളായ സത്യങ്ങളിൽ വേരൂന്നിക്കൊണ്ടും നല്ലപോലെ വളർന്ന് ശാഖകളും ഉപശാഖകളും നിറപ്പകർപ്പുള്ള ഇലകളും എല്ലാ ഭാഗങ്ങളിലേക്കും പകർന്ന് എല്ലാ കാലത്തും അനുയോജ്യമായ പുഷ്പങ്ങളും ഫലങ്ങളും പ്രദാനം ചെയ്ത് അത് പ്രശോഭിക്കുന്നു. കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ വാക്യത്തെ അള്ളാഹു എങ്ങനെ ഉദാഹരിച്ചു? ഒരു നല്ല വൃക്ഷത്തെപ്പോലെയാണ്. അതിൻ്റെ വേര് രൂഢമൂലമാണ്. അതിൻ്റെ ശാഖകൾ ഉയർന്ന് പടർന്ന ആകാശത്തിലും അതിൻ്റെ നാഥൻ്റെ അനുമതിയാൽ എല്ലാ കാലവും അതിൻ്റെ ഫലം തരികയായി. അള്ളാഹു മനുഷ്യർക്ക് ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു അവർ ചിന്തിക്കുവാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ 14:25. അതായത് ഇസ്ലാം പഠിച്ചു ഗ്രഹിക്കുവാൻ കിതാബും സുന്നത്തും ശാസ്ത്രവും ചരിത്രവും ബുദ്ധിയും അടങ്ങിയ എല്ലാ വിദ്യാസമ്പാദന മാർഗങ്ങളെയും തികച്ചും ഇസ്ലാമികമായ രീതിയിൽ കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതാണ്. ജ്ഞാനവിജ്ഞാനങ്ങളുടെ അതിർവരമ്പുകൾ കണ്ണെത്താവിധം വിശാലമായി കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇതിലേതെങ്കിലും ഒരു വിഭാഗം പോലും ഒരാൾക്ക് മാത്രം പഠിച്ച് വശമാക്കാമെന്ന് കരുതുന്നത് വെറും വ്യാമോഹമാണ്. പരസ്പര സഹായവും യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും ഗവേഷണവും കൊണ്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പൂർണ്ണമായ മാർഗം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഖുർആനും ഹദീസും ഫുറൂഉകളും പഠിച്ച മതപണ്ഡിതന്മാരും ശാസ്ത്രവും ചരിത്രവും അവയുടെ പിരിവുകളും പഠിച്ച വിദ്വാൻമാരും യോജിച്ചേ മതിയാകൂ. ഈ യോജിപ്പാകട്ടെ പ്രാഥമിക പാഠശാല മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയും അതിനപ്പുറവും പള്ളിക്കൂടങ്ങൾക്കുള്ളിലും വെളിയിലും എല്ലാം എല്ലാ ലെവലുകളിലും വേണം താനും. ഇത്തരം സംയോജനത്തിനാവശ്യമായ ഏർപ്പാടുകൾ ചിലയിടങ്ങളിലെല്ലാം പതുക്കെ ഉയർന്നു വരുന്നുണ്ടു എന്നത് ചാരിതാർത്ഥ്യജനകം തന്നെയാണ്. ഇതെല്ലാം അനേകമടങ്ങ് വികസിക്കണം. ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കണം. ഇവക്ക് ക്രമീകരണവും ചിട്ടയും നൽകുകയും വേണം. ഇതെല്ലാം ചെയ്യേണ്ടത് സമുദായാഭിമാനികളുടെ സത്വര ശ്രദ്ധയർഹിക്കുന്ന കടമകളാണ്. മൗലവി മർഹൂം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇത് ബഹുശ്രീഖം സഫലമായി തീരുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓർമ്മയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. മഹാനായ കെ എം മൗലവി റഹ്മഹുല്ലയെക്കുറിച്ചുള്ള തുടർ വിശദീകരണങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നമ്മൾ ഇതുവരെ കേട്ടത് കെ എം മൗലവി സ്മരണിക ഗ്രന്ഥത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ്. ഖുർആനും സുന്നത്തും ശാസ്ത്രവും ചരിത്രവും എല്ലാം ഒന്നിച്ചു പഠിച്ചവരുടെ ആവശ്യവും അതിൻ്റെ നേട്ടവും ഫാറൂഖ് കോളേജിൻ്റെ കാര്യത്തിൽ നടന്ന ചർച്ചയുമാണ് ഇന്നത്തെ ഭാഗത്ത് നാം വിശദീകരിച്ചത്. നമുക്ക് ശബ്ദം നൽകിക്കൊണ്ട് കൂടെയുണ്ടായിരുന്നത് ഷരീഫ് കാര.
4: അപ്പോൾ നമ്മളൊക്കെ പിന്നെ ബസ് യാത്ര നടത്തുന്നവരാണ്. ഇതൊക്കെ വളരെ ഹൃദയസ്പർക്കായിട്ട് തോന്നിയൊരു കാഴ്ചയാണ്. അതായത് നമ്മൾ ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെയായിട്ട് ഓടി വന്നു. ബസ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്,
5: കയറാൻ വേണ്ടിയിട്ട്
4: ഓടി വന്നു. അങ്ങനെ ഓടി വന്ന് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബസ്സിൻ്റെ ഒരു സിസ്റ്റാണല്ലോ, ഒരു കാലം അവരെ ഉള്ളിൽ കിട്ടിയാൽ മതി, വേറൊരു കാല് എന്തായി എന്നുള്ളത് അവർ നോക്കില്ല. ഒരു കാലും ഒരു പിടുത്തവും കിട്ടിയാൽ മതി. അവർ ബെല്ലടിച്ചു. ബെല്ലടിച്ച് ഈ ഉമ്മ എന്ത് ചെയ്തു? ഉമ്മ നേരെ ബസ്സിൽ നിന്ന് തെന്നി വീണു.
5: കയറാൻ കഴിഞ്ഞില്ല.
4: ഈ കുട്ടിയായിട്ട് വീണു. അപ്പോൾ കുട്ടിയായിട്ട് വീണെന്ന് മാത്രമല്ല, ആളുകൾ ശബ്ദമുണ്ടാക്കി. വീണത് കണ്ടപ്പോൾ ബസ്സിനകത്തുള്ളവർ ശബ്ദമുണ്ടാക്കി. അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് നിർത്തി എല്ലാവരും ചാടി ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ എന്തോ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് കൊണ്ട് ഈ ഉമ്മ പിന്നെ നമ്മുടെ ബാക്ക് ചക്രത്തിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ പർദ്ദട്ടിട്ടാണ് പിന്നെ ഉമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം പർദ്ദയൊക്കെ ഇങ്ങനെ കീറി എല്ലാ ഭാഗത്തും കീറി ഇങ്ങനെ ചോര വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളാ മറ്റേ തൊലിയൊക്കെ ഇങ്ങോട്ട് പിന്നെ ഈ അങ്ങോട്ട് പിന്നെ നമ്മളെ എല്ലിൽ നിന്ന് ഇങ്ങനെ വേറിട്ട രൂപത്തിൽ അങ്ങനെ ഇറച്ചിയും തൂങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച, ഇത്രമേൽ വേദന സഹിച്ചിട്ടും ആ ഉമ്മ എന്ത് ചെയ്തിട്ടില്ല, ഈ കുഞ്ഞിൻ്റെ പിടുത്തം വിട്ടിട്ടില്ല. അതായത് ഈ കയ്യിൽ നിന്ന് മാംസം, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പർദ്ദ കീറിയിട്ടുണ്ട്, പിന്നെ അതൊന്നും അവിടെയും ഇവിടെയൊക്കെ പർദ്ദകൾ പിന്നെ ഉരഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ ഈ പിന്നെ മാംസം ഇങ്ങനെ അടർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഉമ്മ എന്ത് ചെയ്തിട്ടില്ല, ഈ കുഞ്ഞിൻ്റെ പിടുത്തം വിട്ടിട്ടില്ല. അപ്പം അതിൽ പിന്നെ എനിക്കപ്പോൾ വല്ലാതൊരു തോന്നിയ ഒരു ഒരു ഒരു മനസ്സ് തട്ടിയ ഒരു ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ ഉമ്മമാർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത്, ചില അനുഭവങ്ങൾ അത് മാസ് ഒരു സീന് മാത്രം മതി, വേറെ ആ വേറെ ഒരു വിശദീകരണം ഒരു പുസ്തകമോ ഒരായത്തോ ഒരു ഹദീസോ ഒന്നും വേണ്ട. അത് ഞാനത് മറ്റേ പിന്നെ വേണ്ട എന്ന അർത്ഥത്തിലല്ല, ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതായത് എന്തൊരു വേദനയിലും എന്തു ചെയ്യുന്നു ആ ഉമ്മ ആ പിടുത്തം വിട്ടില്ല. എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ കുട്ടി സുരക്ഷിതമായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത. അപ്പം എൻ്റെ പിന്നെ നമ്മുടെ പിന്നെ ഈ ഒരു ഒരു ഒരു അനുഭവം നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് നമുക്ക് ഇതിന് പകരമായിട്ട് എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്, ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അതായത് ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്ന മക്കളാണ് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം ഇന്നലെ മിഞ്ഞാന്നിട്ടിപ്പോൾ നമ്മൾ ആ വാർത്ത കണ്ടല്ലോ, ഏത് ലഹരിക്ക് അതെ ലഹരിക്ക് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് പിന്നെ ഉമ്മയെ തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്ന. അപ്പോൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അല്ലേ, ഒരു മകനെ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ഒരു സ്നേഹം എത്രമാത്രം മക്കളോടുണ്ട് എന്നുള്ളത് വെളിവാകുന്ന ഒരു രംഗം കൂടിയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ. അപ്പോൾ മിക്കവാറും ഇപ്പോൾ നമ്മുടെ പിന്നെ ശ്രോതാക്കളോടൊക്കെ പിന്നെ സൂചിപ്പിക്കാനുള്ളത്, ഓരോ ഉമ്മമാരും ഓരോ ഉപ്പമാരും തങ്ങളുടെ മക്കളെ ഈ ഒരു വിഷയം പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുന്നതിന് രണ്ട് ഭാഗമുണ്ടെന്നാണ് തോന്നുന്നു. ഒന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നു, അപ്പോൾ അതിന് പിന്നെ മക്കൾക്ക് വേറൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, ആ കാഴ്ച മതി.
6: അതായത്
4: നേരിട്ട് കണ്ടു എൻ്റെ ഉമ്മ ഉപ്പയെ ഞാൻ എങ്ങനെ പരിചരിക്കുന്നു, അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതും സലാം പറയുന്നതും അവർക്ക് കൈ കൊടുക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും അവരെ ആദരിക്കുന്നതൊക്കെ കണ്ട എൻ്റെ മക്കൾക്ക് അതൊരു ഒരു പാഠമാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ പിന്നെ നമ്മൾ പിന്നെ മിക്കവാറും ചിലപ്പോൾ ചില പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും, ഇത് കുട്ടി അവനുണ്ടാക്കാൻ പോകുന്ന ഒരു വീടിൻ്റെ രൂപം വരച്ചു. അപ്പോൾ ആ രൂപം വരച്ചപ്പോൾ അതിലൊരു ഒരു ഒരു

0: ഉപ്പാരാണ്, അവരുടെ ജീവിതത്തിലല്ലേ. ഇപ്പം നമ്മൾ പിന്നെ ഖുറാനിൽ തന്നെ ഇപ്പോൾ പിന്നെ സൂറത്ത് ലുക്മാൻ നമ്മൾ പറയുമ്പോൾ ഒരു ഉപ്പയുടെ ഒരു മാതൃക അവിടെ പറയുന്നുണ്ട്, ലുക്മാൻ എന്ന പിന്നെ ആ ഒരു വ്യക്തിയിലൂടെ. അപ്പോൾ അതിൻ്റെ ആ ചരിത്രത്തിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ഖുറാൻ പറയുന്ന എന്താണ്, നിങ്ങൾ വഹ്നൻ അല വഹ്നിൻ, അതായത് പ്രയാസത്തിന് മേൽ പ്രയാസം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞു പ്രസവിച്ചു വീഴുമ്പോൾ 3 കിലോ അല്ലെങ്കിൽ 2.5 പിന്നെ 2 കിലോ ആ ഭാരം എന്തു ചെയ്യാണ്, രാവും പകലും ഏറ്റിയിട്ടാണ് 9 മാസം പൂർത്തിയായിട്ടാണ് എന്തു ചെയ്യുന്ന ഒരു കുഞ്ഞ് ദുനിയാവിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴും ഒന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴും എത്രമാത്രം വിഷമം അവരനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല പിന്നെ തൻ്റെ കുഞ്ഞാണ് എപ്പോഴും, തൻ്റെ കുഞ്ഞിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റുമോ, അവർ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവർ കഴിക്കുന്നത്.
1: പലപ്പോഴും നമുക്കറിയാം ഈ പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വോമിറ്റിങ് ഛർദി കാര്യങ്ങളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പരമാവധി അവർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് വയറ്റിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ ആവശ്യമായി വരും അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായി വരുമെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടെങ്കിലും അവർ കഴിക്കുന്നുണ്ട്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. ശരിക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു മാതാപിതാക്കളോടുള്ള കടമകൾ ബോധപൂർവം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലേ. നമുക്ക് പല ചിലപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഉമ്മയോടുള്ള കടപ്പാട് എത്ര തീർത്താലും തീരൂല എന്നുള്ളത്. ഇപ്പോൾ ഖുർആനിൽ തന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ 3 തവണ ഉമ്മയെ പറഞ്ഞതിന് ശേഷമാണ് ഉപ്പയുടെ കാര്യം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ കൂടെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പരമാവധി പരിഗണിച്ച് മാതൃകയാകൊണ്ടാണ് നമ്മൾ, എന്നെങ്കിലേ നമുക്കും നമ്മുടെ മക്കളിൽ നിന്ന് അത് അവർ തിരിച്ചറിവുണ്ടായി നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള കൃത്യമായ നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു അനുഭവമാണ് താങ്കൾ പങ്കുവെച്ചത്. ഇൻഷാല്ലാഹ് എന്തായാലും അതേക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളും അവരെ
0: അതുമായി ബന്ധപ്പെട്ട് അതെ.
2: ആരോഗ്യ ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സ്ത്രീവന്ധ്യത തിരിച്ചറിയാം. വിശദ വിവരങ്ങളുമായി ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വന്ധ്യത ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും. വന്ധ്യത എന്ന് പറയുമ്പോൾ ഒരു വർഷത്തോളം ഒരുമിച്ച് ജീവിക്കുകയും സുരക്ഷിത മാർഗങ്ങളില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥ വരെ, അത്തരത്തിലൊരവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുക. വന്ധ്യതയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മാനസികമായും ശാരീരികമായൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, അതിനുവേണ്ടി ചികിത്സകൾക്ക് വരുന്ന ചിലവുകളും മറ്റു കാര്യങ്ങളുമായും, അതുപോലെ സമൂഹത്തിൽ നിന്ന് അവർക്ക് കേൾക്കേണ്ടി വരുന്ന മാനസികമായ പ്രയാസങ്ങളൊക്കെ ഇന്ന് പലരെയും പ്രയാസത്തിലേക്ക് എത്തിക്കുന്നു. സ്ത്രീകളിലെ വന്ധ്യത അത് എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ആളുകളിൽ അവർക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുമ്പോൾ, രക്തപരിശോധനകളിലൂടെ അവരുടെ ഹോർമോണിൻ്റെ ലെവലുകൾ ഒന്നവർക്ക് പരിശോധിച്ച് നോക്കിയാൽ വന്ധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിലൊന്ന് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ ലെവൽ നോക്കലാണ്. അതേപോലെ മറ്റൊന്ന് AIMH എന്ന് പറയും, ആൻറ്റി മുള്ളീരിയൻ ഹോർമോൺ, ഈ ഒരു ടെസ്റ്റും അതുപോലെ ഗൊണാഡോട്രോപ്പിൻ്റെ അളവുകൾ നോക്കുക. ഇവയൊക്കെ അവർക്ക് ശരീരത്തിലെ ഹോർമോണിൻ്റെ അവസ്ഥയെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്ന ചില ടെസ്റ്റാകുന്നു. മറ്റൊന്ന് ഏതെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടോ ക്ലമീഡിയ ഇൻഫെക്ഷൻ, ക്ലമീഡിയ ഇൻഫെക്ഷൻ പലപ്പോഴും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ക്ലമീഡിയ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ക്ലമീഡിയൽ ടെസ്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ നമുക്ക് തിരിച്ചറിയാനും അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും സാധിക്കും. മറ്റൊന്ന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് തന്നെയാണ്. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് ഗർഭപാത്രത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഓവറിക്കോ, അണ്ടാശയത്തിനോ, അല്ലെങ്കിൽ നമ്മളെ ഫലോപ്പിയൻ ട്യൂബുകൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു ടെസ്റ്റാകുന്നു മറ്റൊരു ഇതായി പറയുന്നു. മറ്റൊന്ന് ഇസ്റ്ററോസാൽപിഞ്ചോഗ്രാം എന്ന് പറയും, ഒരു എക്സ്റേ എടുക്കലാണത്. ശരീരത്തിലൂടെ ഒരു ഡൈ പാസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു എക്സ്റേ ആണത്. നമ്മുടെ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ തിരിച്ചറിയാനും, അതുകൊണ്ടാണോ കൺസീവ് ചെയ്യാത്തത്,

0: ഗർഭം ധരിക്കാത്തതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഹിസ്റ്ററോ സാൽപിഞ്ചോഗ്രാഫി. ഇതിനു പുറമെ തന്നെ ലാപ്രോസ്കോപ്പിക് സർജറി വഴിയും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്, ലാപ്രോസ്കോപ്പിക് സർജറിയൊക്കെ ചെയ്യുമ്പോൾ കാലങ്ങളായിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ള PID ഉള്ള ആളുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്താൽ സ്ത്രീകൾക്ക് വന്ധ്യതയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഇന്ന് പല കേസുകളിലും പലപ്പോഴും അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ശാരീരിക ബന്ധം നടക്കാത്ത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ വന്ധ്യതകൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യം എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മളൊന്ന് ശരിക്ക് സംസാരിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ടത്. നമ്മൾ പ്രധാന ശ്രദ്ധിക്കുക, 35 വയസ്സുവരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അതുവരെ നല്ല രീതിയിൽ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കലാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഓരോ കാര്യങ്ങളും അതൊക്കെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനുമുമ്പ് ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും വേണം. അമിതമായ രക്തസ്രാവവും അതേപോലെ പീരീഡ്സിൻ്റെ അളവ്, 21 ദിവസത്തിൽ കുറഞ്ഞ പീരീഡ്സ് അല്ലെങ്കിൽ 35 ദിവസത്തിൽ കൂടുതലുള്ള മെൻസ്ട്രൽ പീരീഡ്സ്, ഇതൊക്കെ ചിലപ്പോൾ വന്ധ്യതകളിലേക്ക് കാരണമായിട്ട് മാറാറുണ്ട്. അപ്പം ഇത്തരത്തിലൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടോ, ഇതൊക്കെ കൃത്യമായ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഉപദേശങ്ങൾ തേടുകയും അതിനനുസരിച്ച് അവർ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ലൈഫിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയാൽ തന്നെ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആവാറുണ്ട്. അതും കൂടി നടന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കി ട്രീറ്റ്മെൻറ്റുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ടത്.
1: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, സ്ത്രീവന്ധ്യത തിരിച്ചറിയാം. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിക് തിരൂറാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
2: വിശ്വാസിയുടെ ഭക്ഷണം. നമ്മോടൊപ്പം ഷമീർ മദീനി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ടതാണ് ഭക്ഷണം കഴിക്കുക എന്നത്. ഒരു ചാൻ വയറിന്റെ വിശപ്പടക്കാനാണ് മനുഷ്യർ പലരും അത്യധ്വാനം ചെയ്യുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ പല കാര്യങ്ങളുമുണ്ട്. എന്തും തിന്നാനും എങ്ങനെയും തിന്നാനും ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അഥവാ മതം അംഗീകരിക്കുന്ന ആളുകൾക്ക്, ദൈവികമായ ഉപദേശ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റുന്ന ആളുകൾക്ക് ആ മേഖലയിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് എന്നർത്ഥം. മൃഗങ്ങളെപ്പോലെ ആരുടേത് എന്ത് എന്നില്ലാതെ അതിർവരമ്പുകളൊന്നും പരിഗണിക്കാതെ എവിടെയും കയറി മേയുന്ന ഒരവസ്ഥയല്ല മതമൂല്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ലോകരക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റി ജീവിക്കുമ്പോൾ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ, എന്ത് കുടിക്കണം, എന്ത് കുടിച്ചുകൂടാ എന്നിങ്ങനെയുള്ള കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഒരു മുസ്ലിമിന്റെ മുന്നിലുണ്ട്. അതാണ് മുസ്ലിമും മുസ്ലിമല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വേർതിരിയുന്നത് അവിടെയാണ്. മുസ്ലിം എന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അസ്ലമ യുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, കീഴൊതുങ്ങുക എന്നാണ്. അപ്പോ ലോകരക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ സ്വയം സമർപ്പിച്ച, അവക്ക് മുമ്പിൽ കീഴൊതുങ്ങിയവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം അടിസ്ഥാനപരമായി പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. അല്ലയോ മനുഷ്യരെ, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്ന ഹലാലും ത്വയ്യിബുമായ വസ്തുക്കൾ നിങ്ങൾ കഴിച്ചുകൊള്ളുക, തിന്നുകൊള്ളുക എന്നാണ്. അപ്പോൾ ഒന്നാമത്തേത് ഹലാലായിരിക്കണം, അഥവാ അള്ളാഹു അനുവദിച്ചതായിരിക്കണം. അള്ളാഹുവോ അവന്റെ പ്രവാചകനോ അരുത് എന്ന് പറഞ്ഞ വിലക്കിയ കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുവാൻ പാടില്ല. അത് കേവലം ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ സംബന്ധിച്ചല്ല, അതല്ലെങ്കിൽ അറുത്ത മാംസം മാത്രമാകണം എന്നതുമല്ല, മറിച്ച് തിന്മയുടെ, അക്രമത്തിന്റെ, അനീതിയുടെ, അന്യായത്തിന്റെ മാർഗത്തിലൂടെ ഒരാൾ സമ്പാദിക്കുന്ന ഏത് സമ്പാദ്യവും അതിലൂടെ ഏറ്റവും മനുഷ്യ ശരീരത്തിന്
4: അനുകൂലമായ ഉപകാരപ്രദമാകുന്ന ഭക്ഷണമാണ് വാങ്ങിക്കഴിക്കുന്നതെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അതെന്താണ്? നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പോൾ ഹറാമ് ഹലാല് ഇടയ്ക്കൊക്കെ വിവാദങ്ങളും അതേപോലെ തന്നെ അനാവശ്യ ചർച്ചകളുമൊക്കെ ആകാറുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെ ഹലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്രഷ്ടാവ് നമ്മെ സൃഷ്ടിച്ച നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയ ലോകത്തിൻ്റെ ജഗന്നിയന്താവായ അള്ളാഹു അനുവദിച്ച കാര്യം, അതിനാണ് ഹലാൽ എന്ന് പറയുന്നത്. അപ്പോൾ കളവിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ചൂഷണത്തിലൂടെ ഒരു വിശ്വാസിയുടെ കയ്യിലേക്ക് അത്തരം സംഗതികൾ വരാൻ പാടില്ല എന്നർത്ഥം. അതിലൂടെ അയാൾ ആരോഗ്യദായകമായ നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കഴിച്ചാലും എന്താണ്, ഇസ്ലാമിൻ്റെ ഭാഷയിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ ഹലാലായിരിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു അനുവദിച്ചത്, മതം അനുവദിച്ചത് അഥവാ നിഷിദ്ധമാക്കിയതൊന്നും പാടില്ല, ഹറാമിൻ്റെ ഒന്നും പാടില്ല. അത് കേവലം അറുത്ത മാംസം എന്നതിൽ മാത്രം പരിമിതമല്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഹലാലായിരിക്കണം ഭക്ഷണം എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അൽ അസ്ലു ഫിൽ അത്വഇമത്തി അൽ ഹില്ലു. ഭക്ഷണകാര്യത്തിൽ അതിൻ്റെ ബേസിക് ലോ, അടിസ്ഥാനപരമായ നിയമം, എല്ലാം അനുവദനീയമാണ്. ഫലാ യഹ്റുമു ശൈഉൻ ഇല്ലാ ബിദലീലിൻ ശർഈ. മതപരമായ ഏതെങ്കിലും ഒരു പ്രത്യേക തെളിവുകളിലൂടെയല്ലാതെ, ഏതെങ്കിലും ഒരു രേഖ വെച്ചുകൊണ്ടല്ലാതെ ഇന്നത് നിഷിദ്ധം എന്ന് നമുക്ക് പറയാൻ പാടില്ല. എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഹുവല്ലദി ഖലഖ ലകും മാ ഫിൽ അർദ് ജമീഅ. ഭൂമിയിലുള്ള എല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത് നിഷിദ്ധം, പാടില്ലാത്തതാണ് എന്ന് പറയണമെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് ഹലാലാണോ ഹറാമാണോ, നിഷിദ്ധമാണോ അനുവദനീയമാണോ എന്നൊരു തർക്കമുണ്ടായാൽ നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറഞ്ഞ ആളോടാണ് നമ്മൾ തെളിവ് ചോദിക്കേണ്ടത്. കാരണം അനുവദനീയമാണ് എന്ന് പറയാൻ പ്രത്യേകം തെളിവ് വേണ്ട. ഈ ആയത്ത് മതി. ഹുവല്ലദി ഖലഖ ലകും മാ ഫിൽ അർദ് ജമീഅ. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു സൃഷ്ടിച്ചു തന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അള്ളാഹുവോ അവൻ്റെ റസൂലോ ഹറാമെന്ന് പറഞ്ഞത്, നിഷിദ്ധമെന്ന് പറഞ്ഞത് ഒരു വിശ്വാസി ഉപയോഗിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. നല്ലതൊന്നും അള്ളാഹുവോ അവൻ്റെ റസൂലോ നമുക്ക് വിലക്കിയിട്ടില്ല, നിഷിദ്ധമാക്കിയിട്ടില്ല. അള്ളാഹുവും അവൻ്റെ റസൂലും അനുവദിച്ചു തന്നത് എല്ലാം വിശിഷ്ടമായ നല്ലതൊക്കെയും നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്തു വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചക ദൗത്യം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ പരിചയപ്പെടുത്തിയതാണ്. വിശിഷ്ടമായതെല്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന, മ്ലേച്ഛമായതെല്ലാം അവരോട് വിലക്കുന്ന, അവർക്ക് നിഷിദ്ധമാക്കുന്ന ഒരു പ്രവാചകൻ, അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്ന പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ, ഇസ്ലാമിൻ്റെ നിയമശാസനകൾ നമ്മൾ വിലയിരുത്തിയാൽ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഭക്ഷണം ഹലാലായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അത് ത്വയ്യിബായിരിക്കണം അഥവാ മ്ലേച്ഛമായതാകരുത്, വിശുദ്ധമായിരിക്കണം. ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നും തിന്നാനോ കുടിക്കാനോ ഒരു വിശ്വാസിക്ക് പാടില്ല. നോക്കൂ, നിങ്ങൾ മതപരമായി ഇത്രമാത്രം കൃത്യതയും നിയമനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉള്ള വേറെ ഏതെങ്കിലും സമൂഹമുണ്ടോ എന്നത് സംശയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഹലാലൻ ത്വയ്യിബൻ, അനുവദിക്കപ്പെട്ടതും വിശുദ്ധവുമായിരിക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്ന ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. അത്തരം വസ്തുക്കൾ നമ്മൾ ഭക്ഷണമായി സ്വീകരിക്കുന്നുവെങ്കിൽ ശരീരത്തിന് ഹാനികരമാകുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മളത് തിന്നുവാനോ കുടിക്കുവാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ മതപരമായി തന്നെ ഒരു തെറ്റാണ്, കുറ്റമാണ് എന്നർത്ഥം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം അനുവദനീയമാണോ, പുകവലി അനുവദനീയമാണോ എന്ന് സംശയിക്കേണ്ട കാര്യം പോലുമില്ല എന്നർത്ഥം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കൃത്യമായി ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ അതിന് മറുപടി കണ്ടെത്തുവാൻ സാധിക്കും. അത് ഹലാലും ത്വയ്യിബുമല്ല എന്നുള്ള കാര്യം, അത് ജീവിതത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ള കാര്യം, അത് ഉൽപ്പാദിപ്പിച്ച് പുറത്തിറക്കുന്ന ആളുകൾ തന്നെ നിയമങ്ങൾക്ക് വിധേയമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. പക്ഷേ ആ അറിവും തിരിച്ചറിവും നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് പലപ്പോഴും പല ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് ത്വയ്യിബായിരിക്കണം. അപ്പോൾ ചീഞ്ഞത്, അതേപോലെ തന്നെ വളിച്ചത്, മനുഷ്യന് ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ ത്വയ്യിബല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ട സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളരുത്. വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. നമ്മുടെ ജീവൻ അള്ളാഹു നമുക്ക് നൽകിയ അതിവിശിഷ്ടമായ അനുഗ്രഹമാണ്. ആരോഗ്യം അള്ളാഹുവിൻ്റെ വരദാനമാണ്. അത് സംരക്ഷിക്കാൻ, അതിന് കേടുപാടുകൾ ബോധപൂർവം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ് വിശ്വാസികൾ എന്നർത്ഥം. അപ്പോൾ ആ നിലയിൽ ഹലാലായിരിക്കണം, അതേപോലെ ത്വയ്യിബായിരിക്കണം. അപ്രകാരം തന്നെ ശരീരത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ, അത് ത്വയ്യിബ് എന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് ശരീരത്തിന് ഉപദ്രവകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ പണ്ഡിതന്മാർ ഉണർത്തിയൊരു കാര്യം, ശരീരത്തിന് ഹാനികരമാകുന്നതാകരുത് ഒരു വിശ്വാസിയുടെ ഭക്ഷണം എന്നാണ്. വയുഹല്ലു ലഹുമു ത്വയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബായിസ് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു കാര്യം കൂടി ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വിഷാംശങ്ങളടങ്ങിയ ശരീരത്തിൻ്റെ ശരിയായ ഘടനക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായ അവസ്ഥക്കും ഒക്കെ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്ന പ്രയാസകരവും ഉപദ്രവകരവുമായ വസ്തുക്കളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. മതപരമായി അത് നിഷിദ്ധമാണ്. ഹാനികരമായ വസ്തുക്കൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ബേസിക്കലി തന്നെ അസലിയായി അടിസ്ഥാനപരമായി നമുക്ക് ദോഷകരമാകുന്ന സംഗതി, അതാണ് വിഷം പോലെയുള്ള സംഗതികൾ. വിഷമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, പോയിസൺ ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പാടില്ല എന്നത് മതപരമായ ഒരു വിധിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും നമുക്ക് കഴിക്കാനോ കുടിക്കുവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ ശരീരത്തിലേക്ക് കടത്തിവിടാനോ പാടില്ല എന്നർത്ഥം. നമ്മൾ തന്നെ മരണം ഇരന്നു വാങ്ങുന്ന അത്തരം പ്രവൃത്തികൾ ഇസ്ലാമിക ദൃഷ്ട്യാ വലിയ കുറ്റമാണ്, തെറ്റാണ്. രണ്ടാമത്തേത്, ചില പ്രത്യേക കാരണങ്ങളാൽ ഹാനികരമായി ഭവിക്കുന്നത്, ശരീരത്തിന് ദോഷമായി വരുന്നത്. ചിലപ്പോൾ സാധാരണ രീതിയിൽ അതിൽ അപകടങ്ങൾ ഉണ്ടാവുകയില്ല. ചില രോഗികൾക്ക് ചില ഭക്ഷണങ്ങൾ, അത് ഈ തരത്തിൽ അവരുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് പ്രയാസകരമാകുമെന്നുള്ളത് കൊണ്ട് പാടില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടാകും. ഷുഗർ പേഷ്യൻറ്റിന് പഞ്ചസാര ഉപയോഗിക്കരുത്, മധുരം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെ പറയുമ്പോൾ, ഹറാമു ഉപേക്ഷിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന് ഹാനികരമായത് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപേക്ഷിക്കണമെന്നത് മതപരമായൊരു ബാധ്യത കൂടിയാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ് പുറമേ നിന്നുകൊണ്ടുവരുന്ന എണ്ണക്കടികൾ, വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. ചില എണ്ണക്കടികളുടെയൊക്കെ അവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ, അത് കട തുടങ്ങിയ ഒന്നാം തീയതി വാങ്ങിച്ച ആ എണ്ണ കരി ഓയിലിനേക്കാൾ കറുത്ത രീതിയിലായിരിക്കും ആ എണ്ണയുടെ അവസ്ഥയുണ്ടാവുക. അതിലേക്ക് വീണ്ടും കോരിയിട്ട് പൊരിച്ചെടുക്കുന്നത് നമ്മൾ വളരെ ആർത്തിയോടുകൂടി വെട്ടിവിടുങ്ങുമ്പോൾ തിന്നുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതും സൂക്ഷിക്കണമെന്നർത്ഥം. അതേപോലെ മായം ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് വിൽക്കാനും പാടില്ല. അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് തിന്നാനും കുടിക്കാനും നമ്മുടെ ആളുകൾക്ക് കൊടുക്കാനൊന്നും പാടില്ല. മതപരമായി നോക്കുമ്പോൾ അത് വലിയ തെറ്റായ സംഗതിയാണ്. ഡോക്ടർമാർ പലരും ഉണർത്താറുണ്ട്, വെളിച്ചെണ്ണ, ഒലീവ് എണ്ണ, അതേപോലെ തവിടെണ്ണ പോലെയുള്ള മായമില്ലാത്ത വിഷമില്ലാത്ത നല്ല നല്ല ഓയിലുകൾ, അത് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം. മതപരമായി ഇതിന് തെറ്റില്ല. ആരോഗ്യശാസ്ത്രജ്ഞന്മാരുടെ അടുക്കലും അവരും കൃത്യമായി പറയും അതിൻ്റെ ഗുണങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ ഒരു ഉപകാരമോ നന്മയോ ഇല്ലാത്ത, ശരീരത്തിന് തികച്ചും ഹാനികരമാണ് എന്ന് വിദഗ്ധരായ ആളുകളുടെ, ഡോക്ടർമാരുടെ, ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ പല പഠനങ്ങളും അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തിയിട്ടും സോഫ്റ്റ് ഡ്രിങ്ക്സ് പൊതുവിൽ ഗുണകരമല്ല എന്നെല്ലാവർക്കും അറിയാം. വല്ലപ്പോഴും കുറച്ച് കുടിക്കുന്നതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. മദ്യം പോലെ അത് നിഷിദ്ധമാണ് എന്നല്ല ഈ പറഞ്ഞത്. പലതരം മാരക രോഗങ്ങൾക്കും അതിൻ്റെ അഡിക്ഷൻ, എപ്പോഴും പച്ചവെള്ളത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദാഹമകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന നല്ല നല്ല നാച്ചുറലായിട്ടുള്ള പാനീയങ്ങളെയെല്ലാം ഒഴിവാക്കി ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അഥവാ മധുരമുള്ള സോഡകൾ അല്ലെങ്കിൽ പാക്കേജ്ഡ് ഡ്രിങ്ക്സുകൾ, പാക്കേജ്ഡ് ഫുഡുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കത് തകരാറുകൾ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള ആ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ഒരു ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായ തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ബാധ്യതയായി വരുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. അതിന് പകരം ശരീരത്തിന് ഉപകാരമുള്ള, മതപരമായി ഒരിക്കലും വിലക്കുകളില്ലാത്ത, നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാക്കാത്ത നല്ല നല്ല പാനീയങ്ങളും നല്ല നല്ല ഭക്ഷണങ്ങളും യഥേഷ്ടമുണ്ട്. അള്ളാഹു സൃഷ്ടിച്ചു തന്ന ദുനിയാവിലെ വിഭവങ്ങൾ നോക്കുമ്പോൾ യഥേഷ്ടമുണ്ട്, ധാരാളമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. പരമാവധി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. കരിക്കു വെള്ളം, ശുദ്ധജലം, അതേപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളം, ഇതൊക്കെ കുടിച്ച് ഈ അനാവശ്യമായ പാനീയങ്ങൾ, അനാവശ്യമായ ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ മാരകമായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് പരിക്കുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ധൂർത്തും ധാരാളിത്തവും ഭക്ഷണ മേഖലയിൽ ഇന്ന് വല്ലാത്ത ഒരു അവസ്ഥയായി ആളുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ആവശ്യത്തിലേറെ 10 ആളുകൾക്ക് കഴിക്കാൻ 15 പേരുടെ ഭക്ഷണം ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഉണ്ടാക്കും, എന്നിട്ടത് ബാക്കി വേസ്റ്റായി കൊണ്ടുപോയി തള്ളുന്ന രീതി. അതേപോലെ ആവശ്യത്തിനേക്കാൾ ഉപരിയായി ധാരാളമായി കഴിക്കുന്നത്, പൊണ്ണത്തടിയും അതേപോലെ തന്നെ മാരകമായ പല അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിലൂടെ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞത് കുലു വശറബു വലാ തുസ്രിഫു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തിന്നുക, കുടിക്കുക, പക്ഷേ അതിര് കവിഞ്ഞു പോകരുത്. അപ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസി ശ്രദ്ധിക്കേണ്ട പല നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്നർത്ഥം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. എന്നാൽ മതമില്ലാത്ത, ജീവിതത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളില്ലാത്ത ആളുകൾ ബെല്ലും ബ്രേക്കുമില്ലാത്ത ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്തു പോകുന്നവരെ പോലെയാണ്. ഏത് അപകടത്തിലും ഏത് കുണ്ടിലും കുഴിയിലും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിയമനിർദ്ദേശങ്ങളുടെ കൃത്യമായ പരിരക്ഷയുള്ള, ദൈവികമായ മാർഗനിർദ്ദേശങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന ഒരു വിശ്വാസിയുടെ മഹത്വവും പ്രത്യേകതയും നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, വിശ്വാസിയുടെ ഭക്ഷണം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Radio, Voice of Peace. നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം, ആരുടെ അളവുകോൽ? ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയിലെ ടി കെ നിഷാദ് സലഫിയുടെ സംസാരം കേൾക്കാം.
6: നമ്മൾ വിചാരിക്കുന്ന അത്ര നിഷ്കളങ്കമല്ല ഈ പറയുന്ന ഈ ബൈനറി സൃഷ്ടിക്കുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഇവർ വലിയ രൂപത്തിൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടുമാണ് എന്നതാണ്. പക്ഷേ ഈ ബൈനറി സൃഷ്ടിച്ച് സംസാരിക്കുന്ന ഈ രണ്ട് തരമായി മുസ്ലിങ്ങളെ വേർതിരിച്ച് സംസാരിക്കുന്ന ആളുകളുടെയൊക്കെ ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അവരുടെ സംസാരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവസാനം എത്തി നിൽക്കുക ശരീഅത്തിന് വിരുദ്ധമായി, വിശുദ്ധ ഖുർആനെതിരായി, പ്രവാചകനെതിരായി ഒക്കെ സംസാരിക്കുന്ന രീതിയായിരിക്കും. അഥവാ ഇസ്ലാം വിമർശകരാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള രീതികൾ സ്വീകരിക്കുന്നത്. നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്ന് വേർതിരിക്കുന്നു. പല ആളുകളും ഇതിൽ വീണുപോകുന്നുണ്ട്, പല മുസ്ലിം ആളുകളും ഇതിൽ വീണുപോകുന്നുണ്ട്. അതിങ്ങനെ മനോഹരമായി അവതരിപ്പിക്കുമ്പോൾ ശരിക്കും ഇസ്ലാം എന്താണ് എന്നത് ഇവിടെ പഠിക്കാൻ ധാരാളം സ്രോതസ്സുകളുള്ള ഒരു മതമാണ് ഇസ്ലാം. ലോകത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു മതത്തെ അറിയാൻ റിസോഴ്സുകളുള്ളത് ഇസ്ലാമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു ദൗത്യമായി മതം പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിലേക്ക് പോയാൽ കോടിക്കണക്കിന് വെബ്സൈറ്റുകളുണ്ട് ഇസ്ലാമിനറിയാൻ, ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഖുർആനും വിവിധ ഭാഷകളിലുണ്ട്, ഹദീസിൻ്റെ വിവിധ തരത്തിലുള്ള ട്രാൻസ്ലേറ്റഡ് ടെക്സ്റ്റുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിനെ എവിടെ നിന്ന് മനസ്സിലാക്കണം, അതിൻ്റെ ആധികാരികമായ സ്രോതസ്സുകൾ എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇതൊന്നും ആരും അറിയാത്തവരല്ല. പക്ഷേ അത് അതിനുവേണ്ടി ശ്രമിക്കുകയോ അത് ചെയ്യണമെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല പലരും, മറിച്ച് അതിൻ്റെ പുറത്ത് നിന്ന് കഴിയുന്നത്ര വിമർശിക്കുക. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെ മതം ശക്തമായി എതിർക്കുന്നു. ഇസ്ലാമിന് അതിനകത്ത് സ്ഥാനമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മദ്യം പോലെ, പലിശ പോലെ, ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് മതം ശക്തമായി എതിരാണ്. സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിച്ച് അത് കച്ചവടവൽക്കരിക്കുന്നു, പ്രദർശിപ്പിക്കുന്നതിൻ്റെ സ്വാഭാവികമായും അതിൻ്റെ കച്ചവടവൽക്കരണ സാധ്യത അവിടെ ഇല്ലാതെയാകുന്നു. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ പതുക്കതിൻ്റെ പുറത്തേക്ക് നിൽക്കാനാണ് ഒന്ന് ശ്രമിക്കുക. രണ്ട്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സംഗതി ആഴത്തിൽ ഈ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഫോബിയ എന്നുള്ളത് ഒരു തരം മാനസിക പ്രശ്നമാണ്. അത് ആർക്കാണോ ഫോബിയ ഉള്ളത് അയാളാണോ ചികിത്സ ശരിയാക്കേണ്ടത്. ഇസ്ലാമോ ഫോബിയ ഇവിടെ ഉണ്ടെന്നും അതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആവശ്യമാണെന്നും യു എൻ അംഗീകരിച്ച സംഗതിയാണ്. മാർച്ച് 15 ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമായി ലോകത്താകമാനം യു എന്നിൻ്റെ നേതൃത്വത്തിൽ തന്നെ അതിനൊരു പ്രത്യേകമായ ദിവസം നിശ്ചയിച്ച് അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഇസ്ലാമോ ഫോബിയയ്ക്ക് വിധേയമാകുന്ന ആളുകൾ പലപ്പോഴും ഇത്തരം മതവിരുദ്ധമായ പരാമർശങ്ങൾ നിരന്തരമായി എന്തോ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതൊന്നിൽ ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ആ നിലക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളെയും ഈ കൂട്ടത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായ ഇസ്ലാം എന്താണ്? അത് സൂഫി ഇസ്ലാമാണ്, അതല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാവിധ മതലയനങ്ങളുമായി സഹകരിക്കുന്നതാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ ശരിയായ ചിട്ടകളിൽ നിന്ന് പുറത്തു കിടക്കുന്നതാണ് എന്ന് എങ്ങനെയാണ് പറയുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലും സുന്നത്തിലും ഉള്ളതാണ് മതം എന്ന് മതം പറയുന്നു. ഏത് കാര്യവും അതാണ്, അതിൻ്റെ ശരിയായ റഫറൻസ് എന്താണോ അതിനകത്തുള്ളതാണ്. അത് ഇസ്ലാമിന് മാത്രം ബാധകമല്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അത് ബാധകമാണ്. മതങ്ങൾക്ക് നേ പറഞ്ഞുകൂടാ, കാരണം എല്ലാ മതങ്ങൾക്കും ഇസ്ലാമിലുള്ളതുപോലെയുള്ള ഒരു റഫറൻസ് ഇല്ല. ആധികാരികമായ അടിസ്ഥാന പ്രമാണങ്ങൾ ഇസ്ലാമിലുള്ളതുപോലെ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങളില്ല. പക്ഷേ പൊതുവിൽ നമ്മൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം എടുത്തുകൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു നിയമപ്രശ്നം എന്താ ചെയ്യുക? അത് എന്താണോ ജുഡീഷ്യറിക്കകത്തുള്ള നിയമസംഹിതകൾക്ക് അതിനെ അകത്തേക്കാണ് പോവുക. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് ഇന്ത്യൻ ഭരണഘടനയിലേക്കാണ് അതിൻ്റെ റഫറൻസ് പോവുക. ഇസ്ലാം മാത്രം പറയുമ്പോൾ എൻ്റെ ഇഷ്ടവും മറ്റോൻ്റെ ഇഷ്ടവും അവരുടെ താല്പര്യവും നാട്ടിൽ നടക്കുന്നതൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു തെറ്റായ രീതിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രണ്ട് തരത്തിൽ മുസ്ലിങ്ങളെ വിഭജിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും ഈ സൂഫി ഇസ്ലാം സലഫി ഇസ്ലാം എന്ന് പറയുന്ന ഒരു വിഭജനം ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് ശരിക്കും ഇവിടുത്തെ ഒരു സംഘപരിവാർ അജണ്ടയാണ്. ആ അജണ്ടകൾക്കനുസരിച്ച് കുറേ ആൾക്കാർ അതിൽ വീണു പോകുന്നു. പറഞ്ഞമാതിരിലോ ആഗോളതലത്തിൽ തന്നെ ആ തരത്തിലുള്ള ഒരു പിന്നെ നരേഷൻ കൊണ്ടുവരുന്നുണ്ടാകാം. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഈ ചർച്ച ആദ്യമായി വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായി രംഗത്ത് നമ്മൾ കേൾക്കുന്ന 2009 യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ, യു പി എ ഗവൺമെൻറ് ഇന്ത്യ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഭരണ കാലഘട്ടത്തിൽ ഒരു തീവ്രവാദ വിരുദ്ധ ഉന്നതതല സംഗമം ഡൽഹിയിൽ നടന്നു. അന്ന് മുൻ മന്ത്രിയും വാജ്പേയി ഗവൺമെൻറ്റിലെ മന്ത്രിയും നിയമമന്ത്രിയൊക്കെ ആയിരുന്ന നിയമവിദഗ്ധനൊക്കെ ആയിരുന്ന രാം ജെറ്റ്മലാനി അതിനകത്തൊരു പ്രസംഗം നിർവഹിച്ചു. വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ തീവ്രവാദത്തിനെതിരായി സംസാരിക്കുന്നതിനിടയിൽ ഇത് ഇവിടുത്തെ സലഫികളാണ് ഇതിൻ്റെ ആളുകൾ, സൗദിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള, ഉസാമ ബിൻ ലാദൻ സൗദിയാണ്, അവരുടെ പിന്തുണയാണ് ലഭിക്കുന്നത് എന്ന് വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഉസാമ ബിൻ ലാദൻ അഫ്ഗാനിലേക്ക് പോകാനുള്ള കാരണം തന്നെ സൗദിയിൽ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ്, വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ഇവിടെ സലഫികളാണ് പ്രശ്നക്കാർ എന്ന തരത്തിലുള്ളൊരു അവതരണം. അന്ന് ആ യോഗത്തിൽ അന്നത്തെ സൗദിയുടെ ഇന്ത്യൻ അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. എന്നാൽ അന്നത്തെ നിയമമന്ത്രിയായിരുന്ന വീരപ്പ മൊയ്ലി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആ രാം ജെഠ്മലാനിയുടെ പരാമർശത്തിൽ ക്ഷമാപണം നടത്തി. ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ നിലപാടല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2009 അദ്ദേഹം ജെഠ്മലാനി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഈ രാജ്യത്തിന് ഇങ്ങനെ ഒരു നിലപാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അത് പ്രഖ്യാപിച്ച് ക്ഷമാപണം നടത്തിയപ്പോഴാണ് സൗദിയുടെ അംബാസഡർ തിരിച്ച് ആ യോഗത്തിലേക്ക് വരുന്നത്. ആ യോഗത്തിൽ പങ്കെടുത്ത വേറെയും ചില ആളുകൾ ജെഠ്മലാനിയുടെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കേണ്ടായി. അപ്പോൾ ഒരു സംഘപരിവാർ ഭാഗത്തു നിന്ന് പിന്നെ ആണ് ആ യോഗത്തിൽ ഇത്തരമൊരു ചർച്ച കൊണ്ടുവരുന്നത്. അന്ന് ഇന്ത്യ രാജ്യം സ്വീകരിച്ച നിലപാടെന്താണ്? ഈ പറയുന്ന നിലപാട് ശരിയല്ല എന്നതാണ് ഇന്ത്യ രാജ്യം സ്വീകരിച്ചത്. പിന്നീട് ഇന്ത്യയുടെ ഇസ്ലാം സൂഫി ഇസ്ലാമാണ് എന്ന് ശക്തമായ പിന്നെ സംസാരം പിന്നീട് നമ്മൾ കേൾക്കുന്നത് പിന്നെ അഖിലേന്ത്യയാണോ ആഗോള സൂഫി സമ്മേളനമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഡൽഹിയിൽ ഒരു സൂഫി സമ്മേളനം വിളിച്ചു. അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ്, മുസ്ലിങ്ങളോട് ഭയങ്കര സ്നേഹമുള്ള നരേന്ദ്രമോദിയാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഈ മതം എന്ന് ഇസ്ലാം എന്ന് പറയുന്നത് സൂഫി ഇസ്ലാമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂഫിസം എന്നാണ് ഉണ്ടായത്, സൂഫിസം എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്, ഇസ്ലാം എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു പോയിൻ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വന്നു എന്നാണ് ചരിത്രം. ഇവിടുത്തെ ചേരമാൻ പെരുമാൾ പള്ളി ഉൾപ്പെടെ പള്ളി ഉൾപ്പെടെയുള്ള ധാരാളം സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അമവിയ ഭരണകാലഘട്ടത്തിൽ വലീദ് ബിനു അബ്ദുൽ മലിക്കിൻ്റെ അമവി ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന 19-കാരൻ്റെ നേതൃത്വത്തിൽ സൈന്യം സിന്ധിലേക്ക് വന്നു. അന്ന് ഇന്ത്യയിലെ ആളുകൾ ഒരു യുദ്ധമല്ല ഉണ്ടായത്, അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത് പിന്നെ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് എത്രയോ കാലശേഷമാണ് സൂഫിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. സൂഫിസം പ്രവാചകൻ്റെ കാലത്തുള്ളതല്ല, സൂഫിസം സ്വഹാബിമാരുടെ കാലഘട്ടത്തിലുള്ള 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 3-ാം നൂറ്റാണ്ടിലൊക്കെയാണ് സൂഫിസം എന്ന് പറയുന്ന സംഗതി ശക്തമാകുന്നത്.
0: അതിന് പേർഷ്യൻ സൂഫിസാണ് വരുന്നു.
6: പേർഷ്യൻ സൂഫിസാണ് ഇങ്ങോട്ട് വരുന്നതും. ഇന്ത്യയിൽ അതിനു മുമ്പേ ഇസ്ലാമുണ്ട്, ഇന്ത്യയിൽ അതിനു മുമ്പേ മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ അത് പിന്നെ വസ്തുതകൾക്ക് ചരിത്രപരമായി തെറ്റായ ഒരു നരേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇസ്ലാം, സൂഫി ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. പിന്നെ സൂഫികൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അത് പലപ്പോഴും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് നിരക്കാത്തതാണ്. സൂഫി സംഗീതങ്ങൾ അത്, പിന്നെ അതുപോലെ തന്നെ സൂഫി ആരാധനാ മുറകൾ, ഇതിൽ പലതും ഇസ്ലാമികമായ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന മതത്തെ പൊളിക്കുക എന്ന് താല്പര്യമുള്ള ഒരാൾക്ക് വളരെ വേഗത്തിൽ സ്ഥാപിക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ സൂഫി ഇസ്ലാമാണ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ സൂഫിസവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ ഇവിടെ ശങ്കരാചാര്യരൊക്കെ പഠിപ്പിച്ച അദ്വൈത സിദ്ധാന്തം അവർ പറയുന്നു. ഇസ്ലാമിൽ അദ്വൈത സിദ്ധാന്തമേ ഇല്ല. അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്ന ശരിയായ തൗഹീദിന് വിരുദ്ധമായ ആശയത്തെ സ്ഥാപിക്കാൻ കൂടിയാണ് ഇവിടെ ഈ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇത് ഇന്ത്യ രാജ്യത്താണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിന് പരിചയമുള്ള മതനേതാക്കന്മാരാണ് മുസ്ലിം നേതൃത്വമാരാണ്. ഒന്ന് മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ദീർഘകാലം ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷും ബ്രിട്ടനും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദാണ്. ഒരു 42 മുതൽ ഉള്ള ആ ഒരു ദീർഘമായ കാലം നെഹ്റു ജയിലിലൊക്കെ ആയിരുന്നു. കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, ഒരു ദീർഘമായ കാലം അദ്ദേഹം പ്രസിഡന്റായിരുന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അബുൽ കലാം ആസാദ് സൂഫി ഇസ്ലാമിനെയാണോ പ്രതിനിധീകരിച്ചിരുന്നത്? ആസാദ് എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ആയി പരമ്പരാഗതമായി കുടുംബം സ്വീകരിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഞാൻ എതിരാണ് എന്നതിൻ്റെ പേരിലാണ് ആസാദ് എന്ന പെന്നെയും അബുൽ കലാം ആസാദ് സ്വീകരിക്കുന്നത്. അഹ്ലെ ഹദീസിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു ആൾ ഇന്ത്യ തലത്തിലുള്ള സലഫി കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ ഒരു ഈ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ മുൻനിരയിൽ നിന്ന ഒരാൾ ഈ സൂഫി ഇസ്ലാമിനെ അല്ല പ്രതിനിധീകരിച്ചത്, അതിന് വിരുദ്ധമായ ഒരു ആശയം ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മൾ കാണണ്ടേ? ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ ഇവിടെ ബ്രിട്ടീഷുകാരുമായി മുസ്ലിങ്ങളുമായി അതിശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഹാബി എന്ന വാക്ക് ആദ്യമായി ഇവിടുത്തെ ചില മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഉപയോഗിച്ചത് ആരാണ്? അത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടൻ തുടങ്ങി വെച്ച ഒരാശയത്തെയാണ് ഇവിടുത്തെ ഭയങ്കര സാംസ്കാരിക നായകന്മാർ, ചരിത്രബോധമുള്ളവർ എന്നൊക്കെ പറയുന്ന ആളുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അന്നത്തെ സലഫി കാഴ്ചപ്പാടുള്ള പൊതുവിൽ ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വഹാബി എന്ന വാക്ക് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. എന്തിനു വേണ്ടി? മുസ്ലിങ്ങൾ അതിശക്തമായി ഇവരെ എതിർക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങളെ രണ്ടായി വിഭജിക്കുക. കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തി അതേ ലക്ഷ്യത്തിന് വേണ്ടി പ്രയോഗിച്ച വേറൊരു പണിയാണത്. ഷാ വലിയുള്ള അദ്ദഹലവിയുടെ ശിഷ്യന്മാരെ നമ്മളങ്ങനെ എടുത്തു നോക്കിയാൽ അവരിൽ നിന്നാണ് ശക്തമായ സ്വാതന്ത്ര്യ സമര പിന്നെ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വലിയ സംഭാവനകൾ ചെയ്ത ആളുകളാണ് ഇന്നത്തെ സലഫി വഹാബികളെന്ന് വിളിക്കപ്പെടുന്ന ഈ ആശയത്തിൻ്റെ മുൻനിരക്കാരെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കേരളത്തിലേക്ക് വരിക. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനം ആരാണ് ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത്? കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആളുകൾ ആരായിരുന്നു? ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ല ഈ പറയുന്ന ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ? സലഫി ലൈനായിരുന്നു. അദ്ദേഹം കേരളീയ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. എന്നിട്ട് എങ്ങനെയാണ് സൂഫി ഇസ്ലാമാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? കെ എം മൗലവി ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് ഏറനാട് അതിൻ്റെ യൂണിറ്റ് തുറമ ഖിലാഫത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാരാണ്? കെ എം മൗലവിയുടെ വലിയ നേതൃത്വമുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചരിത്രം പറയാത്ത കേരളത്തിലെ സ്വാതന്ത്ര്യ സമരമുണ്ടോ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സൂഫി ഇസ്ലാമിനെയാണോ അതല്ല അതിൻ്റെ വിരുദ്ധമായി അന്ന് നിലകൊണ്ടിരുന്ന ഇവിടുത്തെ ഇസ്ലാഹി മൂവ്മെൻ്റ് മുജാഹിദ് മൂവ്മെൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ സംവിധാനങ്ങളോടാണോ അദ്ദേഹം ചേർന്നിരുന്നത്? ചരിത്രം വളരെ വ്യക്തമല്ലേ? എത്ര സിമ്പിളാണ് ചരിത്രം. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം സ്പീക്കർമാരായ ആ കൂട്ടത്തിലൊരാളാണ് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ദീർഘകാലത്തെ പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ജനറൽ സെക്രട്ടറിക്കായിരുന്ന ആളാണ് കെ എം സീദ് സാഹിബ്. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുന്നണി പോരാളിന്ന് പറയാവുന്ന ആളാണ് കെ എം സീദ് സാഹിബ്. കെ എം സീദ് സാഹിബിൻ്റെ നിലപാട് സലഫി നിലപാടായിരുന്നു. ആർക്കാണ് ഇതറിയാത്തത്? ഇതറിയാത്തത് കൊണ്ടല്ല ഈ സംഗതി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സി എച്ച് മുഹമ്മദ് കോയയുടെ ജീവിതം എടുത്തു നോക്കിയാൽ പോലും അദ്ദേഹം ഇവിടുത്തെ ഒരു മുജാഹിദ് ലൈനിൽ സഞ്ചരിച്ചിരുന്ന ആളായിരുന്നു, നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മുസ്ലിം നേതൃത്വത്തിന് കൊടുത്തിരുന്നവരൊക്കെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മളെടുത്ത് ഉത്തരേന്ത്യയിൽ നമ്മളെടുത്ത് നോക്കിയാലും വലിയ പണ്ഡിതന്മാരെ ഈ സലഫി ആദർശധാരയിൽ സംഭാവനകൾ ചെയ്ത ഇതിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്കുവഹിച്ച ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വഹാബികളെന്ന് മുദ്രകുത്തിയ അത്തരം ചരിത്രങ്ങളൊക്കെ പശ്ചാത്തലങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാം സൂഫി ഇസ്ലാമാണ് എന്ന് സംഘ് പരിവാർ പറയുകയും സംഘ് പരിവാറിൻ്റെ നരേഷനുകൾ ഇവിടെ കുറേ ആളുകൾ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ചരിത്ര നിഷേധമാണെന്നേ പറയാനുള്ളൂ. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ എങ്ങനെയാണ് അത് വന്നത് എന്ന് നമുക്കറിയില്ല. 2009 വീരപ്പ മൊയ്ലി നടത്തിയ പരാമർശം അദ്ദേഹം പഠിക്കേണ്ടതുണ്ട്. യു പി എ അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകിയ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടിയാണ് അതിലേക്ക് ചേർക്കാനുള്ളത്.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. നല്ല മുസ്ലിം ചീത്ത മുസ്ലിം ആരുടെ അളവുകോൽ? ഈ വിഷയത്തിൽ സ്പോട്ട്ലൈറ്റിൽ നടന്ന ചർച്ചയിലെ ടി കെ നിഷാദ് സലഫിയുടെ സംസാരമായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടത്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ലുഹ നമസ്കാരത്തിൻ്റെ കുറഞ്ഞ എണ്ണം ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
7: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പട്ടാപീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീൻ ഇമാം നവവി റഹ്മഹുല്ലാ 206-ാമത്തെ അധ്യായം ദുഹാ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊണ്ടുവരുമ്പോൾ അതിൽ 1141-ാമത്തെ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. 2210 ഹദീസുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ അർബഅൻ വയസീദ് മാഷാ അള്ളാഹ്. റവാഹു മുസ്ലിം. ആയിഷ ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കരിച്ചാൽ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹ അർബഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നമസ്കാരം 4 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. വയസീദ് മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന്. സഹോദരങ്ങളെ, നമസ്കാരം എന്നത് ഇബാദത്തുൻ തൗഖീഫിയത്തുൻ, അത് മതത്തിൽ അവിടെ നിർത്തപ്പെട്ടതായ ഒരു ഇബാദത്താണ്. അത് മഅഖൂദത്തുൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നാം എടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ഫർദ് നമസ്കാരങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അതേപോലെ റാത്തിബത്ത് സുന്നത്തുകൾ, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവും ഫർദിന് മുമ്പും ശേഷമുള്ളതായ വിഷയങ്ങൾ, അതിൽ റവാത്തിബല്ലാത്ത സന്ദർഭങ്ങളിലുള്ള നമസ്കാരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ദുഹ നമസ്കാരം. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങുന്ന ആരംഭിക്കുന്നതായ ദുഹ എന്ന പേരിലൊരു സൂറത്ത് പൂർവാഹ്നം, അതായത് സൂര്യനുദിച്ചുകൊണ്ടുള്ള സൂര്യനുദിച്ച് 15 മിനിറ്റിന് ശേഷം നമസ്കാരം, ദുഹ നമസ്കാരത്തിൻ്റെ സമയം തുടങ്ങുകയായി. ദുഹറിന് മുമ്പായിക്കൊണ്ട് മുമ്പ് വരെ ആ സമയം നീണ്ടു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അവിടെ കാണുകയുണ്ടായി. ആയിഷ ബീവിയുടെ അടുക്കൽ വരുന്ന സമയങ്ങളിലൊക്കെ നാല് റക്കാത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. യസീദ് മാഷാല്ലാ ചിലപ്പോൾ ഉദ്ദേശിച്ചാൽ അതിൽ കൂടുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റക്കാത്തേനി റക്കാത്തേനി രണ്ട് റക്കാത്ത് രണ്ട് റക്കാത്തായിട്ട് നാല് റക്കാത്ത് നമസ്കരിക്കും ദുആ നമസ്കാരം. പിന്നെ യസീദ് മാഷാല്ലാ യുസല്ലിഹ ബില അദദ് മുഅയ്യൻ, ഒരു നിർണിതമായ ഒരു എണ്ണമില്ല, റക്കാത്തുകൾ ഇത്രയാണ് എന്നുള്ളത്. എന്നാൽ ഇപ്രകാരം റിപ്പോർട്ടുകൾ വന്നതായി കാണാൻ സാധിക്കും. കാന യസീദു ഇലാ സിൻതൈ അശറത്ത റക്കാഹ് വലാ യുജാവിസുഹ, പന്ത്രണ്ട് റക്കാത്തൊക്കെ നമസ്കരിക്കും, അതിൽ വിട്ടുകിടക്കാറില്ല എന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് നാല് എന്നും ആറ് എന്നും എട്ട് എന്നൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. വതുസമ്മ ഐദൻ സുബഹത്ത് ദുഹ, സ്വലാത്തു ദുഹ എന്നത് പോലെ മറ്റൊരു പേരും അതിന് സുബഹത്തുൽ ദുഹ എന്നത് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദുഹ നമസ്കാരം എന്നുള്ളത് ഷറായിൽ ഉള്ളതാണ്. വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു സൂറത്ത് വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക മാ ഖല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള വചനങ്ങളൊക്കെയുള്ളതായ സൂറത്തു ദുഹ ആ സമയത്തെ അറിയിക്കുന്നതായതുകൊണ്ട് അതിന് ആ സമയത്ത് നിർവഹിക്കേണ്ടതുകൊണ്ട് അതിനപ്രകാരം ഒരു പേര് നൽകപ്പെട്ടു എന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് ഈയൊരു നമസ്കാരം കൊണ്ട് പ്രേരണ നൽകുകയാണ്. ഈയൊരു നമസ്കാരം നിർവഹിക്കുക വഴി തൻ്റെ ശരീരത്തിലെ അവയവങ്ങളോടുള്ള ബാധ്യത, അതിന് നൽകേണ്ടുന്ന സദഖ അവൻ നിർവഹിച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുങ്ങിയത് രണ്ട് റക്കാത്തും വഅമ്മ അക്സറുഹ ഫമാഷാഅല്ലാ, ഉദ്ദേശിച്ചത്ര മാക്സിമം നീ ദുഹ അത് നിത്യമായി പതിവായി നിർവഹിക്കുകയാണെങ്കിൽ അത് ഖൈറാണ്. ആയിഷ ബീവിയുടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് നിസ്കരിക്കും, ചിലപ്പോൾ അതിൽ കൂടുതലും. വലം തുഹദ്ദിദ്, അത് നിർണയിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ ലിമിറ്റ്. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ, ഇനി അക്സറഹ സമാൻ, ഏറ്റവും അധികരിച്ചതായ എണ്ണം അത് എട്ടാണ് എന്നത്. എന്നാൽ അതിൽ ചില അഭിപ്രായങ്ങളും ഉണ്ട്, വ്യത്യസ്തമായ ഹദീസുകളുടെ റിവായത്തുകളെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുള്ള ഹദീസ് ഫത്ഹ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എട്ട് റക്അത്ത് നമസ്കരിച്ചു എന്നുള്ളത് ലാ യദുല്ലു അലാ അന്ന ഹാദ ഹുവ അഇലാഹു. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത് ഇത് അറിയിക്കുന്നില്ല എട്ടാണ് മാക്സിമം ഏറ്റവും ഉന്നതമായത് എന്ന്. ഫഇന്ന ഹാദ വഖ ഇത്തിഫാഖൻ, എന്നാൽ ഇപ്രകാരം ഉണ്ടായിട്ടുണ്ട്, അതിൽ ഏകോപിച്ചിട്ടുണ്ട്. എന്നാൽ വമാ യഖഉ ഇത്തിഫാഖൻ ലൈസ ഫീഹി ദലീലുൻ അലൽ ഹസർ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതിന് ദലീലില്ല എങ്കിൽ അതിൽ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല എന്നതാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട് അഖല്ലുഹ റക്അത്താനി, ചുരുങ്ങിയത് രണ്ട് റക്അത്ത്, ലാ ഹദ്ദ ലി അക്സരിഹ, മാക്സിമം അതിന് ലിമിറ്റില്ല, സ്വല്ലി മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചത് നമസ്കരിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് നമസ്കരിച്ചിരുന്നു, ചില സമയങ്ങളിൽ എട്ട് നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്, അവൻ്റെ സമയം സൽക്കർമ്മങ്ങളിൽ നിരതരാകാൻ, സൽക്കർമ്മങ്ങളിൽ കൊണ്ട് മുന്നേറാൻ അവൻ ഉപയോഗപ്പെടുത്തണം. കാരണം മരണം വരുന്ന സമയത്ത് അവൻ ഖേദിക്കും, ദുഃഖിക്കും, തൻ്റെ ആയുസ്സിൽ നിന്ന് എത്ര സമയമാണ് വെറുതെ ചെലവഴിച്ചത്. ലാ യതഖറബു ബിഹാ ഇലല്ലാഹി അസ്സവജൽ, റബ്ബിലേക്ക് അടുക്കാവുന്ന യാതൊരു കാര്യവും ചെയ്തില്ല. എല്ലാ സമയവും നിന്നിലൂടെ കടന്നുപോയി. അൻചല തതഖറബു ഇലല്ലാഹി ബിഹാ, അല്ലാഹുവിലേക്ക് നിന്നെ അടുപ്പിച്ചില്ല. ഫഹിയ ഖസാറ, അത് നഷ്ടമാണ്. ലിഅന്നഹ റാഹത്തു അലൈക ലം തൻതഫിഉ ബിഹാ, പക്ഷേ നിനക്കത് റാഹത്തായിരിക്കും പക്ഷേ ഉപകാരപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഏതൊരു സമയവും ഒഴിവ് കിട്ടിയാൽ നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ദിക്റിന് വേണ്ടി, വിശുദ്ധ ഖുർആൻ പാരായണത്തിന് വേണ്ടി, അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാക്കി മാറ്റി നിർത്തുക. അതാണ് അള്ളാഹുവോടൊപ്പം നിത്യമായി പതിവായി നിന്റെ കൽബിൽ ഈ ഇബാദത്തുകളെ, ഈ വിശുദ്ധ ഖുർആനിനെ, ദിക്റുകളെയും നമസ്കാരത്തെയുമെല്ലാം ചേർത്ത് വെക്കുക എന്നതാണ്. റബ്ബുക ഫിസ്സമായി വാൻസ ഫില്ലർ, നിന്റെ രക്ഷിതാവ് ആകാശ ലോകത്താണ്, നീയാണെങ്കിൽ ഭൂമിയിലാണ്. ലാ തഗ്ഫുൽ അൻ ദിക്രില്ലാഹി ബിലിസാനിക, നിന്റെ നാവുകൊണ്ട് റബ്ബിനെ ഓർക്കാൻ, ദിക്ര് ചെയ്യാൻ നീ അശ്രദ്ധനാവരുത്. വഫി അഫ്ആലിക വ ബിജാനിബിക ബിൽ ഖൽബ്, എന്നാൽ നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ അടുക്കൽ തന്നെ ഉണ്ട് ആ കൽബിൽ. ഫൈദ്നദുന്യദാഹിബസുൻ ലം തബഖാലി അഹദിൻ, ഈ ദുനിയാവ് നീങ്ങിപ്പോകുന്നതാണ്, ഒരിക്കലും തന്നെ ഒരാൾക്കും വേണ്ടിയും അവശേഷിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങളെ, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നാവുകൊണ്ട് നമ്മൾ ഗഫലത്തിലാവരുത്, അശ്രദ്ധയിലാവരുത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന. അതുകൊണ്ട് മുൻകഴിഞ്ഞവരായ സമുദായങ്ങളിലെ സലഫുകളിലേക്ക് നോക്കുക, നിന്റെ കൂടെ ഉണ്ടായിരുന്നവരായ നിന്റെ കൂട്ടുകാരെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇന്നലകളിൽ ഉണ്ടായിരുന്നവർ, അവർ ആസ്വദിച്ചിരുന്നു, നീ കഴിക്കുന്നത് പോലെ കഴിച്ചിരുന്നു, നീ കുടിക്കുന്നത് പോലെ കുടിച്ചിരുന്നു. പക്ഷേ വൽ ആന ഹും ബി അഅമാലിഹിം മുർതഹനൂൻ, അവരവരുടെ കർമ്മങ്ങളുമായി കൊണ്ട് അവർ പണയവസ്തുവിലാണ് ഇപ്പോൾ. വാൻതസയ ജിസി സയജിരി അലൈക ഹാദ, നിനക്കും ഇതു തന്നെയാണ് സംഭവിക്കുന്നത്. ത്വാലത്തി ദുന്യാ അം ഖസുറത്, ദുനിയാവ് ദൈർഘിച്ചാലും കുറഞ്ഞാലും ഒക്കെ തന്നെയും. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി, നിശ്ചയമായും അല്ലയോ മനുഷ്യ, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻഷിഖാഖിൽ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹ, ഏ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ ഫമുലാഖിഹി അവനെ കണ്ടുമുട്ടുന്നവനുമാകുന്നു. അതുകൊണ്ട് നമ്മൾ അശ്രദ്ധരാവരുത്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം, നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യമെന്താണ്? പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം, ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക. ആയുസ്സിലെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഖിയാമത്ത് നാളിൽ സമ്പത്തോ സന്താനങ്ങളോ കുടുംബക്കാരോ ഒന്നും തന്നെ ഉപകാരപ്പെടുകയില്ല, പ്രയോജനപ്പെടുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സലീമായ കൽബോടുകൂടി നിനക്ക് ചെന്നെത്തുവാൻ കണ്ടുമുട്ടാൻ സാധിക്കുന്നുവോ എങ്കിൽ നിശ്ചയമായും നിനക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കല്ലാഹ് അൻ യജ്അലനീ വഇയാകും മിമ്മൻ യഅതിയ റബ്ബഹു ബിഖൽബിൻ സലീം, ഖൽബും സലീമായി വരുന്ന ആളുകൾക്ക് ഞങ്ങളെ, നിങ്ങളെ എല്ലാവരെയും അതിൽ ചേർക്കാൻ. വഅൻ യതവഫാനാ അലീമാനി വത്തൗഹീദ്, തൗഹീദിലും ഈമാനിലുമായി നമ്മൾ മരിക്കാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ദുഹാ നിസ്കാരത്തിൻ്റെ കുറഞ്ഞ എണ്ണം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
8: നന്മകൾക്കൊന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
9: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ, വിജ്ഞാനത്തിൻ്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാറുന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: Peace Radio. Tune to reality.

0: സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരം. വിശ്വാസപരമായ ശങ്കകൾ മനസ്സിൽ കൂടുകൂട്ടിയാൽ അത് ചാഞ്ചല്യമുണ്ടാക്കും. പിന്നീടത് ആരാധനാ കാര്യങ്ങളിലെ ഗൗരവത്തെയും ബാധിക്കും. മതപരമായ സംശയങ്ങൾ യഥാസമയം നിവർത്തി വരുത്തുക. വിശ്വാസപരമായി തന്നെ മുന്നോട്ട് ഗമിക്കുക. ശരിയായ അറിവ് കരസ്ഥമാക്കുക. വിശ്വാസം, കർമ്മം, ആദർശം, ദാമ്പത്യം, കച്ചവടം തുടങ്ങി മതപരമായ ഏത് വിഷയമായിക്കൊള്ളട്ടെ, പീസ് റേഡിയോയിൽ പരിഹാരമുണ്ട്. പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ. മതപരമായ സംശയങ്ങൾ നിവർത്തി വരുത്താൻ വഴിയില്ലാതെ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ലൈവായി തന്നെ ചോദിക്കൂ. വിളിക്കേണ്ട നമ്പർ 9020 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അയക്കുകയും ചെയ്യാം. പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ. വിളിക്കേണ്ട നമ്പർ 9020 840 840.
1: Peace Radio. Tune to reality.
2: Alhamdulillah. Salatu wassalamu ala rasulillah. Wa ala alihi sahbihi ajma'in. Ere snehadarangalode. Peace Radio. Swadakale. Alijaba. Online samshya nivarana program lekku. Evareyum hrudyamayi swagatham.

0: പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിൽ അലിജാബ സംശയ നിവാരണ പ്രോഗ്രാമിൽ സ്ത്രീകളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ കാൽപാദം മറക്കേണ്ടത് ഇല്ല എന്നും നിർബന്ധമില്ല എന്നും സോക്സ് ധരിക്കലാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്നും പറയാനിടയായി. ഇതിലൊരു അവ്യക്തത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ശ്രോതാവ് എഴുതിയിട്ടുള്ളത്. കാൽപാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൽഭാഗത്തെ കാലിൻ്റെ അടിഭാഗമാണോ അതോ നെരിയാണി വരെയുള്ള ഭാഗമാണോ? കാൽ കാണിച്ചാൽ ആ ഭാഗം നരകത്തിൽ ആണെന്നല്ലേ എന്നാണ് ശ്രോതാവിൻ്റെ സംശയം.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്ത്രീകളുടെ ഔറത്തുമായി ബന്ധപ്പെട്ട് കാൽപാദം മറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ശ്രോതാവ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ കാല് ഔറത്താണോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് വിഷയം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ അഭിപ്രായം ഇമാം അബൂഹനീഫ ഇടയും അദ്ദേഹത്തിൻ്റെ മദ്ഹബിൻ്റെയും ഒക്കെ വീക്ഷണമാണ്. ആ വീക്ഷണ പ്രകാരം കാൽപാദം മറക്കേണ്ടതില്ല, അത് ഔറത്തിൽ പെട്ടതല്ല എന്ന അഭിപ്രായമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുള്ള തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ വലാ യുബദീന സീനതഹുന്ന ഇല്ലാമാ ളഹറ മിൻഹ, അവരുടെ അലങ്കാരം അവര് മറച്ചു കൊള്ളട്ടെ, അതിൽ നിന്ന് അവർ പ്രകടിപ്പിക്കാൻ പാടില്ല, അതിൽ നിന്ന് പ്രകടമായത് ഒഴികെ. അപ്പോൾ കയ്യും മുഖവും മുൻകൈയും പ്രകടമായതാണ്, അതുകൊണ്ട് അത് മറക്കേണ്ടതില്ല. അതുപോലെ തന്നെ കാലും പ്രകടമായ ആ ഭാഗമാണ്, അതുകൊണ്ട് തന്നെ അത് മറക്കേണ്ടതില്ല എന്ന വീക്ഷണമാണ് ഇമാം അബൂഹനീഫ ഇമാമും അദ്ദേഹത്തിന്റെ വീക്ഷണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ അൽ മർഅത്തു ഔറത്തുൻ, സ്ത്രീകൾ മുത്തത്തിൽ അവര് ഔറത്താണ് എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അബൂഹനീഫ ഇമാം ഒഴികെയുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാരും മറ്റു മദ്ഹബിന്റെ ഇമാമുകളുമൊക്കെ സ്ത്രീകളുടെ കാൽപാദവും ഔറത്താണ്, അതും മറക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായി പ്രമാണങ്ങളോട് യോജിച്ച അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് അബൂദറുൽ റിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വളരെ വിശാലമായ ഒരു ഹദീസാണ്. ആ ഹദീസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് പിന്നെ ലാ യന്ദുറുല്ലാഹു യൗമുൽ ഖിയാമ ഇലാമൻ ജറ സൗബഹു ഖുയല, മനഃപൂർവ്വം വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിരക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അൽ മർഅത്തു ഔറ, സ്ത്രീകൾ മൊത്തത്തിൽ ഔറത്താണ്, എല്ലാ ഭാഗവും അവർ മറക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കുന്നവരെ അള്ളാഹു നോക്കുകയില്ല, പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സ്ത്രീകൾക്കും അത് ബാധകമാണോ എന്ന അർത്ഥത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുറഖീന ശിബ്ര, അവർ ഒരു മുഴം ഒരു ചാണ് അവരവിടെ വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാം. അപ്പൊ ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാൽ അങ്ങനെ ചെയ്താലും അവരുടെ കാലിന്റെ അടിഭാഗങ്ങളും പാദങ്ങളും ഒക്കെ പുറത്ത് കാണാനും വെളിപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫയുറഖീന ദിറാഅൻ, എന്നാൽ അവർ മുഴം അവര് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, വലാ യസീദിന അലൈഹി, അതിൽ കൂടുതൽ താഴ്ത്താൻ പാടില്ല എന്ന് പറയാം. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ഒരു മുഴം അവരുടെ വസ്ത്രം താഴേക്ക് താഴ്ത്തിയിട്ടിട്ടാണെങ്കിലും കാൽപാദം മറക്കേണ്ടതുണ്ട് എന്ന ആ ഒരു വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് മറുപടിയായി നൽകി.

0: ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹ്റമുകളല്ലാത്ത അന്യ പുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അവരുടെ കാൽപാദം മറക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായതും പ്രമാണങ്ങളോട് യോജിക്കുന്ന അഭിപ്രായം. ഇവിടെ നമസ്കാരത്തിലാണെങ്കിലും അന്യ പുരുഷന്മാരുടെ സാമീപ്യം ഉണ്ടെങ്കിലും അവർ നിർബന്ധമായും കാലിന്റെ ആ ഭാഗം കൂടി കാൽപാദം കൂടി മറച്ചിരിക്കണം എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ അന്യ പുരുഷന്മാരുടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും അവരെ വസ്ത്രം താഴ്ത്തിയിടുകയോ അതല്ലെങ്കിൽ ഷോർട്സ് പോലെയുള്ള പിന്നെ വസ്തുക്കളൊക്കെ ധരിച്ചുകൊണ്ട് കാൽപാദത്തെ മൂടി അതിനെ മറച്ചുകൊണ്ട് നടക്കുക എന്ന ആ അഭിപ്രായമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഈ പറഞ്ഞ നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറക്കുക, അവരെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്നത് സ്ത്രീകൾക്ക് ബാധകമായിട്ടുള്ള നിയമമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മൊത്തത്തിൽ അവരുടെ ഔറത്ത് മറക്കേണ്ടവരാണ്, പൂർണ്ണമായും ഔറത്താണ്. അതിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം അവർ മറക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായമായിട്ട് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാനുള്ളത്. വല്ലാഹു തആല ആലം.
1: ഒരു കോളർ ലൈനുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: എന്റെ ചോദ്യം, ഉമ്മ അതായത് ഉപ്പായ ഉമ്മ രണ്ടു അനിയനും ഏട്ടനും, അതായത് ഉപ്പായ തമ്മിൽ ഏട്ടനും അനിയനും ഉമ്മ തമ്മിൽ ഏട്ടി അനിയത്തിയും അതിലുള്ള മക്കൾ തമ്മിൽ വിവാഹബന്ധം നടക്കുന്നതിൽ എന്തെങ്കിലും നമ്മൾ ഇസ്ലാമിൽ എന്തെങ്കിലും തെറ്റാണോ, അതോ അത് നടക്കാൻ പാടുണ്ടോ? ഉപ്പ അതായത് ഉമ്മ ഉമ്മയാണെങ്കിൽ എന്നുവെച്ചാൽ ഉമ്മ ഏറ്റി എന്നിട്ട് ഉപ്പ ഏട്ടനും അനിയനും തമ്മിൽ കല്യാണം കഴിക്കില്ലേ? ഏട്ടത്തി അനിയത്തിനും ഉപ്പ ഏട്ടനെയും അനിയനെയും മറ്റു കല്യാണം കഴിക്കൂലേ ഒരു വീട്ടിട്ട്? അതായത് ഏട്ടനും അനിയനും
1: നിങ്ങളെ കാര്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ നേരിട്ട് പറയൂ, നിങ്ങളുടെ ആരാണ് എന്ന്. ഇത്താത്താന്റെ മോനെ. ഓക്കെ. ഓക്കെ ഓക്കെ. ഇവരുടെ ജ്യേഷ്ഠത്തിയുടെ മോനും നിങ്ങളുടെ മകളും
2: അത് ഇസ്ലാമിൽ എങ്ങനെയാണ്?
1: ഓക്കെ,
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്തബന്ധം, അതായത് ഗർഭപാത്രം ഒന്നായ അവസ്ഥയിലുള്ള ആളുകളുടെ മക്കളെ പരസ്പരം കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പിന്നെ സ്ത്രീ, ആ സ്ത്രീയുടെ അനിയത്തി എന്ന് പറയുമ്പോൾ ആ അനിയത്തിയും അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിയും ഒരേ ഗർഭപാത്രത്തിൽ വന്നതായതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ പരസ്പരം ഒരാൾ കല്യാണം കഴിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണെന്നുള്ള മനസ്സിലാകുന്നത്. എന്നാൽ പിതാവ് വേറെയും അതല്ലെങ്കിൽ മാതാവ് വേറെയുമായിട്ടുള്ളതാണെങ്കിൽ അവിടെ കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ഉത്തരം വ്യക്തമായല്ലോ. രാത്രി ഉറങ്ങുമ്പോൾ സ്ത്രീകൾ തലമറക്കൽ നിർബന്ധമാണോ എന്നാണ് മറ്റൊരു സഹോദരി ഫീഡ്ബാക്ക് വഴി എഴുതി ചോദിക്കുന്നത്.
0: രാത്രി ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്ത്രീകൾ തലമറക്കണം എന്നതിന് പ്രാമാണികമായ തെളിവുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ അന്യ പുരുഷന്മാരുടെ സാമീപ്യം അവിടെ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ പൊതുവായൊരു സ്ഥലത്ത് അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടുന്നൊരു സാഹചര്യത്തിൽ അന്യ പുരുഷന്മാർ കാണാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ തലമറച്ചുകൊണ്ടാണ് അവർ കിടന്നുറങ്ങേണ്ടത്. അതല്ലാത്ത നിലക്ക് പൊതുവായി സ്ത്രീകൾ തലമറക്കുന്ന ഉറങ്ങുന്ന സമയത്ത് തലമറക്കണം എന്നതിന് പ്രാമാണികമായ തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
3: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പേര് പറയണോ?
1: പേര് പറയാൻ നിർബന്ധമല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ.
3: അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പണ്ഡിതന്മാര് വാക്ക് പാലിക്കുന്നില്ല, അതായത് അനുഭവം വെച്ചുകൊണ്ട് നോക്കാന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നു ഞാൻ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശം അയക്കാം, എന്നിട്ട് നമ്മൾ അതിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവർ എപ്പോഴും തരുന്നില്ല. ഇങ്ങനെ പല അവസ്ഥ പല ആളുകളുണ്ട്. നമുക്ക് ഇവര് തന്നെ പിന്നെ പ്രഭാഷണങ്ങളിലും എല്ലാം പറയുന്നു സൂക്ഷിക്കണമെന്ന്. ഇവരെ കുറിച്ച് എന്താണ് നമ്മുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് വാക്ക് പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. കരാറ് പാലിച്ചാൽ അത് ലംഘിക്കുക എന്നുള്ളത് കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പണ്ഡിതനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി, ഒരു വാക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് പാലിച്ചിരിക്കണം. പാലിക്കുക എന്നുള്ളത് ബാധ്യതയാണ്, കടമയാണ്. അത് നൽകുക എന്നുള്ളത് ബാധ്യത തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ ഒരു ഗൗരവമുള്ള വിഷയം തന്നെ. പ്രത്യേകിച്ച് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് മാതൃകയാകേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയ ഒരു അബദ്ധം തന്നെയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ കാരണം ഇപ്പൊ എന്തെങ്കിലും സാഹചര്യം ചിലപ്പോൾ പക്ഷെ നമ്മൾ ഇന്ന സമയത്ത് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചെയ്തു തരാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ ആ വാക്ക് പറഞ്ഞ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു കടമുണ്ട്. എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ചില കാരണങ്ങൾ കൊണ്ടത് എനിക്ക് സാധിക്കില്ല, അത് പിന്നൊരു ദിവസത്തേക്ക് ചെയ്തു തരാം എന്ന് ആ വാക്ക് പറഞ്ഞ വ്യക്തിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ള ബാധ്യത ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ബാധ്യത കൂടി ഉണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് എന്നുള്ളത് തന്നെ, വലിയൊരു വീഴ്ചയാണ് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: നിങ്ങൾ ഈ പണ്ഡിതനുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട് നസിഹത്തിന്റെ ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ
3: വളരെ അധികം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, പല തവണ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരിക്കലും തന്നെ ഒരു റിപ്ലൈ തരുന്നില്ല. കണ്ടാൽ സലാം ചൊല്ലാറുണ്ടായിരുന്നു, സ്റ്റേജുകളിലെല്ലാം പ്രസംഗിക്കാറുണ്ടായിരുന്നു, പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിപ്ലൈ.
1: ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വ്യക്തിപരമായി തീർക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാല്ലാഹു.
3: ഞാൻ അതല്ല, അതായത് വ്യക്തിഹത്യ നടത്താൻ പേരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മളെ ഇങ്ങനെ പറയുകയും ജനങ്ങളിൽ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ
1: അതാണ് ഉസ്താദ് പറഞ്ഞത്. അതൊരു ഉസ്താദ് എന്നല്ല, ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതോ അദ്ദേഹത്തിനും എല്ലാവർക്കും കാര്യങ്ങൾ തിരിച്ചറിയാനും യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക്
3: പ്രാർത്ഥിക്കാം.
1: ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, എല്ലാ വെള്ളിയാഴ്ചകളും അവിടെ പള്ളിയിൽ സുബ്ഹി നിസ്കാര ശേഷം ഉസ്താദ് സൂറത്തുൽ കഹ്ഫ് ഉച്ചത്തിൽ പാരായണം ചെയ്യുകയും പള്ളിയിലുള്ള ഏകദേശം 15 പേരിലധികമുള്ള ആളുകൾ ഉസ്താദിൻ്റെ പാരായണം ഖുർആൻ തുറന്നു വെച്ച് മെല്ലെ തത്തുല്യമായി പിന്തുടരുകയും ചെയ്യാറുണ്ട്. ഖുർആൻ ഓതാൻ അറിവില്ലാത്തവർക്കും തെറ്റുകൂടാതെ ഓതാൻ അറിയാത്തവർക്കും ഖുർആൻ ഓതിപ്പോകാൻ ഇത് സഹായിക്കുന്നു. എന്നാൽ ഈ രീതിയിൽ എല്ലാ വെള്ളിയാഴ്ചകളും തുടർച്ചയായി സുബ്ഹി നിസ്കാര ശേഷം ഉസ്താദ് ഉച്ചത്തിൽ ഓതുന്നതും മറ്റുള്ളവർ ഖുർആൻ തുറന്നു പിടിച്ചിരിക്കുന്നതും ബിദഅത്തായ കാര്യമാണെന്നും ഇത് നിർത്തണമെന്നും സൂറത്തുൽ കഹ്ഫ് ഓരോരുത്തരും സ്വന്തമായി തന്നെ ഓതുകയാണ് ചെയ്യേണ്ടതെന്നും പള്ളിയിൽ വരുന്ന ചിലർ അഭിപ്രായപ്പെടുന്നു. ഭൂരിഭാഗം ആളുകൾക്കും ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ കഴിയാത്തവരായതിനാൽ ഇപ്പോൾ തുടരുന്ന ഈ രീതി ഒഴിവാക്കിയാൽ വെള്ളിയാഴ്ചകളിൽ അവർ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത് നിൽക്കാനാണ് സാധ്യത. ഞങ്ങളുടെ പള്ളിയിൽ തുടരുന്ന ഈ രീതി ബിദഅത്തായ കാര്യമാണോ എന്നാണ് ഈ സഹോദരൻ അന്വേഷിക്കുന്നത്.
0: സൂറത്ത് കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രബലമായിട്ടുള്ള സുന്നത്താണ്. ആ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ, ഒരു വെള്ളിയാഴ്ചയിലെയും അടുത്ത വെള്ളിയാഴ്ചയുടെ ഇടയിൽ അതൊരു പ്രകാശമായിരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഓരോരുത്തരും അത് ഓതുക എന്നുള്ളതാണ്. അതായത് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള അതിൻ്റെ സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ആ സൂറത്ത് അവർക്ക് പാരായണം ചെയ്യാം. എന്നാൽ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഇമാം ഇങ്ങനെ ഉറക്കമൈക്കയിൽ ഓതി കൊടുക്കുകയും ബാക്കിയുള്ള ആളുകൾ ഖുർആൻ തുറന്നു വെച്ച് അത് ഓതി പിന്നെ അത് കൂടെ ഓതുകയും ചെയ്യുക എന്നൊരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ പൂർവികരായ നമ്മുടെ മുൻഗാമികളിൽ നിന്നോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പല കാര്യങ്ങളും ദീനിലേക്ക് അനാചാരങ്ങളായി കടന്നു വരാനുള്ള ഒരു പ്രധാന വാതില് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നന്മ നല്ലതല്ലേ, അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതൊരു പുണ്യല്ലേ, ഒരു ഉപകാരമുള്ള കാര്യമല്ലേ എന്ന രൂപത്തിലാണ് പലപ്പോഴും ദീനിന്റെ കാര്യങ്ങൾ അതിലില്ലാത്ത കാര്യങ്ങൾ അതിലേക്ക് കടത്തിക്കൂട്ടുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ കുറച്ച് ആളുകൾ ഇരിക്കുകയും എന്നിട്ട് അവർ വട്ടത്തിലിരുന്ന് കുറെ കല്ലുകൾ പൊരുക്കി വെച്ച് ഒരാൾ ഹല്ലിലൂമിയ, ഒരാൾ 100 പ്രാവശ്യം തഹ്ലീൽ ചെയ്യല ഇലാഹ ഇല്ലാ ഒരു കല്ലെടുത്ത് വെക്കും, അങ്ങനെ ചെല്ലുകയാണ്. ഇത് കണ്ട സന്ദർഭത്തിൽ ഈ വിവരം അറിഞ്ഞ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരം അറിയിക്കുകയും അദ്ദേഹം പള്ളിയിലേക്ക് വന്നിട്ട് ശക്തമായ രൂപത്തിൽ അവർക്ക് വാണിംഗ് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂല് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഒരുമ്പി പോയിട്ടില്ല, നബി ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, അതിനു മുമ്പേ ബിദഅത്തിന്റെ അനാചാരത്തിന്റെ വാതിലുകൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് തുറന്നിടുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ അവർ പറയുന്ന മറുപടി, യാ അബ അബ്ദുള്ള മാ അറദിന ഇല്ല ബിഖൈർ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്, ഞങ്ങൾ ഒരു ഫിത്തിന് ഉണ്ടാക്കണം, വെറുതെ ഇരിക്കല്ലേ, അവർ നല്ല കാര്യമല്ലേ ദിക്ർ ചെല്ലുക, വട്ടത്തിൽ എല്ലാവരും കൂടി ചെല്ലിയാൽ അതൊരു നല്ല കാര്യമാവൂലേ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അബ്ദുള്ള ബിൻ മസൂദ് റളിയല്ലാഹു പറയാണ്, പ്രവാചകൻ റബ്ബ് മുരീദ് എത്രയെത്ര നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിലൂടെ തിന്മയിലേക്കും ബിദഅത്തിലേക്കും അനാചാരങ്ങളിലേക്കും എത്തിപ്പെടുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് അദ്ദേഹം കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് വിശുദ്ധ ഖുർആൻ ഓതാൻ ഒരു പ്രചോദനമാണ്, അത് പഠിക്കാനൊരു അവസരമാണ് ഉണ്ടാകുന്നത് എന്ന ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യത്തെ, ഒരു സമ്പ്രദായത്തെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുക എന്നത് ഇതിനെയാണ് മതത്തിലില്ലാത്തൊരു സമ്പ്രദായം, മതത്തിൽ ഏതെങ്കിലും ഒരു ആരാധനയ്ക്ക് ഒരു പുതിയ രീതി കൊണ്ടുവരിക എന്നതിനെയാണ് നമ്മൾ അനാചാരങ്ങൾ ബിദഅത്തുകൾ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൂറത്തുൽ കഹഫ് പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിനിപ്പോ ഇത് കേട്ടുകൊണ്ട് ഓതപ്പോ എത്രയോ ദിവസങ്ങളിൽ അവരെ ഇമാം അങ്ങനെ ഓതുകയും അതിങ്ങനെ കേൾക്കുകയും ഓതുകയും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടും ഇത്രയും ദിവസമായിട്ട് അവരത് പഠിച്ചിട്ടില്ല എങ്കിൽ അത് പഠിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് അത് അങ്ങനെ ഓതിപ്പോവുക എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനല്ല, അത് പഠിക്കുക. നമ്മുടെ ദജ്ജാലിൽ നിന്ന് പോലും സംരക്ഷണം കിട്ടാൻ സൂറത്ത് കഹ്ഫ് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂറത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഒന്നും പഠിക്കണം. അത് പഠിച്ചിട്ട് നമ്മൾ സ്വയം ഓതുക എന്നതല്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പഠിക്കുന്നില്ല, എനിക്ക് ഇമാമിന്റെ കൂടെ ഓതിയാൽ മതി, അതുകൊണ്ട് ആ രീതി തുടങ്ങണം എന്ന ഒരു സമ്പ്രദായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരിക്കലും ശരിയായൊരു രീതിയല്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ഇമാമിനെ ഓതുക എന്നിട്ട് ബാക്കിയുള്ളവർ അത് നോക്കി ഓതുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. ആ സൂറത്ത് നമ്മൾ ഓതാൻ പഠിക്കുക, ഓതാൻ അറിയില്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് പോയിരിക്കുക. ഇന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ട്, ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ ആപ്പുകൾ വഴിയും അതുപോലെ തന്നെ പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. അവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നമ്മുടെ സമയവും ഒഴിവ് സമയവും അനുസരിച്ചുകൊണ്ട് തന്നെ അത് പഠിക്കുവാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ാണ് ആ വിശുദ്ധ ഖുർആൻ പഠിക്കാതിരുന്നാൽ, അത് ഓതാൻ കഴിയാതിരുന്നാൽ, അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ ആ ഖുർആനിനെ കൈവഴിഞ്ഞവരായി അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ പിന്നെ നമുക്കെതിരെ അള്ളാഹുക്ക് സാക്ഷി പറയുന്ന സാഹചര്യം ഉണ്ടാവും, ഖുർആൻ നമുക്കെതിരെ സാക്ഷി പറയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ആ വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിന് സമയം കണ്ടെത്തുക, എന്നിട്ട് സ്വയം അത് ഓതുക എന്നുള്ളതാണ്. അത് സുബഹിക്ക് ശേഷം തന്നെ ഓതണമെന്നില്ല, അയാൾക്ക് വ്യാഴാഴ്ച മൗലവി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതാം, അതുപോലെ തന്നെ സുബഹിന്റെ മുമ്പ് ഓതാം, ജുമാന്റെ മുമ്പ് ഓതാം, ജുമാക്ക് ശേഷം ഓതാം, അസറിന് ശേഷം വെള്ളിയാഴ്ച ഓതാം, മഗ്രിബ് വരെയുള്ള സമയമുണ്ട്. അപ്പൊ അവരുടെ ഒഴിവ് സമയം അനുസരിച്ച് എപ്പോഴാണോ പറ്റുന്നത് ആ സമയത്ത് അത് ഓതുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ ഒരു രീതി, ഇസ്ലാം പഠിപ്പിക്കാത്തൊരു രീതി, അതിനൊരു ന്യായീകരണമായി കണ്ടുകൊണ്ട് അത് തുടരുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല, അത് അനാചാരമാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള തോഫീക്ക് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹ് പറഞ്ഞില്ലേ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമല അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. പരലോകത്തെ ഏറ്റവും നഷ്ടകാരികളായ ആളുകൾ ആരാണെന്ന് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ, അവരെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ നന്മകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ, അതൊക്കെ നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. അതിനൊന്നും പ്രമാണത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഒരു വിശ്വാസി പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് പ്രാമാണികമായ പിന്തുണ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെ തെളിവ് വേണം, അല്ലെങ്കിൽ ഹദീസിന്റെ തെളിവ് വേണം, മുൻഗാമികളുടെ ഒരു ചര്യ ആ വിഷയത്തിൽ ഉണ്ടാവണം. ഇതൊന്നും ഇല്ല എങ്കിൽ അത് അനാചാരമാണ്, അത് ഒഴിവാക്കേണ്ടതാണ്, അതിന് പിന്തുടരുക എന്നുള്ളത് വലിയ നഷ്ടങ്ങളായിരിക്കും. ആ അമല് പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളായത് മാറുകയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള ഇത്തരം ചിന്തകളിൽ നിന്നെല്ലാം മാറി യഥാർത്ഥ ദീനിനെ മനസ്സിലാക്കി അത് മുറുകെ പിടിച്ച് അതിനെ ഫോളോ ചെയ്ത് പോകുവാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: ഹലോ,
2: ഹലോ, അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: എനിക്ക് ചോദിച്ചാലോ, സൂറത്തുൽ വാശിയിലെ അവസാനത്തിനാഭൂന്ന് പറയുമ്പോ അവിടെ എന്തെങ്കിലും ഓടേണ്ടതുണ്ടോ ചെല്ലേണ്ടതുണ്ടോ?
1: ശബ്ദം വ്യക്തമല്ല. സൂറത്തുൽ ഗാശിയിൽ അവസാന ഭാഗത്ത് ഇന്ന അലൈന ഹിസാബുഹും എന്ന ആയത്ത് കേട്ടാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചൊല്ലേണ്ടതുണ്ടോ എന്നാണോ ചോദ്യം?
2: അതെ അതെ.
1: ഓക്കെ ഓക്കെ.
0: ആ സൂറത്ത് ഗാഷിയയിലെ അവസാനത്തെ ഇന്ന അലൈന ഇയാബു സുമ ഇന്ന അലൈന ഹിസാബഹും എന്നുള്ള ആയത്ത് ഓതുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥനകളോ ദിക്റുകളോ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന ആ ആയത്ത് അവസാനിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പ്രമാണങ്ങളിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കേണ്ടത്.
1: ഉത്തരവ്യക്തമായല്ലോ.
2: പക്ഷെ അത് ഈ നമ്മുടെ കുഞ്ഞി പള്ളികളിൽ അങ്ങനെ മുമ്പ് ഓതനെ കയറില്ല. പക്ഷെ നമ്മുടെ ചില ചലച്ചി പള്ളികളിലെ ഹസികുമാർ ചിലവര് ഓതിക്കഴിഞ്ഞാല് ഗിറാത്ത് ഓതി അവസാനം ഇതിന് പിന്നെ കേട്ടുകൂടും. അതുകൊണ്ട് ചോദിച്ചത് അപ്പൊ അത് ശരിയല്ല എന്നുള്ളതാണല്ലേ.
1: പ്രമാണങ്ങളിൽ സഹിയായി വന്നിട്ടില്ല എന്നാണ് ഉസ്താദ് മറുപടി സൂചിപ്പിച്ചത്. അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അറിയാത്തത് കൊണ്ടായിരിക്കാം. അവരെ നസീഹത്തോടു കൂടി അവർക്ക് തിരുത്തി കൊടുക്കുക.
2: അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അത് തുടർന്ന് ആയത്ത് പൂർത്തീകരിച്ച് റുക്കുവിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് അതിലെന്താണ് ഇസ്ലാമിന് അറിയാൻ വേണ്ടി
1: തിലാവത്തിന്റെ സുജൂദി ഓതി ചൊല്ലിയിട്ട് സുജൂദി ചെയ്യാതെ റുക്കുവിലേക്ക് പോയാൽ എന്താണ് വിധി?
0: വിശുദ്ധ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിലുള്ള സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, അത് നിർബന്ധമായ ഒരു ബാധ്യതയല്ല, അത് സുന്നത്താണ്. ഒരാൾ ഓതിയിട്ടില്ല എന്നതുകൊണ്ട് നിസ്കാരത്തെ ബാധിക്കുകയില്ല. യാതൊരു നിലക്കുള്ള പ്രായശ്ചിത്തമോ സാഹിബിന്റെ സുജൂദ് ഒന്നും ആ വിഷയത്തിൽ ചെയ്യേണ്ടതില്ല. എന്നാൽ അത് ഓതിയാൽ സുജൂദ് ചെയ്യാന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്, സുജൂദ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അഫുതലായിട്ടുള്ള രൂപം. ഇനി ഒരാൾ അതിന് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അയാളുടെ നമസ്കാരത്തെ അത് ബാധിക്കുകയില്ല എന്നതാണ് സൂചിപ്പിക്കേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ. അടുത്ത കോളർ ലൈനുണ്ടെന്ന് തോന്നുന്നു. ആരാണ്? ഹലോ, ഹലോ. സാങ്കേതിക തകരാറ് കാരണം അദ്ദേഹത്തിന് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി, 90 20 840 840. ഹലോ,
4: ഹലോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വലൈക്കും സലാം.
1: ചോദിച്ചോളൂ.
4: പിന്നെ അഞ്ചും ഉറക്കൊക്കെ പോണ നമ്മളെ കുടുംബത്തിനെ പറയാൻ പറ്റൂലോ? രാത്രി
1: ഹജ്ജിനും ഉമ്രക്കും പോകുമ്പോൾ കുടുംബത്തിൽ പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
0: ഹജ്ജിനും ഉമ്രക്കും പോകുമ്പോൾ കുടുംബത്തിൽ പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. പക്ഷെ നമ്മളൊരു സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു സൽക്കർമ്മത്തെ മറ്റുള്ളവരെ അറിയിക്കുക എന്ന രൂപത്തിൽ ആണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഉമ്രക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് നേരിട്ട് വ്യക്തിപരമായിട്ട് ചെന്നിട്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പൊറുക്കണം, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ട് ഇത് പൊറുക്കണം എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടുപ്പിക്കുക എന്ന രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്ന ആളുകളോട് പറയുന്നത് കൊണ്ട് വിലക്കില്ല. എന്നാൽ പരസ്യമായി കുടുംബങ്ങളിലെ ആളുകളെല്ലാവരും വിളിച്ചിട്ട് ഞാനിങ്ങനെ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലുകളെ ഒരു പ്രകടനപരതയിലേക്ക് ഒരു റിയായിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ആ അമല് നമുക്ക് നഷ്ടപ്പെടാനും അത് സ്വീകരിക്കപ്പെടാതിരിക്കാനൊക്കെ സാധ്യതയാകുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമതാണ്
1: ഉത്തരം വ്യക്തമായല്ലോ. ഫീഡ്ബാക്ക് വഴി വന്ന അടുത്ത ചോദ്യം. എനിക്ക് വിലപിടിപ്പുള്ള ഒരു പൂച്ചയെ ഒരാൾ സമ്മാനമായി നൽകി അതിനു വേണ്ടി പണം ചെലവാക്കി നോക്കുന്നതിൽ ഇസ്ലാമിൽ തെറ്റുണ്ടോ? അവക്ക് വേണ്ടി ഭക്ഷണവും മറ്റും വാങ്ങേണ്ട കാര്യത്തിൽ ധാരാളം പണം ചെലവാക്കേണ്ടതുണ്ട്. അങ്ങനെ ചിലവാക്കാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞ രീതിയിൽ പ്രതിഫലം ആഗ്രഹിക്കാമോ എന്നൊക്കെയാണ് ചോദ്യം.
0: പൂച്ചയെ വളർത്തുക എന്നത് തെറ്റായ ഒരു കാര്യമല്ല. ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുക, അതിനെ പരിപാലിക്കുക എന്നുള്ളതൊക്കെ പുണ്യകരമായൊരു കാര്യമാണ്. ഏതൊരു പച്ചക്കറികളുള്ള ജീവിനോടും പുണ്യം കാണിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായ കാര്യമാണ്, നമുക്ക് കിട്ടുന്ന സമ്പത്തില്ലെന്ന് ഒരു ചെറിയ വിഹിതം അത്തരം പാവങ്ങളായ മുണ്ടാപ്രാണികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലുള്ള പരിചരണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് നല്ല ഉദ്ദേശത്തോടുകൂടി നിയത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്വീകാര്യയോഗമായ ഒരു അമലായി മാറുകയും അതിന് പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പൂച്ചക്ക് വെള്ളം കൊടുത്ത അതിൻ്റെ പേരിൽ, അല്ലെ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ, നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അയാൾ സ്വർഗത്ത് പോയതും പൂച്ചക്ക് വെള്ളം ഭക്ഷണം കൊടുക്കാതെ കെട്ടിട്ടതിൻ്റെ പേരിൽ നരകത്ത് പോയതായ സംഭവങ്ങളൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ പുണ്യകരമായ കാര്യമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം.
1: ഹലോ,
5: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ചോദിച്ചോ.
5: പിന്നെ കേരള സർക്കാരിന്റെ പ്രവാസികളുടെ നോർക്കയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ചേരൽ അനുവദീയമാണോ?
1: ഇൻഷുറൻസ്
0: വിഷയം പലപ്പോഴും നമ്മുടെ ഈ ഇതിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഇൻഷുറൻസുകൾ അനുവദനീയമാണ് എന്ന അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. ഈ നോർക്കയുമായി ബന്ധപ്പെട്ടിട്ട് അത് ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതാണോ അതല്ല കമ്പനികൾ കൊടുത്തിട്ട് കമ്പനികൾ ലാഭത്തിന് വേണ്ടി നടക്കുന്നതാണെന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വ്യക്തത ആ വിഷയത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു മറുപടി ആ വിഷയത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല.
1: നിങ്ങൾ ഈ വിഷയം പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായി അയക്കൂ. കൂടുതൽ റെഫറൻസ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പിന്നീട് പീസ് റേഡിയോ ഓഫീസ് നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജിന വഅല റബ്ബിന തവക്കൽന എന്ന പ്രാർത്ഥന സഹീഹാണോ എന്നാണ് ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിക്കുന്നത്.
0: ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ചില പണ്ഡിതന്മാർ ആ ഹദീസ് ദുർബലമാണ്, അതിൻ്റെ ഇടയിൽ ഇൻഫിത്താഹ് വന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കസ്റത്ത് തുറുക്ക് ധാരാളം സന്നദ്ധകളിലൂടെ വന്നിട്ടുണ്ട്. അത് ചിലത് മറ്റൊന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ഉള്ളത് എന്നുള്ള അഭിപ്രായമാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക്, നല്ല അർത്ഥമുള്ളൊരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹി ഖറജന ബിസ്മില്ലാഹി വലജന വല്ലാഹി റബ്ബിന തവക്കൽ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അത് അനുവദനീയമാണ്, അത് പിന്നെ സ്വീകാര്യമാണ് എന്നുള്ള അഭിപ്രായമാണ് ശരിയായ അഭിപ്രായമായ ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു അഅലം.
1: ഹലോ, ഹലോ,
6: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ചോദ്യം
6: ചോദിച്ചു. ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന സമയത്ത് ഇമാം കസേരയിൽ ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ പിന്നീട് ഇരിക്കുന്ന മഹ്മൂമ് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നാണ് നമ്മൾ ഇസ്ലാമിക വിധി.
0: ഹദീസിലെ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിവിന്റെ പരമാവധി നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ ഇമാമ് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമാം ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളും ഇരുന്ന് നിസ്കരിക്കണം എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇമാമ് പിന്നെ ിക്കാൻ പറ്റുന്ന ആള് നിന്ന് നിസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളെ തന്നെ ഇമാമ് നിർത്താൻ വേണ്ടി പരിശ്രമിക്കാന്നുള്ളതാണ്
1: ഉത്തരവ്യക്തമായല്ലോ. എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം ടെക്സ്റ്റ് ക്ലിയർ അല്ല. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ആയിരിക്കാം ചോദ്യകർത്താവ്. ഈ പ്രാർത്ഥന സഹീഹാണോ എന്നാണ്.
0: സാധാരണ ഹദീസിൽ വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ പ്രാർത്ഥന, ഒരാൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹുഫ്രാനക്ക എന്ന് പറയുന്നതാണ്. എന്നാൽ ഹുഫ്രാനക്ക എന്നതിന്റെ കൂടെ ഹുഫ്രാനക്ക അൽഹംദുലില്ലാഹില്ലദി അദബഅനി അദബ ആഫിനി എന്ന് പറയുന്ന ആ ഒരു പദം കൂടി ചേർത്ത് കൊണ്ടുള്ള റിപ്പോർട്ട്, അത്തരം ചില റിപ്പോർട്ടുകളും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസ് പിന്നെ സ്വഹീഹ് അല്ല എന്നുള്ള അഭിപ്രായമാണ്. ഇബ്നു മാജ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ സനദിൽ ഇസ്മായിൽ ഇബ്നു മുസ്ലിം അൽ മഖ്സൂമി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ ദുർബലനാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ അധികം വന്ന പദം ദുർബലമായ വാചകമാണ്, അതുകൊണ്ട് അത് പ്രാർത്ഥിക്കാൻ പാടില്ല, അത് സ്വഹീഹല്ല എന്നതാണ് ഹദീസിൽ നിന്ന് പ്രമാണങ്ങളിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരാൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉഫ്രാനക്ക എന്ന് പറയുന്ന ഒരു പദം മാത്രം അവിടെ നിർത്തുക എന്നുള്ളതാണ്. ആ അധികം വന്ന പദം ദുർബലമാണ്, അത് ചൊല്ലാൻ പാടില്ല എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം.
1: ഹലോ.
7: ഹലോ, അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
7: ഒന്നു ചെയ്യുമ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ മറക്കാൻ പറ്റുമോ?
1: ഒന്നു ചെയ്യുമ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ മറക്കാൻ പറ്റുമോന്നാ ചോദ്യം.
0: നമസ്കാരം. സലാം പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും നമുക്ക് സലാം അടക്കാവുന്നതാണ്. വുദു എടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ഒരാൾ സലാം പറഞ്ഞാൽ സലാം അടക്കുന്നത് കൊണ്ട് യാതൊരു വിലക്കില്ല. അടക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബാത്റൂമിൽ നിൽക്കുന്ന സമയത്ത് മൂത്രയ്ക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ, മലമൂത്ര വിസർജന സ്ഥലത്തായിരിക്കുന്ന സന്ദർഭത്തിൽ സലാം പറഞ്ഞ അടക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മൂത്രച്ചൊല്ലിരിക്കുന്ന സമയത്ത് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. എന്നാൽ വുദു എടുക്കുന്ന സന്ദർഭത്തിലോ മറ്റുള്ള ഏത് സാഹചര്യങ്ങളിലും ഒരാൾ സലാം പറഞ്ഞാൽ സലാം അടക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: തിലാവത്തിൻ്റെ സുജൂദിന് പകരം മറ്റെന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ? സുജൂദ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ, ഉദാഹരണമായി യാത്രയിലും മറ്റും, ആ പ്രാർത്ഥന ചൊല്ലിയാൽ സുജൂദിന് പകരമാകുമോ എന്നാണ് ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം.
0: തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സുജൂദ് സുന്നത്തായിട്ടുള്ള ഒരു സുജൂദാണ്. അപ്പോൾ അത് നിർബന്ധമല്ല. അപ്പോൾ നമുക്കതിൽ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സുജൂദ് ചെയ്യണം. എന്നാൽ ആ സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ സുജൂദ് ചെയ്യേണ്ടതില്ല. അതിൻ്റെ പേരിൽ അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ആ ഒരു പുണ്യം ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന് പകരമായിട്ട് അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി എന്ന രൂപത്തിലൊരു പ്രാർത്ഥന ആ തിലാവത്ത് സുജൂദിന് പകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയും പഠിപ്പിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിന് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ സുജൂദ് ചെയ്യുക, അതിന് പറ്റുന്നില്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അത് ചെയ്യാതിരിക്കുക എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ആ സുജൂദിന് പകരമായി അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചെയ്യാൻ ഒരു പ്രത്യേക പ്രാർത്ഥന പ്രാമാണികമായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: ഹലോ.
7: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
7: ചോദിക്കട്ടെ.
1: ചോദിച്ചോളൂ.
7: സൂറത്തുൻ നൂറിലെ 23-ാമത്തെ ആയത്ത് ഇന്നലെയിൽ എർമൂലിൽ തൊട്ടടുത്ത 24 എന്ന് പറഞ്ഞ ആയത്തും കേട്ടില്ല.
1: പറയൂ.
7: ആ ആയത്ത് നമ്മളിപ്പോ സാധാരണ ഒരു സ്ത്രീയെ പറ്റി പറയുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ തിരിച്ചൊരു പുരുഷനെ പറ്റി അറിയാണെങ്കിൽ അതിന് എന്താണ് നിയമം?
1: മനസ്സിലായി.
0: ആരോപണങ്ങള് ഉന്നയിക്കുക എന്നുള്ളത് അത് പുരുഷന്മാരെ കുറിച്ച് ഉന്നയിച്ചാലും തെറ്റ് തന്നെയാണ്, സ്ത്രീകളെ കുറിച്ച് ഉന്നയിച്ചാലും തെറ്റ് തന്നെയാണ്. ഇവിടെ പ്രത്യേകം ഈ ആയത്തിവിടെ പരാമർശിക്കാനുള്ള കാരണം ആയിഷ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് പിന്നെ യുദ്ധം കഴിഞ്ഞു പോരുന്ന സമയത്ത് ഒരു ആരോപണം ഉന്നയിക്കുകയും മുനാഫിക്കുകൾ അത് പ്രചരിപ്പിക്കുകയും അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ പറയണം, മുഅ്മിനാത്തുകളായ ആയിഷ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അതുകൊണ്ടുണ്ടായ ദുരന്തങ്ങളും അതിന്റെ പാപങ്ങളും വിശദീകരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള മുഹ്സനാത്തുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന ഗൗരവപരമായ ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഭാഗം അവിടെ പറഞ്ഞത്. എന്നാൽ ഇത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത്, വ്യഭിചാരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് വലിയ പാപമായിട്ട് തന്നെയാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളെ കുറിച്ച് ഒരു വ്യഭിചാരോപണം ഉന്നയിക്കുമ്പോൾ 4 സാക്ഷികളെ കൃത്യമായിട്ട് ഹാജരാക്കണം എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയ, അത് ചെയ്യുന്നത് വ്യക്തമായി കണ്ട 4 സാക്ഷികൾ ഹാജരായിട്ട് പറയണം, ഞങ്ങളത് കണ്ടു എന്ന് പറയണം. എങ്കിൽ മാത്രം അതില്ലാത്ത കാലത്തോളം അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് വലിയ ശിക്ഷാർഹമായ കാര്യമാണ്. 100 അടിയോളം അവർ ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ അവിടെ അടിക്കണം എന്നുള്ള ശിക്ഷ വരെ ഇസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുരുഷന്മാരെ കുറിച്ച് പറയുന്നതും സ്ത്രീകളെ കുറിച്ച് പറയുന്നവർക്കൊക്കെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ഇന്നലദീന യർമുലൽ മുഹ്സനാത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്ന ആയത്ത് ആയിഷ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട സംഭവത്തെ കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകളെ കുറിച്ച് എന്ന് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
8: പെട്ടെന്ന് ചോദിച്ചോളൂ, സമയം അവസാനിക്കാറായി.
9: ആയിക്കോട്ടെ, ഞാനേ ഇത് നമ്മളെ കൂട്ടത്തിൽ അറിയും, അറിവുള്ള ആളാണെന്ന് അറിയുന്ന ആളുകൾ പോലും ഇതേമാതിരി പറഞ്ഞാലേ അവരോട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും അവരതിനു മുന്നിൽ തൊട്ടടുത്ത ആളുകൾ പോലും മൗനം തിരിച്ചിരിക്കുന്നു. അതിന് എന്താണ്
1: ഈ വിഷയം അദ്ദേഹം അടുത്ത ആളുകളോട് പോലും പറഞ്ഞാൽ അവർ മൗനം ദീക്ഷിക്കുന്നു എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്.
9: എന്നാൽ അവരോട് കൂടെ പ്രവർത്തിക്കുന്ന ആളോട് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ അവര് പോലും മൗനം ദീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരും അറിവുള്ളവരെ തന്നെയാണ്.
0: നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദീനിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങള് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ സദുദ്ദേശത്തോടുകൂടി നസീഹത്തെ മനസ്സോടുകൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പോൾ അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബാധ്യതയാണ് നമുക്കുള്ളത്. അപ്പം അത്തരം ആളുകൾക്ക് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വേണ്ട രൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനൊക്കെ ഉള്ള തോഫീക്കിന് വേണ്ടി പടച്ചിറപ്പിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അത്തരം ഹിദായത്ത് അവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ.
1: ആമീൻ. നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കാറായി. അള്ളാഹു ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു ബഹുമാന്യന പണ്ഡിതൻ ഫൈസൽ മദീനി. ധാരാളം ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകി.
10: വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദ്ദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
11: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: എൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് ഒരു പുതിയ ആൾ താമസക്കാരനായിട്ട് വന്നു. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു, പരിചയപ്പെടാൻ വേണ്ടിയിട്ട്.
1: ഒരു പുതിയ നാട്ടുകാരനാണല്ലോ.
0: പുതിയ നാട്ടുകാരനാണ്,
1: മറ്റൊരു നാട്ടുകാരന് ഇവിടേക്ക് വന്നത്.
0: ഒരു 10-15 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. സ്വാഭാവികമായി നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവിടുന്ന് വിട്ടുപോകുന്നത് എന്നുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഇങ്ങനെ മടിച്ചൊക്കെ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു കണ്ടാലേ ഒരു മഹാഭാവം മനുഷ്യൻ, കുറച്ച് ഉയരം കുറഞ്ഞ് പ്രയാസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ
1: വാർദ്ധക്യമായിട്ടുണ്ട്.
0: വാർദ്ധക്യമായിട്ടില്ലെങ്കിലും പിന്നെ കുറച്ച് പ്രായമായിട്ടുണ്ട്, ഒരു 60-ൻ്റെയൊക്കെ മുകളിൽ പ്രായമായിട്ടുണ്ടാവും. എന്നാലും കരുത്തുള്ള ശരീരം, ഒരു 200 വലിയ ഉയരമൊന്നുമില്ല, കുറച്ച് തടിച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാസിയായിരുന്നു, 25 കൂടുതൽ പ്രവാസമായിരുന്നു, പല പണിയെടുത്തിട്ടുണ്ട്, കൂടുതൽ ഡ്രൈവിംഗ് ജോലിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഈ നിരന്തരമായ പ്രവാസ ലോകത്ത് കഠിനാധ്വാനം കൊണ്ട് കുറച്ചൊക്കെ സമ്പാദിച്ചു, സ്ഥലം വാങ്ങി, വീട് വെച്ചു. തൊട്ടടുത്തുള്ള നഗരം എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലും അങ്ങടിയിൽ സ്ഥലം വാങ്ങി, അവിടെ കുറച്ച് പീടിക മുറികൾ പണിതു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഭാര്യയുടെ പേരിലായിരുന്നു, ചിലത് മകൻ്റെ പേരിലായിരുന്നു. അയാൾക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്, ഭാര്യയും. അപ്പോൾ വന്ന് നാട്ടിൽ ഒരു സമാധാനപൂർവ്വം സമാധാനത്തോടെ താമസിക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലല്ല വന്നത്, ഒരു ശല്യം എന്നുള്ള രൂപത്തിൽ. ഇതുവരെയും നമ്മൾ പല പ്രവാസികളെ കുറിച്ചും കേൾക്കുന്ന സംഗതിയാണ്, ടിസ്റ്റ് ഇതല്ല. ഇങ്ങനെ പിന്നെ സമ്പാദിച്ച് ഭാര്യയുടെ പേരിലൊക്കെ സമ്പാദ്യം ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത കഥകൾ നമ്മൾ
1: പൊതുവെ പറയാറുണ്ട്. കറവ പറ്റിയ പശുക്കളെ പിന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ സമ്പത്ത് ഇനിയിപ്പോ ലഭിക്കൂല എന്ന് കണ്ട പൊതുവെ ഒഴിവാക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് കണ്ടുവരികയുണ്ട്.
0: പക്ഷെ ഇതിനപ്പുറമാണ് സംഭവിക്കുന്നത്. മകള് അവിടെ പണിക്കൊക്കെ വന്നിരുന്ന ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് അനുവദിച്ചു, സ്ഥലം കൊടുത്തു, മകൾക്ക് ഒരു വീടും കയറ്റി കൊടുത്തു. ഈ കടയുടെ വരുമാനമൊക്കെ മകനാണ് എടുത്തിരുന്നത്. അത് അയാൾ ചോദിച്ചില്ല, ചോദിച്ചാലും കിട്ടൂല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകന് ഈ ബാക്കി കുറച്ച് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, അത് എഴുതി കൊടുക്കണം പറഞ്ഞു. എന്ന് വെച്ചാൽ ഷെയർ ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നി, പിന്നെ ഉള്ള സ്ഥലം കുറേ ഭാര്യയുടെ പേരിലും മകൻ്റെ പേരിലൊക്കെയാണ്, ഇതും കൂടി എഴുതി കൊടുത്താൽ ഒരു പക്ഷേ അയാളെ ചവിട്ടി പുറത്താക്കും ആ രൂപത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ മിണ്ടാതൊക്കെയായി, മകനോട് മകനും ഇയാളും തമ്മിൽ വലിയ ലോഹ്യമൊന്നും ഇല്ലാതെയായി, പിന്നെ ഭീഷണിയുടെ സ്വരമൊക്കെയായി. ഒരു ദിവസം പിന്നെ മകൻ വന്നു, ഒരു വണ്ടി കൊണ്ടാണ് വന്നത്, കൂടെ മകൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഇവർ പിന്നെ സ്വാഭാവികം എന്താണെന്ന് പറയാതെ കയറില്ല എന്നൊക്കെ പറഞ്ഞു കുറച്ച് ബലം പിടിച്ചു നോക്കി. പക്ഷേ രണ്ടുപേരും ഭീഷണിപ്പെടുത്തി ബലമായിട്ട് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി. കുറേ നേരം വണ്ടി ഓടി, എന്താണെന്ന് ഒരു ഐഡിയും കിട്ടിയില്ല അദ്ദേഹത്തിന്. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ അവർ വാങ്ങി വെച്ചു,
1: തട്ടിക്കൊണ്ടുപോകുന്ന
0: ഒരു രൂപത്തിൽ. പക്ഷേ എന്താണ് സംഗതി എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഉണ്ടാകാതെ ഇരിക്കാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട്. അദ്ദേഹം തന്നെ ഉണ്ട്, അദ്ദേഹത്തിനാണെങ്കിൽ വലിയൊരു ഒരു വലിയ ആരോഗ്യമുള്ളൊരു ആളൊന്നും അല്ല. ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു 10-50-60 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു നഗരത്തിലാണ് ഈ പിന്നെ വാഹനമെത്തിയത്. വാഹനമെത്തിയിട്ട് ഒരു വലിയ കെട്ടിടത്തിനുള്ളിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ആശുപത്രിയായിരുന്നു. ആശുപത്രി പറഞ്ഞാൽ മാനസിക രോഗികൾ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി, മെന്റൽ ഹോസ്പിറ്റല്. ഒരിക്കലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമല്ല. സ്വാഭാവികമായിട്ടും മാനസികാരോഗ്യ മാനസിക ആശുപത്രികൾ അറിയാലോ,
1: ഇങ്ങനെയുള്ള
0: ഗുണ്ടകളൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്.
1: പല പേഷ്യൻസും
0: ചിലപ്പോൾ വയലൻ്റ് ഒക്കെ ആകുന്ന ആളുകളുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി, സംഗതികൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അയാൾ അവർ ഒരു മാനസിക രോഗിയാക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പുറം ലോകം കണ്ടോളണമെന്നില്ല. എങ്ങോട്ടാണ് വന്നു എന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും പിന്നെ മകനും ആളും പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷരായി.
1: അവരുടെ ഫോണൊക്കെ മേടിച്ച്
0: ഒന്ന് വാങ്ങിച്ചു. ഒരു പിന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സംഗതിയില്ല. അദ്ദേഹത്തിന് എവിടെ സ്ഥലം പോലും അറിയില്ല. അങ്ങനെ ഒരു സഞ്ചരിച്ച് പരിചയമുള്ള ഒരാളൊന്നും അല്ലല്ലോ. പിന്നെ മാത്രമല്ല, ഒരു വണ്ടിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. വളഞ്ഞും തിരിഞ്ഞും ഒരുപാട് സ്ഥലം പോകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഒറ്റപ്പെടുന്നു. രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഒരു ഭീകരതയാണത്. ചതിക്കുന്നതാരാണ്? സ്വന്തം ഭാര്യ, സ്വന്തം മകൻ. അങ്ങനെ അയാളുടെ വല്ലാത്ത നിരാശയിലായിരുന്നു. പടച്ചവനോട് പ്രാർത്ഥിക്കല്ലാതെ ഓരോരോ മാർഗമല്ല. അദ്ദേഹം മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങി. സാധാരണ ഒരു ആശുപത്രിയിലുള്ളതുപോലെ തന്നെ. പിന്നെ അതിൽ കൂടുതലും ഭീഷണിയുടെ സ്വരം. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് മനസ്സറിഞ്ഞ്, മനസ്സലിഞ്ഞ് ഒരു നേഴ്സ് ഒരു തവണ എല്ലാം ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ആരും കാണുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹത്തിന് ഫോണ് കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും വന്നിട്ട് പിന്നെ നിങ്ങളിവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറയും. നിങ്ങളിവിടെ നിന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ബോധത്തോടു കൂടി പുറത്തു പോകാൻ പറ്റില്ല. ഇനി പുറത്തു പോകാൻ പറ്റില്ല, പുറത്തു പോയാൽ തന്നെ നിങ്ങൾ മറ്റൊന്നിനും പറ്റാത്ത ഓർമ്മയൊന്നുമില്ലാത്ത രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്.
1: പക്ഷേ മരണപ്പെടുക,
0: ഒരു വലിയ സംഖ്യ വാഗ്ദാനം ചെയ്തിട്ടാണ്, ഡോക്ടറോട് വാഗ്ദാനം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അകത്തുനിന്ന് ആരുടെയും ഒരു പിന്നെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത പ്രയാസം തോന്നിയോണ്ട് ചെയ്യാണ്. എൻ്റെ ജോലിയും എൻ്റെ ജീവനും കൂടി അപകടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ആ ഫോൺ വാങ്ങിച്ചു. ഫോൺ നമ്പറൊന്നും അറിയില്ല കൂടുതലാളി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഫോൺ നമ്പർ അദ്ദേഹം പിന്നെ ഓർമ്മ ഉണ്ടായിരുന്നു. അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു അപകടത്തിലാണ്, എന്നെ ഇവരെന്നെ കൊണ്ടുവന്നിട്ടുള്ളത്, കുറച്ച് ആളുകളെ കൂട്ടി വന്നിട്ട് പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ നേഴ്സ് പറഞ്ഞു കൊടുത്തു. പ്രകാരം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രമേ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ബാക്കി എന്ന് പറയാം, അനിയൻ അവിടെ കുറച്ചൊരു ബന്ധുക്കളുള്ള ആളായിരുന്നു. അങ്ങേര് ഒരു ഒന്ന് രണ്ട് വണ്ടിയിൽ ആൾക്കാർ കേട് ഈ വന്നു ഈ ആശുപത്രിയുടെ മുമ്പിൽ. പിന്നെ വന്ന് ബഹളം ഉണ്ടാക്കി. ബഹളം മീൻസ് പിന്നെ ആദ്യം അനിയായിട്ടൊക്കെ സംസാരിച്ച് അവർ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു, നിങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അവരെ തിരിച്ചൊക്കെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഞങ്ങളെന്തായാലും ഒരു തീരുമാനമാക്കിയിട്ട് പോവുള്ളൂ. ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ള, ഇവിടെ ഇവിടെയുള്ള പോലീസുകാർ മാത്രം നല്ലതല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ആശുപത്രി വേണമെങ്കിൽ അടിച്ച് തകർക്കും എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ഇവർ മാറി. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർക്കും തോന്നി, ഇത് കൂടുതൽ പന്തിയല്ല, ചിലപ്പോഴും ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ ഇതുപോലുള്ള മറ്റു പല കേസുകളോടെ ഉണ്ടാവും, അതൊക്കെ പൊന്തി വരും. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള ആൾക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടു. ബാക്കിയം പടച്ചൻ്റെ അനുഗ്രഹം, അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു പോക്ക് ആരുടെ അടുത്തേക്കാണ്? ഭാര്യയുടെ അടുത്തേക്ക്, മകൻ്റെ അടുത്തേക്ക്. അയാൾ ഒരിക്കലും അങ്ങോട്ട് പോയില്ല. അയാൾ പിന്നെ അനിയൻ്റെ പ്രൊട്ടക്ഷനിൽ കുറച്ച് ദിവസം നിന്നു. പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടും സ്ഥലമുള്ള അവിടെ താമസാക്കിയത്. പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട്, അങ്ങനെയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ച് വർഷങ്ങളായി അങ്ങനെ കണ്ടു. പിന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഷോക്ക്ഡ് ആയി പോകും.
1: ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണോ എന്നുള്ളത് ആലോചിക്കാതെ, നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇത്രയും സാക്ഷരതയുണ്ട് എന്നൊക്കെ പറയുന്ന അത്രയുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യാഥാർത്ഥ്യമാണോ? പണ്ടൊക്കെ ഒരു സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടു വന്നിരുന്നെന്ന് പറയുന്നത് പോലെയുള്ള ഓരോ അനുഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വതാലാണ് എല്ലാ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
0: അമീൻ.
1: യഥാർത്ഥത്തിൽ ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അതവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ആ ഒരു മക്കളിൽ നിന്നോ, അതെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കടമ എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഭാര്യയും ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: ഒരു സാധു അവരാവശ്യപ്പെട്ടൊക്കെ ചെയ്തു കൊടുത്തു.
1: അത്
0: മകൾക്ക് വീട് വെച്ചു കൊടുത്തു, സ്ഥലം കൊടുത്തു, ഭാര്യയ്ക്ക് അത് കൊടുത്തു.
1: എല്ലാവരും
0: കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കണം എന്നാണ് ആ സാധു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് മകനാണ് കൈകാര്യം ചെയ്തത്,
1: മകനാണ് ലഭിക്കുന്നത്.
0: അതും തിരിച്ചു ചോദിച്ചില്ല എന്നാ പറഞ്ഞു തോന്നുന്നുണ്ട്, അത് കിട്ടിയില്ല വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒതുങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ, സ്ഥലമൊക്കെ അവരെടുത്തോട്ടെ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അവകാശികൾ അവരാണല്ലോ, കുറച്ച് നേരത്തെ അവരെടുത്തു എന്ന് വിചാരിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവസാനത്തെ ആ നീക്കം അതിഭീകരമായിരുന്നു.
1: പല നാട്ടിലും ഇതുപോലുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മരണം, ഇത്തരത്തിൽ അവർ മാറി താമസിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് നിന്ന്. അപ്പം അതും ഇതുപോലെ തന്നെ പല ആളുകൾ അവരുടെ സ്വത്തിന് വേണ്ടി അവരടിച്ചമർത്തി പലപ്പോഴും ഉപ്പയെ മർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
0: ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു മകൻ മാതാവിനെ, പക്ഷെ അതിൻ്റെ പിന്നിൽ ലഹരി എന്നുള്ള ഒരു സംഗതിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ
1: ഒരുവേള ആ ഒരു വഴിയായിരിക്കാം
0: ലഹരി, മകനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു പക്ഷേ ലഹരിയെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷെ ഇത് അത്തരം സംഗതികളും അല്ല. എവിടേക്കാണ് ഈ നാടിൻ്റെ പോക്കെന്ന് പറയുമ്പോഴല്ലേ പേടിയോ.
1: നമ്മൾ യഥാർത്ഥത്തിൽ ദീന് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ദീനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്ലാം പറയുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും അല്ലേ, അതൊരു വാക്കല്ല ഒരു ചെറിയ പ്രയോഗമാണ് എന്ന് തന്നെ മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണ് ആ മകന്, യഥാർത്ഥ ഒരു ദീന് ലഭിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ അവിടെ നടക്കുമായിരുന്നില്ല എന്ന് നമുക്ക് ഒരു പക്ഷേ ആശിക്കാം.
2: പീസ് റേഡിയോ ശ്രോതാക്കളിന് പ്രവേശിക്കുന്നത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഇതിന്റെ രണ്ടാം ഭാഗം കേൾക്കാം. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിലുണ്ടാകുന്ന മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷാതേട്ടം അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന. ഈ ഒരു ഭാഗം വരെയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം വ അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശ്ശിഖാഖി വന്നിഫാഖി വസ്സുമഅതി വറിയാ. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ഈ ഒരു ഭാഗം വരെയാണ്. വ അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശ്ശിഖാഖി വന്നിഫാഖി വസ്സുമഅതി വറിയാ. ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം, അല്ലാഹുവെ ദാരിദ്ര്യം, കുഫ്ർ, നീചവൃത്തി, അനൈക്യം, കാപട്യം, ലോകപ്രശസ്തി, ലോകമാന്യത, ഇതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. വ അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശ്ശിഖാഖി വന്നിഫാഖി വസ്സുമഅതി വറിയാ. വ അഊദു ബിക وأعوذ بك من الفقر وأعوذ بك من الفقر والكفر وأعوذ بك من الفقر والكفر وأعوذ بك من الفقر والكفر والفسوق والشقاق والفسوق والشقاق والفسوق والشقاق والنفاق والفسوق والشقاق والنفاق والسمعة والرياء والسمعة والرياء وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء. وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء. إتريمان നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വഅഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശ്ശിഖാഖി വന്നിഫാഖി വസ്സുമഅതി വർരിയ. ഇനി ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതും ഇപ്പോൾ പഠിച്ചതും നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ والجبن والبخل والهرم والقسوة والغفلة والعيلة والذلة والمسكنة وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء. ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ. ഇതിന്റെ രണ്ടാം ഭാഗം ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതിലൂടെ ഒരു പക്ഷേ ഈ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാകും. വാക്കുകളുടെ കൂട്ടത്തിൽ ഹറാമായ വാക്കുകളുണ്ട്, ശിരിക്കാകുന്ന കുഫറാകുന്ന വാക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകളാണ്, അനുവദനീയമായ വാക്കുകളാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സൂറത്തു തൗബയിലെ 64-65 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ഒരു വിഷയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ആയത്ത് അവതരിക്കാനുള്ളൊരു പശ്ചാത്തലം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ പറയുകയാണ്, തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു, മാ റഅയ്ന മിസ്ല ഖുറായിന ഹാഉലാഇ അർഗബ ബുതൂനൻ വല അക്ദബ അൽസുനൻ വല അജ്ബന ഇൻദ ലിഖാഇ. സ്വഹാബാക്കളെക്കുറിച്ചാണ് പറയുന്നത്, ഈ സ്വഹാബാക്കൾ ഇവരെപ്പോലത്തെ ഖുറായിങ്ങളെ അഥവാ ഖുർആനിൽ അറിവുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയുള്ളവരായി? ഇവർ ഖുർആൻ പഠിച്ചത് അവരുടെ വയറ് നിറക്കാൻ വേണ്ടിയാണ്. ഇവർ നന്നായി കളവ് പറയുന്നവരാണ്. യുദ്ധക്കളത്തിൽ ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഭീരുത്വം കാണിക്കുന്നവരാണ്. ഇങ്ങനെ സ്വഹാബത്തിനെ ആക്ഷേപിച്ചുകൊണ്ടൊരു മനുഷ്യൻ തബൂക്കിൻ്റെ വേളയിൽ സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ ഔഫ് ബിനു മാലിക് റളിയല്ലാഹുഅൻഹു പറഞ്ഞു, കദബുത്ത, നീ കളവാണ് പറഞ്ഞത്, നീയൊരു കപടവിശ്വാസിയാണ്. ഞാനിത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക തന്നെ ചെയ്യും. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്കെത്തി വിഷയം ബോധിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നമാ കുന്ന നഖൂദു വനതഹദ്ദസു ഹദീസ റക്ബി, ഞങ്ങൾ വെറുതെ കളിതമാശയായി അത് സംസാരിച്ചതായിരുന്നു. അത് ഞങ്ങളങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞതൊന്നുമല്ല, ഞങ്ങൾ തമാശക്ക് വേണ്ടി പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആയത്താണ് സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ. അല്ലാഹു പറയുകയാണ്, വല ഇൻ സഅൽതഹും, റസൂലെ താങ്കൾ അവരോട് ചോദിച്ചാൽ അഥവാ കപട വിശ്വാസികളോട് ചോദിച്ചാൽ, എന്ത്, എന്തിന്

0: കൊണ്ടുമാണോ നിങ്ങൾ തമാശ പറയുന്നത്? ലാ തഅതദിറു, ഇനി നിങ്ങൾ ഒരു കാരണവും ബോധിപ്പിക്കണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ അവിശ്വാസികളായിപ്പോയിരിക്കുന്നു, നിങ്ങൾ കാഫിരീങ്ങളായിപ്പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ, തമാശക്ക് പറഞ്ഞതാണ്, പക്ഷേ ആ വാക്കിൻ്റെ പേരിൽ അവർ കാഫിരീങ്ങളായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാക്കുകൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ദീനിൻ്റെ ഷിആറുകളെ, മതത്തിൻ്റെ ചിഹ്നങ്ങളെ കളിയാക്കുന്ന വാക്കുകൾ ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. മതത്തിൻ്റെ ചിഹ്നങ്ങളായ പല വിഷയങ്ങളുണ്ടല്ലോ, കഅബ, പള്ളി, താടി, ഞെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ, സുന്നത്തായ ഭക്ഷണ രീതികൾ, അതേപോലെ തന്നെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ധാരാളം മര്യാദകളുണ്ടല്ലോ, അതൊക്കെ മതത്തിൻ്റെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ കളിയാക്കൽ അനുവദനീയമല്ല. ഞെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രത്തെക്കുറിച്ച് ഒരാൾ പറയാണ് മുട്ടുമുറിയൻ പാൻറ്, നീട്ടി വളർത്തിയ താടിയെക്കുറിച്ചൊരാൾ പറയാണ് ബാർബറിൻ്റെ കരങ്ങൾ തൊടാത്ത താടികൾ പരിഹസിച്ച് പറയുകയാണെങ്കിൽ, കൊറ്റൻ താടി, കള്ളത്താടി എന്നൊക്കെ പരിഹസിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ പരിഹാസ്യരൂപത്തിൽ ആളുകൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് അവനെ പുറത്താക്കും. അപ്പം നമ്മൾ പറഞ്ഞ ഒരു വാക്ക് കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് പറയുമ്പോൾ വാക്കുകളെ സൂക്ഷിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുകൊണ്ട് വാക്കുകളെ സൂക്ഷിക്കുക. കുഫ്രായ, ശിരിക്കായ, മതത്തെ കളിയാക്കുന്ന, കളവാക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലമന്തോ.
2: أعوذ بالله من الشيطان الرجيم
3: ويقول الإنسان أئذا ما مت لسوف أخرج حيا

وإن

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്ന ഒരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, യുക്തിവാദം യുക്തിരഹിതം. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലി. നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായുള്ള പല ആളുകളും, ഈ നിരീശ്വരവാദികളും ദൈവനിഷേധികളുമായ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന ചില ആർട്ടിക്കിളുകളും ചില സംഗതികളും വായിച്ചിട്ട് അതൊക്കെ ചിലപ്പോൾ വിശ്വസിച്ചു പോവുകയും എന്തോ മതത്തിലോ വിശ്വാസത്തിലൊക്കെ ഒരു പ്രശ്നമുണ്ടോ എന്ന് വസ്വാസാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇടയ്ക്കൊക്കെ ആരുന്നെങ്കിലും കേൾക്കാറുണ്ട്. ഇവിടെ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, യുക്തിവാദം അല്ലെങ്കിൽ ഇത്തരം നിരീശ്വരവാദങ്ങളൊക്കെ ഏറ്റവും ബുദ്ധിപരവും ഏറ്റവും ശാസ്ത്രീയവുമാണ് എന്നാണ് പറയാറ്. സത്യസന്ധമായും ആത്മാർത്ഥമായും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മഹാവിഡ്ഢിത്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ പറയുന്നത് എന്ന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഒരു അസ്തിത്വത്തെ, അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്തൊരു സംഗതിയും വ്യവസ്ഥാപിതമായി നടക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബുദ്ധിയുണ്ട് എന്ന് എന്തായിരുന്നാലും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യമില്ല. മനുഷ്യ ശരീരം എന്തൊരു അത്ഭുതകരമാണ്. അതിൻ്റെ അവസ്ഥകൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഓരോന്നിലും നമുക്ക് കാണാം. അതൊക്കെ ഒരു യാദൃച്ഛികതയാണെന്ന് സുഹൃത്തുക്കൾ ആരാണ് പറയുക? നമ്മൾ ഒരു പാറക്കൂട്ടത്തിനിടയിൽ എത്രയോ പാറക്കല്ലുകൾ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് പാറക്കല്ലുകൾക്കിടയിൽ നിന്നും പൂർണ്ണമായ മനുഷ്യാകാരമുള്ള ഒരു പാവ ഉണ്ടാവാത്തത്? എന്താണ് ഉണ്ടാവാത്തത്? അല്ലെങ്കിൽ മനോഹരമായ ഒരു പുഷ്പത്തിൻ്റെ രൂപം എന്താണ് ഉണ്ടാവാത്തത്? ഈ പ്രകൃതിയിൽ എന്തെല്ലാം വസ്തുജാലങ്ങളുണ്ട്. ഏതെങ്കിലും പ്രകൃതിയിലെ ഒരു ദുരന്തത്തിൽ, ഒരു മല പൊട്ടിപ്പിളർന്നപ്പോൾ, ഒരു പാറ പൊട്ടിക്കേറിയപ്പോൾ യാദൃച്ഛികതയിൽ എന്തുകൊണ്ട് പൂർണ്ണമായ ഒരു ആസൂത്രിതമായ ഒരു സംഗതി ജന്മം കൊള്ളുന്നില്ല? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടുത്തെ ജീവജാലങ്ങൾ, അവയുടെ പ്രത്യുൽപാദനം, നിലനിൽപ്പ്, അതേപോലെ തന്നെ സുരക്ഷ, സംരക്ഷണം, അതിനൊക്കെ വേണ്ട മാർഗങ്ങൾ അവയ്ക്ക് നൽകിയതിൻ്റെ പിന്നിൽ ഒരു ബുദ്ധിയുണ്ട്. എന്തായിരുന്നാലും ആ ജീവിയുടെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ ബുദ്ധിയുമല്ല എന്നുറപ്പാണ്. അപ്പം അതന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും അതില്ല എന്ന് പറയുന്നത് ഒരു മഹാവിഡ്ഢിത്തമാണ് എന്ന് നമുക്കറിയാം. പ്രകൃതിപരമായി തന്നെ ഒരു വിഷമം നമുക്കുണ്ടായാൽ നമ്മൾ കൈകളെ ആകാശത്തേക്ക് ഉയർത്തും. എന്തുകൊണ്ടാണ് ഒരു നമുക്ക് മുകളിൽ നമ്മെ സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട് എന്നൊരു ബോധം മനസ്സിനുള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് എന്നർത്ഥം. ഇപ്പം ഏറ്റവും ആധുനികമായി ഇപ്പോൾ പുതിയതായ ഏറ്റവും ആനുകാലിക ചർച്ചയാണ് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഇസ്ലാം ആ സമത്വം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. ആർക്കാണ് സുഹൃത്തുക്കളെ മനസ്സിലാവാത്ത? ഒരു ചെറിയ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് ആണും പെണ്ണും തമ്മിൽ അന്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബാഹ്യ അന്തരമാണ്, ഒരു അത്ഭുതമാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടി. മമാ ഖലഖ ദക്കറ വൽ ഉൻത, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ആ സൃഷ്ടി, ആ ശക്തി തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതങ്ങളുണ്ട്. തികച്ചും വൈരുദ്ധ്യങ്ങളെന്ന് ചിന്തിക്കാവുന്ന ആണിനെയും പെണ്ണിനെയും ഏറ്റവും അധികം പാരസ്പര്യത്തോട് ബന്ധപ്പെട്ടു പോകാവുന്ന, യോജിച്ചു പോകാവുന്ന അവസ്ഥയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേർപിരിയാൻ കഴിയാത്ത വിധം മനസ്സുകൾ തമ്മിലുള്ള ആകർഷണീയത, ശാരീരികമായ മറ്റു സവിശേഷതകൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഒരാണും പെണ്ണും തുല്യമാകുന്നത് എങ്ങനെയാണ് സാധ്യമാകുന്നൊരു കാര്യമാണ്? ആഴ്ചക്ക് നിങ്ങൾ ഒരു പ്രസവത്തിലെ സ്ത്രീ മരിച്ചു, ഒരു കുട്ടിയുണ്ട്, കഴിയുമോ ഒരു വാപ്പയ്ക്ക് വളർത്താൻ? കഴിയും, ഒരു വാപ്പയ്ക്ക് വളർത്താൻ കഴിയും. എന്നാലൊരു വാപ്പ മരിച്ചു, ഇത് പ്രസവത്തോടുകൂടെ എന്ത് ചെയ്തു, ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു, പക്ഷെ ഉമ്മ ഉണ്ട്, ആ കുട്ടിനെ വളർത്താൻ ആ ഉമ്മയ്ക്ക് പറ്റും. ഞാൻ പറഞ്ഞു ആണിന് പെണ്ണിൻ്റെ ദൗത്യം നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അയാൾക്ക് കഴിയണ്ടേ? ഒരു സ്ത്രീയുടെ സഹായം അനിവാര്യമാണ് അയാൾക്ക്. അരച്ചു നോക്കും നിങ്ങൾ, എവിടെ നമ്മൾ പരിശോധിച്ചാലും തലച്ചോറ് തന്നെ എന്തുണ്ട്, ഏറ്റ വ്യത്യാസങ്ങളുണ്ട്, ഏത് വലിപ്പ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീ അവഗണിക്കപ്പെട്ടവളാണെന്നോ അടിച്ചമർത്തപ്പെട്ടവളാണെന്നോ പുരുഷൻ്റെ അവളുടെ മേലിൽ അന്യായം അധികാരമുള്ളവരാണെന്നൊന്നും അർത്ഥമല്ല. ഒരു പുരുഷന് കൊടുത്ത എല്ലാ പദവികളും മേന്മകളും അത് സ്ത്രീയുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഒരു സ്ത്രീയെ സംരക്ഷിച്ചു കൊണ്ടുപോകുവാനുള്ള അധികാരമാണ് കൊടുത്തത്.
2: അതവളെ നോക്കാനുള്ള അധികാരമാണ്. അവളെ ഏറ്റവും സുരക്ഷിതമായ വഴിയിലൂടെ നയിക്കാനുള്ള അധികാരമാണ്. അവൾക്ക് ദോഷകരമായ കാര്യങ്ങളെ തടുക്കാനും അവൾക്ക് ഗുണകരമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാനുമുള്ള അധികാരമാണ്. കവ്വാമുനാലൻ നിസാ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നും എന്തില്ല, ഒരു അനീതിയും ചെയ്യപ്പെടുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും എല്ലാ അർത്ഥത്തിലും സമമാണെന്നും എല്ലാ അവകാശങ്ങളും എല്ലാ കാര്യങ്ങളും രണ്ടു പേർക്കുമാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും. ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു മുസ്ലിം അല്ല, ഫേസ്ബുക്കിൽ കണ്ടു. അതായത്, ഏതൊരു സ്ത്രീ തൻ്റെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുവോ അവിടെ കുട്ടികൾ, അവരുടെ സന്താനങ്ങൾ സമാധാനത്തോടെ വളരും. എവിടെ ഒരു ഒരു ഭർത്താവ് ഭാര്യയാൽ ഭരിക്കപ്പെടുന്നുവോ അവിടെ ആ കുട്ടികൾ അശാന്തിയിലും അസമാധാനത്തിലുമായി വളരുമെന്നാണ്. ഒരു വീടിൻ്റെ ശാന്തത അവിടെയാണ്. മനസ്സിലെ, രാവിലെ ഒരു ചായ വേണം. ചായ ആർക്കുണ്ടാക്കാലോ? പക്ഷെ സ്വാഭാവികമായും ഒരു ചായ എടുക്കൂ എന്ന് ഭാര്യയോട് പറയുമ്പോൾ, ഞാൻ എന്താ ചായ എടുക്കാൻ, അത് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് തിരിച്ചു ചോദിച്ചാൽ, പിന്നെ ആ ഒന്നാമത്തെ ഒരു ദിവസത്തിൻ്റെ പുലർച്ചയുടെ ആദ്യത്തെ കാര്യം തന്നെ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി. അവിടെ അതല്ലേ പിന്നെ കാണുന്നത് ബാക്കിയുള്ള ആളുകൾ. അവിടെ രണ്ടുപേരും രണ്ടുപേരുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. ഭർത്താവ് ഭർത്താവിൻ്റെതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ വിശ്രമമില്ലാതെ, ഭാര്യ ഭാര്യയുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. വീടിൻ്റെ ഒരു സംരക്ഷണമാണ്, വീടിൻ്റെ ഒരു ചുമതലയാണ് പൂർണ്ണമായും. അവിടെ ഒരു പുരുഷൻ അന്യനാണ്, എല്ലാം ഒരു അപരിചിതനെ പോലെ ചോദിച്ചറിയാണ് ചെയ്യുന്നത് ഭാര്യയോട് വീടിൻ്റെ കാര്യങ്ങൾ. അവളാണ് അതിൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഒരു സ്ത്രീക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പിന്നെ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ച് നോക്കും, നിങ്ങൾ ഈ പിന്നെ മതത്തെക്കുറിച്ചൊക്കെ നിരാകരിക്കുന്ന ആളുകൾ, ഇനിയിപ്പോൾ ഇതൊന്നും ദൈവികമല്ല, അല്ലെങ്കിൽ ഈ പ്രവാചകന്മാർക്കൊന്നും ദൈവികമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നിപ്പോൾ ഒരാൾ വാദിക്കാന്ന് വിചാരിക്കാം. അങ്ങനെ വാദിക്കുകയാണെങ്കിൽ തന്നെ സുഹൃത്തുക്കളെ, ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രകൃതി മതത്തിൽ ഇതൊന്നും ആഗ്രഹിക്കാത്ത, സ്വർഗവും നരകവും ഒന്നും വിശ്വസിക്കാത്ത ഒരാൾക്കും അവൻ്റെ ഭൗതിക ജീവിതത്തെ സുരക്ഷിതമാക്കുവാനുള്ള ഏറ്റവും നല്ലൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ലാതെ വേറെന്താണുള്ളത്? എന്താണുള്ളത്? ഇപ്പോൾ പാല് നടക്കും, പറവുകളൊന്നും വേളി കഴിക്കാറില്ല ഒരാൾ പറയണത്. അതായത് ഇവിടുത്തെ മൃഗങ്ങളും പക്ഷികളൊക്കെ വിവാഹം കഴിച്ചാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ആ ഒരു തത്വം, ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു കരാറാണ്, ഒരു എഗ്രിമെൻ്റാണ്. ആ കരാറിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് ആ പ്രത്യേകത? ഒരു കുട്ടിയുടെ പിതാവിൽ നിന്നും ആ കുട്ടിയെ ഒരാൾ, ഒരു പുരുഷൻ ചെറുപ്പക്കാരനെ ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ആധികാരികത ഉണ്ട്. അവൾക്ക് എപ്പോഴും പറയാം അവനോട്, ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ല, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയവളല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവളല്ല, മറിച്ച് എന്താണ്, മാന്യമായി എൻ്റെ പിതാവ് ഒരു കരാറിലൂടെ കൈപിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. എന്നെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? നിങ്ങളെന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആളുകളെ സാക്ഷ്യത്തിൽ വിവാഹം കഴിച്ചതാണെന്നാണ്. എന്നാൽ പറവകളെപ്പോലെയും പക്ഷികളെപ്പോലെയും മൃഗങ്ങളെപ്പോലെയും ഒപ്പം കൂടുന്ന ആളുകൾക്ക് ഇത് പറയാൻ പറ്റും? അവിടെ ആ ഒരു കരാറ് ഒരു ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് എല്ലാ മതങ്ങളിലും അതൊരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പല ഗുണങ്ങളും അതുകൊണ്ടുണ്ട്. അവിടെ കുട്ടി അവിടെ മറ്റ് ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവിടെ കുട്ടി അവിടേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത തലമുറകളെ തിരിച്ചറിയാൻ പറ്റും. എന്തൊക്കെ ഗുണങ്ങളുണ്ട്? എല്ലാ കാര്യങ്ങളും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് പിന്നെ കൈ കഴുകുക എന്നുള്ളത് ദോഷകരമായ കാര്യമാണോ സുഹൃത്തുക്കളെ? ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത് ദോഷകരമായ കാര്യമാണോ? എന്തെല്ലാം നിർദ്ദേശിക്കപ്പെട്ടു, ആ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യന് ഗുണമാണ്. മറ്റുള്ളതിനൊക്കെ നിരാകരിച്ചാൽ പോലും ഈ തത്വങ്ങൾ മനുഷ്യന് ദോഷകരമാണെന്ന് തെളിയിക്കാൻ ആർക്കും പറ്റില്ല. ഇസ്ലാം നിശ്ചിതമാക്കിയ കാര്യങ്ങൾ മനുഷ്യന് ദോഷകരമായവയാണ്, അനുവദിച്ചത് ഗുണകരമായ കാര്യങ്ങളെയാണ്. അവൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പൂർണ്ണ സംരക്ഷണം ഇസ്ലാമിക ശരീഅത്ത് മത നിയമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഒരു വേള ആ ശാസ്ത്രം എന്ന പേരിലും യുക്തി എന്ന പേരിലും എല്ലാം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇത്തരം ചിന്താഗതികളെ അടിസ്ഥാനപരമായ പഠനത്തിലൂടെ, അതേപോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും. യഥാർത്ഥത്തിൽ ഏറ്റവും ഹനീഫിയത്ത് സംഹ, ഏറ്റവും നല്ല ഹൃജുവായ, ഏറ്റവും നല്ല മനുഷ്യന് ഏറ്റവും ഗുണകരമായിട്ടുള്ള മത നിയമങ്ങളാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. ഇതൊരു അനുഗ്രഹമാണ്, കാരുണ്യമാണ്, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. മതത്തെ ശരിക്ക് പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും ചെയ്ത് അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ.
3: നമ്മൾ കാതോർക്കുന്നു മധുരം ഖുർആൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ മുഹമ്മദ് തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവനായി ഹെഫലാക്കുകയും ശേഷം ഉന്നത നിലവാരത്തിലുള്ള ഖുർആൻ തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയും ചെയ്തു. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലന സംവിധാനം നടപ്പാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രവണമനോഹരമായ ആ ഒരു പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 55 അധ്യായം സൂറ റഹ്മാനിലെ 17 മുതലുള്ള ആയത്തുകളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന വളരെ ചിന്തനീയമായ ചില ഭാഗങ്ങളിലൂടെയാണ് മധുരം ഖുർആൻ കടന്നുപോയത്. റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്‌രിബൈൻ, രണ്ട് ഉദയസ്ഥാനങ്ങളുടെ റബ്ബും രണ്ട് അസ്തമനസ്ഥാനങ്ങളുടെ റബ്ബുമാകുന്നു അവൻ. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? മറജൽ ബഹ്റൈനി യൽ തഖിയാൻ, രണ്ട് സമുദ്രങ്ങളെ അവ തമ്മിൽ കൂട്ടിമുട്ടത്തക്ക നിലയിൽ അവൻ അയച്ചുവിട്ടിരിക്കുന്നു. ബൈനഹുമ ബർസഖുല്ല യബ്ഗിയാൻ, അവ രണ്ടും അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്ക ഒരു മറ അവക്കിടയിലുണ്ട്. ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദ്ദിബാൻ, അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ ഒരു സൂറയാണ് സൂറത്തു റഹ്മാൻ. അതിലെ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടും ഫബിഅയ്യി ആലായി റബ്ബിക്കുമാ തുക്കദ്ദിബാൻ എന്നുള്ള ആവർത്തനം, അതീവ മനോഹരമായൊരു പാരായണം സൂറത്തു റഹ്മാനിൻ്റേത് നമുക്ക് സാധ്യമാക്കുന്നു. അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതിൻ്റെ ഒരു അല്പ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉദയാസ്തമന സ്ഥാനങ്ങളെ സംബന്ധിച്ചാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമനങ്ങളെ ഉദ്ദേശിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിലടങ്ങിയ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും മനുഷ്യനോട് ചിന്തിക്കാൻ പറയുകയും ആ ചിന്തക്ക് അവൻ കടപ്പെട്ടവനാകുന്നു എന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയും ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്നു എന്ന ഒരു കാര്യം കൂടിയാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞതെങ്കിൽ, തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് രണ്ട് സമുദ്രങ്ങളെക്കുറിച്ചാണ്. ആ രണ്ട് സമുദ്രങ്ങൾ കൊണ്ട് ഉദ്ദേശം ശുദ്ധജലാശയങ്ങളും ഉപ്പുജലാശയങ്ങളുമാകുന്നു. രണ്ടും ഒന്നിനോടൊന്ന് തൊട്ടും അടുത്തടുത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിലും ഒന്ന് മറ്റേതിനെ ആക്രമിച്ച് അതിൽ ലയിപ്പിക്കുന്നില്ല. ഓരോന്നും അതതിൻ്റെ വ്യത്യസ്തമായ പ്രകൃതി വിശേഷത്തോടെ തന്നെ നിലനിൽക്കത്തക്കവണ്ണം അവക്കിടയിൽ അള്ളാഹു എന്തോ ഒരു മറയും തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഭാഗമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളോട് ആലോചിക്കുവാനും അവനോട് ആരാധന അർപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരുന്നത് എന്ന ഒരു ഭാഗം കൂടിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം.
2: പീസ് റേഡിയോ 100 അംഗങ്ങൾ. വാക്കുകൾ സൂക്ഷിക്കുക. നൌഫൽ ചെറുമുക്കിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: വാക്കുകൾ സൂക്ഷിക്കുക. എഴുത്ത് നൌഫൽ ചെറുമുക്ക്. മനുഷ്യനല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് സംസാരശേഷി. നാവിനെ നിയന്ത്രിക്കൽ സവിശേഷമായ ഒരു ആരാധനാകർമ്മമായി തന്നെ പഠിപ്പിക്കപ്പെട്ടതാണ്. നാവിലൂടെ പുറത്തുവരുന്ന വാക്കുകൾക്കൊരേ സമയം ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും തകർക്കാനും സാധിക്കും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന വചനം നാം ഉരുവിടുന്ന ഓരോ വാക്കും സൂക്ഷ്മതയോടെ വേണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന്റെ ദി ട്രിപ്പിൾ ഫിൽറ്റർ ടെസ്റ്റ് എന്ന ആശയം ശ്രദ്ധേയമാണ്. മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട്. സംസാരം ആരംഭിക്കുന്നതിന് മുന്നേ മൂന്നരിപ്പകളിലൂടെ വിശകലനം ചെയ്യണമെന്ന്. ഒന്ന്, സത്യത്തിന്റെ അരിപ്പ, ദി ഫിൽറ്റർ ഓഫ് ട്രൂത്ത്. പറയാൻ പോകുന്ന കാര്യം പൂർണ്ണമായും സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സത്യമല്ലാത്തതോ തനിക്കറിയാത്തതോ ആയ കാര്യങ്ങൾ കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയാതിരിക്കുക. രണ്ട്, നന്മയുടെ അരിപ്പ, ദി ഫിൽറ്റർ ഓഫ് ഗുഡ്നെസ്. പറയാൻ പോകുന്നത് നല്ല കാര്യമാണോ അതല്ല മോശം കാര്യമാണോ എന്ന് വിശകലനം നടത്തുക. മൂന്ന്, പ്രയോജനത്തിന്റെ അരിപ്പ, ദി ഫിൽറ്റർ ഓഫ് യൂസ്ഫുൾനെസ്. പറയുന്ന കാര്യം കൊണ്ട് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രയോജനമില്ലെങ്കിൽ പറയാതിരിക്കുക. സോഷ്യൽ മീഡിയ ഗോസിപ്പുകളുടെയും അപവാദ പ്രചാരണങ്ങളുടെയും കാലത്ത് ഈ സ്വയം പരിശോധന ആത്മനിയന്ത്രണത്തിന് ഏറെ സഹായകരമാകും. സംസാരം നന്നാക്കുന്നതിന് കേവലം സാമൂഹ്യ മര്യാദ എന്നതിനപ്പുറം ഈമാനിൻ്റെ അടയാളമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആദ്യം ഹൃദയം നന്നാക്കണം, കാരണം നാവ് ഹൃദയത്തിൻ്റെ ദൂതനാണ്. ഹൃദയത്തിലുള്ളതാണ് സംസാരത്തിലൂടെ പ്രതിഫലിക്കാറുള്ളത്.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് നുറുങ്ങുകൾ വാക്കുകൾ സൂക്ഷിക്കുക. രചന നൗഫൽ ചെറുമുക്ക്, ശബ്ദം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഭാഗം 1 അവതരിപ്പിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ ഒരുപാട് മാനസിക ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നിരന്തരമായി കാവലിനെ തേടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള കാവൽ തേട്ടമായി ധാരാളം വ്യത്യസ്ത പ്രാർത്ഥനകളും ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന وأعوذ بك من الفقر والكفر والفسوق والشقاق والنفاق والسمعة والرياء وأعوذ بك من الصمم والبكم والجنون والجذام والبرص وسيء الأسقام. ഓരോ ബുദ്ധിമുട്ടുകളുടെയും പേരുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിനോട് കാവലിനെ തേടുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതിൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഇത് നമുക്ക് സുദീർഘമായൊരു പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളായിക്കൊണ്ട് പഠിക്കാവുന്നതാണ്. ഭാഗങ്ങളായിക്കൊണ്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഭാഗം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ അഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന. ഈ ഒരു ഭാഗം വരെയാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം അല്ലാഹുവെ, അശക്തത, അലസത, ഭീരുത്വം, പിശുക്ക്, വാർദ്ധക്യം, പാരുഷ്യം, അശ്രദ്ധ, അന്യാശയത്വം, നിന്ദ്യത, അധമത്വം എന്നിവയിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥന. കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, മിനൽ അജ്സി വൽ കസൽ, മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, വൽ ജുബ്നി വൽ ബുഖൽ, വൽ ജുബ്നി വൽ ബുഖൽ, വൽ ജുബ്നി വൽ ബുഖലി, വൽ ഹറമി വൽ ഖസ്വതി, വൽ ഹറമി വൽ ഖസ്വതി, വൽ ഹറമി വൽ ഖസ്വതി, വൽ ഗഫ്ലതി വൽ ഐലതി, വൽ ഗഫ്ലതി വൽ ഐലതി. ആദ്യത്തേത് പുള്ളിയുള്ള ഐനാണ് വൽ ഗഫ്ലതി, പിന്നീട് വന്നത് പുള്ളിയില്ലാത്ത സാദാ ഐനാണ് വൽ ഐലതി. വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കന, വൽ ദില്ലതി വൽ മസ്കനതി, വൽ ദില്ലതി. ദാലാണ് പുള്ളിയുള്ള, ദാലിന് ഷദ് കൊടുത്തുകൊണ്ട് അവിടെ കെസർ ചെയ്തിരിക്കുകയാണ്. വൽ ദില്ലതി വൽ മസ്കന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖലി വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി. ഇവിടെ എല്ലാ വാക്കുകളുടെയും അവസാനത്തിൽ വന്നിട്ടുള്ളത് കെസറാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി, അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖലി വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫ്ലതി വൽ ഐലതി വൽ ദില്ലതി വൽ മസ്കനതി. ഇങ്ങനെ എല്ലായിടത്തും അവസാനിക്കുമ്പോൾ കെസർ ചെയ്യപ്പെട്ട അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു ഈ ഒരു പ്രാർത്ഥന മനഃപ്പാഠമാക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഭാഗം 1. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അതിമഹത്വമേറിയ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെക്കുറിച്ചറിയലും അത് പഠിക്കലും അറിവുകളിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് ഒന്ന് മാത്രം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖുദ്ദൂസ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ രണ്ടു പ്രാവശ്യമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ആ രണ്ടു പ്രാവശ്യവും അള്ളാഹു മറ്റൊരു നാമത്തോടുകൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അർത്ഥമുണ്ട്. എന്നാൽ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചപ്പോൾ രണ്ടു പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അൽ മലിക്കുൽ ഖുദ്ദൂസ് സൂറത്തു ഹഷറിൻ്റെ 23-ാമത്തെ ആയത്തും സൂറത്തുൽ ജുംഅയിലെ 1-ാമത്തെ ആയത്തുമാണ് അൽ ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കപ്പെടുന്ന ആയത്ത്. ഇനി തിരുവചനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെയും കാണാൻ സാധിക്കുന്നത് അധികവും അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന അൽ മലിക്കിനോട് ചേർത്തുകൊണ്ടാണ് ഖുദ്ദൂസ് എന്ന നാമം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട്, ഒച്ചത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വർറൂഹ് എന്ന പ്രാർത്ഥനയാണ്. അവിടെയും അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അൽ മലിക് എന്ന് പറഞ്ഞാൽ രാജാധികാരി, സർവ രാജാവുകളിൽ സർവ അധിപരുടെയും അധിപനായ അള്ളാഹു രാജാവാണ്, അൽ മലിക്കാൻ. അതോടൊപ്പം അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപവിത്രതയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുദ്ദൂസ്, പവിത്രതയുള്ളത്, പരിശുദ്ധിയുള്ളത്, വിശുദ്ധമായത് എന്ന അർത്ഥമാണ് അൽ ഖുദ്ദൂസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ന്യൂനതകളിൽ നിന്ന്, അതുപോലെ തന്നെ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പവിത്രതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷണം നിറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി മറ്റെല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ചില വ്യക്തികളെ, ചില നാടിനെ, ചില പ്രത്യേക സ്ഥലങ്ങളെ പരിശുദ്ധിയുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്ന പലസ്തീൻ നമുക്കറിയാം, ഇന്ന് യുദ്ധങ്ങളാൽ കലുഷിതമാണ്. വെടിയുണ്ടകളും ബോംബുകളും പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് അവിടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നാടിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല അൽ അർദൽ മുഖദ്ദസത്ത് അല്ലതീ കതബല്ലാഹു ലക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതായത് പരിശുദ്ധമായ നാട് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഗേഹം എന്ന് ആ ഒരു പള്ളിയെ, ഭവനത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, റൂഹുൽ ഖുദ്സ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ഉടമ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാനുള്ള കാരണം, ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധി പ്രാപിച്ച, അതുപോലെ തന്നെ മിനുസമുള്ള, ഭംഗിയുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ സിദ്റത്തുൽ മുന്തഹയിൽ വെച്ച് കാണുന്ന സമയത്ത് 600 ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മലക്കായിക്കൊണ്ട് മലക്കിൻ്റെ അതേ രൂപത്തിൽ കണ്ടപ്പോൾ അവിടെ നല്ല മിനുസമുള്ള ഭംഗിയുള്ള ചിറകുകൾക്കിടയിൽ നിന്ന് മുത്തുകൾ കൊഴിഞ്ഞു വീഴുന്ന ഏറ്റവും ഭംഗിയുള്ള പരിശുദ്ധമായ ഒരു മലക്കായിക്കൊണ്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂഹുൽ ഖുദുസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീറത്തുൽ ഖുദുസ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തിരുവചനത്തിൽ നമുക്ക് കാണാം, ഒരാൾക്ക് കള്ളുകുടിക്കാൻ അവസരമുണ്ടായി, എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ ഹദീറത്തുൽ ഖുദുസിൽ വച്ച് ആ പാനീയം കുടിപ്പിക്കും. മദ്യമെന്ന ഈ ദുനിയാവിൽ ലഭിക്കുന്ന മദ്യമല്ല, മറിച്ച് അവിടെ പരിശുദ്ധി നിറഞ്ഞ മത്ത് ബാധിക്കാത്ത ലഹരിയില്ലാത്ത മദ്യമാണ് അവിടെ കുടിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യന് പട്ട് ധരിക്കാനുള്ള സമ്പത്തും അവൻ്റെ കയ്യിൽ പട്ടുമുണ്ട്, പട്ടുവസ്ത്രമുണ്ട്, എന്നിട്ടും അള്ളാഹു ഹറാമാക്കി എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ ഹദീറത്തുൽ ഖുദുസിൽ, അതായത് സ്വർഗത്തിൽ, അവനെ പട്ട് ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഹദീറത്തുൽ ഖുദുസ് എന്നാണ് സ്വർഗത്തിനെ നാമകരണം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടാ? ആ സ്വർഗത്തിൽ അവിശുദ്ധിയായ ഒന്നുമില്ല, വിശുദ്ധിയുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ഒരാളും മലമൂത്ര വിസർജനം നടത്തുകയില്ല, ഭക്ഷണം കഴിക്കും, പക്ഷേ മലമൂത്ര വിസർജനം അവിടെ ഉണ്ടാവില്ല. വിയർത്തുപോകും, പക്ഷേ ആ വിയർപ്പിന് പോലും കസ്തൂരിയുടെ മണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഈ രൂപത്തിൽ മ്ലേച്ഛതയില്ലാത്ത, അവിശുദ്ധമായ ഒന്നുമില്ലാത്ത അന്നപാനീയങ്ങൾ കുടിക്കുന്നുവെങ്കിലും കഴിക്കുന്നുവെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ നടക്കാത്ത, ഇനി വിയർപ്പാണെങ്കിൽ പോലും കസ്തൂരിയുടെ മണമുള്ള ഏറ്റവും പവിത്രമായ ഒരു ഗേഹമാണ് സ്വർഗമെന്നുള്ളത്. ആ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിഞ്ഞവൻ അവനാണ് അൽ ഖുദുസ്, അവനാണ് അൽ ഖുദ്ദൂസ്. ആ ഖുദ്ദൂസ് ഇത്രയും പവിത്രമേറിയ സ്വർഗത്തെ സംവിധാനിക്കാൻ കഴിവുള്ള ആ ഖുദ്ദൂസായ അള്ളാഹു എത്ര പവിത്രതയുള്ളവനാണ്, എത്ര പരിശുദ്ധി നിറഞ്ഞവനാണ്. പരിശുദ്ധി നിറഞ്ഞ ആ സ്വർഗത്തെ സംവിധാനിച്ചു, ആ സ്വർഗത്തെ ആ രൂപത്തിൽ സംവിധാനിക്കാൻ കഴിവുള്ളവൻ എത്ര പരിശുദ്ധിയുള്ളവൻ എന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത്രയും പരമപരിശുദ്ധമായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുക്കണമെങ്കിൽ, അവനിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ വിശ്വാസം പരിശുദ്ധിയുള്ളതാകണം, നമ്മുടെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടിയുള്ളതാകണം, നമ്മുടെ ഇടപാടുകൾ പരിശുദ്ധമായതാകണം, പലിശ കലരാത്ത, ആരെയും പറ്റിച്ചോ വഞ്ചിച്ചോ നേടിയെടുത്തതല്ലാത്ത ഏറ്റവും മാന്യമായ പരിശുദ്ധി നിറഞ്ഞ ശുദ്ധിയുള്ള കളങ്കമറ്റ ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമാത്രമേ, ഈ പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ, ഇടപാടുകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും മാത്രമേ പരിശുദ്ധിയുള്ള അള്ളാഹുവിലേക്ക് ഉയരുകയുള്ളൂ എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അൽ ഖുദ്ദൂസ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു പരമപരിശുദ്ധിയുള്ളവനും പവിത്രതയുള്ളവനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമുള്ളതാക്കുവാൻ, ഇടപാടുകൾ അവിശുദ്ധിയില്ലാത്തതായിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധൻ എന്ന അള്ളാഹുവിന്റെ നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൌൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷമുള്ള നാടുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ ഐ ടി ജാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിക്കുന്നു അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സ്റ്റേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാം, ലൈവായിട്ട് സ്റ്റേഷനിലെ പുതിയ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം, ഒരു ട്രെയിൻ നമ്പർ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ, വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ ഈ ട്രെയിൻ, വെർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇനി നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു സ്റ്റേഷൻ, ഫ്രം ടു സ്റ്റേഷൻ നമ്മൾ എടുക്കുന്നു. അതിൽ പ്രകാരം നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഇന്നത്തെ ദിവസത്തേക്കുള്ള ട്രെയിൻ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ആ ട്രെയിനിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇപ്പോൾ ഈ ട്രെയിനുള്ളത് മംഗലാപുരത്താണ്, നമുക്ക് എറണാകുളത്തേക്കാണ് പോവേണ്ടത് ഉദാഹരണമായിക്കൊണ്ട്. ഇനി നമ്മൾ രാത്രിയാണ് യാത്ര, നമുക്ക് ആ ട്രെയിൻ എത്തുന്ന നേരത്ത് ആണ് എണീക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക അലാറം വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ട്രെയിനിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ട്രെയിന് പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് സ്റ്റേഷനിലെത്താം, പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നേരത്തെ എത്താറുണ്ട്. പക്ഷേ പറഞ്ഞ സമയത്തിൻ്റെ മുമ്പ് ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കാറില്ല, അതുകൊണ്ട് നേരത്തെ എത്തുന്ന ഒരു പ്രശ്നം നമുക്കുണ്ടാവാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ച വൈകി ഓടുന്ന ട്രെയിനുകൾ ആദ്യം പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പേ എത്താനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. അതേപോലെ തന്നെ വൈകി എത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന അലാറം ഒന്നെങ്കിൽ നേരത്തെയോ നേരം വൈകിയോ ആകുന്നൊരു സാഹചര്യം, ട്രെയിൻ ഒരു പക്ഷേ സ്റ്റേഷൻ വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ വളരെ നേരത്തെ എണീക്കുന്നൊരു സാഹചര്യവും ഉണ്ടാവും. ഇതിനുള്ളൊരു പരിഹാരമാണ് വെർസ് മൈ ട്രെയിനിലെ അലാറം എന്നുള്ളത്. നമ്മളൊരു ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മൾ ട്രെയിൻ എടുത്തു, ഇപ്പോൾ മംഗലാപുരത്താണുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ട്രെയിനിലാണെങ്കിൽ അത് തന്നെ നമുക്ക് ഇൻസൈഡ് ദ ട്രെയിൻ എന്നുള്ളതിൽ യെസ് എന്ന് കൊടുക്കാം. നമ്മൾ ട്രെയിനിലാണെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ ലൊക്കേഷൻ, ട്രെയിനിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് കൃത്യമായി അത് ട്രാക്ക് ചെയ്യപ്പെടും. എന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇപ്പോൾ എറണാകുളത്താണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മുകളിലായി അലാറം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതിൻ്റെ മുകളിലായി വെൻ എന്ന് കാണാം, നമുക്ക് എത്ര സമയം മുമ്പാണ് വേണ്ടത്. എത്തുന്ന സമയത്താണെങ്കിൽ അറ്റ് എന്നുള്ള കൊടുക്കാം, 10 മിനിറ്റ് മുമ്പാണെങ്കിൽ 20 മിനിറ്റ്, അങ്ങനെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് മുമ്പ് അലാറം സെറ്റ് ചെയ്താൽ നമുക്ക് എണീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ വേർ എന്നുള്ളത് കൊടുക്കുന്നു. ഈ അപ്പോൾ മംഗലാപുരത്തിന് ശേഷമുള്ള സ്റ്റേഷനുകൾ അവിടെ വന്നു, ഇപ്പോൾ എറണാകുളം ടൗൺ എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലാണെങ്കിലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ സെറ്റ് ഡെസ്റ്റിനേഷൻ അലാം എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ട്രെയിൻ നീങ്ങുന്നതിനനുസരിച്ച് ഈ ട്രെയിനിൻ്റെ സമയത്തിനനുസരിച്ച് വൈകുകയാണെങ്കിലോ നേരത്തെയാണെങ്കിലോ ഈ സ്റ്റേഷനെത്തുന്ന ഇതിൻ്റെ 10 മിനിറ്റ് മുമ്പായിട്ട് അലാറം അടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ട്രെയിനിൽ ഉറങ്ങിപ്പോയി സ്ഥലമെത്തുന്നത് അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ വൈകി ഓടുന്ന ട്രെയിനാണെങ്കിലും ഇനി നേരത്തെ എത്താൻ സാധ്യതയുണ്ടെങ്കിലും ഒക്കെ നമ്മളെ വിളിച്ചുണർത്താൻ ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ യാത്ര ചെയ്യുകയാണ്, നമ്മളെ കൂട്ടാൻ ഒരാൾ റെയിൽവേ സ്റ്റേഷനിലെത്തും, അയാൾക്കും ഈ വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാന ഭാഗത്തായി ഷെയർ എന്നൊരു കാര്യം കാണാം. അതിൽ നിന്നും നമ്മുടെ ട്രെയിനിൻ്റെ വിവരങ്ങൾ അവർക്ക് നേരെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ അയച്ച് വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് അവരുടെ നമ്പറിലേക്ക് ഈ വിവരങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്കും ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂട്ടാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, അവർ നോക്കിയിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ട്രെയിൻ എവിടെ എത്തിയെന്ന് നോക്കി ആ സമയത്തിനനുസരിച്ച് വന്നാൽ മതി. അവരോട് വേണമെങ്കിൽ ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വിളിച്ചുണർത്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്ന രൂപവും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ എത്തി അലാറം വെക്കാനുള്ളത്. അതേപോലെ നമ്മുടെ ട്രെയിനിൻ്റെ ലൊക്കേഷൻ നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ അറിയാനുള്ളൊരു മാർഗമാണ് ഇത്തരത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വളരെ കൃത്യമായ രൂപത്തിലാണ് ഇതിൻ്റെ ടൈം ലഭിക്കാറുള്ളത്. വളരെ അപൂർവമായ തെറ്റായ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷൻ നൽകാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ഡാറ്റ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസൈഡ് ദി ട്രെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ വഴി ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രെയിനിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷനുകൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചാർജ് തീർന്നു പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നെറ്റ് ഓഫ് ആക്കിയിട്ടാൽ നമ്മുടെ ലൊക്കേഷൻ വഴി അല്ലെങ്കിൽ മൊബൈൽ ടവർ വഴിയൊക്കെ ട്രെയിനിൻ്റെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാത്തുറത്തത് ഐ ടി ചാലകം. ട്രെയിനിൽ ഉറങ്ങിപ്പോകുമെന്ന പേടി വേണ്ട, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ വിളിച്ചുണർത്തും. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ. ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വ സമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബിയുൽ അവ്വൽ 22 ക്രിസ്തുവർഷം 2026 സെപ്റ്റംബർ 4 മസ്ജിദുൽ ഹറാമിൽ ഫളിലത്ത് ഷെയ്ഖ് ഡോക്ടർ ഉസാമ ബിൻ അബ്ദുള്ള ഖയ്യാത്ത് ഹഫിള്ളഹുല്ലാഹു തആല വറഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ ദാസന്മാരെ, അവനെ സൂക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനകളിൽ മുഴുകി എല്ലാ കാര്യത്തിലും നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളിൽ നിന്ന് എപ്പോഴും പശ്ചാത്തപിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തെ പരലോകത്തിലേക്കുള്ള വിളവെടുപ്പ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇഹലോക ജീവിതത്തിൽ നിന്ന് നാളേക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അതിനു വേണ്ടത് സൂക്ഷ്മമായ ഒരു ജീവിതമാണ്. സൂക്ഷ്മതയോടെ അല്ലാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുകയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറയുന്നു, വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ഷല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫൈസൂൻ. ജീവിതത്തിൽ ആരാണ് വിജയിച്ചവർ? അതിൻ്റെ മറുപടിയാണിത്. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാൽ അവർക്കാണ് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വിജയമുള്ളത്. വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ആവശ്യത്തിന് സമ്പത്ത്, അതുപോലെ തന്നെ നല്ല താമസ ഇടങ്ങൾ എന്നിങ്ങനെ അല്ലാഹു മനുഷ്യന് ഇഹലോകത്ത് നൽകുന്ന ഒരുപാടൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായാലും ഇല്ലെങ്കിലും അല്ലാഹുവിൻ്റെ ഔദാര്യത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് ആ ഔദാര്യം അല്ലാഹു നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം നാം മറക്കരുത്, എല്ലാം നൽകുന്ന റാസിഖാണ് അല്ലാഹു, റസ്സാഖാണ് അല്ലാഹു. നമുക്ക് ആഹാരമാവട്ടെ, മറ്റു ജീവിത സൗകര്യങ്ങളാവട്ടെ, അത് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അത് മറ്റൊരാൾക്കും നമുക്കീ സൗകര്യങ്ങൾ നൽകാനുള്ള കഴിവോ അവകാശമോ ഇല്ല. നമ്മളാണെങ്കിലോ ആ അല്ലാഹുവിനെ എപ്പോഴും ആവശ്യമുള്ളവനാണ്. അല്ലാഹുവോ നമ്മളിലേക്ക് ഒരാവശ്യവും ഇല്ലാത്തവനാണ്. അല്ലാഹു പറയുന്നത് കാണൂ, യാ അയ്യുഹൻ നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും അല്ലാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു ആവട്ടെ ആരിലേക്കും ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടവനാണവൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, അല്ലാഹുവാണ് എല്ലാം അപാരമായി നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മത്തീൻ, ശക്തനായിട്ടുള്ളവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, നാം മനസ്സിലാക്കണം, എല്ലാ കാര്യത്തിനും ചില കാരണങ്ങളുണ്ടായിരിക്കും. എല്ലാ ലക്ഷ്യത്തിലേക്കും ചില വഴികളുണ്ട്. ആ വഴി നാം സ്വീകരിക്കണം. ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും നല്ല ആഹാരങ്ങളും ആ വസ്തുക്കളും താമസ ഇടങ്ങളും ഒക്കെയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താൻ അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ ചില മാർഗങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു.

0: തന്നിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയവന് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവ നാം സ്വീകരിക്കുകയും വേണം. അള്ളാഹു തആല പറഞ്ഞത്, ഒന്നാമതായി അള്ളാഹുവിൽ ആത്മാർത്ഥമായി നാം വിശ്വസിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിൽ അള്ളാഹു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ളൊരു വഴി നമുക്ക് നൽകും. ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ ദുർഘട നിമിഷത്തിൽ നിന്നും അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പുറത്തു പോകാനുള്ള വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത മാർഗത്തിൽ കൂടി അള്ളാഹു അവൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്ക്കുകളും ഞഴുമത്തുകളും അവൻ നമുക്ക് നൽകും. മനുഷ്യൻ വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ, അള്ളാഹു പറയുന്നു, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്കവൻ ഒരുപാട് നന്മകൾ വർഷിച്ചു തരും എന്ന്. ഒലു അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ, ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലഫത്തഹന അലൈഹിം ബറക്കാത്തി മിനസ്സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറക്കപ്പെടുമായിരുന്നു. വലാക്കിൻ കദ്ദബു, പക്ഷേ അവർ കള്ളമാക്കിയപ്പോൾ, ഫഅഖദ്നാഹും ബിമാക്കാനു യക്സിബൂൻ, അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷ കൊണ്ട് പിടികൂടി എന്നല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിങ്കൽ നിന്ന് ഞഴുമത്തുകളും റിസുക്കും ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, അവനിലേക്ക് നാം അഭയം പ്രാപിക്കണം. ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള വഴിയുള്ളൂ എന്നും, അള്ളാഹു തടഞ്ഞത് തരാൻ ആരുമില്ല എന്നും, അള്ളാഹു തന്നത് അത് മതിയെന്ന സംതൃപ്തിയുമാണ് നമ്മുടെ തവക്കുൽ വേണ്ടത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന മുവഹ്ഹിദുകൾക്ക് മാത്രമേ ഈ തവക്കുലിൻ്റെ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ഒരാൾ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അത് മതി, ആ ഭരമേൽപ്പിക്കൽ മതി അവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ വിശ്വാസത്തിൻ്റെയും എല്ലാ സൽക്കർമ്മങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏറ്റവും വലിയ മാനദണ്ഡം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനം തവക്കുലിലാണ് നിലകൊള്ളുന്നത്. ഒരു ശരീരത്തിൽ തലക്കുള്ള സ്ഥാനമാണ്, ശിരസിൻ്റെ സ്ഥാനമാണ് തവക്കുലിനുള്ളത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന ആ ഒരു ബോധത്തിനുള്ളത്. ശരീരത്തിന് തലയില്ലാതെ ശരീരമില്ലല്ലോ. അതുപോലെ ഈമാനും സൽക്കർമ്മങ്ങളും തവക്കുലാകുന്ന അതിന്മേലല്ലാതെ നിലനിൽക്കുകയില്ല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, തവക്കുലാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ എന്തെങ്കിലും കിട്ടും എന്നല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാം തേടേണ്ടതുണ്ട്, തിരഞ്ഞു നടക്കേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ കിട്ടുന്നതല്ല തവക്കുല് എന്ന് പറയുന്നത്. അതുകൊണ്ട് തവക്കുൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവാണ് മാത്രമാണ് എനിക്ക് നൽകുന്നവൻ, അവനാണ് രക്ഷകൻ എന്ന ബോധത്തോടൊപ്പം ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ജീവിത ആയോധനങ്ങൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് തവക്കുല് പൂർണ്ണമാകുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞത് കാണാം, ഹുവല്ലദി ജഅല ലക്കുമുൽ അർള ദലൂല, ഈ ഭൂമിയെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണ് അള്ളാഹുവാണ്. ഫംഷൂഫി മനാക്കിബിഹ, ആ ഭൂമിയുടെ പല ഭാഗത്തുകൂടി നിങ്ങൾ സഞ്ചരിക്കുക, നടക്കുക. വക്കുലൂമിർ റിസ്ഖിഹി, അവൻ തരുന്ന റിസ്ഖ് നിങ്ങൾ തിന്നുകൊള്ളുക. വൈലഹിൻ നുഷൂർ, അവനിലേക്കാണ് മടക്കം. ഇതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി കുത്തിയിരുന്നാൽ പോരാ, നമ്മൾ സഞ്ചരിക്കണം. എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാൻ കഴിയുക, അവിടെ നമ്മൾ അധ്വാനിക്കണം. നമ്മൾ ഓടേണ്ടയിടത്തും പോകേണ്ടയിടത്തും യാത്ര ചെയ്യേണ്ടയിടത്തും യാത്ര ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ലൗ തവക്കൽ തുമ്മലല്ലാഹി ഹക്ക തവക്കുലിഹി, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയായിരുന്നുവെങ്കിൽ ലറസഖക്കുംകമായ റിസുഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. തഗദു ഹിമാസൻ, വഴി വയറൊട്ടിയ രൂപത്തിലാണ് പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പ്രഭാതത്തിൽ വത്തറോഹു ബിത്താന, വയറ് നിറഞ്ഞുകൊണ്ടാണ് പക്ഷികൾ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ പക്ഷികൾ കൂട്ടിലിരുന്ന് വയറ് നിറയുമെന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്, കൂട്ടിൽ നിന്നെന്നും അതിരാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. എവിടെയാണ് തിന്നാനുള്ളത്, എവിടെ നിന്നാണ് വെള്ളം കുടിക്കാനുള്ളത്, അത് നോക്കി നടന്ന് തിന്ന് കുടിച്ച് അത് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറങ്ങിത്തിരിക്കണം, അധ്വാനിക്കണം, പ്രവർത്തിക്കണം, എങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ക് നമുക്ക് തരും. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ഇബ്നുൽ ജൗസി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യഖ്ഉദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി വഹുവ യഖൂൽ അല്ലാഹുമ്മ റിസ്ഖ്നി, അള്ളാഹുവെ എനിക്ക് റിസ്ക് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ആ റിസ്ക്കിന് വേണ്ടി കുത്തിയിരുന്ന് റിസ്ക് വരും എന്ന് കാത്തിരിക്കരുത്. എവിടെയെങ്കിലും കുത്തിരിഞ്ഞ് ചടഞ്ഞിരുന്ന് ഒന്നും പ്രവർത്തിക്കാതെ എവിടേക്കും പുറത്തിറങ്ങാതെ റിസ്ക് തൻ്റെ വീട്ടിലേക്ക് വരും എന്നാരും കാത്തിരിക്കരുത്. പിന്നെ വഖദ് അലിമ അന്ന സമാ അല തുംതിറു ദഹബം വല ഫില്ലത്തൻ, ആകാശം സ്വർണവും വെള്ളിയുമല്ലല്ലോ, അത് മഴ വർഷിക്കുന്നത് വെള്ളമാണല്ലോ. വെള്ളമാണ് ആകാശം നൽകുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വർഷിപ്പിച്ചു തരുന്നത് വെള്ളമാണ്. ആ വെള്ളം നനയ്ക്കേണ്ടയിടത്ത് നനച്ചും തിരിച്ചുവിടേണ്ടയിടത്ത് തിരിച്ചുവിട്ടും ആ വെള്ളം കൊണ്ട് നാം കൃഷി ഉൽപ്പാദിപ്പിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു റിസ്ക് കിട്ടും. അതല്ലാതെ നേർക്കുനേരെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ നമുക്ക് വർഷിക്കുകയില്ല മുകളിൽ നിന്ന് എന്നാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അതുപോലെ ജീവിതത്തിൽ റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പശ്ചാത്തപിച്ച് മടങ്ങണം, അള്ളാഹുവിനോട് പാപക്കറയിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഫക്കുൽത്തുസ്തഫിറു, നോഹ് നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പറയുന്ന ഇടത്ത് കാണുന്നുണ്ട്, ഫക്കുൽത്തുസ്തഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഞാൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അവൻ പുറത്തു തരുന്നവനാണ്. യുർസിലി സമാ അലൈക്കും മിദറാറ, എങ്കിൽ മഴ ആകാശത്ത് നിന്ന് മഴ അല്ലാഹു തആല വേണ്ടുവോളം വർഷിക്കും. വയുംദിദുക്കും ബി അംവാലിം വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും മക്കളും കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയ്ജഅല്ലക്കും ജന്നാത്തിൻ വയ്ജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും നദികളും അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കണം എന്ന്. അനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതും അതാണ്, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് പാപമോചനത്തിന് വേണ്ടി ചോദിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് മുക്തമാകുക, എങ്കിൽ യുമത്യഉക്കും മതാഅൻ ഹസനൻ ഇലാ അജലി മുസമ്മ, നല്ല ജീവിത വിഭവങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. വയ്ഉതികുല്ലദീ ഫളിലിൻ ഫളിലഹു, ഫളില് ശ്രേഷ്ഠതയുള്ളവർക്ക് അവൻ്റെ ശ്രേഷ്ഠതയുടെ അവകാശികൾക്ക് അതവൻ നൽകും. അതല്ല നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, ആ മഹാ ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുപോലെ റിസ്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനോട്. പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. رب പറയുന്നു നിങ്ങളോട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ ഉത്തരം നൽകാം. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരിക്കലും ഉത്തരം നൽകുകയില്ലെന്ന് മാത്രമല്ല അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥന വേണം, അതാണ് ആരാധന. ദുആഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, ഞങ്ങളുടെ നാഥ ഇഹലോകത്തും പരലോകത്തും നന്മ ഞങ്ങൾക്ക് നീ തരണമേ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത പ്രാർത്ഥന. ഇഹലോകത്തിന് നന്മക്ക് വേണ്ടിയും പരലോകത്തെ നന്മക്ക് വേണ്ടിയും അള്ളാഹു തആല പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളെ റിസ്ക്, നല്ല ഭവനം, നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ആരോഗ്യം, നല്ല മക്കൾ, അതൊക്കെ ദുന്യാവിലെ ഹസനത്താണ്. പരലോകത്ത് എളുപ്പമുള്ള വിചാരണ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി, എന്നിട്ട് അവസാനം സ്വർഗം. അതാണ് പരലോകത്തെ ഹസനത്ത്. രണ്ട് രോഗത്തും ഹസനത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കുക എങ്കിൽ നിങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് വിശാലമാക്കി തരും എന്നാണ്. മൻ സറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു വ അൻ യുസ്അല ലഹു ഫീ അസരിഹി യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. കുടുംബബന്ധം ചേർക്കുക, നിങ്ങൾക്ക് നല്ല നിലക്കുള്ള ആയുസ് അള്ളാഹു തആല നീട്ടിത്തരും, നിങ്ങളുടെ റിസ്ക് അള്ളാഹു തആല വിശാലമാക്കി തരും. അപ്പം കുടുംബബന്ധങ്ങൾ ഇതുപോലെ നേരായ മാർഗത്തിൽ കൂടി സഹോദരങ്ങളെ നാം നമ്മുടെ റിസ്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള ജീവിത സൗകര്യങ്ങൾ തേടണം. സത്യസന്ധമായ ആത്മാർത്ഥമായ നേരായ വഴികളിൽ കൂടി നമ്മൾ തേടണം. പക്ഷേ മനുഷ്യർ റിസ്ക് തേടുന്നത് നേരായ വഴിക്കല്ല, ഹറാമായ മാർഗങ്ങളിൽ കൂടി അത് നമ്മൾ തേടുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. നാം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനിസ്തബ്ദ വലാ യജ്രിമന്നക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇന്ന റൂഹൽ ഖുദുസി നഫസ ഫീ റൂഹി, ജിബ്രീൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിലേക്ക് അറിവ് നൽകിയിട്ടുണ്ട്. എന്താണ്? അന്ന നഫ്സൻ ലന്ത മൂത്ത അത്താ തസ്തക്കമില അജല, ആരും അവധിയെത്താതെ മരിക്കുകയില്ല. എല്ലാവർക്കും ഒരു മരണത്തിൻ്റെ അവധിയുണ്ട്. അന്നേ മരിക്കൂ. വത്തസ്തഇദ റിസ്ഖഹ, ഓരോരുത്തർക്കും അല്ലാഹു തആല റിസ്ക്കുകൾ കണക്കാക്കിയിട്ടുണ്ട്. ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും അതുപോലെ താമസയിടങ്ങളൊക്കെ അല്ലാഹു കണക്കാക്കി അത് പൂർണ്ണമായും അവൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഫത്തഖുല്ലാഹ വ അജ്മിലു ഫിത്തലബ്, ഈ കണക്കാക്കിയ റിസ്ക് തേടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നിലക്ക് ആ റിസ്ക് കിട്ടാൻ നിങ്ങൾ പ്രവർത്തിക്കണം. ഉലായ അഹമിലന്നക്കും ഇസ്തിബത്താ ഉർ റിസ്ഖി, റിസ്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, വിചാരിച്ച പോലെ റിസ്ക് കിട്ടുന്നില്ല, ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് കരുതി. അൻ യത്തുലു ബഹൂബി മാസിയത്തില്ല, തെറ്റായ മാർഗങ്ങളിൽ കൂടി ആരും റിസ്ക്കിന് വേണ്ടി അന്വേഷിച്ച് നടക്കരുത്. അതായത് തെറ്റായ തിന്മയിൽ കൂടി, വ്യാജമായ പ്രവർത്തനങ്ങളിൽ കൂടി, കളവ് പറഞ്ഞ് കൈക്കൂലി വാങ്ങി, അതുപോലെ മറ്റു അനർഹമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച്, സക്കാത്ത് നിർവഹിക്കാതെ സംഭരിച്ച് എനിക്ക് റിസ്ക് കൂടണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു ഉദ്ദേശിച്ചതേ കിട്ടൂ, അല്ലാഹു ഉദ്ദേശിച്ചത് കിട്ടാതിരിക്കുകയുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുദു മാ ഹല്ല വദഉ മാ ഹറുമ, നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾ സ്വീകരിക്കണം, ഹറാമായത് നിങ്ങൾ തള്ളിക്കളയണം. സഹോദരങ്ങളെ, റിസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദാനധർമ്മം കൊടുക്കണം എന്നത് മറ്റൊരു കാര്യമാണ്. ദാനധർമ്മം കൊടുത്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉമാ അംഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ദാനധർമ്മം കൊടുത്ത് ചെലവഴിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകും. അള്ളാഹു ഖൈറുർ റാസിഖീൻ, റിസ്ഖ് നൽകുന്നവരിൽ ഉത്തമനാണ് അല്ലാഹു തആല. അതുപോലെ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുമ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുംസിക്കൻ തലഫ, ഓരോ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ദാനധർമ്മം കൊടുക്കുന്നവർക്ക് പകരം സമ്പത്ത് നൽകണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുമ അഅ്തി മുംസിക്കൻ തലഫ, ദാനധർമ്മം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കും പിശുക്കന്മാർക്കും അവരുടെ സമ്പത്തിൻ്റെ നാശം നൽകണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ദാനധർമ്മം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് കാണാം, ഇന്നമാ അൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിൽ ഉഫായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ആ മഹത്വം കൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നത്, നിങ്ങൾക്ക് അള്ളാഹു സഹായം നൽകുന്നത്. ആ പാവപ്പെട്ടവരെ നമ്മൾ കയ്യൊഴിച്ചാൽ അള്ളാഹു നമ്മളെയും കയ്യൊഴിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ റിസ്ക് തേടുന്ന ആളുകൾ അതിനുവേണ്ടി വളരെ ആവേശത്തോടുകൂടി ഇറങ്ങിത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജീവിത അധ്വാനത്തിന് വേണ്ടി ഏറ്റവും നേരത്തെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൂടുതൽ ബർക്കത്ത് ലഭിക്കും എന്ന്. അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, അല്ലാഹുവെ അതിരാവിലെ ജീവിത മാർഗങ്ങളും തേടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ദരിദ്രനായ സഹാബിയായിരുന്നു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹം ആ കച്ചവടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹം വ്യാപാരങ്ങൾക്കു വേണ്ടി ഇറങ്ങുകയും വൈകുന്നേരം വരെ കഠിനാധ്വാനവും നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമ്പന്നനായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയായി കാണിച്ചു തന്നിരുന്നു എന്നാണ്. തെറ്റായ മാർഗത്തിൽ കൂടി ഒരിക്കലും റിസ്ക് നാം ആഗ്രഹിക്കരുത്. എന്നാൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് നല്ല ജീവിതം ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു ഹലാലായ റിസ്ക് നൽകും. അത് ഇഹലോകത്ത് സുഭിക്ഷമായി ജീവിക്കാൻ നമുക്ക് സൗകര്യം തരും, പരലോകത്തും രക്ഷ കിട്ടും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ യുഗചരിതം. ജിന്നുകളിലേക്കുള്ള പ്രവാചകൻ. നമ്മോടൊപ്പം ചേരുന്നത് സിദ്ദീഖ് സുലാഹി.
2: ബിസ്മില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. നഖലത്ത് പ്രദേശത്ത് വച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെയും കൂട്ടി സുബഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിസ്കാരത്തിൽ അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. ജിന്നുകൾ ചുറ്റുപാടും ഒരുമിച്ചുകൂടി അവർ ശ്രദ്ധയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടു. ഈ രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം ലഭിച്ചത്? അതെ, അല്ലാഹു വഹയ് അറിയിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അറിയുന്നത്. അവർ ഖുർആൻ കേട്ട സംഭവം സൂറത്തുൽ ജിന്നിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. നബിയെ, പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടവർ സ്വന്തം സമൂഹത്തോടു പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കുചേർക്കുകയേയില്ല. സൂറത്തുൽ ജിന്ന് വചനം 1-2. ജിന്നുകൾ ഖുർആൻ കേട്ട ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് വഹയിലൂടെ ആയിരുന്നു എന്ന് ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഖുർആൻ കേൾക്കുകയും അതിൽ ആകൃഷ്ടരാവുകയും അതിന്റെ ആശയം ബോധ്യപ്പെടുകയും ഖുർആൻ സത്യമാണെന്നും ഈ ഖുർആൻ സത്യത്തിലേക്കാണ് വഴി കാണിക്കുന്നത് എന്നും മനസ്സിലാക്കുകയും ചെയ്ത ജിന്നുകൾ അവരുടെ കൂട്ടുകാരിലേക്ക് ചെന്ന് ഈ അത്ഭുതകരമായ ഖുർആനിനെക്കുറിച്ച് പറയുകയും ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുകയാണെന്നും ഞങ്ങളുടെ രക്ഷിതാവിൽ ഒരാളെയും ഞങ്ങൾ പങ്കുചേർക്കുകയില്ലെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്തും ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇത് സൂറത്തുൽ ജിന്നിൽ പറഞ്ഞ സന്ദർഭമാണോ അതല്ല മറ്റൊരു സന്ദർഭമാണോ എന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂറത്തുൽ അഹ്ഖാഫ് 29 മുതൽ 32 വരെയുള്ള വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നു, ജിന്നുകളിൽ ഒരു സംഘത്തെ നാം നിന്റെ അടുത്തേക്ക് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുവാനായി തിരിച്ചുവിട്ട സന്ദർഭം ശ്രദ്ധേയമാണ്. അങ്ങനെ അവർ അതിന് സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു, നിങ്ങൾ നിശബ്ദരായിരിക്കൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായിക്കൊണ്ട് തിരിച്ചുപോയി. അവർ പറഞ്ഞു, ഞങ്ങളുടെ സമുദായമേ, തീർച്ചയായും മൂസാക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടതും അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. സത്യത്തിലേക്കും നേരായ പാതയിലേക്കും അത് വഴികാട്ടുന്നു. ഞങ്ങളുടെ സമുദായമേ, അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറിയ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിങ്കിലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരിക്കുന്ന പക്ഷം ഈ ഭൂമിയിൽ അള്ളാഹുവെ അവന് തോൽപ്പിക്കാനാവില്ല. അള്ളാഹുവിന് പുറമെ അവന് രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയുമില്ല. അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു. സൂറത്തുൽ അഹ്കാഫ് വചനം 29 മുതൽ 32 വരെ. അള്ളാഹു ഒരു സംഘം ജിന്നുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിടുകയും അവർ ഖുർആൻ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. ജിന്നുകൾക്ക് മനുഷ്യരുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എവിടെ വെച്ചും ആരുടെ ശബ്ദവും കേൾക്കാനുള്ള കഴിവ് അവർക്കെന്നല്ല ഒരു പടപ്പിനും അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അവരുടെ കേൾവിക്കും പരിധിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരുടെ ആളുകളിലേക്ക് ചെന്ന് അവർ കേട്ട ഖുർആനിനെപ്പറ്റി പറഞ്ഞുകൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഹാജരായ ജിന്നുകൾ ആ ഖുർആൻ പാരായണം കേൾക്കുന്നതിനു വേണ്ടി മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. കലപില ശബ്ദമുണ്ടാക്കിയാൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ഖുർആൻ കേട്ടതിനു ശേഷം അവരുടെ ജനതയിലേക്ക് മുന്നറിയിപ്പ് നൽകുന്നവരായി അവർ പോയി. തൗറാത്തിനെ സംബന്ധിച്ച് അറിവുള്ളവരാണ് ഈ വന്ന ജിന്നുകളും അവരുടെ സമൂഹവും എന്ന് മനസ്സിലാക്കാം. അതിനാലാണല്ലോ മുമ്പ് മൂസാക്ക് ഇറക്കപ്പെട്ട തൗറാത്തിനു ശേഷം ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത് അഥവാ ഖുർആൻ എന്നും ഇതിന് മുമ്പുള്ളവയെ അത് സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞത്. ഇഞ്ചീൽ അടക്കമുള്ള മുൻവേദഗ്രന്ഥങ്ങളെപ്പറ്റി അവർക്ക് അറിയാമെന്നാണല്ലോ നാം അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. തങ്ങളുടെ സമൂഹത്തിലേക്ക് ചെന്ന് നേർവഴി കാണിക്കുന്ന ഈ ഗ്രന്ഥത്തെ പിന്തുടരണമെന്നും ഈ ഗ്രന്ഥത്തിന്റെ വഴിയിലൂടെ ജീവിച്ചെങ്കിലേ പരലോകത്ത് രക്ഷയുള്ളൂ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം നൽകാത്തവർക്ക് കഠിന ശിക്ഷയാണ് വരാനിരിക്കുന്നതെന്നും അവർ താക്കീത് ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ ദൂതന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കേട്ടും അനുസരിച്ചും ജീവിക്കുന്നവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുകൊടുക്കുകയും നരകശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനമുണ്ടെന്ന സന്തോഷവാർത്തയും അവർ നൽകി. ഖുർആൻ കേട്ട മാത്രയിൽ ജിന്നുകൾ അതിൽ വിശ്വസിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുന്നതിൽ അവിടത്തേക്ക് ഒരു ആശ്വാസം പകരലും ഉണ്ട്. തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട നാട്ടുകാർ ഈ ഗ്രന്ഥത്തെ കളവാക്കുന്നത് കണ്ടപ്പോൾ അപരിചിതരായ ജിന്നുകൾക്ക് പോലും ഇതിലെ സത്യം മനസ്സിലാക്കാൻ കഴിയുകയും അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്തല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വസിക്കാമല്ലോ. ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായം കേൾക്കാം.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, ജിന്നുകളിലേക്കുള്ള പ്രവാചകൻ. നമ്മോട് സംസാരിച്ചത് സിദ്ദീഖ് സുലാഹി.
0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അറബി ഭാഷാ പഠനം. ക്ലാസ് എടുക്കുന്നത് സലീം സുല്ലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ദുറുസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ 13-ാമത്തെ ചാപ്റ്ററിലെ 2-ാമത്തെ തംരീനാണ് ഇൻഷാല്ലാ നമ്മൾ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. എങ്ങനെയാണ് വായിക്കുക? ഹവ്വിലിൽ മുഫ്രദാത്തിൽ ലത്തി തഹ്തഹ ഖത്തുൻ ഇലാ ജുമുഇൻ കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിഥാലി. ഇതിലെ വാക്കുകൾ ഹവ്വിൽ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹവ്വിൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ തംരീനിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. മുഫ്രദാത്ത്, മുഫ്രദാത്തുകളെ മാറ്റുക, അഥവാ വെക്കാബുലറികൾ സിംഗുലർ, അതാണ് ഏകവചനങ്ങളെ മാറ്റുക. അല്ലത്തി, അല്ലത്തി എന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അല്ലത്തി തഹ്തഹ ഖത്തുൻ, താഴെ വര ഉള്ളതായ, അഥവാ ഖത്ത് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തതായ എന്നർത്ഥം. അല്ലത്തി തഹ്തഹ ഖത്തുൻ, അണ്ടർലൈൻ ചെയ്തതായ വാക്കുകളെ മാറ്റുക. ഇലാ ജുമുഇൻ, ജംഇലേക്ക് മാറ്റുക. ജംഇ ബഹുവചനമാണ്. അപ്പോൾ ജംഇ എന്ന കലിമത്തിൻ്റെ ബഹുവചനമാണെന്ത്? ജുമുഇൻ. ഇലാ ജുമുഇൻ, ബഹുവചനങ്ങളിലേക്ക് മാറ്റുക. കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്, ആ ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മളങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 4, 5, 10 വാക്യങ്ങൾ ചെയ്താൽ ആ നിയമം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ശരി, മിസാൽ നോക്കൂ. മിസാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. മൻ ഹാദർ റജുലു, ഹുവ ഹാജുൻ. അണ്ടർലൈൻ ചെയ്ത വാക്യേതാണ്? അർ റജുലു എന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അർ റജുലു. മൻ ഹാദർ റജുലു, ഈ പുരുഷൻ ആരാണ്? ഉത്തരം, ഹുവ ഹാജുൻ, അദ്ദേഹം ഹാജിയാണ്. ഹുവ ഹാജുൻ, അദ്ദേഹം ഹാജിയാണ്, അഥവാ മക്കയിലേക്ക് ഹജ്ജിന് വന്ന ആളാണ്. ഹജ്ജിന് വേണ്ടിയിട്ട് അവിടെ ഇഹ്റാമിൽ, പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച് വന്ന് കഴിഞ്ഞാൽ ആളുകളെ പറയുന്ന പേരാണ് ഹാജ്. അദ്ദേഹം ഹാജിയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു? ബഹുജനോ. ഈ അണ്ടർലൈൻ ചെയ്ത അർ റജുലു എന്നതിനെ എന്താക്കി മാറ്റി? ബഹുവചനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ? റജുലു എന്നതിന് ബഹുവചനമാക്കി റിജാലു എന്നാക്കി മാറ്റി. പക്ഷേ ബാക്കിയുള്ളത് മാറ്റണം. അതാണ് ഒരു സ്ഥലത്ത് ബഹുവചനമാണെങ്കിൽ അതിൻ്റെ ആ സെൻറ്റൻസിൽ തന്നെ മാറ്റങ്ങൾ വരും. അപ്പോൾ മൻ ഹാഉലാ ഇറിജാലു, മൻ ഹാഉലാ ഇറിജാലു, ഈ പുരുഷന്മാർ ആരാണ്? ഈ പുരുഷന്മാർ ആരാണ്? അപ്പോൾ ഉത്തരോ, ഹും ഹുജ്ജാജുൻ, അവർ ഹാജിമാരാണ്. അപ്പോൾ ഒന്ന് നോക്കൂ, നിങ്ങൾ ഓരോ ഭാഗങ്ങളിലും വന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കൂ, പ്രത്യേകമായിട്ടൊന്ന് നോക്കൂ. അണ്ടർലൈൻ ചെയ്ത വാക്കേതാണ്? അർ റജുലു എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അർ റജുലു എന്നതിനെ അണ്ടർലൈൻ ചെയ്തു. അതിനെയാണ് ഇനി എന്താക്കി മാറ്റേണ്ടത്? ബഹുവചനമാക്കി മാറ്റേണ്ടത്. അപ്പോൾ അർ റജുലു എന്നതിനെ മാത്രം ബഹുവചനമാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. റജുലു എന്നതിനെ ബഹുവചനമാക്കി മാറ്റുമ്പോൾ എന്താണ്? ഹാദയെ ബഹുവചനമാക്കി മാറ്റണം. ഉത്തരം പറയുമ്പോൾ ആ ഉത്തരത്തെയും എന്ത് ചെയ്യേണ്ടതുണ്ട്? ബഹുവചനമാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിനെ മാറ്റി അല്ലേ. ഹാദ എന്നതിൻ്റെ ബഹുവചനം എന്താക്കി മാറ്റി? ഹ ഉലാ ഇ, മൻ ഹ ഉലാ ഇ. റജുലു എന്നതിനെ എന്താക്കി മാറ്റി? അരിജാലു. അപ്പോൾ മൻ ഹ ഉലാ ഇരിജാലു. ഇനി ഉത്തരത്തിൽ ഹുവ എന്ന് പറയോ? കുറേ ആളുകളെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഇവർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഹാജിയാണ് എന്നാണോ പറയുക? അല്ല, അതിന് പകരം എന്ത് പറയണം? അവർ ഹാജിയാണ് എന്ന് പറയണം. അപ്പോൾ എന്താക്കി? ഹും ഹുജ്ജാജുൻ, അവർ ഹാജിമാരാണ്. ഇനി നമുക്ക് നമ്മുടെ വിഷയം ഇതാണ്, നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ എന്ത് ചെയ്യാണ്? ഉദാഹരണം തരികയാണ്. 1-ാമത്തേത് വായിച്ചു നോക്കൂ. മിൻ ഐന ഹാദ ത്വാലിബു, മിൻ ഐന ഹാദ ത്വാലിബു, ഹുവ മിനൽ ഹിന്ദി. എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നിങ്ങളൊന്ന് മനസ്സിൽ ഇതിനെ ഒന്ന് മനസ്സിലൊന്ന് നോക്കി, അതിൻ്റെ ഉത്തരം ഒന്ന് നോക്കി, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അതൊന്ന് എഴുതി നോക്കൂ. എന്നിട്ട് നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മിൻ അയിന. അപ്പോൾ തോലിബ് എന്നതിൻ്റെ ബഹുവചനം, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. തോലിബ് എന്നതിൻ്റെ ബഹുവചനം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. കുറേ വാക്കുകൾ, 25 കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ തോലിബ് എന്നതിൻ്റെ ബഹുവചനം ഉദാഹരണത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തോലിബിനെ നമുക്ക് ബഹുവചനമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇനിയോ, ഹാദ എന്നതിൻ്റെ ബഹുവചനവും നമ്മൾ പഠിച്ചു. ഇനി ഉത്തരം എന്താണ്? ഹുവ മിനൽ ഹിന്ദി എന്നുള്ളതിന് ഹുവ എന്നതിൻ്റെ ബഹുവചനവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ ചേർത്ത് നമ്മളതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞ് നോട്ട്ബുക്കിലേക്ക് എഴുതിയ ഉത്തരം എന്താണ്? മിൻ ഐന ഹാദ തോലിബു ഹുവ മിനൽ ഹിന്ദി എന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് മാറ്റിയത്? ഈ പറഞ്ഞത് പോലെയാണോ എന്ന് നോക്കുക. മിൻ ഐന ഹഉലാഇ തുല്ലാബു ഹും മിനൽ ഹിന്ദി. അങ്ങനെ തന്നെ അല്ലേ? എന്താണ് എഴുതിയത്? മിൻ ഐന അല്ലേ? മിൻ ഐന എന്ന് കഴിഞ്ഞാൽ പിന്നീട് മിൻ ഐന, അതിനുശേഷം ഹാദ എന്നതിനെ എന്താക്കി മാറ്റി? ഹഉലാഇ. അപ്പോൾ മിൻ ഐന ഹഉലാഇ ഹഉലാഇ, പിന്നെ മിൻ ഐന ഹഉലാഇ അത്തോലിബു എന്നുള്ളതിന് അത്തുല്ലാബു. മിൻ ഐന ഹഉലാഇ തുല്ലാബു. ശരി, ഇതാണ് ഇതിൻ്റെ ഉത്തരം. മിൻ ഐന ഹഉലാഇ തുല്ലാബു. മിൻ ഐന ഹഉലാഇ തുല്ലാബു. അപ്പോൾ ശരിയല്ലേ? നോക്കൂ, ഐന മിൻ ഐന, ഹാദ എന്നതിന് ഹഉലാഇ, തോലിബ് എന്നതിന് തുല്ലാബു. ശരി, ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പം ഇനി അതിൻ്റെ അതിന് ആൻസർ പറഞ്ഞത് എന്താണ്? ശരി, ഹുവ മിനൽ ഹിന്ദി. ഹുവ മിനൽ ഹിന്ദി എന്നതിനെ സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഹും എന്ന് പറയോ. ഹുവ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഹുവ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഹും. അപ്പോൾ ഹും മിനൽ ഹിന്ദി. ഹും മിനൽ ഹിന്ദി, അവർ ഇന്ത്യയിൽ നിന്നാണ്. ഹും മിനൽ ഹിന്ദി. ഇനി ഇതുപോലെ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ നോക്കൂ, ഐന താജിറുൽ കബീറു ഹുവ ഫി സൂഖി. ഐന താജിറുൽ കബീറു ഹുവ ഫി സൂഖി. കിട്ടാത്തതുണ്ടോ നോക്കിയേ നിങ്ങൾ? താജിർ എന്നതിൻ്റെ ബഹുവചനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കബീർ എന്നതിൻ്റെ ബഹുവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹുവ എന്നതിൻ്റെ ബഹുവചനം നമ്മൾ കഴിഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ വിശദീകരിച്ചു. ഇനി പറഞ്ഞു നോക്കൂ, താജിർ അണ്ടർലൈൻ ചെയ്ത വാക്ക് ഏതാണ്? ഏതാണ് അ താജിർ? അതിനെ ബഹുവചനമാക്കൂ. യെസ്, ഐന, യെസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഐന തുജ്ജാറു അല്ലേ? ഐന തുജ്ജാറു കബീർ എന്നതിന് അൽ കിബാറു. ഐന തുജ്ജാറുൽ കിബാറു. അങ്ങനെ തന്നെ അല്ലേ? ഐന തുജ്ജാറുൽ കിബാറു. യെസ്, ഹുവ ഫിസൂഖി എന്നതിന് ഹും ഫിസൂഖി. ഹും ഫിസൂഖി. മൂന്നാമത്തേത് നോക്കൂ, മൂന്നാമത്തേത്, ഐനൽ മുദർറിസുൽ ജദീദു. ഐനൽ മുദർറിസുൽ ജദീദു ഹുവ ഇന്ദൽ മുദീരി. കിട്ടാത്ത വാക്കുകളൊന്നുമില്ല. പുതിയ അധ്യാപകൻ എവിടെയാണ്? അപ്പോൾ ഐന താജുൽ കബീറു, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞോ, ഐന താജുൽ കബീർ വലിയ കച്ചവടക്കാരൻ എവിടെയാണ്? വലിയ കച്ചവടക്കാരൻ എവിടെയാണ്? അദ്ദേഹം മാർക്കറ്റിലാണ്, ഫിസൂഖി അങ്ങാടിയിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റിലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ബഹുവചനമാക്കിയപ്പോൾ ഐന തുജ്ജാറുൽ കിബാറു, ആ വലിയ കച്ചവടക്കാരന്മാർ എവിടെയാണ്? ഹും ഫിസൂഖി, അവർ അങ്ങാടിയിലാണ്. എങ്കിൽ മൂന്നാമത്തേത്, ഐനൽ മുദർറിസുൽ ജദീദു, അതിനെ നമ്മൾ മുദർറിസിനെ ബഹുവചനമാക്കി മാറ്റുക. ഐനൽ മുദർറിസു എന്നതിന് ഐനൽ മുദർറിസൂന അല്ലേ? ഐനൽ മുദർറിസൂനൽ ജദീദു എന്നതിൻ്റെ ബഹുവചനം എന്താണ്? അൽ ജുദുദു. അപ്പോൾ ഐനൽ മുദർറിസൂനൽ ജുദുദു ഹുവ ഇന്ദൽ മുദീരി. ഹുവ ഇന്ദൽ മുദീരി, എങ്ങനെ? ഹും ഇന്ദൽ മുദീരി. ഹും ഇന്ദൽ മുദീരി. ശരി, അടുത്ത് നോക്കൂ, ഐന തോലിബ്. അയ്ന ത്വാലിബുൽ ജദീദു അഹുവ ഫിൽ ഫസ്ലി, അയ്ന ത്വാലിബുൽ ജദീദു പുതിയ വിദ്യാർത്ഥി എവിടെയാണ്. നാലാമത്തേത് അഹുവ ഫിൽ ഫസ്ലി അവൻ ക്ലാസ്സിലാണോ. അഹുവ ഫിൽ ഫസ്ലി അവൻ ക്ലാസ്സിലാണോ. എങ്ങനെ ഉത്തരം? അയ്ന ത്വാലിബിൻ്റെ ബഹുവചനം അത്തുല്ലാബു, ജദീദിൻ്റെ ബഹുവചനം അൽ ജുദ്. അപ്പോൾ അയ്ന ത്വാലിബുൽ ജുദുദു. അഹുവ എന്നതിനെ ഹുവ എന്നതിൻ്റെ അഹും ഫിൽ ഫസ്ലി. വെരി ഗുഡ്. അഞ്ചാമത്തേത് അഹാദ ത്വാലിബു ഗനിയുൻ. അഹാദ ത്വാലിബു ഗനിയുൻ അണ്ടർലൈൻ ചെയ്തു ത്വാലിബൻ. അപ്പോൾ പിന്നെ ഹാദയെ എന്താക്കി മാറ്റണം, ബഹുവചനമാക്കിയ. അഹ ഉലായി തുല്ലാബു ഗനിയുൻ എന്നതിനെ എന്താക്കി മാറ്റണം, അഗ്നിയാ ഉ. അപ്പോൾ അഹ ഉലായി തുല്ലാബു അഗ്നിയാ ഉ ല ഹുവ ഫക്കീറുൻ. ശരി, അഹ ഉലായി തുല്ലാബു ഗനിയുൻ ല ഹുവ ഫക്കീറുൻ. ശരി, അഞ്ചാമത്തേത്. ആറാമത്തേത് മൻ ഹാദ റജുലു. മൻ ഹാദ റജുലു ഹുവ ലൈഫുൻ. ഉത്തരം എങ്ങനെയാണ്? ഒന്ന് സാവകാശം എടുക്കണേ, നിങ്ങളത് മനസ്സുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. മൻ ഹാദ റജുലു, യെസ്, മൻ ഹ ഉലായി റിജാലു, കറക്റ്റ്. ഹുവ ലൈഫുൻ എന്നതിനെ ഹും ലുയൂഫുൻ. ഏഴാമത്തേത് ലീ അഹുൻ ഖബീറുൻ ഹുവ ത്വാലിബുൻ ബിൽ ജാമിയ. അപ്പോൾ ആറാമത്തേൻ്റെ അർത്ഥം പറഞ്ഞില്ല. മൻ ഹാദ റജുലു, ഈ വ്യക്തി ആരാണ്? ഹുവ ലൈഫുൻ, അദ്ദേഹം ഒരു അതിഥിയാണ്. അപ്പോൾ മൻ ഹ ഉലായി റിജാലു, ഈ ആളുകൾ ആരാണ്, ഈ പുരുഷന്മാരാരാണ്? ഹുവ ലുയൂഫുൻ, അവർ അതിഥികളാണ്. അപ്പോൾ റജുലു എന്നതിന് വ്യക്തി എന്നർത്ഥം പറയുക, പുരുഷൻ എന്നർത്ഥം പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുരുഷന്മാർ ആരാണ്, അവർ അതിഥികളാണ് എന്നർത്ഥം. ലീ ഏഴാമത്തേത് ലീ അഹുൻ കബീറുൻ ഹുവ ത്വാലിബുൻ ബിൽ ജാമിയ. ലീ അഹുൻ കബീർ, എനിക്കൊരു സഹോദരനുണ്ട്, അവൻ ജാമിയയിലെ അവൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് സഹോദരങ്ങളുണ്ട്, അവർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണ് എന്ന് പറയണം. അപ്പോൾ ലീ അഹുൻ എന്നതിന് എന്ത് പറയണം? ലീ അഹുൻ, അഹുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ഇഹ്വത്തുൻ. ലീ ഇഹ്വത്തുൻ കബീർ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? കിബാർ. അപ്പോൾ ലീ ഇഹ്വത്തുൻ കിബാറുൻ ഹുവ ഹും തുല്ലാബുൻ ബിൽ ജാമിയത്തി. ഹും തുല്ലാബുൻ ബിൽ ജാമിയത്തി. എട്ടാമത്തെ നോക്കാം. അയ്ന സ്വദീഖുക ദഹബ ഇലൽ മക്തബ്. അയ്ന സ്വദീഖുക, അയ്ന സ്വദീഖുക, നിൻ്റെ കൂട്ടുകാരൻ എവിടെയാണ്, നിൻ്റെ കൂട്ടുകാരൻ എവിടെയാണ്? ദഹബ ഇലൽ മക്തബത്തി. ദഹബ ഇലൽ മക്തബത്തി. അപ്പോൾ കൂട്ടുകാരെല്ലാം ലൈബ്രറിയിലേക്ക് പോയി നാൻ. അയ്ന സ്വദീഖുക, നിൻ്റെ കൂട്ടുകാരൻ എവിടെയാണ്? അപ്പോൾ ദഹബ സ്വദീഖുക, അതിനെ ബഹുജനമാക്കി മാറ്റണം. എന്താക്കി മാറ്റും? ഐന അസ്ദിഖാഉക, ഐന അസ്ദിഖാഉക. ദഹബ എന്നതിനെ എന്താക്കി മാറ്റും? ദഹബു ഇലൽ മക്തബത്തി. ദഹബു ഇലൽ മക്തബത്തി. ശരി, നിൻ്റെ കൂട്ടുകാർ എവിടെയാണ്? അവരെല്ലാവരും എന്ത് ചെയ്തു? ലൈബ്രറിയിലേക്ക് പോയി. ഒമ്പതാമത്തെ നോക്കൂ. മുഹമ്മദുൻ ലഹുബിനുൻ സഗീറുൻ. മുഹമ്മദുൻ, മുഹമ്മദിന് ലഹു, അവനുണ്ട്. ആരാണ്? ലഹുബിനുൻ സഗീറുൻ, അവനൊരു ചെറിയ മകനുണ്ട്. ഹുവ ത്വാലിബുൻ ഫിൽ മദ്രസ, അവൻ മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ മുഹമ്മദിന് ഉണ്ട്. ഇബിനുൻ എന്നതിന് പകരം ബഹുവചനം, അവന് മക്കളുണ്ട്, ആൺകുട്ടികളുണ്ട്, ചെറിയ ആൺകുട്ടികളുണ്ട്, അവർ മദ്രസയിലെ വിദ്യാർത്ഥികളാണെന്ന് ഇങ്ങനെ പറയാം. മുഹമ്മദുൻ ലഹു അബ്നാഉൻ സിഗാറുൻ. സഗീർ എന്നതിൻ്റെ ബഹുവചനമാക്കണല്ലേ, സിഗാറുൻ. ഹുവ ത്വാലിബുൻ ഫിൽ മദ്രസ എന്നതിന് ഹും തുല്ലാബുൻ ഫിൽ മദ്രസ. പത്താമത്തേത് അസമീലുക്ക മുജ്തഹിദുൻ. അസമീലുക്ക മുജ്തഹിദുൻ, നിന്റെ സഹപ്രവർത്തകൻ പരിശ്രമശാലിയാണോ, അല്ലെങ്കിൽ നിന്റെ സഹപാഠി, നിന്നോടൊപ്പം പഠിക്കാം, നിന്റെ സഹപാഠി പരിശ്രമശാലിയാണോ? നഅം ഹുവ മുജ്തഹിദുൻ, അതെ, അവൻ പരിശ്രമശാലിയാണ്. എങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? സമീലിനെ ബഹുജനമാക്കി അസുമലാ ഉക മുജ്തഹിദൂൻ എന്ന് പറയോ? ഇല്ല. അസുമലാഉക മുജ്തഹിദൂന? നഅം, ഹും മുജ്തഹിദൂന. അതെ, ഹുവ എന്നതിനെ എന്താക്കി മാറ്റും? ഹും, അവർ മുജ്തഹിദൂന, അവർ പരിശ്രമശാലികളാണ്. ശരി, ഈ ഒരു 10 ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ബഹുവചനത്തെ കൃത്യമായി നമ്മൾ ബഹുവചനത്തിലൂടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചു, അതുപോലെ തന്നെ ഏകവചനങ്ങളിലൂടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാഹ്. ഇനി മൂന്നാമത്തതും കൂടെ നോക്കാം നമുക്ക്. അലിഫ് അൽ അസ്മാ അൽ ആത്തിയ മറ, അപ്പോൾ അലിഫിൽ അസ്മാ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അലിഫ് എന്നാണ് അവിടെ കൊടുത്ത്, പിന്നെ അലിഫ്ലാമു വന്നു, അപ്പോൾ രണ്ട് സുക്കൂനുകൾ വന്നാൽ പിന്നെ എങ്ങനെയാണ് വായിക്കുക? അലിഫിൽ അസ്മാ, അലിഫിൽ അസ്മാ അൽ ആത്തിയത, താഴെയുള്ള അസ്മാകളെ ചേർക്കുക. മറത്തൻ ഇല ഇസ്മിൽ, മറത്തൻ ഇലസ്മിൻ ലാഹിരിൻ, ഇലസ്മിൻ ലാഹിരിൻ, പ്രകടമായ നാമത്തിലേക്ക്. പ്രകടമായ നാമം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, മുഹമ്മദ്, തുല്ലാബ്, ഹാമിദ്, ഇതൊക്കെ എന്താണ്? പ്രത്യക്ഷമായിട്ടുള്ള നാമങ്ങളാണ്. വ ഉഖ്ര ഇല ലമീരിൻ, എന്നാൽ അനദർ ടൈം, മറ്റൊരു സമയത്ത് എന്ത് ചെയ്യാം? പിന്നെ വ ഉഖ്ര, മറ്റൊരു തവണ ഇല ലമീരിൻ, ലമീറിലേക്ക്, പ്രോനൗണിലേക്ക് എന്ത് ചെയ്യുക? മാറ്റുക. കമാ ഹുവ മുവല്ലഹിൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ. അപ്പോൾ അവൻ, അവൾ, നീ തുടങ്ങിയ രൂപത്തിലൂടെയുള്ള, അതിനാണ് ലമീർ എന്ന് പറയുക. എന്നാൽ വ്യക്തമായ മുഹമ്മദ്, ഹാമിദ്, അഹമ്മദ് തുടങ്ങിയിട്ടുള്ള നാമങ്ങൾക്കാണെന്ത്? ഇസ്മുൽ ലാഹിർ എന്ന് പറയുന്നു. അപ്പോൾ അസ്മാകളെ അങ്ങനെ ചേർക്കുക. ഉദാഹരണം അബിനാ ഉൻ, അബിനാ. അപ്പോൾ ഉദാഹരണത്തിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. അബിനാ അല്ലേ, അബിനാ എന്നെ മുഹമ്മദിലേക്ക് ചേർത്തപ്പോഴാണ് അബിനാ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മക്കൾ. എന്നാൽ പിന്നെ പറയുകയാണെന്ത്, മുഹമ്മദിൻ്റെ മക്കൾ എന്നുദ്ദേശിച്ച് മുഹമ്മദിൻ്റെ അവൻ്റെ മക്കൾ എന്നാണെങ്കിലോ? അബിനാ ഉഹു, അബിനാ ഉഹു എന്നാണ് പറഞ്ഞത്. എങ്കിൽ അടുത്ത് നോക്കൂ, അസ്മാ, അസ്മാഇനെ പ്രകടമായ നാമത്തിലേക്കൊന്ന് ചേർത്ത് നോക്കൂ. അസ്മാ ഇതിനെവിടെ വെക്കുമ്പോൾ എങ്ങനെയാണ്, അതിനാണ് നമ്മൾ ഏത് രൂപത്തിലാണ് അവിടെ ചെയ്യുക? അസ്മാ ഉൻ എന്നാണ് ഇവിടെ അല്ലേ, ഡബിൾ ലൊമ്മുണ്ട്. എന്നാൽ അതിനെ ചേർക്കുമ്പോൾ നമുക്കിവിടെ എഴുതാം, ചേർത്ത് പറയുമ്പോൾ അസ്മാ ഉ, അസ്മാ ഉ, ഇവിടെ എന്താണ്? അസ്മാ ഉൻ എന്നാണ്. അസ്മാ ഉൻ ഡബിൾ ലൊമ്മ, ലൊമ്മത്തേനെയാണ്. പക്ഷെ ഇവിടെ ചേർക്കുമ്പോൾ അസ്മാ ഉ തുല്ലാബി, അസ്മാ ഉ തുല്ലാബി, അസ്മാ ഉ തുല്ലാബി. എന്താ ഇവിടെ കാരണം? മുഹമ്മദുൻ എന്നുള്ളത് എന്താണ്? അലിഫ്ലാം ഇല്ല അതിലേക്ക്. സാധാരണ നാമങ്ങളിലേക്ക് മുഹമ്മദ്, അഹമ്മദ്, അതിലേക്കൊന്നും അലിഫ്ലാം വരൂല. എന്നാൽ ഇതെന്താണ്? തുല്ലാബ് എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥി, ഒരു കുട്ടിയുടെ പേരല്ല, അവൻ്റെ ആ ഒരു ഡെസിഗ്നേഷനാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? അലിഫ്ലാം വന്നപ്പോൾ മുഹമ്മദ് എന്നതിന് രണ്ട് തൻവീനായിരുന്നുവെങ്കിൽ, മുഹമ്മദ് എന്നതിന് രണ്ട് തൻവീനാണ് എങ്കിൽ അലിഫ്ലാം ചേർന്നൊരു വാക്ക് വരുമ്പോൾ ആ രണ്ട് തൻവീൻ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെട്ടു, പിന്നെ അതിനെ ഒഴിവാക്കേണ്ടതാണ്. അതാണ് അസ്മാ ഉ തുല്ലാബി എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ എന്ത് ചെയ്യണം? അബിനാ ഉൻ, അബിനാ ഉ മുഹമ്മദിൻ, അതുപോലെ തന്നെ അബിനാ ഉഹു എന്നതുപോലെ, അബിനാ ഉൻ, അബിനാ ഉ മുഹമ്മദിൻ, അബിനാ ഉഹു, ഇതിൻ്റെ അർത്ഥം എന്താണ്? അബിനാ ഉൻ മക്കൾ, അബിനാ ഉ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ മക്കൾ, അബിനാ ഉഹു അവൻ്റെ മക്കൾ. ഇനി അസ്മാ ഉൻ പേരുകൾ, അസ്മാ ഉത്തുല്ലാബി, അസ്മാ ഉത്തുല്ലാബി വിദ്യാർത്ഥികളുടെ പേരുകൾ, വിദ്യാർത്ഥികളുടെ പേരുകൾ. ഇനിയോ എന്താ വേണ്ടത്? അവരുടെ പേരുകൾ അല്ലേ. പിന്നെയും വീണ്ടും വിദ്യാർത്ഥികളുടെ പേരുകൾ എന്ന് പറയണം, അവരുടെ പേരുകൾ. അപ്പോൾ എങ്ങനെ പറയാം? അസ്മാ ഉഹും, അസ്മാ ഉഹും. അടുത്ത് നോക്കൂ, സുമല, സുമല സഹപ്രവർത്തകർ അല്ലെങ്കിൽ സഹപാഠികൾ. ഹാമിദിൻ്റെ സഹപാഠികൾ എന്നിങ്ങനെ പറയാം, സുമല ഉ ഹാമിദിൻ. സുമല എന്നിവിടെ വെച്ചു കൊടുത്താൽ മതി. സുമല ഉ എന്നതിനെ സുമല ഉ ഹാമിദിൻ എന്ന് കൊടുത്താൽ മതി, സുമല ഉ ഹാമിദിൻ. അടുത്തതോ, നിൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയാൻ സുമല ഉക, സുമല ഉക. അസ്ദിഖാ, അസ്ദിഖാ ഇനെന്ത് ചെയ്യാണ്? അസ്ദിഖാ ഉൽ മുദരിസി, അസ്ദിഖാ ഉൽ മുദരിസി, അധ്യാപകൻ്റെ സുഹൃത്തുക്കൾ. ഇനിയോ, അസ്ദിഖാഉഹു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, കൂട്ടുകാർ എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ ഒന്ന് നമുക്ക് പേരുകളിലേക്ക് എന്ത് ചെയ്യുക, ഇദാഫത്ത് നൽകിയിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. ഇപ്പോൾ മുഹമ്മദിൻ്റെ മക്കൾ, അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ ഭാര്യ, മുഹമ്മദിൻ്റെ ഉമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഉമ്മു മുഹമ്മദിൻ, അബു മുഹമ്മദിൻ, അതുപോലെ സൗജത്തു മുഹമ്മദിൻ എന്നൊക്കെ പറയാം. എന്നാൽ അതേ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, പിന്നെ തുല്ലാബാണെങ്കിലോ വിദ്യാർത്ഥികളുടെ അഡ്രസ്സ് ഉൻവാനു തുല്ലാബി, അതുപോലെ തന്നെ ബൈത്തു തുല്ലാബി എന്നൊക്കെ പറയാം. അതുപോലെ പിന്നെ ഓരോ ഉദാഹരണവും ഇനി അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ മക്കൾ എന്നിങ്ങനെ പറയാം, അബിന ഊഹു, അവൻ്റെ ഉമ്മ എന്നിങ്ങനെ പറയാം, ഉമ്മുഹു, അവരുടെ ഉസ്താദ് എന്നിങ്ങനെ പറയാം, ഉസ്താദുഹും, നിൻ്റെ പേര് എന്നിങ്ങനെ പറയാം, ഇസ്മുക, നിൻ്റെ വീട് എന്നിങ്ങനെ പറയാം, ബൈത്തുക, അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാർ എന്നിങ്ങനെ പറയാം, അസ്ദിഖാഉഹു, അബ്നാഉഹു തുടങ്ങിയിട്ടുള്ള ശൈലികൾ, പ്രയോഗങ്ങൾ മനസ്സിലാക്കാനാണ് ഈ ഒരു ഉദാഹരണം നമുക്ക് ഈ രൂപത്തിലൂടെ നൽകിയിരിക്കുന്നത്. ശരി, ഇനി അടുത്തതും കൂടെ നോക്കാം നമുക്ക്. 4, ഇഖ്റഇൽ മിസാല സുമ്മ ഹവ്വിലിൽ ജുമലൽ ആതിയത മിസ്ലഹു. ഇഖ്റഇൽ മിസാൽ, ഉദാഹരണം നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാം, ഉദാഹരണത്തെ വായിക്കാം. സുമ്മ ഹവ്വിലിൽ ജുമലൽ ആതിയ മിസ്ലഹു, എന്നിട്ട് ജുംലയെ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ ആദ്യം ഉദാഹരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ ഉദാഹരണം നിങ്ങൾ നോക്കിയിട്ട് വായിച്ചിട്ട് പിന്നെ ശേഷം വരുന്ന ഉദാഹരണങ്ങളെ അതുപോലെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നർത്ഥം. എന്താണത്, ഒന്നും കൂടെ ഞാൻ തംബ്രീൻ്റെ അർത്ഥം വായിക്കുകയാണ്. ഇഖ്റഇൽ മിസാല, ഉദാഹരണത്തെ വായിക്കാം. സുമ്മ, പിന്നീട്, ഹവ്വിലിൽ ജുമലല്ലാത്തിയ, താഴെയുള്ള, അതിൻ്റെ താഴെയുള്ള ജുമലകളെ ആ ഉദാഹരണത്തിലുള്ളതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റുക. ഉദാഹരണം നോക്കൂ. അത്തോലിബു ദഹബ ഇലൽ മത്അമി, വിദ്യാർത്ഥി മത്അമിലേക്ക്, ഹോട്ടലിലേക്ക് പോയി. മിസാൽ എന്നാൽ ഉദാഹരണം. അത്തോലിബു ദഹബ ഇലൽ മത്അമി, വിദ്യാർത്ഥി ഹോട്ടലിലേക്ക് പോയി. ഇനി വിദ്യാർത്ഥി എന്നതിനെ ശ്രദ്ധിക്കണേ, വിദ്യാർത്ഥി, അത്തോലിബു എന്നതിനെ ബഹുവചനമാക്കി മാറ്റി വിദ്യാർത്ഥികൾ അല്ലേ, അത്തുല്ലാബു, വിദ്യാർത്ഥികൾ. ദഹബ പറ്റോ, ഇല്ല, അവിടെ എന്തായി, ദഹബൂ ഇലൽ മത്അമി, അവർ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഒരാളാണെങ്കിൽ അത്തോലിബു എന്നത് ഒരാളാണ്, അപ്പോൾ ദഹബേ പറ്റൂ. എന്നാൽ അതിന് അത്തുല്ലാബു ബഹുവചനമാക്കി മാറ്റിയാലോ, പിന്നെ ദഹബ് പറ്റില്ല, പിന്നെ എന്ത് ചെയ്യണം, ദഹബൂ എന്നാക്കി മാറ്റണം. ഈ ഉദാഹരണം, ഈ ടെക്സ്റ്റിൽ വന്ന ഉദാഹരണങ്ങൾ ഇതേ രൂപത്തിൽ മനസ്സിലാക്കി നമ്മൾ രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ ഇങ്ങനെ എഴുതിയുകൊണ്ട് പോയാൽ അത് നമ്മുടേതായി മാറി, നമുക്ക് ഭാഷ നമുക്ക് വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അൽഹംദുലില്ല, എത്ര മനോഹരമായ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കൂ. അത്തോലിബു, തോലിബു എന്നുള്ളത് ഏകവചനമാണ്, ദഹബ വെച്ചു അല്ലേ. അത്തോലിബു ദഹബ ഇലൽ മത്അമി, വിദ്യാർത്ഥി ഹോട്ടലിലേക്ക് പോയി. എന്നാൽ ആ തോലിബിന് പകരം അവിടെ എന്ത് വെച്ചു കൊടുത്തു, അത്തുല്ലാബു ബഹുവചനമാക്കി മാറ്റി, ജം ആക്കി മാറ്റി. അപ്പോൾ ദഹബ എന്നതിനെ എന്താക്കി മാറ്റി, ദഹബൂ എന്നാക്കി മാറ്റി, ദഹബൂ ഇലൽ മത്അമി, ഹോട്ടലിലേക്ക് അവർ പോയി. ശരി, ഇനി ഉദാഹരണത്തിലേക്ക് വരൂ. ഒന്ന് മൂന്ന് ഉദാഹരണങ്ങളാണ് ശൈഖ് എന്ത് ചെയ്തിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. അത്തോലിബു ജലസ ഫിൽ ഫസുലി, അതിനെ ബഹുജനമാക്കി മാറ്റണം. അത്തോലിബു എന്നതിനെ ബഹുജനമാക്കി മാറ്റി നോക്കൂ. എന്താണ് അത്തോലിബു എന്നതിൻ്റെ ബഹുജനം, ആവർത്തിച്ചാവർത്തിച്ചു എന്നല്ലേ. അത്തുല്ലാബു, അത്തുല്ലാബു. അപ്പോൾ ജലസ പറ്റോ, ജലസെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ബഹുവചനമാക്കി മാറ്റണം. അത്തുല്ലാബു, അത്തോലിബു എന്നതിനെ തുല്ലാബു എന്നാക്കി മാറ്റി. അപ്പോൾ ജലസ എന്നതിനെയോ, അത്തുല്ലാബു ജലസ എന്നതിനെ എന്താക്കി മാറ്റണം, ജലസു, ജലസു ഫിൽ ഫസ്ലി, വിദ്യാർത്ഥികൾ അവരെല്ലാവരും ക്ലാസ്സിൽ ഇരുന്നു എന്നർത്ഥം. അടുത്തത് നോക്കൂ. അൽ

0: ഇരുന്നു. അപ്പൊ അ തുല്ലാബു ജലസൂ ഫിൽ ഫസ്ലി, വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരുന്നു. അൽ മുദർറിസു ഖറജ മിനൽ മദ്രസി, മദ്രസത്തി, അധ്യാപകൻ മദ്രസയിൽ നിന്നും പുറപ്പെട്ടു. അൽ മുദർറിസൂന ഖർജു മിനൽ മദ്രസത്തി, അധ്യാപകർ മദ്രസയിൽ നിന്നും പുറത്തേക്ക് പോയി. അ താജിറു ദഹബി ഇല സൂഖി, കച്ചവടക്കാരൻ മാർക്കറ്റിലേക്ക് പോയി. അ തുജാറു ദഹബു ഇല സൂഖി, കച്ചവടക്കാർ മാർക്കറ്റിലേക്ക് പോയി. അപ്പം ഈ രൂപത്തിൽ നമുക്ക് സെൻറ്റൻസുകൾ, ഫിഇലുകൾ അഥവാ പ്രവൃത്തി കർമ്മങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെൻറ്റൻസുകൾ, അത് ഏകവചനമാണെങ്കിൽ ഏത് രൂപത്തിൽ, ബഹുവചനമാണെങ്കിൽ ഏത് രൂപത്തിൽ, അത് പുരുഷ വിഭാഗത്തെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ ഷെയ്ഖ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, നമുക്കെന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കാം.
1: മാഷാ ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം.

ിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 3 അവതരിപ്പിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, വീടുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ മര്യാദകൾ ഒത്തിണങ്ങിയ ഒരു വീട് എങ്ങനെ സൃഷ്ടിക്കാം, ആ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ, ചില മര്യാദകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളുണ്ട്, മര്യാദകളുണ്ട്, അതെല്ലാം പാലിക്കണം. അതുപോലെ തന്നെ സലാം പറയൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം വീട്ടിൽ നിത്യമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുവഴി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങൾ ഏറെയാണ് എന്നെല്ലാം നമ്മൾ പ്രമാണങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ നിത്യമായി പാലിക്കേണ്ട ചില ദിക്റുകൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിൽ പരിപൂർണമായും അതിനെ കൊണ്ടുവരാൻ, നിത്യമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, മസലുൽ ബൈത്തില്ലദി യുദ്ഖറുല്ലാഹു വൽ ബൈത്തില്ലദി ലാ യുദ്ഖറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യ് വൽ മയ്യിത്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വീടും ഓർക്കാത്ത വീടും, ഇതിനെ രണ്ടിനെയും കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അൽ ഹയ്യ് വൽ മയ്യിത്, ജീവനുള്ളതും മരിച്ചതും പോലെയാണ് എന്നുള്ളതാണ്. ജീവനുള്ളവനെ പോലെയും മരിച്ചവനെയും പോലെ, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരുപോലെയാണോ, തുല്യരാണോ? അതുപോലെയാണ് അള്ളാഹുവിനെ ഓർക്കാത്ത വീടും ഓർക്കുന്ന വീടും എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു മര്യാദ എന്നുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വളരെ വലിയ പുണ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകനോട് പരാതി പറയുന്നുണ്ട്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നാ നഅ്കുലു വല നശ്ബ, ഞങ്ങൾ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു റാഹത്ത് കിട്ടുന്നില്ല, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നില്ല, വയറ് നിറഞ്ഞതായി നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഒരു മറു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്, ഫല അല്ലക്കും തഫ്തരീഖൂൻ, അല്ല നിങ്ങൾ വേറെ വേറെ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും ഓരോ സമയത്തായി ഇരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? അപ്പോൾ സ്വഹാബി പറഞ്ഞു, നാം അതേ പ്രവാചകരെ, ഞങ്ങൾ വേറെ വേറെ സമയത്താണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫജ്തമിഉ അലാ ത്വആമികും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. വദ്കുറു ഇസ്മല്ലാഹി അലൈ, ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ തിന്നണം. യുബാരിക് ലക്കും ഫീഹി, നഷ്ടപ്പെട്ട ബറക്കത്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കാൻ, ജീവിതത്തിലൊരു റാഹത്ത് ലഭിക്കാൻ, സംതൃപ്തി ഉണ്ടാകാൻ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വീട്ടിലുള്ള എല്ലാവരും ഒരു ഒരു ഒത്തിണക്കമുണ്ടാക്കാൻ, ഒരു ഐക്യമുണ്ടാക്കാൻ, സ്നേഹമുണ്ടാക്കാൻ കാരണമാകുമെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങളെ വീട്ടിൽ പതിവാക്കുക എന്നുള്ളത് മറ്റൊരു മര്യാദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിക്കണം. ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഫർള് നമസ്കാരങ്ങളൊഴികെ ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ അവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്കാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അവൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് അവൻ ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യം. പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾ ഹറമിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്നവനാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അവൻ ഹറമിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് അവൻ്റെ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് അവൻ പോകുന്നത് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹറമിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്നവർ പോലും വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യം. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇജഅലു മിൻ സ്വലാത്തിക്കും ഫീ ബുയൂതികും വലാ തത്തഖിദൂഹ ഖുബൂറ, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ വീടുകൾ നമസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണം, ഒരിക്കലും കബറിടങ്ങളാക്കി മാറ്റരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹറാമുകളിൽ നിന്ന് നമ്മുടെ വീടുകളെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ വീടുകളെ മുക്തമാക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ തിമിർത്താടുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ നാം കാണുന്നുണ്ടോ? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുകവലിയില്ലാത്ത, മദ്യപാനമില്ലാത്ത, അശ്ലീലതകൾ കാണാത്ത, മറ്റു ലഹരികളൊന്നുമില്ലാത്ത വീടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ എത്തിക്കും എന്ന് പറഞ്ഞ സമയത്ത് വഹീ ലഭിച്ചില്ല ഒരിക്കൽ. പിന്നീട് പ്രവാചകൻ നോക്കുമ്പോൾ വീടിന് പുറത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷം പ്രവാചകൻ വീണ്ടും അകത്തേക്ക് കയറുമ്പോൾ വീടിനുള്ളിലതാ ഒരു നായക്കുട്ടി നിൽക്കുകയാണ്. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, യാ ആയിഷ മതാ ദഖല ഹാദൽ കൽബു ഹാഹുന, അല്ല ആയിഷ, ഈ നായപ്പ എവിടുന്ന വന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി മാ ദറയിത്തു യാ റസൂലുള്ളാ, എനിക്കും അറിയില്ല പ്രവാചകരെ, ഈ നായ ഇവിടുന്ന വന്നത്, എപ്പോൾ കയറിയതാണെന്ന്. അങ്ങനെ ആ നായയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഫജഅ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് കയറി. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ സമയത്ത് എത്തിയില്ലല്ലോ, ഞാൻ ധാരാളം കാത്തിരുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നാ ലാ നദ്ഖുലു ഫീ ബൈത്തിൻ ഫീഹി കൽബുൻ വസൂറ, ജീവനുള്ള രൂപങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നായയെ വളർത്തുന്ന വീടുകളിലേക്ക് ഞങ്ങൾ ഒരിക്കലും പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, നായയെ വളർത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വേട്ടയാടാനും കൃഷി കാര്യങ്ങൾക്കും കാവലിനുമൊക്കെ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളൊഴിച്ചാൽ, ഒരു ഭംഗിക്ക് വേണ്ടിയോ അലങ്കാരത്തിന് വേണ്ടിയോ ഒക്കെ നായയെ വീട്ടിലും റൂമുകളിലും പോകുന്ന ഇടങ്ങളിലുമെല്ലാം കാറുകളിലും മടിയിലുമൊക്കെ ഇരുത്തി വളർത്തൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെന്നാൽ സിംഹത്തിൻ്റെ രൂപം കാണാം ചില ആളുകളുടെ വീടുകളിൽ, അല്ലെങ്കിൽ ആ വീട്ടിലെ മരണപ്പെട്ട കാരണവന്മാരുടെ ഫോട്ടോകൾ തൂക്കിയിരിക്കുന്നത് കാണാം. ഇത്തരം ജീവനുള്ളതിൻ്റെ ഫോട്ടോ തൂക്കിയിരിക്കുന്ന വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ല എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളെ മതപഠന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നാം വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, സുബഹി നമസ്കാരത്തിന് ശേഷം വീട്ടിൽ വന്ന് നമ്മുടെ ഉപ്പ ഒരു അമാനി മൗലവിയുടെ തഫ്സീർ എടുത്തുകൊണ്ട് രണ്ടായത്ത് നോതി അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ ഒന്ന് വായിച്ച് എല്ലാവരും അതൊന്ന് കേട്ട് മനസ്സിലാക്കി വീട്ടിൽ തന്നെ സ്ഥാപിച്ച ഒരു ബോർഡിൽ ചില പ്രാർത്ഥനകളൊക്കെ എഴുതി, ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ അത് ഒന്ന് കാണാതെ പഠിപ്പിച്ച് അവരത് പഠിച്ച് ചൊല്ലിത്തന്ന ആളുകൾക്ക് സമ്മാനമൊക്കെ നൽകി ഇങ്ങനെയൊരു ഇസ്ലാമിക അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ ഒരു രീതി നമ്മുടെ വീടുകളിൽ പ്രാവർത്തികമാക്കാൻ നാം പരിശീലിപ്പിക്കണം. ഇത്തരം നന്മ പകർത്തുന്ന വീടുകളാക്കി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 3. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: حادث.
1: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ ഇബ്രാഹിം വചനം 4 പാരായണം ചെയ്യുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. സൂറത്തു ഇബ്രാഹിം ആണ് നാം മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ മൂന്നാമത്തെ ആയത്ത് ഭംഗിയായി നാം മനഃപാഠമാക്കി. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അടുത്തൊരായത്ത്, അതായത് നാലാമത്തെ ആയത്താണ് നാം മനഃപാഠമാക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم

0: അൽഹംദുലില്ലാ, നാം ഇത് പഠിച്ചത് നാലാമത്തെ ആയത്താണ്. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ദുൽ ഖുർആൻ സൂറ ഇബ്രാഹിം വചനം 4, പാരായണം ചെയ്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിങ്ങിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് ചേരുന്നു.
5: ശ്രദ്ധിച്ചു കേൾക്കുക. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം അൽ ഖാഫിലെ 37-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ഹൃദയമുള്ളവനായിരിക്കുകയോ മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുകയോ ചെയ്തവന് തീർച്ചയായും അതിലൊരു ഉത്ബോധനമുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയ മുൻകാല സമുദായങ്ങൾക്ക് ലഭിച്ച ശിക്ഷയെ സംബന്ധിച്ച് ഉണർത്തിയ ശേഷം ഈ വചനത്തിലൂടെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അള്ളാഹു മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ഉത്ബോധനങ്ങൾ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത് പ്രധാനമായും രണ്ടു ഗുണങ്ങൾ അവനിലുണ്ടാകുമ്പോഴാണ്. ഒന്നാമതായി ഹൃദയമുണ്ടാകണം. എല്ലാവർക്കും ഹൃദയമുണ്ടല്ലോ. പിന്നെ ഈ വചനത്തിൽ ഹൃദയമുള്ളവനായിരിക്കണം എന്ന് പറയാനുള്ള കാരണമെന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചു നൽകുന്നു, ഹൃദയമുണ്ടാകണം എന്നാൽ ചിന്തിക്കുന്ന ഒരു ഹൃദയമുണ്ടാകണമെന്നാണ്. അത്തരം ആളുകൾക്ക് മാത്രമാണ് ഉത്ബോധനങ്ങളും പൂർവികരുടെ ചരിത്രങ്ങളും ഉപകാരപ്പെടുന്നത്. വെറുമൊരു ഹൃദയമുണ്ടായിട്ട് കാര്യമില്ല എന്നർത്ഥം. രണ്ടാമതായി, ശ്രദ്ധിച്ചു കേൾക്കണം. നാം ഒക്കെയും കേൾക്കുന്നവരാണ്, എങ്കിലും എല്ലാവരുടെയും കേൾവി ഒരുപോലെയല്ല. കേൾക്കുന്നതെല്ലാം ഒരു വ്യക്തിക്ക് ഉപകാരപ്പെടണമെന്നില്ല. എന്നാൽ മനസ്സാന്നിധ്യത്തോടുകൂടി, ഞാൻ ആവശ്യക്കാരനാണ് എന്ന ചിന്തയോടുകൂടി കേൾക്കുമ്പോഴാണ് ആ കേൾവി ഉപകാരപ്പെടുന്നത്. അഥവാ ഈ വചനം നമ്മോട് പറയുന്നത് കാര്യങ്ങൾ മനസ്സാന്നിധ്യത്തോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് പുതുതായി ഏതൊരു ഉത്ബോധനം അവർക്ക് വന്നെത്തിയാലും കളിയാക്കുന്നവരായിക്കൊണ്ട് മാത്രമേ അവരത് കേൾക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ അധ്യായം 21:2, ദൈവീക വെളിപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു സന്ദേശത്തെയും അശ്രദ്ധമായ മനസ്സോടെ തമാശയായിക്കൊണ്ടാണ് അവർ കേൾക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇത്തരം കേൾവിക്കാർക്ക് ഉത്ബോധനങ്ങൾ ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. മനുഷ്യന് അല്ലാഹു കാതുകളും ഹൃദയവും നൽകിയിട്ടുണ്ട്. ആ ഹൃദയം കൊണ്ടവൻ ചിന്തിക്കണം. മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതാകട്ടെ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ മാത്രമാണ്. മനുഷ്യഹൃദയത്തിന് ചിന്തയുടെ വാതിൽ തുറന്നുകൊടുക്കുന്ന മാധ്യമമാണ് കണ്ണുകളും കാതുകളും. മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു പറഞ്ഞു, നിനക്ക് ബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അതിനാൽ ശരിയായ വിജ്ഞാനങ്ങളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട്. ഖുർആനിലൂടെയും പ്രവാചകനിലൂടെയും നമുക്ക് ലഭിച്ച വിജ്ഞാന സാഗരത്തിന് മുമ്പിൽ മനസ്സാന്നിധ്യത്തോടെ ശ്രദ്ധയോടെ നമ്മുടെ കണ്ണുകളും കാതുകളും തുറന്നുവയ്ക്കുക. അശ്രദ്ധയും അവഗണനയും തീരാ ദുഃഖത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടും. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ചവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ചവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ചവർ കേട്ടു മനസ്സിലാക്കുകയുമില്ല. അവർ കാലികളെപ്പോലെയാകുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 7:179. ശ്രദ്ധിച്ചു കേൾക്കുക, കാര്യം ഗ്രഹിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 42 മുതൽ 44 വരെ വചനങ്ങൾ. പ്രവാചകനെ അദ്ദേഹത്തിന്റെ ജനത കളവാക്കി. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ എല്ലാവരും അവരുടെ സമൂഹത്താൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ وصلى الله على نبينا محمد وعلى آله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم ابراهيم وقوم لوط وَأَصْحَابُ مَدْيَنَ وَكُذِّبَ مُوسَى فَأَمْلَيْتُ لِلْكَافِرِينَ ثُمَّ أَخَذْتُهُمْ فَكَيْفَ كَانَ نَكِيرٌ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് അതിൻ്റെ 42, 43, 44 കൂടിയ 3 ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ ആയത്തുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വഇൻ യുഖദ്ദിബൂക ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വസമൂദ്. വഇൻ യുഖദ്ദിബൂക, അവർ നിന്നെ കളവാക്കുന്നതായാൽ ഫഖദ്, തീർച്ചയായും കദ്ദബത് ഖബ്ലഹും, അവർക്ക് മുമ്പേ കളവാക്കിയിട്ടുണ്ട്. ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനതയും, വആദ്, ആദിൻ്റെ ആദ് സമുദായവും, വസമൂദ്, സമൂദ് ഗോത്രവും, വ കൗമു ഇബ്രാഹീമ, ഇബ്രാഹീം നബിയുടെ ജനതയും, വ കൗമു ലൂത്ത്, ലൂത്തിൻ്റെ ജനതയും, വ അസ്ഹാബു മദിയൻ, മദിയൻ ദേശക്കാരും, വ കുദ്ദിബ മൂസ, മൂസ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫ അംലൈതു ലിൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടി നൽകുന്നു, സാവകാശം നൽകുന്നു. നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നു. സുമ്മ അഖദ്തുഹും, പിന്നെ നാം അവരെ പിടികൂടുന്നു. സുമ്മ അഖദ്തുഹും, പിന്നെ നാം അവരെ പിടികൂടുകയും ചെയ്യുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പ്രതിഷേധം, നമ്മുടെ പ്രതിഷേധം അവരോട് എങ്ങനെയുണ്ട് എന്ന്, ഇതാണ് ആയത്തിൻ്റെ അർത്ഥമായിട്ട് പഠിപ്പിക്കുന്നത്. അഥവാ ഈ 3 ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ ജനത കളവാക്കിയ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ പ്രവാചകൻ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ആ ജനത പ്രവാചകനെ നിഷേധിക്കുകയാണ് ചെയ്തത്, വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ബഹുഭൂരിപക്ഷം ആളുകളും. ആ സമയത്ത് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്, വൈ യുഖദ്ദിബൂക, അവർ നിന്നെ കളവാക്കുന്നതായാൽ, ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹും വആദും വസമൂദ്. അഥവാ പ്രവാചകരെ, താങ്കൾ മാത്രമല്ല ആ ജനതയാൽ, താങ്കളുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് താങ്കൾക്ക് മുമ്പ് വന്നു പോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ഫഖദ് കദ്ദബത് ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത, അവർക്ക് മുമ്പേ നൂഹിൻ്റെ ജനത കളവാക്കിയിട്ടുണ്ട്. വആദ്, ആദ് സമുദായവും വസമൂദ്, സമൂദ് ഗോത്രവും, അഥവാ ആദ് സമുദായം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കളവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സമുദായത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ എണ്ണി എണ്ണി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. താങ്കൾ മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് ഈ പറയുന്ന ജനതകളെല്ലാം കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിലൊന്നാമതായി പറഞ്ഞത് നൂഹ് നബിയുടെ ജനതയെക്കുറിച്ചാണ്. ഇവിടെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായ ആയത്തുകളിലൂടെ അധ്യായങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തു ശുഅറായിൽ കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹിന്റെ ജനത ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് എന്ന് സൂറത്തു ശുഅറായിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ ഖമറിൽ കാണാം കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ فَكَذَّبُوا عَبْدَنَا وَقَالُوا مَجْنُونٌ وَازْدُجِرُ. സൂറത്തുൽ ഖമറിൽ ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. ഇങ്ങനെ പല അധ്യായങ്ങളിലും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ അവരുടെ ജനത കളവാക്കിയതായിട്ട് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. രണ്ടാമതായി പറഞ്ഞത് ആദ് സമുദായത്തെക്കുറിച്ചാണ്. അതും ഈ തരത്തിൽ നമുക്ക് കാണാം, കദ്ദബത് ആദുൻ അൽ മുർസലീൻ, ആദ് സമുദായം ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. ആ ജനത പറയുകയാണ് സൂറത്ത് ഹൂദിൽ കാണാം, ഖാലു യാ ഹൂദ് മാ ജ്തന ബിബയ്യനതിൻ വമാ നഹ്നു ബിതാരികി ആലിഹതിന അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ജനതയെയും എടുത്തു പറയുന്നത് കാണുവാൻ കഴിയും. കദ്ദബത് സമൂദു അൽ മുർസലീൻ, സമൂദ് ഗോത്രം ആ പ്രവാചകന്മാരെ കളവാക്കി, അവരിലേക്ക് നിയോഗിച്ച, അവരിലേക്ക് ദൃഷ്ടാന്തമായിട്ട് അയച്ച ആ ഒരു ഒട്ടകത്തെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഖുർആനിൽ കാണാം. സൂറത്തു ശംസിൽ കാണാം, ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവർ അദ്ദേഹത്തെ കളവാക്കി, അഥവാ സമൂദ് ഗോത്രം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി, ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനെ അറുക്കുകയും ചെയ്തു, ആ ഒട്ടകത്തെ അവർ അറുക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെക്കുറിച്ച് പറയുന്നുണ്ട്. ധാരാളം സ്ഥലത്ത് ആ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു ഔ ഹരികൂഹു ഫഅൻജാഹുല്ലാഹു മിനന്നാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയിൽ പ്രബോധനം നടത്തുമ്പോൾ ആ സമുദായത്തിൻ്റെ ആ ആളുകളുടെ മറുപടി, ഫമാ കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി, ഇല്ലാ അൻ ഖാലു ഖുതുലൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുക, ഔ ഹരികൂഹ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുട്ടുകരിച്ച് കളയുക എന്നതായിരുന്നു. പക്ഷേ ഫഅൻജാഹുല്ലാഹു മിനന്നാർ, അല്ലാഹു ആ തീയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. അവർ പറയുന്നത് ഖാലു ഹരികൂഹു വൻസുറു ആലിഹതക്കും. ഇബ്രാഹിം നബിയുടെ ജനത പറയുക, അവർ പറയുക, നിങ്ങൾ അദ്ദേഹത്തെ ചുട്ടുകരിച്ച് കളയുക, എന്നിട്ട് നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിരവധിയായ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ നമുക്ക് സാധിക്കും, അറായിബുൻ അൻത ആലിഹതിയ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലർജുമന്നക വഹ്ജുർനി മലിയ. ഇബ്രാഹിം നബി ആദ്യം തൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടാണ് പറയുന്നത്. ആ പിതാവിൻ്റെ മറുപടിയായിരുന്നു ഇത്, എൻ്റെ ദൈവങ്ങളെ വെറുക്കുകയാണ്, ഇബ്രാഹീമേ നീ ഈ പരിപാടി നിർത്താത്ത പക്ഷം ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിന് നൽകുന്ന മറുപടി. ഇനി ലൂത്ത് നബിയുടെ ജനതയെക്കുറിച്ചാണ് ഇവിടെ മറ്റൊന്ന് പറയുന്നത്. കദ്ദബത് ഖൗമു ലൂത്തിൻ അൽ മുർസലീം, സൂറത്ത് ശുഅറായിൽ കാണാം, ലൂത്ത് നബിയുടെ ജനത ആ പ്രവാചകന്മാരെ കളവാക്കി. അവിടെ വീണ്ടും കാണാം, സൂറത്തു നംലിൽ കാണാം ആ ജനതയെക്കുറിച്ച്, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയതികും. ആ ജനതയുടെ മറുപടി, അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, അഖ്രിജു ആല ലൂത്തിൻ, ലൂത്തിന്റെ ആളുകളെ നിങ്ങൾ പുറത്താക്കുക, മിൻ ഖറിയത്തിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുക എന്നായിരുന്നു. ഇതേപോലെ തന്നെ മദിയൻ ദേശക്കാർ, വഅസ്ഹാബ് മദിയൻ, മദിയൻ ദേശത്തിലെ ആളുകൾ അഥവാ ഷുഐബ് നബിയുടെ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. ആ ഷുഐബ് നബിയുടെ ജനതയും അദ്ദേഹത്തെ കളവാക്കുകയുണ്ടായി. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെടുത്താൽ വിവിധ അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ടും സംക്ഷിപ്തമായിട്ടും മുൻകഴിഞ്ഞു പോയതായ പ്രവാചകന്മാരെ ആ ജനത കളവാക്കുന്ന സംഭവമാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. ആ കാര്യമാണ് ഈ സൂറത്തിലെ ഈ അധ്യായത്തിലും വഇയുഖദ്ദിബൂക, പ്രവാചകരെ അവർ താങ്കളെ കളവാക്കുന്നതായാൽ എന്ന് പറഞ്ഞിട്ട് അതിൽ താങ്കൾ വിഷമിക്കേണ്ടതില്ല. തഫ്സീർ സഅദിയിലൊക്കെ കാണാം, പ്രവാചകനെ ആശ്വസിപ്പിക്കുകയാണ്, അഥവാ പ്രവാചകരെ താങ്കൾ മാത്രമല്ല ഒരു ജനതയാൽ കളവാക്കപ്പെട്ടതായിട്ടുള്ളത്. ഇപ്രകാരം മുൻകഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരും അവരുടെ ജനതയാൽ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അല്ല, ആദ്യമായിട്ടൊരു പ്രവാചകനെ കളവാക്കിയത് താങ്കളെയല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നതെല്ലാം നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. അഥവാ ഇവിടെ വിശദീകരിക്കുന്നത് പ്രവാചകനൊരു ആശ്വാസ വാക്കായിക്കൊണ്ടാണ് പ്രവാചകന്റെ ജനത പ്രവാചകനെ കളവാക്കുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഇതാദ്യമായിട്ടല്ല. ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമ നൂഹിൻ വആദുൻ വസമൂദ്, നൂഹിന്റെ ജനതയും ആദ് സമുദായവും സമൂദ് ഗോത്രവും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വഖൗമ ഇബ്രാഹീമ വഖൗമ ലൂത്ത്, ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വഅസ്ഹാബു മദിയൻ, മദിയൻ ദേശത്ത് ആളുകളും മദിയന്റെ ആളുകളും അഥവാ ഷുഐബ് നബിയുടെ ജനതയും ആ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസ, മൂസയും കളവാക്കപ്പെട്ടിട്ടുണ്ട്, മൂസ നബിയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഫഅംലൈതു ലിൽ കാഫിരീൻ, ഈ കളവാക്കിയ ആ പ്രവാചകന്മാരെയെല്ലാം നിഷേധിച്ചു തള്ളിയ കളവാക്കിയ ആ നിഷേധികൾക്ക് നാം സമയം നീട്ടി നൽകുകയാണ്, അവർക്ക് നാം സമയം നീട്ടി നൽകുന്നു. അങ്ങനെ അവർ ആ ലഭിച്ച സമയത്ത് അഹങ്കാരികളായിക്കൊണ്ട് അക്രമം കാണിച്ചുകൊണ്ട് അവരുടെ ആ ദുർമാർഗത്തിലായിക്കൊണ്ട് അങ്ങനെ കഴിയുകയാണ്. സുമ്മ അഹത്തുഹും, പിന്നീട് നാം അവരെ പിടികൂടുന്നു. സുമ്മ അഹത്തുഹും, പിന്നീട് നാം അവരെ പിടികൂടുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് അവരോ നമ്മുടെ ആ പ്രതികാരം എങ്ങനെയുണ്ട്. അഥവാ ഈ കളവാക്കിയ ജനതയെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടി നൽകുകയും അങ്ങനെ അവരാ കളവുകളിലായിട്ട് ആ അക്രമങ്ങളിലായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്കൊരു ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ ജനതയെയെല്ലാം പിടികൂടുകയാണ്. അത് വിശദമായി പ്രതിപാദിക്കേണ്ടതില്ല. നൂഹ് നബിയുടെ ജനത ഒരു വെള്ളപ്പൊക്കത്തിലൂടെ നശിച്ചു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ് സമുദായം, സമൂദ് ഗോത്രം ഒരു ഘോര ശബ്ദത്തിലൂടെയും അതേപോലെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ശക്തമായ കാറ്റിലൂടെയും ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു കീഴ്മേൽ മറിച്ചുകൊണ്ട് ആ ജനതയെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഷുഐബ് നബിയുടെ ജനതയെ ഒരു ഘോര ശബ്ദത്തിലൂടെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ആ സമുദായങ്ങളൊക്കെ അവരുടെ ആ ദുർമാർഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സുമ്മ അഖത്തുഹും, പിന്നെ നാം അവരെ പിടികൂടി എന്നർത്ഥം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ആ ദുർമാർഗത്തിന്, ആ നിഷേധത്തിന്, ധിക്കാരത്തിന് ഒരു പ്രതികാരമെന്നോണം അല്ലാഹു പിന്നീട് അവരെ പിടികൂടുകയുണ്ടായി. ഇത് പ്രവാചകരെ താങ്കൾക്ക് മാത്രമുള്ള ഒരു നിഷേധമല്ല, മറിച്ച് താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജനതകളാൽ ഇങ്ങനെ ഒരു നിഷേധം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ആ ജനത ആ പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിക്കുക, നമ്മൾ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. വഈയുകദ്ദിബൂകം, അവർ നിന്നെ കളവാക്കുന്നതായാൽ ഫഖദ് കദ്ദബത് ഖബ്ലഹും കൗമു നൂഹിം വആദും വസമൂദ്, അവർക്ക് മുമ്പേ നൂഹിന്റെ ജനതയും ആദ് സമുദായവും സമൂദ് ഗോത്രവും കളവാക്കിയിട്ടുണ്ട്. വഖൗമു ഇബ്രാഹീമ വഖൗമു ലൂത്ത്, ഇബ്രാഹിം നബിയുടെ ജനതയും ലൂത്ത് നബിയുടെ ജനതയും കളവാക്കിയിട്ടുണ്ട്. വാസ്ഹാബു മദിയന, മദിയനിലെ ആളുകളും ശുഐബ് നബിയുടെ ജനതയും കളവാക്കിയിട്ടുണ്ട്. വകുദ്ദിബ മൂസ, മൂസയും കളവാക്കപ്പെട്ടിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലിൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക് നാം സമയം നീട്ടി നൽകുന്നു, സാവകാശം നൽകുന്നു. സുമ്മ അഖദ്തുഹും, പിന്നീട് നാം അവരെ പിടികൂടുകയും ചെയ്യുന്നു. ഫകൈഫ കാന നകീർ, അപ്പോൾ എങ്ങനെയുണ്ട് ആ പ്രതികാരം, അവരോട് ചെയ്ത പ്രതികാരം എങ്ങനെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ചരിത്ര പാഠങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ഹജ്ജിലെ 42 മുതൽ 44 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽഷാത്രി.
1: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, ദാമ്പത്യത്തിലുള്ള സ്നേഹം, അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അത് പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും കഠിനാധ്വാനം നമ്മൾ ചെയ്യണം. മറ്റു സ്നേഹങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത ഭാര്യ

0: മാതൃസ്നേഹത്തിനുണ്ട്. മറ്റുള്ള പല സ്നേഹങ്ങളും നമ്മൾ കൊണ്ടും കൊടുത്തും വാങ്ങുന്ന സ്നേഹങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും അവരുടെ എന്തെങ്കിലും കൈമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൊടുക്കലുകളും വാങ്ങലുകളും സഹായിക്കലും സ്നേഹിക്കലും പരിഗണിക്കലുമെല്ലാം ഈ സ്നേഹത്തെ ഉന്നതമാക്കാൻ പറ്റുമെങ്കിലും അടിസ്ഥാനപരമായ ഈ സ്നേഹം എങ്ങനെയുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷനെ വിവാഹത്തിന് വേണ്ടി ഒരു പരസ്പരം ഒരു കാഴ്ചയുണ്ടല്ലോ പെണ്ണ് കാണുക, ഈ കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും കൈമാറ്റം ചെയ്യുന്നില്ല, ഒന്നും കൊടുക്കണില്ല. പക്ഷേ വിവാഹത്തിൻ്റെ നാളൊന്ന് വന്നു കിട്ടാൻ അവർ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിച്ചു കൊതിക്കുന്നു. ഭയങ്കരമായ ആഗ്രഹം, കണ്ടുമുട്ടിയേ പറ്റൂ എന്ന നിർബന്ധം, ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? അത് വജാല ബൈനക്കും അബദ്ധത്തും വറഹ്മേണ് അല്ല ഉണ്ടാക്കുന്ന ഒരു സ്നേഹ കാരുണ്യമാണ്. ഈ സ്നേഹവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഉപകാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ പലരും നമ്മെ കൈയൊഴിച്ചു പോകും. എന്നാൽ മനസ്സിണങ്ങിയ ദാമ്പത്യത്തിൽ ഇത്തരം കാരണങ്ങളെക്കൊണ്ടൊന്നും പിരിയാനാവില്ല. ഒരു ജീവശവം പോലെ കിടക്കുന്ന തൻ്റെ ഭർത്താവിനരികിലും കണ്ണുമിഴിച്ച് തന്നെ കാണാൻ പറ്റാത്ത, താൻ ദേഹത്ത് തലോടുമ്പോൾ താനാണ് തലോടുന്നതെന്ന് അറിയാൻ പറ്റാത്ത, തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ സ്വന്തം കൈകളെക്കൊണ്ട് നിർവഹിച്ചു കൊടുക്കുമ്പോൾ അതാരാണ് നിർവഹിക്കുന്നത് അറിയാൻ പറ്റാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെയും വർഷങ്ങളോളം പരിചരിച്ച് കാത്തിരിക്കാൻ നിർബന്ധിതയായിട്ടല്ല, ഇഷ്ടത്തോടുകൂടെ ഒരു ഭാര്യയ്ക്കാവും. തൻ്റെ ഭർത്താവ് യാതൊരു പ്രയോജനവും തനിക്ക് ചെയ്യില്ലെന്ന് വന്നാൽ പോലും കൈവിട്ടു പോകാൻ അവരുടെ മനസ്സ് അനുവദിക്കില്ല. സ്പൈനൽ കോഡ് അപകടത്തിൽ തകരാറായി, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട, ഒന്നും ചെയ്യാൻ ഭാവിയിൽ കഴിയില്ലെന്ന് വ്യക്തമായ, മാറി വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലും വിവാഹം കഴിഞ്ഞേറെ നാളാവാത്ത ഭാര്യ ഞാൻ ഇയാളെ വിട്ടു പോവില്ലെന്ന് ബന്ധുക്കൾ നിർബന്ധിച്ചിട്ടും പറയുന്നത് ആ സ്നേഹത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിഹിത ബന്ധങ്ങളും പരസ്പരം സ്വകാര്യമായി ഇടപെടാനുള്ള ഇടപെടലുകൾക്കും അവസരങ്ങൾ കിട്ടുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാരും ഇന്ന് നിത്യ സംഭവങ്ങളാണ്. എങ്ങനെയാണ് അതിന് പറ്റുന്നത്? നമ്മെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ എങ്ങനെ മറന്ന് നമുക്ക് അവർക്ക് നൽകേണ്ട അവകാശങ്ങളെ പുറത്തു നൽകാൻ കഴിയും? നാം ഗൗരവപരമായി ചിന്തിക്കണം. പൈശാചികമായ ചില നൈമിഷിക താൽപ്പര്യങ്ങൾക്കു വേണ്ടി അത്യുത്തമമായ, ഉദാത്തമായ, മരണത്തിലും വേർപെടാത്ത, സ്വർഗത്തിലും പുനഃസംഗമിക്കുന്ന ഈ അതിവിശിഷ്ടമായ സ്നേഹത്തെ, അതിശക്തമായ സ്നേഹത്തെ മനസ്സിലാക്കാത്തവരും അതിൻ്റെ വിലയറിയാത്തവരുമാണ് പല ദമ്പതികളും. അതുകൊണ്ട് സുഹൃത്തെ, നീ വിവാഹിതനാണോ, അല്ലെങ്കിൽ സഹോദരി നീ വിവാഹിതയാണോ, നിങ്ങൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അവിഹിതങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അതിന് തടസ്സമാവരുത്. നമ്മുടെ ദേഷ്യവും ക്ഷമയില്ലായ്മയും അതിന് തടസ്സമാവരുത്. 5 കൊല്ലം ഒന്നിനും കഴിയാതെ ട്യൂബിലൂടെ ഭക്ഷണം കഴിച്ച് മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം കൈകളാൽ വൃത്തിയാക്കി കൊടുത്ത് പരിചരിച്ച തൻ്റെ ഭർത്താവിൻ്റെ മരണസമയത്ത് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞത് കുറച്ച് നാളുകൂടെ ഇദ്ദേഹത്തെ പരിചരിക്കുവാനുള്ള അവസരം അള്ളാഹുവേ നീ എനിക്ക് തന്നില്ലല്ലോ എന്നു പറഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? 5 കൊല്ലത്തെ കഷ്ടപ്പാടുകൾ ഈ മരണത്തോട് അവസാനിക്കുന്നല്ലോ എന്ന് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്. ഈ അനങ്ങാതെ കിടക്കുന്ന ഈ ശരീരം കുറച്ചുകോലം കൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനസ്സ് ഒരു ഭാര്യക്കാണുണ്ടാവുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സ്നേഹത്തിൻ്റെ വില അറിയണം. നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഫോൺ സൈറ്റുകളും ഒന്നും ഈ സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന അവിഹിതങ്ങളിലേക്ക് നമ്മൾ എത്തിക്കരുത്. ഭാര്യ ഭർത്തൃ സ്നേഹം ശരിയായി നിലനിർത്തുകയും അതിൻ്റെ ആസ്വാദനകളും അനുഭവങ്ങളും ശരിയായി അനുഭവിക്കുകയും ആ സ്നേഹത്താൽ കുടുംബജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. യഥാർത്ഥ സ്നേഹം ഈ വിഷയകമായി നമ്മോട് ഇതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: എന്നും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നവദമ്പതികൾ ചെറിയ പിണക്കങ്ങൾക്ക് പോലും അമിത ആയുസ് അവർ കൊടുത്തിരുന്നില്ല. പക്ഷേ അന്നത്തെ ആ വഴക്ക് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. ഭർത്താവ് പല തവണ ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭാര്യ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും മറുപടികൾ മോളലുകളിൽ മാത്രം ഒതുങ്ങി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും പിണങ്ങിയാണ് കിടന്നത്. എന്നും രാവിലെ സുബഹി നമസ്കാരത്തിന് ഭർത്താവ് നേരത്തെ എഴുന്നേൽക്കുകയും നമസ്കരിക്കാൻ പള്ളിയിൽ പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അന്ന് ഭാര്യയാണ് നേരത്തെ എണീറ്റതും നമസ്കരിച്ചതും. രാത്രിയിലെ ആ വഴക്കിന്റെ ദേഷ്യസ്ഥാനം അടുക്കള പണികൾ ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിട്ടും ഭർത്താവ് എണീറ്റില്ല. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പതിവില്ലാത്ത ഭർത്താവിനെ അന്വേഷിച്ച് ഭാര്യ പതുക്കെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് മുഖം കൊടുക്കാതെ പറഞ്ഞു, 8 മണിയായി, എഴുന്നേൽക്കൂ. ഭർത്താവ് ഒരു അനക്കവുമില്ല. വീണ്ടും പറഞ്ഞ്, നിങ്ങളോടാണ് എഴുന്നേൽക്കൂ. തന്റെ ദേഷ്യം ഉള്ളിലൊതുക്കി പതുക്കെ ദേഹത്തൊന്ന് തട്ടി. ആ ഭർത്താവിന്റെ ശരീരം തണുത്ത് മരവിച്ച പോലെ ആ ഭാര്യക്ക് തോന്നി. ഭാര്യ ആ മുഖത്തേക്ക് നോക്കി. ഇടറിയ ശബ്ദത്തോടെ ഭാര്യ വിളിച്ചു, ഇക്ക. വിളികളുടെ ശബ്ദം കൂടി, ഒരു അനക്കവുമില്ല. ആ ഭർത്താവിന്റെ റൂഹ് അവരിൽ നിന്നും എരിഞ്ഞുപോയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്ന ഭാര്യ പിണങ്ങിയതിൽ ആ ഹൃദയം വേദനിച്ചിരിക്കാം. ഒരിക്കലും ഭാര്യ ഭർത്താവ് വഴക്കിടല്ലേ, റൂഹ നമ്മളിൽ നിന്നും എപ്പോ വേണമെങ്കിലും പിരിയാം.
3: ചിന്തയും ഏകദേശം ആ ഒരു ധാരണയിൽ തന്നെ പോണതല്ലേ. പിന്നെ സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു ആംഗിളിലാണ് അതിൻ്റെ മറ്റൊരു അല്ലേ ഒരു മറ്റൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഏത് ഒന്ന്, നമ്മൾ കിടന്നുറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്ത് പിണക്കങ്ങളുണ്ടെങ്കിലും ഒരു സലാം പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം അല്ലെങ്കിൽ ഒന്ന് സാരല്ല കേട്ടോ എൻ്റെ അടുത്ത് വന്നു പോയതാണ് എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ലെങ്കിലുള്ള വിഷയം പിന്നീട് അവരുടെ മരണം വരെ ആരാണോ ജീവിച്ചിരിക്കുന്നത്
4: അവർ അവരുടെ മരണം വരെ അവർ ആ ട്രോമ അവരെ പിന്തുണ്ടാവേണ്ടേയിരിക്കും.
3: തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതായത് അന്ന് വരെ ഞങ്ങളങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, തെറ്റുണ്ടാവാറില്ല. പക്ഷേ അന്ന് കുറച്ചധികം വഴക്ക് കൂടി. അഥവാ പുള്ളിക്കാരൻ എന്തോ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഇപ്പം ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞത് ആർക്കും ആരെയും അങ്ങനെ വെറുക്കാൻ കഴിയുന്നില്ല. സത്യമല്ലേ അത്. ഇപ്പം ഭാര്യ എന്നുള്ള നിലക്ക് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലക്ക് കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. ഈ സംസാരം കൊണ്ടായിരിക്കും മിക്കവാറും എന്ത് ചെയ്യണത് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ അത് എവിടം വരെ പാടുള്ളൂ എന്നറിയോ? ഞാൻ മനസ്സിലാക്കുന്നത് അത് കിടപ്പറ വരെ. കടപ്പറയിൽ നിന്ന് എന്തായാലും ഇത് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറല്ല എന്ന് പറയാൻ ഭയങ്കര ഒരു എനർജിയാണത്. എൻ്റെ അടുത്തത് വന്നു പോയി എന്നുള്ള, പക്ഷെ സമ്മതിക്കൂല, പിശാച് സമ്മതിക്കൂല.
4: ഈഗോ ആണ്,
3: ഈഗോ വലിയ പ്രശ്നമാണ്.
4: പക്ഷെ ആ ഈഗോ എല്ലാം ഒതുങ്ങി ഒരു എന്താ പറയുക ശാന്ത സമുദ്രം പോലെ അതങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്.
3: അതെ അതെ.
4: പിന്നെ അതിന് ഒന്നുമില്ല, പിന്നെ ഈഗോക്ക് പ്രസക്തി ഇല്ല.
3: അത് പിന്നെ ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോഴേ എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത്രയും വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ ആരോ എങ്ങനെ അവരോട് പൊറുക്കലിന് ചോദിക്കാന്ന്? സംഭവം ശരിയല്ലേ? കാരണം അതുവരെ അവർ 10-18 കൊല്ലം ഗൾഫിൽ നിന്നൊരു ഭർത്താവ് അദ്ദേഹം തിരിച്ചു വന്ന് നല്ല സന്തോഷകരമായിട്ട് 3-4 മക്കളുണ്ട്, സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുകയാണ് ജീവിതം. ഇടക്ക് ഇങ്ങനെ സ്വാഭാവികമാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരുടെ സംസാരം ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പുള്ളിക്കാരി പറയാൻ കാരണം അറിയോ, അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഹാരിസ് മോലിയുടെ ഈ ഒരു കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ കേട്ടത്. അവിടെ എന്തുണ്ട്, ഈ ഒരു വിഷയം പറയുന്നുണ്ട്, ഏത് എന്തെന്നെ വന്നാലും സംസാരങ്ങൾ ഉണ്ടായാലും ഒരു പൊറുക്കലിനെ ചോദിക്കാൻ ആരും തീരരുത്, മടി കാണിക്കരുത്. കാരണം ആര് ചോദിച്ചോ അവനാണ് വിജയിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ വൈഫായിട്ട് സംസാരിച്ചു പ്രശ്നമായി എന്ന് വെച്ചോളൂ, സാറല്ലെട്ടോ എന്ന് ഞാൻ എൻ്റെ യുഗം മാറ്റിവെച്ച് പറയുമ്പം തീർച്ചയായിട്ടും അവർക്കും എന്ത് ചെയ്യും, ഞാൻ അത്രത്തോളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അങ്ങനെ മാപ്പി വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തേ അദ്ദേഹം അല്ലേ. അത്രയും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമുക്ക് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പിന്നീട് അത് തിരുത്താൻ ഒരു സമയം കിട്ടില്ല എന്നുള്ളതല്ല.
4: കാരണം പിന്നെ ഈ ആളുകളൊന്നും, ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു, അപ്പോൾ എപ്പോഴും ഏത് ബന്ധങ്ങളും എപ്പോഴിങ്ങനെ എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ അവർ മുഖാമുഖം നോക്കിയിരിക്കുന്നില്ല,
3: ഇല്ല ഇല്ല,
4: തൊട്ടടുത്ത ഒരു ഒരു ഒരു അവസരത്തിൽ അവർ മറിഞ്ഞ് തിരിച്ചു വരുമോ എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരല്ല, വേറെ സൗഹൃദ ബന്ധങ്ങളാവട്ടെ, കുടുംബ ബന്ധങ്ങളാവട്ടെ, ഏത് ബന്ധങ്ങളിലും പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിന് പരിഹരിക്കാൻ മനസ്സിലാതെ പോകുന്നോ, തൊട്ടടുത്തൊരു പ്രഭാതം അവരുണ്ടാവണമെന്നുള്ളതിന് ഒരു ഉറപ്പില്ല.
3: അല്ല ഇതിപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു കുടുംബബന്ധത്തിൻ്റെ വിഷയം മാത്രമല്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, സംഘടനാ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും, അത് രാഷ്ട്രീയ ആകട്ടെ മതസംഘടനകളാവട്ടെ, പലപ്പോഴും അവനവൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഗുരുനാഥന്മാരെ വരെ വഴക്കിടുന്ന ആളുകളുണ്ടാവും,
4: വ്യക്തിഹത്യ ചെയ്യുക.
3: അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം അറിയുള്ളൂ.
4: പോയിട്ട് പൊറുക്ക് അല്ലേ, പൊരുത്ത് പിടിക്കാൻ പറ്റും.
3: ഭയങ്കര ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ഒന്ന് ജയിക്കാൻ വേണ്ടിട്ട് ശൈത്താൻ അവനോ പിന്നാലെ ഒന്ന് പറയാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കും. അത്
4: ജയിക്കത് പിശാചാണ്, പിശാചി പറഞ്ഞാൽ, കാരണം അവിടെയാണ് പിശാച് സന്തോഷിക്കുന്നത്.
3: റസൂൽ സല്ലല്ലാഹു അലൈഹി തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളൊന്ന് ഉപദേശിച്ചേരി എന്നപ്പോൾ അല്ലാത്ത കൊള്ളം, നീ എന്താ കോപിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട. ആ കോപം അല്ലെങ്കിൽ ദേഷ്യം അതുമായുണ്ടാകുന്ന വൈകാരിക സംസാരങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ കുറേ എന്ത് സമാധാനം. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചിന്തയിൽ നമുക്ക് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അത് ചോദിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് മാപ്പ് പറയാനോ അവസരം ഉണ്ടാവില്ല. ഗുരുനാഥന്മാരെ പഠിപ്പിച്ച ആളുകളെ, നേതാക്കന്മാരെ, ഇവരൊക്കെ നമ്മൾ വേണ്ടാത്ത രൂപത്തിൽ ആരോപണമോ അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ സുപ്രഭാതത്തിൽ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, അവരും ഉറങ്ങിയിട്ടുണ്ടാവും, അടുത്ത സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഒന്നാമത്തെ ക്ലിക്കിൽ തന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നാലില്ലാഹിയോ ഇന്നായിലിഹി റാജിയോൻ എന്ന ഒരു ചിത്രമാണെങ്കിൽ ആദ്യം ഓടി വരെന്തായിരിക്കും, പടച്ചോനെ ഞാനത് പറഞ്ഞു പോയല്ലോ, ഇനി എവിടെ പോയിട്ടാണ് മാപ്പിക്കുക. അത് വലിയൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം ചിന്തയിൽ വന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത വോയിസിൽ നമ്മൾ കേട്ടത് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും, ലോകത്ത് നമ്മൾ മനുഷ്യരായി നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏത് മേഖലകളിലും തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണതെന്ന്
4: മനസ്സിൽ നിൽക്കുമ്പോഴേ. ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്,
3: അതെ,
4: ആൾക്കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊക്കെ തനിയെ നിന്നിട്ട് അവനവനിലേക്കൊന്ന് കുറേയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ പാച്ചിലുകൾക്കിടയിൽ അതിനൊന്നും അവസരം കിട്ടാതെ പോകും. അപ്പോൾ അതാണ് പീസ് റേഡിയോ സത്യത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിർവഹിക്കുന്നത്.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം മനുഷ്യജീവിതത്തിന്റെ വിജയമന്ത്രം അവതരിപ്പിക്കുന്നു ജസീൽ കുടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളൊക്കെ മുസ്ലിമുകളാണ്, മുഅ്മിനാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്ക് വെച്ചിട്ടുള്ള ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം മതമാണ്. മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായ വിശ്വാസ അനുഷ്ഠാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് കേവലം താൽക്കാലികമായിട്ടുള്ള ഈ ദുനിയാവിലെ നൈമിഷികമായ നേട്ടങ്ങൾക്ക് മാത്രമല്ല, വിശാലമായ അർത്ഥത്തിൽ പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഇടപെടുന്ന ഏത് വിഷയത്തിലും അത് പരലോകമെന്ന് പറയുന്ന ഇവിടെയുള്ള കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന രക്ഷാ ശിക്ഷകളുടെ ലോകത്ത് അവിടെ വിജയിക്കണമെങ്കിൽ ഇസ്ലാം തന്നെയാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മതമായി സ്വീകരിക്കേണ്ടത്. അതിലെ ഏത് തലത്തിലുള്ള വിഷയങ്ങളെടുത്താലും അതിലൊക്കെ വലിയ കാര്യങ്ങൾ ഉൾക്കൊണ്ടതായി, വിശാലമായ തലങ്ങൾ അതിലുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധ ഖുറാനിൽ സൂറത്തുൽ അംബിയയിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ഇത് സൂറത്തുൽ അംബിയായിലെ 10-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു കിതാബ്, ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നാം ഇറക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാവണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഒരു മാനുവൽ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ, അവയെ ഓരോന്നും പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 1-ാമത്തെ ഒരു വിഷയം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട്. ശുദ്ധീകരണം എന്ന് പറയുന്നത് പലപ്പോഴും വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന ഉദു എടുക്കൽ, കുളിക്കൽ, അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പിന്നെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പല്ല് തേക്കൽ പോലെയുള്ള എല്ലാ വിഷയത്തിലും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്, പലപ്പോഴും രോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ സാധാരണ കേൾക്കുന്നതാണ് ശുചിത്വം പാലിക്കുക, വൃത്തി സൂക്ഷിക്കുക, അതുപോലെ തന്നെ കൈ കഴുകാൻ മറക്കരുത്. ഇത് ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോഴും നമ്മുടെ കോവിഡൊരു കാലത്ത് വന്നിരുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും അതിൻ്റെതായ മെസ്സേജുകളൊക്കെ ഇപ്പോഴും പലയിടത്തും കാണാൻ പറ്റും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദിവസവും 5 നേരം ശുദ്ധി വരുത്താൻ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് വുദു നമ്മൾ പരിശോധിക്കുമ്പോൾ, വുദു എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവൻ ഏത് ജോലിയിലേർപ്പെടട്ടെ, അവൻ എന്ത് വ്യവഹാരത്തിലാവട്ടെ, ആ ഒരു സമയത്ത് അഴുക്ക് ആവാൻ ചാൻസുള്ള, അഴുക്കാവാൻ കൂടുതൽ സാധ്യതയുള്ള ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും വുദു എടുക്കുന്നത് വഴി അവൻ ശുദ്ധിയാക്കുന്നു. ഇത് 5 നേരം ശുദ്ധി വരുത്താൻ, അത്തഹൂറു ശത്രുൽ ഈമാൻ, അത് ഈമാനിൻ്റെ പകുതിയാണ് എന്ന് നിമിഷലാശം പഠിപ്പിക്കുന്നു. അപ്പോൾ വൃത്തി എന്നുള്ളത് ഒരു വിശ്വാസിയുടെ വലിയൊരു ഗുണമായി നമ്മൾ കാണുന്നു. അത് വെറും താൽക്കാലിക വിഷയത്തിൽ മാത്രമല്ല, വലിയ നേട്ടം അതിൻ്റെ ഭാഗമായി വരാനുണ്ട്. 2-ാമത്തെ ഒരു വിഷയം, നമ്മൾ കച്ചവടത്തിൻ്റെ മേഖലയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം, ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം അല്ല യഥാർത്ഥത്തിൽ കച്ചവടം. രണ്ടു പേർക്കും തൃപ്തി ലഭിക്കുന്ന രൂപത്തിലാണ് കച്ചവടം ഉണ്ടാവേണ്ടത്. അതിൽ വഞ്ചന പാടില്ല. ഇപ്പോൾ വാഹനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ്, അതല്ലെങ്കിൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു കുറവുകളോ നികത്തി വെച്ചോ മൂടി വെച്ചോ കൊണ്ടോ ഉള്ള പിന്നെ കച്ചവടങ്ങൾ, കൊള്ളലാഭം, പലിശ പോലെയുള്ള സംഗതികളൊക്കെ കച്ചവടത്തിൻ വിഷയത്തിൽ മാറ്റിവെക്കേണ്ടതാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ
2: അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ.
1: കച്ചവടം ചെയ്യുന്ന, അളന്നു കൊടുക്കുന്ന ആളുകൾ, അത് തിരിച്ചു വാങ്ങുമ്പോൾ, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പൂർത്തിയായിട്ട് വാങ്ങുകയും, ഇദാ കാലൂഹും അവസനൂഹും യുഖ്സിറൂൻ, അവരെ അളക്കുകയോ തൂക്കുകയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൊടുക്കുന്ന ആളുകൾ. നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ഏത് വിഷയത്തിലും അതിലൊരു പൂർണ്ണതയുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ പൂർണ്ണതയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഇത് കച്ചവടത്തിൻ്റെ മാർഗം എന്ന് മാത്രമല്ല, കച്ചവടത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ്റെ ഉണർത്തൽ, അങ്ങനെ അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പോഴും പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ള കൃത്യമായൊരു പാഠം ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു. അത് ലാഭം നേടുക എന്നതിന് പകരം വാങ്ങുന്ന ആൾക്കും അതുപോലെ വിൽക്കുന്ന ആൾക്കും കൃത്യമായി തൃപ്തികരമായിരിക്കണം കച്ചവടം എന്നുള്ളത് ശ്രദ്ധിക്കുക. 3-ാമത്തെ വിഷയം വസ്ത്രമാണ്. അതൊരു അലങ്കാരത്തിന് മാത്രമല്ല, അലങ്കാരത്തിന് മാത്രമായിട്ടല്ല വസ്ത്രം എന്ന് പറയുന്നത്, നഗ്നത മറക്കാൻ, അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ എന്നുള്ള കൃത്യമായൊരു പാഠം അത് ഇസ്ലാം പകരുന്നുണ്ട്. ദാലിക അദ്ന യുറഫ്ന ഫലൈ ഉദൈൻ, സ്ത്രീകളോട് അവരുടെ മുഖമക്കനകൾ അത് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞതിന് ശേഷം ഇസ്ലാം ഖുർആൻ പഠിപ്പിക്കുകയാണ് അത് അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും എന്നുള്ള വളരെ വിശാലമായിട്ടുള്ള വലിയൊരു അർത്ഥതലം അതിലൂടെ പഠിപ്പിക്കുകയാണ്. അത് വെറും അലങ്കാരമായിട്ടുള്ള വസ്ത്രമല്ല. നഗ്നത മറയ്ക്കുക എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് ഖദ് അൻസൽന ലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ എന്ന് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ യുവാരി സൗആത്തിക്കും, നിങ്ങൾക്ക് നഗ്നത മറക്കാനും വരീഷൻ നിങ്ങളുടെ അലങ്കാരമായിട്ടുമാണ് വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറം മറ്റൊരു ഭാഗത്ത് ഹിജാബിൻ്റെ വിഷയം പഠിപ്പിച്ചെടുത്ത് ദാലിക അദ്ന യുറഫ്ന ഫലൈ ഉദൈൻ, തിരിച്ചറിയപ്പെടാൻ ദീനിയായിട്ട് ശ്രദ്ധിക്കുന്ന, മതപരമായിട്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അങ്ങനെ വലിയൊരു വിശാലമായ അർത്ഥതലം നമുക്കതിന് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിശപ്പ് മാറുക എന്നത് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ശുദ്ധമായതാവണം, ഹലാലാവണം, തയ്യബാവണം.
2: വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബ,
1: ഹലാൽ നമുക്ക് അനുവദനീയമായത് മാത്രമാവണം, ഹറാം ഭക്ഷിക്കാൻ പാടില്ല. പിന്നെ ഹലാലായത് തന്നെ തയ്യബായിരിക്കണം, അത് ശരീരത്തിന് കേടുവരുത്തുന്നതോ മറ്റു പ്രയാസമുണ്ടാക്കുന്നതോ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ദുർവ്യയം പാടില്ല, അപരൻ്റേത് അപഹരിക്കരുത്, സാധുക്കളെ പരിഗണിക്കണം, അയൽവാസിയെ പരിഗണിക്കണം. ഏത് വിഷയത്തിലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ തന്നെ അതിൻ്റെ പിന്നെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ സാമ്പത്തികമായ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല പല വിവാഹ സൽക്കാരങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ വലിയ ധൂർത്തിൻ്റെയും ഇസ്രാഫിൻ്റെയും ഒക്കെ വിഷയം നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നും നമ്മളുണ്ടാവരുത്. ഈ ഇസ്ലാം എന്നുള്ളതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ഏത് വിഷയങ്ങളെടുത്താലും ഈ ഒരു മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യം എന്ന് പറയുന്നതിനപ്പുറം അതിലേക്കാളും കൂടുതൽ അതിന് അതുമാത്രമാണ് കൃത്യമായത് എന്നുള്ളത് ഈ ഓരോ തലം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ വിവാഹത്തിൻ്റെ വിഷയമെടുക്കുമ്പോൾ അത് താൽക്കാലിക ശാരീരിക സുഖത്തിന് മാത്രമല്ല, അത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു സമാധാനം, ജീവിതത്തിൽ സമാധാനം പകരലാണ്, സംരക്ഷണമാണ്, അതുപോലെ തന്നെ തുടർച്ചയാണ്, തലമുറയുടെ നിലനിൽപ്പാണ്. ഒമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അത് പരസ്പരം സമാധാനം കൂട്ടുന്ന, ഒരിണ മറ്റൊരിണക്ക് സമാധാനമാകുന്ന ഒരു വിഷയം അത് ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാവണം. തസവ്വജു അൽ വദൂദ അൽ വലൂദ്, തസവ്വജുൽ വദൂദ് അൽ വലൂദ് എന്നത് വിശേഷം പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ തലമുറയുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന ഭാവിയിലേക്ക് സുരക്ഷ ഒരുക്കലൊക്കെ ഇത് വിവാഹത്തിൻ്റെ വലിയ വിശാലമായ അർത്ഥതലങ്ങളാണ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എന്ന് പറയുന്നത് ഇത് വെറും കേവലമായിട്ട് ഈ ഇവിടെ ജീവിച്ചു പോകുന്ന ഒരു ഒരു വഴിയല്ല, പകരം പരലോകത്തേക്ക് ആത്യന്തികമായ ജീവിതത്തിൽ അവിടെ വിജയം വരിക്കാനുള്ള ആശയം ഇത് മാത്രമാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി ഈ ഒരു ഇസ്ലാം വിഷയങ്ങളെ, ഓരോ സംഗതികളെയും നമ്മുടെ ജീവിതത്തിൽ അത് അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കും ഇസ്ലാം എന്ന് പറയുന്നതിനെ എത്രമാത്രം അതിനെ നമ്മുടെ ജീവിതത്തിലൂടെ സന്ദേശമായി മാറാൻ നമുക്ക് കഴിയും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങൾ, ശുദ്ധീകരണവും അതേപോലെ തന്നെ കച്ചവടം, വസ്ത്രം, ഭക്ഷണം, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലാവട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ആശയം, കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇസ്ലാം നിഷ്കർഷിക്കുന്ന, പഠിപ്പിക്കുന്ന വിഷയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്, ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ വിജയമന്ത്രം, ജസീൽ കുടിയത്തൂർ അവതരിപ്പിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ വലിയ ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റേഡിയോ നമുക്ക് സമ്മാനിക്കുന്ന വിജ്ഞാന വിരുന്ന് ഓരോ ദിവസവും ആസ്വദിക്കാനും അനുഭവിക്കാനും അതിലൂടെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരമാണ് റേഡിയോ നമുക്കൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ റേഡിയോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നയാളുകൾ, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നയാളുകൾ റേഡിയോയിലേക്ക് വരുന്ന, പിന്നെ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുന്ന, ലൈവായി പ്രക്ഷേപണം ചെയ്യുന്ന നമ്മുടെ ഫാക്കൽറ്റികൾ, ഇതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് മനോഹരമാകട്ടെ. ഈ ദിവസം കൂടുതൽ പഠനത്തിനും അന്വേഷണങ്ങൾക്കും ഒക്കെ അവസരമുണ്ടാകട്ടെ എന്നുകൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ, ഈ റേഡിയോ വൈബ്സിൽ നിന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഇൻസൈറ്റ് ആണ്.
0: ഇൻസൈറ്റിൽ നമ്മളോടൊപ്പം ജസീൽ കൊടിയത്തൂർ ആണ് സംസാരിക്കുന്നത്.
1: വെറുപ്പ് നിർമ്മാതാക്കളോട് സ്നേഹപൂർവം എന്ന വിഷയത്തിലാണ് ഇപ്പോഴത്തെ ഇൻസൈറ്റ് നമ്മൾ കേൾക്കുന്നത്.
0: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന ദീനിനെ കരിവാരിത്തേക്കാനും അത് ഭീകരതയുടെ മതമാണ്, അക്രമത്തിൻ്റെയും മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതിനെയും ഒക്കെ മതമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. ഇസ്ലാമോഫോബിയ അത് ഒരുപാട് അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെ, യഥാർത്ഥ ശരിയെ, അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എതിരാളികൾ പലതും പടച്ചുവിടാറുണ്ട്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും ചരിത്രങ്ങളും ഒന്നും കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ ശത്രുക്കളുടെ നാവിൽ നിന്ന് കേൾക്കുന്നതു മാത്രം പടച്ചുവിടുന്ന മീഡിയകളും, എന്നാൽ യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കി മുൻപ് ഇസ്ലാമിനെ വിമർശിച്ച പലരും ശരിയായ ഇസ്ലാം ഇതല്ല, അത് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ മതമാണ് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, ജീവിക്കുന്ന തെളിവുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇസ്ലാം അങ്ങനെ ഈ ശത്രുക്കൾ പറയുന്നത് പോലെ അക്രമത്തിൻ്റെ മതമാണോ? അത് അങ്ങനെ ഒരു ഒരു പിന്നെ ശത്രുതയുടെയും അങ്ങനെ ആളുകളെ സഹോദരന്മാരാക്കാത്ത ഒരു ഒരു സംഹിതയാണ്, മതമാണ് എന്ന് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മളോടാരോടെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, ശരിക്കതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും? സഹോദരങ്ങളെ, ദീനിനെ, ഇസ്ലാം ദീനിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർ അങ്ങനെ വെക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിനെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനെ എതിർപക്ഷത്തല്ല നിർത്താൻ പറ്റുക. ആശയം മറ്റേതുമാവട്ടെ, ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾ അതിനെ അകറ്റുകയല്ല ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. ഇസ്ലാം ദീൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിലും അതിൻ്റെ ആളുകളെയും അതിനെ വിശ്വസിക്കുന്ന ആളുകളെയും ഒക്കെ സ്നേഹത്തോടുകൂടിയാണ് യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അതിനെ പ്രതികരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഏത് വിഷയം നമ്മൾ പറയുമ്പോഴും പഠിക്കുമ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ശരിയായ സോഴ്സിൽ നിന്ന് പഠിക്കാനാണ് നമ്മളെല്ലാവരും നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള പ്രവാചക ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട് പഠിച്ച് മാറിയ സ്വഹാബത്തിൻ്റെയും അനുചരന്മാരുടെയും ഒക്കെ പാഠങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഇസ്ലാമിലെ തെളിവുകൾ എന്തൊക്കെയാണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ ഇങ്ങനെ ശത്രുതയുടെയും ആളുകളെ ആക്രമിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യമാണോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല, അങ്ങനെ ഒന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല ആയത്തുകളും ഹദീസുകളും ഇതിൻ്റെ ഭാഗമായി കേട്ടിട്ടുണ്ടാകും. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നവൻ മനുഷ്യരെ ഒന്നടങ്കം കൊന്നവനെ പോലെ എന്നുള്ള വാചകം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് അതിലപ്പുറത്തേക്ക് വളരെ ചെറിയ ചെറിയ മറ്റു പല സമയത്തും സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കാതെ പോകുന്ന ചില ഹദീസുകളുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടി വായിക്കപ്പെടാതെ, എന്നാൽ അത്ര തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഹദീസുകൾ, അത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. വളരെ ചെറിയ, വളരെ സംക്ഷിപ്തമായിട്ടുള്ള, വളരെ സംഗ്രഹം, ആശയ സംഗ്രഹം നിറഞ്ഞിട്ടുള്ള, ആശയങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഈ പറഞ്ഞ വാചകം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകളിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ എപ്പോഴാണോ സുരക്ഷിതരാകുന്നത്, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ ആശയം അങ്ങനെ പറയാം. അപ്പോൾ ഒരാളുടെ ഉപദ്രവം, കൊല്ലുന്നത് പോട്ടെ, ഒരാളെ ഉപദ്രവിക്കുന്നത് പോലും എന്താണ്, ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നതിൽ നിന്ന് അവൻ്റെ തടസ്സമാണ്. അവിടെ നിന്നിട്ടില്ല. അവിടെ ഹദീസുകൾ വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസാണത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പരം പങ്കുവെക്കലുകളുടെയും ഒക്കെ ദീനിനെ എങ്ങനെയാണ് ഇത് ആക്രമണത്തിൻ്റെയും അഹിംസയുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ മതമാണ്, ഭീകരതയുടെ മതമാണ് എങ്ങനെ പറയാം. അവർ ഈ ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ മതി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ഈമാൻ പല രൂപത്തിൽ പൂർത്തിയാകും. അതിലെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലുകളിൽ ആ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ ഈമാൻ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പൂർത്തീകരണമാണ്, കമാലിയത്ത് വരുന്നതിൻ്റെ ഒരു ഏരിയയാണ് എന്ത്, താൻ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സുഹൃത്തിനും സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. നല്ലൊരു ജോലി, നല്ല കുടുംബം, നല്ല സമാധാന ജീവിതം, ഇത് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്യണം, തൻ്റെ സഹോദരനും തൻ്റെ ബന്ധുക്കൾക്കും തനിക്ക് പരിചയമുള്ളവർക്കുമൊക്കെ ഇതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ടവനാണ്. അപ്പോഴാണ് അവൻ്റെ ഈമാൻ അത് കമാൽ പൂർത്തിയാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഹദീസുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത് സഹോദരന്മാരെ, തൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും അവരെ അടുപ്പിക്കുകയും പരസ്പരം അവരുടെ സംസാരങ്ങളിലും പെരുമാറ്റത്തിലും ഒക്കെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹം അനുവർത്തിക്കുന്ന, വെറുപ്പുളവാക്കുന്ന ഒന്നുമില്ലാത്ത രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും ഉള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കുന്നതിനെ, ഭയപ്പെടുത്തുന്നതിന് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, തമാശ രൂപേണ പല ആളുകളും ഇത്തരം ചെയ്തികൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ സ്കൂൾ ക്ലാസ്സുകളിലോ അതല്ലെങ്കിൽ വീടുകളിലോ വീടകങ്ങളിലുമൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും ഇത്തരം പേടിപ്പിക്കൽ അറിയാതെ നടക്കുന്നതായിരിക്കും. സ്കൂൾ ക്ലാസ്സുകളിൽ അവരുടെ പിന്നെ കൂട്ടുകാരുടെ ചെരുപ്പോ ബാഗോ പുസ്തകങ്ങളോ ഒക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അവർ ഇത് തിരയുന്നത് കണ്ട് സന്തോഷിക്കുക. അതൊക്കെ ഒരു തരം പിശാജ് നമ്മളിൽ ഉള്ളിലിട്ട് തരുന്ന രസങ്ങളാണ്. അതൊരു ആനന്ദമെന്ന് തോന്നുമെങ്കിലും ഈ ഹദീസിനെ വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ പോലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ എന്ത് ചെയ്യാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഹദീസിനെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ യാതൊരു തരത്തിലും നമ്മളുടെ സംസാരങ്ങളിലോ നമ്മുടെ വാക്കുകളിലോ നമ്മുടെ പ്രവൃത്തികളിലോ ഇങ്ങനെയുള്ള ഒരു സംഭവം മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുന്നതോ അവരെ ഭയാശങ്കയുള്ളവരാക്കുന്നതോ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ പെരുമാറ്റങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ ഉറപ്പിക്കുക. സഹോദരങ്ങളെ, അവിടെ തീർന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്താ പറയുക, ഈ ആരെങ്കിലും വധിച്ചാൽ, മൻ ഖതല മുആഹിദൻ, ആരെങ്കിലും വധിച്ചാൽ, ആരെയാണ്, മുസ്ലിമായി മുസ്ലിം രാജ്യത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നാട്ടിൽ അവിടെ സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ വധിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൻ്റെ പരിമളം പോലും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിച്ച യഥാർത്ഥ ദീനിൻ്റെ ഈ ആക്രമണത്തിൻ്റെയും മഹാ പിന്നെ ഇതുപോലെയുള്ള ഭീകരതയുടെയും ഒക്കെ ആശയമാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവർ ഈ ഹദീസുകൾ ഇന്ത്യയെ കാണാതെ പോകുന്നത്. യുദ്ധത്തിൻ്റെ വിഷയത്തിൽ പോലും ഒരുപാട് നന്മകൾ പഠിപ്പിക്കുന്ന ദീനിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. യുദ്ധത്തിൽ പോകുമ്പോൾ എന്താ പറഞ്ഞത്, സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾ എന്ത് വധിക്കരുത്, ആരാധനാലയങ്ങൾ തകർക്കരുത്, മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്. ഇതൊക്കെ പലരും യുദ്ധത്തിൻ്റെ വിഷയത്തിൽ നോക്കാത്ത വിഷയങ്ങളാണ് പല ആളുകളും. യുദ്ധം നടക്കുമ്പോൾ അവിടെ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ അങ്ങനെ എന്താവട്ടെ, യുദ്ധത്തിന് ഇങ്ങോട്ട് ആക്രമിക്കുന്നത് ആരാണോ അവരെ മാത്രം പ്രതിരോധിക്കാൻ, അവർക്ക് പ്രതിക്രിയ ചെയ്യാൻ അവിടെ യുദ്ധത്തിൽ മാത്രമാണ് ഇസ്ലാം അനുമതി കൊടുക്കുന്നത്. പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ പ്രതികരിക്കേണ്ട വിഷയത്തിലിറങ്ങിയ വാചകങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ശത്രുക്കൾ ഇസ്ലാം ഇങ്ങനെ പിന്നെ ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് കാലങ്ങളായി 1400+ വർഷങ്ങളായി മുസ്ലിങ്ങൾ അത് ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എത്ര മുസ്ലിങ്ങളാണ് കാണുന്ന മുസ്ലിങ്ങളെ വധിക്കുന്നത്? അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ പോരെ. ഇസ്ലാം പ്രാക്ടിക്കലായി ചെയ്യുന്നുണ്ട് എങ്കിൽ, അവർ പറയുന്ന വാദം ശരിയാണെങ്കിൽ, അത് അവരുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെയല്ല ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. ഒരു ഒരു പറ്റിക്കുന്നത് പോലും പറ്റിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്നാണ്. മറ്റൊരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഒരു കച്ചവടക്കാരൻ്റെ പിന്നെ ഗോതമ്പ് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് വിരൽ കൈയിട്ടപ്പോൾ, കൈയൊന്ന് താഴോട്ടിട്ടപ്പോൾ താഴ്ഭാഗം അല്പം നനഞ്ഞത് കണ്ടു. മുകളിൽ അത്യാവശ്യം ഉണങ്ങിയ ഗോതമ്പാണ്, താഴെ നനഞ്ഞത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാം. എന്നിട്ട് നബിസ്വാസം പഠിപ്പിച്ചെന്നാണ്, ഫമൻ ഖശ്ശ ഫലൈസമിന്നി. സഹോദരങ്ങളെ, പറ്റിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ്, നാം കൊടുക്കേണ്ട കടമകൾ നിർവഹിക്കാതിരിക്കുകയാണ്. അങ്ങനെ പറ്റിക്കുന്നവരും നമ്മളിൽ പെട്ടവനല്ല എന്ന് നബിസ്വലാസനം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നബിസ്വലാഹു അലൈവലം പഠിപ്പിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മാതൃകകൾ കൂട്ടി വായിക്കുമ്പോൾ അര നിമിഷം പോലും ഒരർദ്ധ സത്യം പോലും ആകുന്നില്ല ഇസ്ലാം ഭീകരരുടെ മതമാണ് എന്നുള്ളത്. നമ്മൾ ഇതുപോലെയുള്ള ഹദീസുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ആരെയും പേടിപ്പിക്കാതിരിക്കുക, നീതിയുക്തമായിട്ടുള്ള ജീവിതം നയിക്കുക, ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രയാസപ്പെടുത്താതെ സ്നേഹവും സാഹോദര്യവും കലർന്ന ജീവിതവുമായി പെരുമാറ്റവുമായി മുന്നോട്ട് പോവുക. ജീവിക്കുന്ന മുസ്ലിമുകളായി ഇസ്ലാം ജീവിച്ചുകൊണ്ട് അതിലൂടെ സന്ദേശം പകരുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വറുപ്പ് നിർമ്മാതാക്കളോട് സ്നേഹപൂർവം എന്ന വിഷയത്തിലുള്ള ഇൻസൈറ്റ് നമ്മൾ കേട്ടുകഴിഞ്ഞു.
1: ജസീൽ കൊടിയത്തൂരാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്.
0: ഈ വിഷയം നമ്മൾ കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ ചെയ്യുന്ന പണി വളരെ മോശമാണ്, വളരെ വൃത്തികെട്ട പണിയാണ്. ആ പണി അവസാനിപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന വലിയ സാമൂഹിക ദുരന്തങ്ങളുണ്ട്. അപ്പോൾ ഒരാളോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോടുള്ള നമ്മുടെ വെറുപ്പ് അത് പിന്നെ അവരെ അപരവൽക്കരിക്കുന്നതിലേക്കും ഇനി അതൊരു വലിയ എന്താ പറയുക ഒരു കൂട്ടക്കൊലയിലേക്കും വംശഹത്യയിലേക്കൊക്കെ നയിക്കും. ആ ഒരു അപകടകരമായ അവസ്ഥയെ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. താൽക്കാലികമായ ലാഭങ്ങളോ അധികാരമോഹങ്ങളോ ഒന്നും നമ്മളെ വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത്. അത് നമ്മൾ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം പിന്നെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് കൂടി ഒരു കാഴ്ചപ്പാടുണ്ടാകട്ടെ, അവർക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ എന്നുകൂടി ഒരു അവസരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മൾ ഇനിയൊരു സ്വരമാണ് കേൾക്കാൻ പോകുന്നത്.
0: സ്വരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സാജിദ് പുതുനഗരമാണ്. സാജിദ് പുതുനഗരം, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ആലപിക്കുന്നത്.

0: മഷാല്ലാ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു പാട്ട് കേട്ടു.
1: സാജിദിൻ്റെ ഈ ഒരു പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാജിദ് റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു പാട്ട് സാജിദിൻ്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു വിങ്ങലാണ്. സാജിദിൻ്റെ സഹോദരൻ സാബിർ മരണപ്പെട്ടിട്ട് അധിക ദിവസമായിട്ടില്ല. സാബിർ പള്ളിയിൽ ഇമാമായി നിന്ന് ദീനു പഠിച്ച ഒരു കുട്ടിയാണ്. പിന്നെ അവൻ്റെ പിന്നെ മണിയാറ ഇപ്പോൾ പള്ളിക്കാട്ടിലാണ്. അവൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം നമുക്കവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി. രോഗശമനമുണ്ടാകണം, രക്ഷപ്പെടണം എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, റേഡിയോ ശ്രോതാക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. സാബിർ ഇന്ന് പള്ളിക്കാട്ടിലാണ്. നമ്മൾ ഓരോരുത്തരും നാളെ ഇനി ആ പള്ളിക്കാട്ടിൽ കഴിയേണ്ട ആളുകളാണ്. സാബിറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതവും ഈയൊരു കനമേറിടുന്ന കല്ല് നമ്മുടെ ഖബറിൻ്റെ മേലെ ഉണ്ടാകുന്ന സമയത്ത് കനമുള്ള അമലുകൾ നമ്മുടെ ഖബറിനുള്ളിൽ നമ്മളോടൊപ്പം കൂട്ടിനായി ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ പ്രവേശനം നൽകുമാറാകട്ടെ. അവൻ്റെ കുടുംബം അനുഭവിക്കുന്ന ഈയൊരു പ്രയാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ.
0: റേഡിയോ വൈബ്സ് നമ്മളിനി അടുത്തായിട്ട് കേൾക്കുന്നത് ആരോഗ്യവിചാരം.
1: ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ യാസിർ, ഡോക്ടർ അബ്ദുൽ മലിക് നമ്മളോടൊപ്പം ചേരുകയാണ്. ആരോഗ്യവിചാരത്തിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു വരികയാണ്. പിന്നെ അത്യാഹിതങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന്.
0: ഇന്ന് നമ്മൾ കേൾക്കുന്നത് പാമ്പ് കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള.
1: ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി വരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയാണ് ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്നത്. മെഡിക്കൽ എമർജൻസീസ്, മെഡിക്കൽ രംഗത്തുള്ള അത്യാഹിതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നാം ചെയ്തുകൊണ്ടിരുന്നത്. ചർച്ചയ്ക്ക് ഇന്നും നമ്മോടൊപ്പം എത്തിച്ചേരുന്നിട്ടുള്ളത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ യാസിർ ചോമയിൽ. പ്രിയ ഡോക്ടർക്ക് ആരോഗ്യവിചാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പാമ്പ് കടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ പാമ്പ് കടി ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് പൊതുവെ. ആ വിഷയത്തിൽ കൂടുതൽ ആളുകൾക്ക് അജ്ഞതയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും ഒരുപാടുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ പാമ്പുകളിലെ വിഷം, എല്ലാ പാമ്പിനും വിഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് ചർച്ച എടുക്കണം എന്ന് തോന്നുന്നു. എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? അതാ
3: ഇല്ല, പാമ്പുകള് രണ്ടു തരം ഉള്ളത്, വിഷമുള്ളതും വിഷമില്ലാത്തതും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണ്. വിഷമുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. കോബ്ര, മറ്റേ വൈപ്പർ, ക്രേറ്റ്, ഇവയ്ക്കാണ് വിഷമുള്ള പാമ്പുകളുള്ളത്. അതിൽ കോബ്ര ആണ് അതുപോലെ തന്നെ വൈപ്പറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്നത്. ക്രേറ്റ് വളരെ റെയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ.
2: ഈ കോബ്ര ക്രേറ്റ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് പറഞ്ഞോളന്നില്ല, ഇതിൻ്റെ ഒരു മലയാളം കൂടി പറഞ്ഞാൽ ഒന്നുകൂടി.
3: കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂർക്കൻ പാമ്പ്. അതുപോലെ തന്നെ കിങ് കോബ്രയ്ക്കാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞ രാജവമ്പാല എന്ന് പറയുന്നത്. പിന്നെ വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണലി. പിന്നെ ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വള്ളിക്കട്ടൻ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്.
2: ഓക്കെ, അപ്പോൾ മറ്റൊരു ഇതാണ് സാധാരണ നമുക്ക് കാണാൻ, ഇപ്പോൾ എന്താ പറയുക, വിഷമുള്ള പാമ്പുകളിലെ മെയിൻ ഐറ്റംസ് പറഞ്ഞത്. വിഷമില്ലാത്തതുപോലെ നമ്മൾ സാധാരണ കാണുന്ന പാമ്പുകളിൽ വിഷമില്ലാത്ത ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ഇതൊക്കെയാണ്?
3: വിഷമില്ലാത്ത പാമ്പ് നമ്മൾ പച്ചലപ്പാമ്പ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചേര. ചേരകളിലാണ് പലപ്പോഴും നമ്മൾ വിഷമുള്ള പാമ്പുകളാണോ എന്ന് കരുതാറുള്ളത്. ചില ചേരകൾ ഈവൻ രാജവമ്പാലിനെ പോലെയുള്ള ചേരകളുണ്ട്, വള്ളിക്കട്ട പോലത്തെ ഇതുള്ള ചേരകളുണ്ട്. അതൊന്നും ആക്ച്വലി വിഷമുള്ള പാമ്പുകളല്ല.
2: പിന്നെ
3: മലമ്പാമ്പ്, മലമ്പാമ്പ് ഒരിക്കലും വിഷമുള്ള പാമ്പല്ല. അത് പലപ്പോഴും നമ്മൾ ഭക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ മറ്റുള്ള അവയവങ്ങൾ മുറുക്കിയതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും മരണം സംഭവിക്കാറുള്ളത്. ഒരിക്കലും വിഷം പാമ്പ് കടിച്ചിട്ട് ഒരിക്കലും മീൻ വിഷമേറ്റിട്ടൊന്നും സാധാരണഗതിയിൽ മരിക്കാറില്ല.
2: പേടിയുണ്ട് മരിക്കും. അപ്പൊ എല്ലാ തരം പാമ്പുകൾക്കും വിഷമില്ല അല്ലേ?
3: ഇല്ല ഇല്ല.
2: ഏകദേശം എത്ര ശതമാനം പാമ്പുകൾക്കാണ് വിഷമുള്ളത് എന്നുള്ള അങ്ങനത്തെ ഒരു കണക്കിൽ?
3: സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണപ്പെടുന്ന, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷമില്ലാത്ത പാമ്പുകളാണെന്നുള്ളത്. മിക്കവാറും പാമ്പുകൾ കടിയേറ്റ് കഴിഞ്ഞാൽ 90% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വിഷമുള്ളതാണെങ്കിൽ വെറും അത് 10% മാത്രമേ ഉള്ളൂ.
2: ടോട്ടൽ ഒരാൾക്ക്, ജനങ്ങൾക്ക് കേൾക്കുന്ന കടികളിൽ 10% മാത്രമേ വിഷമുള്ള പാമ്പുകളെ കടിയേൽക്കുന്നുള്ളൂ.
3: അതെ, വിഷമുള്ള പാമ്പുകൾ കടിയേൽക്കും. മാത്രമല്ല, ഈ വിഷമുള്ള പാമ്പ് തന്നെ കടിച്ചാൽ വിഷം ഏൽക്കണമെന്നുമില്ല.
2: അതൊന്നുകൂടി വിശദീകരിക്കണം.
3: അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വിഷമുള്ള പാമ്പുകൾ ഞാൻ പറഞ്ഞു 10% മാത്രമേ ഉള്ളൂ. അതിൽ 10% മാത്രമേ ഉള്ളൂ വിഷം ഏൽക്കുകയുള്ളൂ, ബാക്കി 90% വിഷം ഏൽക്കില്ല. ഇതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, പാമ്പുകൾ പലപ്പോഴും നമ്മുടെ കാലുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളിലോ ഒക്കെ കടിക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷം നമ്മുടെ ഡ്രസ്സുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ ചെരുപ്പുകളിലോ ഷൂകളിലോ ഒക്കെ ആയിട്ട് പോവും. ബാക്കിയുള്ള ഭാഗം മാത്രമേ നമ്മുടെ കാലിലോട്ടോ കയ്യിലോട്ടോ വരികയുള്ളൂ. അത് മാത്രമല്ല, പാമ്പുകളുടെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് അതിൻ്റെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ വിഷം എന്ന് പറയുന്നത്. അത് ഇരയെ ഭക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യരെ കടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷം ഏൽക്കണം എന്നില്ല.
2: അപ്പോൾ വളരെ വിരളമായിട്ട് ശരിക്ക് പാമ്പുകടിയിൽ വിഷം ഏൽക്കുന്നുള്ളൂ എന്നല്ലേ?
3: അതെ അതെ അതെ, വളരെ കുറച്ച് മാത്രമേ വിഷം ഏൽക്കുള്ളൂ. സത്യത്തിൽ ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം.
2: അപ്പോൾ ഈ കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകരുതലായിട്ട് ചെയ്യേണ്ടത്?
3: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് പാമ്പുകടികൾ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ കാണാറുള്ളത്. ഇതിന് ഈ ഒരു സമയത്ത് പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയിട്ടാണ് അവർ റെസ്റ്റ് എടുക്കാനും മറ്റും പോകുന്നത്. ആ സമയത്ത് ആണ് ഇത് മനുഷ്യർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. പലപ്പോഴും നമ്മുടെ ഈ തേങ്ങൊക്കെ കൂട്ടിയിട്ട സ്ഥലം അല്ലെങ്കിൽ വിറക് കൂട്ടിയിട്ട സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ പാമ്പുകൾ പലപ്പോഴും തണുപ്പുള്ള സ്ഥലങ്ങളായതുകൊണ്ട് അവിടെ നിൽക്കാറ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ അവിടെ പോവുകയും എന്നിട്ട് നമ്മൾ വല്ല എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് കൊത്തുകയുമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്.
2: അപ്പൊ കൂടി ഇങ്ങനത്തെ എന്താ പറയാ, പാമ്പ് വസിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലൂടെ ശ്രദ്ധിച്ചു പോവുക.
3: അതെ, അങ്ങോട്ട് ശ്രദ്ധിച്ചു പോവുക. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലത്തെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു വടി കൊണ്ടോ മറ്റോ മാറ്റി നോക്കുക. ഇപ്പോൾ വിറകാണെങ്കിൽ തന്നെ വടി കൊണ്ട് മാറ്റി നോക്കുക. അവിടെ എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ കുറച്ചൊരു ശബ്ദമുണ്ടാക്കി നടക്കുക. ശബ്ദം ഉണ്ടാക്കി നടക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ കൊണ്ട് പലപ്പോഴും പാമ്പുകൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്.
2: കുറച്ച് കാൽപ്പാടുകൾ
3: നടക്കുക. അതുകൊണ്ട് നമ്മൾ വൈബ്രേഷൻ സെൻസ് കൊണ്ട് പാമ്പുകൾ അത് സെൻസ് ചെയ്ത് അവ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ വേസ്റ്റുകൾ കൂടുന്ന സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും.
2: ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പാമ്പുകടി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഒരാളെ പാമ്പ് കടിച്ചു, അങ്ങനെ കടിച്ച ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ പല പല ധാരണകളും തെറ്റിദ്ധാരണകളും ഈ ഒരു കാര്യത്തിലുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ അയാൾ ചെയ്യണം എന്നുള്ളതൊന്ന് ഫസ്റ്റ് വിശദീകരിക്കാം.
3: പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹം കഴിയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് കാലിലാണ് പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. അവിടെ നിന്നുകൊണ്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കുക. എന്നിട്ട് സഹായത്തിന് വരുന്ന ആൾക്കാർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് വേണം വാഹനത്തിൽ കയറ്റാൻ ശ്രദ്ധിക്കുക.
2: നടക്കുന്നതിനുള്ള ദോഷം എന്താണെന്ന്
3: പറഞ്ഞാൽ, ഈ വിഷം ഏറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽഭാഗത്താണ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ മൂവ്മെന്റ്സ് കൊണ്ട്, കാലിലെ അനക്കം കൊണ്ട് ചിലപ്പം അത് മറ്റുള്ള ഭാഗത്തോട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുന്നേ നമ്മൾ ഒരു വേറൊരു സംശയം സാധാരണ ചോദിക്കാറുള്ളത്, പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടണോ എന്നുള്ളതാണ് ചോദിക്കാറുള്ളത്.
2: എല്ലാവരും സാധാരണ മുറുക്കി കെട്ടി
3: മുറുക്കി കെട്ടുന്നതിൽ സത്യത്തിൽ സയന്റിഫിക് ആയിട്ട് യാതൊരു എവിഡൻസും ഇല്ല. കെട്ടുന്നതിൽ തെറ്റില്ല, പക്ഷേ കെട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മുറുകിപ്പോവും. നമ്മളുടെ പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം 10 വർഷമായി അത്യാഹിതാബാദിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്, ആ ഒരു എക്സ്പീരിയൻസിൽ കണ്ട എല്ലാ കേസുകളും കെട്ടിയിട്ടുള്ള എല്ലാ കേസുകളും മുറുക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത്. പല ക്ലാസ്സുകളും എല്ലാവർക്കും അറിയാം രണ്ട് വിരലുകളുടെ ഗ്യാപ്പ് വേണം കെട്ടണമെന്ന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആ ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ മുറുക്കി കെട്ടും. മുറുക്കി കെട്ടിയാൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള രക്തോട്ടം പൂർണ്ണമായി നിലച്ചു പോവുകയാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നു, കാലിൻ്റെ വിരലിന് തണ്ടാം വിരലിൽ പാമ്പ് കടിയേറ്റു. തണ്ടാം വിരലിന് തൊട്ട് മുകളിൽ കാല് കെട്ടിയിട്ടുണ്ട് ഒരു ചെറിയ കയറുകൊണ്ട്. പിന്നെ കാലിൻ്റെ ഞെരിയാണിൻ്റെ മുകളിലും കെട്ടിയിട്ടുണ്ട്, മുട്ടിൻ്റെ തൊട്ട് മുകളിലും കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ട് ഞാൻ എല്ലാം അയച്ചു. എമർജൻസി അത്യാഹിത വിഭാഗത്തിൽ വന്ന സമയത്ത് ഞാൻ ഇതെല്ലാം അയച്ചു. പിന്നെ പേഷ്യന്റ് പൂർണ്ണമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് തൊടൻ്റെ അവിടെയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എങ്കിൽ ആ ഒരു രോഗിയുടെ കാല് പൂർണ്ണമായിട്ട് മുറിച്ച് കളയേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കെട്ടണ്ട എന്ന് പറയുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാലും അടുത്ത കാലുമായി കൂട്ടിക്കെട്ട് എങ്കിലും അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല, എന്നിട്ട് എടുത്തിട്ട് വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞത് കെട്ടുന്നതും കെട്ടാത്തത് കൊണ്ടും വലിയൊരു വ്യത്യാസം കാണാറില്ല. രോഗികളുടെ ലക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിഷം ഏൽക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയൊരു വ്യത്യാസം കാണാറില്ല.
2: പിന്നീട് വേറെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്,
3: പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും രോഗികൾ പാമ്പുകളുടെ ഹോസ്പിറ്റലോട് കൊണ്ടുവരാറുണ്ട്. പാമ്പുകളുടെ സത്യത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതുകൊണ്ട് വലിയൊരു കാര്യമില്ല. കാരണം പാമ്പുകളെ, വിഷമുള്ള പാമ്പുകളെ നിങ്ങൾ കൊടുന്നാലും വിഷമില്ലാത്ത പാമ്പുകളെ കൊടുന്നു കഴിഞ്ഞാലും ഞങ്ങൾ രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് രോഗികളെ ചികിത്സിക്കല്. അല്ലാതെ കടിച്ച പാമ്പിനനുസരിച്ചല്ല. അതുമാത്രമല്ല, വിഷമുള്ള പാമ്പാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷം ഏൽക്കണം എന്നില്ല. രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പാമ്പ് ഏതാണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും രോഗികൾ ചോദിക്കാറുള്ളത്. പാമ്പ് ഏതായാലും, വിഷമുള്ള പാമ്പ് ഏതായാലും, മരുന്ന് നമുക്ക് കൊടുക്കാനുള്ളത് പോളിവാലന്റ് ആണ്. അതായത് ഇന്ത്യയിൽ കേരള നമ്മൾ കാണുന്ന പാമ്പുകൾക്കുള്ള അതിൻ്റെ ASV ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയും. അത് ഏത് പാമ്പിനാണെന്നുണ്ടെങ്കിലും സാധാരണ കാണുന്ന എല്ലാ പാമ്പിനുമുള്ള ടൈപ്പ് വിഷമാണ്, പോളിവാലന്റ് വിഷം ASV ആണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്.
2: ഏത് വിഷപ്പാമ്പ് കടിച്ചാലും മരുന്ന് സെയിം മരുന്നാണ്.
3: അതെ, സെയിം മരുന്ന് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പാമ്പിനെയും എതിർ പ്രതിരോധിക്കാനുള്ള ആ മരുന്നുകൾ ഈ ഒറ്റ മരുന്നിനകത്ത് തന്നെ ഉണ്ട്. അതാണ് അത് കാണിക്കുന്നത്.
2: അപ്പൊ അതുകൊണ്ട് പാമ്പിനെ തെരഞ്ഞ് സമയം കളയുന്നത് ഗുണത്തെ കളയാൻ
3: ദോഷമാണ് ചെയ്യാൻ,
2: ഗുണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാം.
3: സത്യത്തിൽ ഈ രോഗികളെ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകാറുണ്ട്.
2: പാമ്പിനെ തെരഞ്ഞിട്ട്
3: പലപ്പോഴും ബ്ലീഡിംഗ് രക്തത്തിൽ നിന്ന് വായന ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിയിട്ടോ ഒക്കെയാണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. നേരത്തെ എത്തിക്കുകയാണെങ്കിൽ, രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നേരത്തെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
2: പിന്നെ മറ്റൊരു ഇതാണ് കാണുന്നത്, എന്താ പറയാ, മുറിവ് പറ്റിയ സ്ഥലത്ത് എന്താ പറയാ

0: ഒരിക്കലും നമ്മളത് ഒരിക്കലും ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാത്രം കഴിക്കാം, എന്നിട്ട് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ വായിലൂടെ വലിച്ച് വിഷം വലിച്ചെടുക്കുന്ന ഒരു സംവിധാനം. അത് മുന്നേ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നൊരു പരിപാടിയാണ്. പക്ഷെ പലപ്പോഴും അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഈ വലിക്കുന്ന ആൾക്കാണ്. അദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷം അദ്ദേഹത്തിനും കൂടി ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും രക്തം പൊടിയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക.
1: പിന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ഉള്ളതാണ് ഈ എട്ടടി മൂർക്കൻ എന്ന് പറയുന്ന ഒരു പാമ്പ് കടിച്ചു എട്ടടി നടക്കുമ്പോൾ കാളി മരിക്കും, അതുകൊണ്ട് ഒരു അടി പോലും വെക്കരുതെന്നു. അതുപോലെ തന്നെ ഈ പാമ്പ് കടിയേറ്റ ആളുകൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല, അത് എന്താ പറയുക, ഉറങ്ങിക്കഴിഞ്ഞാൽ വിഷം കൂടുതൽ ഏൽക്കും എന്നുള്ള ചില ധാരണകളൊക്കെ പണ്ട് തൊട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം?
0: അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാം. എട്ടടി മൂർക്കൻ കടിച്ചു കഴിഞ്ഞാൽ എട്ടടി നടക്കാൻ പാടില്ല എന്ന് പറയാറ്. എട്ടടി നടക്കേണ്ട പകരം ഏഴടി നടന്ന് പിന്നെ ആളെടുത്ത് കൊണ്ടുപോയ പോരെ എന്നുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ അതിൽ ആക്ച്വലി യാതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യവും ആൾക്കാരെ കഴിയുന്നത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണ് പലപ്പോഴും മുന്നേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആളെ ഉറങ്ങാൻ അനുവദിക്കരുത് എന്നുള്ളത്. അതിന് ഈ പാമ്പുകൾ ഈ വിഷം തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതായത് ഞരമ്പുകളെ നാഡികളെ ബാധിക്കുന്നതും അതുപോലെ തന്നെ രക്തത്തിനെ ബാധിക്കുന്നതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ണിൻ്റെ പോളകൾ താന്നു പോകുന്ന ഒരു അവസ്ഥ രോഗലക്ഷണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് പ്രിവെൻ്റ് ചെയ്യാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ ബാക്കിലുള്ള സയന്റിഫിക് കാര്യം അതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൾ ഉറങ്ങിയത് കൊണ്ടൊന്നും ഒരിക്കലും വിഷം കൂടുതൽ ഏൽക്കുക അങ്ങനൊന്നും ചെയ്യുകയില്ല.
1: പലതരം വിഷങ്ങളുണ്ട്, അതൊന്നുകൂടി വിശദീകരിക്കണം തോന്നുന്നു. എത്ര തരം ടൈപ്പ് പാമ്പുകൾക്ക് ഏതൊക്കെ ടൈപ്പ് വിഷങ്ങളുള്ളത് എന്നുള്ളതൊന്ന് വിശദമാക്കാം. അങ്ങനെ ഈ വിഷം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്ന് കൂടി ഒന്ന് വിശദം.
0: നമുക്ക് രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് ഉള്ളത്. ഒന്ന് നാഡികളുടെ ബാധിക്കുന്നതും അതായത് ന്യൂറോടോക്സിക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളെ ബാധിക്കുന്നതും ഹെമറ്റോടോക്സിക്കും. ഈ രണ്ട് തരത്തിലുള്ള വിഷങ്ങളാണ് നമുക്ക് ഇന്ന് ഉള്ളത്. അതിൽ ന്യൂറോടോക്സിക് എന്ന് പറയുന്ന വിഷം ഏൽക്കുമ്പോൾ, അതായത് നാഡികളെ ബാധിക്കുന്ന വിഷം ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകളുടെ പോള അടഞ്ഞു പോകുന്നൊരവസ്ഥ, ഭക്ഷണം ഇറങ്ങാൻ ബുദ്ധിമുട്ട്, ശ്വാസതടസ്സം വരിക, പിന്നെ ആൾക്ക് കൈകളിലും കാലുകളും തരിപ്പ് വരിക, ഇതൊക്കെയാണ് നാഡികളെ ബാധിക്കുന്ന വിഷം. അതായത് ന്യൂറോടോക്സിക് വിഷങ്ങൾ ഉള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കോബ്ര പോലെ അണലി കോബ്ര പോലെയുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തത് കാണുന്നതാണ് ഇത് രക്തത്തിനെ ബാധിക്കുന്ന, അതായത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഹെമറ്റോടോക്സിക് എന്ന് പറയും, രക്തത്തിനെ ബാധിക്കുന്ന. അത് മൂലമുണ്ടാവുകയാണെങ്കിൽ ആൾക്ക് രക്തസ്രാവം, മൂത്രയിക്കുന്ന സമയത്ത് രക്തത്തിൻ്റെ കളർ വരിക, മലത്തിൽ രക്തത്തിൻ്റെ കളർ വരിക, അതല്ലെങ്കിൽ വായിൽ നിന്നും രക്തം ചുഴ വരിക, കണ്ണിൽ രക്തം കട്ട പിടിക്കുക, ഇതൊക്കെയാണ് മറ്റേ ഹെമറ്റോടോക്സിക് വിഭാഗത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. വൈപ്പർ പോലെയുള്ള പാമ്പുകളൊക്കെയാണ് ഹെമറ്റോടോക്സിക് ആയിട്ടുള്ളത്. പിന്നെ രണ്ട് ടൈപ്പ്, അതായത് ഹെമറ്റോടോക്സിക്കും ന്യൂറോടോക്സിക്കുമായിട്ടുള്ള പാമ്പുകളുമുണ്ട്. അതിൽ രണ്ട് ലക്ഷണങ്ങളും കാണിക്കും, അതായത് രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങളും കാണിക്കും, അതുപോലെ തന്നെ ഈ നാഡിയെ ബാധിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളും കാണിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം നോക്കി ആ കടിച്ച ഭാഗത്തുള്ള വീക്കം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ തുടങ്ങണോ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്.
1: ഇപ്പൊ ഒരു വിഷമുള്ള പാമ്പാണ് കടിച്ച് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും രോഗ ലക്ഷണങ്ങൾ നോക്കിയിട്ട് മാത്രമേ ചികിത്സ ചെയ്യുള്ളൂ അല്ലേ?
0: അതെ അതെ.
1: അതല്ലാതെ വരുന്നവർക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്ത് ICU ഇടുന്ന ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടോ?
0: ഇല്ല, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ അത്യാഹിത വിഭാഗത്തിൽ രോഗികൾ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ 12 മണിക്കൂർ മുതൽ 48 മണിക്കൂർ ഈ രോഗികൾ നിരീക്ഷണത്തിൽ കിടത്തണം എന്നുള്ളതാണ്. പല രോഗികളും 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾ കാണിക്കുന്ന പല രോഗികളുണ്ട്. അത് വിഷത്തിൻ്റെ ആഘാതം പോലും അതുപോലെ തന്നെ ആ രോഗിയുടെ പ്രതിരോധ ശക്തിയും അനുസരിച്ചിരിക്കും ശരീരം പ്രതികരിക്കാൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് പ്രതികരിക്കും, ചില ആൾക്കാർ വൈകിട്ട് പ്രതികരിക്കും. അപ്പോൾ അത് പലപ്പോഴും രോഗികളെ ഒബ്സർവേഷന് നിരീക്ഷണത്തിൽ കെടുത്തണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ രക്തി

0: രോഗിയുടെ രക്തം പരിശോധിക്കും, രക്തം കട്ട പിടിക്കുന്ന സമയം നോക്കും. രക്തം കട്ട പിടിക്കാനുള്ള സമയം നേരം വൈകിയാണെന്നുണ്ടെങ്കിൽ, ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള മരുന്നുകൾ തുടങ്ങും. അതുപോലെ തന്നെ രക്തിയുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം, എടുക്കുന്നതിൻ്റെ സ്പീഡ് വർദ്ധിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ രോഗിക്ക് മരുന്നുകൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എല്ലാ പാമ്പ് വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടതുള്ളൂ.
1: അപ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണയല്ല, പലപ്പോഴും ആളുകൾക്കുള്ള ഇപ്പോഴുള്ളൊരു ധാരണയാണ് എന്ത്, പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് അല്ല പോകേണ്ടത്, നേരത്തെ വിഷവൈദ്യന്മാരടുത്തേക്കാണ് പോകേണ്ടത്. കാരണം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മിക്ക രോഗികളും ഹോസ്പിറ്റലിൽ അത്യധിപത്യത്തിൽ എത്തുന്ന ഉടനെയോ അല്ലെങ്കിൽ കുറേ ദിവസത്തെ ചികിത്സയ്ക്കിടയിലോ മരിക്കുന്നു, കുറേ കാശ് ചിലവാക്കുന്നു, എന്നാൽ പോലും അതിന് എന്താ പറയുക, അതിന് ഗുണഫലങ്ങളില്ലാതെ പോകുന്നു. എന്നാൽ വിഷവൈദ്യന്മാരടുത്തേക്ക് എത്തുന്ന ഭൂരിപക്ഷം കേസുകളും രക്ഷപ്പെടുന്നു. ഇതിലെന്താണ് ഇതിൻ്റെ
0: സത്യാവസ്ഥ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ കടിക്കുന്ന പാമ്പുകളിൽ 90% വിഷമില്ലാത്ത പാമ്പുകളാണ്. അതേപോലെ തന്നെയാണ് വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും വെറും 10% മാത്രമേ നമുക്ക് വിഷമേൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ വിഷം ഇറക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ക്വാക്സ്, സത്യത്തിൽ അവർ ഈ മനുഷ്യന്മാരെ വെച്ചിട്ടാണ്, ഈ 99% ആൾക്കാരെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഭൂരിപക്ഷവും വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നിട്ട് പലപ്പോഴും അവർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആൾക്കാരെ. എനിക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷം മുന്നേ ഇതേപോലെ ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും പിന്നീട് ആ സ്ത്രീക്ക് വിഷമേറ്റ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ICUയിലോട്ട് മാറ്റി അവിടെ നിന്ന് ഞങ്ങൾ രോഗിക്ക് വേണ്ട ASV മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരെ കൂടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, ഈ രോഗിക്ക് നമുക്ക് ഞങ്ങളൊരു വിഷമിറക്കുന്ന ഒരു വൈദ്യനുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഓ, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ മരുന്ന് തുടങ്ങിയിരുന്നു, പിന്നെ അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം എന്ന നിലയിലായിരുന്നു വന്നിരുന്നത്. അവരെ വെന്റിലേറ്ററിലാക്കി ഈ ഇതിനുള്ള മരുന്ന് കാര്യങ്ങൾ തുടങ്ങി. ഈ ഒരു അദ്ദേഹം വന്നു. അദ്ദേഹം വന്നതിന് ശേഷം ഞാനും കൂടെ നിന്നു, എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വന്നു, രോഗിയുടെ പൾസ് നോക്കി, പിന്നെ പ്രഷർ നോക്കി, എന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ചികിത്സ തുടർന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവരെ കൂടെയുള്ള അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മരുന്ന് ഇറങ്ങാനുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒക്കെ ശരിയായിക്കോളും. എന്നിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. സത്യത്തിൽ എനിക്ക് ഞാൻ വിറച്ചുപോയി. കാരണം അദ്ദേഹം വന്ന് ഒരു പൾസ് നോക്കി BP നോക്കി പോയി എന്നുള്ളതല്ലാതെ ഒരു ചികിത്സയും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ചികിത്സയുടെ ഫുൾ ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുപോയി. അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം എനിക്കുണ്ടായി. ഇത് പലപ്പോഴും ഈ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളെ ആൾക്കാർ പറ്റിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ പറയുക, ഇപ്പോൾ താങ്കൾ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ ആസ്റ്റർമിൻസ് ഹോസ്പിറ്റലാണല്ലോ, അവിടെ ഈ കഴിഞ്ഞ താങ്കൾ വർക്ക് ചെയ്യുന്നതിന് ഇടയിൽ എത്ര ആളുകളുടെ വിഷം, മീൻസ് പാമ്പ് കടിയേറ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര പേർക്ക് വിഷം ഏറ്റിട്ടുണ്ടായിരുന്നു, അതിൽ എത്ര പേര് ചികിത്സയ്ക്കിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്?
0: ഞാൻ
1: ഏകദേശ കണക്കുകൾ
0: ഏകദേശം നമുക്ക് ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 100 കേസുകളോളം വിഷം പാമ്പ് കടി ഏറ്റിട്ട് വരാറുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം മാത്രം ആൾക്കാരെ, ഏകദേശം ഒരു 100 20-30 പേഷ്യൻസൊക്കെ ഉണ്ടാവുള്ളൂ വിഷം ഏറ്റതുണ്ടാവുന്നത്, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. ഈ രോഗികളിൽ ചികിത്സ ഈ 20 അല്ലെങ്കിൽ 30 ഒറ്റ രോഗി പോലും ഒരു കോംപ്ലിക്കേഷൻ അടിച്ചിട്ടില്ല, ഒറ്റ രോഗി പോലും ഈ പാമ്പ് കടി ഏറ്റിട്ട് മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പലപ്പോഴും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ അതാണ്. നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ജനങ്ങളുടെ തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ പോയാലും അവർ കുറേ മരുന്ന് കൊടുക്കും, എന്നിട്ട് രോഗി രക്ഷപ്പെട്ടില്ല എന്നുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും വൈകിയിട്ടാണ് ഈ രോഗികളെല്ലാം ഹോസ്പിറ്റലിലോട് എത്തുന്നത്. പാമ്പ് കടിയേറ്റ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്ന് തുടങ്ങി അതിനുള്ള ചികിത്സ ഉടനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒരു ആദ്യം പാമ്പ് കടിയേറ്റു, എന്നിട്ട് ഒരു വിഷവൈദ്യൻ്റെ അടുത്ത് പോയി, അവർ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് കണ്ടതിന് ശേഷം പിന്നെയാണ് അദ്ദേഹം നമ്മളുടെ അടുത്തേക്ക് വിടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ രോഗികൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലാതാവുന്നത്. പലപ്പോഴും അപ്പോഴേക്കും ഇത് ലിവറിനെ ബാധിച്ചിട്ടുണ്ടാവും, കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടാവും, തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് കാണാറുള്ളത്. നേരത്തെ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ രോഗി രക്ഷപ്പെടും.
1: അപ്പോൾ വളരെ ഒരു എന്താ പറയുക പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ് ഇപ്പോൾ നാം ശ്രമിച്ചത്. നേരായ ചികിത്സ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ അപകടമാണ് എന്ന് വിചാരിക്കുന്ന ഈ ഒരു പാമ്പിൻ്റെ വിഷം പോലും നമുക്ക് നേരായ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും, രോഗിയെ പുനരധിസിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കൾ ഈ ഒരു പാമ്പിൻ വിഷമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി കൃത്യമായ ചികിത്സ നമ്മുടെ ഇനി കിട്ടുന്ന ചാൻസുകളിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ആരോഗ്യചാരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ തുടർന്നും നമുക്ക് കൂടുതൽ അത്യായുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാല്ല തുടർ എപ്പിസോഡുകളിൽ നമുക്ക് ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ആരോഗ്യ വിചാരത്തിൽ നമ്മൾ അത്യാഹിതങ്ങളിലെ നേരത്തെ രണ്ട് എപ്പിസോഡ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് പാമ്പ് കടിയേറ്റാൽ നാം ചെയ്യേണ്ട ചികിത്സകളും അതിൻ്റെ മുൻകരുതലുകളും ഒക്കെയാണ്.
3: ഡോക്ടർ യാസറും ഡോക്ടർ അബ്ദുൽ മലിക് രണ്ടുപേരും ചേർന്ന് വളരെ മനോഹരമായി നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്കും ധാരണയില്ലാത്ത വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പലരും അബദ്ധങ്ങൾ ചെയ്യുന്ന മേഖലയുമാണ്. അപ്പോൾ റേഡിയോ നമുക്കതിൻ്റെ ശരിയായ ഒരു കാഴ്ചപ്പാട്, ശാസ്ത്രീയമായി പ്രായോഗികമായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ശരിയായ കാഴ്ചപ്പാടാണ് പകർന്നു നൽകിയത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകട സാഹചര്യത്തിൽ ഇതൊക്കെ ഓർമ്മ വരിക, എന്നിട്ട് അതൊക്കെ പ്രയോഗിക്കാൻ കഴിയുക, മറ്റൊരാൾക്ക് സഹായകമാകാൻ പറ്റുക, നമുക്ക് തന്നെ നമുക്ക് സ്വയം രക്ഷ നൽകാൻ സാധിക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. എന്തായാലും അത്യാഹിതങ്ങളിൽ പെടാതെ സുരക്ഷിതമായി കഴിയാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ളത്. പിന്നെ മൂസക്ക, പലപ്പോഴും ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള മുന്നറിയിപ്പുകളെ പലരും അവഗണിക്കലാണ്.
2: അവഗണിക്കാതെ
3: അവിടെ ഒരു പാമ്പുണ്ടാവും, അവിടെ പോയാൽ ആ പിന്നെ പാറൻ്റെ മുകളിൽ നിന്ന് വഴുതി വീഴാൻ സാധ്യത ഉണ്ട്, മല കയറുകയാണ്, മല കയറുമ്പോൾ ശ്വാസം തിങ്ങാൻ അവസ്ഥ ഉണ്ടാവും,
2: ഓക്സിജൻ്റെ കുറവ് വരാനുള്ള,
3: പിന്നെ നല്ല മഞ്ഞാണ്, തലയിലൊരു തൊപ്പിയെങ്കിലും ഉട്ടള, ഇങ്ങനത്തെ എല്ലാ, പിന്നെ മഴ മയപ്പാറ്റിൽ നിന്ന് കയറി എന്നുള്ളതെന്ന് വലിയമാർ പറയുമ്പോൾ എല്ലാത്തെയും അവഗണിക്കലാണ് ഒരു സ്വഭാവമുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല ഞാൻ പറഞ്ഞത്, വളരെ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കൂടി ഒരു അവസരത്തിൽ എന്തായാലും നമുക്ക് ആവശ്യമാണ് അല്ലേ.
2: ഇനി നമ്മൾ ഇന്ന് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ് പോകുന്നത്.
3: ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നത്. ഉറങ്ങാൻ കിടപ്പുക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ നാല് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ അഞ്ചാമത്തെ ഭാഗത്ത് നമ്മൾ ആ പ്രാർത്ഥന മനസ്സിലാക്കുകയാണ് ഇൻഷാല്ലാ.
2: അബ്ദുല്ലാ മുഹസിൻ വണ്ടൂരാണ് ഈ പ്രാർത്ഥനാ പഠനവുമായി നമ്മളിപ്പം ചേരുന്നത്.
3: അപ്പോൾ അബ്ദുല്ലാ മുഹസിനോടൊപ്പം തന്നെ ആ പ്രാർത്ഥനാ വാചകങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞുതരാൻ പ്രാർത്ഥന പഠിക്കാനുള്ള ഗ്യാപ്പ് തന്ന് നിർത്തി അവിടെ അവസരം തരുന്നുണ്ട്. ആ സമയത്ത് നമ്മളത് പ്രാർത്ഥന ഉരുവിട്ട് അത് പഠിക്കുക. ഇന്ന് രാത്രി തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് എന്ന് ഇൻഷാല്ലാ ഉറപ്പുവരുത്തുക.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതിൽ വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഇന്നും നമ്മൾ അതുപോലെ ആ ഒരു സന്ദർഭത്തിൽ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക മമാതഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ വ ഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലഗാഫിയ. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നീ എൻ്റെ ശരീരത്തെ പടച്ചു, നീ അതിനെ പൂർണമായി ഏറ്റെടുക്കുന്നു, അതിൻ്റെ മരണവും അതിൻ്റെ ജീവിതവും നിന്റെ കഴിവുകൊണ്ടാണ്, നീ അതിനെ ജീവിപ്പിച്ചാൽ അതിനെ സംരക്ഷിക്കുകയും ചെയ്യണമേ, നീ അതിനെ മരിപ്പിച്ചാൽ അതിനോട് നീ പൊറുക്കുകയും ചെയ്യണേ, അല്ലാഹുവേ നിന്നോട് ഞാൻ സൗഖ്യം തേടുകയാണ് എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക മമാതഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ വ ഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലആഫിയ അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി അല്ലാഹുമ്മ ഇന്നക ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക വ അൻത തവഫാഹാലക്ക വഅൻത തവഫാഹാലക്ക വഅൻത തവഫാഹാലക്ക മമാതഹ വമഹ്യാഹ മമാതഹ വമഹ്യാഹ വഅൻത തവഫാഹാലക മമാതഹ വമഹ്യാഹ വഅൻത തവഫാഹാലക മമാതഹ വമഹ്യാഹ اللهم انك خلقت نفسي وانا توفاها لك مماتها ومحياها اللهم انك خلقت نفسي وانت توفاها لك مماتها ومحياها ان احييتها فاحفظها إن أحييتها فاحفظها إن أحييتها فاحفظها إن أحييتها فاحفظها وإن أمتها فاغفر لها وإن أمتها فاغفر لها وإن أمتها فاغفر لها فاغفر لها اللهم إني أسألك العافية اللهم اني اسالك العافيه اللهم اني اسالك العافيه اللهم اني اسالك العافيه اللهم انك خلقت نفسي وانت توفاها لك مماتها ومحياها ان احييتها فاحفظها وإن أمتها فاغفر لها اللهم إني أسألك العافية ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാടമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിരന്തരമായും എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങാൻ നമുക്കൊണ്ട് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: അൽഹംദുലില്ലാ, പ്രാർത്ഥന നമ്മൾ കേട്ടുകഴിഞ്ഞു. വളരെ സുന്ദരമായി മനോഹരമായി നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഉറക്കം ഒരു മരണമാണെന്നുള്ളത്. അപ്പം ആ മരണത്തിൻ്റെ ആ ഒരു പിന്നെ എന്താണ് ഗൗരവത്തോടു കൂടി തന്നെ കണ്ട് മരണത്തിൻ്റെ മുമ്പുള്ള ഒരുക്കം എന്ന നിലക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധ വേണം. പ്രാർത്ഥനാ പഠനത്തിൽ നിന്ന് നമ്മളോടൊപ്പം അബ്ദുള്ള മഹ്സിൻ വണ്ടൂരാണ് ചേർന്നിട്ടുള്ളത്.
2: ഇൻഷാല്ലാ, നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് പൂമരത്തണലിൽ. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ ഒരുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് പൂമരത്തണലിൽ.
3: അൽഫഹദ് പൂന്തുറയാണ് ഇന്നത്തെ പൂമരത്തണലിൽ കൂട്ടുകാരോട് സംസാരിക്കുന്നത്.
2: നല്ല കൂട്ടുകാരനാകാൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അൽഫഹദ് പൂന്തുറ നമ്മോട് സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമുക്കും ധാരാളക്കണക്കിന് കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരകൾ, നമ്മുടെ കൂട്ടുകാരികൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമുക്കുപകാരമുള്ള, പരലോകത്തും ഇഹലോകത്തും ഉപകാരമുള്ള കൂട്ടുകാരായി മാറണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പണ്ട് ഒരു മന്ത്രി അങ്ങാടിയിലേക്ക് തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി അങ്ങാടിയിലേക്ക് ഇറങ്ങുകയും അതുവഴി നടക്കുകയായിരുന്നു. അങ്ങനെ അവർ അടിമച്ചന്തയുടെ അടുത്തെത്തി. അവിടെ വിൽപ്പനയ്ക്ക് വച്ചിരുന്ന, വിൽപ്പനയ്ക്കുണ്ടായിരുന്ന ധാരാളക്കണക്കിന് അടിമകളുണ്ടായിരുന്നു. ഏറെ അവശരായവരും അടുത്തു ഞാനിനി ഏതു യജമാനൻ്റെ കയ്യിലാണ് പോവുക എന്നറിയാതെ വിഷമിച്ചു പ്രയാസപ്പെട്ടു നിന്നിരുന്ന അടിമകൾ ഈ മന്ത്രി, ഒരു വയസ്സായ ഒരു അടിമ ആ മന്ത്രിയുടെ അടുക്കൽ പറഞ്ഞു, അങ്ങുന്നേ അങ്ങയുടെ തലപ്പാവിൽ ഒരു കറുത്ത ഒരടയാളമുണ്ട്. ഈ അടിമ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആ തലപ്പാവ് അദ്ദേഹം എന്ത് ചെയ്തു? ഊരി നോക്കി. ഊരി നോക്കിയപ്പോ അടിമ പറഞ്ഞത് ശരിയാണ്, അതിൽ ഒരു കറുത്തൊരടയാളമുണ്ട്. മന്ത്രി വിചാരിച്ചു, അയ്യേ എത്ര ആൾക്കാരെന്നെ കണ്ടിട്ടുണ്ടാകും, ആരെല്ലാം എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മന്ത്രി കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, പറഞ്ഞു, ഇത്ര നേരമായിട്ടും മന്ത്രി മന്ദിരത്തിൽ നിന്നിറങ്ങിയിട്ട് മണിക്കൂറുകളായി, ഇത്ര നേരവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എൻ്റെ ഈ കുറവ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് അല്പം ദേഷ്യത്തോടുകൂടി തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു. പക്ഷേ ഈ വിവരം പറയാത്ത ഈ കൂടെയുള്ളവരോട് ദേഷ്യം വന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ അടിമ ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനിത് അറിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം വിഷമവും ദേഷ്യവും പ്രകടിപ്പിക്കുകയാണ്. മന്ത്രിയുടെ കൂടെയുള്ളവരെല്ലാം തലയും താഴ്ത്തി ഇങ്ങനെ കുനിഞ്ഞു നിന്നു. മന്ത്രി തുടർന്നു, ഈ അടിമയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്. മന്ത്രി പറഞ്ഞതങ്ങനെയാണ്, ഈ അടിമയാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ കണ്ണാടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കൂട്ടുകാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇദ്ദേഹത്തെ അടിമയായി വിൽക്കാൻ അങ്ങനെ മന്ത്രി സമ്മതിച്ചില്ല. ആ ആളെ മന്ത്രി പൈസ കൊടുത്തു സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത്. കൂട്ടുകാരെ, കൂടെ നടക്കുന്നവർ എന്നതല്ല, മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മുടെ അടുക്കൽ പറഞ്ഞു നടക്കുന്നവനല്ല യഥാർത്ഥ സുഹൃത്തുക്കൾ. സ്വന്തം കൂട്ടുകാരിൽ കാണുന്ന കുറവുകൾ പറഞ്ഞ് നികത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും ഒരു കെട്ടിടം പോലെയാണ് എന്നുള്ളതിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ആ മുസ്ലിമുമായിട്ടുള്ള ബന്ധം അങ്ങനെയാകണം. നമ്മുടെ ഏറെ കെട്ടിടം പോലെ ഉറച്ചു നിൽക്കുന്ന സുന്ദരമായ ഒരു ബന്ധമാകണം നമ്മുടേത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ എന്നത് നല്ല സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കണം. കൂട്ടുകാരെ, നമ്മൾ ഒരാളുടെ സുഹൃത്താവുകയാണ് എങ്കിൽ നല്ല സുഹൃത്തുക്കളാകണം നമ്മൾ. കൂടെയുള്ളവൻ്റെ കുറവ് പറഞ്ഞ് അവൻ്റെ മാനത്തെ അപമാനപ്പെടുത്താത്ത രീതിയിലുള്ള നല്ല കൂട്ടുകാരനായിട്ട് നമ്മൾ മാറണം. കുഞ്ഞു അനുജന്മാരെ, നമ്മൾ അവർക്ക് സഹായികളായി മാറണം. നമ്മളവർക്ക് സഹായികളായി മാറണം. അവൻ്റെ കുറവുകൾ നമ്മൾ പറഞ്ഞവനെ നികത്തണം. അല്ലാതെ അവനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള കൂട്ടുകാരായി മാറാൻ നമ്മൾ പാടില്ല. നല്ല കുട്ടികളായി മാറാൻ നമ്മൾ തയ്യാറാകണം. ഇനി മറ്റൊരു വശം, നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമസ്കരിക്കാത്ത, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കാത്ത, വാപ്പ പറഞ്ഞാൽ അനുസരിക്കാത്ത, ഒരനുസരണാശീലവുമില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, കളവ് മാത്രം പറയുന്ന ദുസ്വഭാവിയായ ഒരു കൂട്ടുകാരനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കാരണം നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന സുഹൃത്തിനെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ പള്ളിയിൽ പോകാൻ വിളിക്കുമ്പോൾ, എടാ കുറച്ച് കഴിഞ്ഞിട്ട് കളിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞ കൂട്ടുകാരനാണിവൻ. എടാ ഉമ്മയുടെ ഉമ്മ അറിയാതെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോണിയിൽ നിന്ന് ഉമ്മ പൈസ ഇട്ടു വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരനാണിവൻ. ആ കൂട്ടുകാരൻ കാരണം നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, കൂട്ടുകാരെ, നമ്മൾ നരകത്തിൽ പോകേണ്ടവരാണോ? കത്തും നരകത്തിൻ, ഭീതിപ്പെടുത്തും നരകത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്, സുന്ദരമായ സ്വർഗത്തിലേക്കാണ്. നരകം എന്നതെന്താണെന്നറിയോ? നരകം എന്നത് അതതിന്റെ അഗ്രകോപം നിമിത്തം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ നരകം. ആ നരകം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും, ഭീതിജനകമാണ്. ആ നരകത്തെ സൂക്ഷിക്കണം നമ്മൾ. ആ നരകത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്, സുന്ദരമായ സ്വർഗത്തിലേക്കാണ്. നല്ല കൂട്ടുകാരൻ നമ്മളാകണം മറ്റുള്ളവർക്ക്. നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് നമസ്കരിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് നന്മ ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവനതനുസരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ കർമ്മഫലം അവനത് കാണും കൂട്ടുകാരെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക്, ഒരു കൂട്ടം ആളുകൾ നരകത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ചോദിക്കും, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എന്താണ് ഈ നരകത്തിലെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നമസ്കരിക്കാത്തവരുടെ കൂട്ടത്തിലായിരുന്നു അതയാ ഞാൻ ഈ നരകത്തിൽ കിടക്കുന്നത് എന്ന് അവർ പറഞ്ഞാൽ, കൂട്ടുകാരൻ, നമ്മൾ നമ്മളെ കൂട്ടുകാർക്ക് നല്ല കൂട്ടുകാരനായി തീരണം. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരനും നല്ല കൂട്ടുകാരനായി മാറണം. അങ്ങനെ നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുത്ത് നല്ല കൂട്ടുകാരന്മാരായി മാറാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. കൂട്ടുകാരൊരു കഥ പറയാം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ ബസ്സിൽ, സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് അവൻ സ്കൂളിലേക്കെത്തുമ്പോൾ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചു. അങ്ങനെ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ ചെയ്തെന്താണെന്നറിയോ? അവൻ മൂത്രമൊഴിച്ചത് ഇവൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇവൻ്റെ കയ്യിലിരുന്ന കുപ്പിയിൽ വെള്ളമെടുത്ത് അവൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇവൻ ഒഴിച്ചത് ബാക്കിയുള്ള ആളുകൾ കണ്ടു. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ, ദാ ഈ കുട്ടി ആ കുട്ടിയുടെ ദേഹത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു. അങ്ങനെ അവൻ നനഞ്ഞുപോയി. സുഹൃത്തുക്കളെ, നല്ലൊരു കൂട്ടുകാരനാണവൻ. കൂട്ടുകാരൻ, നമ്മുടെ സുഹൃത്തുക്കൾ നല്ല കൂട്ടുകാരനായതുകൊണ്ടാണ് അവൻ്റെ മാനം, അവൻ നാണം കെടാതിരിക്കാൻ. നല്ല കൂട്ടുകാരൻ, ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ ഒന്നിന് പോയാൽ നമ്മളെ കൂട്ടുകാർ കളിയാക്കും, എല്ലാവരും കളിയാക്കും. പക്ഷേ നമ്മുടെ ആ ഒരു സുഹൃത്തു ചെയ്ത നല്ലൊരു പ്രവർത്തനം കാരണം അവൻ നാണം കെടാതെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ നല്ലൊരു സുഹൃത്ത് അവനക്കുണ്ടായി. കൂട്ടുകാരെ, നമുക്കും അങ്ങനത്തെ സുഹൃത്തുക്കൾ വേണം. നമുക്കും നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോണ സുഹൃത്തുക്കൾ വേണം. നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ കൂട്ടുകാർ നല്ലതാവണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എൻ്റെ കൂട്ടുകാർ നല്ലതാകണേ അല്ലാ, എൻ്റെ കൂട്ടുകാർ നല്ലതാകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കണം. സ്കൂളിൽ നമസ്കരിക്കാതെ നടക്കുന്ന കുട്ടിയോട് കൂട്ടുകൂടാൻ പാടില്ല. ഉമ്മയധിക്കരിക്കുന്ന, വാപ്പയധിക്കരിക്കുന്ന കുട്ടിയോട് കൂട്ടുകൂടാൻ പാടില്ല. കൂട്ടുകാരെ, നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് നല്ല കുട്ടികളായിട്ട് നടക്കണം. അധ്യാപകൻ പറഞ്ഞാൽ അനുസരിക്കാത്ത, ഹോംവർക്കുകൾ ചെയ്യാത്ത, പുസ്തകത്തെ കീറി ചന്നാ പിന്നയാക്കുന്ന കൂട്ടുകാരെ കൂടെ കൂടരുത്. പഠിക്കുന്ന, കൃത്യമായി ക്ലാസ്സിൽ വരുന്ന, കളവ് കാണിക്കാത്ത, സത്യസന്ധത നിലനിർത്തുന്ന കൂട്ടുകാരുമായി കൂട്ടുകൂടണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരനാകണം. വേനലവധി കഴിയുമ്പോൾ, വേനലവധിയിലേക്ക് നമ്മൾ സ്കൂളിലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞും വേനലവധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ വേനലവധിയിൽ അയൽവാസിയായ കൂട്ടുകാരൻ നമസ്കരിക്കാത്ത കൂട്ടുകാരോട് കളിക്കുന്ന കൂട്ടുകാരായി മാറരുത് നമ്മളാരും. കൃത്യമായി നമസ്കരിക്കുന്ന കൂട്ടുകാരുമായി കൂട്ടുകൂടുന്ന കൂട്ടുകാരായി മാറണം നമ്മൾ ഓരോരുത്തരും. നല്ല ചങ്ങാതിമാർ, നമുക്ക് നന്മ പറഞ്ഞു തരുന്ന ചങ്ങാതിമാർ, അങ്ങനെയുള്ള ചങ്ങായിമാരെ കണ്ടെത്താൻ നമ്മൾ തയ്യാറാകണം. കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, കളവൊന്നും പറയാത്ത കുട്ടികളെ, ഒരിക്കൽ ഒരു മാതാവ് പറയുകയാണ്, എൻ്റെ മകനൊരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ നല്ലൊരു കുട്ടിയാണ്. അവനറിയാതെ ഒരു ദിവസം കളവ് ചെയ്തപ്പോ, എൻ്റെ മകനൊരു കളവ് ചെയ്തപ്പോ ഇവൻ നേരെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എൻ്റെ മകന് അത് പറഞ്ഞുകൊടുത്ത് ഉപദേശിച്ച് അവനെ നന്നാക്കിയെടുത്തു. നോക്കൂ കൂട്ടുകാരെ, ഈ കൂട്ടുകാരൻ ഇവനെക്കുറിച്ച് അവൻ്റെ ഉമ്മയെടുക്കൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇവനാ തെറ്റ് വീണ്ടും ആവർത്തിക്കും. അങ്ങനെ ഇവൻ വലിയൊരു തെറ്റുകാരനായിട്ട് മാറും. നേരെ മറിച്ച് സ്നേഹമുള്ള കൂട്ടുകാരനായതുകൊണ്ട്, സത്യസന്ധതയുള്ള കൂട്ടുകാരനായതുകൊണ്ട് അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറയുകയും അവൻ നന്നാക്കുകയും ചെയ്യുകയാണ് അവൻ ചെയ്തത്. പക്ഷേ നമ്മളെ അടുക്കതൊക്കെ നമ്മളെ കൂട്ടുകാരന്മാർ നമ്മളെക്കുറിച്ച് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ പിന്നെ അവനോട് നമ്മൾ മിണ്ടൂല അല്ലേ? പിന്നെ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട് നമുക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. കൂട്ടുകാരെ, അങ്ങനെ പാടില്ല. നല്ല സത്യസന്ധതയുള്ള കൂട്ടുകാരുമായി കൂട്ടുകെട്ടാൻ നമ്മൾ തയ്യാറാകണം. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിയിട്ട് പറയാൻ, അള്ളാഹുവേ ഇന്ന കൂട്ടുകാരനാണ് എന്നെ ഇത്രയധികം നന്നാക്കുകയും എന്നോടേറെ സ്നേഹമുള്ളവരും ഇവനായിരുന്നു റബ്ബേ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കുട്ടികളെ, അങ്ങനെ പറയുന്ന നല്ല കൂട്ടുകാരിൽ, നല്ല കുട്ടികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികളെ, നല്ല കൂട്ടുകാരെ കണ്ടെത്താനുള്ള തോഫിക്ക് പടച്ചവൺ നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നല്ല കൂട്ടുകാരനാകാൻ എന്ന വിഷയത്തിലുള്ള അൽഫഹദ് പൂന്തുറയുടെ സംസാരമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. പൂമരത്തണയിൽ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം, ഇപ്പം മദ്രസയിൽ പോയ കുട്ടികളുണ്ടാവും, ശനിയാഴ്ചയാണ്, ചിലപ്പോൾ മദ്രസ കുറച്ചധികം നേരം മദ്രസ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം കുട്ടികളെ കേൾപ്പിക്കാൻ
2: ശ്രദ്ധിക്കുക.
3: റിവൈൻഡിൽ നിന്ന് അത് കേൾപ്പിക്കണം. കേൾപ്പിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഇൻഷാല്ലാ നിങ്ങൾ അയക്കണം. നമ്മുടെ ശ്രോതാക്കളോടൊപ്പം സെഷനിൽ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പ്രത്യേകം എടുക്കാം ഇൻഷാല്ലാ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നമ്മൾ കേൾക്കുന്നത് നുറുങ്ങുകൾ.
3: നുറുങ്ങുകളിൽ നമ്മൾ ഇന്ന് തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന രചനയുടെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ നുറുങ്ങുകളുള്ളത്.
2: സാദിഖ് ബിൻ സലീമാണ് അവതരിപ്പിക്കുന്നത്.
7: തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും. അമിതവണ്ണം. ഹൈപ്പോ തൈറോയിഡ് രോഗികളിലെ ഒരു പ്രധാന പ്രശ്നമാണ് അമിതവണ്ണവും ഭാരവും. തൈറോയിഡ് ഹോർമോൺ പ്രവർത്തനം കുറയുമ്പോൾ ശരീരഭാരം കൂടും. അത് സ്വാഭാവികമാണ്. ഹോർമോൺ ആവശ്യത്തിന് ലഭ്യമല്ലാതാകുമ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങൾ കുറയുന്നു. അതിനർത്ഥം കുറഞ്ഞ കലോറി ഊർജം മാത്രമേ ദിവസേന ചെലവഴിക്കുന്നുള്ളൂ എന്നാണ്. ഊർജം ചെലവഴിക്കാതാകുമ്പോൾ ശരീരത്തിൽ അത് കൊഴുപ്പായി അടിയുന്നു. ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ക്ഷീണവും ശരീരവേദനയും അനുഭവപ്പെടും. ഉപാപചയം മെല്ലയാകാനും ഊർജം ചെലവഴിക്കുന്നത് കുറയാനും ഇത് വഴിവെക്കും. ഭാരം കൂടാൻ ഇതും കാരണമായി തീരാം. മറ്റൊന്നുകൂടി, ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ കലോറി ശരീരത്തിൽ എത്തുന്നു. ഭാരം നിയന്ത്രിക്കാനും ആരോഗ്യം കാക്കാനും ഭക്ഷണ രീതികളിൽ രോഗികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യാനുസരണം എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ഭക്ഷണക്രമം ശീലിക്കുക എന്നതാണ് അനിവാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കണം. മലബന്ധം തടയാനും രക്തത്തിലെ കൊളസ്ട്രോൾ നില കുറക്കാനും നാരുകളടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. തവിടോടുകൂടിയ ധാന്യങ്ങൾ, കടല, ചെറുപയർ, കാബേജ് വിഭാഗത്തിൽ പെടാത്ത പച്ചക്കറികൾ എന്നിവ നല്ലതാണ്. മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് മുതലായ സുഗന്ധവ്യഞ്ജനങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നു എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, ആൽക്കഹോൾ എന്നിവ തൈറോയ്ഡ് പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ഭാരക്കുറവ്. ഹൈപ്പർ തൈറോയ്ഡ് രോഗികളിലെ പ്രധാന പ്രശ്നം ശരീരഭാരം ഗണ്യമായി കുറയുന്നു എന്നതാണ്. ഈ അവസ്ഥയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മത്സ്യവിഭവങ്ങൾ, ചണവിത്ത് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, കാബേജ്, കോളിഫ്ലവർ എന്നിവ ഇവർക്ക് കഴിക്കാം. നല്ല പ്രോട്ടീനും സെലേനിയവും അടങ്ങിയ, അതേസമയം ഗോയിസ്ട്രോജൻസ് കൂടിയുള്ള സോയാബീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നട്സ് മുതലായവ, സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും തോത് 3:1 ആയിരിക്കേണ്ടതുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. മരുന്ന് കഴിക്കുമ്പോൾ തൈറോയ്ഡ് തകരാറുകൾക്ക് പരിഹാരമായി ഹോർമോൺ ചികിത്സ ചെയ്യുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിലെ ചില ഘടകങ്ങൾ ഈ ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കുന്നു. സാധാരണയായി ഭക്ഷണത്തിന് മുമ്പാണ് ഇവ ഉപയോഗിക്കുന്നത്. കാൽസ്യം, അയൺ അടങ്ങിയ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ, മഗ്നീഷ്യം അല്ലെങ്കിൽ അലൂമിനിയം അടങ്ങിയ ആൻറ്റാസിഡുകൾ, ചിലതരം അൾസർ മരുന്നുകൾ, കൊളസ്ട്രോൾ കുറക്കുന്ന ചില മരുന്നുകൾ എന്നിവ തൈറോയ്ഡ് ഹോർമോൺ കഴിക്കുന്നതിന് 3-4 മണിക്കൂറുകൾ മുമ്പോ ശേഷമോ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം.
3: ആരോഗ്യ വിചാരം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ, ആരോഗ്യ ചിന്തകളിലൂടെ നമ്മൾ കാര്യങ്ങൾ കേട്ട് പഠിക്കുന്നത് പോലെ തന്നെ നുറുങ്ങുകളിലൂടെയും ഇന്ന് നമ്മൾ ശാരീരികമായ ഒരവസ്ഥയെക്കുറിച്ചുള്ള സംസാരം തന്നെയാണ് കേട്ടിട്ടുള്ളത്. തൈറോയിഡും ശാരീരിക മാറ്റങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ നുറുങ്ങുകളിലുണ്ടായിരുന്നത്. സാദിഖും സലീം വളരെ സുന്ദരമായി നമുക്കത് അവതരിപ്പിച്ചു തന്നു. ശ്രദ്ധിക്കുക, ഗൗരവത്തിൽ കാണുക, ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക, നമ്മളായി സ്വന്തം ഡോക്ടർമാരായി ചമയാതിരിക്കുക, സ്വയം തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നതൊക്കെ വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റൂല അല്ലേ?
2: അതെ. ഇൻഷാല്ലാ ഇനി നമ്മൾ നമ്മുടെ റബ്ബിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളൊരു അവസരമാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഠിക്കുന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്.
3: അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു. അബ്ദുർറഊഫ് അൽ ഹിക്കമിയാണ് ഇന്ന് നമ്മളോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാനായി നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏത് നാമമാണ് എന്ന് കേട്ടുവരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമം അത് ഹുസ്നയാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും മഹനീയമായ പുണ്യമുള്ള കാര്യമാണ് എന്നും, അതാരെങ്കിലും ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്നും തിരുവചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗത്തിലാണ് നമ്മൾ ഈ പഠനങ്ങളൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകണം എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. റഫീഖ് എന്ന നാമം, അതറിയിക്കുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ തേട്ടം എന്താണ്? അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ഈ കാര്യങ്ങൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചരിത്രം, പ്രവാചകൻ്റെ കാലഘട്ടത്ത് നടന്ന ഒരു ചരിത്ര സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പ്രവാചകൻ്റെ തിരു സവിധത്തിൽ ഒരു കൂട്ടം ജൂതന്മാർ വന്നു. അവിടുന്ന് അനുവാദം ചോദിച്ചു. പ്രവാചകൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാർ പ്രവാചക സന്നിധിയിലേക്ക് എത്തിയപ്പോൾ അവർ ആദ്യം അഭിസംബോധനയായിക്കൊണ്ട് പറഞ്ഞത് അസ്സാമു അലൈക്കും. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, മരണം ഭവിക്കട്ടെ എന്നിങ്ങനെയുള്ള എതിരെയുള്ള പ്രാർത്ഥനയാണ്. തിരു സവിധത്തിൽ ഏറ്റവും പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിച്ചിട്ടില്ല. കാരണം സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്ന നിലക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു വർത്തമാനമാണ് ജൂതന്മാർ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് പ്രതികരിച്ചു, ബൽ വഅലൈക്കുമസ്സാം വല്ലഅന, നിങ്ങൾക്കാണ് മരണം, നാശം സംഭവിക്കേണ്ടത്, സംഭവിക്കട്ടെ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ടാകട്ടെ, നാശമുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നിങ്ങനെ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് പ്രതികരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു നിന്നിട്ട് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉപദേശം നൽകുകയാണ്. യാ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. യുഹിബ്ബു റിഫ്ഖ, റിഫ്ഖിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ നിർത്തിയില്ല, അവിടെ പറയുകയുണ്ടായി, ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യങ്ങളിലും റിഫ്ഖ് ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. ആ അല്ലാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. അത് ഏതൊക്കെ വിഷയങ്ങളിൽ? എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് വീണ്ടും വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആയിഷ, ഞാൻ അവിടെ പ്രതികരിച്ചത് നീ കേട്ടില്ലേ? വഅലൈക്കും എന്നാണ് ഞാൻ പ്രതികരിച്ചത്. എന്താണ് അർ റഫീഖ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു മൃദുലതയുള്ളവനാണ്, അല്ലാഹു സൗമ്യനാണ്, തീവ്രതയില്ലാത്തവനാണ്, പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാത്തവനാണ്. അങ്ങനെയുള്ള അർ റഫീഖായ അല്ലാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു, മൃദുലതയെ ഇഷ്ടപ്പെടുന്നു, അതെല്ലാ കാര്യത്തിലും ഇഷ്ടപ്പെടുന്നു എന്നാണ്. സൗമ്യത ഇഷ്ടപ്പെടുന്നു, എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ആ ഒരു താല്പര്യം. അള്ളാഹു റഫീഖാണ്, ആ റിഫ്ഖിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും ഏതൊക്കെ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും അള്ളാഹു ആ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ റിഫ്ഖോടുകൂടി പെരുമാറാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായും പഠിപ്പിച്ചത്, ആയിഷ ഞാൻ പറഞ്ഞ പ്രതികരണം നീ കേട്ടില്ലേ, വഅലൈക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. അവിടെ വൈകാരികത എന്നെ അതിജയിച്ചിട്ടില്ല, എനിക്കെൻ്റെ ദേഷ്യം എന്നെ അതിജയിച്ചിട്ടില്ല. ഇത്ര വലിയ ഒരു ശാപപ്രാർത്ഥന എനിക്കെതിരെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ അവർക്കെതിരെ വഅലൈക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം പ്രാർത്ഥിച്ചത് ജൂതന്മാരാണ്. ജൂതന്മാരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല. രണ്ടാമത്തത് പ്രാർത്ഥിച്ചത് പ്രവാചകനെതിരാണ്. അപ്പം അല്ലാഹുവിൻ്റെ ദൂതിനെതിരെ ഉള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. പക്ഷെ വഅലൈക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ പറയാൻ, വഅലൈക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. കാരണം അല്ലാഹുവിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകാരികമായ ഒരു പ്രവർത്തനം വേണ്ടതില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുന്നതോടൊപ്പം പറഞ്ഞത്, ഇന്നല്ലാഹ റഫീഖുൻ, അല്ലാഹു റഫീഖാണ്, യുഹിബ്ബു റിഫ്ഖ, അവൻ റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല മൃദുലതയുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പെട്ടെന്ന് എടുത്തുചാടി കാര്യങ്ങൾ പ്രവർത്തിക്കാത്തവനാണ്, മൃദുലതയുള്ളവൻ. അതുപോലെ തന്നെ സൗമ്യമായിട്ടു പ്രവർത്തിക്കുന്നവൻ, സംസാരിക്കുന്നവൻ, ഇടപെടുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അർ റഫീഖ് എന്ന നാമത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ യുഹിബ്ബു റിഫ്ഖ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും സൗമ്യത നമ്മൾ ഉണ്ടാക്കി തീർക്കണം. നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപാടുകളിലും സൗമ്യതയും മൃദുലതയും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല റഫീഖായതുകൊണ്ട് തന്നെ ഈ ദീനിനെ റിഫ്ഖാക്കിയിട്ടുണ്ട്. ഇന്നഹാദദ്ദീൻ, ഈ ദീനി എന്നത് യുസ്റുൻ, അത് എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കുടുസമാക്കിയിട്ടില്ല. ഈ ദീനിൻ്റെ ഓരോ നിയമങ്ങളും എടുത്തു നോക്കിയേ, എല്ലാം എളുപ്പമാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അവൻ ഇരുന്ന് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ കിടന്ന് നിസ്കരിക്കാം, അതിനും കഴിയാത്ത കണ്ണു മാത്രം ചലിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് കണ്ണുകൊണ്ടുള്ള ആംഗ്യങ്ങൾ കൊണ്ട് നിസ്കരിക്കാം. അള്ളാഹു റഫീഖായതുകൊണ്ടാണ് ഈ ഇളവുകൾ നൽകിയത്. ഇനി വിശുദ്ധ ഖുർആൻ, അതൊന്ന് എടുത്തു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിഖർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ എളുപ്പമാണ്. അള്ളാഹു റഫീഖായതുകൊണ്ട് ഖുർആനിനെയും എളുപ്പമാക്കി തന്നു. ഇനി പ്രവാചകൻ, അള്ളാഹു നിയോഗിച്ച തിരുദൂതർ, ആ പ്രവാചകൻ എടുത്തു നോക്കിയാൽ തന്നെയും ആ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ നിറകുടമാണ്, സൗമ്യനാണ്, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രബോധകരെ ഓരോ നാട്ടിലേക്ക് അയക്കുമ്പോഴും ആദ്യം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത് യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ, പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ ഉപദേശിച്ചു വിടുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ദീനുൽ ഇസ്ലാം അള്ളാഹു എളുപ്പമാക്കി. അർ റഫീഖായ അള്ളാഹു, അവൻ ആകാശലോകത്ത് നിന്ന് സംസാരിച്ച സംസാരം വിശുദ്ധ ഖുർആൻ, അത് എളുപ്പമാണ്, യസ്സിറാൻ. റഫീഖായ അള്ളാഹു അത് എളുപ്പമാക്കി. അവനയച്ച തിരുദൂതർ പ്രവാചകന്റെ ജീവിതം എമ്പാടും പരിശോധിച്ചു കഴിഞ്ഞാൽ റിഫ്ക് കാണാൻ സാധിക്കും. തൻ്റെ മുമ്പിൽ കത്തിയും ചൂണ്ടി കൊല്ലാൻ നിന്ന വ്യക്തിയോടുപോലും വളരെ മാന്യമായി സൗമ്യമായി പെരുമാറിയ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. ഇതുപോലെ അള്ളാഹുവിൻ്റെ സൗമ്യതയും അള്ളാഹുവിൻ്റെ റിഫ്ഖിനെയുമെല്ലാം നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വായിച്ചെടുക്കുവാൻ സാധിക്കും. ഈ അള്ളാഹുവിൻ്റെ അർ റഫീഖ് എന്ന നാമത്തിലൂടെ, അത് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൃദുലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ എല്ലാ മേഖലകളിലും മൃദുലതയുണ്ടാകണം. രണ്ടാമത്തേത്, മറ്റുള്ളവർക്ക് എളുപ്പം നൽകണം. മറ്റുള്ളവർ നമ്മെ പ്രയാസപ്പെടുത്തിയാൽ പോലും അവരോട് മാന്യമായി പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കണം. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ യുഹ്റമു അദ്ദിഫ്ഖ, ആർക്കെങ്കിലും ദിഫ്ഖ് തടയപ്പെട്ടു കഴിഞ്ഞാൽ യുഹ്റമു ഖൈറ, അവന് ഖൈർ തടയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരു ആളുടെ ജീവിതത്തിൽ ദിഫ്ഖ് ഉണ്ടെങ്കിൽ ഖൈറുകളുണ്ട്, ദിഫ്ഖില്ല, മൃദുലതയില്ല, സൗമ്യനല്ല എങ്കിൽ അവനെല്ലാ ഖൈറുകളും തടയപ്പെടുന്നു എന്നാണ്. കാരണം സൗമ്യതയില്ലാത്ത പെരുമാറ്റവും സംസാരവുമെല്ലാം അത് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാലാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ വീട്ടുകാരോട് ദിഫ്ഖോടുകൂടി പെരുമാറണം. ഇല്ലെങ്കിൽ, മൃദുലതയോടുകൂടിയല്ല നമ്മുടെ പെരുമാറ്റമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ലും, മക്കളും മാതാപിതാക്കളും തമ്മിൽ തല്ലും. ഇങ്ങനെയുള്ള ഒരു അസമാധാനത്തിൻ്റെ ഒരു അവസ്ഥ സംജാതമാകും. അതുകൊണ്ട് വീട്ടിലും നമുക്ക് റിഫ്ക്കോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്, അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. ഈ റിഫ്ക്കോടുകൂടി റിഫ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്താൽ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. റസൂലുള്ള പറഞ്ഞു, വ ഇദ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതാഹു ദിഫ്ഖ, അവന് ദിഫ്ഖിനെ പ്രദാനം നൽകും. നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ മൃദുലതയുണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അർഫ്ഖ് എന്ന നാമം പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അർഫീഖ് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിച്ചത്.
3: അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്ക് ഇന്നത്തെ നാമങ്ങൾ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന വലിയ ഒരു സന്തോഷം, അള്ളാഹുവിനോടുള്ളൊരു ഇഷ്ടം, അവനോടുള്ളൊരു സ്നേഹം, അവൻ നമ്മളോടൊപ്പം സദാസമയമുണ്ട് എന്ന ഒരു തോന്നൽ, അതൊക്കെ നൽകുന്ന ഒരു മാനസികമായ സന്തോഷം, ആരാധനകൾ ചെയ്യുന്നിടത്ത് കിട്ടുന്ന ഒരു ഒരു പിന്നെ അള്ളാഹുവോട് അള്ളാഹു ഞാൻ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഞാനിപ്പോൾ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ സുജൂദിൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹു എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ സുജൂദിൻ്റെ ഭാഗത്ത് നിന്ന് മുഖം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു എൻ്റെ ഭാഗത്ത് എന്നെ നോട്ട് അവസാനിപ്പിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആരാധനകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും, കരുത്തുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങൾ പഠിക്കാനുള്ള നല്ല അവസരം നമുക്കുണ്ട്. റേഡിയോയിൽ, പീസ് റേഡിയോയിൽ നമ്മൾ പിന്നെ മോർണിംഗ് ലൈവിൽ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ ജമീലിൻ്റെ ഓഡിയോ സെഷനിൽ നമുക്ക് അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഒരു ബട്ടൺ കാണും. അവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കാനുള്ള ധാരാളം നാമങ്ങൾ അതിലോരോന്നോരോന്നും താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ കേട്ട് പഠിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ലാഹ്.
2: ഇനി കൂട്ടുകാരുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തൊട്ട് മുന്നേ രണ്ട് പ്രോഗ്രാം മുന്നേ നമ്മളൊരു പൂമരത്തണലിൽ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വീട്ടി അങ്കിളിൻ്റെ കഥ പറയാം പ്രോഗ്രാമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
3: ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള കഥകളാണ് നമ്മൾ കേട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അഞ്ചാം ഭാഗം വെല്ലുപ്പയുടെ സമ്മാനം എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയാം സെഷനിൽ നമ്മൾ കേൾക്കുന്നത്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ സാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 5, വലിയുപ്പയുടെ സമ്മാനം. ജാഫു വല്ലിപ്പയുടെ വിളികേട്ട് ജാഫർ മോൻ ഓടിച്ചെന്നു. ജാഫു എന്ന വിളി അവന് വലിയ ഇഷ്ടമാണ്. വല്ലിപ്പ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ, മറ്റെല്ലാവരും ജാഫർ മോൻ എന്നാണ് വിളിക്കുക. വല്ലിപ്പ അവൻ്റെ കയ്യിൽ ഗുളികയുടെ ഒരു കവർ കൊടുത്തു. എന്തിനാ വല്ലിപ്പ ഇങ്ക് ഗുളികൻ്റെ കവറ്? ഇങ്ക് സൂക്കേടൊന്നുമില്ലല്ലോ, അവൻ ചോദിച്ചു. ജാഫു, അതൊന്ന് തുറന്നു നോക്കൂ. തുറന്നപ്പോൾ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതിലൊരു വലിയ ബലൂൺ. അത് ഇത്താത്തയെക്കൊണ്ട് വീർപ്പിച്ച് നൂലുകൊണ്ട് കെട്ടി രണ്ടുപേർക്കും തട്ടിക്കളിക്കണം. കുറേ നാളായി ഇത്തരമൊരു ബലൂൺ കിട്ടണമെന്ന് വിചാരിക്കുകയായിരുന്നു. ആവശ്യപ്പെടാതെ തന്നെ വല്ലിപ്പ അത് വാങ്ങിത്തന്നു. നല്ല വല്ലിപ്പ. ബലൂണുമായി മുറ്റത്തേക്ക് ഓടാനൊരുങ്ങിയപ്പോൾ വല്ലിപ്പ അവൻ്റെ കൈ പിടിച്ചു. ഓടല്ലേ, റുഷിയെ വിളിച്ചോണ്ടു വാ, അവൻ വിളിച്ചു. ഇത്താത്ത, വല്ലിപ്പ വിളിക്കണുണ്ട്, വേഗം വാ. റുഷ്ദ വന്നപ്പോൾ ബലൂൺ വായിൽ വെച്ച് ഇരു കൈകളും തുടയിലടിച്ച് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന അനിയനെയാണ് കണ്ടത്. അവൾ വല്ലിപ്പയുടെ മുഖത്തേക്ക് നോക്കി. ബലൂൺ വേറെയുണ്ടോ എന്ന്? ഇല്ലെന്ന് മനസ്സിലായി. മറ്റൊരു പൊതിയുണ്ട് വല്ലിപ്പയുടെ കയ്യിൽ. ഇൻക്ക് ബലൂണില്ല വല്ലിപ്പ, അവൾ ചോദിച്ചു. അത് രണ്ടാൾക്കു കൂടി ഉള്ളതാ. റുഷിയും ജാഫിയും കൂടി അത് വേർപ്പിച്ച് തട്ടിക്കളിച്ചോളൂ. രണ്ടാളും കൂടി ഒരു ബലൂൺ കൊണ്ട് കളിക്കുമ്പോൾ ആ സ്നേഹവും ഐക്യവും കൂടുതലുണ്ടാവുക, അയാൾ പറഞ്ഞു. ഇരുവരും ബലൂൺ കിട്ടിയ സന്തോഷവുമായി പുറത്തേക്ക് പോകാനൊരുങ്ങിയപ്പോൾ വലിയുപ്പ പറഞ്ഞു, പോകാനായിട്ടില്ല, ഒരു സാധനം കൂടിയുണ്ട്. റുഷിമോള് ഇതൊന്ന് അഴിച്ചു നോക്ക്. റുഷ്ദ ആകാംക്ഷയോടെ പൊതി അഴിക്കാൻ തുടങ്ങി. ജാഫർ മോൻ്റെ കണ്ണുകളും പൊതിയിൽ തന്നെയായിരുന്നു. പൊതി അഴിച്ചപ്പോൾ റുഷ്ദയും ജാഫർ മോനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഹായ് ലഡു. മുന്തിരി പതിച്ച ചുവന്ന ലഡു കണ്ട് ആ പിഞ്ചു കണ്ണുകളിൽ സന്തോഷം നിറയുകയായിരുന്നു. അത് കണ്ടപ്പോൾ ആ വൃദ്ധഹൃദയത്തിൽ അമ്പിളിമാമനുദിച്ചു. റുഷ്ദ ഒരു ലഡു പൊട്ടിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞ് വലിപ്പയുടെ വായിലേക്ക് നീട്ടി. എന്താ ഷുഗറിൻ്റെ രോഗമുള്ള ആൾക്കാ ലഡു വായിലിട്ട് കൊടുക്കുന്നത്? അത് കണ്ടുകൊണ്ട് അകത്തേക്ക് വന്ന വല്യമ്മയുടെ വിലക്ക് കേട്ട് അവൾ നീട്ടിയ കൈ പിൻവലിച്ചു. വലിയപ്പ ആ കൈ പിടിച്ച് വായ മലർക്കെ തുറന്നപ്പോൾ അവൾ ലഡുവിൻ്റെ കഷ്ണം വായിലിട്ട് കൊടുത്തു. എന്ത് ഷുഗറായാലും ശരി, ഋഷി വായിലിട്ട് തന്ന ഈ ലഡു ഞാൻ തിന്നും. ചെറിയ കുഞ്ഞിന് വായിലിട്ട് കൊടുക്കുമ്പോഴല്ലേ മോളിതെന്റെ വായിലിട്ട് തന്നത്. ഇതാ സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം, വല്യപ്പ പറഞ്ഞു. വല്യമ്മക്ക് ഷുഗറില്ലല്ലോ, അതുകൊണ്ട് ഇതൊരു ഫുൾ ലഡു. വല്യപ്പക്കും വല്യമ്മക്കും കൊടുത്ത ശേഷം ഒരെണ്ണം അനിയന്റെ കയ്യിൽ അവൾ വെച്ചു കൊടുത്തു. ബലൂണും ലഡുവും വാങ്ങിത്തന്നതിന് വല്യപ്പാക്ക് നിങ്ങൾ എന്താ പകരം തരിക? റുഷ്ദ ലഡു ചവക്കുന്നതിനിടയിൽ അല്പനേരം ആലോചിച്ചു. പിന്നെ കൈ തുടച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വല്യപ്പാൻ്റെ രോഗം മാറ്റിക്കൊടുക്കണേ റബ്ബേ, ആരോഗ്യം ഉണ്ടാക്കണേ റബ്ബേ, വല്യപ്പാനെ ഞങ്ങളെയും സ്വർഗത്തിലാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കും. അവൾ പറഞ്ഞു, ഞാനും വല്യപ്പാക്കും വല്യപ്പാക്കും വേണ്ടി ഇത്താത്ത പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും. പിന്നെ പഠിച്ചു വലിയ ആളായിട്ട് വല്യപ്പാക്കും വല്യമ്മാക്കും ഉമ്മാക്കും വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിത്തരും. അവൻ പറഞ്ഞു. വല്യപ്പ രണ്ടുപേരുടെയും കവിളുകളിൽ ഉമ്മ നൽകിയ ശേഷം പറഞ്ഞു, ഇനി മുറ്റത്തുപോയി ബലൂൺ വീർപ്പിച്ച് കളിച്ചോളൂ. അവർ മുറ്റത്തേക്കിറങ്ങി. അയൽപ്പക്കത്തെ രോഗിയെ സന്ദർശിക്കാൻ പോയ ഉമ്മ ഉടനെ വന്നെങ്കിലെന്ന് അവരാഗ്രഹിച്ചു. ഉമ്മയ്ക്കുള്ള ലഡു ജാഫർ മോൻ്റെ കീശയിലിട്ട് റുഷ്ദ ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി. ബലൂൺ വീർക്കുന്നതിനനുസരിച്ച് അതിന്മേലുള്ള പൂവിൻ്റെ ചിത്രം വലുതാകുന്നത് കണ്ട് ജാഫർ കൈകൊട്ടാൻ തുടങ്ങി.
2: മഷാല്ലാ, വളരെ മനോഹരമായി കുട്ടികൾക്ക് ഹൃദ്യമാകുന്ന രീതിയിൽ അബ്ദുസലാം വീട്ടി ഈ ഒരു കഥ പറയാൻ പ്രോഗ്രാം അവതരിപ്പിച്ചു. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ആ കഥയിൽ നിന്നുള്ള ഭാഗം 5 നമ്മൾ കേട്ടത്, വല്യപ്പയുടെ സമ്മാനം. ഇൻഷാല്ലാ, അപ്പൊ ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
10: ഓക്കെ. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ, തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല.

0: പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പ്രോഗ്രാമുകളിലേക്ക് മടങ്ങുന്നു. ഇനി നമ്മൾ ദൃശ്യത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദൃശ്യം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് സിബഗത്തുള്ള മടത്തുടിയും ഇബ്നു അലി എടത്തനാട്ടുകരയുമാണ്.
3: പെട്ര, വിസ്മയത്തിൻ്റെ ഖജനാവ്.
2: ജോർദാനിൽ BC 6 നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന നഗരത്തിൻ്റെ വിസ്മയക്കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ ദൃശ്യം നമ്മളെ കൊണ്ടുപോകുന്നത്.
4: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. ലോകാത്ഭുതങ്ങളിലൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. ചില അത്ഭുതങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു, കണ്ടുകഴിഞ്ഞു. ഇനി പെട്രയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്, ആസ്വദിക്കുന്നത്. നമ്മുടെ കൂടെ സിബഗത്തുള്ള മടത്തുടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ എടത്തനാട്ടുകാരനാണ്. യാത്രകൾ ജീവിതത്തോട് ചേർത്ത് വച്ച ഒരു സാധാരണക്കാരൻ. 22 രാജ്യങ്ങളിൽ അദ്ദേഹം യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞു. പെട്രോ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പൗരാണിക ഗ്രാമം എന്നോ ഒരു ഇടം എന്നോ ഒക്കെ പറയാം. എന്താണ് പെട്രോ?
5: പെട്ര സ്ഥിതി ചെയ്യുന്നത് ജോർദാനിലാണ്. ജോർദാൻ എന്ന അറേബ്യൻ കൺട്രിയിൽ പെട്ര എന്ന് പറയുന്നത് അമ്മാന ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ പോയാൽ പിന്നെ അവിടുത്തെ മലനിരകളിൽ ഉണ്ടാക്കി വെച്ച ഒരു പട്ടണമാണ്. പട്ടണം എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടണമല്ല. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന നബാത്യന്മാർ എന്ന് പറഞ്ഞ ഒരു വർഗ്ഗമുണ്ടായിരുന്നു. അവർ അവിടുത്തെ പാറക്കൂട്ടങ്ങളിൽ, പാറകളിൽ, കല്ലുകളിൽ ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ നിർമ്മിച്ച് താമസിച്ചിരുന്ന ഒരു വാസികളായിരുന്നു. അവർ നിർമ്മിച്ചതാണ് ഈ ഒരു പെട്ര എന്ന് പറഞ്ഞ ഇത്. പെട്ര എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ വാക്കിൽ കല്ല് എന്നാണ് തോന്നുന്നു അർത്ഥം വരുന്നത്. അപ്പോൾ ഈ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഒരു ഗ്രാമം, അതായത് താമസിക്കാപ്പന്ന് വീട് താമസിക്കണമാതിരി അവർ കല്ലിൻ്റെ ഉള്ളിൽ ഈ ഗുഹകളിലായിരുന്നു താമസം. ഈ ഗുഹകളിൽ താമസം എന്ന് മാത്രമല്ല, ബാക്കിയുള്ള അതിൻ്റെ എല്ലാ സിസ്റ്റവും ഗുഹകളിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ര എന്നുള്ള ഈ ഒരു ഇതുകൊണ്ട്. അതിനെ ചുവന്ന നഗരം എന്നൊക്കെയാണ് അവിടുത്തെ ഒരു അതിനെ പറയുന്നത്, റെഡ് സിറ്റി. അത് ആ കല്ലുകളുടെ, അത് അവിടെ ചെന്നാൽ അതിൻ്റെ ആ ഒരു സാധാരണ നമ്മളിവിടുത്തെ കറുത്ത പാറ പോലെയല്ല, ഒരു ചെങ്കല്ല് പോലുള്ള ഒരു പാറകളാണ്. അത് നമുക്കവിടെ ചെന്ന് നോക്കിയാൽ കാണാം. അതൊരു അത്ഭുതത്തിലേറെ വലിയ അതിശയമാണ് നമുക്ക്. കാരണം അത്രയും വലിയൊരു പിന്നെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം തന്നെ അറിയാം. ഒന്നോ രണ്ടോ പാറകളിലൊരു ഗുഹ ഉണ്ടാക്കി വെച്ചതല്ല, ഒരുപാട് ഏരിയകൾ, ഒരു ഗ്രാമം തന്നെ ഈ പാറകളിൽ ദ്വാരങ്ങളുണ്ടാക്കി അവിടെ അവർക്ക് അവിടെ അതിൻ്റെ എല്ലാം കടകളാണെങ്കിലും വീടാണെങ്കിലും മദ്രസാണെങ്കിലും സ്കൂളാണെങ്കിലും അതൊക്കെ അതിൻ്റെ ഉള്ളിലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം.
4: BC 6 നൂറ്റാണ്ടിലാണ് നിർമ്മിതി. നബാത്യന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിളിക്കുന്ന അന്നത്തെ അവിടുത്തെ ഒരു ഗോത്രവർഗ്ഗക്കാർ ആയിരിക്കാം അവരാണത് നിർമ്മിച്ചത്. ഒരു നഗരത്തിൻ്റെ പൗരാണികത, അതിൻ്റെ അത്ഭുതം, അതിശയം എല്ലാം അതിലുണ്ട്. എങ്ങനെയാണ് പെട്രയിലേക്ക് എത്തിയത്?
5: പെട്രയിലെത്തുന്നത് ഹോളിലാൻഡ് ടൂറ് ഉണ്ടായിരുന്നു. ഹോളിലാൻഡ് ടൂറുണ്ട്, ചരിത്ര ഭൂമിയിലൂടെ എന്ന് പറഞ്ഞിട്ട് സാധാരണ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. അതിൽ എൻട്രി ചെയ്തിട്ട് ഞാനതിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്രനെ കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നു. ഞാൻ മൊത്തത്തിൽ ഈ ലോകാത്ഭുതങ്ങൾ കാണാനുള്ള ഒരു ഇത് വന്നപ്പോൾ അതുകൊണ്ടാണ് അതിൽ ചേർന്നത്. അവർ നമ്മൾ അതിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേകം അടിവരയിട്ട് പറയണം പെട്രയിൽ പോകുമോ ഇല്ലയോ എന്ന്. ചില അധികവും ആളും അത് സാധാരണ ഈ പിന്നെ ചരിത്ര ഭൂമിയിലൂടെയുള്ള യാത്രകളിൽ ജോർദാനിൽ ചെല്ലും. ജോർദാനിൽ നമ്മൾ പിന്നെ പഴയ ആ ചരിത്രത്തിൽ ഖുർആനിലെ ചരിത്രത്തിൽ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, ആ ഗുഹാവാസികളുടെ, അതൊക്കെ ജോർദാനിലാണ് ഗുഹാവാസികൾ. അതുപോലെ പിന്നെ വെള്ളം കോരി കൊടുത്ത പറഞ്ഞ ആടുകൾക്ക് അത് ആ ചരിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വെച്ചിട്ട് തിരിച്ച് പിന്നെ ചാവുകടൽ കഴിഞ്ഞിങ്ങനെ യൂറോപ്പ് പിന്നെ ഫലസ്തീന് ഇസ്രായേൽ അങ്ങനെ ഈജിപ്തി കടക്കലാണ്. അതിൽ ആ ഒരു പിരമിഡ്സ് മാത്രമേ ഇതിൽ കാണുള്ളൂ. പിരമിഡ്സ് നമ്മൾ അടിവരട്ട് പറയണം, ഞങ്ങൾക്ക് പെട്ര കാണണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു പെട്രയിൽ കൊണ്ടുപോകുള്ളൂ.
4: എന്താണ് ഒരു പെട്ര ഒഴിവാക്കാനുള്ള കാരണം?
5: പെട്ര ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അമാനിൽ നിന്ന് ഒരുപാട് കുറച്ച് ദൂരം പോകണം. രണ്ട്, അതിന് സ്പെഷ്യൽ എൻട്രി ഫീസാണ്. ചില സമയത്ത് ഇപ്പോൾ ഞാൻ പോണ സമയത്ത് $70-80 അടുത്തുള്ളൂ, അതിന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു 5,000 അടുത്ത് വരും. ചില സമയത്ത് അത് 6,000-7,000 രൂപയൊക്കെ. അപ്പോൾ ഈ പെട്രനെ കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല, അറിയണവർ മാത്രമേ പതി എൻ്റെ മാതിരി നിർബന്ധിച്ച് പോകണമെന്ന് പറഞ്ഞുള്ളൂ. അല്ലാത്തവരോട് പെട്ര അല്ല, അതൊരു മലയാണ് പറഞ്ഞാൽ അതോടിങ്ങനെ അവർ എന്നാ പിന്നെ കണ്ടു പോകേണ്ട 6,000-7,000 രൂപയിലാവല്ലേ, എന്തെങ്കിലും
4: ലോകാത്ഭുതം നിസ്സാരമായിട്ട്
5: കാണുന്നത് അവിടേക്കാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പോകില്ല. പിന്നെ അതിൽ നമ്മൾ 6,000 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് 60,000 കൊടുത്താലും പെട്ര കാണാതെ പോരരുത് എന്നാണ് എനിക്ക് ശ്രോതാക്കളോട് പറയാനുള്ളത്. അത്രയും അത്ഭുതകരമായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് പെട്ര. പിന്നെ ഈ മറ്റേ സൗദി അറേബ്യയിൽ നിന്നും ഈജിപ്തിലേക്ക് ഇസ്രയേലിലേക്ക് പോണ സിൽക്ക് റൂട്ട് എന്നാണ് ഇതിന് പറയുക. ഈ റൂട്ടിന് സിൽക്ക് റൂട്ട് എന്നാണ് പറയുക. അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാൻ പഠിക്കാണ്ട്. പിന്നെ പെട്ര എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറുന്നു. അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് അവിടെ ഒരു അവിടെ എൻട്രി തന്നെ, ആ ഗ്രാമത്തേക്ക് പ്രവേശിക്കുന്ന എൻട്രി തന്നെ ഒരു അത്ഭുതമാണെന്നില്ല. ഒരു പാറയിൽ ഇങ്ങനെ കൊത്തിവെച്ചും കൊണ്ട് നമ്മൾ പോകണം. പിന്നെ അത് എങ്ങനെയാണത് സംഭവം? ഒന്നുകിൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ഭൂകമ്പത്തിലൂടെ മല പിളർന്നതായിരിക്കാം. അത്ര കാരണം ഒരു കുതിരവണ്ടിക്ക് അല്ലെങ്കിൽ രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഗ്യാപ്പിൽ, ആ ഗ്യാപ്പിൽ നമ്മൾ പോവുകയാണ്. ഏകദേശം ഒരു 200 മീറ്ററോളം, അല്ല 200 ഒരു 1.5-2 കിലോമീറ്ററുകളോളം നമ്മൾ ഈ പാറയുടെ ഗ്യാപ്പിലൂടെ പോകണം. പാറകൾ എന്ന് പറയുന്നത് ചെറിയ പാറകളല്ല, വലിയ പാറകൾ. അതായത് ഒരു 10-നില ബിൽഡിങ്ങിൻ്റെ അത്രയും ഉയരമുള്ള പാറകൾ ഈ ഭാഗത്തും ഈ ഭാഗത്തും പാറകൾ. അതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമ്മൾ പോണത്. ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കരിങ്കൽ പാകിയിട്ടുണ്ട്. കരിങ്കൽക്ക് പാകിയത് അന്നിപ്പോൾ കരിങ്കല്ലായിരിക്കും, പക്ഷെ ഇന്നിപ്പോൾ അത് കാലാന്തരങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ സ്പാദസ്പർശനമേറ്റിട്ടൊക്കെ വളരെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് മറ്റേ മാർബിളേറെ മിനുസമാക്കി വിടുന്നുണ്ട്. അപ്പോൾ അത്രയും സ്മൂത്തായിട്ടുള്ള സ്ഥലം. അത് നമ്മളിങ്ങനെ ചെന്ന് ഏകദേശം ഇങ്ങനെയാണ് എത്തുമ്പോൾ തന്നെ ഈ പോകുന്ന വഴിയിലൊക്കെ ഈ പാറയിലൊക്കെ നമുക്ക് ഓരോ സ്പെഷ്യൽ രൂപങ്ങൾ കാണാം. കൊത്തുപണികളെ പോലെ, പക്ഷെ കൊത്തുപണിയല്ല, കൊത്തുപണികളെ പോലെയുള്ള രൂപങ്ങൾ തന്നെ നമുക്ക് പ്രകൃതിയാൽ തന്നെ ഉണ്ട്. പിന്നെ കൊത്തുപണി പറയുന്നുണ്ട്, ഈ പാറയുടെ സൈഡിലൂടെ വെള്ളം കൊണ്ടുപോകണ ചാലൊക്കെ ഉണ്ട്. അതെങ്ങനെ? ഈ പാറയിൽ തന്നെ കൊത്തിണ്ടാക്കിയത്, സാധാരണ മണ്ണിൽ കളച്ചുണ്ടാക്കിക്കല്ല, അതാണ് അതിൻ്റെ അത്ഭുതം. ഇത്രയും കിലോമീറ്ററുകൾ എന്നിട്ട് നമ്മളിങ്ങനെ ചെന്ന് അതിൻ്റെ എൻട്രികളാണ് ചെന്നുമ്പോൾ ട്രഷറി എന്ന് പറയും. ട്രഷറി എന്ന് പറയുന്നത് നമുക്ക് അതാണ് ഈ പെട്ര എന്ന് പറയുന്ന സംഭവം കാണുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. ട്രഷറി എന്ന് പറയുന്നത് 4 കാലിലിങ്ങനെ വലിയൊരു സാധനം കണ്ടു.
4: കവാടത്തിനാണ്,
5: കവാടത്തിനാണ് അതല്ല, അതിൻ്റെ ബാക്കിലൊരു ഹോളും ഒരു റൂമൊക്കെ ഉണ്ട്. ട്രഷറി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് ഇതുപോലെ പൈസ ഇട്ടേക്കുന്ന സ്ഥലമാണല്ലോ,
4: ഖജനാവാണല്ലോ
5: ട്രഷറി. അപ്പോൾ ഈ ട്രഷറിലായിരുന്നു അന്നത്തെ അവരുടെ ആളുകളൊക്കെ കൊടുന്ന് പൈസകളും മറ്റെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങളും സൂക്ഷിച്ചിരുന്നു പറയുന്നത്. പിന്നെ വേറെ കഥകളുണ്ട്, പിന്നെ കൊള്ളക്കാർ കൊടുന്ന് സൂക്ഷിച്ചിരുന്ന പൈസ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രഷറിൽ എത്തുമ്പോൾ എന്താ, ഇപ്പോൾ ഈ സാധാരണ ടൂറിസ്റ്റുകളും ഗൈഡുകളൊക്കെ അവിടെ എത്തുമ്പോൾ തന്നെ നടന്നാൽ പോകണം വെച്ചാൽ ക്ഷീണിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ കുതിരവണ്ടിയിൽ പോകുകയാണെങ്കിൽ ഒരു $20 എക്സ്ട്രാ കൊടുക്കണം, അവിടെ കുതിരവണ്ടി പോകും. അപ്പോൾ ഈ $20 എക്സ്ട്രാ കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ നടന്നു പോകും. നടന്ന് നടന്ന് നടന്നാണ് ഈ ട്രഷറിൽ എത്തുമ്പോൾ 2 കിലോമീറ്റർ ആയി, അപ്പോൾ തന്നെ ഒരു കുഴങ്ങി. അപ്പോൾ പിന്നെ ഈ ഗൈഡ് അവിടെ നിങ്ങളുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ അവിടെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോരും. പക്ഷേ അതല്ല, അതതിൻ്റെ എൻട്രിയാണ്. പ്രത്യേകം മനസ്സിലാക്കണം, പോകണം ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രൂപ്പുകാരോട് പറയണം. പെട്രയിലെ ട്രഷറി അല്ല, ട്രഷറിയുടെ കഴിഞ്ഞിട്ട് പിന്നൊരു ബാക്കുണ്ട്, ആ ബാക്കിലൂടെ കുറച്ചാണ് പോകണം. ആ ബാക്കിൽ പോയുമ്പോഴാണ് ഈ ലോകം നമ്മൾ കാണുന്നത്, ഈ പെട്ര എന്നുള്ള മനോഹരമായ ലോകം. അതായത് അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പിന്നെ പലപ്പോഴും പറയലുണ്ട്, എഴുതലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ മനുഷ്യന് അമാനികമായൊരു ശക്തി, അമാനുഷിക ശക്തി വേണം അതുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അന്ന് മൺമറിഞ്ഞ് പോയതായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സംഭവം എന്താ, അത്രയും വലിയ എക്യുപ്മെൻറ്റ്സ് അന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഈ ജെ സി ബി ഇങ്ങനത്തെ ഡ്രില്ലിങ് ഇതിലേറെ വലിയ മെഷീനുകൾ അന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതൊക്കെ മൺമറിഞ്ഞു
4: പോയായിരുന്നു.
5: പോയിട്ടുണ്ടെന്നില്ലാണ് എനിക്ക് നിൽക്കാത്ത. അതാണ് മനുഷ്യന്മാരെ കൊണ്ട് സാധ്യമല്ല, ഇന്നത്തെ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല, മെഷീനെ കൊണ്ടല്ല. പക്ഷെ അത് മനുഷ്യനാണ് ഉണ്ടാക്കിയത്, അതാണ് ബാത്തിയന്മാർ എന്നാണ് സംഭവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഒരു അത്ഭുതം തന്നെയാണ്, ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്, വളരെ വലിയ അത്ഭുതമാണ്.
4: അതായത് അവിടേക്കുള്ള എൻട്രൻസ് തന്നെ ചെല്ലല് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. പാറ പൊളിഞ്ഞ് അകന്ന് മാറിയ പോലെ ഏതാനും മീറ്ററുകള്, രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു എൻട്രൻസ്, അത് തന്നെ ഒരു അത്ഭുതമാണ്. പാറയിൽ തുരന്നുണ്ടാക്കിയ ചില നിർമ്മിതികള്, ഇടങ്ങള്.
5: ലോകാത്ഭുതത്തിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് വികാരപരമായിട്ട് പറയാൻ സാധിക്കണേ രണ്ടെണ്ണമാണ്. ഒന്ന് ഇതും, ഒന്ന് അതുപോലെ ഈ നമ്മളെ പിരമിഡ്സ് വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വരും. അപ്പോൾ അതുപോലെയാണ്. അത് കാരണം അതൊക്കെ നമുക്ക് കാണുമ്പോഴെല്ലാ അത്ഭുതങ്ങൾ ചില്ലറയില്ല, ചിലത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അത്ഭുതമാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതീകരം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പിന്നെ സാധാരണ നമ്മളെ ശ്രോതാക്കൾക്കോ അല്ലെങ്കിൽ ഉണ്ടാവും എന്തായാലും അതൊന്ന് കാണണമെന്ന്. പക്ഷെ അത് കാണണം, നിർബന്ധമായിട്ടും കാണണം. ലോകാത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ശരിക്കും ആദ്യത്തെ ട്രിപ്പ് പിന്നെ ഹോളിലാൻഡ് ആണെങ്കിൽ ഇത് രണ്ടും തന്നെ ആദ്യം കാണാം, പിരമിഡ്സ് ഒന്നും.
4: ശരി,
5: വലിയ അത്ഭുതമാണ്.
4: നമുക്ക് ട്രഷറി കടന്ന് അകത്തേക്ക് പോവാം.
5: അതെ, ട്രഷറി കടന്നൊരു ബാക്കിലൂടെ നമ്മൾ അകത്തേക്ക് പോകണം. ഞങ്ങളെ എന്നെ സംബന്ധിച്ച് പിന്നെ ഈ ട്രഷറിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ മടങ്ങി പോകുന്നു. അവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അത് അവിടെ എത്തി. പക്ഷേ എനിക്കറിയായിരുന്നു, ഞാനതിനെക്കുറിച്ച് കേട്ടിട്ടാണല്ലോ പോണത്. ഞാൻ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോയി ഈ ട്രഷറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വലിയൊരു ഒരു കുന്നിൽ കയറി ഒന്ന് നോക്കി, മൊത്തം ഒന്ന് നോക്കി. കാരണം അന്ന് ഇതുപോലെ നിങ്ങൾ ഇന്നൊരു ഇൻ്റർവ്യൂ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, അല്ലെ ഞാനൊന്ന് എഴുതുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ നിഷ്കളങ്കമായ
4: ആസ്വാദനം
5: മാത്രം, എനിക്കെപ്പോഴും അതേ ഉള്ളൂ, ഞാൻ ആസ്വദിക്കാന്നുള്ളതാണ് മെയിൻ. അല്ലാതെ കുറേ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ സ്വഭാവം സാധാരണ എനിക്കില്ല. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഇതൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ചെങ്കിലും ചെയ്തത്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത് മാക്സിമം നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക, എന്നിട്ട് അത് നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക എന്നില്ല. അപ്പോൾ അതാണ്, ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ അവിടെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ പിന്നെ തിയേറ്ററുകൾ, അല്ലെങ്കിൽ പിന്നെ മൊണാസ്ട്രീസ്, മസ്ജിദുകൾ, അമ്പലങ്ങൾ, എല്ലാം അതിലുണ്ട്. സ്കൂളുകൾ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്, പാറകളുടെ ഇതുകൊണ്ട് ഭൂമി കുലക്കം കൊണ്ടായിരിക്കും. എന്നാൽ ഇന്നും അതിൻ്റെ ഉള്ളിൽ കുറേ ഗുഹകളും അതുപോലെ പിന്നെ ഈ പിന്നെ ബാക്കി പത്രങ്ങൾ, അതായത് ഒരു അവശേഷിപ്പിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നും അവിടെ ഉണ്ടെന്നില്ലാണ്. ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. അതായത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ ഉണ്ടെന്നും നമുക്കൊരു പിന്നെ പെട്ര കണ്ട് പോരാൻ തന്നെ സാധിക്കൂല.
4: ഒരു മല തുറന്ന് ഉണ്ടാക്കിയത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണമാണ് അവിടെ ഉള്ളത്. അതിൽ സ്കൂളുകളും പള്ളികളും അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ വിസ്തൃതി എത്രയാവും ഏകദേശം?
5: അതായത് ഞാൻ പറഞ്ഞല്ലേ, ഒരു ഈ നമ്മൾ ഈ ട്രഷറി കഴിഞ്ഞിട്ട് ചെന്നിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മളൊരു ഉയരത്തിൽ കയറിയിട്ട് നോക്കിയാൽ അതൊരു വലിയ ഗ്രാമമാണ്. ഒരു ഗ്രാമം പോലെ നമുക്കൊരു കുറേ ഏരിയ കാണാം. ഗ്രാമം എന്നും പറയുന്നുണ്ട്, റെഡ് സിറ്റി എന്നും പറയുന്നുണ്ട്, പട്ടണം എന്നും പറയുന്നുണ്ട്. എന്തായാലും അവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു എന്നൊക്കെ സത്യമാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഈ മണാസ്ട്രി എന്നൊക്കെ പറഞ്ഞത് അതുകൾ ഈ കല്ലുകളിൽ ഉണ്ടാക്കിയതുകൊണ്ട് പറയും, കല്ലുകളിൽ ഉണ്ടാക്കി വെച്ചതുകൊണ്ട്, പാറകളിൽ തുറന്നുണ്ടാക്കി വെച്ചതിൻ്റെ പുറത്ത് തന്നെ കല്ലുകളിൽ ഉണ്ടാക്കി വെച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തൂണുകളൊക്കെ ഒരുപാട് ഉണ്ട്, പിന്നെ ഒരു സ്റ്റേഡിയങ്ങളുണ്ട്, അതുപോലെയുള്ള തൂണുകളൊക്കെ കാണുന്നുണ്ട്. അത് പിന്നെ നമുക്ക് അതിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒരു അതിൻ്റെ ഒരു പെട്ര എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്, അതിൽ പോയാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ. അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയും അതിലത്രയും വിശാലമാണത്. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഒരു പാറയിൽ മാത്രമല്ല, ഇങ്ങനെ നമ്മൾ നോക്കി കാണുന്ന ഈ പാറകളൊക്കെ ഉണ്ടാവും. ആ പാറകൾ ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ്, ഈ തട്ടുതട്ടിലൊക്കെ ഓരോ റൂമുമായിരിയോ കടകളുമായിരിയോ ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വ്യാസങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് എത്തുമ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ആ ഭാഗത്ത് പോകുന്ന വഴിയിലൊക്കെ ഇതിൻ്റെ ഓരോ നിർമ്മാണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ ഒരു 1812 മറ്റൊരു സിസ്സു പരിവേഷകനാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഈ പെട്രനെ കുറിച്ച് ആദ്യകാലങ്ങളിൽ അറിയില്ലായിരുന്നു. പെട്രാൻ തന്നെ ഇങ്ങനെ ലോകാത്ഭുതത്തിൽ പൈതൃക പെട്ടലിൽ പെട്ടതിൻ്റെ മുമ്പ് മറ്റുള്ള ഓൾഡൻ വേൾഡ് വണ്ടേഴ്സിൽ പെട്രണ്ടായിരുന്നില്ല. ഇതൊക്കെ ആധുനികമായിട്ട് കണ്ടെത്തിയുള്ള ഇതിൽ പെട്ടതാണ് ഇതൊക്കെ. അവരയാൾ അവിടെ വന്ന് പിന്നെ മതം സ്വീകരിച്ചും കണ്ട് പിന്നെ നിന്ന് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിൽ കൂടി മതം കണ്ട് അങ്ങനെയാണ് ഇയാൾ കണ്ടെത്തിയത് എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്.
4: പര്യവേഷണം
5: നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് അവരുടെ കൂടി അവരുടെ കൂട്ടത്തിൽ നിന്നും കണ്ടുകൊണ്ട് പിന്നെ അത് പുറം ലോകത്തിനെ അറിയിക്കണമെന്നില്ല. ഈ സൗദി അറേബ്യൻ്റെയും ഈജിപ്തിൻ്റെ ഇടയിൽ വരുന്ന വലിയൊരു മധ്യധാരണ എന്നൊക്കെ പറയല്ലേ, അത് പറയല്ല, അതിൻ്റെ ഒരു ഭാഗമാണത്. അടുത്ത് വലിയ വലിയ പട്ടണമാണ്. അതിൻ്റെ ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് അത് വൈകുന്നേരം കാണാനില്ല, കാരണം ഈ പൊക്കുവേലിൻ്റെ ആ ഒരു പൻകിരണങ്ങളുണ്ടല്ലോ, അതാകുമ്പോൾ ഈ ചുവന്ന പാറയാണ്. ചുവന്നതിന് ഒരു ഒന്നുകൂടി ഒരു സൗന്ദര്യം കൂടുന്ന മാതിരിയാണ്. നമ്മൾ ഏകദേശം അവിടെ ഇപ്പോൾ സാധാരണ യാത്രക്കാല് പോകുമ്പോൾ ഒന്നുകിൽ അവിടെ അമ്മാനെന്നാണ് പോകണമെന്ന് വെച്ചാൽ വൈകുന്നേരം തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നില മറിച്ച് അവിടെ പോയി സ്റ്റേ ചെയ്യണമല്ലോ,
4: അകത്ത് സ്റ്റേ അല്ല, ഈ പരിസരത്ത്,
5: ആ പരിസരത്ത് അവിടെ വലിയ വലിയ സിറ്റിയാണ്. പിന്നെ പെട്ര എന്ന് പറഞ്ഞാൽ പെട്ര ഏരിയ വലിയ പുറത്ത് വലിയ സിറ്റിയാണ്, ആ ഒരു ഭാഗം മാത്രമാണ്, അതൊരു പർവ്വത. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ചാവുകടലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഭാഗത്ത് വരുന്ന 3 കിലോമീറ്റർ ഭാഗത്ത് വരുന്ന പർവ്വതങ്ങളാണല്ലോ, ആ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ഈ പെട്ര. പക്ഷെ അതിൻ്റെ മറുഭാഗത്ത് പെട്ര സിറ്റി ആയിട്ടും അങ്ങാടിയായിട്ടും വല്ല തിരക്ക് പിടിച്ച ടൗൺ തന്നെയാണ്. അത് നല്ലൊരു ഒരു സിൽക്ക് റൂട്ട് നല്ലേ, നല്ലൊരു റൂട്ടാണ് ഈ വേ. അതുകൊണ്ടാണ്
4: വൈകുന്നേരം കാണണം എന്ന് ഒന്നുകൂടി വിശദീകരിക്കണം.
5: വൈകുന്നേരം കാണണം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഒരു അസ്തമയം നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ അസ്തമയത്തിന് പല അസ്തമയങ്ങളുണ്ട്, മരുഭൂമിയിലെ അസ്തമയങ്ങൾ. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് ജയ്സാൽമറിൽ ഞാൻ പോയിന്നാ പറഞ്ഞത്, അതിൻ്റെ ഒരു അസ്തമയം കണ്ടിരുന്നു മരുഭൂമിയിൽ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കടലിലെ അസ്തമയത്തിലേറെ സൗന്ദര്യം കൂടും, ഉദയം തന്നെ, ഉദയം തന്നെ മരുഭൂമിയിലെ ഉദയം, കാരണം അതും മണൽപ്പരപ്പിലാണല്ലോ,
4: അത് കടലിലെ വെള്ളത്തിൽ എന്ന പോലെ മണലിലും റിഫ്ലക്ഷൻ ഉണ്ട്.
5: ആ അതേ അതേ ഇതിൽ, അതേ ക്ലാരിറ്റിയിൽ, പക്ഷേ അതേ സൗന്ദര്യത്തിൽ. പക്ഷേ ഈ ഇതിൽ ഉദിച്ചു വരുമ്പോൾ, കടലിൽ ഉദിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കടലിലെ ആ വെള്ളത്തിലുണ്ടാകുന്ന ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് മണലിൽ ഇങ്ങനെ കാണുമ്പോൾ അതൊരു പ്രത്യേക മണലിനൊരു പ്രത്യേക ഗോൾഡൻ കളറുകൾ വരുന്നത്, അത് നല്ല ഉഷാറാണ്. അതേപോലെ തന്നെയാണ്, അതാണ് ഞാൻ പറയാൻ കാരണം, പെട്ര അസ്തമയ സമയത്ത് കാണണമെന്നില്ല, ആ സമയത്ത് കാണുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ. നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒരു കുന്നിൻ പുറത്താണ്, അവിടെ ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്തൊക്കെ. പിന്നെ വേൾഡ് പിന്നെ ഹെറിറ്റേജൊക്കെ ഇതല്ലേ, പിന്നെ ഒരു യുനെസ്കോൻ്റെ ഇതിൽ പെടണോ, പിന്നെ ലോകാത്ഭുതത്തിൽ പെട്ടതൊക്കെ ആകുമ്പോൾ പിന്നെ അവിടുത്തെ റഷ് ഞാൻ പറഞ്ഞുണ്ടല്ലോ നേരത്തെ, ക്ലോസിംഗ് തന്നെ മറ്റും എല്ലാ വേൾഡ് വണ്ടേഴ്സിൻ്റെ അടുത്തും തിരക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ പിന്നെ അതൊരു വേൾഡ് വണ്ടർ ആണല്ലോ. അപ്പോൾ അതിന് പാർക്കിംഗ് ഏരിയയാണ്, ആ പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കൊരു കുന്നും പുറത്താണ്, അവിടെ നിന്ന് നമുക്ക് ശരിക്കും അസ്തമയം കാണാം. ഈ അസ്തമയം നമ്മൾ കാണുമ്പോൾ ഈ പിന്നെ ഈ ചുവന്ന പാറക്കൂട്ടങ്ങളും അതുപോലെ ഈ പെട്രയുടെ മറ്റുള്ള പർവ്വതങ്ങളും ഒക്കെ പാടാകുമ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ടുള്ള അസ്തമയം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സൗന്ദര്യമാണ് ആ സമയത്ത് കാണാൻ.
4: അതായത് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു സ്വർണ്ണവർണ്ണ പാറകൾ തന്നെയാണ് എൻ്റെ ഒരു മനോഹരം.
5: പൊക്കുവേലിൻ്റെ പൊൻവിരണങ്ങളേറ്റ് പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന പെട്ര എന്നൊക്കെയാണ് അതിനെ കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ടത്.
4: അങ്ങനെ പറയേണ്ടത് അല്ലേ. ഒന്ന് ഓടിപ്പോയി വരികയാണ് മിക്കവാറും യാത്രക്കാരൊക്കെ സന്ദർശകരൊക്കെ ചെയ്യാറുള്ളത്. ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമോ ഇത്?
5: ഇല്ല, ഒറ്റടിക്ക് ഞാൻ പറയാം തീർക്കരുത്. ഒരു അതിനെക്കുറിച്ച് നമുക്ക് പെട്ര കണ്ടോയെന്ന് ചോദിച്ചാൽ പെട്ര കണ്ടു എന്ന് അറിയാണ്, ഇപ്പോൾ കടല് കണ്ട കടൽ കണ്ട് ഇങ്ങനെ നോക്കി കടല് കാണുമല്ലോ, അത് കണ്ടു പോരാ. അല്ലേ, ഇപ്പോൾ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കാണുകയല്ല, അതിനെക്കുറിച്ച് പഠിക്കാനും അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇത് നോക്കിക്കാണുന്ന സമയത്തൊന്നും ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇങ്ങനെ നിങ്ങളെങ്കിലും മുന്നേ ഉയരുന്നതിലും ഞാൻ അവിടെ ഒരു ദിവസം നിന്ന് പഠിച്ചിരുന്നു. കാരണം നമുക്കിപ്പോൾ എന്തോ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ, നിങ്ങളുടെ ചോദ്യം വളരെ കറക്റ്റാണ്, പക്ഷെ എൻ്റെ ഉത്തരം അതിലേക്ക് പറ്റിയതാണല്ലോ, അത് ഞാൻ കാണണതല്ലോ, കണ്ടാലുള്ളൂ എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു സാങ്കല്പത്തിൽ ഇങ്ങനെ കാണാതെ പഠിച്ചു വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ ഒരു ദിവസം ഓടിപ്പോയി വരുന്നേ ഒരിക്കലും പോകരുത്. ഒരു ദിവസം അവിടെ ചിലവഴിക്കാനുള്ള ആ ഒരു ധൈര്യത്തോടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. കാരണം പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അവരോട് സ്പെഷ്യലി പറയണം, ഈ പെട്രയിൽ ഞങ്ങൾക്ക് പോകേണ്ടത് ട്രഷറി വരെയല്ല, ട്രഷറിയുടെ ബാക്ക് സൈഡിൽ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തിൽ ഞങ്ങൾക്ക് പോയിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഞങ്ങൾക്ക് സമയം തരണമെന്ന് പറയണം. പെട്രയുടെ ബാക്കിൽ ഫ്രണ്ടിൽ പിന്നെ നമുക്ക് ഇത് അവിടെ എത്താനുമില്ല. ഇപ്പോൾ കുതിരവണ്ടിയിൽ പോകുകയാണെങ്കിൽ നമ്മളെ കുതിരവണ്ടിയിൽ പോകണവർക്ക് എന്താ വെച്ചാൽ അവിടെ നിന്നങ്ങോട്ട് പിന്നെ കുറച്ചുകൂടി പോവാം. പക്ഷെ നടന്ന് കാണണം, നീ ഒരു പർവ്വതങ്ങളുടെ ഇടയിലൂടെ നടന്നു പോക്ക് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നടന്നു തന്നെ പോകണം. അപ്പോൾ പിന്നെ കുറച്ചുകൂടി സമയം നമുക്ക് നിർബന്ധമായിട്ടും എടുക്കണം.
4: പെട്രയിലൂടെയുള്ള പ്രദക്ഷിണത്തിലാണ് ആയിരുന്നു നമ്മൾ. നമുക്ക് ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാക്കാം. നമുക്ക് ലോകാത്ഭുതങ്ങൾ തേടിയുള്ള യാത്ര വീണ്ടും തുടങ്ങാം. നമുക്ക് ഒരുമിക്കാം. താങ്ക് യു സിപിയത്ത്.
3: മഷാല്ല, ദൃശ്യം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കുകയാണെങ്കിലും ശരിക്കും അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടും. അല്ലേ, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും
2: നമ്മളിങ്ങനെ കണ്ണുകൊണ്ട്
3: കാണുന്നുണ്ടാവും. ഓരോ വാക്കുകൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോഴും എന്തായാലും കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നു പീസ് റേഡിയോയിലൂടെ എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. കാരണം യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കും എപ്പോഴും യാത്ര ചെയ്യുന്നതിനോടായിരിക്കും താല്പര്യം. അപ്പോൾ ഇത്തരം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളൊരു യാത്ര പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിലൂടെ കേട്ട് കഴിഞ്ഞത്. ഇബ്നു അലി അടത്തനാട്ടുകരയും സിബഹത്തുള്ള മടത്തൊടിയുമായിരുന്നു ഈ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പെട്ര വിസ്മയത്തിൻ്റെ ഖജനാവ് അഥവാ ജോർദാനിലെ BC 6 നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന നഗരത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്.

0: നമ്മളിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നു. പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂടാണ്.
1: ഇന്നത്തെ സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സാരദാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നുമുള്ളത്. അപ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കൗമാര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള രണ്ടാം ഭാഗം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. കൗമാരം, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദാണ് നമ്മോടൊപ്പമുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. പഠനവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കൗമാരകാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. എങ്ങനെയാണ് നല്ല ഒരു കരിയർ സെലക്ട് ചെയ്യുക, എങ്ങനെ നല്ല ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, തൻ്റെ പഠനം എങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അഭിരുചി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ കോഴ്സിന് ചേർക്കാറുള്ളത്. കുട്ടികളുടെ താല്പര്യം, പഠന താല്പര്യം, കുട്ടികളുടെ അഭിരുചി, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രത, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻസ്, ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കാൻ. എന്നാൽ ചില പേരൻസ് കുട്ടികളെ അവരുടെ താല്പര്യമോ അഭിരുചിയോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും മനസ്സിലാക്കാതെ ചില കോഴ്സുകൾക്ക് പറഞ്ഞു വിടാറുണ്ട്. ഇതവരിൽ ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതവരുടെ മനസ്സിനെ തളർത്തി ഒരവസ്ഥയിലേക്ക് അതവരെത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു നിരാശയോടുകൂടി കാണുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സ്കില്ലുകൾ, അവരുടെ നൈപുണികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യ മേഖല കണ്ടെത്തി, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ അഭിരുചിയെ കണ്ടെത്തി പഠനത്തിന് വേണ്ടി രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലാണ്. പഠിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപകർ ശരിയായ രൂപത്തിൽ ക്ലാസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ സിലബസ് കൃത്യമായി കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ കുട്ടികൾ അനുഭവിക്കുന്ന റാഗിങ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള തലങ്ങളെ ഉണർത്തുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തി, ഇതൊക്കെ തന്നെ കുട്ടികളിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരിക്കും, സഭാകമ്പുണ്ടായിരിക്കും, ഒരു ഓഡിയൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിലൊക്കെ മടിയുള്ള ചില കുട്ടികളുണ്ടാവും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബ സാഹചര്യമാണ്. വളരെ റിസർവ്ഡ് ആയിട്ട്, റെസ്ട്രിക്റ്റഡ് ആയിട്ട് കുടുംബത്തിൽ വളർത്തപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അപകർഷതാബോധം സ്വയം അനുഭവിക്കുന്ന കുട്ടികൾ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ബുള്ളിയിങ് എന്നാണ് ഇംഗ്ലീഷ് പറയുക, അവർ ഭീഷണിപ്പെടുത്തപ്പെടുമ്പോൾ അതവരുടെ ആത്മധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ചോർത്തിക്കളയുകയും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൗമാരത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ വളരുകയാണ്. വളരുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ കൗമാരത്തിൽ ഇത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം കുട്ടികൾക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ ഇത്തരം കോൺഫ്ലിക്ട്സിനെ അല്ലെങ്കിൽ ചാലഞ്ചുകളെ, ഇത്തരം വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ, നേരിടാൻ കുട്ടികൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ കൗമാരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടിൻ്റെ, ഒരു സുഹൃത്തിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ ചലനങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആത്മസുഹൃത്ത് വേണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഒരേ സെക്സിൽപ്പെട്ട, ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ ആവണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നവർ കണക്കാക്കുകയാണ്. മതപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, മതപരമായിട്ടുള്ള വിലക്കുകൾ അവർ ഇതിൽ പരിഗണിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നത് തൻ്റെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കുട്ടികളിൽ ആൺകുട്ടികളാണുള്ളത്, അപ്പോൾ അവരുമായിട്ട് ബുക്സ് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നോട്ട്സ് ഷെയർ ചെയ്യുന്നു, ഇതൊക്കെ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അതുകൊണ്ട് അവരുമായി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിൽ എന്താണ് പ്രശ്നം? തീർച്ചയായും പ്രശ്നങ്ങളുണ്ട്. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ടാണെങ്കിലും പിന്നീട് അത് ഒരു ലവ് അഫെയറിലേക്ക് പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അങ്ങനെയുള്ള ഒരു സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇസ്ലാം വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഗൈഡൻസ് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. പലപ്പോഴും ഡ്രഗ് അഡിക്ഷൻ പോലെയുള്ള തിന്മകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് അല്ലെങ്കിൽ കാരണമാവുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് ഈ ഫ്രണ്ട് ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ആ ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ആ പ്രായത്തിലുണ്ടാവും. സ്വാഭാവികമായി ഫ്രണ്ട്ഷിപ്പ് സ്വീകരിക്കുമ്പോൾ ആ ഫ്രണ്ട്സുമായിട്ട് കലഹിക്കാനും അല്ലെങ്കിൽ അവരുമായി പിണങ്ങാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ആ ഒരു അറിവ് നൽകുക, ഷെയർ ചെയ്യുക എന്നുള്ളത് പാരൻസിൻ്റെ ബാധ്യതയാണ്. അതായത് വി ഹാവ് ടു ടീച്ച് ഗേൾസ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ടു ഫൈറ്റ് വിത്ത് ഫ്രണ്ട്സ്. സാധാരണ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കലഹിക്കുന്ന ഒരു മോഡിലേക്ക് കൗമാരത്തിൽ കുട്ടികളെത്തും. അപ്പോൾ അവരുമായി പിണങ്ങുന്ന അല്ലെങ്കിൽ കുറച്ച് ദിവസം പിണങ്ങി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസിന് സാധിക്കണം. കാരണം ഫ്രണ്ട് തന്നെ വിളിക്കുന്നില്ല, തനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, തന്നിൽ നിന്ന് ഗിഫ്റ്റ്സ് സ്വീകരിക്കുന്നില്ല, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വലിയ ഗ്ലൂമിനെസ് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട്, നാം വിചാരിക്കുന്നത് പോലെയല്ല ലോകം ചലിക്കുന്നത് എന്നുള്ള ഒരു അറിവ് കൂടി പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഇടപെടലിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ റൈറ്റ് കമ്പനിയിലാണോ, ശരിയായിട്ടുള്ള കമ്പനിയിലാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ലെസ്ബിയനിസം എന്നുള്ള ഒരു ട്രെൻഡ് നമുക്കറിയാം. ആൺകുട്ടികളാണെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗരതി, ഒരേ ലിംഗത്തിൽപ്പെട്ട ആൺകുട്ടിയും തമ്മിലുള്ള സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു, ആ രൂപത്തിലുള്ള രതി വൈകൃതങ്ങളിലേക്ക് അത് നീങ്ങുന്നു. അതുപോലെ പെൺകുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നു. പിന്നീട് ഇത്തരം ലെസ്ബിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിൽ വൈവാഹിക ജീവിതം നയിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ മെൻ്റൽ അറ്റാച്ച്മെൻറ്റും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഒരേ സെക്സിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ടാണ്. ഇത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പ്രായം ചെന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ലെസ്ബിയനിസം എന്താണെന്നോ ഹോമോസെക്സ്വാലിറ്റി എന്താണെന്നോ ഉള്ള അറിവൊന്നുമില്ല. അതുകൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ രണ്ടാളുകൾ കിടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു വചനം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനും അനിയനുമാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരാണെങ്കിലും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ സൂക്ഷ്മത പുലർത്തേണ്ട രംഗങ്ങൾ ആണത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമാണ്. മറ്റൊന്ന്, ഈ കൗമാരത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം പ്രായപൂർത്തിയാവുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ധർമ്മമാണ്. പല കുടുംബങ്ങളിലും പല രക്ഷിതാക്കളും അതൊക്കെ അവരങ്ങ് പഠിച്ചു ഇരിക്കും എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പ്രീ ഇൻഫോർമേഷൻ കിട്ടാതെ പോകുന്നു. ഇത് വലിയ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പീരീഡ്സിനെ സംബന്ധിച്ച് ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ബയോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ്, തങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മാസമുറയെ സംബന്ധിച്ച് മെൻസസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ കുട്ടികൾക്ക് ആ പ്രായമാകുമ്പോൾ കിട്ടേണ്ടതുണ്ട്. അവർക്കുള്ള സംശയങ്ങൾ കൃത്യമായി നിവാരണം നടത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഗർഭധാരണം എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ശരിയായിട്ടുള്ള നോളജ് കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് പല രൂപത്തിലും കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജീവിതത്തിലെ ഫാക്റ്റുകളെ കൃത്യമായി ആക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു ഒരു മനോഭാവം കുട്ടികളിൽ നമ്മൾ വളർത്തണം. എല്ലാ മാസവും 5 ദിവസമോ 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ് മെൻസസ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നാച്ചുറലാണ്, പ്രകൃതിപരമാണ്, അത് താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു അറിയിപ്പാണ് അതുകൊണ്ട് തനിക്ക് നൽകപ്പെടുന്നത് എന്ന് ഒരു നാച്ചുറലായിട്ട് അതിനെ റിസീവ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവേണ്ടത്. അതുപോലെ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിനെ എങ്ങനെ നേരിടണം. ഉദാഹരണമായിട്ട് ആദ്യമായി പീരീഡ്സ് ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ആ പീരീഡ്സിനെ എങ്ങനെ നേരിടണം. കാരണം ഒരുപാട് ഉത്കണ്ഠകൾ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നുണ്ട്. വികലമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുക. അതുകൊണ്ട് അവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് എന്താണ് മെൻസസ് എന്നും ആ സന്ദർഭത്തിൽ നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നും അവരുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികളാണ് ഓരോ കുട്ടിയും സ്വീകരിക്കേണ്ടത് എന്നും ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും, ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് ആ പീരീഡ്സിൻ്റെ ഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വയറുവേദന അല്ലെങ്കിൽ ഹെഡേക്ക് അതുപോലെയുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ശരിയായിട്ടുള്ള ഒരു അവെയർനെസ് അല്ലെങ്കിൽ അവബോധം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരം ഒരു സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നീങ്ങുന്ന കുട്ടികളാണെങ്കിൽ, മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, അണ്ടർവെയർ അതുപോലെ തന്നെ നാപ്കിൻസ് ഇതൊക്കെ തൻ്റെ കയ്യിൽ കരുതണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ന് ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവുന്ന, എതിർലിംഗത്തോടുണ്ടാവുന്ന ഒരു വലിയ അട്രാക്ഷൻ ഈ പ്രായത്തിലുണ്ടാവും. അതായത് കൗമാരത്തിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു വലിയ അട്രാക്ഷൻ, ആകർഷണം ഉണ്ടാവും. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ആ ഒരു ആകർഷണീയതയെ എല്ലാം ലവ് അഫെയറായിട്ട് വ്യാഖ്യാനിക്കാതെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ കൊടുക്കണം. പലപ്പോഴും കൗൺസിലിങ്ങിൽ കുട്ടികൾ പറയുന്ന ഒരു പരാതി, എൻ്റെ ഉപ്പയോടും ഉമ്മയോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെ ചൊല്ലി എന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കുട്ടി ലവ് ലെറ്റർ തന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു മെസ്സേജ് അയച്ചു. ഈ വിഷയം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാരൻസിനോട് തുറന്ന് പറഞ്ഞു. പിന്നീട് പാരൻസ് ആ കാര്യം ചൊല്ലി അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ഹറാസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അത് എങ്ങനെ നേരിടണം എന്നുള്ള അറിവില്ല. അതുകൊണ്ട് പ്രായം ചെന്ന മുതിർന്ന ആളുകൾ, പക്വതയുള്ളവർ, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണീയത എന്നുള്ളത് പ്രായത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക. രണ്ട്, അത്തരം സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രീതികൾ എന്താണ്, അല്ലെങ്കിൽ സമീപനം എന്താണ്? ശരിയായ രൂപത്തിൽ ടച്ച് ചെയ്യാനും സ്പർശിക്കാനും അത്തരത്തിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക്, ശാരീരികമായിട്ടുള്ള സാമീപ്യത്തിലേക്ക് എത്താനും ശ്രമിക്കുമ്പം വട്ട് ഈസ് ഡു ആൻഡ് വട്ട് ഈസ് ഡോൺ, എന്താണ് ശരി എന്താണ് തെറ്റ്, ചെയ്യാൻ പാടുള്ളത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി അസർട്ടീവായിട്ട് വ്യക്തമാക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതിൻ്റെ നിയന്ത്രണ രേഖകൾ കൃത്യമായിട്ട് പാരൻസ് പറഞ്ഞു കൊടുക്കാത്തതാണ്. പിന്നെ കുട്ടികളെ കാര്യമായി നമ്മൾ പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തി തന്നോട് അത്തരത്തിലുള്ള ആകർഷണീയതയും താല്പര്യവും കാണിക്കുമ്പോൾ നോ പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും, ജീവിതത്തിൽ കൂടുതൽ അടുത്ത് അത്തരത്തിലുള്ള ഇടപെടലിലേക്ക്, പ്രത്യേകിച്ച് സെക്സ്വലായിട്ടുള്ള ഇൻ്റർകോഴ്സിലേക്കും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന സീരിയസ് കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഗർഭധാരണം അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അവബോധം കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് റൊമാൻസ്, എന്താണ് സെക്സ്, എന്താണ് പ്രണയം, എന്താണ് ലൈംഗികത, ഇതൊന്നും തന്നെ കുട്ടികൾക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ എ ടു സെഡ് അവരുടെ പ്രായമനുസരിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ധർമ്മമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതൊക്കെ കുട്ടികളിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ്. കാരണം ഏറിയ സമയവും നമ്മുടെ കുട്ടികൾ ചിലവഴിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നതിൽ, അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആവട്ടെ, ചാറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ അത്തരം ന്യൂസുകളാവട്ടെ, ഒരു പെൺകുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ അവർ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. ഇന്ന് സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ വീണ്ടും ഒരുമിച്ച് കൂടുകയും സംവദിക്കുകയും ചെയ്യുന്നു. ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടത് മാറുന്നുണ്ട്. കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത് ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളും അവളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പാണ്. കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം പരാജയമാണ്. ആ പരാജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ വേറെയുണ്ട്. എന്നാൽ പിന്നീട് സംഗതികൾ വഷളാവാൻ കാരണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂളിൽ പഠിച്ച സന്ദർഭത്തിലുള്ള ഒരു പ്രണയം, ആ പ്രണയം വീണ്ടും പുനർജനിക്കാൻ ഹേതുവായത് വാട്സപ്പ് കൂട്ടായ്മയാണ്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടുള്ള, ഉമ്മയായിട്ടുള്ള ഈ പെൺകുട്ടി ഈ പുരുഷനുമായിട്ട് നിരന്തരം ഫോണിൽ കൂടി ചാറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചായി ഇന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് കൗമാരത്തിൽ എത്തുന്ന കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഉപയോഗപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ഒരിക്കലും കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എഡിക്ഷൻ തലത്തിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പോണോഗ്രാഫി സൈറ്റ്സ്. പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരമായി നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോസ് ദർശിക്കുകയും ആ ഒരു തലത്തിൽ അവർ അതിൻ്റെ എഡിക്ഷനിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് പെൺകുട്ടികളും ഇത് ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ എത്തിപ്പെട്ട് അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഓൺലൈൻ വയലൻസാണ്. അതായത് ടി വിയിലും വീഡിയോ ഗെയിംസിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾ ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് അല്ലെങ്കിൽ വളരെ വയലൻ്റായി പെരുമാറുന്നതിലേക്ക് എത്തിക്കുന്നു. പ്രത്യേകിച്ച് പബ്ജിയെ പോലെയുള്ള വീഡിയോ ഗെയിംസ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, അത് കൗമാരത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, കാണുന്നതോടുകൂടി അതവരുടെ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുകയും അങ്ങേയറ്റം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അവരുടെ മനസ്സ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കുട്ടികൾക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം, പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാര്യങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, ഇതിലൊക്കെ തന്നെ വീഴ്ചകൾ വരികയാണ്. കാരണം വളരെ സാഹസികമായിട്ടുള്ള രംഗങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ബാലൻസിനെയും അതുപോലെ തന്നെ അവളുടെ തുലനാവസ്ഥയെയും അത് ബാധിക്കുന്നു. അത് അവരിൽ വികലമായിട്ടുള്ള ചിന്തകൾ സമ്മാനിക്കാനും അവരുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കാനും പോകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൗമാരം എന്നുള്ളത് കാറ്റും കോളും നിറഞ്ഞ പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൈബർ എഡിക്ഷൻ, ആ സൈബർ എഡിക്ഷൻ തലത്തിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെ ബാധിക്കും. അപ്പോൾ ആ പഠനം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോളേജിലോ സ്കൂളിലോ ഒന്നും ചേർത്തിട്ടൊരു കാര്യമില്ല. കാരണം കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള താല്പര്യവും ആ ഒരു പിന്നെ മുൻഗണനയും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാരൻസ് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് പഠനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
2: താങ്ക് യു സർ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത ഏറെയാണല്ലോ. ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ?
3: വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. കൗമാരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് എഡിക്ഷൻ. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഡ്രഗ് അബ്യൂസിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം പഠനം എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. There is no shortcut for success എന്ന് പറയാറുണ്ട്. വിജയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറുക്കുവഴികളില്ല. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമിൻസിന് വേണ്ടി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുകയാണ്. അവരെന്തിനാ അത് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന സന്ദേശം, മെസ്സേജ്, നീ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ബൂസ്റ്റ് യുവർ മെമ്മറി ഓർ ഇറ്റ് ഇൻക്രീസസ് യുവർ മെമ്മറി പവർ, യു വിൽ ബി മോർ എനർജറ്റിക്, നീ കൂടുതൽ എനർജറ്റിക് ആവും, വളരെ കാര്യക്ഷമതയോടുകൂടി പഠനത്തെ നിലനിർത്താനും കാര്യങ്ങൾ സുന്ദരമായി ചെയ്യാനും നിനക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്ന മേഖലയാണ് ഡ്രഗ്സ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം ഡ്രഗ്സ് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ കഞ്ചാവട്ടെ, ഹാൻസാവട്ടെ, ക്രിസ്റ്റലാവട്ടെ, ഏത് മാരകമായിട്ടുള്ള ഡ്രഗ്സാണെങ്കിലും തുടങ്ങുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നീട് അത് കൈവിട്ടു പോവുകയാണ്. ഈ അടുത്ത് ഒരു ഡ്രഗ് അഡിക്റ്റിനെ കൗൺസിൽ ചെയ്ത ഘട്ടത്തിൽ അവൻ പറഞ്ഞു, അവനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള മെറിറ്റൽ ലൈഫ് പരാജയത്തിലേക്ക് പോയ ഘട്ടത്തിൽ ഏതോ ഒരു വ്യക്തി അയാളോട് പറഞ്ഞു, നീ ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ സാധിക്കും. മറ്റൊന്ന്, നിനക്കുള്ള ലൈംഗികമായിട്ടുള്ള പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് ഇത് എന്നുള്ള വ്യാജേനയാണ് ഈ ക്രിസ്റ്റൽ എന്ന ലഹരി ഈ പയ്യന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവനത് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച ആദ്യ നാളുകളിൽ ജോലി സ്ഥലത്താണെങ്കിലും തൻ്റെ ബെഡ്റൂമിലാണെങ്കിലും തൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ അവന് ആദ്യ നാളുകളിൽ സാധിച്ചു. പിന്നീട് അതിന് അവൻ എഡിക്റ്റഡ് ആവുകയും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, ഇതുണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ, കുടുംബപരമായിട്ടുള്ള നഷ്ടങ്ങൾ എന്താണ് എന്ന് ആരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. അവരുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മതപരമായിട്ടുള്ള ജീവിതത്തെയും പാടെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഡ്രഗ്സ്. ഇന്ന് കോളേജുകളിൽ, പ്രൊഫഷണൽ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി ഡ്രഗ് മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ബിസിനസ് കൂടിയാണ്. വലിയ മാഫിയകൾ അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കരിയേഴ്സായി ഉപയോഗപ്പെടുത്തുന്ന നിഷ്കളങ്കരായിട്ടുള്ള നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ്. പെൺകുട്ടികളെ ഇത്തരം ഒരു ഗ്യാങ്ങിലേക്ക് ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലഹരി നുണയുന്ന പെൺകുട്ടികൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് അത് അതിൻ്റെ വാഹകരായിട്ട് ഈ പെൺകുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഇന്ന് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളത്. അതായത് ലഹരി ഉപയോഗം. അത് ഹാൻസ് ആവാം, കഞ്ചാവാകാം, ഹീറോയിൻ ആവാം, ക്രിസ്റ്റലാവാം, മാരകമായിട്ടുള്ള പല മരുന്നുകളും ഇന്ന് വിപണിയിലുണ്ട്. അത് സ്വായത്തമാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതെല്ലാം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ അറിവ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള മാരക ലഹരി ഉൽപ്പന്നങ്ങൾ ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയെ, ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുകയും അവൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുകയും അവൻ പാടെ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുള്ളത് ഒരു വസ്തുതയാണ്. കോഴിക്കോട് കുതിരവട്ടം എന്ന് നമ്മൾ അറിയപ്പെടുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരുപാട് കേസുകൾ, എൻ്റെ ലൈവായിട്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ഒത്തിരി കേസുകൾ ഡി എഡിക്ഷൻ കേസുകളായിട്ട് അവിടെ ഉണ്ട്. എന്നാൽ ലഹരിയിൽ നിന്ന് മോചനം തേടുന്ന ആളുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ആ ലഹരി മുഖേന ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് മോചനം തേടുക എന്ന് പറയുന്നത് വളരെ റിസ്കിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സ്ഥിരമായിട്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതവരിൽ ഉണ്ടാക്കുന്നത്. ഇതവർക്ക് മാനസിക ജന്യമായ രോഗങ്ങൾ, സൈക്കോളജിക്കൽ അല്ല, സൈക്കാട്രിക് ഡിസീസ്, സൈക്കാട്രിക് ഇൽനെസ്സാണ് ഉണ്ടാക്കുക. ഭ്രാന്തിലേക്കാണ് കുട്ടികൾ എത്തിപ്പെടുക. അതുകൊണ്ട് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം വളരെ നേരത്തെ കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ് എന്നാണ് സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
2: ഇത്രയും നേരം വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി സർ. ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സാദാണ്. അദ്ദേഹം നമ്മളോട് പങ്കുവച്ച വിഷയം കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതായിരുന്നു. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: മഷാല്ലാ, അൽഹംദുലില്ലാ. പീസ് റേഡിയോ സ്നേഹക്കൂട് ധാരാളം ശ്രോതാക്കൾക്ക് വളരെയധികം മനസ്സിന് കുളിർമ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. കുടുംബങ്ങളിലെ പല പ്രശ്നങ്ങളിലൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ചകൾ കൊണ്ടുവരികയും ധാരാളം ആളുകൾക്ക് അത് വളരെയധികം ആശ്വാസം നൽകുകയും ചെയ്ത പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത് കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നതിൻ്റെ ഭാഗം രണ്ടാണ്.
0: പ്രൊഫസർ കെ പി സായദാണ് നമ്മളോട് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുസക്ക, ഇനിയൊരു ഇടവേള കൊടുത്താലോ.
1: ഇൻഷാല്ലാ, നമുക്ക് മറ്റൊരു ഇടവേളയിലേക്ക് പോകാം.
4: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടി വി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം, വിസ്ഡം ഡയലോഗ് ടി വി.
1: ഇനി പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേൾക്കുന്നത് അൽ ഉസൂൽ.
0: അൽ ഉസൂലിൽ പതിവ് പോലെ നമ്മളോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ചേരുകയാണ്. ഹദീസിൻ്റെ നിദാന ശാസ്ത്രങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടത്. അതിൻ്റെ സാങ്കേതിക പദങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടു വന്നിരുന്നത്.

നീങ്ങുന്നത്. അതിലൊന്നാമത്തെ രീതി, ഹദീസിൻ്റെ സനദിൽ നിന്ന് ഏതെങ്കിലും റാവിമാർ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണത്താൽ ഹദീസുകൾ ദുർബലമാവുക, അഥവാ അൽ മർദൂദു ബിസബബി സഖ്തി മിനൽ ഇസ്നാദ്. സനദുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വീണുപോയതിൻ്റെ കാരണത്താൽ ഹദീസുകൾ റദ്ദ് ചെയ്യപ്പെടുന്ന അവസ്ഥ. പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുറാദു ബിസഖ്തി മിനൽ ഇസ്നാദ്, സനദിൽ നിന്ന് മുറിഞ്ഞു പോവുക എന്നതുകൊണ്ട് ഉദ്ദേശം ഇൻഖിതാഉ സിൽസിലത്തിൽ ഇസ്നാദ്, സനദിൻ്റെ കണ്ണി മുറിയുക. ബി സുഖൂത്ത് റാവിൻ ഔ അക്സറ, ഒന്നോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ റാവിമാർ വീണുപോയതിൻ്റെ കാരണത്താൽ മുറിഞ്ഞു പോവുക. അഹമ്മദൻ മിമ്പഅദു റുവാത്ത്, ചില റാവിമാർ അത് മനഃപൂർവ്വം മുറിച്ചതായിരിക്കാം. ഔ അൻ ഗൈരി അഹമ്മദിൻ, ചില ആളുകൾ മനഃപൂർവ്വമല്ലാതെ മുറിഞ്ഞു പോയതായിരിക്കാം. അത് അവ്വലു സനദിൽ നിന്നുണ്ടാകാം, അവസാനത്തിൽ നിന്നുണ്ടാകാം. ഔ മിൻ അസ്നാഇഹി, അതിൻ്റെ ഇടയിൽ നിന്നുണ്ടാകാം. സുഖൂത്തൻ ലാഹിറൻ ഔ ഖഫിയൻ, പ്രകടമായ രീതിയിൽ കടഞ്ഞു പോയിരിക്കാം. വളരെ അന്തർലീനമായ ഗോപ്യമായ രീതിയിലുള്ള കളവഞ്ഞു പോകലും ഉണ്ടാകാം. ഇങ്ങനെയുള്ള രീതിയിൽ ഒരു ഹദീസുകൾ വന്നാൽ അത് ദുർബലമാകും. അത് പല രീതിയിലുണ്ട്. അഥവാ ഒന്നാമത്തത്, ഹദീസിൻ്റെ സനദിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകലാണ്. ആ കൊഴിഞ്ഞു പോകുന്ന രീതി പല രീതിയിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അത് സംഭവിക്കാം. ഒന്ന്, അതിൻ്റെ രീതി പറയുകയാണെങ്കിൽ അസഖ്തുല്ലാഹിർ, പ്രകടമായ രീതിയിൽ തന്നെ ഹദീസിൻ്റെ സനദിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവുക. വഹാദൻ നൗ മിനൽ സഖ്ത് യസ്തരിഖു ഫീ മഅരിഫത്തിഹി അലൈമ വഗൈരിഹി മിനൽ മുസ്തഅലീന ബിഉലൂമിൽ ഹദീസ്. പ്രകടമായ രീതിയിൽ ഹദീസിൻ്റെ സനദിൽ നിന്ന് ഒരാൾ കളഞ്ഞു പോയാൽ അത് ഹദീസിൻ്റെ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം കരസ്ഥമാക്കിയ മുഹദ്ദിസുകൾക്കും അത് മനസ്സിലാകും. അതല്ല ഹദീസുമായി ബന്ധപ്പെടുന്ന സാധാരണക്കാരായ ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അവരത് മനസ്സിലാകും. വയരിഫു ഹാദ അസ്ഖ്ദ മിൻ അദമി തലാഖി ബൈന റാവി വശൈഖിഹി ഇമാ ലിഅന്നഹു ലം യുദ്രിക് അസ്റഹു ഔ അദ്രക അസ്റഹു ലക്കിൻ ലം ഇജ്തമ ബിഹി. പല രീതിയിലുണ്ടാകാം ഈ കടഞ്ഞുപോക്ക് അല്ലെങ്കിൽ കണ്ണിമുറിയൽ. അത് രണ്ട് റാവിമാർ അഥവാ ശേഖൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തൻ്റെ ശേഖൽ നിന്ന് തൻ്റെ ശേഖലേക്ക് ചേർത്തി പറയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ശേഖനെ കാണാത്തത് കൊണ്ട് കടഞ്ഞു പോകാം. അതല്ലെങ്കിൽ ഒരേ സമകാലികരായ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്, പക്ഷേ അവർ രണ്ടുപേരും കണ്ടതായിക്കൊണ്ട് രേഖകളൊന്നുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അവർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ, രോഗം പരിഗണിക്കപ്പെടാവുന്നതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ബാഹിത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഹദ്ദിസിനെ സംബന്ധിച്ചിടത്തോളം, ഈ റാവിമാരുടെ ജനന തീയതികളും മരണത്തീയതികളും അവരുടെ യാത്രകളും അവരുടെ സമയങ്ങളും അവർ ജീവിച്ച നാടുകളുമൊക്കെ വളരെയധികം പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമമായ തീരുമാനം പറയാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഓരോ റാവിയും വ്യത്യസ്തമായ നാടുകളിൽ എത്ര പ്രാവശ്യം സഞ്ചരിച്ചു എന്ന് പറയാൻ കഴിയില്ല, കേരളത്തിൽ അതിന് പുറത്തും. അതുകൊണ്ട് തന്നെ ഓരോ റാവിയും ആ നാട്ടിൽ ഏതൊക്കെ, അയാൾ ജീവിച്ച നാട്ടിൽ ഏതൊക്കെ പണ്ഡിതന്മാരെ കണ്ടു, ഏതൊക്കെ പണ്ഡിതന്മാരിൽ നിന്ന് അയാൾ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നെല്ലാം കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിൻ്റെ വിഷയം അതൊരു മഹാ സമുദ്രമാണ്. അതിലേക്ക് ഇറങ്ങിയവർ, ഊളിയിൽ ആഴിയിൽ ഊളിയിട്ടിറങ്ങിയവർ വളരെ ചുരുക്കം മാത്രമേ ലോകത്ത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വളരെ എളുപ്പമായി കൊണ്ടിരിക്കുകയാണ്. ഒരു റാവി മറ്റൊരു റാവിയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം മതിയാകും നമുക്കിന്ന്. അതിനുള്ള ഗ്രന്ഥങ്ങളും ആധുനിക സൗകര്യങ്ങളും ആൾബലവും എല്ലാം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് മതിയാകും. അതേസമയം ഒരു ബാഹ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലേക്ക്

0: തീർച്ചയായും മടങ്ങേണ്ടി വരും. അപ്പോൾ സനദിൽ നിന്ന് ആളുകൾ കടഞ്ഞു പോവുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടമായ രീതിയിൽ തന്നെ കളഞ്ഞു പോകുന്നതിനെ നാലായിട്ടാണ് പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് അൽ മുഅല്ലഖ് എന്ന് പറയും, അഥവാ വിശദമായ രീതികൾ ഇൻഷാല്ലാ ശേഷം നമുക്ക് വിശദീകരിക്കാം. സനദിൻ്റെ ആദ്യ ഭാഗത്തിൽ നിന്ന് പൂർണ്ണമായോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളോ അതല്ലെങ്കിൽ സഹാബി വരെയുള്ള ആളുകളൊക്കെ മനഃപൂർവ്വം കളഞ്ഞു പോയതോ അതല്ലെങ്കിൽ മുഹദ്ദിസ് തൻ്റെ ഗ്രന്ഥത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കളഞ്ഞതോ ആയിരിക്കാം. ഏതോ ആവട്ടെ, അതും ദുർബലമായ ഹദീസിൻ്റെ ഗണത്തിലാണ് വരിക. മുർസലെന്ന് പറഞ്ഞാൽ ഒരു താബിഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾ. അവിടെ സഹാബിമാർ കളഞ്ഞു പോയിട്ടുണ്ടാകാം, അത് ഒരാളാകാം രണ്ടാളാകാം, ഒക്കെ സംഭവ്യമാണ്. മുഅല്ലൽ എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ സനദിൽ നിന്ന് രണ്ടോ അതല്ലെങ്കിൽ അധികം ആളുകളോ തുടർച്ചയായിക്കൊണ്ട് കൊഴിഞ്ഞു പോകുന്നതിനാണ് പറയാം. മുൻഖതിഅ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഹദീസുകളുടെ സനദുകൾ എവിടെയാണ് മുറിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പരിശോധിച്ച് നൽകുന്ന, അല്ലെങ്കിൽ മുറിഞ്ഞ ഹദീസുകൾക്കാണ് മുൻഖതിഅ എന്ന് പറയുക. ഈ നാല് അഥവാ മുഅല്ലഖ്, മുർസല്, മുഅല്ലൽ, മുൻഖതിഅ, ഈ നാല് കാര്യങ്ങളും ളാഹിറായ അഥവാ ഹദീസിൻ്റെ സനദിൽ നിന്ന് സഖത്ത് ളാഹിറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വേഗത്തിൽ ഒരു ബാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ റിജാലിൻ്റെയും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അവന് വേഗത്തിൽ ഓർമ്മിച്ചെടുക്കുവാനും കാര്യങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും. ഇനി സഖത്തുൽ ഖഫി, പ്രകടമായി കാണാത്ത രീതിയിലുള്ള വീഴ്ചകൾ സനദിൽ സംഭവിക്കാം, അഥവാ മുദല്ലസ് പോലെ, അതുപോലെ തന്നെ മുർസൽ ഖഫീ പോലെ. ഇതൊന്നും ഒരു സാധാരണ ബാഹിസോ അല്ലെങ്കിൽ ഒരു കേവലം താലിബുൽ ഇൽമോ കണ്ടെത്തുകയില്ല, അവർക്കതിനെ സാധിക്കുകയും ഇല്ല. വിശാലമായ അർത്ഥത്തിൽ ഗ്രന്ഥങ്ങളുടെ പരിചയവും അറിവും വിനയവും എല്ലാം ഒത്തിണങ്ങിയ പണ്ഡിതന്മാർക്കാണ് ഇത് തീരുമാനിക്കുവാനുള്ള അർഹതയുണ്ടാവുക. അതിലൊന്ന് മുദല്ലസാണ്. ശേഷം വിശദീകരണങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ഷേഖിനെ വിട്ടുകൊണ്ട് ഷേഖിൻ്റെ ഷേഖിൽ നിന്നോ അതല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരന് അഥവാ തൻ്റെ ശിഷ്യനോ ഉസ്താദിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിട്ടുകൊണ്ട് ഉള്ള ഹദീസുകൾക്കാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. അപ്പോൾ ചുരുക്കത്തിൽ നാല് ഹദീസുകളുടെ ഇനങ്ങൾ ളാഹിറായതും രണ്ടെണ്ണം ഖഫിയായതുമാണ് ഹദീസിൻ്റെ സനദിലുണ്ടാകുന്ന സഖത്തുകൾ, അഥവാ ഹദീസിൻ്റെ കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ അങ്ങനെയാണ്. മൊത്തത്തിൽ ആറ് രീതിയിലാണ് ഇത് വീഴ്ചകൾ വരിക. അതിലൊന്ന് മുഅല്ലഖാണ്. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ അല്ലഖ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു എന്നാണ് അർത്ഥം. അതിൻ്റെ ഇസ്മു മഫ്ഊലാണ് മുഅല്ലഖ്. ഇവിടെ ഹദീസിൻ്റെ ആദ്യത്തിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ അധികമോ ആളുകൾ പോകുന്നതിനാണ് ഇത് സാധാരണയായി പറയാറുള്ളത്. വസുമി ഹാദ സനദു മുഅല്ലഖൻ ബിസബ് ഇത്തിസാലിഹി ബിൽ ജിഹത്തിൽ ഉല്യ ഫഖത്. ഇവിടെ മുഅല്ലഖ് അഥവാ കെട്ടിത്തൂക്കിയിട്ടത് എന്നർത്ഥം വരുമ്പോൾ ഈ ഹദീസിൻ്റെ സനദിന് ആകെയുള്ള പിടുത്തം സനദിൽ മുഗൾ ഭാഗത്ത് മാത്രമാണ്, ബാക്കിയുള്ളതിനൊന്നും ഇതിന് പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ സനദിൻ്റെ മുഗൾ ഭാഗത്തുള്ളതുമായി കൊണ്ട് ബന്ധപ്പെടുക എന്ന അർത്ഥത്തിൽ മുഅല്ലഖ് ഒരു കെട്ടിത്തൂക്കിയിടപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഈ ഹദീസുകൾക്ക് മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയാം. അതിൻ്റെ അടിഭാഗം ഇൻഖിത്താഅാണ്, മുറിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് മടിയും മുറിവും മുകളിൽ ഒരു കൊളുത്തും ഉണ്ടാവുകയും അപ്പോൾ ആ അർത്ഥത്തിൽ കൊളുത്തി ഇടപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് അല്ല. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹുദിഫ മിൻ മബ്ദഇ ഇസ്നാദിഹി റാവിൻ ഫഅക്സറ അല തവാലി. തുടർച്ചയായി ഒന്നോ അതിലധികമോ റാവിമാർ കളഞ്ഞു പോയ ഹദീസുകൾക്കാണ് സാധാരണ മുഅല്ലഖായ ഹദീസുകൾ എന്ന് പറയുക. അതിൻ്റെ രൂപം ഇതാണ്, അഥവാ ഒരു ഹദീസിൽ സനദ് നമ്മൾ ഉദ്ധരിക്കുന്നു, സുമ്മയുഖാൽ, അതിൻ്റെ സനദിൽ ആരെയും നമ്മൾ പറയുന്നില്ല. നേരിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നേരിട്ട് പറയുന്നു, ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തേത്, ഒരു സഹാബിയെ മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും കളഞ്ഞ് സഹാബി അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് സഹാബിയെ മാത്രം പറഞ്ഞ് ബാക്കിയുള്ള എല്ലാവരെയും വിട്ടുകളയുന്ന രീതി, ഇതും യഥാർത്ഥത്തിൽ മുഅല്ലഖാണ്. അതിനൊരു ഉദാഹരണമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്. വഖാല അബു മൂസ ഖത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ബതൈഹി ഹീന ദഖല ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കയറിയപ്പോൾ പ്രവാചകൻ തൻ്റെ രണ്ട് തൊടഭാഗവും കാലിൻ്റെ തൊടഭാഗം മറച്ചു എന്ന് പറയുന്ന ഹദീസ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇൽ നിന്ന് നേരിട്ട് ഉദ്ധരിക്കുകയാണ്. അതിൽ സനദുകളൊന്നും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മുഅല്ലഖാണ് നമുക്ക് പറയാം, ബാക്കിയുള്ളൊരു സനദും കൊടുക്കാത്തതുകൊണ്ട്. മുഅല്ലഖായ ഹദീസുകളുടെ ഹുക്കും അത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. കാരണം ഒരു ഹദീസ് സ്വഹീഹാകാൻ വേണ്ട കാരണമാണ് അതിൻ്റെ ഇത്തിസാലു സനദ്. സനദുകൾ കുറവയൊത്തതാകണം, സനദുകൾ കൂടിച്ചേർന്നതാകണമെന്ന്. പക്ഷെ ഇവിടെ സനദുകൾ ഒന്നടങ്കം കളയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് സ്വഹീഹായി പരിഗണിക്കുക സാധ്യമല്ല, അത് ളഈഫിൻ്റെ ഗണത്തിലാണ് പെടുത്തുക. അതേസമയം ഇത്തരത്തിലുള്ള മുഅല്ലഖാത്തുകൾ, മുഅല്ലഖായ ഹദീസുകൾ ബുഖാരിയിലോ മുസ്ലിമിലോ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ വിധി? അതിന് മറ്റൊരു വിധിയാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മുഅല്ലഖിൻ്റെ വിധി ളഈഫ് ആണെങ്കിലും സ്വഹീഹുൽ ബുഖാരിയിലെയും മുസ്ലിമിലെയും അഥവാ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഞങ്ങൾ കൊണ്ടുവരികയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചിട്ടുള്ള ഗ്രന്ഥകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലാണ് ഇത്തരത്തിലുള്ള മുഅല്ലഖുകൾ കടന്നു വന്നതെങ്കിൽ അതിൻ്റെ വിധി ഒന്ന് വേറെയാണ്. അത് രണ്ട് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ മുഅല്ലഖായി കൊണ്ടുവരുന്ന ഹദീസിൽ സീഗത്തുൽ ജസ്മിൻ്റെ സീഗകളാണെങ്കിൽ, അഥവാ ഖാല പറഞ്ഞു, ദക്കറ സ്മരിച്ചു, ഹക്ക പറഞ്ഞു കൊടുത്തു എന്നിങ്ങനെയുള്ള ജസ്മിൻ്റെ ഉറപ്പിച്ചു പറയുന്ന സീഗകളാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ വിധി സ്വഹീഹാണ് എന്നതാണ്. അതേസമയം തംബ്രീദിൻ്റെ സീഗകളാണ്, ഖീല, ദുക്കിറ, ഹുക്കിയ അങ്ങനെ പറയപ്പെടുന്നു എന്ന രീതിയിലുള്ളതാണെങ്കിൽ അത് സ്വഹീഹാണെന്ന് പറയാൻ പറ്റില്ല. അത് ബുഖാരിയിലുള്ളതാണെങ്കിലും ശരി, മുഅല്ലഖാണെങ്കിൽ അത് സ്വഹീഹാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മുഅല്ലഖുകളായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും അടക്കമുള്ള ഇത്തരത്തിലുള്ള ഹദീസുകൾ എന്തിനാണ് മുഹദ്ദിസുകൾ തഅലീഖായി കൊടുക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സഹീൽ ബുഖാരിയിലെ തഅലീഖാത്തുകളെടുത്ത് പരിശോധിച്ചാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സ്ഥലത്ത് മുഅല്ലഖായി കൊടുത്ത ഹദീസുകൾ പലപ്പോഴും അതേ സഹീൽ ബുഖാരിയിൽ തന്നെ മറ്റു സ്ഥലത്ത് മൗസൂലായി അഥവാ മുസ്നദായി പൂർണ്ണമായ സനദോടുകൂടി തന്നെ കൊടുത്തതായിക്കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു സ്ഥലത്ത് പൂർണ്ണമായും സനദോടുകൂടി കൊടുത്ത ഹദീസുകൾ മറ്റൊരു സ്ഥലത്ത് ഇമാം ബുഖാരി ചിലപ്പോൾ അതിനെ ഇഖ്തിസാർ ചെയ്യാൻ, ആവർത്തനം ഒഴിവാക്കി ചുരുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ചിലപ്പോൾ മുഅല്ലഖുകളായി കൊടുത്തേക്കാം. ബുഖാരിയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുക സാധ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് സഹീഹ് ബുഖാരിയിൽ കൊണ്ടുവരണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ അദ്ദേഹം വച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് ചിലപ്പോൾ തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിദിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പറ്റിയ ദർജയിൽ എത്തിയിട്ടുണ്ടാവുകയില്ല ഇമാം ബുഖാരിയുടെ ദൃഷ്ടിയിൽ. സ്വാഭാവികമായിക്കൊണ്ടും ആ ഹദീസ് ഇവിടെ ആ ബാബുമായി ബന്ധപ്പെട്ട്, അധ്യായവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ സ്വീകരിക്കൽ വളരെ അത്യാവശ്യമായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഇമാം ബുഖാരി അത്തരം ഹദീസുകളെ ചിലപ്പോൾ മുഅല്ലഖുകളായി കൊണ്ടുവരാറുണ്ട്. അത് ദുർബലമായതുകൊണ്ടല്ല, നേരെ മറിച്ച് സഹീഹുൽ ബുഖാരിയിൽ വെക്കുവാൻ മാത്രമുള്ള സിഹത്തും ഖുവത്തും ആ ഹദീസിന് എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ്. മൂന്നാമത്തൊരു കാര്യം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ് ബുഖാരിയുടെ പ്രത്യേകത, അത് കേവലം ഒരു ഹദീസ് ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് അതിൽ ഫിഖ്ഹിയായ ചർച്ചകളുണ്ട്, അദബിയായ ആദാബുകളെക്കുറിച്ചുള്ള വിഷയങ്ങളുണ്ട്, ചരിത്രപരമായ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ട് ഉള്ള ഒരു ബൃഹത്തായ എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒന്നാണ് ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരി. ഇമാം ബുഖാരിയുടെ ഒരു പതിവ് എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു അധ്യായം കൊടുക്കും, പിന്നെ അതിന് ശേഷം ഉപ അധ്യായങ്ങൾ അഥവാ ബാബുകൾ കൊടുത്തതിന് ശേഷം ആ ബാബുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആയത്തുകളോ ഹദീസുകളോ ഉണ്ടെങ്കിൽ അതവിടെ സൂചിപ്പിക്കുക എന്നുള്ളത് ഇമാം ബുഖാരിയുടെ ഒരു സമ്പ്രദായമാണ്. അങ്ങനെ സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ സഹീൽ ബുഖാരിയിൽ വെക്കാൻ പറ്റാത്ത ഹദീസുകളുണ്ടാക്കാം. പക്ഷേ ആ വിഷയ സംബന്ധിയായി ഏറ്റവും യോജിക്കുകയും കാര്യങ്ങൾ നമുക്ക് വിശദീകരണത്തോടുകൂടി നൽകാൻ സഹായിക്കുകയും ചെയ്യുന്ന ചില ഹദീസുകളോ സഹാബിമാരുടെ തഫ്സീറുകളോ പ്രവാചകൻ്റെ ഭാര്യമാരുടെ വിശദീകരണങ്ങളോ, അതല്ലെങ്കിൽ ആ സഹാബി നേരിട്ട് കണ്ട സംഭവങ്ങളോ ഒക്കെ ആയിരിക്കാം അയാൾക്ക് പറയാനുണ്ടാവുക. സ്വാഭാവികമായിക്കൊണ്ടും അതിൽ ഒരു ആവർത്തനം ഒഴിവാക്കുവാനും ബുഖാരിയുടെ ആ ഷർത്തിൻ്റെ നിബന്ധന പൂർത്തീകരിക്കുവാനും വേണ്ടി ചിലപ്പോൾ ഇത്തരത്തിലുള്ള മുഅല്ലഖളായ ഹദീസുകൾ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിക്കുവാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഹ് ബുഖാരി പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുക സാധ്യമാണ്. ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥങ്ങളിലും വളരെ അപൂർവമായി ഇത് കാണാവുന്നതാണ്. പക്ഷേ ബുഖാരിയുടെ ഗ്രന്ഥങ്ങളിൽ അത് സർവ്വസാധാരണയായിക്കൊണ്ട് കാണപ്പെടുന്നതാണ്. മുസ്ലിമിൻ്റെ ഹദീസിൽ അത്ര തന്നെ ഇത്തരത്തിലുള്ള മുഅല്ലഖൾ കാണപ്പെടുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുവാനുള്ള ആയുരാരോഗ്യം തന്ന് അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിൽ നമ്മളോട് സംസാരിച്ചു. ബാറക്കല്ലാഹു ഫീഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലഈഫായ ഹദീസുകളുടെ അതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്നത്തെ അൽ ഉസൂലിൽ കേട്ടത്. അപ്പോൾ ഇത് നമ്മൾ കോഴ്സായി തന്നെ പഠിക്കേണ്ട, എഴുതിയെടുത്ത് നോട്ട് ചെയ്തു വെക്കേണ്ട രൂപത്തിൽ വളരെ ഗഹനമായ ചർച്ചകളാണ് ഇത്തരം എപ്പിസോഡുകളുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ധാരാളം പ്രോഗ്രാമുകൾ റേഡിയോയിലുണ്ട്. മതപരമായ അടിത്തറകൾ ഏറ്റവും സാധാരണക്കാരൻ്റെ ഭാഷയിൽ കൂടുതൽ അറബി വാക്കുകൾ ഉപയോഗിക്കാതെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറബിയിൽ പറഞ്ഞുകൊണ്ട് ബാക്കി മലയാളത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് റേഡിയോ അതിൻ്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിക്കുകയാണ്. മതപഠനത്തിൻ്റെ ബാധ്യതാ നിർവഹണത്തിന് സഹായിക്കുന്ന ഒട്ടനവധി സംവിധാനങ്ങൾ പീസ് റേഡിയോയിലുണ്ട്. അതിൻ്റെ പിന്നെ 500 പ്രോഗ്രാം അതിൻ്റെ കോഴ്സായി തന്നെ ഖുർആൻ പഠനത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ലൈഫ് ലേൺ ഇസ്ലാം 4 അവർ അതും കോഴ്സായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രകാശതീരം എന്ന പേരിൽ വളരെ ആഴമേറിയ ചർച്ചകൾ നമ്മൾ നടത്താറുണ്ട്. പിന്നെ റേഡിയോയിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി പിന്നെ പ്രാമാണികമായ അവതരണ രീതികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും റേഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നമ്മൾ ശരിയായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക.
2: അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള പലപ്പോഴും പല ലൈഫായ ഹദീസുകൾ വെച്ചിട്ട് ചില ആളുകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ പലപ്പോഴും അത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ബോധ്യപ്പെടാനും കൂടി നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ.
1: ഓക്കെ, ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: ബലൂൺ വിൽക്കുന്ന ബലൂൺകാരൻ തന്റെ ശേഖരമെല്ലാം ഒന്ന് ഒതുക്കി വെക്കാൻ തുടങ്ങുമ്പോ കറുത്ത് മെല്ലിച്ച് പട്ടിണിക്കോലമായ ഒരു പയ്യം വന്ന് ഈ ബലൂൺകാരനോട് ചോദിച്ചു, ബലൂൺ മാമ കറുത്ത ബലൂൺ മാത്രം എന്താണ് മുകളിലേക്ക് ഉയരാത്തത്? അപ്പോൾ ബലൂൺകാരൻ ആകാശത്തേക്ക് നോക്കി. പലവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്ത് തത്തിക്കളിക്കുന്നുണ്ട്, അതിലൊന്നും കറുത്തതായിരുന്നില്ല. ആ ബലൂൺ മാമ ഒന്നും മിണ്ടാതെ തന്റെ കൂടയിൽ നിന്ന് ഒരു കറുത്ത ബലൂൺ എടുത്ത് അതിന്റെ ഉള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിന്റെ വാ കെട്ടി. അത് മെല്ലെ മെല്ലെ പൊങ്ങി പൊങ്ങി മറ്റു ബലൂണുകൾക്കൊപ്പം തത്തിക്കളിച്ചു. ഇത് കണ്ട് കുഞ്ഞു പയ്യന് സന്തോഷമായി. അവൻ നിറചിരിയോടെ അവനെ നോക്കി നിന്നപ്പോ ബലൂൺ മാമ അവനെ നെഞ്ചോടടുക്കി പിടിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, ബലൂണിന്റെ നിറമല്ല, ബലൂണിന്റെ രൂപമല്ല, ബലൂണിന്റെ ആകൃതിയല്ല, അത് ആരുണ്ടാക്കി എന്നുള്ളതല്ല, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിലുള്ള വാതകമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്.
1: വളരെ വളരെ മനോഹരമായ ഒരു ചിന്ത. ഒരു കുഞ്ഞുകുട്ടി, വളരെ ശോഷിച്ചു പോയൊരു കുട്ടി, ഒരു ബലൂണിനെ കണ്ടപ്പോൾ, കറുപ്പ് കണ്ടപ്പോൾ, ആ കറുത്തത് എന്ത് മാത്രം പൊങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അവനെപ്പോലെ കറുത്തവരും ഇതുപോലെ പൊങ്ങിപ്പോവില്ല എന്നൊരു പക്ഷെ അവൻ ചിന്തിച്ചിരിക്കാം. കഥയിൽ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്,
2: അവൻ്റെ ഉള്ളിൽ ആശങ്ക.
1: അതെ, അപ്പോഴാണ് ഹൈഡ്രജൻ ബലൂൺ, അതിലേക്ക് ഹൈഡ്രജൻ വാതകം നിറച്ചപ്പോൾ മറ്റു ബലൂണിനെ പോലെ കറുത്തതല്ല അവിടെ പ്രശ്നം, ഉള്ളിൽ അതിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് ബലൂൺ പൊങ്ങിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി എന്നാണ് കഥ. നമ്മളിവിടെ ആലോചിക്കേണ്ടത്, പലപ്പോഴും മനുഷ്യൻ അവനവൻ്റെ ഉള്ളിൽ നിറക്കേണ്ട പലതും ഇല്ലാതെ, ഞാനൊന്നും എവിടെ എത്തിയില്ലല്ലോ, എന്നെ കൊണ്ടാവില്ലല്ലോ, കഴിയില്ലല്ലോ എന്ന ഒരു അപകർഷതാബോധത്തിലേക്ക് താഴ്ന്നു പോകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അത് ഒരു പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്ത ചില നെഗറ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുടെ ഫലമായിട്ടായിരിക്കാം. നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ അകമാണ് പ്രധാനമെന്ന്, ബാഹ്യരൂപങ്ങളോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളോ അല്ല, ഉള്ളിലെന്ത് എന്നുള്ളതാണ് പ്രധാനം.
2: കുട്ടികൾക്ക് ശരിക്ക് ഈ ബലൂണിൻ്റെ ഒരു കഥ വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, കുട്ടികളുടെ ഉള്ളിൽ നിറയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ ചെറുപ്പത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വിഷയം. ഈ അപകർഷതാബോധം, നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്ന് തുടങ്ങുന്നത് തന്നെ വളരെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വന്നോളാമെന്നില്ല, ഒരു 12 വയസ്സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ്,
1: അഡോൾസൻസിലൊക്കെ എത്തുന്ന
2: സമയമാണല്ലോ. അപ്പോഴേക്ക് നമ്മൾ കുട്ടികൾക്ക് കുറേ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളെ, ഇനി അത് ഒന്നുകിൽ ചിലപ്പോൾ മദ്രസകളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നായിരിക്കാം, അതല്ല എങ്കിൽ അവിടെ നിന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, കൃത്യമായും ഉമ്മയിൽ നിന്നോ രക്ഷിതാവിൽ നിന്നോ അത് കുട്ടിയുടെ മനസ്സിലേക്ക് കിട്ടേണ്ടതുണ്ട്.
1: പ്രത്യേകിച്ച് ഈ സമയത്ത് ബാഹ്യരൂപങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, ഈ ജാടകൾക്ക് കൂടുതൽ പിന്നെ പരിഗണന കൊടുക്കുന്ന ഒരു കാലത്ത്, ബാഹ്യരൂപങ്ങളല്ല നമ്മുടെ അകത്ത് കത്തേണ്ട ഒരു തിരിയുണ്ട്, അത് കെട്ടുപോയാൽ മറ്റൊന്നുകൊണ്ടും ഒരു ഫലമില്ല എന്ന് പറഞ്ഞു. അതെന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ട മൂല്യം, നന്മ, അതുകൊണ്ട് വളരാൻ പറ്റണം.
2: അതെ, ഇവിടെ രണ്ട് ആംഗിളിലാണ് ഞാൻ മനസ്സിലായത്. ഒന്ന് ഇത്, ഈ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ. ഇവ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പുതിയൊരു ജനറേഷൻ്റെ കടന്നു വരവിൽ, അല്ലെങ്കിൽ ആ ഒരു മാറലിൽ, നിങ്ങളീ പറഞ്ഞ ഈ ഒരു ജാടകളുണ്ടല്ലോ, അതൊക്കെയാണ് എന്തൊക്കെയോ എന്ന് തോന്നുന്ന കുറേ പ്രോഗ്രാമുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ടൂറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, പണ്ടൊക്കെ നമ്മൾ ടൂറ് പോവുക എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന താല്പര്യം എന്തായിരുന്നു? അവിടെ പോയി കാണുന്ന ആ ഒരു സ്ഥലമോ, അതല്ലെങ്കിൽ ഒരു സൂ ആണെങ്കിൽ ആ സൂയിലെ വിശേഷങ്ങൾ, അവിടുത്തെ മൃഗങ്ങളും കാര്യങ്ങളും, അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തെക്കുറിച്ച്, കടൽ കാണാൻ പോവുകയാണെങ്കിൽ ആ കടലിനെക്കുറിച്ച് ഒക്കെയുള്ള ആ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സുകളിൽ. ഇങ്ങനെ ഇപ്പം നമുക്ക് ടൂർ എന്ന് പറയുമ്പോഴേക്ക് ശരിക്ക് അതൊക്കെ പോയി, ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തുന്നത് വരെയുള്ള ആടലും പാടലും
1: കാട്ടിക്കൂട്ടലുകളാണ്.
2: നമ്മളൊക്കെ പഠിച്ച സമയത്തൊക്കെ വാപ്പമാരോ അല്ലെങ്കിൽ സാറന്മാരുടെ കൂടെയൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോൾ, നമ്മുടെ വരാത്ത കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ നമുക്ക് വിശേഷം പറയാനുള്ളത് എന്തായിരിക്കും? അവിടെ കണ്ട ഒച്ചിന്റെ കഥ, അതല്ലെങ്കിൽ കടപ്പുറത്ത് നിന്ന് നമ്മൾ വാങ്ങിയ എന്തെങ്കിലും വസ്തുവിന്റെ കഥ, ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആ കടലിന്റെ ഭംഗിയും അവിടുത്തെ ആളുകളും, ഇന്നതല്ല, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഏത് പാട്ടാട്ടത് അല്ലെങ്കിൽ ഏതൊരു, അപ്പൊ മൊത്തത്തിൽ അതൊന്നും ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചാടാനും പാടാനും ഇങ്ങനെ ഈ ഒരു വൈബിലേക്ക് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയി പോകുമോ എന്നൊരു വിഷയം കുട്ടിക്ക് എപ്പോഴേ വരും അറിയോ? നമ്മൾ അവർ പോയ സ്ഥലം പോയി കാണിച്ചു കൊടുക്കുന്നു. അഥവാ ഇപ്പം ഉദാഹരണം, ഒരു മൈസൂരിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ, അവർ നമ്മൾ മൈസൂരിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു, അവർ നന്നായി മൈസൂർ ആസ്വദിച്ചു, കാണേണ്ടതൊക്കെ കണ്ടു. ഒരു പക്ഷേ അവർ കാണാത്തത് പോലും ചിലപ്പോൾ നമ്മുടെ ഈ പോയ കുട്ടികൾ കണ്ടാവും. പക്ഷേ വീണ്ടും അവർക്കുള്ള പ്രശ്നം എന്താ അറിയോ? എന്നാലും അവരൊപ്പം പോകാൻ പറ്റിയില്ലല്ലോ. അവിടത്തേക്ക് എത്തുന്നത് വെച്ചാൽ ഈ ഒരു വിഷയമാണ്, ഈ കറുത്ത ബലൂണിൽ നിറച്ച സാധനം ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ഉള്ളിലേക്ക്, എന്തിനാണ് ഞാനിത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടേണ്ടത്, ഞാൻ ആരാണ് ആവേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ക്യാമ്പസുകളിൽ നിന്ന് അധ്യാപകരിൽ നിന്നൊക്കെ ഒന്ന് കിട്ടണം എന്നില്ല, അത് അവർക്കൊക്കെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നവരുണ്ടാവാം, അത് മറ്റൊരു വിഷയം.
1: അപ്പം നമുക്കതിന് ഇങ്ങനെ പറയാം, അതായത് ഈ പുറമോടികൾക്കപ്പുറത്തേക്ക് ഉള്ളടക്കമാണ് ജീവിതത്തിന്റെ പ്രധാനം എന്നത്.
2: അതെ, എന്താണ് കിട്ടേണ്ടത്?
1: പുറംചട്ടകളുടെ ഭംഗിയോ ബാഹ്യരൂപങ്ങളുടെ അലങ്കാരങ്ങളോ അല്ല, അകത്തെന്ത്, ആ അകത്തുള്ളതിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉയർച്ച നിലനിൽക്കുന്നത്. മറ്റതൊക്കെ വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അപ്പം നമ്മൾ മനുഷ്യനൊരു കാഴ്ച വസ്തു ആവാനല്ല വേണ്ടത്, മറിച്ച് അവൻ്റെ ജീവിതം കൊണ്ട് ഉയരാൻ പറ്റണമെങ്കിൽ അവൻ്റെ അകം റെഡിയായിരിക്കണം. ആകർഷകമായ കവറിനേക്കാൾ പുസ്തകത്തിലെ അറിവിനാണ് പ്രധാനമെന്ന് പറയാറുണ്ടല്ലോ, അതിൻ്റെ കണ്ടന്റ് എന്താണോ.
2: പുറചട്ടം നന്നായി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാര്യമില്ല.
1: അപ്പോൾ വലിയ വലിയ പ്രകടനപരതകളേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ പ്രവർത്തനത്തിലെ ആത്മാർത്ഥത, അവൻ്റെ അതിനോടുള്ള കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ അങ്ങനെയുള്ള ഇതെല്ലാം അകത്ത് നിറയ്ക്കേണ്ട ഹൈഡ്രജൻ ബലൂണിൽ നിറച്ചപ്പോൾ പൊന്തിയതുപോലെ അങ്ങനെ പൊന്താൻ പറ്റണം. അതല്ലാതെ അകത്തൊന്നുമില്ലാതെ ബാഹ്യമായ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരേണ്ടതല്ല കുട്ടികളുടെ ബാല്യവും കൗമാരവും.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أو تعرضوا فإن الله كان بما تعملون خبيرا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, ഷുഹദാ അലില്ലാ, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്നു പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യക്കുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഇരിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ടു തന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള ശ്രോതാക്കളെ, കച്ചവട സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചാണല്ലോ ഈ സന്ദർഭത്തിൽ നമ്മൾ സംസാരിച്ചു വരുന്നത്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവൻ്റെ നിത്യേനയുള്ള ഇടപാടുകളിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് വാടക വസ്തുക്കളുമായുള്ള ബന്ധം. മനുഷ്യന് ഉപകാരപ്രദമായ എല്ലാ വിഷയങ്ങളും അനുവദനീയമാക്കിയ പരിശുദ്ധ ദീൻ ഇസ്ലാമിന് കച്ചവടത്തിനെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതുപോലെ തന്നെ വാടക സംബന്ധമായ വിഷയങ്ങളിലും വ്യക്തമായൊരു കാഴ്ചപ്പാട് കാണിച്ചു തരുന്നുണ്ട്. ഇത്രമാത്രം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഈ ഒരു ഏർപ്പാടിനെ, ഇടപാടിനെ ഒരിക്കലും ഇസ്ലാം നിരോത്സാഹപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈയൊരു മുആമലത്തിൽ നിന്നും ഒരാൾക്കും ഒഴിവാകുവാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹത്തിന്, വിവാഹ സദ്യയ്ക്ക് ആവശ്യമായ പാത്രങ്ങളും കസേരയും എന്നുവേണ്ട വസ്തുക്കളൊക്കെ ഓരോരുത്തരും കാശ് കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ വരുന്ന അബദ്ധം എത്രമാത്രമാണ്? 100, 200, 500 കസേരകൾ വാങ്ങുവാൻ ആർക്കാണ് കഴിയുക? വലിയ വലിയ ചെമ്പുകളും പാത്രങ്ങളുമൊക്കെ ആർക്കാണ് വാങ്ങാൻ സാധിക്കുക? ഇനി ഒരാൾ അത് വാങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ, എത്ര ദിവസത്തേക്കാണ് അത് ഉപകാരപ്പെടുക? ആ ഒരു കല്യാണത്തിന് മാത്രം. അതല്ലെങ്കിൽ അതുപോലുള്ള വല്ല കല്യാണവും അയാളുടെ വീട്ടിൽ നടന്നാൽ ആ ഒരു സന്ദർഭത്തിൽ മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ സ്വന്തം ആവശ്യത്തിന് കാശ് കൊടുത്തു വാങ്ങുന്നത് അത് വലിയ ധൂർത്തും അനാവശ്യമായൊരു പ്രവർത്തനവുമായി തീരും. എന്നാൽ അയാളുടെ വിവാഹത്തിന്, അയാളുടെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിന് ഇതൊക്കെ ആവശ്യവുമാണ്. അപ്പോൾ കാശ് കൊടുത്തു വാങ്ങൽ, ഒന്ന് വാങ്ങാൻ കഴിയില്ല, 2 വാങ്ങിക്കഴിഞ്ഞാൽ തന്നെയും അത് ധൂർത്തും അനാവശ്യവുമായി തീരും. എങ്കിൽ എന്താണ് അതിനുള്ള രണ്ടാമത്തെ ഒരു മാർഗം? നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ എടുത്തതുപോലെ വായ്പ വാങ്ങലാണ്, ആരിയത്ത് വായ്പ വാങ്ങൽ. ശരി, അത് എത്രമാത്രം പ്രായോഗികമാണ്? ചെറിയ ഒരു സദ്യയും ഒരു സൽക്കാരവുമൊക്കെയാണ് എങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ഫർണിച്ചറുകൾ, പാത്രങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും. അവരത് തരികയാണെങ്കിൽ അത് സമ്മതമാണ് എങ്കിൽ. എന്നാൽ അത്യാവശ്യം വലിയ ഒരു സൽക്കാരമാണ്, വിവാഹമാണ് നടക്കുന്നതെങ്കിൽ, സദ്യയാണ് നടക്കുന്നതെങ്കിൽ അത്രയും ആളുകളെ സ്വീകരിക്കുവാൻ ആവശ്യമായ ഉപകരണങ്ങൾ എത്രമാത്രം അയൽപക്കത്ത് പോയി അന്വേഷിച്ചാലും കൂട്ടുകാരുടെ അടുക്കൽ അന്വേഷിച്ചാലും ലഭിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് വായ്പ വാങ്ങൽ അതും ഒരു പ്രായോഗികമായ മാർഗമല്ല. എങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം വാടകയ്ക്ക് വാങ്ങലാണ്. വായ്പയും വാടകയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതാണ്. വായ്പ വാങ്ങുകയാണ് എങ്കിൽ ഉപകാരം കഴിഞ്ഞതിന് ശേഷം പ്രത്യുപകാരമൊന്നും കൊടുക്കാതെ തന്നെ ആ വസ്തു തിരിച്ചേൽപ്പിക്കുന്നു. എന്നാൽ വാടകയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ വാങ്ങിയ വസ്തുവിന് യാതൊരു കേടുപാടും കൂടാതെ എന്താണോ മുൻകൂട്ടി നിർണയിച്ച സംഖ്യ വാടക, ആ സംഖ്യയോടൊപ്പം തിരിച്ചു കൊടുക്കുന്നു. ഇവിടെ 2 ഭാഗത്തും ഉപകാരമാണ്. 1, വാടക വസ്തുക്കൾ വാങ്ങിയ മനുഷ്യന് വലിയ ഉപകാരമാണ്. തുച്ഛമായ സംഖ്യ കൊടുത്തുകൊണ്ട് തൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നു. 2 ഉപകാരം വാടകയ്ക്ക് കൊടുക്കുന്ന മനുഷ്യനാണ്. അയാൾ ഭീമമായൊരു സംഖ്യ കൊടുത്തുകൊണ്ട് വാങ്ങിയ വസ്തുക്കളൊക്കെ നിശ്ചിതമായ ദിവസങ്ങളിൽ നിർണിത സംഖ്യ വാടകയ്ക്ക് കൊണ്ടുപോകപ്പെടുമ്പോൾ ലഭിക്കുന്ന സംഖ്യ അയാൾക്കൊരു നിത്യ വരുമാനവുമായി തീരുന്നു. അതുകൊണ്ട് തന്നെ ഇജാറത്ത് എന്ന് പറയുന്ന ഈ ഏർപ്പാട് വാടക ഇസ്ലാം അനുവദിച്ചു. വാടക എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് അറബി ഭാഷയിൽ അജിർ എന്നാണ് പറയുക, ഇജാറത്ത് എന്നൊക്കെ പറയും. കൂലി എന്ന് ഒരർത്ഥം അതിനുണ്ട്. അൽ അജ്റു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള അജിർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വാടക എന്നർത്ഥത്തിലല്ല. ഒരു സൽക്കർമ്മം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലം കൂലി എന്ന അർത്ഥത്തിനാണ് അവിടെ അജിർ എന്ന് പറയുക. ഭാഷാപരമായി കൂലി എന്നാണ് അജിർ എന്നതുകൊണ്ട് ഈജാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അജിർ എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന മഹറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. യാ അയ്യുഹ നബി ഇന്ന അഹലൽന ലക അസ്വാജക അല്ലാതി ആതൈത ഉജൂറഹുൻ, സൂറത്ത് അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൽ. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിസംബോധനയായി, ഹേ പ്രവാചകരെ, ഇന്ന അഹലൽന ലക അസ്വാജക, നാം താങ്കൾക്ക് താങ്കളുടെ ഭാര്യമാരെ അനുവദനീയമാക്കി തന്നിരിക്കുന്നു. ആരാണ് ആ ഭാര്യമാർ? ലാത്തി ആതൈത ഉജൂറഹുന്ന, താങ്കൾ അവർക്ക് അവരുടെ അജ്ർ പ്രതിഫലം കൂലി അഥവാ അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മഹർ, മഹർ താങ്കൾ നൽകിയ താങ്കളുടെ ഭാര്യമാരെ നാം താങ്കൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഭാഷാപരമായി അജ്ർ എന്ന് പറഞ്ഞാൽ കൂലി, പ്രതിഫലം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സാങ്കേതികമായി അഥവാ ഇസ്തിലാഹിയായി ഷറഇൽ, മതത്തിൽ വാടക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിവക്ഷ? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലരും ഇത്തരത്തിലുള്ള നിർവചനങ്ങൾ, താരീഫുകൾ പറയുമ്പോൾ എന്തിനാണ് ഒരു വാടകയുടെ നിർവചനം പറയേണ്ട ആവശ്യം, കച്ചവടം എന്നതിൻ്റെ നിർവചനം എന്തിനാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നത്, അതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണല്ലോ എന്നായിരിക്കും. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല മതത്തിൽ ഒരു നിർവചനം സ്ഥിരീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും. ഒരുപക്ഷെ നാം മനസ്സിലാക്കിയ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും വാടക ഇനങ്ങളുമൊക്കെ അതിന് വിരുദ്ധമായ രൂപത്തിൽ അല്ലെങ്കിൽ അതിന് വ്യത്യാസമുള്ള രൂപത്തിലായിരിക്കും മതം പറയുന്ന നിർവചനങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, വാടക എന്ന് പറയുമ്പോൾ കേവലം വാടകയ്ക്ക് കൊടുക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, കൂലി വേല ചെയ്യുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ, ശമ്പളക്കാർ, അവരൊക്കെ തന്നെയും ഈ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുക. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിർവചനങ്ങളെ ചുരുക്കി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ജാർ അല്ലെങ്കിൽ വാടക എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ ഇപ്രകാരമാണതിന് നൽകിയ വിവരണം. നാണയങ്ങൾക്കോ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകാരങ്ങൾക്കോ പകരമായി ലഭിക്കുന്ന, നേടുന്ന അനുവദനീയവും നിർണിതവും അറിയപ്പെട്ടതുമായ ഗുണത്തിനാണ് വാടക എന്ന് പറയുക. ഞാൻ നിർവചനം ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്, നാണയങ്ങൾക്കോ വസ്തുക്കൾക്കോ ഉപകാരങ്ങൾക്കോ പകരമായി ലഭിക്കുന്ന അല്ലെങ്കിൽ നേടുന്ന അനുവദനീയവും നിർണിതവും അറിയപ്പെട്ടതുമായ ഗുണത്തിനാണ് വാടക ഈജാർ എന്ന് പറയുക. ഈ ഒരു നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായി നമ്മൾക്കറിയുവാൻ സാധിക്കും. ഒന്ന്, ഉപകാരമായി ലഭിക്കുന്ന ഉപകാരത്തിനാണ് ഈജാർ എന്ന് പറയുക. ഉപകാരം എന്ന് പറയുമ്പോൾ ഒരു വാടകയ്ക്ക് നാം എടുക്കുന്ന വസ്തു, ആ വസ്തുവിൻ്റെ ഉപകാരം മാത്രമാണ് നാം എടുക്കുന്നത്, ആ വസ്തു നാം കാശ് കൊടുത്ത് വാങ്ങുന്നില്ല, അതുകൊണ്ടാണ് ഉപകാരം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ അനുവദനീയമായ ഉപകാരമായിരിക്കണം. അനുവദനീയമല്ലാത്ത ഉപകാര വസ്തുക്കൾ അത് ഈജാറിന്റെ മതപരമായി ഈജാർ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല. ഉദാഹരണമായി ഒരാൾ സംഗീതം ശ്രവിക്കുവാൻ വേണ്ടി സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നു, ചെണ്ട, മദ്ദളം, തബല, ഗിത്താർ, വീണ, ഓടക്കുഴൽ എന്നു വേണ്ട സംഗീത ഉപകരണങ്ങൾ. അതിൽ നിന്ന് ഉപകാരമുണ്ടോ? അതെ, ഉപകാരമാണ്. അത് അയാൾ കാശ് കൊടുത്തു വാങ്ങിയാണോ? അല്ല, അതിൻ്റെ ഉപകാരമെടുക്കുകയാണ്. പക്ഷേ ആ ഉപകാരം അനുവദനീയമാണോ അല്ലയോ? അനുവദനീയമല്ല എങ്കിൽ അത് ഇസ്ലാം അനുശാസിക്കുന്ന അനുവദനീയമായ ഈജാറിൻ്റെ ഗണത്തിൽ ഒരിക്കലും ഉൾപ്പെടുകയില്ല. അത് അനുവദനീയമായ വാടക ഗണത്തിൽ ഉൾപ്പെടുകയില്ല. അതേപോലെ തന്നെ നിർണിതമായ ഒരു സമയത്തേക്കായിരിക്കണം, നിർണിതമായ ഒരു കാലത്തേക്ക് ആയിരിക്കണം. നിർണിതമല്ലാത്ത കാലത്തേക്ക് നാം എടുക്കുകയാണെങ്കിൽ അതിന് ഈജാർ അല്ലെങ്കിൽ വാടക എന്ന് പറയുകയില്ല. വിവാഹം കഴിക്കുന്നു, അത് ഉപകാരമാണ്. ഒരു ഭാര്യ ഉണ്ടാകുക, ഇണയുണ്ടാകുക ഉപകാരമാണ്. ആ ഉപകാരം ഹറാമാണോ അല്ല അനുവദനീയവുമാണ് എങ്കിൽ അതിന് ഈജാർ, വിവാഹം കഴിക്കുന്നതിന് ഈജാർ. ഭാര്യയെ വാടകക്കെടുത്തു അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ വാടകയ്ക്ക് സ്വീകരിച്ചു എന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട്? വിവാഹം കഴിക്കൽ ഒരു മുദ്ദത്തും മഅലൂമ, കൃത്യമായും നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്കുമുള്ള ഉപകാരമല്ല. മരണം വരെ ഉപകാരമെടുക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിവാഹമോചനം സംഭവിക്കുന്നുവെങ്കിൽ അതുവരെ ആണ് ആ വിവാഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഈജാർ എന്ന് പറയുകയില്ല. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നിക്കാഹ് എന്ന് തന്നെയാണ് പറയുക. കാരണം അവിടെ നിർണിതമായ ഒരു സമയം വരെയുള്ള ഉപകാരമെടുക്കലല്ല. ശരി, ഇതൊക്കെയാണ് ഈജാർ എന്നതിൻ്റെ വാടക എന്ന ഇനത്തിൽ ഉൾപ്പെടുകയെങ്കിൽ പ്രസ്തുത വിഷയത്തിന് ഉള്ള തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുമൊക്കെ ഈജാർ സംബന്ധമായ രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ സൂറത്ത് അത്വലാഖിൽ ആറാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ പ്രസ്തുത കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിച്ചു തരുമ്പോൾ, ഫൈൻ അർളഅന ലകും ഫആതൂഹുന്ന ഉജൂറഹുന്ന, ഭർത്താക്കന്മാരോടായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇനി ഫൈൻ അർളഅന ലകും, അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുകയാണ് എങ്കിൽ, വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ കുഞ്ഞിനു വേണ്ടി മുലയൂട്ടുകയാണ് എങ്കിൽ, ഫആതൂഹുന്ന ഉജൂറഹുന്ന, അവർക്ക് നിങ്ങൾ അഥവാ ഭർത്താക്കന്മാർ, വിവാഹമോചനം ചെയ്ത ഭർത്താക്കന്മാർ, ഫആതൂഹുന്ന ഉജൂറഹുന്ന, അതിൻ്റെ അജ്ർ, കൂലി, പ്രതിഫലം അവർക്ക് നൽകണം. വാടക എന്ന അർത്ഥത്തിലല്ല, വാടകയല്ലല്ലോ, കൂലി എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മറ്റ് പല സ്ഥലങ്ങളിലും ഇന്ന ഖൈറ മൻ ഇസ്തജർത്തൽ ഖവീൽ അമീൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വരുമ്പോൾ രണ്ട് സ്ത്രീകൾ വെള്ളത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്, സൂറത്ത് ത്വഹയിലും സൂറത്ത് ഖസസിലുമൊക്കെ. അതിൽപ്പെട്ട ഒരു സ്ത്രീ തൻ്റെ പിതാവിനോട് പറയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പറയും, ഇന്ന ഖൈറ മൻ ഇസ്തജർത്ത അൽ ഖവീ അൽ അമീൻ, താങ്കൾ കൂലിക്കെടുത്ത അജിറിനെടുത്ത ആ മനുഷ്യൻ അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അൽ ഖവീ, ശക്തനാണ്. എന്തൊരു ജോലിയാണോ ഏൽപ്പിക്കപ്പെട്ടത് അത് നിർവഹിക്കുവാൻ ശക്തിയുള്ള ആളാണ്. ഒരു ജോലിക്കാരൻ്റെ, ഒരു കൂലിക്കാരൻ്റെ യോഗ്യത. രണ്ട്, അൽ അമീൻ, ഏൽപ്പിക്കപ്പെട്ട കാര്യം ഭംഗിയായി ചെയ്യും എന്നതിൽ തീർച്ചയായും വിശ്വാസമുണ്ട്. വിശ്വാസയോഗ്യനാണ്, അമാനത്ത് നിർവഹിക്കപ്പെടുന്നവനുമാണ് എന്ന കാര്യം പിതാവിനോട് പറയുന്ന രംഗ ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും ഇസ്തഇജർത്ത, താങ്കൾ കൂലിക്ക് സ്വീകരിച്ച, പ്രതിഫലത്തിന് സ്വീകരിച്ച എന്ന വാക്കാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ കൂലിക്കെടുക്കുന്നതിന്, വാടകക്കെടുക്കുന്നതിന് രേഖ, ഹദീസുകളിലാണെങ്കിൽ ഒന്നിലധികം സംഭവങ്ങൾ, മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെക്കുറിച്ച് പറയുമ്പോൾ ഹദീസിന്റെ ഭാഷയിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖും ഹിജ്റയുടെ വേളയിൽ മുശ്രിക്കായ ഒരു മനുഷ്യനെ ഹാദി, മാർഗദർശിയായി, വഴികാട്ടിയായി കൂലിക്ക് സ്വീകരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടപാട് ഇസ്ലാം അംഗീകരിക്കുന്നതാണ് എന്ന് നമ്മൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയേണ്ടിയിരിക്കും. ഇത്തരം ഇടപാടുകൾ നടക്കുമ്പോൾ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ഇതിലുണ്ടാവുക. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, കൂലിക്ക് സ്വീകരിക്കുമ്പോൾ, കൂലിക്കെടുക്കുമ്പോൾ, മൂന്ന് ഘടകങ്ങൾ അർക്കാനുകളാണ്. അതിലൊന്ന് വാടകയ്ക്ക് കൊടുക്കുന്നവനും വാടകയ്ക്ക് വാങ്ങുന്നവനും, അല്ലെങ്കിൽ കൂലിവേല ചെയ്യുന്നവനും ആർക്കു വേണ്ടിയാണോ ജോലി ചെയ്യുന്നത് അവനും, ഇതൊരു ഘടകമാണ്, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്രകാരം തന്നെ എന്തൊരു കാര്യമാണോ വാടകയ്ക്കെടുക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണോ കൂലി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, അതും ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഘടകം പരസ്പരമുള്ള തൃപ്തിയും സ്വീകാര്യതയും അംഗീകാരവും. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അല്പം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒന്ന്, ജോലി ചെയ്യുന്നതും കൂലിവേല ചെയ്യുന്നതും വാടക വസ്തു കൊടുക്കുന്നതും വാടക വസ്തു സ്വീകരിക്കുന്നതുമൊക്കെ ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മുആമലത്തിൻ്റെ, ഇടപാടിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് അൻ തറാദിൻ ബൈനക്കും, നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ഇഷ്ടമുണ്ടായിരിക്കണം. കച്ചവടം ചെയ്യുന്നവനും വാങ്ങുന്നവനും അത് വിൽക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാത്ത, ആരുടെയും പ്രേരണയ്ക്ക് അല്ലാതെ സ്വയം ഇഷ്ടപ്പെട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതേപോലെ തന്നെ ഒരു വസ്തു നമ്മൾ വാടകയ്ക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിനോ, ആരെയെങ്കിലും ഭയപ്പെട്ടുകൊണ്ടോ, ആരുടെയെങ്കിലും പ്രലോഭനത്തിനോ വഴങ്ങിയോ ആകാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ പ്രസ്തുത ഇടപാട് അനുവദനീയമായി തീരുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ഇടപാടുകൾ നടത്തുന്ന ഇരു വ്യക്തിയും, വാടകയ്ക്ക് കൊടുക്കുന്ന ഇടപാടുകാരനും വാടക വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ഇടപാടുകാരനും, കൂലിവേലയ്ക്ക് വേണ്ടി പോകുന്ന വ്യക്തിയും, ആരാണോ അദ്ദേഹത്തെ ജോലിക്ക് വേണ്ടി ക്ഷണിച്ചത് ആ വ്യക്തിയും, അവരറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒന്ന്, അവരതിന് യോഗ്യരായിരിക്കണം. എൻ്റെ അവകാശമില്ലാത്ത, എൻ്റെ ഉടമസ്ഥതയിൽപ്പെടാത്ത ഒരു വസ്തു എനിക്കൊരിക്കലും വാടകയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ വകതിരിവില്ലാത്ത ആളുകൾ കൂലിവേലയ്ക്ക് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യുക, അവരേർപ്പാടും അനുവദനീയമായി തീരുകയില്ല. ചെറിയ ഒരു കുഞ്ഞ്, ഒരു 5 വയസ്സുള്ള കുഞ്ഞ്, ആ പിതാവിൻ്റെ ഇതേപോലുള്ള ഒരു കട, വാടകയ്ക്ക് കൊടുക്കുന്ന വസ്തുക്കളൊക്കെയുള്ള ഒരു കട, ആ കടയിൽ പോയി ആ കുഞ്ഞാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത്. വകതിരിവെത്തിയിട്ടില്ല, തമീസില്ല, പ്രായപൂർത്തിയെത്തിയിട്ടില്ല, അതൊരിക്കലും ശരിയായി തീരുകയില്ല. ചുരുക്കത്തിൽ, ഈ ഒരു മുആമലത്ത് ഇടപാടിന് അർഹനായിരിക്കണം ഭ്രാന്തൻ പാടില്ല, അതേപോലെ സഫി വിവരദോഷിയായ ബോഷനായ വ്യക്തി ഇവരൊന്നും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതിന് പ്രത്യുപകാരമായി കൊടുക്കുന്ന വസ്തു, ഒരു വസ്തു വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ വാടക വസ്തു എന്തെങ്കിലും ഒരു മൻഫാത്ത് ഉപകാരമുള്ള വസ്തു ഇതായിരിക്കണം. ജനങ്ങൾക്കൊന്നും ഒരു ഉപകാരവും ഇല്ലാത്ത വസ്തു അതൊരിക്കലും വാടകയ്ക്ക് എടുക്കാൻ പാടില്ലല്ലോ. അനുവദനീയമായിരിക്കണം, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില മസലകൾ, ചില ചർച്ചകൾ നാം അറിയേണ്ടതുണ്ട്. നിത്യേന എന്നോണം നമ്മൾ ഇത്തരം ഏർപ്പാടുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ചില സംശയങ്ങൾ. ഉദാഹരണമായി, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ, ഒരു സ്ഥാപനം വാടകയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ, അത് നന്നാക്കേണ്ടതും അത് പെയിൻ്റ് അടിക്കേണ്ടതുമൊക്കെ ആരായിരിക്കണം? ഇതൊരു ചർച്ചയാണ്. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ രണ്ട് രൂപത്തിലായിരിക്കാം. ഒന്ന്, അതിൽ താമസിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ കറണ്ടുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, സൗകര്യങ്ങളുണ്ട്, വാതിലുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാം ശരിയാക്കി കൊണ്ടുകൊടുക്കുന്ന വാടക വീടുകൾ. ഇത് ചെയ്യുന്നത് വീട്ടുകാരനാണ്, അഥവാ ആരാണോ ഈ വീടിൻ്റെ ഉടമസ്ഥൻ അവനാണ് ഈ ഏർപ്പാട് ചെയ്യേണ്ടത്. വീട്ടിൽ താമസിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അയാളാണ് ചെയ്യേണ്ടത്. പ്രസ്തുത കർമ്മത്തിനുള്ള, പ്രവർത്തനത്തിനുള്ള ഉപകാരമാണ് അയാൾ മാസത്തിലോ ദിവസത്തിലോ വർഷത്തിലോ ഒക്കെ വാടകയ്ക്ക് താമസിക്കുന്ന ആളിൽ നിന്നും സ്വീകരിക്കുന്നത്. ഇതിൽ കവിഞ്ഞ് ചെയ്യുന്ന, ഉദാഹരണമായി വീടിൻ്റെ ഒരു നിർബന്ധ ഭാഗമല്ലാത്ത മോഡിഫിക്കേഷൻ, പെയിൻറ്റിങ്, ഡെക്കോർ, ഇതൊക്കെ തന്നെയും നിർബന്ധമായും ആ വീട്ടിൻ്റെ ഉടമ ചെയ്യേണ്ടതാണ് എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഇത്തരം ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങൾ, നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ ഇതിൽ പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ അവിടെ വീട് ഉണ്ടാക്കി അങ്ങ് വാടകയ്ക്ക് കൊടുക്കലാണ് അവിടുത്തെ സമ്പ്രദായമെങ്കിൽ അതങ്ങനെ തന്നെയാണ്, അത് സ്വീകരിക്കണം. മറ്റൊരു നാട്ടിൽ ആ വീട്ടിൽ താമസിക്കുവാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും, ഫർണിച്ചർ, മറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ സാധാരണയായി വീട് വാടകയ്ക്ക് കൊടുക്കലെങ്കിൽ അപ്പോൾ അവിടെ പരിഗണിക്കപ്പെടുക ആ ഉറഫ് നാട്ടിലെ സമ്പ്രദായം വെച്ചുകൊണ്ടായിരിക്കണം. ഇതൊക്കെ പരസ്പരമുള്ള കൂടിയാലോചനകളുടെയും നാട്ടിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾ ഉറഫിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു വാടകയുടെ ഇനമായ ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഉദാഹരണമായി ഇപ്പോൾ മരം മുറിക്കുക, കാട് വെട്ടുക, ഇതൊക്കെ തന്നെയും വാടകയ്ക്ക് വാങ്ങാൻ സാധിക്കും. അത്തരത്തിലുള്ള മെഷീനുകളൊക്കെ, അല്ലെങ്കിൽ അതിന് മൊത്തത്തിൽ ആളുകളെ വാടകയ്ക്ക് കൂലിക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഒരു വ്യക്തി ഇത്തരം ഉപകരണങ്ങൾ, മരം മുറിക്കുന്ന അല്ലെങ്കിൽ കാട് വെട്ടുന്ന മെഷീൻ വാടകയ്ക്ക് എടുത്തുവെങ്കിൽ അതിനാവശ്യമായ പെട്രോൾ, മണ്ണെണ്ണ, ഇതൊക്കെ ആരാണ് കൊടുക്കേണ്ടത്? ഉപകരണത്തിൻ്റെ ഉടമയാണോ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത ആളാണോ? സ്വാഭാവികമായി ഉണ്ടാവുന്ന സംശയമാണ്. അവിടെയാണ് നാം സൂചിപ്പിച്ചത്, നാട്ടിൽ എന്തൊരു നിലപാടാണുള്ളത്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യം പരിഗണിക്കപ്പെടേണ്ടത്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആരാണോ ഇത്തരം മെഷീനുകൾ വാടകയ്ക്കെടുത്തത് അയാളാണ് അതിനാവശ്യമായ എണ്ണയും ഓയിലും ഒക്കെ വാങ്ങേണ്ടത്. ആ ഒരു റുറഫ് നാട്ടിലെ സമ്പ്രദായമാണ് സ്വീകരിക്കപ്പെടുക. അതേപോലെ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്, ബൈക്കുകൾ, കാറുകൾ, ഇതൊക്കെ വാടകയ്ക്ക് എടുക്കാറുണ്ട്. ഈ വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിനാവശ്യമായ പെട്രോൾ, ഇന്ധനം നിറയ്ക്കേണ്ടത് ആരാണ്? എല്ലാ ആളുകൾക്കും അറിയാം, നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച്, നാട്ടിലുള്ള റുറഫ് അനുസരിച്ച് ആരാണോ വാടകയ്ക്ക് എടുക്കുന്നത് അവർ തന്നെയാണ്. ഇത് ഇത്രമാത്രം വിശദമായി സൂചിപ്പിക്കുവാൻ കാരണം ഒരു തർക്കം പിന്നീട് ഇല്ലാതിരിക്കുവാൻ വേണ്ടി, അത് നിങ്ങളായിരുന്നു അതിൻ്റെ ഇന്ധനം നിറയ്ക്കേണ്ടത് എന്ന് പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കുവാൻ വേണ്ടി മുൻകൂട്ടി ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ആവശ്യമാണ്. നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത സാഹചര്യങ്ങൾ, ഉറപ്പുകൾ, സമ്പ്രദായങ്ങൾ അടിസ്ഥാനത്തിലാണ് അവിടെ വാടക വസ്തുക്കളുടെ മെയിൻ്റനൻസ്, വാടക വസ്തുക്കൾക്ക് ആവശ്യമായ ഇന്ധനം, മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടപാടുകൾ വന്നു പോകുന്ന അബദ്ധങ്ങൾ മനസ്സിലാക്കുവാനും അവയിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുവാനും റഹ്മാനായ റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഇന്നത്തെ പ്രകാശതീരം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കച്ചവടത്തിൽ വാടക നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ പ്രകാശതീരം പ്രോഗ്രാമിൽ ബഹുമാന്യ പണ്ഡിതൻ സ്വാദിഖ് മദീനി നമ്മെ ഉണർത്തിയത്.

0: പി ശ്രീലിയു തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം രണ്ട് അവതരിപ്പിക്കുന്നത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെയൊക്കെ വീടുകളെ എത്രത്തോളം മനോഹരമാക്കാം, ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടി നമ്മുടെ വീടിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട വീട് നിർമ്മിക്കുമ്പോൾ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട, നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളുമെല്ലാം നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട് ഇസ്ലാമിക ഭവനമാക്കണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകളെ കൃത്യമായി പാലിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെയും ഇത്തരം മര്യാദകൾ പഠിപ്പിക്കാനും അതിനെ പ്രേരിപ്പിക്കാനും നാം ശ്രദ്ധ കാണിക്കണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് നാം പ്രവേശിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവൻ കയറുന്നത് എങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ, പിശാജ് അവൻ്റെ ആളുകളോട് പറയുന്നതാണ് ലാ മബീത്തലക്കും വല ആശ, നിങ്ങൾക്കിന്നിവിടെ കയറിക്കിടക്കാൻ സ്ഥലവുമില്ല, കഴിക്കാൻ ഭക്ഷണവുമില്ല. കാരണം അവൻ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ സ്ഥലമില്ല. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് കഴിച്ചത് എങ്കിൽ നിങ്ങൾക്കിന്നിവിടെ ഭക്ഷണവുമില്ല എന്ന് പറയും. ഇനി അതല്ല, അവൻ ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് പ്രവേശിച്ചാലോ, പിശാജ് പറയുന്നതാണ് നിങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ സ്ഥലം ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾക്കിവിടെ ഭക്ഷണവും റെഡിയായിട്ടുണ്ട് എന്ന് പിശാജ് അവിടെ വെച്ച് പറയും. സഹോദരങ്ങളെ, നമ്മളൊന്ന് സ്വന്തമായൊന്ന് ആലോചിച്ചു നോക്കുക, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പിശാജിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ, അതോ ബിസ്മി ചൊല്ലിക്കൊണ്ട് പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് സംരക്ഷണം തേടി ആ തേട്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു പുണ്യകർമ്മമാണ്. നോക്കൂ, നിങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ ദഖൽത അല അഹ്ലിക ഫസല്ലിമ അലൈ, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് സലാം പറയാൻ നിനക്ക് സാധിക്കണം. തഹയ്യത്തൻ മിൻ ഇൻദില്ലാ മുബാറകത്തൻ തയ്യിബത്തൻ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശീർവാദമാണ് അസ്സലാമു അലൈക്കും എന്ന് നീ നിന്റെ വീട്ടുകാരോട് പറയുക എന്നുള്ളതാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറഞ്ഞ് കയറാൻ, സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകൾ തൻ്റെ കൂട്ടുകാരോട് സലാം പറയും, കടകളിലുള്ളവരോട് സലാം പറയും, തൻ്റെ സഹപ്രവർത്തകരോട് സഹപാഠികളോട് സലാം പറയുമെന്നാൽ സ്വന്തം വീട്ടിലേക്കൊന്ന്

0: സലാം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒന്നും പറയാതെയാണ് കയറിപ്പോകുന്നത്. ഭാര്യ വീട്ടിലുണ്ട്, മക്കൾ അകത്തുണ്ട്, ഉപ്പയും ഉമ്മയും വീടിനുള്ളിലുണ്ട്. എന്നിരുന്നാലും അവൻ അതൊന്നും പോലും നോക്കാതെ, അവരോടൊന്ന് സലാം പറയാതെ അവൻ അവൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, അകത്ത് ഉമ്മ മകൻ വരുന്നത് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്, നീ നിന്റെ വീട്ടുകാരോട് സലാം പറയണം. ഇതൊക്കെ വീട് നന്നാവാൻ വേണ്ടി പഠിപ്പിക്കുന്ന മര്യാദകളാണ്. സഹോദരങ്ങളെ, നാം നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമെന്താ? ശുറൈഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ബി അയ്യി ശൈഇൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദഉ ഇദാ കാന ബൈതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാറുണ്ടായിരുന്ന കാര്യമെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ബിസ്സിവാക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചുകൊണ്ട് തുടങ്ങുമായിരുന്നു. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെന്നാലുള്ള ഒന്നാമത്തെ സുന്നത്താണ് പല്ല് തേക്കുക എന്നത്. ഇസ്ലാം വളരെയധികം നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സിവാക്ക് ചെയ്തിരുന്നു, പല്ല് തേക്കുമായിരുന്നു എന്നുണ്ട്. എപ്പോഴും ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് തേക്കാൻ കഴിയില്ല എങ്കിലും ഒന്ന് വായിൽ വെള്ളം നിറച്ചുകൊണ്ട് കൊപ്പിളിച്ച് വിരലുകൾ കൊണ്ട് ഉരച്ചു കഴുകാനെങ്കിലും പ്രിയമുള്ളവരെ നാം തയ്യാറാവുകയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത ആ ഒരു പുണ്യം നേടിയെടുക്കാൻ നമുക്കൊരു പ്രയാസമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ വീട് അത് എന്നും വിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു വീടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീട് റബ്ബിനെ സ്മരിക്കുന്ന വീടുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയുകയാണ്, വദ്കുർനമാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. വദ്കുർന, നിങ്ങൾ ഓർക്കണേ, മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, അള്ളാഹുവിൻ്റെ വചനങ്ങളും പ്രവാചകന്റെ വചനങ്ങളും വീട്ടിൽ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. സഹോദരങ്ങളെ, ഖുർആൻ പാരായണമൊക്കെ നിത്യജീവിതത്തിൻ്റെ ഒരു ഘടകമായിരുന്നു. എന്നാൽ ഇന്നത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ നമുക്കൊന്ന് ഓർത്തുകൊണ്ട് പറയാൻ സാധിക്കും, അരിബ് നമസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയും മറ്റുള്ള വീട്ടിലെ എൻ്റെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്ന ഒരു അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്നതൊക്കെ വളരെ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. ആ കാലത്ത് ഇന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ, അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ കാന ലത്തീഫൻ ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഗൂഢജ്ഞനും സർവജ്ഞനുമാണ്. എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് വിശുദ്ധ ഖുർആനിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുകയാണ് എങ്കിൽ. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളെപ്പോലെ ആക്കി മാറ്റരുത്. ഇന്നശ്ശൈത്വാന, തീർച്ചയായും പിശാജ്, യൻഫിറു മിനൽ ബൈത്തിൽ ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി അകലുന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വളരെ ഉപകാരമുള്ള രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഖബറിടങ്ങളിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യരുത് എന്നുള്ളത്. ഈ കാലത്ത് പ്രത്യേകമായി പുണ്യമായി പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ഖബറിടങ്ങളിൽ പോയി ഖുർആൻ ഓതുക എന്നുള്ളത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്താൽ അത് വീട്ടിലൊരു ബർക്കത്തുണ്ടാവാൻ കാരണമാവും. ഇതൊക്കെയാണ് വീടിനെ മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിലുടനീളം നന്മകൾ കൊണ്ടുവരാൻ, അത് നമ്മുടെ കുടുംബത്തിലേക്കും ആ ഒരു നന്മകൾ ചെയ്യാനുള്ള പ്രേരണ നൽകാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേരണ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ, അതുവഴി നമ്മുടെ കുടുംബം നന്മകൾ ചെയ്യുമ്പോൾ, നമസ്കാരം നിലനിർത്തുമ്പോൾ, ഖുർആൻ പാരായണം നിലനിർത്തുമ്പോൾ, അതുപോലെ മറ്റുള്ള എല്ലാ നന്മകളും നിലനിർത്തുമ്പോൾ, സ്വാഭാവികമായും നമ്മുടെ വീട് ഒരു മനോഹരമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ, ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം നമ്മുടെ വീട് മനോഹരമാക്കാം ഭാഗം 2 അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: മാധ്യമരംഗത്തെ നൈതികത പലപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ചില മാധ്യമ ചാനലുകളോ പത്ര മീഡിയകളോ ഒക്കെയായി വിഷയങ്ങളുടെ ഒരു ഫാക്ട് ചെക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ വാർത്തയുടെ യഥാർത്ഥ വശം പരിശോധിക്കാതെ പലപ്പോഴും വാർത്തകൾ നൽകുന്നു. ബ്രേക്കിംഗ് ന്യൂസുകളായി പലപ്പോഴും അത് പുറത്തു വരുന്നു എന്ന് നാം കൃത്യമായി കാണുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്കെല്ലാവർക്കും അറിയാം, സുകുമാരക്കുറുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം 24 ന്യൂസ് ചാനലിൽ പുറത്തു വന്ന ഒരു വിഷയം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. പലപ്പോഴും ഈ ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഒരു തരംതാണ സെൻസേഷൻ അവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങളെങ്കിലും വിഷയങ്ങളെ കൊണ്ടുവരുന്നുണ്ടോ? പലപ്പോഴും ഫസ്റ്റ് ഓൺ സോ ആൻഡ് സോ ചാനൽ എന്ന നിലക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി, അതെ, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഒരു തരംതാണ അവസ്ഥയിലേക്ക് മാധ്യമരംഗത്തെ കാര്യങ്ങൾ വരുന്നുണ്ടോ? എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: ഇപ്പം ഞാൻ ഈ SLC കഴിഞ്ഞ് +2 ചേർന്ന് രണ്ടാമത്തെ വർഷമായപ്പോൾ ഉപ്പ, അതുവരെ വീട്ടിൽ മലയാളം പത്രം മാത്രമേ ഉള്ളത്, ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഹിന്ദു പത്രം കൂടെ വരുത്താൻ തുടങ്ങി. തന്നോട് അത് നിർബന്ധമായിട്ട് ഞാൻ പത്രം കൃത്യമായിട്ട് വായിക്കുമായിരുന്നു നേരത്തെ തന്നെ, ഇതും കൂടെ വായിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു കടുകട്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പത്രം വേണ്ട, വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് പത്രം കുറച്ചുകൂടെ ഒന്ന് സിമ്പിളായിട്ടുള്ള ഇതുണ്ടെങ്കിൽ കിട്ടിയതെന്നായിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടെ എന്താ വെച്ചാൽ വാർത്ത നല്ല രീതിയിൽ അറിയാൻ, അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡായിട്ട് എന്താണ് വാർത്ത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇത് വായിച്ചിട്ട് എന്താണ് പഠിച്ചുകൊടുക്കും. അന്ന് എനിക്ക് എന്ത് ചെയ്തില്ല, എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് പിൽക്കാലത്താണ് എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോർട്ടിങ്ങിൻ്റെ സെൻസേഷനലിസം എന്താണ് എന്നും സെൻസേഷൻ ഇല്ലാതെ വാർത്തയെ അതുവഴി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ തീയുന്നത് ആ കാലത്ത്. ഏതാണ്ട് അതിൻ്റെ കുറച്ചൊരു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, മലയാള മനോരമയിലൊരിക്കൽ ഒരു ചിത്രം വരികയാണ്. ചിത്രം എന്ന് വെച്ചാൽ കോഴിക്കോട് ഒരു വലിയ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഇരുമ്പിൻ്റെ ഒരു ഇതിലേക്ക് വീണ് ഒരാൾ, ഒരു മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളിയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരം തലയും ഈ ഉടലും വേർപെട്ടു. എന്നിട്ട് ഈ തല മാത്രം എന്ത് ചെയ്യുക, നിൽക്കുന്ന ഈ ഒരു ചിത്രം, ഒരു ഭീകരമായിട്ടുള്ള ചിത്രം. അപ്പോൾ അതിനിടയ്ക്ക് മനോരമയിൽ ഇങ്ങനത്തെ ഒരു 3-4 ചിത്രങ്ങൾ എന്താണ് ഒരു ആക്സിഡൻ്റ് ആയതിൻ്റെ ചിത്രത്തൊക്കെ വന്നിരുന്നു. ഒടുവിൽ വായനക്കാർ രൂക്ഷമായിട്ട് പ്രതികരിച്ചു ഇതിനെതിരെ. അങ്ങനെയാണ് എന്ത് ചെയ്തത്, മനോരമ തന്ന് നിർത്തിയത്. അപ്പോൾ അവരെന്താ വെച്ചാൽ ആ ഒരു ചിത്രത്തിനുണ്ടാകുന്നൊരു ഭയങ്കരമായിട്ടുള്ള സെൻസേഷൻ ഉണ്ടല്ലോ, ഇതായിരുന്നു. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ചാരക്കേസ്. അന്ന് വളരെ ആവേശത്തോടെയാണ് ഇത് വായിച്ചത്. എന്ന് വെച്ചാൽ ഒരു അപസർപ്പക കഥ പറയുന്ന പോലെയാണ് മനോരമയുടെ ലേഖനം ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇക്കിളി ഉണ്ടാക്കുന്ന കുറേ പരാമർശങ്ങൾ, മറിയം റഷീദയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിലുകളിലൊക്കെ കിടന്ന് പൊളഞ്ഞു എന്നൊക്കെ രീതിയിൽ, അതായത് അവരുടെ കാഴ്ചക്കാരായി നിന്നിട്ട് ക്യാമറയിൽ എടുത്ത പോലെയായിരുന്നു. അപ്പോൾ ഇത് ഇത്തരത്തിൽ എന്താ വെച്ചാൽ ഈ വാർത്തകൾക്കപ്പുറം പോകുന്ന താല്പര്യങ്ങൾ മാധ്യമ ലോകത്ത് മെല്ലെ മെല്ലെ വന്ന് ഇപ്പം അതെന്താണ്, ഇപ്പം അതതിൻ്റെ ഒരു പൂർണ്ണകായ രൂപത്തിലേക്ക് എത്തി നമുക്ക് തോന്നുന്നു. അപ്പം ആലോചിച്ചു, അന്ന് ഒരു ചാരക്കേസ് അത് നടന്നോ നടന്നില്ലെന്ന് ഇപ്പോഴും നമുക്ക് എന്തില്ല, ആർക്കും അറിയില്ല. അന്ന് എന്തിനു വേണ്ടിയാണ് അവർ ചാരപ്പണി നടത്തിയെന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഈ ക്രയോജനിക് ഈ വിദ്യ ചോർത്താൻ വേണ്ടിയിട്ടെന്നാണ്. ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, ജസ്റ്റ് പോയിട്ട് രാജ്നാഥ് സിംഗിനെയും മോദിയൊക്കെ കണ്ടിട്ട് വില പറഞ്ഞിട്ട് എന്താണ് വാങ്ങാവുന്ന രൂപത്തിൽ ഇന്ത്യയുടെ മുഴുവൻ സാങ്കേതിക വിദ്യ എന്താണ് പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് എന്തില്ല, ചർച്ച വേണ്ട, യാതൊരു വിധത്തിലുള്ള വാർത്തയും ആവശ്യമില്ല. അപ്പോൾ ഒരു തരംതാണ രൂപത്തിലുള്ള ധാർമ്മികതയോ നൈതിക ബോധമോ ആണ് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരു മറുവശം എന്താ വെച്ചാൽ, നമുക്കറിയാം മാധ്യമരംഗത്തെ മിക്കവാറും നമ്മൾ കാണുന്ന പോപ്പുലറായ എല്ലാ ചാനലുകളും അതൊക്കെ വൻകിട മറ്റേ മുതലാളിമാരുടെ കയ്യിലാണെന്നുള്ളൊരിതുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പിടിക്കപ്പെടാനിടയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനിടയുള്ള വാർത്തകൾ പറയാൻ പാടില്ല. അപ്പോൾ അനച്ചു ഈ പെഹൽഗാം ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചില വാർത്ത, അതായത് സീ ന്യൂസ്, ആജ് തക്ക്, നവഭാരത് എന്തിന് ഇന്ത്യ ടുഡേ വരെ പിന്നെ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ സൈന്യം ഇസ്ലാമാബാദ് പിടിച്ചു. എന്താണ് അവരുടെ നസീം മുനീർ, എന്താണ് അവരുടെ മറ്റേ പട്ടാള മേധാവി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുപോലെ പ്രധാനമന്ത്രിയുടെ വീട് ബോംബിട്ട് തകർത്തു, മൊത്തം രാജ്യം കീഴടങ്ങാൻ പോകുന്നു. ഇത് ആലോചിച്ച് നോക്ക്, ലോകത്ത് മുഴുവനും എത്രയോ മീഡിയകൾ ഉള്ള ഒരു ലോകത്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു വാർത്ത പടച്ചു വിടുന്നത്. അതിന് എത്ര കാലത്ത് എത്ര സമയത്ത് ലൈഫ് ഉണ്ടാവും? പക്ഷെ അത് പറയാനുള്ള ഒരു മടിയില്ലായ്മ, നമ്മൾ ഭാഷയെ പറഞ്ഞ ഉടുപ്പില്ലായ്മ ഉണ്ടല്ലോ, ഇത് ഈ മാധ്യമങ്ങൾ കാണിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഇതുപോലെ തന്നെ ഇങ്ങനത്തെയൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഗെയിമിൻ്റെ ക്ലിപ്പുകൾ, വീഡിയോ ഗെയിമിൻ്റെ ക്ലിപ്പുകൾ, അല്ലെങ്കിൽ പഴയ ഫൂട്ടേജുകൾ ഉപയോഗിക്കാം, അതായത് ആർക്കൈവ്സിലുള്ളതുകൾ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ വെച്ചാൽ കാണികളെ വെറും എന്താണ് ഇണ്ണാമണങ്ങന്മാരാണ് എന്ന രൂപത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, അവരാണ് നിങ്ങളുടെ ഈ വാർത്തകൾ കാണുന്നതെന്നുള്ള യാതൊരു ഇതുമില്ല. അവരേത് നിരക്കും എന്താണ് പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, അരുന്ധതി റോയ്ക്കെതിരെ, അതായത് അരുന്ധതി ധോതി റോയ് വിദേശത്തുള്ള ഏതോ ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ ആണെന്ന പേരിൽ CNN ന്യൂസ് 18 റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ ഒരു സാധനം പുറത്തു വിട്ടു. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ എന്താണ് അവിടെയുള്ള ഇതേപോലെ സാധനങ്ങൾ വേവിച്ചെടുക്കുന്ന ഒരു ടീം, അത് ചില ബന്ധങ്ങളൊക്കെ അതിനുള്ളതാണ്, അവരുണ്ടാക്കിയൊരു സാധനമായിരുന്നു. അതെന്ത് ചെയ്യുന്നു, അത് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പ്രസന്റ് ചെയ്യും. ചിലവർക്കെതിരെ ഒരു കേസെടുക്കാൻ എന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഉള്ളരുത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇത് ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ രോഹിംഗ്യകൾക്കെതിരെയുള്ള വംശീയ ഉന്മൂലനത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ബുദ്ധിസ്റ്റ് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ മീഡിയകളിലൂടെ അതിശക്തമായ രൂപത്തിലുള്ള വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അത്. ഏതാണ്ട് അവിടുത്തെ സാധാരണക്കാർ വരെ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് പോയി, ഇവർക്ക് അവരുദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പോൾ നേപ്പാളിൽ, നേപ്പാൾ നമുക്കറിയാം കഴിഞ്ഞൊരു 19 വർഷമായിട്ട് അവിടെ മുസ്ലിം ജനസംഖ്യ വളരെ കുറവാണ്. പക്ഷേ കാര്യമായിട്ട് അവർക്കിടയിൽ ഒരു സ്പർദ്ധ ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള ഒരാളാണ്, നമുക്കറിയാം വളരെ സൗഹാർദ്ദവും സ്നേഹവുമുള്ളൊരു വിഭാഗമാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നതിൽ. അങ്ങനെ തന്നെ അവർ ജീവിച്ചിരുന്നത്. പക്ഷേ അവർക്കിടയിലേക്ക് എന്ത് ചെയ്യുന്നു, മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വെറുപ്പ് കുത്തിച്ചെലുത്തി ഇപ്പോൾ അവിടെ കലാപങ്ങൾ എന്ത് ചെയ്തു ഉണ്ടായി. അപ്പോൾ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളാണെന്നുള്ളതാണ്. ഇന്ത്യയിലും അതേറെയും കുറഞ്ഞൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ്. പലതരം വിവാദങ്ങളിലൂടെ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെയാണെങ്കിൽ അവർ മതപരിവർത്തനം, പണം ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നവരാണതുകൊണ്ട് അവരെ വള്ളിയും ഒക്കെ തച്ച് പൊളിക്കണമെന്ന രൂപത്തിൽ. മുസ്ലിങ്ങളാകട്ടെ ഇവിടുത്തെ ഒരു സംസ്കാരത്തെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെയുള്ള പിന്നെ സനാതന ധർമ്മത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പലപ്പോഴും ഇതിന് സ്പേസ് കൊടുക്കുന്നത് ഈ മാധ്യമങ്ങളാണ്. എന്നാൽ തിരിച്ച് ഇതിനെതിരെയുള്ളൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യതയാകട്ടെ. അത് വരുമ്പോൾ പലപ്പോഴും പിന്നെ മൗനം പാലിക്കുകയും ചെയ്യുക. ഈ 2025 ഫ്രണ്ട് ലൈൻ മാസിക വാർ ആൻഡ് ഫാൾസ് എന്ന് പറയുന്നൊരു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർ 2-3 ഇൻസിഡൻസ് ഉണ്ടായല്ലോ ഇന്ത്യയിൽ, ആ സമയത്ത് 400 ചെറുകിട ഈ ചാനലുകൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആലോചിച്ച് നോക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രയാണ്, എത്രമാത്രം ജനങ്ങളിലേക്കാണ് ഈ കപട വാർത്തകൾ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വാർത്തകൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ കുംഭമേള വന്നു, കുംഭമേളയിലുണ്ടായ പല ഇതുകളും മൂടി വെക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു സ്റ്റാമ്പേഡിൽ 48 ആര് മരിക്കുന്നു, പിന്നെ 18-20 മരിക്കുന്നു. അത് മിസ്മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു. പക്ഷേ അതിനെ പൊരിപ്പിച്ച് പറയുന്ന ഇത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൃത്യമായൊരു ക്രമവും അല്ലെങ്കിൽ മറ്റേ അതിന് വേണ്ട കൺട്രോൾസും ഒക്കെ വെച്ചുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ള കാര്യം ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കാശ്മീരിൽ ഇഷ്യുമായി ഇൻസർജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരുപാട് വാർത്തകൾ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സെൻസേഷന് വേണ്ടിയിട്ട് വ്യാജ വാർത്ത ഉണ്ടാക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ജനങ്ങളിലേക്ക് നിർബന്ധമായി എത്തേണ്ട, ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട വാർത്തകൾ മൂടി വയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ, അതായത് ഇന്ത്യ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ സാങ്കേതിക വിദ്യകൾ അത് എന്തിനു വേണ്ടിയാണ് പ്രൈവറ്റൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിന് പറയുന്ന കാരണം എന്താണ്? ഇപ്പം നമ്മൾ വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്, ഇതിൽ നമ്മൾ സ്വയം സമ്പൂർണത നേടിയെടുക്കാൻ വേണ്ടിയെന്നാണ്. നോട്ട് നിരോധിച്ച സമയത്ത് എന്തിനാണ് പറഞ്ഞത്? അതിവിടുത്തെ ടെററിസം നിർത്തലാക്കാൻ വേണ്ടിയാണെന്നാണ്. കാരണം അവരാണ് നോട്ട് അടിച്ചുണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്. എന്ത് സംഭവിച്ചു പറയാം, ഇത്തരത്തിൽ എത്രമാത്രം നുണകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതും അതൊക്കെ ഒടുവിൽ എങ്ങനെയാണ് പിന്നെ ഒടുങ്ങിപ്പോയത് നമുക്കറിയാം. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതത്വത്തിന് വേണ്ട ഏറ്റവും വലിയ ഈ നമ്മുടെ ഒരു വിജ്ഞാനത്തെ, സാങ്കേതിക വിദ്യയെ വിറ്റ് കളഞ്ഞു എന്ന് മാത്രമല്ല, അത് ഇന്ത്യൻ സുരക്ഷിതത്വത്തെ നാളെ ബാധിക്കും. ആ സമയത്ത് ഈ പറഞ്ഞ ഡയലോഗുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 22,000 കോടിയിലധികം രൂപ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തു, നികുതി ഇളവ് മറ്റേ അടക്കേണ്ടതില്ല എന്ന് കൊടുത്തു. നമ്മളോട് ചർച്ചയാവുന്നുണ്ടോ? 6 കോടി അടച്ചാൽ മതി എന്നാണ്. എന്താ അതിലെ വിവാദം? ശ്രദ്ധിക്കണം, അത് അംബാനിയുടെ ചാനലുകൾ വിവാദമാക്കാൻ ശ്രമിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിൽ അസൂയ തോന്നിയിട്ടുണ്ടാവും, തനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഈ വിവാദം വന്ന സമയത്ത് എന്താ പറയുന്നത് അറിയോ? അദ്ദേഹം പറഞ്ഞു, അംബാനിയോട് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തൊരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എന്നെ എന്ത് ചെയ്യേണ്ട, ക്രൂശിക്കാൻ നോക്കണ്ട, പലതും ഞാൻ പുറത്തിടുന്നതാണ്. അത്രമാത്രം പരസ്യമായി അദ്ദേഹം പറയുമ്പോൾ എന്തോ പുറത്തിടാണ്ടെന്ന് ഉറപ്പായി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോടതി കേസെടുക്കണ്ടേ? അല്ലെങ്കിൽ പോലീസ് കേസെടുക്കണ്ടേ? ഒന്നും അവിടെ എന്താണ് ഉണ്ടാവുന്നില്ല, ഇത് ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ RSS ആലോചിച്ചു പോകും, RSS രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇവിടെ ഖാർഗെയുടെ മകൻ പറയുമ്പോൾ, അത് ആഭ്യന്തരമന്ത്രി പറയുന്ന സമയത്ത് ശരിക്കും അത് വിവാദ വിഷയമാണല്ലോ. ഇത്രയും വർഷം എങ്ങനെയാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയൊരു സംഘടന ഇങ്ങനെ വർക്ക് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ മറ്റ് സംഘടനകൾക്കൊക്കെ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ? സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ഇതൊന്നും ചോദ്യമായിട്ട് വെച്ചാൽ വരുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ചാനൽ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് തെറ്റിദ്ധാരണയും പരത്തുക എന്നുള്ളതാണ്. ഒരു പ്രചരണ ആയുധമായിട്ട് മീഡിയകൾ മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും മാധ്യമധർമ്മം, മാധ്യമ നൈതികത, ഇത്തരം കാര്യങ്ങളൊക്കെ അട്ടത്ത് വയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ള യാതൊരു സംശയമുള്ള ജനങ്ങളെ അറിയിക്കാനുള്ളൊരു ബാധ്യത, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളൊരു ബാധ്യത, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഇതിൽ നിന്ന് എന്തായാലും പിന്മാറിയിട്ടുണ്ട്. ഒപ്പം വെച്ചാൽ ഇന്ന് നടക്കുന്ന ഈ മലീമസമായ പല വാർത്ത ഈ തരംഗങ്ങളിൽ ഇവർ പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്ന വെച്ചാൽ പഴയ ഓട്ടോറനോ കാസ്റ്റിലൂടെയൊരു കവിത ഉണ്ടല്ലോ, വെച്ചാൽ ആ കവിതയിൽ വെച്ചാൽ ഇന്നാട്ടിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും, ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്താണ് ഒറ്റപ്പെട്ട ഒരു ചെറുനാളം പോലെ ഈ രാജ്യം ഒടുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളവിടെ എന്തു ചെയ്യുകയായിരുന്നു? അതിന്നത്തെ ഏറ്റവും കൂടുതൽ എന്താണ് അത് യോജിക്കുന്നത്? മാധ്യമങ്ങൾക്കാണ്. കാരണം ഈ രാജ്യം മാറും, അന്ന് ഈ മാധ്യമങ്ങൾ ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഹുള്ള, അവതരണം മൂസ സലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ടു പോകണം എന്ന് ഉപദേശിക്കുകയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ, അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, വൈജ്ഞാനിക സംഭാവനകൾ, പണ്ഡിതൻ, നേതാവ് എന്നീ തലങ്ങളിൽ ദീനിനും സമൂഹത്തിനും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇമാമിൻ്റെ ജീവിതത്തിന് നേരെയുണ്ടായ, പ്രവർത്തനങ്ങൾക്ക് നേരെയുണ്ടായ വിമർശനങ്ങൾ, കടന്നാക്രമണങ്ങൾ, അത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളുടെ ഇക്കാലം വരെയുള്ള കാര്യങ്ങൾ, ഇതുമായി വിശ്വാസികളായ നാം, പ്രബോധകരായ നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസുകളിൽ നാം സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് വിഷയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്താനും നാം അറിയേണ്ടതും സമൂഹത്തെ അറിയിക്കേണ്ടതുമായ വിഷയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇന്നത്തെ ക്ലാസ് മുതൽ അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഹിജ്റ 3-4 തലമുറകളിൽ ശ്രദ്ധേയനായ, ജീവിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹുസൈമ റഹിമഉല്ലയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ വലിയ പ്രത്യേകതയാണ് അവരുടെ ജീവിതത്തെ, അവരുടെ കഴിവിനെ, അവർ അറിഞ്ഞ കാര്യങ്ങളെ, ഒരുപാട് ത്യാഗം സഹിച്ച് അനവധി പ്രയാസങ്ങളെ നേരിട്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, പകർന്ന് നൽകുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് ഇത്ര തിളക്കം. ഈ കാലഘട്ടത്തിലും വായിക്കപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറ്റപ്പെട്ടത് അവരാരും വെറുതെ ഇരുന്നിട്ടില്ല എന്നതാണ്. ഇബ്നു ഹുസൈമ എന്ന പേരിലാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമ ഇബ്നുൽ മുഗീറ ഇബ്നു സ്വാലിഹ് ബിനു ബക്കർ റഹിമഉല്ലാ അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അൽ ഹാഫിളുൽ ഹുജ്ജ അൽ ഫഖീഹ്, ഹാഫിള് ഫഖീഹ്, ഹുജ്ജ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുള്ള നബിചര്യയെ ഏറ്റവും കൂടുതലായി സ്വായത്തമാക്കിയിട്ടുള്ള, ആഴത്തിൽ അറിവ് നേടിയ, അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു, പണ്ഡിതനായിരുന്നു ഇമാം. ഈ കാര്യങ്ങൾക്കുള്ള അർഹത ഇമാമിനുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ നേതാവാണ്, ഇമാമുൽ അഇമ്മ പണ്ഡിതന്മാരുടെ ഇമാമാണ്, സ്വാഹിബു തസ്വാനീഫ് നിരവധി ഗ്രന്ഥങ്ങൾ ഇമാം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സേവിക്കാൻ, അതിനെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശക്തമായ പരിശ്രമങ്ങൾ, അധ്വാനങ്ങൾ, അതിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് ലഭിക്കപ്പെട്ട സ്വീകാര്യതയാണ് ഇത്തരം നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ ഒരുപാട് പണ്ഡിതന്മാർ അറിയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, ഇനിയും ഒട്ടേറെ പണ്ഡിതന്മാർ. ആ രണ്ട് പണ്ഡിതന്മാരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ നിമിഷം പോലും രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടു ജീവിതങ്ങളാണ്. എന്തിനാണ് എതിർക്കപ്പെടുന്നത്? സത്യത്തെ പഠിപ്പിക്കപ്പെട്ടതുമൂലം, നന്മയുടെ വാഹകരായി എന്നതു കാരണം, സമൂഹത്തിലേക്ക് സംസ്കരണ ചിന്തകൾ, മൂല്യവത്തായ അറിവുകൾ, ധാർമ്മിക ബോധത്തിലേക്ക് എത്താനുള്ള വഴികൾ, ഇതിനെക്കുറിച്ചൊക്കെ ആ പണ്ഡിതന്മാർ പറഞ്ഞുകൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു എന്നതാണ് കണക്കാക്കപ്പെടുന്ന, ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ, ആരോപണങ്ങളിൽ പ്രധാനം. അവിടെയൊന്നും തളർന്നിട്ടില്ല. അവരൊക്കെ അള്ളാഹുവിൽ തവക്കുലാക്കി പ്രാർത്ഥനയോടെ കിട്ടുന്ന അറിവുകൾക്കനുസരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയവരാണ്. ഇബ്നു ഹുസൈമ റഹിമഹുല്ലയുടെ ജീവിതവും ദീനിന് വേണ്ടിയുള്ള സേവനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് ഇമാമുൽ അഇമ്മ പണ്ഡിതന്മാരുടെ ഇമാം. നോക്കൂ നിങ്ങൾ, അപൂർവമായി നൽകപ്പെടുന്ന സ്ഥാനങ്ങളാണ്. അവരാരും മനസ്സുകൊണ്ട് ഇത്തരം ബഹുമതികൾ ആഗ്രഹിച്ചവരല്ല. ഭൗതിക താൽപ്പര്യങ്ങൾക്കു വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്കു വേണ്ടി ഇത്തരം സുഖിപ്പിക്കുന്ന, മനസ്സിന് ആനന്ദവും കുളിർമയും നൽകുന്ന കേവല പദങ്ങളുടെ പിന്നാലെ ഓടിയവരല്ല. ആത്മാർത്ഥതയോടെ പണിയെടുത്ത് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അവരിലേക്ക് ചേർക്കപ്പെട്ട സുന്ദരമായ വിശേഷണങ്ങളാണ്, സ്ഥാനങ്ങളാണ് ഇതെല്ലാം. അതിനവർ അർഹരായതുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒട്ടേറെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്കിടയിലുണ്ടായ പണ്ഡിത മഹത്വക്കളെക്കുറിച്ച് കേൾക്കുന്നു. അവരുടെ കഠിനാധ്വാനങ്ങളെ സംബന്ധിച്ച്, രാവും പകലുമുള്ള പരിശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. മനസ്സിലെങ്കിലും നാം പറയുന്നു, വല്ലാത്ത ജീവിതമായിരുന്നു, വല്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. ഒരാളുപോലും സഹായത്തിനില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്നിരുന്ന ഒരു കാലഘട്ടം വലിയ വലിയ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അപ്പ സഹോദരങ്ങളെ, ഇമാമുൽ അയിമ്മ, അയിമ്മത്തിൻ്റെ ഇമാമാവുക എന്നത്, ആ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക എന്നത് നിസാരമായ ഒരു കാര്യമല്ല. അതിനുള്ള യോഗ്യത നേടിയ ഇമാമാണ് ഇബ്നു ഹുസൈമ റഹിമഹുള്ള. അദ്ദേഹം ഹിജ്റ 223 ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യ തലമുറ, ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരുടെ കാലം കഴിഞ്ഞിട്ടാണ് അതിനോടടുത്ത് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അഥവാ താബിയങ്ങൾ, അവരെ പിൻപറ്റി വന്നവർ, പിന്നീട് വന്ന ഒരു തലമുറയിലാണ് ഇമാം ഉൾക്കൊള്ളുന്നത്. അറിവിൻ്റെ ഏറ്റവും തെളിഞ്ഞ, ഏറ്റവും ശുദ്ധമായ ആ വഴി അതിൻ്റെ ആരംഭത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച പണ്ഡിതനാണ് ഇബ്നു ഹുസൈമ റഹിമഹുള്ള. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സൗഭാഗ്യം ഇമാമിനുണ്ടായി. പിതാവ് നിർദ്ദേശം വെച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ അദ്ദേഹം മനഃപ്പാഠമാക്കി. അതേസമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ശ്രദ്ധിക്കാൻ ഇമാമിന് സാധിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ രണ്ട് മേഖലകളെയും, കർമ്മ സംബന്ധമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്ര മേഖല, അതുപോലെ തന്നെ ഹദീസിൻ്റെ വിശാലമായിട്ടുള്ള ഭാഗം, ഇതിലേക്ക് പ്രവേശിക്കാൻ, ഈ കാര്യങ്ങളെ അവക്ക് നൽകേണ്ട ഗൗരവത്തോടുകൂടി ചെറുപ്പത്തിൽ തന്നെ ഇമാം നൽകിപ്പോന്നു, ശ്രദ്ധിച്ചു പോന്നു എന്നത് മതവിജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെ കൂടുതൽ നമുക്ക് ബോധ്യമാക്കിത്തരുന്ന കാര്യങ്ങളാണ്. ഇവിടെയും നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ കലാം, ആ കലാമിനെ ചെറുപ്രായം മുതൽ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ, മാതാപിതാക്കളിൽ അവരെ വളർത്തുന്നവരിൽ കൃത്യമായ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നബിശര്യയുമായി മക്കളുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തണം. പഴയകാല പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്. ആ പണ്ഡിതന്മാർ അവരുടെ മക്കൾക്ക് ആ കാര്യമാണ് കൈമാറിയത്. ഒട്ടേറെ മഹത്തുക്കളുടെ ജീവിതത്തെ നാം വായിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. അതുപോലെ ഫിഖ്, കർമ്മശാസ്ത്രം, അതോരോന്നും അതിൻ്റെ മുറപ്രകാരം കൃത്യതയോടെ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റപ്പെടുക എന്നത് അനിവാര്യമായൊരു കാലഘട്ടമാണിത്. ഹദീസിലും ഫിഖ്ഹിലും ഒക്കെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇമാം വിശാലമായ അറിവിൻ്റെയും നേടിയ അറിവിൽ ഒരു ദൃഢത കൈവരിക്കുന്നതിൻ്റെയും വിഷയത്തിൽ ഉദാഹരിക്കപ്പെടാവുന്ന ഒരു ജീവിതമായി മാറ്റപ്പെട്ടു എന്നാണ്. വലിയ ഒരു സൗഭാഗ്യമാണത്. മതവിഷയത്തിൽ വിശാലതയുള്ള നല്ല അറിവ് നേടിയ ഒരാളായി മാറാൻ കഴിയുക, അതുപോലെ ഒരു മുജ്തഹിദ് ഗവേഷണ പാഠവുമുള്ള കഴിവുള്ള ഒരു പണ്ഡിതനാവുക, അതുപോലെ തന്നെ ഇത്ഖാൻ പഠിച്ച കാര്യങ്ങളിൽ ഒരു ഒരു ഉറപ്പ് കൈവരിക്കാൻ കഴിയുക, ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാമിൻ്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ സന്ദേശങ്ങൾ, വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരധ്യായമാണ്. ഇൻഷാ അല്ലാ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇമാമിന് നൽകപ്പെട്ടതായ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾക്കുള്ള അർഹത എന്തെല്ലാം ഗുണങ്ങൾ കൊണ്ടാണോ ഇമാമിനുണ്ടായത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായി, നമുക്ക് ലഭിച്ച വലിയൊരു നേട്ടമായി കാണാൻ സാധിക്കണം. നമ്മളാൽ കഴിയുന്ന പോലെ അവരുടെ സേവനങ്ങൾക്ക്, അവർ ബാക്കി വച്ച കാര്യങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമുമാരുടെ ജീവിതങ്ങളെ അടുത്തറിയാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമൊക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ. വിശദീകരിച്ചു നൽകിയത് മൂസ സലാഹി കാര.
4: وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ആയിഷ ബീവി വിത്ര നമസ്കരിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസാണ് വിശദീകരിക്കപ്പെടുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 205-ാമത്തെ അധ്യായം, ബാബുൽ ഹസ്സി അല സ്വലാത്തുൽ വിത്ർ. വബയാനി അന്നഹു സുന്നത്തു മുഅക്കദ വബയാനി വഖ്തുഹു. വിത്ർ നമസ്കാരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അധ്യായം. അത് ശക്തമായ സുന്നത്താണ്. അതിൻ്റെ സമയവും വിശദീകരിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ നിന്നുള്ള 1136-ാമത്തെ ഹദീസ്. വഅൻ ആയിഷത്ത رضي الله عنها أن النبي صلى الله عليه وسلم كان يصلي صلاته بالليل وهي معترضة بين يديه فإذا بقي الوتر أيقظها فأوترت. رواه مسلم. وفي رواية له فإذا بقي الوتر قال قومي فأوتري يا عائشة. سهودر انجلي أم المؤمنين عائشة رضي الله تعالى عنها نبي صلى الله عليه وسلم يراتري نمسكارته كورچ വിവരിക്കുകയാണ്. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി സ്വലാത്തുഹു ബില്ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട്. വഹിയ മുഅതരിദത്തും ബൈന യദൈഹി, ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കാറുണ്ട്. ഫൈദ ബഖിയൽ വിത്റു, വിത്ർ ബാക്കിയായാൽ, വിത്ർ നമസ്കരിക്കാനാവുമ്പോൾ ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുണർത്തും. അങ്ങനെ അവർ വിത്ർ നമസ്കരിക്കും. മറ്റൊരു രിവായത്തിൽ വിത്ർ നമസ്കരിക്കാനാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖൂമി ഫഔതിരി യാ ആയിഷ, എഴുന്നേൽക്കൂ വിത്ർ നമസ്കരിക്കൂ ആയിഷ എന്ന്. നോക്കൂ സഹോദരങ്ങളെ, രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നത്, വാന മുഅതരിദത്തുൻ ബൈനഹു വബൈനൽ ഖിബ്ല, ഖിബ്ലക്കും അദ്ദേഹത്തിനുമിടയിൽ ഞാനവിടെ കിടക്കാറുണ്ട്. ഫഇദ അയൂത്തിറ അയ്ഖളനി ഫഔതർത്ത്. വിത്ര നമസ്കരിക്കാനാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കും. വിത്ര ബാക്കിയാവുന്ന സമയത്ത് ആയിഷ ബീവിയെ കൂടി വിളിച്ചുണർത്തുകയാണ്. മറ്റൊരു റിവായത്തിൽ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഅന റാഖിദത്തുൻ മുഅതരിദത്തുൻ അലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരിക്കും, ഞാനവിടെ ഉറങ്ങുന്നുണ്ടാവും, അതിൻ്റെ മുന്നിൽ ബെഡിൽ കിടക്കുന്നുണ്ടാവും വിരിപ്പിൽ. ഫൈദ അറാദ യൂത്തിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രാക്കാൻ ഉദ്ദേശിച്ചാൽ, ഐഖദനി എന്നെ വിളിച്ചുണർത്തും, ഫൗത്തർത്തു, അപ്പോൾ ഞാൻ വിത്ര നമസ്കരിക്കും. സഹോദരങ്ങളെ, നമസ്കാരമെന്നുള്ളത് ഇബാദത്തുൻ റുഹിയ, ആത്മീയമായ ഒരു ആരാധനയാണ്. വയഖിഫു ഫീഹൽ അബ്ദു അമാമ റബ്ബിഹി, ഒരടിമ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ഇബാദത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു അതിൻ്റെ സുന്നത്തുകൾ, അതിൻ്റെ ആദാബുകൾ, അതിൽ അനുവദനീയമായ കാര്യങ്ങൾ, അതിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ. ഈ ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റവും നന്നായി ഈ ഉമ്മത്തിന് അറിയിച്ചു തരാൻ സാധിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. കൂടുതൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ റിവായത്ത് ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രിയപുത്രി ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ, അവർ അറിയിച്ചു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുമ്പോൾ ആ ഹുജ്റത്തിൽ വെച്ച്, വഹിയ റാഖിദത്തുൻ അമാമഹു മുഅതരിദത്തുൻ അലാ ഫിറാശിഹി, വിരിപ്പിലിങ്ങനെ നിവർന്ന് അവിടെ മുഅതരിദത്തായി, അതായത് മുന്നിൽ എതിരിൽ നിൽക്കുക കിടക്കുകയാണ്. അങ്ങനെ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ അവർ എഴുന്നേറ്റ് വുളു ചെയ്ത് വിത്ര നമസ്കരിക്കുകയാണ്. വൽ ബുയൂത്തു യൗമഇദിൻ ലൈസ ഫിഹ മസാബിഹ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, വീടുകളിൽ അന്ന് വിളക്കുകളുണ്ടായിരുന്നില്ല. എന്താണത് അറിയിച്ചു തരുന്നത്? വഹിയ ഇഷാറത്തുൻ ഇലാ അന്നദ്ദലാം അന്ന ദ്വലാമ സബബുൻ ഔ ഇല്ലത്തുൻ ലിവുജൂദിഹ അമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ സ്വലാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലായിരിക്കെ തന്നെ നബിയുടെ മുമ്പിൽ ആയിഷ ബീവി ഇങ്ങനെ എതിരിലിങ്ങനെ കിടക്കുന്നത്, അത് അവിടെ ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാത്ത വിധത്തിൽ ഇരുട്ടാണ്, വെളിച്ചമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലായിരിക്കും. ഇവിടെ ഒരു മസ്അല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു മാജ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഖൽഫൽ മുതഹദ്ദിസി വന്നായിമി, ഉറങ്ങുന്ന ആളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല എന്നറിയിക്കുന്നതായ ഒരു ഹദീസ് നബി വിരോധിച്ചത്. ആ ഹദീസിനെയും ഈ ഹദീസുകളെയും ജമാ ചെയ്യുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് ആ വിരോധം എപ്പോഴാണ് വരുന്നത്? സംസാരിക്കുന്നവനും അതുപോലെ തന്നെ ഉറങ്ങുന്നവൻ്റെയും പിന്നിൽ നമസ്കരിക്കരുത് എന്ന് പറയുമ്പോൾ, ഹൈസുമ ആ ഒരു വിഷയം ബി അന്ന നഹിയ യക്കൂനു ഹസ്മൻ ഇദാ കാന ഫീ ദാലിക മാ യശ്അലു അൽ മുസല്ലി ഫീ സ്വലാത്ത്, നമസ്കാരത്തിൽ നമസ്കരിക്കുന്ന ആൾക്ക് അയാളെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും വിരോധിക്കപ്പെട്ടതാണ്. എന്നാൽ ഇദാലം യശ്അൽ ഹൂഫല്ല മൃവാസ്യ, അയാൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ, അയാളുടെ ശ്രദ്ധ തെറ്റുകയില്ല എങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കിടക്കുന്നതിന് എന്നാണ്. അടിസ്ഥാനപരമായി അന്നൽ മുസല്ലി ലാ യജ്അലു ശൈഅൻ ബൈനഹു വ ബൈനൽ ഖിബ്ല, തനിക്കും ഖിബ്ലക്കിടയിൽ ഒന്നും ആക്കാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്തായിരിക്കും കിടക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്നതായ ഒന്നും തൻ്റെ മുന്നിൽ ഇല്ലാതിരിക്കുകയാണ്. എന്നാലൊരാവശ്യമുണ്ടെങ്കിൽ വേറെ സ്ഥലമില്ല, ഇരുട്ടാണ്, അവിടെ കിടക്കാനൊരു റൂം, അവിടെ തന്നെ നമസ്കരിക്കുവാനുള്ള സ്ഥലമുള്ളൂ, ആ ഒരു സന്ദർഭത്തിലൊക്കെയാണെങ്കിൽ അങ്ങനെ ആവാമെന്നതും പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് അറിയിക്കുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, വിത്ര നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അത് ശക്തമായ സുന്നത്താണ് എന്ന് അറിയിക്കുന്നതും അത് തുടർച്ചയായി നിത്യവും പതിവായി നമസ്കരിക്കണം എന്നതും ആഖിറുൽ ലൈലിലാണ് അത് ഏറ്റവും അഫ്ളലായത് എന്ന കാര്യങ്ങളുമൊക്കെ ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അന്ന വുജൂദൽ മർഅത്തി അമാമൽ മുസല്ലി ലാ യുബ്സിലു സ്വലാത്തുഹു, ഒരു സ്ത്രീ നമസ്കരിക്കുന്ന ആളുടെ മുന്നിൽ കിടക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ബാത്തിലാകുകയില്ല എന്നുള്ളതും അറിയിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, വീടുകളിൽ സുന്നത്ത് നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളുമെല്ലാം നടക്കേണ്ടതുണ്ട് എന്നതുമൊക്കെ ഈ ഹദീസ് നമ്മെ അറിയിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു അവിടുത്തെ വീട്ടിൽ, അവിടുത്തെ കുടുംബത്തിൽ ഈ ഉമ്മത്തിന് മാതൃകയായി കാണിച്ചു തരുന്നത്. ഒരിക്കൽ ഒരു സംഭവം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബിൻത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തൻ തുറഖഹു വ ഫാത്തിമത്ത് ബിൻത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു രാത്രിയിൽ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹുവിൻ്റെയും റൂമിൽ അവിടെ വാതിലിൽ മുട്ടുകയാണ്.

0: ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വക്കാനൽ ഇൻസാനു അക്സറ ഷെയ്ഇൻ ജദല, സൂറത്തുൽ കഹ്ഫിലെ 54-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇവിടെ ഖിയാമുല്ലൈലിനു വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. സുബഹിക്ക് മുമ്പേ വീടുകളിൽ വീട്ടുകാരെ വിളിച്ചുണർത്തുകയാണ്. തൻ്റെ മകളും തൻ്റെ മരുമകനും തൻ്റെ പിതൃവ്യ പുത്രനുമായ അലി റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹം കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ, അതേപോലെ തന്നെ സ്വന്തം പുത്രി ഫാത്തിമ റളിയല്ലാഹു തആലാ ഇവരുടെ ഡോറിൽ പോയി, വാതിലിൽ പോയി ഇവരുടെ വാതിലിക്കൽ മുട്ടിക്കൊണ്ട്, അലാ തുസല്ലിയാൻ, നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ, ഖിയാമിൻ ലൈല് നമസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങേയറ്റത്തെ ഒരവസ്ഥയിൽ രോഗിയായി കിടക്കുന്ന ആ ഒരു സമയത്തല്ലാതെ ഈ ഉമ്മത്തിനെ ഖിയാമുല്ലൈലിനു വേണ്ടി പ്രേരിപ്പിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹ തൻ്റെ പ്രിയ പുത്രിയാണ്, ഖിത്അത്തു കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹ. അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിൻ്റെയൊക്കെ സ്ഥാനം എത്രയാണ്, എത്ര വലിയ ആളുകളായിരുന്നാലും അവരോട് ഈ ഒരു കുടുംബത്തിൻ്റെ നന്മ, ഒരു കുടുംബത്തിലെ ഖൈറും ഒരു കുടുംബത്തിലെ ബറക്കത്തും മലക്കുകളിൽ നിന്നുള്ള സാന്നിധ്യവുമൊക്കെ ലഭിക്കാൻ അനിവാര്യമായത് അവിടെ അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആ സുന്നത്ത് ശക്തമായ സുന്നത്തായതുകൊണ്ട് തന്നെ വീട്ടുകാരെ സുബഹിക്ക് മുമ്പേ വിളിച്ചുണർത്താൻ ഒരു പിതാവ് എന്ന നിലക്ക്, ലോകത്തിൻ്റെ പ്രവാചകൻ എന്ന നിലക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അവർ ഉറങ്ങുകയായിരുന്നു രണ്ടാരും, ഭാര്യ ഭർത്താക്കൾ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ നഫ്സൊക്കെ അള്ളാഹിൻ്റെ കയ്യിലല്ലേ, അള്ളാഹ് ഉണർത്തിയാൽ ഞങ്ങൾ ഉണരും. അതായത് അള്ളാഹു യതവഫൽ അംഫുസഹീന മൗത്തിഹ വല്ലത്തീലം തമുത്ഫി മനാമിഹ, മനുഷ്യൻ്റെ മരണം സംഭവിക്കുന്നവരുടെ നഫ്സുകളെ, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോഴാണ് മരിക്കാത്തതിനെ ആ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ ഉറങ്ങിപ്പോയാൽ എന്താ ചെയ്യുക എന്നുള്ളൊരു രൂപത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും പറയാതെ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുമ്പോൾ, മനുഷ്യരിങ്ങനെയാണ്, വക്കാനൽ ഇൻസാനു അക്സറ ഷെയ്ഇൻ ജദല, അധികം താർക്കികരാണ്, അവർ തർക്കിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ന്യായമെന്നോണം വെറുതെ പറഞ്ഞതാണ്, പക്ഷേ ആ രൂപത്തിൽ ഒരു കുടുംബത്തിൻ്റെ നന്മയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ താൽപ്പര്യം, അവരെ ദീന് അവർക്ക് പകർന്നു നൽകുന്നതിലും അവരെ പഠിപ്പിക്കുന്നതിലും അവരിലത് വളർത്തിയെടുക്കുന്നതിലും പ്രേരിപ്പിക്കുന്നതിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു താൽപ്പര്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, വലിയൊരു പാഠമാണുള്ളത്. വീട്ടുകാരെ വിളിച്ചുണർത്തുക, അവിടെ രാത്രി നമസ്കാരം നിർവഹിക്കുക, വിത്ര നമസ്കരിക്കുക, അവിടെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, റഹിമല്ലാഹും റഅൻ താമ മിനല്ലൈൽ, ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്, അയാൾ രാത്രി എഴുന്നേറ്റു, ഫസല്ല, അയാൾ നമസ്കരിച്ചു, വൈഖല സൗജതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി, ഫഅബത്ത്, അവൾ വിസമ്മതിച്ചു, എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല, നദഹ ഫീ വജ്ഹിഹൽ മാ, അവളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, ആ രണ്ടുപേരും നമസ്കരിക്കുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. റഹിമല്ലാഹു റഅത്തൻ, ഒരു പെണ്ണിന് അള്ളാഹിൻ്റെ കാരുണ്യമുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ച് ഭർത്താവിനെ വിളിച്ചുണർത്തി, എഴുന്നേൽക്കുന്നില്ല, നദഹത്ത് ഫീ വജ്ഹിഹിൽ മാ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം കുഴഞ്ഞ് എഴുന്നേൽപ്പിച്ച് നമസ്കരിച്ചു, അവിടെയാണ് റഹ്മത്തുള്ളത്, ബറക്കത്തുള്ളത്. മക്കളോട് കൽപ്പിക്കണം, വിത്ര നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് കൽപ്പിക്കണം. നമസ്കാരം കൊണ്ട് കൽപ്പിക്കാനുള്ള ഒരു ഗൗരവമായ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയല്ലോ, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്ന സബഈ സിനീൻ, 7 വയസ്സായാലും തന്നെ കൽപ്പിക്കണം, 10 വയസ്സായാൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം, ഇങ്ങനെ തുടങ്ങി എല്ലാവിധ നന്മകളും, നമസ്കാരമെന്ന മഹത്തായ ഇബാദത്ത്, ഫറളും സുന്നത്തുകളുമെല്ലാം നമ്മളുടെ കുടുംബത്തിൽ അത് പ്രാവർത്തികമാക്കാൻ, അത് ശീലിക്കാൻ, അത് തുളർത്തിക്കൊണ്ടുവരുവാൻ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തോട് നാം കൽപ്പിക്കണമെന്നതെല്ലാം ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല വിത്ര നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ ആയിഷ ബീവി വിത്ര നമസ്കരിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

മാഷാല്ലാ, വളരെ സൂപ്പറായി പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് റേഡിയോയിൽ പാട്ട് കേൾക്കുന്നത്. ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടാകും, കേട്ടവരുണ്ടാകും. ഏതായാലും മനോഹരമായ ഗാനമാണ് ഇന്നത്തെ സ്വരത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിക്കെതിരെ തൂഫാനാകാം. നമ്മോട് സംസാരിക്കുന്നു ഷമീർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിലെല്ലാം അത് കൃത്യമായി പാലിക്കുവാനും മനസ്സ് വെക്കണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്ന, വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു മാരകമായ വിപത്താണ് ലഹരി എന്നുള്ളത്. മതം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നന്മയാഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് ബോധവാനായിരിക്കും, അംഗീകരിക്കുന്നവരായിരിക്കും. നേരെ മറിച്ച് മതമില്ലാത്ത ഭൗതികവാദത്തിൻ്റെ വക്താക്കൾ, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് കരുതുന്ന ആളുകൾ, അവർ ഇത്തരം ലഹരിയുടെയും അതേപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പ്രചാരകരും വക്താക്കളുമാണ് എന്നുള്ളത് പരസ്യമായി അവർ തന്നെ ഏറ്റുപറയുന്ന സംഗതിയാണ്. ഇതൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറയുന്ന ആളുകളെ അപരിഷ്കൃതരും പഴഞ്ചരുമായി മുദ്രകുത്തി മൂലക്കിരുത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾ, വാസ്തവത്തിൽ അവർ വലിയ സാമൂഹിക ദ്രോഹികളാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരിലൂടെ ഈ തിന്മകൾ പ്രചരിക്കുമ്പോൾ അവരിൽ മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്തുകളും പരിക്കുകളും ചെന്ന് നിൽക്കുന്നത്. അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ അതിൻ്റെ അപകടങ്ങളുണ്ട്. അവരുടെ സമൂഹത്തിനും രാജ്യത്തിനും അതേപോലെ അവരുടെ പരിസരങ്ങളിലേക്കുമൊക്കെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ തിന്മക്കെതിരെ നാടൊട്ടുക്കും അല്ലെങ്കിൽ രാജ്യം ഒന്നാകെ പ്രതികരിക്കുമ്പോൾ ഇത്തരം തിന്മയുടെ വക്താക്കൾ, ഈ ജീവിതം ഒന്നേയുള്ളൂ, അത് നമ്മൾ പരമാവധി അടിച്ചു പൊളിച്ച് ആസ്വദിക്കണം എന്ന് പറയുന്ന ആളുകൾ, ഇത്തരം നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് യുവതലമുറയെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരിയെ പിഴുതെറിയാൻ ബോധപൂർവമായി ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുൻകാലങ്ങളേക്കാൾ വ്യത്യസ്തമായി മയക്കുമരുന്നുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു, അതും തന്നെ പ്രായം ചെന്ന മുതിർന്ന ആളുകൾ വളരെ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയും കോലവുമൊക്കെയായിരുന്നു ലഹരിയുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, സ്ഥിതി മാറിയിരിക്കുകയാണ്. ചെറിയ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ, പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവരിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓരോ വർഷവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സ തേടി എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എത്രത്തോളം അപകടകരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചികിത്സ തേടി പോകാത്ത എത്രയോ ആളുകളുണ്ടാകും. ചികിത്സ തേടി പോകുന്നവരിൽ തന്നെ പകുതിയോളം വരുന്ന ആളുകൾ 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്നറിയുമ്പോൾ, സഹോദരങ്ങളെ, രാജ്യത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ആരുടെ മനസ്സാണ് പിടക്കാതിരിക്കുക? അതുമല്ല, ഈ ലഹരിയുടെ, ഡ്രഗ്സിൻ്റെ പുതിയ പുതിയ രൂപങ്ങളും ഇനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വലിയ ഭീതിയാണ്, അപകടമാണ് നമ്മൾ മണത്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ലഹരിയും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെ കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും അതേപോലെ തന്നെ അവരെ തന്നെയും കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ, ഇന്ന് പെട്ടെന്നറിയാൻ പറ്റാത്ത രീതിയിൽ പല രൂപത്തിലും പല പേരുകളിലുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. രാസലഹരികൾ വന്നതോടുകൂടി പൗഡർ രൂപത്തിലും ഗുളികകളുടെ രൂപത്തിലും ഇഞ്ചക്ഷൻ്റെയും സ്റ്റാമ്പിൻ്റെയും പുകയുടെയും ഒക്കെ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഇന്നത് കിട്ടുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കണ്ണിന് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സുകളുടെ രൂപത്തിൽ വരെയും ഇന്ന് ഡ്രഗ്സുകൾ ലഭ്യമാണത്രേ. ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ആ മാസ്മരികമായ വലയത്തിൽ കുടുങ്ങിപ്പോകുമെന്നാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തിയ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതില്ലാതെ പിന്നെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അതിനൊരു അഡിക്റ്റാവുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ ഇത്തരം തിന്മകളെ നമ്മൾ പിടിച്ചു കെട്ടണമെങ്കിൽ, ആ ലഹരിയെ പിഴുതെറിയണമെങ്കിൽ, നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഇത്രയേറെ പ്രചരിക്കുവാനുള്ള കാരണങ്ങളെന്താണ് എന്ന് കണ്ടെത്തി, ലഹരിയുടെ വ്യാപനത്തിന്റെ കാരണങ്ങളെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവയെ വേരോടുകൂടി പിഴുതെറിയുവാൻ നമുക്ക് സാധിക്കണം. അതിന് ശക്തമായ നിയമങ്ങളും ഇടപെടലുകളും നടപടികളും ആവശ്യമാണ്. ധാർമ്മികതയെ കുഴിച്ചു മൂടുവാൻ വേണ്ടി ഇവിടെ മുറവിളി കൂട്ടുമ്പോൾ ലിബറൽ ചിന്താഗതികളുമായി സമൂഹത്തിലേക്ക് ആളുകൾ യഥേഷ്ടം ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ തഴച്ചു വളരുമെന്നതിൽ ആർക്കും സംശയം വേണ്ടതില്ല. മൈ ബോഡി മൈ റൈറ്റ്, മൈ റൂൾസ് മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ നിയമങ്ങളും എൻ്റെ രീതികളുമൊക്കെ എൻ്റെ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്നത് പോലെ, ഞാൻ ആരും എന്നെ ഉപദേശിക്കാനും നന്നാക്കാനും വരേണ്ടതില്ല എന്ന് മുതിർന്നവരെ നോക്കി പറയുന്ന, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന, അവർക്ക് അറിവ് പകർന്നുകൊടുത്ത ഗുരുനാഥന്മാരുടെ നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുവെങ്കിൽ അത്തരം ആശയങ്ങൾ ഈ നാടിനും സമൂഹത്തിനും അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അവക്കെതിരെ ചുരുങ്ങിയത് ബോധവൽക്കരിക്കാനും ധാർമ്മികതയിലേക്ക് വിളിക്കുന്ന നന്മയുടെ കൂട്ടായ്മകളെ പ്രചോദിപ്പിക്കുവാനും അതിനുള്ള അവസരങ്ങളും ബോധപൂർവം നമ്മുടെ നാട്ടിൽ ഒരുക്കണമെന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ സംഗതി, ഇതിൻ്റെ പിന്നിലുള്ള വമ്പൻ വിപണി, സാമ്പത്തിക ലാഭം, ഇത് തിരിച്ചറിയുന്ന ആളുകൾ അതിൻ്റെ പ്രചാരകരായി മാറുന്നു എന്നതാണ് ഒരു വസ്തുത. ഒരു മാസം കൊണ്ട് കിട്ടുന്ന വരുമാനം ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കാൻ കഴിയുമെന്നറിയുമ്പോൾ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് യുവതലമുറ സമൂഹം, അവരെന്ത് ചെയ്യുകയാണ്? അതിൻ്റെ കണ്ണികളായി മാറുകയാണ്. അപ്പം സ്വാഭാവികമായും അതിനെതിരെ നമ്മൾ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തണം. അവർക്ക് വേണ്ടുന്ന ഗൈഡൻസുകളും അതേപോലെ തന്നെ കൗൺസിലിങ്ങുകളും നൽകുന്നതോടൊപ്പം ആ വലിയ വലിയ വമ്പൻ സ്രാവുകളെ കണ്ടെത്തി നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളുടെയൊക്കെ ദുർബലത നമ്മൾ അറിയുന്നതാണ് നമുക്കൊക്കെ ബോധ്യമുള്ള സംഗതികളാണ്. ലഹരിയുടെ വലിയ വലിയ മാഫിയകളായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ റാക്കറ്റുകളെ പലപ്പോഴും പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അവരിൽ പലരെയും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആളുകളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്, സ്വാഭാവികമായി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത്തരം റാക്കറ്റുകളെ, അത്തരം വലിയ വലിയ കൂട്ടുകെട്ടുകളെ തകർക്കുവാൻ നമുക്ക് സാധിക്കണം. ശക്തമായ ഇടപെടലുകൾ നടത്തണം. സ്വാഭാവികമായും അതിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അതിൽ പിടിക്കപ്പെടുന്ന ഒരാൾക്കും രക്ഷയില്ല എന്നറിഞ്ഞാൽ, ശക്തമായ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നറിഞ്ഞാൽ, പരസ്യമായി അവർക്ക് നേരെയുള്ള നടപടികളും ശിക്ഷാ നടപടികളുമൊക്കെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും സാഹചര്യവും ഉണ്ടായാൽ ജീവിതത്തിൽ പേടിയുള്ള ഒരാളും അതിലേക്ക് പോവുകയില്ല. ഒരു പരിധിവരെയും അത്തരം ആളുകളെ നമുക്ക് തടഞ്ഞു നിർത്തുവാനും ഭാവി തലമുറയെ സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. അതേപോലെ ഇതൊരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അതൊരു ജീവവായുവിനെ പോലെ, അല്ലെങ്കിൽ ജീവവായുവിനേക്കാൾ ആവശ്യമായി കണ്ടുകൊണ്ട് എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കുവാനുള്ള ഒരു വ്യഗ്രതയും താല്പര്യവും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ണികളെ കണ്ടെത്തി അത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്യാൻ, അതിനെയെല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ജീവനും അവൻ്റെ ചോരയും അതേപോലെ തന്നെ അവൻ്റെ ശവവുമാണ് വാസ്തവത്തിൽ അതിലൂടെയുള്ള സമ്പാദ്യത്തിലൂടെ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ സമ്പാദ്യം തനിക്ക് വേണ്ട, എത്ര കോടികൾ കിട്ടിയാലും എനിക്കത് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ആളുകളെ ബോധവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ കുറേ പൈസ കിട്ടും, അതിലൂടെ നമുക്ക് ഇന്നത് വാങ്ങാം, നമ്മുടെ വീട് നന്നാക്കാം, നമ്മുടെ വാഹനം നന്നാക്കാം, നമ്മുടെ ജീവിത സ്റ്റൈൽ നിലവാരം ഉയർത്താം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കയ്യിലേക്ക് ലഹരി വിൽപ്പനയിലൂടെ അതിൻ്റെ പ്രചാരണത്തിലൂടെ കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണെങ്കിലും എനിക്കത് വേണ്ട, കാരണം പല ആളുകളുടെയും കണ്ണുനീരാണ്, പല ആളുകളുടെയും പല കുടുംബങ്ങളുടെയും ചോരയാണത് എന്ന് തിരിച്ചറിഞ്ഞ്, പല വ്യക്തികളുടെയും ശവമാണ് അത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് അറുപ്പും വെറുപ്പും മനസ്സിലുണ്ടാവുകയും അതിൽ നിന്ന് അകലുവാൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഓരോ വ്യക്തികളും ഓരോ കുടുംബവും അവരവരുടെ മക്കളും അവരവരുടെ കുടുംബത്തിലെ അംഗങ്ങളും ആരൊക്കെയുമായി ബന്ധപ്പെടുന്നു എന്നുള്ളൊരു കൃത്യമായ ധാരണയും തിരിച്ചറിവും ഉണ്ടാകണം. കൂട്ടുകെട്ടുകൾ സ്വാഭാവികമായും നന്മകൾക്ക് വേണ്ടി സഹായിക്കാറുണ്ട് എന്നതുപോലെ തന്നെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നതും അത്തരം കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ട് കൂട്ടുകെട്ടുകളിൽ പെടുന്ന ആളുകൾ, ഇതൊന്നും ഉപയോഗിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, മദ്യം ഉപയോഗിക്കാത്ത ആളുകൾ, അവരൊന്നും കള്ളരുതാത്തവരാണ്, നല്ലവരല്ല എന്ന രീതിയിലേക്ക് സമൂഹം ചിന്തിക്കുന്ന, വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുടുംബനാഥൻ അല്ലെങ്കിൽ പാരൻസ്, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, സമൂഹത്തിലെ, കുടുംബത്തിലെ മുതിർന്നവർ എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുവാനും അവരെ തിന്മകളുടെ കണ്ണികളായി കണ്ടുകൊണ്ട് ബിസിനസ് കൊഴിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് ആ കണ്ണി പൊട്ടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കളിസ്ഥലങ്ങളിൽ, ക്യാമ്പസുകളിൽ, ഉത്സവപ്പറമ്പുകളിൽ, ആഘോഷ പരിപാടികളിലൊക്കെ അതിൻ്റെ മറവിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായൊരു കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ തിന്മകൾക്കെതിരെ അതിശക്തമായി നിലയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതൊരിക്കലും സമൂഹത്തിൻ്റെ പുരോഗതിക്കും നന്മകൾക്കും എതിരിലുള്ള ഒരു നിലപാടല്ല എന്ന് മനസ്സിലാക്കി ഇത്തരം പുരോഗമനത്തിൻ്റെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ എന്ത് നെറുകേടുകളും ചെയ്യാനും വിളിച്ചു പറയാനും മടിയില്ലാത്തൊരു സമൂഹത്തെ, അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ അപകടങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. വേണ്ടിടത്ത് ശിക്ഷാ നടപടികൾ വേണ്ടിടത്ത് ആ രീതിയിൽ ഇടപെടുവാനും നമുക്ക് സാധിക്കണം. എല്ലാറ്റിനും ഉപരി ഈ ജീവിതം അതിനൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, ധാർമ്മിക ബോധം അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് എന്നുള്ള കൃത്യമായ പാഠം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും ഈ തിന്മകൾക്കെതിരെ വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. അതല്ലാതെ കേവലമായ ഒരു പ്രചരണ പരിപാടിയിൽ മാത്രം അത് നിന്നു പോകരുത് എന്നുള്ളതാണ് പ്രത്യേകമായി ഉണർത്തുവാനുള്ളത്. സമൂഹത്തിൽ എല്ലാവരെയും ഗ്രസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും, എത്രയോ നല്ല നല്ല കുട്ടികൾ അവരുടെ പഠന കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന, നല്ല നല്ല മാർക്ക് വാങ്ങി നല്ല നല്ല കരിയർ സ്വപ്നം കണ്ടിരുന്ന, ഭാവിയിൽ ഇവരെന്തൊക്കെയോ ആകുമെന്ന് പ്രതീക്ഷ വച്ചിരുന്ന മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ പല കുട്ടികളും മാറിപ്പോയിട്ടുണ്ട്. അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറ്റിയത് എന്നറിയുമ്പോൾ അവരുടെ കൂട്ടുകെട്ട്, അവർ ചെന്നുപെട്ട ലഹരിയുടെ റാക്കറ്റ്, അതിൽപ്പെട്ട് അവരുടെ എല്ലാം തകർന്ന് തരിപ്പണമായി, അഥവാ പാറക്കല്ലിലേക്ക് വീണ പളുങ്കുപാത്രം പോലെ അവരുടെ ജീവിതവും ഭാവി കരിയറും എല്ലാം തകർന്നു തരിപ്പണമായി പോകുമ്പോൾ, അത് ആ ഒരു വ്യക്തിയുടെ മാത്രം നഷ്ടമല്ല, ആ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഒന്നടങ്കം നഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭവിഷ്യത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒത്തൊരുമിച്ച് നിന്ന്, കൈകോർത്ത് നിന്നുകൊണ്ട് ആ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പാർട്ടിക്കാരനായി, നമ്മുടെ നാട്ടുകാരനായി, നമ്മുടെ കുടുംബക്കാരനായി എന്നുള്ളത് കൊണ്ടൊന്നും അത്തരം തിന്മകൾക്ക് നേരെ കണ്ണടക്കുവാനോ അത് നിസ്സാരമായി കാണുവാനോ ഒരിക്കലും നമ്മൾ നിന്നുകൊടുത്തുകൂടാ. മറിച്ച് അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് കൂടുതൽ ബോധ്യമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അതിശക്തമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ നാടിനെയും സമൂഹത്തിനെയും സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ലഹരിക്കെതിരെ അതിശക്തമായി മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കും. സർക്കാരിൻ്റെ ഇടപെടലുകളും നടപടികളുമൊക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതിനോട് കൈകോർത്തുകൊണ്ട് ആ നന്മകളിൽ സഹകരിച്ചുകൊണ്ട് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മക്ക് വേണ്ടി നിലയുറപ്പിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

0: ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാനായ കെ വി മുഹമ്മദ് അലിയാണ്. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്ന വിഷയത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ അനസ് ബിൻ മാലിക്കിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യത്റുഖു അഹ്ലഹു ലൈലൻ വകാന യതീഹിം ഗുദ്വതൻ ഔ അശിയതൻ. പ്രിയമുള്ളവരെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. സ്വഹീഹ് ബുഖാരിയിലും ഇതേ ആശയമുള്ള വചനം നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് ബിൻ അന്നദർ ബിൻ ലംലം റളിയല്ലാഹു അൻഹു അൻസാരി സഹാബിയാണ്. അബു ഹംസ എന്ന വിളിപ്പേരുള്ള അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത വിശ്വാസികളില്ല. ഹിജ്റക്ക് മുമ്പ് 10 അദ്ദേഹം ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ 10 അനസ് ബിൻ മാലിക് തൻ്റെ അടിയാണ്. എഴുതാനറിയുന്നവനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് മുസ്ലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവകനായി അനസ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയാണ്. തുടർന്ന് നബിയോടൊപ്പം നബിയുടെ സ്വന്ത സഹചാരിയായി ഒരു മകനെപ്പോലെ സേവകനായും സഹായിയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയും നബിയോടൊപ്പം ജീവിച്ചു. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തു. ബസറയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന, നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ലാ യത്റുഖു അഹ്ലഹു, തൻ്റെ വീട്ടുകാരെ ഉണർത്താറില്ല, അല്ലെങ്കിൽ വീട്ടിൽ പ്രവേശിക്കാറില്ല. ലൈലൻ, രാത്രിയിൽ. തുറക്ക എന്ന് പറഞ്ഞാൽ മുട്ടുക എന്നാണല്ലോ, വാതിലിൽ മുട്ടുക എന്നാണ് പദത്തിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ വീടിൻ്റെ വാതിലിൽ മുട്ടാറില്ല എന്ന് പറയുമ്പോൾ ദീർഘമായ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയിൽ വീട്ടിലെത്താറില്ല. വക്കാന യഹ്തീഹിം, നബിയും സഹാബത്തുമൊക്കെ യുദ്ധത്തിന് പോയിട്ടോ മറ്റോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാറുള്ളത് ഗുദ്വത്തൻ ഔ അശിയത്തൻ, ഒന്നുകിൽ ഗുദ്വത്തിൽ പ്രഭാതത്തിലോ അല്ലെങ്കിൽ സായാഹ്നത്തിലോ ആയിരിക്കും, പ്രദോഷത്തിലോ ആയിരിക്കും. രാത്രി ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടുകാരെ വിളിച്ചുണർത്താറില്ല എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ നൽകിയിട്ടുള്ള വചനത്തിൽ ഇദാ അത്വാല അഹദുക്കുമുൽ ഗൈബ എന്ന് പ്രത്യേകം നബി പറഞ്ഞതായിട്ട് പറയും. നമുക്ക് കാണാം, നിങ്ങൾ ഗൈബത്ത്, ഇദാ അത്വാല അഹദുക്കുമുൽ ഗൈബ, നിങ്ങൾ യാത്ര അല്ലെങ്കിൽ വിട്ടുനിൽക്കൽ, വളരെ നീണ്ടുപോയിട്ടുള്ള ഒരു വിട്ടുനിൽക്കലിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ രാത്രിയിൽ നിങ്ങൾ വീട്ടിലേക്ക് വരരുത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരിക, സർപ്രൈസ് കൊടുക്കുക എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. ഒരു ദിവസം രാവിലെ പോയിട്ട് രാത്രി വരുന്നതിനെക്കുറിച്ചല്ല, രാത്രി വരുമെന്നുറപ്പുണ്ടാകുമ്പോൾ വരുന്നതിനെക്കുറിച്ചുമല്ല. മുൻപൊക്കെ മുന്നറിയിപ്പ് നൽകാൻ അതിനുള്ള സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാർക്കത് പ്രയാസമുണ്ടാകും. മാത്രമല്ല അവർക്ക് ഭർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങാനൊന്നുമുള്ള സമയം കിട്ടാതിരിക്കും. അതുകൊണ്ടൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്ന് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇദാ ഖദിമ അഹദുക്കും ലൈലൻ, നിങ്ങളാരെങ്കിലും ഒരു രാത്രിയിൽ വരികയാണെങ്കിൽ തൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലരുത്. അവർക്ക് ഒരുങ്ങാനും ശ്രദ്ധിക്കാനും ഒക്കെ സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു സാവകാശമുണ്ടാകണം എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള വരവ്, അതും ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മുന്നറിയിപ്പില്ലാതെ വരുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി എന്നതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ രാത്രി എത്തുമെന്ന അറിയിപ്പ് കൊടുത്ത് അങ്ങനെ വരുന്നതിനെ എതിർത്തുകൊണ്ടല്ല പറയുന്നത്. അല്ലാത്ത രൂപത്തിലുള്ള പെട്ടെന്ന് വീട്ടുകാർക്ക് പ്രയാസമുണ്ടാകുന്ന മാനസിക ശാരീരിക തയ്യാറെടുപ്പിന് സാധ്യമാകാത്ത രൂപത്തിലുള്ള ഒരു വരവ് വീട്ടിലേക്ക് പോലും വരാൻ പാടില്ല, സ്വന്തം വീട്ടിലേക്ക് പോലും എന്നതാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവം, നല്ല സഹവാസം, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവിടെ ബോധ്യപ്പെടും. ഇവിടെ മറ്റേ ചില വിശദീകരണങ്ങൾ കൂടി ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കും. ചില ആളുകൾ വീട്ടിൽ മിണ്ടാതെ വരുന്നത് അവിടെ വല്ല പോരായ്മയുമുണ്ടെങ്കിൽ കണ്ടെത്താൻ, അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ, അല്ലെങ്കിൽ സംശയം തീർക്കാൻ, സംശയരോഗത്തിൻ്റെ ആളുകളായിട്ട് മിണ്ടാതെ പെട്ടെന്ന് വീട്ടിലെത്തുന്നവരുണ്ട്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ബന്ധങ്ങളെ അകറ്റുന്നതാണ്. പല രൂപത്തിലും പിന്നെ നല്ല സ്വഭാവം അല്ല എന്ന് പഠിപ്പിക്കുന്നു. പരസ്പരമുള്ള വിശ്വാസത്തിന് ഭംഗം വരുന്നതാണ്, അകലച്ചയുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അതുണ്ടാകരുത് എന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാക്കുകൾ തന്നെ പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ വീട്ടിൽ വരരുത്, നിങ്ങൾ അവരുടെ അസറാത്തുകൾ, അവരുടെ പോരായ്മകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി, ഒളിഞ്ഞുനോട്ടത്തിന് വേണ്ടി, പോരായ്മകൾ അന്വേഷിക്കാൻ വേണ്ടി ആ രൂപത്തിൽ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ കൂടി വരാൻ പാടില്ല. എന്തൊരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്! ലോകത്തിന് ഉന്നതമായ സഹവാസ മര്യാദകളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരാളെയും പ്രയാസപ്പെടുത്താൻ പാടില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല, ഒരാളെയും അകാരണമായി സംശയിക്കാനോ ആ നിലക്ക്, ആ ഒരു സംശയത്തിൻ്റെ നിവാരണമെന്ന നിലക്ക് ഒളിഞ്ഞുനോട്ടം പോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച്, മര്യാദയെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവി എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട് എന്ന ഒരു സന്ദേശം നമുക്കിവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം തയ്യാറാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മഷാല്ലാ. അപ്പോൾ തിരുമൊഴികളിലൂടെ നമ്മൾ നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ലൊരു ഒരു മര്യാദയാണ് ശരിക്കും പഠിപ്പിച്ചത്.
1: അതെ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: അടുത്ത പരിപാടി കാതോർക്കുക, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറ സാഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 63-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നാ ജഅൽനാഹ, തീർച്ചയായും അതിനെ നാം ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. ലിദ്ദാലിമീൻ, അക്രമികൾക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സഖൂം വൃക്ഷത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിൽ പരാമർശിച്ചത്. ആ സഖൂം വൃക്ഷത്തെ അല്ലാഹു എടുത്തു പറഞ്ഞപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിച്ച, അതിനെ പരിഹസിച്ച ചില ആളുകൾ മക്കാ മുശ്രിക്കുകളിൽ നിന്ന് രംഗത്തു വന്നു. അവർ പറഞ്ഞു, തഅ്കുലുൽ അഖ്ദറു വൽ യാബിസു, ഈ നരകം അത് ഉണങ്ങിയതിനെയും പച്ചയെയും പച്ചയായിട്ടുള്ളതിനെയും തിന്നു തീർക്കും. എന്നാൽ മുഹമ്മദ് പറയുന്നു, നരകത്തിൽ നിന്നൊരു മരം മുളച്ചു വരുമെന്ന്. കൈഫ യകൂനു ഫിന്നാർ, എങ്ങനെയാണ് നരകത്തിലൊരു വൃക്ഷമുണ്ടാവുക? അതാണ് യഥാർത്ഥത്തിൽ അതവർക്കൊരു പരീക്ഷണമാക്കി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. അവരാകട്ടെ ലാലിമീങ്ങളാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഖുർആൻ പല ഭാഗത്തും ലാലിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതും അതുപോലെയുള്ള പാപകൃത്യങ്ങളും ചെയ്യുന്ന ആളുകളെക്കുറിച്ചൊക്കെ അവർ അക്രമികളാണ് എന്ന് അള്ളാഹു പരാമർശിക്കാറുണ്ട്. മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഈ വചനം, ഇത്തരത്തിലുള്ള വചനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച ചില ആളുകൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ പരാമർശങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന, അതിനെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിൽ 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വമാ ജഅൽന റുഇയല്ലതീ അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ് വശ്ശജറതൽ മൽഊനത ഫിൽ ഖുർആൻ. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല, അർറുഇയല്ലതീ അറൈനാക, പ്രവാചകരെ താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ചയെ, ഇല്ലാ ഫിത്നതൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല. പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾക്ക് നാം കാണിച്ചു തന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായിൽ അള്ളാഹു പ്രവാചകൻ തിരുമേനിക്ക് കാണിച്ചു കൊടുത്ത പല അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഈ പറഞ്ഞ അർറുഇയല്ലതീ അറൈനാക് എന്ന് പറഞ്ഞത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം തൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അവരിൽ പലരും അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ടത്. അവർ പ്രവാചകനെ പരിഹസിക്കാൻ തയ്യാറായി. അതാണ് അതവർക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയാൻ കാരണം. അതേപോലെ തന്നെ വശ്ശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ, ആ പറഞ്ഞതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹിയ ഷജറത്തു സഖൂം ഖവ്വഫല്ലാഹു ബിഹാ ഇബാദ, അത് സഖൂം വൃക്ഷത്തെക്കുറിച്ചാകുന്നു. ആ വൃക്ഷത്തെ അള്ളാഹു പറയുന്നത് തൻ്റെ ദാസന്മാർക്ക് ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്. നരകത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത് സംശയത്തിന് കാരണമായി. അവർ ഫിത്നയിൽ അകപ്പെടാൻ അത് കാരണമായി. അവർ ചോദിച്ചു, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് തീയിൽ ഒരു മരം മുളക്കുക? യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്കും അള്ളാഹു പരലോകത്ത് സംഭവിക്കുമെന്ന് പറയുന്ന ഏത് കാര്യങ്ങളിലും ഒരു അവിശ്വാസത്തിനും ഒരു പ്രസക്തിയുമില്ല, ഒരു സംശയത്തിനും ഒരു പ്രസക്തിയുമില്ല എന്നത് വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണം. ഇന്നും ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ ഖുർആനിലും ഹദീസിലുമൊക്കെ അതിലുള്ള പരാമർശങ്ങളെ തങ്ങളുടെ ബുദ്ധിയിലിട്ട്, ആ ബുദ്ധിയുടെ മൂഷയിലിട്ട് അതിനെ തട്ടിച്ചു നോക്കി ഇതെങ്ങനെയാണ് യുക്തിക്ക് നിരക്കുക, ഇതെങ്ങനെയാണ് ബുദ്ധിക്ക് നിരക്കുക എന്നൊക്കെ ചോദിക്കുന്ന ചില വിഡ്ഢികളെ, ചില അല്പജ്ഞാനികളെ ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ അവൻ്റെ വചനങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി, വളരെ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം എന്നതാണ് ഇത്തരം വചനങ്ങൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. 64-ാമത്തെ വചനം,
1: إِنَّهَا شَجَرَةٌ تَخْرُجُ فِي أَصْلِ الْجَحِيمِ
0: إِنَّهَا തീർച്ചയായും അത്, ഈ സക്കൂം വൃക്ഷം, ഷജറത്തുൻ അതൊരു വൃക്ഷമാകുന്നു, ഒരു മരമാകുന്നു, തഖ്റുജു അത് പുറത്തുവരുന്നു, ഫീ അസ്ലിൽ ജഹീം നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വൃക്ഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അല്ലാ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാ ശിക്ഷ നൽകാൻ വേണ്ടി തന്നെയാണ്. മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്ന കാര്യം, ഇന്നി ഖലഖ്തുഹാ മിനന്നാരി വഅസബ്തു ബിഹാ മൻശിഅ്തു മിൻ ഇബാദി, ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിമകൾക്ക് ശിക്ഷ നൽകാൻ വേണ്ടിയാണ് ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് അത് രണ്ട് തരത്തിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഒന്ന്, നരകത്തിൽ പൂർണ്ണമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടാവൃക്ഷത്തെക്കുറിച്ചായിരിക്കാം ആ പരാമർശം. അന്നഹ ഷജറത്തുൻ കബീറ തംലഉന്നാർ കുല്ലഹ. മറ്റൊന്ന്, അന്നഹ ഷജറത്തുൻ മുതഅദ്ദിദ, അതൊരു പല വൃക്ഷങ്ങളുമായിരിക്കാം, ആ വർഗത്തിൽപ്പെട്ട, സക്കൂം വർഗത്തിൽപ്പെട്ട പല വൃക്ഷങ്ങളുമായിരിക്കാം എന്നും പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, ഏതൊരു വൃക്ഷം എവിടെ മുളച്ചു വളരുന്നുവോ ആ മുളച്ചു വളരുന്ന സ്ഥലം ആ വൃക്ഷത്തെ സ്വാധീനിക്കും. അതിൻ്റെ ഗുണത്തിലും അതേപോലെ തന്നെ അതിൻ്റെ രുചിയിലും എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെയാണ് നരകത്തിൽ ഉള്ള വൃക്ഷം എന്ന് അള്ളാഹു പറയാതെ, നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന വൃക്ഷം എന്ന് പറയാതെ, തഖ്റുജു അത് പുറത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ഫീ അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് എന്ന്. പല മുഫസ്സിരീങ്ങളും അത് പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായൊരു പരാമർശം നടത്തിയത്, ആ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ നരകത്തിൻ്റെ അഗാധതയിൽ നിന്ന് പുറത്തു വരുന്ന ആ വൃക്ഷം അത് അതിഭയാനകവും അതേപോലെ തന്നെ തീക്ഷ്ണമായ ചൂടുള്ളതും അതുപോലെ തന്നെ അതിശക്തമായ ചൂട് വമിക്കുന്നതും ആയിരിക്കും എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, നരകം അതിഭയാനകമാണ്. ആ നരകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അള്ളാഹു പറയുന്നുവോ അതൊന്നും ഒരാൾക്കും സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചാണ് എപ്പോഴും വിലയിരുത്തേണ്ടത്. ആ നരകത്തിലെങ്ങാനും അകപ്പെട്ടു പോയാൽ ആ മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് നരകത്തെ എന്തൊക്കെ കർമ്മങ്ങൾ എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്തിട്ടാണെങ്കിലും ആ നരകത്തെ നിന്ന് സ്വന്തത്തെ രക്ഷിക്കാൻ, ആ നരകത്തിൻ്റെ വിറകായി മാറാതിരിക്കാൻ അതിനുവേണ്ടിയാകണം നാം ഓരോരുത്തരും കാര്യമായി പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനങ്ങൾ ഓതിയതിനു ശേഷം അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പ്രവാചകനും സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറയാറുണ്ടെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്കും നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ വായിക്കാൻ കഴിയരുത്. ഭയം ആ വിഷയത്തിൽ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാകണം. അപ്പോഴാണ് നരകഭയത്താൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമ്മെ സഹായിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 65-ാമത്തെ വചനം:
1: طلعها كأنه رؤوس الشياطين.
0: طلعها അതിൻ്റെ കുല, അതിൻ്റെ ശാഖ.
1: كأنه
0: അത് ആയതുപോലെയുണ്ട്.
1: رؤوس الشياطين
0: പിശാചുക്കളുടെ തലകൾ. ചില മുഫസ്സിരിങ്ങൾ അത് വ്യാഖ്യാനിച്ചെടുത്ത് പറയുന്നു, യഅനി
1: അഗ്സാനുഹ
0: അതിൻ്റെ ശാഖകൾ, അതിൻ്റെ കൊമ്പുകൾ. അതുപോലെ തന്നെ മറ്റു പല തഫ്സീറുകളിലും അതിൻ്റെ കുലകൾ, അതിൻ്റെ പഴങ്ങൾ എന്നും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും.
1: വഫുറൂഅഹ
0: വഫുറൂഅഹ അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ശാഖകളും. അത് പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട്. യഥാർത്ഥത്തിൽ ആ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിൻ്റെ വിരൂപതയിൽ, അതെത്രമാത്രം വികൃതമായതാണ്, കാണാൻ അറപ്പുളവാക്കുന്നതാണെന്നാണ് ആ വചനത്തിലുള്ള നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വൈരൂപ്യതയിലാണ്, വിരൂപതയിലാണ് പിശാചുക്കളുടെ തലകളോട് അതിന് ഉപമിച്ചത്. അത് നമ്മുടെ മനസ്സുകളിൽ, തീർച്ചയായും പിശാചുക്കളുടെ തലകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുക വളരെ വിരൂപമായ, വികൃതമായ ഒരു രൂപമായിരിക്കുമെന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ മലായിക്കത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഏറ്റവും സൗന്ദര്യമുള്ളവരാണ് എന്ന ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ ആ സൗന്ദര്യമാണ് രൂപപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ പരാമർശങ്ങളിൽ ആ പ്രവാചകനെ കാണാൻ ഇടയായ ചില സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തിയത് 31-ാമത്തെ വചനത്തിൽ, സൂറത്ത് യൂസുഫിലെ 31-ാമത്തെ വചനത്തിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും.
1: ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാ وَقُلْنَ حَاشَ لِلَّهِ مَا هَذَا بَشَرًا إِنْ هَذَا إِلَّا مَلَكٌ كَرِيمٌ.
0: അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് വലിയതായി തോന്നി. സാധാരണ മനുഷ്യൻ്റെ പ്രകൃതി വ്യത്യസ്തമായി, മനുഷ്യൻ്റെ ഭംഗിയിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് വലിയ കാര്യമായി തോന്നി. അവർ അവരുടെ കൈകൾ ഛേദിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഹാശ ലില്ലാ, അല്ലാഹുവാണേ സത്യം.
1: മാ ഹാദാ ബശറ,
0: ഇതൊരു മനുഷ്യനല്ല.
1: ഇൻ ഹാദാ ഇല്ലാ മലക്കും കരീം,
0: ഇത് മാന്യനായ ഒരു മലക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ വചനം, അതിൽ പരാമർശിക്കപ്പെട്ട കാര്യം ഭംഗിയുടെ കാര്യത്തിലാണ്. ആ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഒരു മലക്കായി മനസ്സിൽ കണ്ടത്. എന്നതുപോലെ മലക്കുകളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും മനോഹരമായ രൂപമാണ്, അല്ലെങ്കിൽ സൗന്ദര്യമാണ് നമ്മുടെ മനസ്സിൽ കയറി വരിക. എന്നാൽ പിശാചുക്കളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വികൃതമായ, വിരൂപമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അതുതന്നെയാണ് വചനത്തിൽ വ്യക്തമാക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സക്കൂം വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്
1: طلعها അതിൻ്റെ കുലകൾ كأنه رؤوس الشياطين
0: പിശാചുക്കളുടെ തലകളെപ്പോലെയുണ്ട് എന്ന് പരാമർശിച്ചത്. സഹോദരന്മാരെ, ആ വൃക്ഷം, അതിലെ ആ കനി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥയാണ് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. തീർച്ചയായും അതിനേക്കാൾ ശക്തമായ, അതിനേക്കാൾ ഭയാനകമായ ഒരു ഭക്ഷണം അവർക്ക് ലഭിക്കാനില്ല എന്നത്. അതാണ് അത്തരം പരാമർശങ്ങൾ മറ്റു പല സൂറത്തുകളിൽ നിന്നും ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. 66-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു,
1: ഫഇന്നഹും ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുതൂൻ.
0: ഫഇന്നഹും, തീർച്ചയായും ആ നരകാവകാശികൾ,
1: ലആകിലൂന
0: അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹ ആ സഖൂമിൽ നിന്ന്. ഫമാലിഊന അവർ നിറക്കുന്നവരാകുന്നു. മിൻഹ ആ സഖൂമിൽ നിന്ന്. അൽബുതൂൻ വയറുകൾ. ഈ വികൃതമായ ഏറ്റവും അരോചകരമായ കാഴ്ചയിലും രുചിയിലും മണത്തിലും ഏറ്റവും മോശമായ ഈ ഭക്ഷ്യപദാർത്ഥം അല്ലെങ്കിൽ ഈ വൃത്തികെട്ട ഭക്ഷണം ആർത്തിയോടുകൂടി നരകാവകാശികൾ കഴിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. ഫഇന്നഹും തീർച്ചയായും അവർ എന്ന് പറഞ്ഞതിന് ശേഷം വെറും ആക്കിലൂൻ എന്നല്ല ലആക്കിലൂൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു അള്ളാഹു ആ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, അവർ ഭക്ഷിക്കുക തന്നെ ചെയ്യും, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. സഹോദരന്മാരെ, നാം ഈ ദുനിയാവിലെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. വൃത്തികെട്ട മണമുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എത്ര അവജ്ഞയോടുകൂടിയാണ് നമ്മൾ വലിച്ചെറിയാറുള്ളത്. അതേപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിൽ തന്നെ മോശമായ ഒരു രൂപം, മോശമായ ഒരു കാഴ്ച അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഭക്ഷണം കഴിക്കുക എന്നത് നമുക്കൊരിക്കലും കഴിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു വേള അത്തരം ഭക്ഷണങ്ങളെങ്ങാനും കഴിച്ചാൽ തന്നെ അത് ഛർദ്ദിച്ചു കളയാൻ പോലും കാരണമായിത്തീരും. മനസ്സിൽ അത്രയും പ്രയാസം അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ നരകാവകാശികൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവരത് തിരസ്കരിക്കുമെന്നല്ല, അവരത് വലിച്ചെറിയുമെന്നല്ല. അള്ളാഹുവിൻ്റെ വചനം ഫഇന്നഹും തീർച്ചയായും അവർ ലആകിലൂന ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. മിൻഹ അതിൽ നിന്ന്. അതും മാത്രമല്ല ഫമാലിഊൻ അവർ നിറക്കുന്നവരാകുന്നു. ഒരല്പം കഴിച്ച് ബാക്കി കളയുകയല്ല, ഫമാലിഊൻ അവർ നിറക്കുന്നവരാകുന്നു. മിൻഹ ആ ഭക്ഷണത്തിൽ നിന്ന്. അൽബുതൂൻ വയറുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള വളരെ മോശമായ അവസ്ഥയിൽ നിന്ന്, ഭയാനകമായ ഇത്തരം ശിക്ഷയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും, നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ സൂറ സഫാത്ത് 63 മുതൽ 66 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: വഴിപിഴച്ചു മാനവർ ശിർക്കിൽ പതിക്കുന്നു, പഴി പറഞ്ഞതാ നിന്റെ മാർഗം വിട്ടകലുന്നു.

0: എൻ കാഴ്ച മങ്ങുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്നവരും അവരെക്കുറിച്ച് പ്രമാണവിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ സ്വഹാബികളെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ആരാണ് സ്വഹാബികളെന്ന ചോദ്യത്തിന് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നൽകാറുള്ള മറുപടി, അസ്സ്വഹാബിയു മൻ ലഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ ഥുമ്മ മാത അലൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിമായി തന്നെ മരിക്കുകയും ചെയ്തവരാണ് സ്വഹാബികൾ. സ്വഹാബിയാകാൻ അവസരം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്, വലിയ ഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുചരനാകാൻ, അനുയായിയാകാൻ തെരഞ്ഞെടുത്തവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികളുടെ സ്ഥാനവും അവരുടെ മഹത്വവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് അവർ സ്വർഗം വാഗ്ദാനം ലഭിച്ചവരാണ്, അവർ സ്വർഗം വാഗ്ദാനം ലഭിച്ചവരാണ് എന്ന് സൂറത്തു തൗബയിലെ 100-ാമത്തായത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. വസ്സബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു വഅഅദ്ദ ലഹും ജന്നത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ തുടങ്ങിയ വചനങ്ങളിലൂടെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ താഴ്ഭാഗത്തുകൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉന്നതമായ സ്ഥാനം ലഭിച്ച ആളുകളാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ജറ മരച്ചുവട്ടിൽ വെച്ച് അങ്ങയോട് ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹു വിശ്വാസികളെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെക്കുറിച്ച് സൂറത്തുൽ ഫതഹിലെ 18-ാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖൈറുൻ നാസി ഖർനി ഥുമ്മ അല്ലദീന യലൂനഹും ثم الذين يلونهم. നമുക്ക് മഅറൂഫായ, നമുക്ക് പരിചയമുള്ള ഹദീത്താണ്. ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുള്ള നൂറ്റാണ്ടാണ്. അത് സ്വഹാബികളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സ്വഹാബികൾ ഈ ഉമ്മത്തിന്റെ സംരക്ഷകരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആകാശത്തിന് നക്ഷത്രങ്ങൾ ഏതുപോലെ നിർഭയത്വമാണോ അതേപോലെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് സ്വഹാബികളെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതുകൊണ്ട് ഇത്ര മഹത്വമുള്ള, പ്രാധാന്യമുള്ള സ്വഹാബികളെക്കുറിച്ച് നാം പഠിക്കുകയും നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തിന് സ്വഹാബികളെക്കുറിച്ച് പഠിക്കണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്ന്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങളെ നമുക്ക് ചെറുക്കാൻ സാധിക്കണം. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തകർക്കാനാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആദ്യത്തെ സ്രോതസ്സായ ഖുർആനും അതേപോലെ തന്നെ ഹദീസും, ആ ഹദീസുകളും വരും തലമുറക്ക് കൈമാറിയത് സ്വഹാബികളാണ്, പ്രവാചകന്റെ അനുചരന്മാരാണ്. അതുകൊണ്ട് അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിശ്വസ്തത തന്നെയാണ് തകരുന്നത്. അപ്പം എന്തിനാ സ്വഹാബികളെ പഠിക്കുന്നത്? സ്വഹാബികളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന ധാരാളം വാർത്തകളുണ്ട്. ഇപ്പം അലി റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച്, ഇവരൊക്കെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുമാണ്. ഇവരെക്കുറിച്ച് തെറ്റായ വിവരണങ്ങളാണ് സമൂഹത്തിൽ പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വഹാബികളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ ഈ സ്വഹാബികളുടെ മഹത്വവും അവരുടെ പ്രാധാന്യവും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഈ പഠനം നമുക്കതിന് സഹായകമേകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മാതൃകാപരമായ ജീവിത ശൈലി വീണ്ടെടുക്കാൻ സ്വഹാബികളെ നമുക്ക് പഠിക്കുന്നതിലൂടെ സാധിക്കും. അവരേറ്റവും നല്ല മാതൃക കാണിച്ച ആളുകളാണ്. ജീവിതത്തിൽ ഏറ്റവും മഹിതമായ മാതൃക നമുക്ക് പറഞ്ഞു തന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തീർച്ചയായും നമുക്ക് സ്വഹാബികളെക്കുറിച്ചുള്ള പഠനം അവസരം നൽകുന്നുണ്ട്. ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നമ്മൾ സ്വഹാബികളെ ചീത്ത പറയാൻ പാടില്ല എന്നുള്ളതാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യവിചാരം. അത്യാഹിതങ്ങൾ, നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, അപകടഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ യാസർ ചോമയിൽ, കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്.
5: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം, ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പലതരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ, അതിന്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവര കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
6: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷേ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്,
5: കേരളത്തിൽ മാത്രം.
6: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
5: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ, ഒരു എന്താ പറയുക, ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
6: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
5: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന